ആകാശവാണി കവരത്തി. മീഡിയം വേവിൽ 260.4 മീറ്റർ, അതായത് 1152 കിലോഹെർട്സിൽ. പ്രിയ ശ്രോതാക്കൾക്ക് നല്ലൊരു ദിനം ആശംസിച്ചുകൊണ്ട് ഈ നിലയത്തുനിന്നുള്ള പ്രഭാത പ്രക്ഷേപണം ആരംഭിക്കുന്നു. ഇന്ന് നിങ്ങളോടൊപ്പം റംസീന ബീഗം, ചെണ്ടിപ്പുര. ഇന്ന് ശകവർഷം 1948, ശ്രവണം 3. മലയാള വർഷം 1201, കർക്കടകം 9. 2026 ജൂലൈ 25, ശനിയാഴ്ച. ഇപ്പോൾ സമയം 6 മണി കഴിഞ്ഞ് 21:05.

കവരത്തി നിലയത്തിൽ നിന്ന് ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പ്രധാന പരിപാടികൾ ആദ്യം പി ഫൈസൽ തയ്യാറാക്കി അവതരിപ്പിക്കുന്ന സുഭാഷിതം, തുടർന്ന് മാപ്പിളപ്പാട്ട്. 7:05 തസ്ലീമ അക്ബർ പങ്കെടുക്കുന്ന പവഴമണ്ഡലെ സാഹിത്യം എന്ന പരിപാടിയും, തുടർന്ന് ദ്വീപ് വിശേഷം. 7:35 പാട്ടും വിശേഷങ്ങളുമായ ഫാട്ടിഫെട്ടിയും. 7:45 കവരത്തി ദ്വീപ് സ്വദേശിനി ശ്രീമതി ഷംഷീറ ബാനു പങ്കെടുക്കുന്ന ഫെൻഫോരിഷ എന്ന പരിപാടിയും. 8:30 അന്താരാഷ്ട്ര മുങ്ങിമരണ പ്രതിരോധ ദിനത്തോടനുബന്ധിച്ച് പ്രത്യേക പരിപാടിയും ഇന്ന് ഈ നിലയത്തിൽ നിന്ന് കേൾക്കാവുന്നതാണ്.

ഇനി അല്പസമയത്തിനുള്ളിൽ പ്രഭാതഭേരി തിരുവനന്തപുരം റിലേ, തുടർന്ന് പ്രാദേശിക വാർത്തകൾ കോഴിക്കോട് റിലേ. ആകാശവാണി കവരത്തി നിലയത്തുനിന്നുള്ള പരിപാടി 6:55 തുടർന്ന് കേൾക്കാവുന്നതാണ്.

ആകാശവാണി സമയം 6:30. പ്രഭാതഭേരി. പ്രിയ ശ്രോതാക്കളെ, പ്രഭാതഭേരിയിലേക്ക് സ്വാഗതം. ആദ്യം ഇന്നത്തെ പത്രവൃത്താന്തം. വിദ്യാർത്ഥി പ്രക്ഷോഭം അവസാനിപ്പിക്കാൻ സർക്കാരും CJP നേതാക്കളും ഇന്നലെ നടത്തിയ രണ്ടാംവട്ട ചർച്ചയിൽ രണ്ട് ആവശ്യങ്ങളോട് കേന്ദ്രം അനുകൂലമായി പ്രതികരിച്ചു. ജീവനൊടുക്കിയ വിദ്യാർത്ഥികളുടെ കുടുംബങ്ങൾക്ക് 1 കോടി നഷ്ടപരിഹാരം, പ്രതിഷേധക്കാർക്കെതിരെ നിയമനടപടി പാടില്ല എന്നീ ആവശ്യങ്ങളാണ് സർക്കാർ പരിഗണിക്കാമെന്ന് അറിയിച്ചത്. ചോദ്യപേപ്പർ ചോർച്ചയ്ക്ക് കടുത്ത ശിക്ഷ ഉറപ്പാക്കുന്ന കരട് ബില്ലിന് കേന്ദ്രമന്ത്രിസഭ അംഗീകാരം നൽകി. പൊതുപരീക്ഷകളിലെ അന്യായമായ രീതികൾ തടയുന്നതിനുള്ള 2024 നിയമത്തിലാണ് ഭേദഗതികൾ വരുത്തുന്നത്. ശബരിമല ക്ഷേത്രത്തിലെ ദ്വാരപാലക ശില്പപാളികൾ വീണ്ടും സ്വർണം പൂശാനായി കഴിഞ്ഞ സെപ്റ്റംബറിൽ ചെന്നൈയ്ക്ക് കൊണ്ടുപോയ സമയത്തും സ്വർണക്കൊള്ള നടന്നെന്ന് പ്രത്യേക അന്വേഷണ സംഘം കണ്ടെത്തി. സർക്കാർ ജീവനക്കാരുടെ വ്യക്തിഗത സർവീസ് വിവരങ്ങൾ സൂക്ഷിക്കുന്ന സ്പാർക്ക് സോഫ്റ്റ്വെയറിൽ പ്രവേശിക്കാൻ ആധാർ അധിഷ്ഠിത ഒറ്റത്തവണ പാസ്വേഡ് നിർബന്ധമാക്കി. പ്രളയക്കെടുതി രൂക്ഷമായി തുടരുന്ന അസമിൽ ഇതുവരെ 47 പേർ മരിച്ചു, 40 പേരെ കാണാതായി. 11 ജില്ലകളിലായി 7.21 ലക്ഷം പേരാണ് ദുരിതത്തിലായത്. തന്ത്രപ്രധാന ചരക്കിടനാഴിയായ ഹോർമുസ് കടലിടുക്കിന് സമീപം വീണ്ടും കപ്പലിന് നേരെ മിസൈൽ ആക്രമണം. 29 ഇന്ത്യൻ നാവികരുൾപ്പെടെ 30 ജീവനക്കാരുമായി സഞ്ചരിക്കുകയായിരുന്ന ദിശ എന്ന കപ്പലാണ് ആക്രമിക്കപ്പെട്ടത്.

0: ഇന്ത്യയും സിംബാബ്വെയും തമ്മിലുള്ള രണ്ടാം ട്വന്റി ട്വന്റി ക്രിക്കറ്റ് മത്സരം ഇന്ന് ഹരാരയിൽ. ഇന്ത്യൻ സമയം വൈകിട്ട് 4:30 മുതലാണ് മത്സരം.
1: ശ്രുതിലയങ്ങൾ പോകുന്ന പുണ്യതീരത്ത് പ്രാർത്ഥനകൾ വിരിയുന്നൊരു വഴിയുണ്ട്. കാലം ചരിത്രമെഴുതിയ ഈ മണ്ണിൽ മനുഷ്യമനസ്സിന്റെ ഇരുളിമ മായ്ച്ച് ദൈവികതയുടെ ചൈതന്യം നിറയ്ക്കുന്ന കേരളത്തിന്റെ ഈണ പുസ്തകം. കേവലം ആചാരങ്ങൾക്കുമപ്പുറം ഇന്ന് ലക്ഷോപലക്ഷം ഹൃദയങ്ങളുടെ ആത്മീയ ഔഷധമായി ഈ പുണ്യഗീതങ്ങൾ മാറിയിരിക്കുന്നു. സോപാനവും ദേവഗാനവും തിലാവത്തും ഭജനകളും ഒരേ ആകാശക്കീഴിൽ വിരിയുന്ന നക്ഷത്രപ്പൂക്കൾ. കാലത്തിന്റെ കുത്തൊഴുക്കിലും മാറാതെ പെയ്യുന്ന ആർദ്രമായ മഞ്ഞുതുള്ളികളാണ് ഈ ശ്രുതിവഴികൾ. ഭക്തി സംഗീതത്തിന്റെ ആഴങ്ങളിലേക്കും അതിന്റെ നേർക്കാഴ്ചകളിലേക്കും വിരൽ ചൂണ്ടുകയാണ് ഇന്നത്തെ പ്രഭാതഭേരി.
2: ഭക്തിയില്ലാതെ സംഗീതമില്ല.
1: കവിയും ഗാനരചയിതാവുമായ ആർ കെ ദാമോദരൻ.
2: ഒരു ഭക്തിഗാനം നമ്മൾ എഴുതി കഴിഞ്ഞാൽ ആ ഭക്തിക്ക് ഉപയുക്തമായ ഇൻസ്ട്രുമെന്റും രാഗങ്ങളും കേൾക്കുമ്പോൾ അത് ഭക്തി അതിലേക്ക് സന്നിവേശിപ്പിക്കുന്ന വിധത്തിലുള്ള ഓരോ കാര്യങ്ങളാണ് നമ്മൾ ചെയ്യുക. ഹിന്ദു ഭക്തിഗാനങ്ങളാണെങ്കിൽ എടയ്ക്ക തബല വായിക്കും, ചെണ്ട, ഉടുക്ക്, വയലിൻ വായിക്കുന്നുണ്ട്. ഒരു ഗുരുവായൂർ അമ്പലത്തിൽ അറ്റ്മോസ്ഫിയർ ഉണ്ടാക്കുന്ന എങ്ങനെയാണെന്ന് വെച്ചാൽ ഗുരുവായൂരിലെ കാലത്ത് വാചാർത്ഥന നിൽക്കുമ്പോൾ ഉണ്ടാക്കുന്ന എന്തൊക്കെ അറ്റ്മോസ്ഫിയർ ഉണ്ടെന്ന് നമുക്ക് സാധാരണ നിരീക്ഷിച്ചാൽ ആദ്യ ഇൻസ്ട്രുമെന്റിലൂടെ അല്ലെങ്കിൽ ഭാഷയിലൂടെയൊക്കെ നമുക്ക് ഉണ്ടാക്കി കൊണ്ടുവരാൻ കഴിയണം. കഴിഞ്ഞില്ലെങ്കിൽ നിങ്ങൾക്ക് അവിടെ ഒരു പരാജയമായിരിക്കും, ആ അറ്റ്മോസ്ഫിയർ ഉണ്ടാവില്ല. ശ്രവണേന്ദ്രിയത്തിന്റെ അനുഭൂതി വിട്ടിട്ട് നയനേന്ദ്രിയത്തിലൂടെ നമുക്ക് വാഗചാരത്തിന് മുമ്പിൽ നിൽക്കുന്ന ഒരു അറ്റ്മോസ്ഫിയർ ഉണ്ടാക്കണമെങ്കിൽ കാലത്തെ പ്രഭാതത്തില് ഒരു ഭൂപാള രാഗത്തിന്റെ ഫ്ലൂട്ടിന്റെ ഒരു ബിറ്റ് വന്നു കഴിഞ്ഞാൽ നമ്മൾക്ക് ആ അറ്റ്മോസ്ഫിയറിലേക്ക് എത്തിച്ചേരാൻ പറ്റും. കേൾവിയിലൂടെ ഒരു ഇന്ദ്രിയത്തിന്റെ വ്യാപാരത്തിനെ നമ്മളെ കൊണ്ടൊന്ന് ലയിപ്പിക്കുകയും നയനത്തിലേക്ക് അല്ലെങ്കിൽ ആ ദൃശ്യത്തിലേക്ക്. ഭൂപാളമണിയും ഭൂമിക്കും മുമ്പേ, മൂകാംബി ഉണരും മുമ്പേ എന്ന് ഞാൻ എഴുതി വെച്ചു, യേശുദാസിന് വേണ്ടി എഴുതിയ പാട്ടാണ്. അപ്പൊ എന്തുകൊണ്ട് ഞാൻ ഭൂപാളമണിയും ഭൂമിക്കും മുമ്പേ രാഗത്തിന്റെ ഭൂപാളം എന്ന് പറയുന്ന ഉണർച്ചയുടെ ഉഷത്തിന്റെ ഒരു സംഭവം അവിടെ കൊണ്ടുവരാൻ എനിക്ക് കഴിയും. ആയിരം ഗാഥ മകലയാണെങ്കിലും മായാതെ മക്ക എന്ന് പറയുന്ന ഒരു പാട്ട് അർജുന മാഷ് ചെയ്യുമ്പോൾ അതിന്റെ ബാൻജോ എന്ന് പറയുന്ന ഇൻസ്ട്രുമെന്റ്സ് ഒക്കെയാണ് ഉപയോഗിക്കുന്നത്, അല്ലെ ദപ്പ്. എന്തുകൊണ്ട് ഒരു ഇടയ്ക്ക് ഉപയോഗിച്ചുകൊണ്ട് അവിടെ ചെയ്യുന്നില്ല? കാരണം ആ അറ്റ്മോസ്ഫിയർ ഉണ്ടാക്കാൻ ഒരു ഇസ്ലാമിൽ, ഒരു വിശ്വാസിയിൽ ആ മക്കയുടെ ഒരു അറ്റ്മോസ്ഫിയർ ഒരു ദൂരെ വിളിക്കുന്ന രൂപത്തിലുള്ള ഉണ്ടാക്കുമ്പോൾ ഒരു ബാൻജോന്റെ ഒരു നോട്ട് വരുമ്പോ തന്നെ നമുക്ക് ആ ഇസ്ലാമിക് ആയിട്ടുള്ള ഒരു അന്തരീക്ഷം അവിടെ ഉണ്ടാവും. ക്രിസ്ത്യൻ ഭക്തിയാണ്, അൽത്താരയിലുള്ള ഒരു ഭക്തിയാണ്. കീബോർഡ്, വയലിൻ കൂടാതെ തന്നെ ഗിറ്റാർ ഒക്കെയാണ് അധികം കൂടുതൽ ഉപയോഗിക്കുന്നത്. അപ്പൊ ഇങ്ങനെ ഒരു വൈവിധ്യം കൊണ്ട് അതിന്റെ വിശിഷ്ടതയെ നമ്മൾക്ക് കൊണ്ടുവരാനുള്ള സാഹിത്യവും അതിന്റെ ആരോഹണത്തിന്റെ അവരോഹണത്തിന്റെ ക്രമത്തിൽ വരുമ്പോ തന്നെ അറ്റ്മോസ്ഫിയർ ഉണ്ടാക്കാൻ പറ്റണം.
1: സംഗീത സംവിധായകൻ ജെറി അമൽദേവ്.
3: ക്രിസ്ത്യൻസിന്റെ കാര്യം പറയുകയാണെങ്കിൽ ഇറ്റ് ഷുഡ് ബി ബേസ്ഡ് ഓൺ ദ ബൈബിൾ എന്നാണ്. ശബ്ദകോലാഹലങ്ങൾ മിനിമം ആയിരിക്കണം. കുർബാനയുടെ സമയത്ത് പാടുന്ന പാട്ടുകൾക്ക് മിനിമം ഓർക്കസ്ട്രയെ പാടുള്ളൂ. ഒരു കാലത്ത് ആദ്യത്തെ 1000 കൊല്ലങ്ങൾക്ക് മാർപ്പാപ്പ പറഞ്ഞു യാതൊരു മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റും പള്ളിയിൽ പായിച്ചുകൂടാ. പയ്യെ പയ്യെ 1000 കൊല്ലം കഴിഞ്ഞപ്പോഴാണ് അതിനൊരു ചെറിയ അയവ് കൊടുത്തിട്ട് ഓർഗൻ എന്ന് പറയുന്ന ഇൻസ്ട്രുമെന്റ് മാത്രമേ അതിൻ്റെ അത് ഉപയോഗിക്കാവൂ എന്നൊക്കെ നിയമങ്ങളുണ്ട്. ക്രിസ്ത്യൻ ഡിവോഷണൽ മ്യൂസിക് എന്ന് പറയുന്നത് ഓരോ സന്ദർഭത്തിനും അനുസരിച്ചുള്ള കാലങ്ങളുണ്ട്. ഉദാഹരണത്തിന് വർഷത്തെ മുഴുവനായിട്ട് എടുത്താൽ അവര് ആഗമന കാലം എന്ന് പറയുന്ന ഒരു കാലമുണ്ട്. അതായത് രക്ഷകൻ വരൂ എന്നുള്ള പ്രതീക്ഷയിൽ ഇരുന്ന കാലം. അപ്പൊ ആ കാലഘട്ടത്തിൽ അങ്ങനെയുള്ള പാട്ടുകൾ, ഉദാഹരണത്തിന് പ്രൊറാത്തെ ചൈലി ദേ സൂപ്പർ എന്ന് പറയുന്ന ഒരു ലത്തീൻ പാട്ടുണ്ട്. മേഘങ്ങളെ ഞങ്ങൾക്ക് ഞങ്ങളുടെ രക്ഷകനെ വർഷിച്ചു തരൂ, അങ്ങനെ ഒരു പാട്ട്. ആഗമന കാലം കഴിഞ്ഞാൽ പിന്നെ ക്രിസ്മസ് വരുന്നു. ക്രിസ്മസിന് സന്തോഷത്തിലൂടെയുള്ള അതേസമയം ഭക്തിമയമായ പാട്ട്. അത് കഴിഞ്ഞാൽ പിന്നെ വരുന്നത് പീഡാനുഭവകാലം. ജീസസ് മരിക്കാൻ പോകുന്ന അതിനുള്ള പ്രിപ്പറേഷനാണ്. ജീസസ് ക്രൈസ്റ്റിനെ ചുറ്റിപ്പറ്റിയുള്ള കാര്യങ്ങളെ പറ്റിയുള്ള പാട്ടുകളാണ് ഈ ഭക്തിഗാനത്തിൽ പറയുന്നത്.
1: സൂഫി സംഗീതത്തിനായ സമീർ ബിൻസി.
4: ദിവ്യപ്രണയത്തിന്റെ സംഗീതമാണ് സൂഫി സംഗീതം എന്ന് പറയുന്നത്. ഒരർത്ഥത്തിൽ ഇസ്ലാമിന്റെ മിസ്റ്റിക്കൽ ട്രഡീഷൻ എന്ന് വേണമെങ്കിൽ പറയാം. നമ്മുടെ തന്നെ സംഗീതമായി നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ദൈവത്തിന്റെ സംഗീതമാകുന്നു നമ്മൾ എന്നറിയുകയും ആ ഒരു ബോധപൂർണിമയിലേക്ക് എത്താനുള്ള സഞ്ചാരമാണ് സൂഫിസം എന്ന് പറയുന്നത്. ദൈവവുമായിട്ടുള്ള പ്രണയത്തിന്റെ അനുഭവങ്ങളെ അക്ഷരങ്ങളായും പാട്ടായും സംഗീതമായും കവിതയായും അവതരിപ്പിക്കുന്നതാണ് സൂഫി സംഗീതം എന്ന് പറയുന്നത്. സൂഫിസത്തിന് അതിൻ്റെതായിട്ടുള്ള ഒരു സംഗീത രൂപം നിയതമായിട്ടുണ്ടെന്ന് പറയാൻ പറ്റില്ല. എന്നാൽ ലോകത്തുള്ള ഏതു തരം സംഗീതത്തിന്റെ വഴികളിലൂടെയും ഈ ആശയങ്ങൾ കടന്നു ചെല്ലുമ്പോഴാണ് സൂഫി സംഗീതം രൂപപ്പെടുന്നത്. കേരളത്തിലും

0: രീതിയിൽ സൂഫി സംഗീതം പണ്ടു തൊട്ട് തന്നെ സൂഫി പർണശാലകളിലും അതുപോലെ തന്നെ സൂഫി ജ്ഞാനികളുടെ ഖബറിടങ്ങളിലും ഒക്കെയാണ് നേർച്ച എന്നറിയപ്പെടുന്ന ഉറൂസുമായി ബന്ധപ്പെട്ട് സൂഫി സംഗീതത്തിന്റെ ആവിഷ്കാരങ്ങൾ പല രീതിയിൽ വന്നിട്ടുള്ളത്. അപ്പോൾ പറയേണ്ട ഒരു കാര്യമാണ്, നാരായണ ഗുരുവിനെ സൂഫി കവിയായിരുന്ന ഇച്ഛമസ്താൻ കണ്ടുമുട്ടിയപ്പോൾ, നാരായണ ഗുരു ഇച്ഛമസ്താനെ കണ്ടപ്പോൾ ഹരിനാമ കീർത്തനത്തിലെ ഒന്നായ നിന്നെ ഇഹ രണ്ടെന്നു കണ്ടളവിൽ ഉണ്ടായൊരിണ്ടൽ ബതമിണ്ടാവതല്ല മമ എന്ന് തുടങ്ങുന്ന ആ വരികൾ ചൊല്ലി എന്ന് പറയപ്പെടുന്നു. അതല്ല, ഒന്നായ മാമറയിൽ നിന്നായിരം ത്രിപുടി എന്ന ഗുരുവിന്റെ തന്നെ വരികളാണ് ചൊല്ലിയത് എന്നും ചിലർ പറയാറുണ്ട്. ഏതായാലും അത് കേട്ടപ്പോ ഇച്ഛമസ്താൻ ഒന്നായ നായൻ തിരു ഒന്നൊന്നുറപ്പതിലെ ഒന്നല്ല രണ്ടല്ലിടി എന്ന്, ഇങ്ങനെ ഏകസത്താവ ബോധത്തെക്കുറിച്ചുള്ള രണ്ട് ദാർശനിക പരമ്പരകളുടെ സുന്ദരമായ ഒരു അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള സംസാരമാണ് അവിടെ കവിതയിലൂടെ നടന്നത് എന്നുകൂടി മറ്റ് ഭക്തി ട്രഡീഷനുമായിട്ട് ഇതിനെ വിളക്കി ചേർക്കാൻ പറ്റുന്ന ചില അടയാളങ്ങൾ കൂടി ഇത്തരം ചരിത്രങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. പരിശുദ്ധ ഖുർആനിന്റെ പാരായണത്തെ തിലാവത്ത് എന്ന സാങ്കേതിക പദത്തിലാണ് സമീപിക്കാറുള്ളത്. കാരണം അതൊരു സംഗീതാത്മകമായി പാരായണം ചെയ്യേണ്ടതുണ്ട് എന്ന അർത്ഥത്തിലാണ്. അതുപോലെ കേരളത്തിലുള്ള മൗലിദ് പോലുള്ള പല കാവ്യങ്ങളും യഥാർത്ഥത്തിൽ സൂഫി എസെൻസ് ഉള്ള ഈ ദിവ്യപ്രണയത്തിന്റെ കാമ്പുള്ള കവിതകളാണ്. അതിന്റെ പാരായണത്തിനും ആ അർത്ഥത്തിൽ തിലാവത്ത് എന്ന സാങ്കേതിക പദത്തിൽ വ്യവഹരിക്കപ്പെടാറുണ്ട്. ജലാലുദ്ദീൻ റൂമിയുടെ ഒരൊറ്റ വരി മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. ജഷ്നോ അസ്നേ ഹാ ഷിക്കായത്ത് മേ കുനദ് അസ് ജുദായി ഹാ ഷിക്കായത്ത് മേ കുനദ്. ഒരു പുല്ലാങ്കുഴലിൽ നിന്ന് ശബ്ദം വരുന്നത് എന്തുകൊണ്ടാണ്? അത് അതിന്റെ പ്രഭവമായ മുളങ്കൂട്ടത്തിലേക്ക് പോകാനുള്ള അതിന്റെ വേദന കൊണ്ടാണ് എന്നാണ് ഇതിന്റെ എസെൻസ്.
1: സോപാന സംഗീത വിദ്വാൻ ഹരികുമാർ,
2: സോപാന സംഗീതത്തെ കുറിച്ച്, ഒരു മഹത്തായ കല, ഒരു വ്യക്തി തന്നെ രണ്ട് കാര്യങ്ങൾ ഒരേപോലെ കൈകാര്യം ചെയ്യേണ്ട ഒരു അപൂർവമായിട്ടുള്ള ഒരു കലയാണിത്. പാട്ടും കൊട്ടും, പാടുന്ന പാട്ടിന്റെ പഞ്ചമത്തിൽ ഇടയ്ക്ക വായിച്ച് കറക്റ്റ് ശ്രുതി, അങ്ങനെ തന്നെ ഇത് അവതരിപ്പിക്കണമെന്നാണ് ഗുരുനാഥന്മാർ നമ്മളെ പഠിപ്പിച്ചിരിക്കുന്നത്. അത് ക്ഷേത്രത്തിൽ നിന്ന് ഇത് പാടുമ്പോൾ ആ സോപാന സംഗീത ഗായകന്റെ കർത്തവ്യം എന്ന് പറയുമ്പോൾ അവിടെ നിൽക്കുന്ന എത്രയും ഭക്തജനങ്ങളെ ഇത്രയും സമയം നമ്മൾ ആ ഈശ്വരനിലേക്ക് ആകർഷിക്കുന്ന ഒരു സവിശേഷത എന്നുള്ളതാണ്.
1: സംഗീതജ്ഞനായ ശ്രീവത്സൻ ജെ മേനോൻ,
3: നമ്മളിപ്പോ ഭക്തിഗാനാണെന്ന് സങ്കല്പിക്കുക, നമ്മൾ ആ കൃതിക്ക് അല്ലെങ്കിൽ ആ ഗാനത്തിന് വേണ്ട ഭാവം ആദ്യം നമുക്കത് മനസ്സിൽ വേണം. നമ്മൾ പറയുകയും പാടുകയോ ചെയ്തു കഴിഞ്ഞാൽ ആളുകൾ അത് വിശ്വസിക്കണം. നമ്മൾ വർത്തമാനം പറയുമ്പോൾ മറ്റുള്ളവരെ കേട്ട് വിശ്വസിക്കുക എന്ന് പറയുന്ന ഒരു കാര്യമുണ്ടല്ലോ, ആ കാര്യം തന്നെയാണ് പാടുമ്പോഴും നമ്മൾ ചെയ്യേണ്ടത്. അതായത് ഇത് കേട്ടാൽ ആളുകൾ വിശ്വസിക്കണം. ആ ഭക്തി എന്ന് പറയുന്ന എലമെന്റ് ആ പാട്ടിനോടും കൂടി വേണം. ഭക്തിയോടുകൂടി പാടുക എന്നുള്ളതല്ല, ഭക്തി പാട്ടിനോടാണ്. ചെയ്യുന്ന കാര്യത്തിന് ഏറ്റവും കൂടുതൽ പെർഫെക്ഷനോടുകൂടി നമ്മൾ പാടാൻ ശ്രമിക്കുക. അങ്ങനെ നമ്മൾ ശ്രമിക്കുമ്പോൾ ഉണ്ടാവുന്ന ഒരു ഔട്ട്പുട്ടാണ് ഈ പറയുന്ന ആളുകൾ കേൾക്കുന്ന ഭക്തി.
1: ഗായകനും നിരൂപകനുമായ വി ടി മുരളി,
4: ഹിന്ദു ഡിവോഷണൽ അല്ലെങ്കിൽ ക്രിസ്ത്യൻ ഡിവോഷണൽ ഇസ്ലാമികമായ പാട്ടുകളും, ഇതിന്റെ കൾച്ചറൽ ഡിഫറൻസ് ആണ് നമ്മൾ പ്രധാനമായിട്ടുള്ളത്. പദങ്ങളുടെ വ്യത്യാസങ്ങൾ മാത്രമല്ല, അപ്പൊ ഈശോ അല്ലെങ്കിൽ അള്ളാഹ് എന്ന് വിളിക്കുന്നത് കൊണ്ടോ മാത്രമുള്ള വ്യത്യാസങ്ങളല്ല. അത് സംഗീതപരമായി വരുമ്പോ അതിന്റെ സാംസ്കാരികമായ വൈവിധ്യങ്ങൾ കൂടി അതിനകത്ത് ബേസിക് ആയിട്ടുള്ള മാറ്റങ്ങളിൽ ഉണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. കർണാടക സംഗീതത്തിലെ കീർത്തനങ്ങളെല്ലാം ഭക്തി സംഗീതമായിട്ട് തന്നെയാണ് കിടക്കുന്നത്. അവർക്ക് ഒരിക്കലും പുതിയ കാലത്തെ പ്രണയത്തിനെ പറ്റിയോ പുതിയ കാലത്തെ മറ്റൊരു വിഷയത്തിനെ പറ്റിയോ അഡ്രസ് ചെയ്യാൻ പറ്റില്ല. ആ രാഗങ്ങളിൽ എങ്ങനെയാണ് അതിന്റെ ഒരു ബേസിക് ആയിട്ടൊരു തത്വം കിടക്കുന്നത് എന്നുള്ളത് നമ്മൾ പരിശോധിച്ചു കഴിഞ്ഞാൽ എല്ലാം ഒരുതരം സമർപ്പണമായിട്ടാണ്. ഒരു മനസ്സിനെ ഞാൻ ദൈവത്തിന് മുമ്പിൽ സമർപ്പിക്കുന്നു എന്നുള്ള രീതിയിലാണ് അത് അതിന്റെ സമീപനം എന്ന് എനിക്ക് തോന്നാറുണ്ട്. ഏത് ജാതിയിലും മതത്തിലായാലും ആ സമീപനം തന്നെയാണ് അതിൽ വരുന്നത്. രാഗങ്ങളെ മാത്രം ആശ്രയിച്ചാൽ പോരാ എന്നാണ് ഞാൻ പറഞ്ഞു വന്നത്. ഡിഫറൻ്റ് ആയിട്ടുള്ള കൾച്ചറൽ ഗ്രൗണ്ട് ഉണ്ട്, ആ ഗ്രൗണ്ടിൽ നിന്നുകൊണ്ട് വേണം ഓരോ പാട്ടുകളെയും ഓരോ സംഗീതത്തെയും കാണാൻ എന്നാണ് എന്റെ ഒരു വിശ്വാസം. നമ്മൾ ശ്രീകൃഷ്ണനെ നമ്മൾ പ്രകീർത്തിക്കുമ്പോൾ ഉത്തരേന്ത്യയിലാണല്ലോ ശ്രീകൃഷ്ണന്റെ ജനനം, സൗത്ത് ഇന്ത്യയിലല്ലല്ലോ. സൗത്ത് ഇന്ത്യയിലേക്ക് വരുമ്പോൾ അവിടെ കർണാടക സംഗീതത്തിലെ പാട്ടുകളാണ് അധികമുള്ളത്. ഉത്തരേന്ത്യക്കാർ പാടുന്ന പോലെ അല്ല അത് വരുന്നത്. മാത്രമല്ല ശ്രീകൃഷ്ണൻ ഗോക്കളെ മേച്ചും നടന്ന ഒരാളാണ്. അപ്പൊ സ്വാഭാവികമായിട്ടും അതൊരു ക്ലാസിക്കൽ മ്യൂസിക്കിന്റെ പുല്ലാങ്കുഴൽ വിദഗ്ധനായിട്ടല്ല നമ്മൾ കാണേണ്ടത്. ഒരു ഫോക്ക് അന്തരീക്ഷമുള്ള ഒരാളായിട്ടാണ് നമ്മൾ കാണേണ്ടത്. പക്ഷെ ഇവിടെ വരുമ്പോൾ അതിന്റെ ദൈവ പരിവേഷത്തിൽ നമ്മൾ ക്ലാസിക്കൽ മ്യൂസിക്കിന്റെ ഒരു ഉന്നതമായ പൊസിഷനിലേക്ക് അതിനെ കർണാടക സംഗീതം അപ്ലൈ ചെയ്യുമ്പോൾ അതിന് വലിയൊരു വ്യത്യാസം വരുന്നു. അഷ്ടപതി ആയിക്കോട്ടെ, അഷ്ടപതിയും ഒറീസയിൽ ഉണ്ടായിട്ടുള്ള ഗീതഗോവിന്ദം എന്ന് പറയുന്നത് നമ്മൾ എങ്ങനെയാണ് കേരളത്തിലെ സോപാന സംഗീതത്തിന്റെ ബേസിക് സാധനമായി മാറുന്നത് നമ്മൾ വസ്തുവിൽ പഠിക്കേണ്ട ഒരു കാര്യമാണെന്നാണ് എനിക്ക് തോന്നുന്നത്. വലിയ വിദ്വാൻമാർ അതിനെക്കുറിച്ച് പഠിച്ചിരിക്കാൻ സാധ്യതയുണ്ട്.
1: ബാഹ്യമായ ചടങ്ങുകൾക്കപ്പുറം കോടാനുകോടി ഹൃദയങ്ങൾ അർപ്പിക്കുന്ന പ്രാർത്ഥനയാണ് നമ്മുടെ ഭക്തി സംഗീതം. പഴമയുടെ ആഢ്യതമുള്ള ഈണങ്ങളെ നെഞ്ചോട് ചേർത്തുവെച്ചും പുതുകാലത്തിന്റെ കാതുകളിൽ അതിന്റെ പവിത്രത മന്ത്രിച്ചും നാം ഇത് വരും തലമുറയ്ക്കായി കാത്തുസൂക്ഷിക്കേണ്ടതുണ്ട്. കേവലം കാതുകൾ കൊണ്ടല്ല, ഹൃദയം കൊണ്ട് ശ്രവിച്ചാൽ ആത്മീയ ശാന്തിയുടെ അമൃതവർഷം ഈ സംഗീതം എന്നും നമുക്ക് സമ്മാനിക്കും.
5: പ്രഭാതഭേരി വീണ്ടും നാളെ രാവിലെ 6:30. എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും ഒരു നല്ല ദിവസം ആശംസിക്കുന്നു.

0: സമയം 6 മണി കഴിഞ്ഞ 43 മിനിറ്റും 40 സെക്കൻഡും. ഇനി 6:45 പ്രാദേശിക വാർത്തകൾ കോഴിക്കോട് റിലേ, തുടർന്ന് സംസ്കൃതത്തിൽ വാർത്തകൾ ഡൽഹി റിലേ.
1: പരസ്യം ഫലവത്താവുന്നതിൽ മാധ്യമത്തിന്റെ വിശ്വാസ്യതയ്ക്കും വലിയ പങ്കുണ്ട്. ആകാശവാണിയുടെ വിശ്വാസ്യതയും ജനപ്രീതിയും നിങ്ങളുടെ ബിസിനസിന്റെ വളർച്ചയ്ക്ക് മുതൽക്കൂട്ടാവട്ടെ. നിങ്ങളുടെ ഉൽപ്പന്നമോ സേവനമോ സ്ഥാപനമോ അതെത്ര ചെറുതോ വലുതോ ആവട്ടെ, നിങ്ങളുടെ ബജറ്റിനിണങ്ങുന്ന പരസ്യ പാക്കേജുകൾ ആകാശവാണിക്കുണ്ട്. ആകാശവാണിയുടെ വിവിധ നിലയങ്ങളിൽ പരസ്യം ചെയ്യാൻ ബന്ധപ്പെടുക. വാണിജ്യ പ്രക്ഷേപണ കേന്ദ്രം, ആകാശവാണി, വഴുതക്കാട്, തിരുവനന്തപുരം. ഫോൺ 2-3-2-1-0-5 2-3-2-5-1-4-2.
2: സാമ്പത്തിക അടിയന്തരാവസ്ഥകൾ എപ്പോഴും അപ്രതീക്ഷിത സമയങ്ങളിലാണ് വരുന്നത്. അത്തരം സമയങ്ങളിൽ നിങ്ങൾ ബുദ്ധിപൂർവമായ തീരുമാനങ്ങൾ എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എല്ലാ ബുദ്ധിമുട്ടുകളിൽ നിന്നും എളുപ്പത്തിൽ പുറത്തുവരാൻ കഴിയും.
3: ബുദ്ധിപൂർവമായ തീരുമാനങ്ങൾ എടുക്കുന്ന ആളുകൾക്ക് മണപ്പുറം ഫിനാൻസിൽ ഒരു എളുപ്പ EMI ഗോൾഡ് ലോൺ സ്കീം ഉണ്ട്. അവിടെ നിങ്ങൾക്ക് പ്രതിമാസ തവണകളായി പലിശ അടയ്ക്കാം. അങ്ങനെ നിങ്ങൾക്ക് കൂടുതൽ ബുദ്ധിമാനാകാം.
2: കൂടുതൽ വിവരങ്ങൾക്ക് നിങ്ങളുടെ അടുത്തുള്ള മണപ്പുറം ബ്രാഞ്ച് സന്ദർശിക്കുക, അല്ലെങ്കിൽ 1-800-420-2233 എന്ന ടോൾ ഫ്രീ നമ്പറിൽ വിളിക്കുക.
4: ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് അബ്ദുൽ കബീർ. പ്രധാന വാർത്തകൾ. രാഷ്ട്രപതി ദ്രൗപദി മുർമു ബുക്കാറസ്റ്റിൽ റൊമാനിയൻ പ്രധാനമന്ത്രി ഇലി ബോലോജനുമായി കൂടിക്കാഴ്ച നടത്തി. കാര്യക്ഷമവും സുതാര്യവുമായ നികുതി ഭരണം സാധ്യമാക്കുന്നതിൽ ആദായ നികുതി വകുപ്പിന്റെ പങ്ക് പ്രധാനമെന്ന് ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ. പരീക്ഷാ നടത്തിപ്പിൽ ഗൌരവ പരിഷ്കാരങ്ങൾ കൊണ്ടുവരുന്നതിന്റെ ഭാഗമായി നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി 47 ഉദ്യോഗസ്ഥരെ സർവീസിൽ നിന്ന് പിരിച്ചുവിട്ടു. ഭൂമി തരംമാറ്റ പട്ടയ അപേക്ഷകൾ അടിയന്തരമായി തീർപ്പാക്കുന്നതിന് റവന്യൂ വകുപ്പ് പ്രത്യേക കർമ്മ പദ്ധതിക്ക് തുടക്കമിട്ടതായി മന്ത്രി AP അനിൽകുമാർ. ഇന്ത്യ സിംബാബ്വെ 3 മത്സര 2020 പുരുഷ ക്രിക്കറ്റ് പരമ്പരയിലെ 2-ാം മത്സരം ഇന്ന്. വാർത്തകൾ വിശദമായി. രാഷ്ട്രപതി ദ്രൗപദി മുർമു ബുക്കാറസ്റ്റിൽ റൊമാനിയൻ പ്രധാനമന്ത്രി ഇലി ബോലോജനുമായി കൂടിക്കാഴ്ച നടത്തി. ഇന്ത്യ റൊമാനിയ പങ്കാളിത്തം ശക്തിപ്പെടുത്തുന്നതിനെക്കുറിച്ച് ഫലപ്രദ മാർഗങ്ങൾ കൂടിക്കാഴ്ചയിൽ ചർച്ചയായി. ഉഭയകക്ഷി ബന്ധം അവലോകനം ചെയ്ത ഇരു നേതാക്കളും വ്യാപാരം, നിക്ഷേപം, ശുദ്ധ ഊർജ്ജം, കണക്ടിവിറ്റി, വളർന്നുവരുന്ന സാങ്കേതിക വിദ്യകൾ എന്നീ മേഖലകളിൽ സഹകരണം ശക്തിപ്പെടുത്തുന്നതിന് വഴികൾ ചർച്ച ചെയ്തു. രാഷ്ട്രപതി ദ്രൗപദി മുർമുവിന് റൊമാനിയ ഡോക്ടർ ഓണറീസ് കോസ ബഹുമതി നൽകി ആദരിച്ചു. റൊമാനിയയിലെ ബുക്കാറസ്റ്റ് യൂണിവേഴ്സിറ്റി ഓഫ് ഇക്കണോമിക് സ്റ്റഡീസ് ആണ് രാഷ്ട്രപതിക്ക് ആദരം നൽകിയത്. വിശിഷ്ട പൊതുസേവനം, വിദ്യാഭ്യാസം, സാമൂഹിക സമത്വം, ഇന്ത്യ റൊമാനിയ ബന്ധം ശക്തിപ്പെടുത്തുന്നതിലെ സംഭാവനകൾ എന്നിവ പരിഗണിച്ചാണ് ബഹുമതി. ഇന്ത്യയിലെ 140 കോടി ജനങ്ങൾക്കായി ബഹുമതി സമർപ്പിച്ച രാഷ്ട്രപതി ഇരു രാജ്യങ്ങളിലെയും ജനങ്ങൾ തമ്മിലെ ദീർഘകാല സൌഹൃദത്തെയാണ് പുരസ്കാരം പ്രതിഫലിപ്പിക്കുന്നതെന്ന് പറഞ്ഞു. കഴിഞ്ഞ ദിവസം പോസ്റ്റ് ചെയ്ത വീഡിയോയോട് പ്രതികരിക്കുകയും നിർദ്ദേശങ്ങൾ പങ്കുവെക്കുകയും ചെയ്ത രാജ്യത്തെ യുവജനങ്ങൾക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി സാമൂഹിക മാധ്യമക്കുറിപ്പിൽ നന്ദി അറിയിച്ചു. വീഡിയോയ്ക്ക് ഇതിനകം 303 ദശലക്ഷത്തിലധികം വ്യൂസും ലഭിച്ചിട്ടുണ്ട്. പോസ്റ്റ് ചെയ്ത് 24 മണിക്കൂറിനകം ഏറ്റവും കൂടുതൽ ആളുകൾ കണ്ട റീൽ എന്ന നേട്ടവും വീഡിയോ സ്വന്തമാക്കി. കാര്യക്ഷമവും സുതാര്യവുമായ നികുതി ഭരണം സാധ്യമാക്കുന്നതിൽ ആദായ നികുതി വകുപ്പിന്റെ പങ്ക് പ്രധാനമെന്ന് ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ പറഞ്ഞു. ന്യൂഡൽഹിയിൽ സെൻട്രൽ ബോർഡ് ഓഫ് ഡയറക്ട് ടാക്സ് സംഘടിപ്പിച്ച 167-ാമത് ആദായ നികുതി ദിനാഘോഷങ്ങളെ അഭിസംബോധന ചെയ്യുകയായിരുന്നു മന്ത്രി. നിയമങ്ങൾ ലളിതമാക്കുകയും ചെലവുകൾ കുറയ്ക്കുകയും ബിസിനസ് എളുപ്പമാക്കുകയും ചെയ്തതിൽ 2025 ആദായ നികുതി നിയമം നാഴികക്കല്ലാണെന്ന് ധനമന്ത്രി പറഞ്ഞു. സത്യസന്ധരായ നികുതിദായകർക്ക് സൌകര്യങ്ങൾ ലഭിക്കണമെന്നും ബോധപൂർവമല്ലാത്ത തെറ്റുകൾ തിരുത്താൻ അവസരങ്ങൾ വേണമെന്നും കേന്ദ്രമന്ത്രി പറഞ്ഞു. ആദായ നികുതി വകുപ്പിന്റെ പ്രധാന പ്രസിദ്ധീകരണങ്ങളും ധനമന്ത്രി പുറത്തിറക്കി. ആധുനികവും സുതാര്യവും അന്താരാഷ്ട്ര തലത്തിൽ അനുയോജ്യവുമായ നിയമാന്തരീക്ഷം സൃഷ്ടിക്കുന്നതിന് ഇന്ത്യ പ്രതിബദ്ധമാണെന്ന് വിദേശകാര്യമന്ത്രി ഡോക്ടർ SJ പറഞ്ഞു. ന്യൂഡൽഹിയിൽ യുണൈറ്റഡ് നേഷൻ കമ്മീഷൻ ഓൺ ഇന്റർനാഷണൽ ട്രേഡ് ലോ 60-ാം വാർഷികാഘോഷത്തോടനുബന്ധിച്ച അന്താരാഷ്ട്ര സമ്മേളനത്തിന്റെ ഉദ്ഘാടന ചടങ്ങിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പരീക്ഷാ നടത്തിപ്പിൽ

0: ഉദ്യോഗതരമായ പരിഷ്കാരങ്ങൾ കൊണ്ടുവരുന്നതിന്റെ ഭാഗമായി നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി 47 ഉദ്യോഗസ്ഥരെ സർവീസിൽ നിന്ന് പിരിച്ചുവിട്ടു. ഇവരിൽ ഒരാൾക്കെതിരെ ക്രിമിനൽ നടപടികൾ സ്വീകരിക്കുമെന്നും റിപ്പോർട്ടുണ്ട്. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ട് വിവാദത്തിലായ NTA വരുത്തുന്ന സമഗ്ര അഴിച്ചുപണിയുടെ ഭാഗമായാണ് കൂട്ട പിരിച്ചുവിടൽ. കൂടുതൽ പേർക്കെതിരെ നിയമ നടപടികൾ സ്വീകരിക്കുമെന്ന് ഗവൺമെന്റ് അറിയിച്ചു. കേന്ദ്രമന്ത്രി JP നദ്ദ ഇന്ന് ന്യൂഡൽഹിയിൽ സമരം ചെയ്യുന്ന CJP പ്രതിനിധികളുമായി കൂടിക്കാഴ്ച നടത്തും. ഇന്നലെ നടത്തിയ കൂടിക്കാഴ്ചയിൽ CJP 3 പ്രധാന ആവശ്യങ്ങൾ ഉന്നയിച്ചതായും പരീക്ഷാ ചോദ്യപേപ്പർ ചോർച്ച തടയുന്നതിന് ചില പരിഷ്കാരങ്ങൾ നിർദ്ദേശിച്ചതായും നദ്ദ മാധ്യമങ്ങളോട് പറഞ്ഞു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് നാളെ രാവിലെ 11 ആകാശവാണിയിലും ദൂരദർശനിലും പരിപാടി കേൾക്കാം. പരിപാടിയുടെ 136 പതിപ്പാണിത്. പശ്ചിമേഷ്യയിലെ രാഷ്ട്രീയ സംഘർഷങ്ങൾ മൂലമുണ്ടായ തടസ്സങ്ങൾക്കിടയിലും രാജ്യത്തെ വളം വിതരണ ശൃംഖല സംരക്ഷിക്കുന്നതിനും വളത്തിന്റെ തടസ്സമില്ലാത്ത ലഭ്യത ഉറപ്പാക്കുന്നതിനും ഗവൺമെന്റ് സമഗ്ര നടപടികൾ സ്വീകരിച്ചതായി കേന്ദ്രമന്ത്രി JP നദ്ദ ലോക്സഭയിൽ അറിയിച്ചു. മേഖലയിലെ സംഘർഷങ്ങൾ വളത്തിന്റെയും പ്രധാന അസംസ്കൃത വസ്തുക്കളുടെയും ആഗോള വിതരണ ശൃംഖലയെ ബാധിച്ചതായി അദ്ദേഹം പറഞ്ഞു. രാജ്യസഭയിലേക്ക് പുതുതായി തെരഞ്ഞെടുക്കപ്പെട്ടവരും നാമനിർദ്ദേശം ചെയ്യപ്പെട്ടവരുമായ അംഗങ്ങൾക്ക് രാജ്യസഭാ സെക്രട്ടേറിയറ്റ് ഇന്നു മുതൽ 2 ദിവസത്തെ സംവാദാത്മക പരിപാടി സംഘടിപ്പിക്കും. രാജ്യസഭാ ചെയർമാൻ CP രാധാകൃഷ്ണൻ ഓറിയന്റേഷൻ പരിപാടി ഉദ്ഘാടനം ചെയ്യും. രാജ്യസഭാ ഡെപ്യൂട്ടി ചെയർമാൻ ഹരിവംശ് പ്രധാനപ്പെട്ട പാർലമെന്ററി സമിതികളുടെ പ്രവർത്തനങ്ങളെയും ചുമതലകളെയും കുറിച്ച് സംസാരിക്കും. ഭാവിയിലെ നിയമനിർമ്മാണത്തിലും പൊതുസേവന വിതരണത്തിലും നിർമ്മിത ബുദ്ധി, ബ്ലോക്ക് ചെയിൻ, ഡാറ്റാ സ്വകാര്യതാ നിയമങ്ങൾ എന്നിവ ചെലുത്തുന്ന സ്വാധീനം മനസ്സിലാക്കൽ എന്ന വിഷയത്തിൽ കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ് പ്രത്യേക സെഷനിൽ സംസാരിക്കും. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. റവന്യൂ വകുപ്പിന്റെ സേവനങ്ങൾ വേഗത്തിൽ ലഭ്യമാക്കുന്നതിന്റെ ഭാഗമായി നിലവിലെ ഭൂമി തരംമാറ്റ പട്ടയാപേക്ഷകൾ അടിയന്തരമായി തീർപ്പാക്കുന്നതിന് പ്രത്യേക കർമ്മപദ്ധതിക്ക് തുടക്കമിട്ടതായി മന്ത്രി AP അനിൽകുമാർ അറിയിച്ചു. റവന്യൂ വകുപ്പിന്റെ വിവിധ പ്രവർത്തനങ്ങൾ, വകുപ്പിന്റെ 100-ദിന കർമ്മപരിപാടി, ഡിജിറ്റൽ റീസർവേ, വികസന പദ്ധതികൾക്ക് ഭൂമി ഏറ്റെടുക്കൽ നടപടികൾ തുടങ്ങിയവയുടെ പുരോഗതി വിലയിരുത്താൻ കോഴിക്കോട് ജില്ലയിലെ റവന്യൂ ഉദ്യോഗസ്ഥരെ ഉൾപ്പെടുത്തി മന്ത്രിയുടെ നേതൃത്വത്തിൽ അവലോകന യോഗം നടത്തി. 5 സെന്റ് മുതൽ 15 സെന്റ് വരെ ഭൂമിയുള്ള സാധാരണക്കാരുടെ അപേക്ഷകളിൽ ഉദാര സമീപനം സ്വീകരിക്കും. വീട് നിർമ്മിക്കുന്നവർക്ക് ഭൂമി തരംമാറ്റത്തിന് പ്രത്യേക മുൻഗണന നൽകുമെന്നും മന്ത്രി വ്യക്തമാക്കി. ഭൂമിയുള്ള അർഹരായവർക്ക് പട്ടയം നൽകുന്നതിന് പ്രത്യേക പ്രാധാന്യം നൽകും. പട്ടയം വഴി ലഭിച്ച ഭൂമി കൈമാറ്റം ചെയ്യുന്നതിന് കാലപരിധി നിബന്ധനകൾ ലളിതമാക്കാനും ഉപാധിരഹിത പട്ടയം നൽകുന്ന കാര്യവും ഗവൺമെന്റ് ആലോചിക്കുന്നുണ്ടെന്നും മന്ത്രി പറഞ്ഞു. ഭരണപരമായ തടസ്സങ്ങൾ ഒഴിവാക്കി സാധാരണക്കാർക്ക് ഭൂമിയിൽ പൂർണ്ണ അവകാശം ലഭ്യമാക്കുകയാണ് ഗവൺമെന്റ് ലക്ഷ്യമെന്നും മന്ത്രി അറിയിച്ചു. സംസ്ഥാന ഗവൺമെന്റിന്റെ 100-ദിന കർമ്മപരിപാടിയിൽ പൊതുവിദ്യാഭ്യാസ വകുപ്പിലെ കൈറ്റ് നടപ്പാക്കുന്ന നൂതന പദ്ധതികളുടെ ഭാഗമായി പ്രൈമറി വിഭാഗം പ്രഥമാധ്യാപകരുടെ ശില്പശാലയും ഡിജിറ്റൽ സ്ക്വയർ പദ്ധതിയുടെ സംസ്ഥാനതല ഉദ്ഘാടനവും ഇന്ന് മലപ്പുറത്ത് നടത്തും. ജില്ലാ പഞ്ചായത്ത് ഹാളിൽ ഉച്ചയ്ക്ക് മന്ത്രി N ഷംസുദ്ദീൻ പ്രഥമാധ്യാപകരുമായി നേരിട്ടും മറ്റ് ജില്ലകളിലെ അധ്യാപകരുമായി ഓൺലൈനായും സംവദിക്കും. സംസ്ഥാനത്തെ വടക്കൻ ജില്ലകളിൽ ഇടിമിന്നലോടുകൂടിയ ശക്തമായ മഴയ്ക്കും കാറ്റിനും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ഇന്ന് കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയാണ്. ജൈവ കൃഷി രംഗത്ത് കാസർഗോഡ് ജില്ല മുന്നേറുന്നു. 3000 ഹെക്ടർ സ്ഥലത്താണ് ജൈവകൃഷി പദ്ധതിയിൽ ഉൾപ്പെടുത്തി കൃഷി നടത്തുന്നത്. പദ്ധതിയിൽ ഉൾപ്പെടുന്ന കർഷകർക്ക് ഓൺലൈനിൽ സ്വന്തം ഉൽപ്പന്നങ്ങൾ വിൽക്കാനും അവസരമുണ്ട്. കൂടുതൽ വിവരങ്ങളുമായി കാസർകോട്ട് നിന്ന് PJഗന്നിവാസൻ.
1: ജൈവ കാർഷിക നയം നടപ്പിലാക്കുന്നതിന്റെ ഭാഗമായി കാസർഗോഡ് ജില്ലയെ 2012 ജൈവ ജില്ലയായി പ്രഖ്യാപിക്കുകയും പ്രധാന കാർഷിക വിളകളിൽ ജൈവ കൃഷി മുറകൾ അനുവർത്തിച്ചുകൊണ്ടുള്ള പദ്ധതികൾ നടപ്പിലാക്കുകയും ചെയ്തു. പങ്കാളിത്ത ഗ്യാരണ്ടി സമ്പ്രദായത്തിൽ ക്ലസ്റ്റർ അടിസ്ഥാനത്തിൽ ജൈവ കൃഷി പ്രോത്സാഹിപ്പിക്കുന്നതിനായി 2020 ആരംഭിച്ച പദ്ധതിയാണ് ഭാരതീയ പ്രകൃതി കൃഷി പദ്ധതി. PGS ഇന്ത്യ വെബ് പോർട്ടലിൽ രജിസ്റ്റർ ചെയ്യുകയും പദ്ധതി മാനദണ്ഡങ്ങൾ പാലിച്ച് കൃഷി ചെയ്യുകയും ചെയ്യുന്ന കർഷകർക്ക് 3 വർഷം കഴിഞ്ഞാണ് PGS ഓർഗാനിക് സർട്ടിഫിക്കേഷൻ നൽകുന്നത്. ഇത് ലഭിച്ച കർഷകർക്കാണ് ജൈവ ഓൺലൈൻ വിപണിയായ ജൈവികേതി പോർട്ടൽ വഴി ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കാൻ അവസരം. ഈ കൃഷിരീതി വഴി കർഷകർക്ക് ഉൽപ്പന്നങ്ങൾക്ക് വിലയും നിശ്ചയിക്കാം.
0: ഇന്ത്യ സിംബാബ്വെ 3 മത്സര 2020 പുരുഷ ക്രിക്കറ്റ് പരമ്പരയിലെ 2ാം മത്സരം ഇന്ന്. സിംബാബ്വെയിൽ ഇന്ത്യൻ സമയം വൈകിട്ട് 4:30 മത്സരം. ആദ്യ മത്സരത്തിൽ 7 വിക്കറ്റിന്റെ ആധികാരിക വിജയം സ്വന്തമാക്കിയ ഇന്ത്യ പരമ്പരയിൽ 1-0 മുന്നിലാണ്. ഗ്ലാസ്ഗോയിൽ കോമൺവെൽത്ത് ഗെയിംസിൽ പുരുഷന്മാരുടെ ഹെവി വെയ്റ്റ് പാരാ പവർ ലിഫ്റ്റിംഗ് ഫൈനലിൽ ഇന്ത്യയുടെ ജണ്ടു കുമാറിന് വെങ്കലം. ഇത്തവണ ഗെയിംസിൽ ഇന്ത്യ നേടുന്ന ആദ്യ മെഡലാണിത്. ഒമാനിലെ മസ്കറ്റിൽ FIH ഹോക്കി ഏഷ്യൻ ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യൻ സബ് ജൂനിയർ ആൺകുട്ടികളുടെ ടീം പാകിസ്ഥാനെയും

0: ആതിഥേയരായ ഒമാനെയും പരാജയപ്പെടുത്തി. അതേസമയം സബ് ജൂനിയർ പെൺകുട്ടികളുടെ ടീം ചൈനയോട് പരാജയപ്പെട്ടു. ഡ്യൂറന്റ് കപ്പ് ഫുട്ബോൾ ടൂർണമെന്റിന് ഇന്ന് കൊൽക്കത്തയിൽ തുടക്കമാകും. ആദ്യ മത്സരത്തിൽ മോഹൻ ബഗാൻ സൂപ്പർ ജയൻസ് ഈസ്റ്റ് ബംഗാളിനെ നേരിടും. വൈകിട്ട് 5 വിവേകാനന്ദ യുവഭാരതി സ്റ്റേഡിയത്തിലാണ് മത്സരം. ഖാദി ഗ്രാമ വ്യവസായ ബോർഡിന്റെ ഓണം ഖാദി മേള ഇന്ന് രാവിലെ കണ്ണൂരിൽ മന്ത്രി സണ്ണി ജോസഫ് ഉദ്ഘാടനം ചെയ്യും. അടുത്ത മാസം 25 വരെ നടക്കുന്ന മേളയിൽ സിൽക്ക് സാരി മഹോത്സവവും സംഘടിപ്പിച്ചിട്ടുണ്ട്. ഖാദി ഉൽപ്പന്നങ്ങളുടെ വിപണനം പ്രോത്സാഹിപ്പിക്കുന്നതിന് ഗവൺമെന്റ് വൈവിധ്യമാർന്ന പദ്ധതികൾ ആവിഷ്കരിക്കുമെന്ന് മന്ത്രി കെ എ തുളസി പറഞ്ഞു. ഓണം ഖാദി മേള 2026 പാലക്കാട് ജില്ലാതല ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു മന്ത്രി. കർക്കടക വാവുബലി ചടങ്ങുകൾ നടക്കുന്ന തിരുവനന്തപുരം തിരുവല്ലം ശ്രീ പരശുരാമ സ്വാമി ക്ഷേത്രവും ബലിക്കടവുകളും തീർത്ഥാടന ടൂറിസത്തിന്റെ ഭാഗമാക്കി വികസിപ്പിക്കുമെന്ന് മന്ത്രി കെ മുരളീധരൻ പറഞ്ഞു. ക്ഷേത്രത്തിൽ ഈ വർഷത്തെ കർക്കടക വാവുബലിയോടനുബന്ധിച്ച ഒരുക്കങ്ങൾ വിലയിരുത്തിയ ശേഷം സംസാരിക്കുകയായിരുന്നു മന്ത്രി. കോഴിക്കോട് മനാശ്ശേരിയിൽ സ്കൂൾ വിട്ട് ഓട്ടോറിക്ഷയിൽ വീട്ടിലേക്ക് പോകുന്നതിനിടയിൽ ഓട്ടോയിൽ നിന്ന് റോഡിലേക്ക് തെറിച്ചു വീണ് ലോറിക്കടയിൽപ്പെട്ട് 7 മരിച്ചു. മനാശ്ശേരി ഗവൺമെന്റ് യു സ്കൂളിൽ 2 വിദ്യാർത്ഥി അമൽ ആണ് മരിച്ചത്. പ്രധാന വാർത്തകൾ വീണ്ടും. രാഷ്ട്രപതി ദ്രൗപദി മുർമു ബുക്കാറസ്റ്റിൽ റൊമാനിയൻ പ്രധാനമന്ത്രി ഇലി ബോലോജനുമായി കൂടിക്കാഴ്ച നടത്തി. കാര്യക്ഷമവും സുതാര്യവുമായ നികുതി ഭരണം സാധ്യമാക്കുന്നതിൽ ആദായ നികുതി വകുപ്പിന്റെ പങ്ക് പ്രധാനമെന്ന് ധനമന്ത്രി നിർമ്മല സീതാരാമൻ. പരീക്ഷാ നടത്തിപ്പിൽ ഗൌരവ പരിഷ്കാരങ്ങൾ കൊണ്ടുവരുന്നതിന്റെ ഭാഗമായി നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി 47 ഉദ്യോഗസ്ഥരെ സർവീസിൽ നിന്ന് പിരിച്ചുവിട്ടു. ഭൂമി തരംമാറ്റ പട്ടയാപേക്ഷകൾ അടിയന്തരമായി തീർപ്പാക്കുന്നതിന് റവന്യൂ വകുപ്പ് പ്രത്യേക കർമ്മപദ്ധതിക്ക് തുടക്കമിട്ടതായി മന്ത്രി എ പി അനിൽകുമാർ. ഇന്ത്യ സിംബാബ്വെ 3 20 പുരുഷ ക്രിക്കറ്റ് പരമ്പരയിലെ 2 മത്സരം ഇന്ന്. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 7:25.
1: ആകാശവാണി കവരത്തി. മീഡിയം വേവിൽ 260.4 മീറ്റർ, അതായത് 1152 കിലോഹെർട്സിൽ ഈ നിലയത്തുനിന്നുള്ള പ്രഭാത പ്രക്ഷേപണം തുടരുന്നു.

ഇന്നത്തെ പ്രധാന പരിപാടികൾ ആദ്യം പി ഫൈസൽ തയ്യാറാക്കി അവതരിപ്പിക്കുന്ന സുഭാഷിതം, തുടർന്ന് മാപ്പിളപ്പാട്ട്. 7:05 തസ്ലിമ അക്ബർ പങ്കെടുക്കുന്ന പവിഴമണ്ഡലി സാഹിത്യം എന്ന പരിപാടിയും, തുടർന്ന് ദീപവിശേഷം. 7:35 പാട്ടും വിശേഷങ്ങളുമായി ഫാട്ട്ഫെട്ടിയും. 7:45 കവരത്തി ദ്വീപ് സ്വദേശിനി ശ്രീമതി ശംഷീറ ബാനു പങ്കെടുക്കുന്ന ഫെൻഫോരിഷ എന്ന പരിപാടിയും. 8:30 അന്താരാഷ്ട്ര മുങ്ങിമരണ പ്രതിരോധ ദിനത്തോടനുബന്ധിച്ച് പ്രത്യേക പരിപാടിയും ഇന്ന് ഈ നിലയത്തിൽ നിന്ന് കേൾക്കാവുന്നതാണ്.

കാലാവസ്ഥാ അറിയിപ്പുകൾ. ലക്ഷദ്വീപിൽ ഇന്നലെ രേഖപ്പെടുത്തിയ ഉയർന്ന താപനില 33.0 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 26.0 ഡിഗ്രി സെൽഷ്യസ്. വിവിധ ദ്വീപുകളെ രേഖപ്പെടുത്തിയ താപനില: കവരത്തി കൂടിയ താപനില 31 ഡിഗ്രി സെൽഷ്യസും കുറഞ്ഞ താപനില 28 ഡിഗ്രി സെൽഷ്യസും. അഗത്തി കൂടിയ താപനില 32.8 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 28.6 ഡിഗ്രി സെൽഷ്യസ്. അമിനി കൂടിയ താപനില 32.2 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 26.0 ഡിഗ്രി സെൽഷ്യസ്. മിനിക്കോയ് കൂടിയ താപനില 33.0 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 27.0 ഡിഗ്രി സെൽഷ്യസ്. കാലാവസ്ഥാ അറിയിപ്പുകൾ കഴിഞ്ഞു.

0: ആകാശവാണി കവരത്തി സുഭാഷിതം. ഇന്നത്തെ സുഭാഷിതം തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് പി ഫൈസൽ.
1: സമ്പത്തിന്റെ ആധിക്യത്തിലല്ല ഐശ്വര്യം, മനസ്സിന്റെ ഐശ്വര്യമാണ് യഥാർത്ഥ ഐശ്വര്യം. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വളരെ പ്രസക്തമായ ഒരു വചനമാണിത്. കൊട്ടാരതുല്യമായ വീടും കോടികളുടെ വാഹനവും വിഭവസമൃദ്ധ

0: ഉഷ്മായ ഭക്ഷണവും ലഭിച്ചിട്ടും ആധുനിക മനുഷ്യന്റെ മുഖത്ത് സന്തോഷം കാണുന്നില്ല. കാരണം വ്യക്തമാണ്, മനസമാധാനമില്ലായ്മ തന്നെ. ഭൗതിക ജീവിത രംഗങ്ങളിലുണ്ടായ മാറ്റങ്ങളാണ് മനഃശാന്തി നഷ്ടപ്പെടുത്തുന്ന പ്രധാന ഘടകം. ഉള്ളതിൽ തൃപ്തിപ്പെട്ട് ജീവിക്കുന്നവനാണ് മനസമാധാനം ലഭിക്കുന്നത്. ചെറുതാണെങ്കിലും അന്തിയുറങ്ങാൻ എനിക്കൊരു കൂരയുണ്ട്, ഉപജീവനത്തിന് എനിക്കൊരു തൊഴിലുണ്ട്, വലിയ സമ്പാദ്യമില്ലെങ്കിലും ഞാൻ സംതൃപ്തനാണ്. ദിവസവും കൂലിവേല ചെയ്ത് ജീവിക്കുന്ന ഒരു മനുഷ്യന്റെ വാക്കുകളാണിവ. ഈ വാക്കുകളാണ് നമുക്ക് പ്രതീക്ഷ നൽകുന്നത്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ പറഞ്ഞു, നിങ്ങളിൽ ആരെങ്കിലും തന്റെ കൂട്ടുകുടുംബങ്ങളിൽ നിർഭയനും ആരോഗ്യവാനും അതാത് ദിവസത്തെ ആഹാരം കൈവശമുള്ളവനുമാണെങ്കിൽ അവൻ ഐഹിക സുഖങ്ങളാകമാനം ലഭിച്ചവനെ പോലെയാണ്. പ്രമുഖ ചിന്തകനും ഫിലോസഫറും എഴുത്തുകാരനുമായ ഇമാം ഇബ്നു തൈമിയ ഒരിക്കൽ പറയുകയുണ്ടായി, എന്റെ സ്വർഗം എന്റെ നെഞ്ചിലാണ്. അദ്ദേഹത്തിന് പ്രത്യേക സമ്പാദ്യങ്ങളൊന്നുമുണ്ടായിരുന്നില്ല. പള്ളിയുടെ പരിസരത്തെ ഒരു ചെറിയ മുറിയിലാണ് അദ്ദേഹത്തിന്റെ താമസം. ദിവസവും ഒരു റൊട്ടിയാണ് അദ്ദേഹത്തിന്റെ ഭക്ഷണം. ധരിക്കാൻ രണ്ട് വസ്ത്രങ്ങൾ മാത്രം. പക്ഷേ ഇതൊന്നും അദ്ദേഹത്തെ നിരാശനാക്കിയില്ല. ആ മഹാൻ സദാ സംതൃപ്തനായി ജീവിച്ചു, സമൂഹത്തെ സേവിച്ചു. പ്രതീക്ഷയാണ് ജീവിതത്തെ നയിക്കേണ്ടത്. ശുഭപ്രതീക്ഷയിലൂടെയാണ് മനുഷ്യന് മനഃശാന്തി ലഭിക്കുന്നത്. ഇന്ന് നടക്കുന്ന മിക്ക ആത്മഹത്യകളുടെയും കാരണങ്ങൾ തേടുമ്പോൾ നാം കാണുന്നതും ഈ പ്രതീക്ഷയുടെ അഭാവമാണ്. എന്റെ ദുഃഖങ്ങൾക്കും ദുരിതങ്ങൾക്കും ഇന്നല്ലെങ്കിൽ നാളെ പരിഹാരമുണ്ടെന്ന് ഓരോരുത്തരും തിരിച്ചറിയണം. ആധുനിക മനഃശാസ്ത്രത്തിന്റെ പിതാവായ സിഗ്മണ്ട് ഫ്രോയിഡ് നിരവധി മനഃശാസ്ത്ര ഗ്രന്ഥങ്ങളുടെ കർത്താവാണ്. അദ്ദേഹത്തിന് ക്യാൻസർ രോഗം പിടിപെട്ടു. വേദന സഹിക്കാൻ കഴിയാതെ വന്നപ്പോൾ വിഷം കുത്തിവെച്ച് തന്നെ കൊലപ്പെടുത്താൻ ഡോക്ടറോട് അദ്ദേഹം ആവശ്യപ്പെട്ടത്രേ. അങ്ങനെയാണ് അദ്ദേഹം ഈ ലോകത്തോട് വിട പറയുന്നത്. ജീവിതത്തിലെ പ്രതീക്ഷ നഷ്ടപ്പെട്ടതാണ് ഫ്രോയിഡിന്റെ അന്ത്യം സുഖകരമാവാതെ പോയത്. പ്രമുഖ പണ്ഡിതനായിരുന്ന ഡോക്ടർ മുസ്തഫ അസിബായിക്ക് തളർവാദം പിടിപെട്ടിരുന്നു. ഈ രോഗം ബാധിച്ചതിനു ശേഷമാണ് അദ്ദേഹത്തിന്റെ ശ്രദ്ധേയമായ മൂന്ന് പുസ്തകങ്ങൾ എഴുതിയത്. 1962 അദ്ദേഹത്തെ സന്ദർശിച്ച സുഹൃത്തിനോട് അദ്ദേഹം പറഞ്ഞ വാക്കുകൾ ഏറെ ശ്രദ്ധേയമാണ്. ദൈവം എന്റെ ഒരു ഭാഗം മാത്രമേ തളർത്തിയിട്ടുള്ളൂ, മറുഭാഗത്തിന് ശക്തിയുണ്ട്. എന്റെ കാഴ്ചശക്തിക്ക് ഒന്നും സംഭവിച്ചിട്ടില്ല. എന്റെ മസ്തിഷ്കത്തെ തളർത്താൻ ശക്തിയുള്ള നാഥൻ അതിനെ നിലനിർത്തിയിരിക്കുന്നു. ജീവിത സായാഹ്നത്തിൽ അന്ധനായി മാറിയ ഇബ്നു അബ്ബാസിന്റെ വാക്കുകൾ ഇവിടെ നമുക്ക് ചേർത്തു വായിക്കാം. എന്റെ ഇരു കണ്ണുകളിൽ നിന്നും അള്ളാഹു പ്രകാശത്തെ പിടിച്ചെടുത്തുവെങ്കിലും എന്റെ നാവിനും കേൾവിക്കും അവ രണ്ടിനേക്കാൾ പ്രകാശമുണ്ട്. എന്റെ മനസ്സ് ശക്തമാണ്, ബുദ്ധിക്ക് വൈകല്യം ബാധിച്ചിട്ടില്ല. നാവിന് തിളങ്ങുന്ന വാളുപോലെ മൂർച്ചയുണ്ട്. ഗ്രാമവാസികളെ അപേക്ഷിച്ച് പട്ടണവാസികളിൽ വിഷാദരോഗം കൂടുതലാണെന്ന് പഠനങ്ങൾ പറയുന്നുണ്ട്. പങ്കുവെക്കൽ അഥവാ ഷെയറിംഗ് കൂടുതൽ നടക്കുന്നത് ഗ്രാമവാസികളിലാണത്രേ. നമ്മുടെ പ്രശ്നങ്ങൾ ഏറ്റവും അടുത്തവരുമായി പങ്കുവെക്കുവഴി നമുക്ക് ഭാരങ്ങൾ ഇറക്കിവെക്കാൻ കഴിയും. ചുരുക്കത്തിൽ, പ്രതീക്ഷയോടെ ഉള്ളതിൽ തൃപ്തിപ്പെട്ട് നാം ജീവിക്കുക, മനസമാധാനം കൈവന്നിരിക്കും തീർച്ച.
1: ഇന്നത്തെ സുഭാഷിതം തയ്യാറാക്കി അവതരിപ്പിച്ചത് പി ഫൈസൽ. ഇപ്പോൾ ഒരു മാപ്പിളപ്പാട്ട് കേൾക്കാം.

ആകാശവാണി കവരത്തി. പ്രിയപ്പെട്ട ശ്രോതാക്കളെ നമസ്കാരം. വാക്കുകൾക്ക് വികാരങ്ങളുടെ ചിറക് വിരിയുമ്പോൾ ജനിക്കുന്നത് കവിതയാണ്. ജീവിതത്തിന്റെ അനുഭവങ്ങളും സ്വപ്നങ്ങളും പ്രതീക്ഷകളും ഹൃദയസ്പർശിയായ വരികളിലൂടെ വായനക്കാരിലേക്ക് എത്തിച്ച പ്രിയപ്പെട്ട എഴുത്തുകാരി ലീമ അക്ബർ എന്ന തൂലിക നാമത്തിൽ അറിയപ്പെടുന്ന തസ്ലീമ അക്ബറുമായി നടത്തുന്ന അഭിമുഖമാണ് ഇന്ന് ഈ പരിപാടിയിലൂടെ നമ്മൾ കേൾക്കാൻ പോകുന്നത്. അക്ഷരങ്ങളുടെ ഈ മനോഹര യാത്രയിൽ ഇന്ന് നമുക്കൊപ്പം ചേരുന്ന നവാഗത എഴുത്തുകാരിക്ക് സ്വാഗതം പറയുന്നു.

ഹലോ എല്ലാവർക്കും അസ്സലാമു അലൈക്കും. എൻ്റെ പേര് തസ്ലീമ, ലീമ അക്ബർ എന്നുള്ള പേരിലാണ് എഴുതിക്കൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ വർഷം ഡിസംബറിൽ മാൻകൈൻഡ് പബ്ലിഷേഴ്സ് പുറത്തിറക്കിയ റഡാർ എന്ന കവിതാ സമാഹാരത്തിൻ്റെ ഓതറാണ്. ഒരുപാട് സന്തോഷമുണ്ട് ആകാശവാണിയിൽ ഒരു ഭാഗമാകാൻ സാധിച്ചതിൽ.

0: ആദ്യ കവിതാ സമാഹാരം പുറത്തിറക്കിയ സന്തോഷം എങ്ങനെ വിവരിക്കും?
1: വാക്കിൽ പറഞ്ഞാല് അൽഹംദുലില്ലാ. കാരണം നമ്മൾ എഴുതുന്ന ആൾക്കാരെ സംബന്ധിച്ച് നമ്മുടെ ഓരോ പുസ്തകങ്ങളും നമുക്ക് ജനിക്കുന്ന ഓരോ മക്കളെ പോലെയാണ്. എൻ്റെ 17-ാം വയസ്സിൽ എൻ്റെ ഉള്ളിൽ കയറിക്കൂടിയ സ്വപ്നമായിരുന്നു സ്വന്തമായിട്ടൊരു പുസ്തകം എഴുതുക എന്നുള്ളത്. എന്ന് ഏകദേശം 6-7 വർഷങ്ങൾക്ക് ശേഷം അത് ആ ഒരു സ്വപ്നം സാക്ഷാത്കരിക്കപ്പെട്ടിരിക്കുകയാണ്. ഒരുപാട് സന്തോഷമുണ്ട്. എൻ്റെ ചിന്തകളെ ഞാൻ അറിയാത്ത, എനിക്കറിയാത്ത ഒരുപാട് പേരിലേക്ക് എൻ്റെ ചിന്തകളെത്തി, എൻ്റെ വരികൾ അവർ ഹൃദയത്തോട് ചേർത്ത് വെച്ചു എന്നൊക്കെ അറിയുമ്പോൾ ഒരുപാട് സന്തോഷമുണ്ട്. എന്തായാലും ഓൾവേസ് ഗ്രേറ്റ്ഫുൾ ഫോർ ദാറ്റ്.
0: ഈ സമാഹാരത്തിന് പിന്നിലെ പ്രധാന ആശയം എന്താണ്?
1: പുസ്തകത്തിന്റെ പ്രധാന ആശയം

0: എന്താണെന്ന് ചോദിച്ചാൽ അത് തീർച്ചയായിട്ടും സ്ത്രീകൾ തന്നെയാണ്. സ്ത്രീകളെ ചുറ്റിപ്പറ്റിയുള്ള കുറേയധികം കാര്യങ്ങൾ, ഞാൻ കേട്ടറിഞ്ഞ കുറേയധികം കാര്യങ്ങൾ എൻ്റേതായിട്ടുള്ള കാഴ്ചപ്പാടിൽ എഴുതിയവയാണ്. എന്ന് വെച്ച് ഒരിക്കലും ആണുങ്ങളെ മാറ്റി നിർത്തിയിട്ടില്ല. ആണുങ്ങളെക്കുറിച്ചും നമ്മുടെ പുസ്തകത്തിൽ പറയുന്നുണ്ട്. അതേപോലെ ജീവിതം, മരണം, കളർ ഡിസ്ക്രിമിനേഷൻ, ചതി, അത്തരം ജനറലായിട്ട് വരുന്ന കുറേ ടോപ്പിക്സും നമ്മുടെ പുസ്തകത്തിൽ വളരെ ലളിതമായ ഭാഷയിൽ ഇൻക്ലൂഡ് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്.
1: ഈ കവിതാ സമാഹാരത്തിലെ കവിതകളിൽ താങ്കൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട കവിത ഏതാണ്, എന്തുകൊണ്ടാണ്?
0: ഏറ്റവും പ്രിയപ്പെട്ട പുസ്തകത്തിലെ ഏറ്റവും പ്രിയപ്പെട്ട കവിത ഏതാണ് എന്ന് ചോദിക്കുമ്പോൾ അതിനൊരു ഉത്തരം കണ്ടെത്തൽ പ്രയാസകരമായിരിക്കും. കാരണം ഇതിലെ ഓരോ കവിതകളും എൻ്റെ സ്വപ്നമാണ്. അനുഭവിച്ചും കേട്ടും കണ്ടും മനസ്സിൽ തങ്ങി നിൽക്കുന്ന പാഠങ്ങളാണ് ഓരോന്നും. എന്നാലും പുസ്തകത്തിലെ ഏഴാമത്തെ കവിതയുണ്ട്, മദ്യപാനം. ആനന്ദമല്ലിത് ആപത്താണ് എന്ന് പറഞ്ഞു തുടങ്ങുന്ന കവിത. അപ്പോൾ അതാണ് എൻ്റെ ആദ്യ കവിത. അന്നത്തെ എട്ടാം ക്ലാസ്സുകാരി കുറിച്ചു വെച്ച വരികളാണവ. പുസ്തകമെന്ന സ്വപ്നത്തിന് മുന്നേ പേപ്പറിൽ കുറിച്ചിട്ട വരികൾ. അതുകൊണ്ട് ഒരെണ്ണം തിരഞ്ഞെടുക്കാൻ പറഞ്ഞാൽ തീർച്ചയായിട്ടും അതന്നെയായിരിക്കും ഞാൻ എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ടതായിട്ട് പറയുക.
1: കവിത എഴുതാനുള്ള പ്രചോദനം എവിടെ നിന്നാണ് ലഭിച്ചത്?
0: അത് തീർച്ചയായിട്ടും അനുഭവങ്ങളാണ്. ഞാൻ കണ്ട, അനുഭവിച്ച, അതേപോലെ തന്നെ കേട്ടതുമൊക്കെ ആയിട്ടുള്ള കുറേയേറെ അനുഭവങ്ങൾ.
1: വ്യക്തിപരമായ അനുഭവങ്ങൾ എത്രത്തോളം കവിതയിൽ പ്രതിഫലിപ്പിച്ചിട്ടുണ്ട്?
0: നമ്മുടെ പുസ്തകം വായിച്ചതിന് ശേഷം എന്നെ അറിയുന്നതും അറിയാത്തതുമായിട്ടുള്ള പലരും എന്നോട് ചോദിച്ചൊരു ചോദ്യമാണിത്, ഞാനെന്ന വ്യക്തിയുടെ അനുഭവങ്ങൾ കവിതകളിൽ എത്രത്തോളം വന്നിട്ടുണ്ട് എന്നുള്ള കാര്യം. അതിൽ ഒറ്റ മോള്, അതേപോലെ തന്നെ എൻ്റെ സ്വന്തം കാസർഗോഡുകാരിക്ക്, അങ്ങനെ ചില കവിതകൾ മാറ്റി നിർത്തിയാൽ ഞാനെന്ന വ്യക്തിയുടെ അനുഭവങ്ങൾ പൂർണ്ണമായിട്ടും ഒരു കവിതയിലും വന്നിട്ടില്ല എന്നുള്ളതാണ്. അതായത് പല സാഹചര്യങ്ങളിലും പല മനുഷ്യരിലും കണ്ടതും കേട്ടതുമായിട്ടുള്ള കഥകൾ, കവിത, കാര്യങ്ങളൊക്കെ ഒരു കവിതകളിൽ ഞാൻ ചേർത്തിട്ടുണ്ട്. അതൊരിക്കലും പൂർണ്ണമായിട്ടും എൻ്റെ അനുഭവം എന്ന് പറയാൻ പറ്റുന്നതല്ല. എന്നാൽ അനുഭവങ്ങളൊക്കെയും പൂർണ്ണമായി മാറ്റി നിർത്തപ്പെട്ടിട്ടുമില്ല.
1: എഴുതുന്ന സമയത്ത് നേരിട്ട പ്രധാന വെല്ലുവിളികൾ എന്തൊക്കെയായിരുന്നു?
0: എഴുതുമ്പോൾ നേരിട്ട പ്രധാന വെല്ലുവിളികൾ എന്താണെന്ന് ചോദിച്ചാൽ, ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടാവും, ഒരു പുസ്തകമാക്കണം എന്നുണ്ട്. പുസ്തകമാക്കണമെന്നുള്ള ആഗ്രഹം എൻ്റെ ഉള്ളിൽ വന്നതിന് ശേഷം എഴുതിയ കവിതകളുണ്ട്. അതേപോലെ തന്നെ ഫൈനലി നമ്മൾ പുസ്തകമാക്കാൻ തീരുമാനിച്ചതിന് ശേഷം എഴുതിയ കവിതകളും ഇതിലുണ്ട്. അപ്പോൾ പല സമയത്തും എഴുതിയവയായതുകൊണ്ട് തന്നെ വെല്ലുവിളികൾ കുറവായിരുന്നു. എന്നാൽ ചില കാര്യങ്ങൾ നമുക്ക് ചില സാഹചര്യങ്ങൾ കാരണം തുറന്നെഴുത്ത് സാധ്യമല്ലാത്തവയുണ്ട്. എന്നാൽ എൻ്റെ പുസ്തകത്തിൽ അതിനെക്കുറിച്ച് എഴുതണമെന്നൊരാഗ്രഹവും എനിക്കുണ്ട്. അതുകൊണ്ട് തന്നെ ഇൻഡയറക്റ്റായിട്ട് കാര്യം പറയുന്ന ആ ഒരു രീതിയിൽ കവിതകൾ എഴുതുക, അതായത് ഇൻഡയറക്റ്റായിട്ട് കാര്യം പറയുന്ന രീതികളിൽ കവിതകൾ എഴുതുക എന്നത് ചെറിയൊരു വെല്ലുവിളിയായി തോന്നി. എനിക്കറിയില്ല അതൊരു വെല്ലുവിളിയായിട്ട് പറയാൻ പറ്റുമെന്ന് എനിക്ക് അറിയില്ല ആ ഒരു സംഭവം. അതൊന്ന് മാറ്റിവെച്ചാൽ സാധാരണ ഒരു ജീവിതം ജീവിച്ച പോലെ എഴുതിയവയാണ് ഇതിലെ കൂടുതൽ കവിതകളും.
1: കവിതയിലൂടെ സമൂഹത്തോട് പറയാൻ ആഗ്രഹിക്കുന്ന സന്ദേശം എന്താണ്?
0: കവിതയിലൂടെ പറയാൻ ആഗ്രഹിക്കുന്നത് എന്താന്ന് വെച്ചാൽ, അത് പുസ്തകത്തിലെ കവിതകളിൽ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ആ പുസ്തകത്തിലെ ഓരോ കവിതയും ഇപ്പോൾ ഒറ്റയിരിപ്പിന് വായിച്ച് തീർത്തു എന്ന് പറയാതെ ഓരോന്നിനെയും കീറി മുറിച്ചൊന്ന് വായിച്ച് നോക്ക്. ചിലപ്പോൾ അതിലേതെങ്കിലും ഒരു കവിതയിൽ നിങ്ങളുടെ ഉള്ളിൽ ഉണങ്ങാതെ കിടക്കുന്ന ഒരു മുറിവിന് ഒരു മരുന്നുണ്ടാവും, അല്ലെന്നുണ്ടെങ്കിൽ ഒരു ഉത്തരം ഉണ്ടാവും. നിങ്ങളടുത്തത് എന്ത് ചെയ്യണമെന്നുള്ള ഒരു ചോദ്യത്തിനൊരു ഉത്തരം ഉണ്ടാവും. അങ്ങനെ എന്തെങ്കിലും ഒരു കാര്യം നിങ്ങൾക്ക് ആ ഒരു കവിതയിൽ നിന്ന് കിട്ടും. മാത്രമല്ല പിന്നെ പറയാനുള്ളൊരു കാര്യം, ജസ്റ്റ് സ്വപ്നം കാണുക. സ്വപ്നം കാണാൻ എന്തായാലും നമുക്ക് ചിലവൊന്നും ഉണ്ടാവില്ലല്ലോ. മാക്സിമം സ്വപ്നങ്ങൾ കാണുക. അത് ശരിക്കൊന്ന് നമ്മുടെ മനസ്സിൽ ഉറച്ചു കഴിഞ്ഞാൽ അതിനുവേണ്ടി പിന്നെ നമ്മൾ പണിയെടുത്തു തുടങ്ങും. പണിയെടുത്ത് മീൻസ് വർക്ക് ചെയ്ത് തുടങ്ങും. നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്തൊരിടത്തോട്ട് ചുരുങ്ങി പോവാതെ നിങ്ങൾക്ക് ഇഷ്ടമുള്ളതിനെ തേടി പോവാം. നിങ്ങൾക്ക് വേണ്ടി ഏറ്റവും ബെസ്റ്റ് തന്നെ നമ്മുടെ പടച്ചവും വെച്ചിട്ടുണ്ടാവും എന്നുള്ള ഒരു പ്രതീക്ഷയിൽ മുമ്പോട്ട് പോവാം.
1: പുതിയ എഴുത്തുകാരോട് പറയാനുള്ള സന്ദേശം എന്താണ്?
0: പുതിയ എഴുത്തുകാരോട് പറയാനുള്ള സന്ദേശം എന്താണ് എന്ന് ചോദിക്കുമ്പോൾ, എന്താ, ഒരുപാട് എഴുതാൻ ശ്രമിക്കുക. അതേപോലെ തന്നെ ഒരുപാട് മനുഷ്യരെ കേൾക്കാൻ ശ്രമിക്കുക. പുതിയ പുതിയ മനുഷ്യരിലേക്ക് യാത്ര ചെയ്യുക. എഴുത്തെന്നതിനെ കൂട്ടിൽ അടച്ചു വെക്കാതെ തുറന്നു വിടുക. നിങ്ങളെ ചിന്തകളെയും എഴുത്തിനെയും ഒക്കെ തുറന്നു വിടുക. ആ ഒരു എഴുത്തിനെ സഹായിക്കാൻ വായനയ്ക്ക് പറ്റുമെന്നുണ്ടെങ്കിൽ വായിച്ചു തുടങ്ങുക. അതേപോലെ തന്നെ നിങ്ങൾ എഴുതുന്ന ഓരോ ആശയങ്ങളും വളരെ ശ്രദ്ധ

0: യോടെ മറ്റുള്ളവരിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുക. കാരണം ചില സമയങ്ങളിൽ നമ്മുടെ വാളിനേക്കാൾ മൂർച്ചയുണ്ട് എഴുത്തുകൾക്ക്. അതുകൊണ്ട് തന്നെ വളരെ സൂക്ഷിച്ച് മാത്രം ഉപയോഗിക്കുക.
1: കുടുംബത്തിന്റെയും സുഹൃത്തുക്കളുടെയും പിന്തുണ എത്രത്തോളം ലഭിച്ചു?
0: ചിലപ്പോൾ കുടുംബത്തിന്റെ പിന്തുണ ഇല്ലായിരുന്നു എങ്കിൽ ഇന്ന് കാണുന്ന റഡാറോ ലീമാ അക്ബറോ ഒന്നും ഉണ്ടാവുമായിരുന്നില്ല. ഒപ്പം പഠിച്ചവരെയൊക്കെ കല്യാണം കഴിപ്പിച്ചയക്കുമ്പോഴും ഞാനെന്ന 25 വയസ്സുകാരി പെൺകുട്ടിക്ക് തന്റെ സ്വപ്നത്തിന് പിന്നാലെ പോവാൻ പറ്റിയെങ്കിൽ, അത് ഏറ്റവും ബെസ്റ്റായി ആളുകളിലേക്ക് എത്തിക്കാൻ പറ്റിയെങ്കിൽ, അതിന് കാരണം കുടുംബക്കാർ തന്നെയാണ്. എനിക്കൊന്ന് പറക്കണമെന്ന് പറഞ്ഞപ്പോൾ ചിറകുകളെ ഒടിച്ചു വെക്കാതെ അതിനെ ഒന്നുകൂടി പോളിഷ് ചെയ്ത് ഇഷ്ടമുള്ളതുപോലെ പറന്നോ എന്ന് പറയാതെ പറഞ്ഞവരാണ് എൻ്റെ കുടുംബക്കാർ. അതേപോലെ തന്നെ എൻ്റെ പുസ്തകത്തിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ കവർ പേജ് വേറെ ആരെക്കൊണ്ടും ചെയ്യിക്കരുത്, ഞാൻ തന്നെ ചെയ്യുമെന്ന് പറഞ്ഞ് ഒപ്പം നിർത്തിയത് എൻ്റെ സീനിയറായിരുന്നു ഷറഫു, ഹീസ് ഫ്രം മലപ്പുറം. അപ്പോൾ മാത്രമല്ല ഇന്നും എൻ്റെ പുസ്തകത്തെയും എൻ്റെ വരികളെയും ബാക്കിയുള്ളവരിലേക്ക് എത്തിക്കുന്നതും അതിനെ സ്വന്തമെന്നോണം ചേർത്ത് പിടിക്കുന്നതും എൻ്റെ ഒപ്പമുള്ള കുടുംബക്കാരും അതേപോലെ തന്നെ സുഹൃത്തുക്കളും തന്നെയാണ്.
1: ഇന്നത്തെ മലയാള കവിതയുടെ വളർച്ചയെ എങ്ങനെ നോക്കിക്കാണുന്നു?
0: ഇന്നത്തെ മലയാള കവിതകളുടെ വളർച്ചയെക്കുറിച്ച് ചോദിച്ചാൽ, സത്യം പറയുകയാണെങ്കിൽ കഥകളുടെയും നോവലുകളുടെയും ഒക്കെ ഇടയിൽ കവിതകൾക്ക് ശ്വാസം മുട്ടിപ്പോകുന്നുണ്ടോ എന്നൊരു സംശയമുണ്ട്. എന്നാലും കവിതകൾക്കൊട്ടും ഭാവിയില്ല എന്ന് പറയുന്ന ചിലരോട് യോജിക്കാൻ പറ്റില്ല. കാരണം റഡാർ വായിച്ച് എന്നെ ചേർത്ത് നിർത്തിയ, ആരാണെന്ന് പോലും അറിയാതെ ഇൻസ്റ്റാഗ്രാമിൽ വായനാനുഭവം പങ്കുവച്ച, നമ്പർ കണ്ടെത്തി എന്നോട് വിളിച്ച്, കവിതകളെക്കുറിച്ച് സംസാരിച്ച മനുഷ്യരുള്ള ഈ ലോകത്ത് കവിതയ്ക്ക് വായനക്കാരും ഭാവിയും ഇല്ല എന്ന് പറയാൻ സാധ്യമല്ല. എന്നാലും താരതമ്യേന കഥകളെയും നോവലുകളെയും ഒക്കെ അപേക്ഷിച്ച് നോക്കുമ്പോൾ കവിതകൾക്ക് വായനക്കാർ കുറവാണ്. അതേപോലെ തന്നെ കവിതകളെ ഏറ്റെടുക്കുന്ന ആൾക്കാരും കുറവാണ്.
1: ഭാവിയിൽ നോവൽ, കഥ അല്ലെങ്കിൽ മറ്റ് സാഹിത്യ രൂപങ്ങളിൽ എഴുതാൻ പദ്ധതിയുണ്ടോ?
0: ഭാവിയിൽ കഥയിലേക്കോ നോവലിലേക്കോ ഒരു മാറ്റം ഉണ്ടാവുമോ എന്ന് ചോദിച്ചാൽ, എന്തായാലും ഇൻഷാല്ലാ കവിതയിൽ മാത്രം ഒതുങ്ങണം എന്നുള്ളൊരാഗ്രഹമില്ല. എന്തായാലും ഇൻഷാല്ലാ നമുക്ക് നോക്കാം.
1: വായനക്കാർ ഈ കവിതാ സമാഹാരത്തിൽ നിന്ന് എന്താണ് ഏറ്റെടുക്കുമെന്ന് ആഗ്രഹിക്കുന്നത്?
0: റഡാർ എന്ന എൻ്റെ പുസ്തകം പുറത്തിറക്കുമ്പോൾ ഞാൻ ഒരിക്കലും പോലും ആഗ്രഹിച്ചിട്ടില്ല എൻ്റെ വായനക്കാർ ഈ ഒരു കവിത അല്ലെങ്കിൽ ഈ ഒരു പുസ്തകം വായിച്ച് ഇങ്ങനെ റെസ്പോണ്ട് ചെയ്യണമെന്നൊരു കാര്യം ഒരിക്കലും പോലും ഞാൻ ആഗ്രഹിച്ചിട്ടില്ല. കാരണം നമ്മൾ ഓരോ വായനക്കാരും വ്യത്യസ്തരാണ്. അതേപോലെ തന്നെ വ്യത്യസ്ത അനുഭവങ്ങളിലൂടെ കടന്നുപോയ ആൾക്കാരാണ് അവർ, കടന്നു പോയിക്കൊണ്ടിരിക്കുന്ന ആൾക്കാരാണ്. അതേപോലെ തന്നെ വ്യത്യസ്ത സാഹചര്യങ്ങളിൽ ജീവിക്കുന്ന ആൾക്കാരാണ്. അവരെന്തായാലും പുസ്തകം വായിച്ചോട്ടെ, വായിച്ചിട്ട് അതിൽ നിന്ന് അവർക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ എടുത്തിട്ട് ബാക്കി കാര്യങ്ങൾ അവർ കളഞ്ഞോട്ടെ. പക്ഷെ ഒന്നുറപ്പ് നൽകാം, നമ്മുടെ റഡാർ വായിച്ച ഒരാളും ഒന്നും കിട്ടാതെ, ഒരു ചിന്ത പോലും അവരുടേത് ഉണർത്താതെ പുസ്തകം അവസാനിപ്പിക്കേണ്ടി വരില്ല എന്നുള്ളൊരു ഉറപ്പുണ്ട്. അല്ലാതെ ഒരിക്കലും സ്പെസിഫിക്കലി ഒരു കാര്യവും ഞാനിതുവരെ വായനക്കാരിൽ നിന്നും ആഗ്രഹിച്ചിട്ടില്ല.
1: ലീമ അക്ബർ എന്ന തൂലികാ നാമത്തിൽ അറിയപ്പെടുന്ന തസ്ലീമ അക്ബറിനെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ: ഉപ്പ അക്ബർ പൊന്നീലം, മാതാവ് ബി കെ ബീബി കുഞ്ഞിപ്പാപ്പാട വലിയമ്മാട, ഇപ്പോൾ പോസ്റ്റൽ ഡിപ്പാർട്ട്മെന്റിൽ അഗത്തിയിൽ ജോലി ചെയ്തു വരുന്നു, വായനയും എഴുത്തുമാണ് പ്രധാന വിനോദം, ലക്ഷദ്വീപിലെ സാഹിത്യരംഗത്ത് സജീവമായി പ്രവർത്തിക്കുന്നു. ഒരു കവിയുടെ മനസ്സിൽ ജനിക്കുന്ന ഓരോ കവിതയിലും ഒരു അനുഭവത്തിൻ്റെ, ഒരു ചിന്തയുടെ, ഒരു വികാരത്തിൻ്റെ പ്രതിഫലനമാണ്. ആദ്യ കവിതാ സമാഹാരത്തിലൂടെ സാഹിത്യ ലോകത്തിലേക്ക് ശ്രദ്ധേയമായ ചുവടുവെപ്പ് നടത്തിയ പ്രിയപ്പെട്ട എഴുത്തുകാരി ലീമ അക്ബറോടൊപ്പം നടത്തിയ സംഭാഷണം നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. അടുത്ത ആഴ്ച മറ്റൊരു സൃഷ്ടിക്കായി കാത്തിരിക്കാം. കാതോർക്കാം. ലക്ഷദ്വീപിലെ സാഹിത്യ സൃഷ്ടികളെ പരിചയപ്പെടുത്തുന്ന പരിപാടി പവിഴമണ്ണിലെ സാഹിത്യം എല്ലാ ശനിയാഴ്ചയും രാവിലെ 7:05 വൈകിട്ട് 5:05 കേൾക്കാം. ഈ പരിപാടി ശ്രോതാക്കൾക്കായി തയ്യാറാക്കിയത് ഹലിമ ബീഗം, കടപ്രത്തേലം. വീണ്ടും കേട്ടുമുട്ടും വരെ നന്ദി, നമസ്കാരം.
2: പി എം ജയ് അബ് ഗരീബോ കെ ജയ് ബൻ ഗൈ ഹൈ.

0: ആയുഷ്മാൻ ഭാരത് പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന പ്രകാരം 5 ലക്ഷം രൂപ വരെ മൂല്യമുള്ള സൌജന്യ ചികിത്സയ്ക്ക് 60 കോടി ആളുകൾ അർഹരായിട്ടുണ്ട്. ഇതുവരെ 12 കോടിയിലധികം സൌജന്യ ചികിത്സകൾ നൽകി കഴിഞ്ഞു. ഇതിലൂടെ പാവപ്പെട്ട കുടുംബങ്ങൾക്ക് ചികിത്സാ ചെലവിൽ 2 ലക്ഷം കോടി രൂപയുടെ ലാഭമുണ്ടായി. ഇന്ന് തന്നെ ആയുഷ്മാൻ ആപ്പ് ഡൌൺലോഡ് ചെയ്ത് ആയുഷ്മാൻ കാർഡ് തയ്യാറാക്കൂ. കൂടുതൽ വിവരങ്ങൾക്ക് 1455555 എന്ന നമ്പറിൽ വിളിക്കുക.
1: മൻ കി ബാത്. പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി മനസ്സു തുറക്കുന്നു. നാളെ രാവിലെ 11 മണിക്ക് ആകാശവാണിയുടെ എല്ലാ നിലയങ്ങളും പ്രക്ഷേപണം ചെയ്യുന്ന മൻ കി ബാത്തിന്റെ ഹിന്ദി പ്രക്ഷേപണത്തെ തുടർന്ന് ഉടൻ തന്നെ മലയാള പരിഭാഷാ പ്രക്ഷേപണവും ഉണ്ടായിരിക്കുന്നതാണ്. മാത്രമല്ല മൻ കി ബാത്തിന്റെ മലയാള പരിഭാഷയുടെ പുനഃപ്രക്ഷേപണം നാളെ രാത്രി 8 മണിക്ക് വീണ്ടും കേൾക്കാവുന്നതാണ്. നാളെ കേൾക്കാൻ മറക്കണ്ട മൻ കി ബാത്ത്.

0: ഫെയിൻ ഫൂരിഷ. സ്ത്രീക്ക് സ്വപ്നങ്ങളും പ്രതീക്ഷകളുമുണ്ട്. ഉറച്ച ചുവടുവയ്പ്പിലൂടെ അവളത് നേടിയെടുക്കുന്നു. വ്യത്യസ്ത മേഖലയിൽ വിജയവഴി നേടിയവർ, അവരുടെ ജീവിതാനുഭവങ്ങൾ, വിജയകഥകൾ, സ്ത്രീ ജീവിത സ്പർശിയായ മറ്റു വിഷയങ്ങൾ എല്ലാം പങ്കുവെക്കുന്ന പരമ്പര ഫെയിൻ ഫൂരിഷ. കേൾക്കാം ശനിയാഴ്ചകളിൽ രാവിലെ 7:45 വൈകിട്ട് 5:30 ആകാശവാണി കവരത്തി നിലയത്തിൽ. പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്നവർ 9496282383 എന്ന ഞങ്ങളുടെ വാട്സപ്പ് നമ്പറിലേക്ക് സന്ദേശം അയക്കാം. സന്ദേശം അയക്കേണ്ട നമ്പർ ഒരിക്കൽ കൂടി 9496282383.
1: ദ്വീപ് വിശേഷം. ലക്ഷദ്വീപിലെ വിവിധ ദ്വീപുകളിൽ നടക്കുന്ന സാമൂഹിക സാംസ്കാരിക വികസന പൊതുപരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പുകൾ ഇനി ആകാശവാണി കവരത്തിയുടെ ദ്വീപ് വിശേഷം എന്ന പംക്തിയിലൂടെ പ്രക്ഷേപണം ചെയ്യാം. വിവിധ സർക്കാർ അർദ്ധ സർക്കാർ സ്ഥാപനങ്ങൾ, സന്നദ്ധ സംഘടനകൾ, സാംസ്കാരിക കൂട്ടായ്മകൾ എന്നിവർ സംഘടിപ്പിക്കുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പുകൾ ആകാശവാണി കവരത്തി നിലയത്തിന്റെ വാട്സാപ്പ് നമ്പറായ 9496282383 എന്ന നമ്പറിലേക്ക് മുൻകൂട്ടി അയച്ചു തന്നാൽ പ്രസ്തുത വിവരങ്ങൾ ദ്വീപ് വിശേഷം എന്ന പംക്തിയിൽ ഓരോ പ്രഭാതത്തിലും കവരത്തി നിലയത്തിൽ നിന്ന് പ്രക്ഷേപണം ചെയ്യുന്നതായിരിക്കും. ദ്വീപ് വിശേഷങ്ങളിൽ ഉൾപ്പെടുത്താൻ ഉദ്ദേശിക്കുന്ന വിവരങ്ങൾ അയച്ചു തരേണ്ട നിലയത്തിലെ വാട്സാപ്പ് നമ്പർ ഒരിക്കൽ കൂടി പറയാം. 9496282383. ദ്വീപ് വിശേഷം.

ആകാശവാണി കവരത്തി. ഇപ്പോൾ ദ്വീപ് വിശേഷം കേൾക്കാം. ഇന്ത്യൻ എയർഫോഴ്സിന്റെ കൊച്ചിയിലുള്ള നമ്പർ 14 എയർമാൻ സെലക്ഷൻ സെന്റർ കമാൻഡിംഗ് ഓഫീസർ അഗ്നിവീർ വായു ഇൻഡോക് 2/2027 റിക്രൂട്ട്മെന്റിനായുള്ള വിജ്ഞാപനം പുറപ്പെടുവിച്ചു. കേരളം, മാഹി, ലക്ഷദ്വീപ് എന്നിവിടങ്ങളിൽ നിന്നുള്ള യോഗ്യരായ ഉദ്യോഗാർത്ഥികളെ റിക്രൂട്ട് ചെയ്യാനുള്ള ചുമതല കൊച്ചിയിലെ നമ്പർ 14 എയർമാൻ സെലക്ഷൻ സെന്ററിനാണ് നൽകിയിരിക്കുന്നത്. നിശ്ചിത യോഗ്യതയ്ക്കുള്ള വിവാഹിതരില്ലാത്ത ഇന്ത്യൻ പുരുഷന്മാർക്കും സ്ത്രീകൾക്കും അഗ്നിവീർ വായു തസ്തികയിലേക്ക് ഓൺലൈനായി അപേക്ഷിക്കാം. ഓൺലൈൻ അപേക്ഷകൾ മാത്രമേ സ്വീകരിക്കുകയുള്ളൂ. യോഗ്യതകളും മാനദണ്ഡങ്ങളും മറ്റു വിശദ വിവരങ്ങളും അടങ്ങുന്ന വിജ്ഞാപനം വായിക്കുവാനും ഓൺലൈൻ രജിസ്ട്രേഷൻ നടത്തുവാനും airforcement.edcl.co.in എന്ന റിക്രൂട്ട്മെന്റ് പോർട്ടൽ സന്ദർശിക്കുക. ഈ മാസം 26 രാത്രി 11 വരെ ഓൺലൈൻ രജിസ്ട്രേഷൻ നടത്താം. ഓൺലൈൻ പരീക്ഷ 2026 സെപ്റ്റംബർ 22-23 തീയതികളിൽ നടത്താൻ നിശ്ചയിച്ചിരിക്കുന്നു.

ഇനി അല്പസമയത്തിനുള്ളിൽ മലയാളത്തിൽ വാർത്തകൾ. തിരുവനന്തപുരം റിലേ വാർത്തകൾക്ക് ശേഷം കവരത്തി ആകാശവാണി നിലയത്തുനിന്നുള്ള പരിപാടി തുടർന്ന് കേൾക്കാവുന്നതാണ്.

0: തുടരും 7:35. ഇപ്പോൾ മലയാളത്തിൽ വാർത്തകൾ കേൾക്കാം.
1: ആകാശവാണി, നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് സുധിൻ സൈനുദ്ദീൻ. പ്രധാന വാർത്തകൾ. ബുക്കാരസ്റ്റ് യൂണിവേഴ്സിറ്റി ഓഫ് എക്കണോമിക് സ്റ്റഡീസ് രാഷ്ട്രപതി ദ്രൌപദി മുർമുവിന് ഡോക്ടർ ഹോണറിസ് കോസ ബഹുമതി നൽകി ആദരിച്ചു. പുരസ്കാരം ഇന്ത്യൻ ജനതയ്ക്ക് സമർപ്പിക്കുന്നതായി രാഷ്ട്രപതി. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചയിൽ കർശന നടപടിയുമായി കേന്ദ്ര സർക്കാർ. ദേശീയ ടെസ്റ്റിംഗ് ഏജൻസിയിലെ 47 ഉദ്യോഗസ്ഥരെ പിരിച്ചുവിട്ടു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയവിനിമയം നടത്തുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത്തിന്റെ 136-ാം പതിപ്പ് നാളെ. അതിർത്തി കടന്നുള്ള ഭീകരതയ്ക്കുള്ള പിന്തുണ. പാകിസ്ഥാൻ അവസാനിപ്പിക്കുന്നതുവരെ സിന്ധു നദീജല കരാർ പുനഃസ്ഥാപിക്കില്ലെന്ന് ഇന്ത്യ. സിക്കിമിൽ തുരങ്കം തകർന്നുണ്ടായ ദുരന്തത്തിൽ മരിച്ച മലയാളി അനീഷ് മോഹന്റെ സംസ്കാരം ഇന്ന് കോട്ടയത്ത് നടക്കും. ഗ്ലാസ്കോ കോമൺവെൽത്ത് ഗെയിംസിൽ ഇന്ത്യയ്ക്ക് ആദ്യ മെഡൽ. പുരുഷന്മാരുടെ ഹെവി വെയ്റ്റ് പാരാ പവർ ലിഫ്റ്റിംഗ് ഫൈനലിൽ ചന്ദു കുമാറിന് വെങ്കലം. പൊതുസേവനത്തിലെ മികവും വിദ്യാഭ്യാസ സാമൂഹിക മേഖലകളിലെ സംഭാവനകളും പരിഗണിച്ച് റൊമാനിയയിലെ ബുക്കാറസ്റ്റ് യൂണിവേഴ്സിറ്റി ഓഫ് എക്കണോമിക് സ്റ്റഡീസ് രാഷ്ട്രപതി ദ്രൌപദി മുർമുവിന് ഡോക്ടർ ഹോണറിസ് കോസ ബഹുമതി നൽകി ആദരിച്ചു. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ആഴത്തിലുള്ള സൌഹൃദത്തിന്റെയും പരസ്പര ബഹുമാനത്തിന്റെയും പ്രതിഫലനമാണ് ബഹുമതിയെന്ന്, ഇത് ഇന്ത്യയിലെ 140 കോടി ജനങ്ങൾക്കായി സമർപ്പിക്കുന്നുവെന്നും ചടങ്ങിൽ രാഷ്ട്രപതി പറഞ്ഞു. സമത്വമുള്ള സമൂഹം കെട്ടിപ്പടുക്കാൻ വിദ്യാഭ്യാസം അനിവാര്യമാണെന്നും ശ്രീമതി മുർമു അഭിപ്രായപ്പെട്ടു.
2: എഡ്യൂക്കേഷൻ ഈസ് നോട്ട് മെയർലി എ മീൻസ് ഓഫ് ഇൻഡിവിജ്വൽ അഡ്വാൻസ്മെന്റ് ബട്ട് ദ സ്യൂരിയസ്റ്റ് ഫൗണ്ടേഷൻ ഓഫ് എ ജസ്റ്റ് ആൻഡ് ഇൻക്ലൂസീവ് സൊസൈറ്റി. ടുഡേ ദ വേൾഡ് ഇസ് ബീങ് റീഷേപ്ഡ് ബൈ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, ഡിജിറ്റൽ ടെക്നോളജീസ് ആൻഡ് ഓദർ റാപ്പിഡ് സയന്റിഫിക് അഡ്വാൻസസ്. യൂണിവേഴ്സിറ്റീസ് ലൈക് ദിസ് has even greater responsibility to ensure that knowledge is guided by wisdom, ethics and compassion.
1: നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചയിൽ കർശന നടപടിയുമായി കേന്ദ്ര സർക്കാർ. ദേശീയ ടെസ്റ്റിംഗ് ഏജൻസിയിലെ 47 ഉദ്യോഗസ്ഥരെ പിരിച്ചുവിട്ടു. കൂടുതൽ പേർക്കെതിരെ നിയമ നടപടികൾ സ്വീകരിക്കുമെന്നും സർക്കാർ അറിയിച്ചു. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ച വിഷയത്തിൽ നടപടി വേഗത്തിലാക്കാൻ ഫാസ്റ്റ് ട്രാക്ക് കോടതികൾ സ്ഥാപിക്കുന്നതിനും സംഭവത്തിൽ ഉൾപ്പെട്ടവർക്ക് കർശന ശിക്ഷ ഉറപ്പാക്കുന്നതിനുമുള്ള കരട് ബില്ലിന് കേന്ദ്രമന്ത്രിസഭ ഇന്നലെ അംഗീകാരം നൽകി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അധ്യക്ഷതയിൽ ചേർന്ന മന്ത്രിസഭാ യോഗമാണ് ബില്ലിന് അംഗീകാരം നൽകിയത്. കേന്ദ്രമന്ത്രിമാരായ ജെ പി നദ്ദയും ജിതേന്ദ്ര സിംഗും ഇന്നലെ ന്യൂഡൽഹിയിൽ സി ജെ പി പ്രതിനിധികളുമായി കൂടിക്കാഴ്ച നടത്തി. സി ജെ പി 3 പ്രധാന ആവശ്യങ്ങൾ ഉന്നയിച്ചതായും പരീക്ഷാ ചോദ്യപേപ്പർ ചോർച്ച തടയുന്നതിനായി ചില പരിഷ്കാരങ്ങൾ നിർദ്ദേശിച്ചതായും കൂടിക്കാഴ്ചയ്ക്ക് ശേഷം ശ്രീ നദ്ദ മാധ്യമങ്ങളോട് പറഞ്ഞു. സി ജെ പി മുന്നോട്ട് വച്ച 2 ആവശ്യങ്ങൾ സർക്കാർ തത്വത്തിൽ അംഗീകരിച്ചതായി സി ജെ പി വക്താവ് അശുതോഷ് റംഗ മാധ്യമങ്ങളോട് പറഞ്ഞു. ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കുന്നതുവരെ നീറ്റ് ചോദ്യപേപ്പർ ചോർച്ച വിഷയത്തിൽ പ്രതിപക്ഷം ഒരു ചർച്ചയിലും പങ്കെടുക്കില്ലെന്ന് ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽഗാന്ധി. പാർലമെന്റ് പരിസരത്ത് മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. വിദ്യാർത്ഥികളുടെ ആവശ്യങ്ങൾ സർക്കാർ അംഗീകരിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. രാജ്യത്ത് 3 രാസവസ്തു പാർക്കുകൾ സ്ഥാപിക്കുന്നതിനുള്ള ഭാരത് ഔദ്യോഗിക് വികാസ് യോജന രസായൻ പദ്ധതിക്ക് കേന്ദ്ര മന്ത്രിസഭായോഗം അംഗീകാരം നൽകി. കർണാടകയിലെയും ആന്ധ്രാപ്രദേശിലെയും ബല്ലാരി ഗുണ്ടക്കൽ സെക്ഷന്റെ 3-ഉം 4-ഉം ലൈനുകൾ നിർമ്മിക്കുന്നതിനുള്ള പദ്ധതിക്കും അംഗീകാരം നൽകിയതായി മന്ത്രിസഭായോഗ തീരുമാനങ്ങൾ വിശദീകരിച്ചുകൊണ്ട് കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ് പറഞ്ഞു.
3: ആന്ധ്ര ഓർ കർണാടക ജോഡ്നെ വാലെ ബഹുത് ഏക് ഇമ്പോർട്ടന്റ് ഇക്കണോമിക് കോറിഡോർ മേ റെയിൽവേ കി തേർഡ് ഓർ ഫോർത്ത് ലൈൻ ഓർ ദൂസറ ഹൈ കെമിക്കൽ സെക്ടർ കോ ഏക് ടോട്ടലി നയ തരീക്കെ സേ ഭാരത് മേ ഡെവലപ് കർണേ കെ ലിയേ ഏക് നയി സ്കീം അപ്രൂവ് ഹുയി ഹൈ ഓർ കെമിക്കൽ ബി സെമി കണ്ടക്ടർ കി തരഹ് ഏക് ഫൗണ്ടേഷണൽ ഇൻഡസ്ട്രി ഹൈ ഇസ്ലിയേ ബഹുത് ഇമ്പോർട്ടന്റ് ഹൈ ഇസ് ഇൻഡസ്ട്രി കെ ലിയേ ഏക് നയ തരീക്കെ സേ സോച്ന.
1: തന്റെ വീഡിയോയ്ക്ക് ലഭിച്ച മികച്ച പ്രതികരണങ്ങൾക്കും നിർദ്ദേശങ്ങൾക്കും രാജ്യത്തെ യുവജനങ്ങൾക്ക് സമൂഹമാധ്യമത്തിലൂടെ നന്ദി അറിയിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഏകദേശം 303 ദശലക്ഷത്തിലധികം പേരാണ് വീഡിയോ കണ്ടത്. 24 മണിക്കൂറിനുള്ളിൽ ലോകത്തിലെ ഏറ്റവും കൂടുതൽ ആളുകൾ കണ്ട റീൽ എന്ന റെക്കോർഡും വീഡിയോ സ്വന്തമാക്കി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയവിനിമയം നടത്തുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത്തിന്റെ 136-ാം പതിപ്പ് നാളെ രാവിലെ 11 മണിക്ക് ആകാശവാണിയുടെ എല്ലാ നിലയങ്ങളും ദൂരദർശനും പരിപാടി പ്രക്ഷേപണം ചെയ്യും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
0: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
1: റഷ്യൻ അതിർത്തിയിലെ കരിങ്കടൽ മേഖലയിൽ വാണിജ്യ കപ്പലായ MV ഒമോഫിക്ക് നേരെ നടന്ന ആക്രമണത്തിൽ ഒരു ഇന്ത്യൻ നാവികൻ കൊല്ലപ്പെട്ട സംഭവത്തെ അപലപിച്ചു ഇന്ത്യ. വാണിജ്യ കപ്പലുകൾക്ക് നേരെയുള്ള ഇത്തരം ആക്രമണങ്ങൾ അംഗീകരിക്കാനാകില്ലെന്നും അന്താരാഷ്ട്ര കപ്പൽ ഗതാഗതത്തിന്റെ സുരക്ഷ ഉറപ്പാക്കാൻ ബന്ധപ്പെട്ട എല്ലാ കക്ഷികളും തയ്യാറാകണമെന്നും വിദേശകാര്യ മന്ത്രാലയം ആവശ്യപ്പെട്ടു. ഇക്കഴിഞ്ഞ ജൂലൈ 18 3 ഇന്ത്യക്കാർ ഉൾപ്പെടെ 10 ജീവനക്കാരുമായി പോയ കപ്പലിന് നേരെ ആക്രമണമുണ്ടായത്. ഇറാനിയൻ സമുദ്ര അതിർത്തിക്കുള്ളിൽ ദിശ എന്ന മൊസാംബിക് പതാക വഹിച്ച LPG ടാങ്കർ കപ്പലിന് നേരെ നടന്ന ആക്രമണത്തിൽ കപ്പലിലുണ്ടായിരുന്ന 28 ഇന്ത്യൻ ജീവനക്കാരും സുരക്ഷിതരാണെന്ന് ടെഹ്റാനിലെ ഇന്ത്യൻ എംബസി അറിയിച്ചു. ജീവനക്കാരുടെ സുരക്ഷയും ക്ഷേമവും ഉറപ്പാക്കുന്നതിനായി അധികൃതരുമായി ബന്ധപ്പെട്ട് വരികയാണെന്ന് എംബസി ഔദ്യോഗിക പ്രസ്താവനയിലൂടെ വ്യക്തമാക്കി. അതിർത്തി കടന്നുള്ള ഭീകരതയ്ക്കുള്ള പിന്തുണ പാകിസ്ഥാൻ അവസാനിപ്പിക്കുന്നതുവരെ സിന്ധു നദീജല കരാർ പുനഃസ്ഥാപിക്കില്ലെന്ന് ഇന്ത്യ. അയൽരാജ്യത്ത് ഇന്ത്യ മനഃപൂർവ്വം വെള്ളപ്പൊക്കമുണ്ടാക്കുകയാണെന്ന പാകിസ്ഥാന്റെ മാധ്യമ റിപ്പോർട്ടുകൾ വിദേശകാര്യ മന്ത്രാലയ വക്താവ് രൺധീർ ജയ്സ്വാൾ നിഷേധിച്ചു. ജമ്മുവിലും സമീപ പ്രദേശങ്ങളിലുമുണ്ടായ ശക്തമായ മഴയുടെ അനന്തര ഫലമായാണ് ചെനാബ് നദിയിലെ ഒഴുക്ക് വർദ്ധിച്ചതെന്നും അദ്ദേഹം പറഞ്ഞു.
4: तक इंडस वाटर ट्रीटी की बात है, सिंधु जल संधि की समझौते की बात है, इस पर हमारा पक्ष साफ है और हम लोगों ने समय समय पर आपको याद भी दिलाया है कि भारत का ये मानना है कि ये सिंधु जल संधि तब तक स्थगित रहेगा जब तक पाकिस्तान सीमा पार आतंकवाद को अपना समर्थन देना बंद नहीं करेगा.
1: ചൈനയുടെ പരമാധികാരത്തെ ഇന്ത്യ ലംഘിച്ചിട്ടില്ലെന്ന് വ്യക്തമാക്കിയ ശ്രീ ജയ്സ്വാൾ 1963 മുതൽ ജമ്മുകശ്മീരിലെയും ലഡാക്കിലെയും ഇന്ത്യൻ ഭൂപ്രദേശങ്ങൾ ചൈന നിയമവിരുദ്ധമായി കൈവശം വച്ചിരിക്കുകയാണെന്നും പറഞ്ഞു. സിക്കിമിൽ തുരങ്കം തകർന്നുണ്ടായ ദുരന്തത്തിൽ മരിച്ച ജിയോളജിസ്റ്റ് കോട്ടയം പാമ്പാടി സ്വദേശി അനീഷ് മോഹന്റെ സംസ്കാരം ഇന്ന് നടക്കും. കോട്ടയത്തെ വീട്ടിൽ പൊതുദർശനത്തിന് വെച്ച ശേഷം ഉച്ചയ്ക്ക് 1:30 സംസ്കാരം. മൃതദേഹം ഇന്ന് രാവിലെ കൊച്ചിയിലെത്തിക്കുമെന്ന് മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഇന്നലെ അറിയിച്ചിരുന്നു. കൊൽക്കത്തയിൽ നിന്നും എയർ ഇന്ത്യ വിമാനത്തിലാണ് മൃതദേഹം കൊച്ചിയിലെത്തിക്കുന്നത്. ഗ്ലാസ്കോ കോമൺവെൽത്ത് ഗെയിംസിൽ ഇന്ത്യയ്ക്ക് ആദ്യ മെഡൽ. പുരുഷന്മാരുടെ ഹെവി വെയ്റ്റ് പാരാ പവർ ലിഫ്റ്റിംഗ് ഫൈനലിൽ ചണ്ടുകുമാർ വെങ്കല മെഡൽ കരസ്ഥമാക്കി. രണ്ടാമത്തെ ശ്രമത്തിൽ 190 കിലോഗ്രാം ഭാരം ഉയർത്തി 130.9 പോയിന്റോടെയാണ് ധൻസുകുമാർ മൂന്നാം സ്ഥാനം ഉറപ്പിച്ചത്. നേരത്തെ പുരുഷ വനിതാ ലൈറ്റ് വെയ്റ്റ് ഹെവി വിഭാഗങ്ങളിൽ ഇന്ത്യയ്ക്ക് മെഡലുകൾ നഷ്ടമായിരുന്നു. ഇന്ത്യ സിംബാബ്വെ പുരുഷ 2020 ക്രിക്കറ്റ് പരമ്പരയിലെ രണ്ടാം മത്സരം ഇന്ന് വൈകുന്നേരം 4:30 സിംബാബ്വെയിലെ ഹരാരയിലാണ് മത്സരം. പരമ്പരയിലെ മൂന്നാം മത്സരം നാളെ നടക്കും. കേരളത്തിന്റെ വടക്കൻ ജില്ലകളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇന്ന് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയാണ്. ജനറൽ മാനേജർ തസ്തികയിലേക്ക് പ്രൊഫഷണലുകളെ നിയമിക്കുന്നതിന് ഔദ്യോഗിക വിജ്ഞാപനം പുറപ്പെടുവിച്ച് നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി. UPSC

0: ദ്വിപാസേതു പോർട്ടൽ വഴി 16 യുവ പ്രൊഫഷണലുകളെ കരാറടിസ്ഥാനത്തിൽ നിയമിക്കുന്നതിനുള്ള നടപടികളും ആരംഭിച്ചിട്ടുണ്ട്. പ്രൊഫസർ കെ രാധാകൃഷ്ണൻ അധ്യക്ഷനായ ഉന്നതതല വിദഗ്ധ സമിതിയുടെ ശുപാർശകൾക്ക് അനുസൃതമായാണ് തീരുമാനം. ഏജൻസിയുടെ ഘടനാപരമായ പുനർനിർമ്മാണത്തിലുള്ള നിർണായക ചുവടുവയ്പാണിതെന്ന് എൻഡിഎ പ്രസ്താവനയിൽ വ്യക്തമാക്കി. യാത്രക്കാരുടെ സുരക്ഷയും സംരക്ഷണവും ശക്തിപ്പെടുത്തുന്നതിനായി 3215 റെയിൽവേ സ്റ്റേഷനുകളിലും 13409 പാസഞ്ചർ കോച്ചുകളിലും സിസിടിവി നിരീക്ഷണ സംവിധാനങ്ങൾ ഏർപ്പെടുത്തി ഇന്ത്യൻ റെയിൽവേ. 425 സ്റ്റേഷനുകളിൽ സിസിടിവി സംവിധാനം ഒരുക്കിയ ഉത്തര റെയിൽവേയാണ് മുന്നിൽ. അന്താരാഷ്ട്ര വ്യാപാര നിയമങ്ങൾ നിർമ്മിക്കുമ്പോൾ വികസ്വര രാജ്യങ്ങളെ കൂടി പരിഗണിക്കണമെന്ന് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ. ആധുനികവും സുതാര്യവുമായ നിയമ സംവിധാനം ഒരുക്കുന്നതിൽ ഇന്ത്യയുടെ പ്രതിബദ്ധത കേന്ദ്രമന്ത്രി ആവർത്തിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. ബുക്കാറസ്റ്റ് യൂണിവേഴ്സിറ്റി ഓഫ് ഇക്കണോമിക് സ്റ്റഡീസ് രാഷ്ട്രപതി ദ്രൌപദി മുർമുവിന് ഡോക്ടർ ഹോണറിസ് കോസ ബഹുമതി നൽകി ആദരിച്ചു. പുരസ്കാരം ഇന്ത്യൻ ജനതയ്ക്ക് സമർപ്പിക്കുന്നതായി രാഷ്ട്രപതി. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചയിൽ കർശന നടപടിയുമായി കേന്ദ്ര സർക്കാർ. ദേശീയ ടെസ്റ്റിംഗ് ഏജൻസിയിലെ 47 ഉദ്യോഗസ്ഥരെ പിരിച്ചുവിട്ടു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയവിനിമയം നടത്തുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത്തിന്റെ 136-ാം പതിപ്പ് നാളെ. അതിർത്തി കടന്നുള്ള ഭീകരതയ്ക്കുള്ള പിന്തുണ പാകിസ്ഥാൻ അവസാനിപ്പിക്കുന്നതുവരെ സിന്ധു നദീജല കരാർ പുനഃസ്ഥാപിക്കില്ലെന്ന് ഇന്ത്യ. സിക്കിമിൽ തുരങ്കം തകർന്നുണ്ടായ ദുരന്തത്തിൽ മരിച്ച മലയാളി അനീഷ് മോഹന്റെ സംസ്കാരം ഇന്ന് കോട്ടയത്ത് നടക്കും. ഗ്ലാസ്കോ കോമൺവെൽത്ത് ഗെയിംസിൽ ഇന്ത്യയ്ക്ക് ആദ്യ മെഡൽ. പുരുഷന്മാരുടെ ഹെവി വെയ്റ്റ് പാരാ പവർ ലിഫ്റ്റിംഗ് ഫൈനലിൽ ചണ്ടു കുമാറിന് വെങ്കലം. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30.
1: ആകാശവാണി കവരത്തി. മീഡിയം വേവിൽ 260.4 മീറ്റർ 1152 കിലോഹെർട്സിൽ ഈ നിലയത്തുനിന്നുള്ള പ്രഭാത പ്രക്ഷേപണം തുടരുന്നു. ഇപ്പോൾ സമയം 7:35 മിനിറ്റും 29 സെക്കൻഡും.

0: ഫാട്ടുപെട്ടി.
1: ആകാശവാണി കവരത്തിയുടെ ഫാട്ടുപെട്ടി എന്ന പരിപാടിയാണ്. ഇന്ന് ഫാട്ടുപെട്ടി നമ്മുടെ ഉള്ളത് RMB റെസ്റ്റോറന്റിലാണ്. അവിടെ ഒരാളുണ്ട്, നമുക്ക് അയാളെ പരിചയപ്പെടാം.
2: എന്താ
1: ഇപ്പൊ നിങ്ങൾ ഇവിടെ ചെയ്യുന്നത്? എങ്ങനെയുണ്ട് വർക്കൊക്കെ?
2: അടിപൊളി.
1: ഇപ്പൊ എത്ര വർഷം ഇവിടെ വന്നിട്ട്?
2: വന്നിട്ട് 16 വർഷമായി. 3 വർഷമായിട്ട് നേവിയിൽ.
1: അപ്പൊ കൽപ്പേൻ ദ്വീപുകാരനാണല്ലേ. വീട്ടിൽ ആരൊക്കെയുണ്ട്?
2: ഉമ്മയും പപ്പയും മരിച്ചു, ബാക്കി എല്ലാവരുണ്ട്. പെങ്ങന്മാരും അനിയന്മാരും എല്ലാവരും ഫാമിലി.
1: എല്ലാരും ഇവിടെ തന്നെയാണോ അതോ നാട്ടിൽ തന്നെയാണോ? നമ്മുടെ ഫാട്ടുപെട്ടി എന്ന പരിപാടിയാണ്. ഇഷ്ടപ്പെട്ട ഒരു പാട്ട് പറഞ്ഞോളൂ.
2: മാപ്പിള പാട്ടോ സിനിമ പാട്ടോ?
1: ഏതായാലും കുഴപ്പമില്ല.
2: മഹബൂബുൽ ബാക്കിയ.
1: കൂടുതൽ മാപ്പിള പാട്ടാണ് ഇഷ്ടമുള്ളത്?
2: മാപ്പിള പാട്ട് തന്നെ.
1: അതിന്റെ സിനിമ പാട്ട് ഇഷ്ടമല്ലേ?
2: ഇഷ്ടമുണ്ട് കുറച്ച്.
1: അപ്പൊ സിനിമ കാണാറില്ലേ?
2: ഇല്ല, സിനിമ കാണാറില്ല.
1: കാണാറില്ല. അപ്പൊ എന്തായാലും നമ്മുടെ ഗാനശേഖരത്തിൽ ഉണ്ടെങ്കിൽ നമുക്ക് പാട്ട് കേൾക്കാം. ഡെഡിക്കേഷൻ പറഞ്ഞോളൂ.
2: എല്ലാവർക്കും ഈ റേഡിയോയിൽ വോയിസ് കേൾക്കുന്ന എല്ലാവർക്കും.
1: ഓക്കെ, ഫാട്ടുപെട്ടി എന്ന പരിപാടി പങ്കെടുത്തതിൽ ഒരുപാട് സന്തോഷം.

ആയുഷ്മാൻ ഭാരത് പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന പ്രകാരം 500,000 രൂപ വരെ മൂല്യമുള്ള സൌജന്യ ചികിത്സയ്ക്ക് 60 കോടി ആളുകൾ അർഹരായിട്ടുണ്ട്. ഇതുവരെ 12 കോടിയിലധികം സൌജന്യ ചികിത്സകൾ നൽകി കഴിഞ്ഞു. ഇതിലൂടെ പാവപ്പെട്ട കുടുംബങ്ങൾക്ക് ചികിത്സാ ചെലവിൽ 2,00,000 കോടി രൂപയുടെ ലാഭമുണ്ടായി. ഇന്ന് തന്നെ ആയുഷ്മാൻ ആപ്പ് ഡൌൺലോഡ് ചെയ്ത് ആയുഷ്മാൻ കാർഡ് തയ്യാറാക്കൂ. കൂടുതൽ വിവരങ്ങൾക്ക് 1455 എന്ന നമ്പറിൽ വിളിക്കുക.

0: കൊച്ചു കൂട്ടുകാർക്കായി ആകാശവാണി കവർത്തി ഒരുക്കുന്ന ഫോണിൻ പ്രശ്നോത്തരി ഗ്രീൻ ക്വീസ്. നിങ്ങളൊരു പ്രകൃതി സ്നേഹിയാണോ? എങ്കിൽ നമുക്കൊരു അടുക്കളത്തോട്ടം തയ്യാറാക്കിയാലോ? അതിനായി ഇനി ഒട്ടും താമസിക്കേണ്ട, വിളിക്കാം ആകാശവാണിയിലേക്ക്. 04-896-26-2474. മറ്റൊരു നമ്പർ കൂടി 04-896-26-3474.
1: ഞങ്ങളുടെ 5 ചോദ്യങ്ങൾക്ക് ശരിയായി ഉത്തരം നൽകുന്ന കൂട്ടുകാർക്കായി പലതരം പച്ചക്കറി, പഴവർഗ വിത്തുകൾ, തൈകൾ എല്ലാം സമ്മാനമായി നേടാം. വിജ്ഞാനത്തിനും വിനോദത്തിനുമപ്പുറം പ്രകൃതിയും നമുക്ക് കൂടെ കൂട്ടാം. എല്ലാ ഞായറാഴ്ചകളിലും രാവിലെ 10 മണി മുതൽ 11 മണി വരെ വിളിക്കാം.
0: എല്ലാ ചൊവ്വാഴ്ചകളിലും രാവിലെ 7:05 ആകാശവാണി കവരത്തി നിലയം പ്രക്ഷേപണം ചെയ്യുന്ന
1: ഫോണിംഗ് പ്രശ്നോത്തരി ഗ്രീൻ ക്വീസ്.
2: ആകാശവാണി കവരത്തി. ഇപ്പോൾ സമയം 7 മണി കഴിഞ്ഞ് 45 മിനിറ്റും 19 സെക്കൻഡും.
3: ആകാശവാണി കവരത്തി. ഫെൻഫൂരിഷ. നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, ആകാശവാണി കവരത്തി നിലയത്തിന്റെ ഫെൻഫൂരിഷ എന്ന പരിപാടിയിലേക്ക് ഏവർക്കും സ്വാഗതം. സ്വന്തം കഴിവിലും ആത്മവിശ്വാസത്തിലും വിശ്വസിച്ച് തൊഴിൽ രംഗത്തും സംരംഭകത്വ രംഗത്തും തന്റേതായ വ്യക്തിമുദ്ര പതിപ്പിച്ച കവരത്തി ദ്വീപ് സ്വദേശിനി ശ്രീമതി ഷംസീറ ബാനുവാണ് ഇന്ന് നമ്മളോടൊപ്പമുള്ളത്. സംരംഭകത്വത്തിലേക്കുള്ള യാത്ര, അതിലെ വെല്ലുവിളികൾ, വിജയത്തിന്റെ അനുഭവങ്ങൾ എന്നിവയെക്കുറിച്ച് നമുക്കിന്ന് സംസാരിക്കാം. നമസ്കാരം. ആകാശവാണി കവരത്തി നിലയത്തിന്റെ ഫെൻഫൂരിഷ എന്ന പരിപാടിയാണ്. താങ്കളെ ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു.
4: താങ്ക് യു.
3: നമ്മുടെ ശ്രോതാക്കൾക്ക് വേണ്ടി ഒന്ന് പരിചയപ്പെടുത്താമോ?
4: എന്റെ പേര് ഷംസീറ ബാനു എന്നാണ്. ഞാൻ കവരത്തി നിവാസിനിയാണ്.
3: ബാനു ഇപ്പൊ എന്ത് ചെയ്യുന്നു?
4: ബിസിനസ് ആണ് ഞാൻ ചെയ്യുന്നത്.
3: എന്തൊക്കെ ബിസിനസ് ആണ് ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നത്?
4: എനിക്കൊരു ഷോപ്പുണ്ട്. അവിടെ മെയിനായിട്ട് ഡ്രസ്സ്, റെഡിമെയ്ഡ് ഡ്രസ്സസ്, പിന്നെ മെറ്റീരിയൽസ് ഉണ്ട്. നമ്മള് പുറത്തുനിന്ന് കൊണ്ടുവരുന്ന സിന്തജറക് മെറ്റീരിയൽസ്, നമ്മുടെ ഹാൻഡ് ബ്ലോക്ക് പ്രിന്റ് ചെയ്യുന്ന ആ ഒരു മെറ്റീരിയൽ നമ്മൾ അത് വെച്ച് തയ്ച്ചു കൊടുക്കും. ഇങ്ങനെയാണ് ആൾക്കാരുടെ ഇഷ്ടം അനുസരിച്ച് അവർ പറയുന്ന മോഡലിൽ അവർക്ക് അവരുടെ ഇഷ്ടാനുസരിച്ച് നമ്മൾ അത് തയ്ച്ചു കൊടുക്കുന്നതാണ് ചെയ്യുന്നത്. പിന്നെ അതല്ലാണ്ട് ഓർഗാനിക് ഹെന്നൻ്റെ ബിസിനസ് ഉണ്ട്. അത് 2022 ഞാൻ സ്റ്റാർട്ട് ചെയ്തത്. അതിപ്പോൾ കണ്ടിന്യൂ ചെയ്തു പോകുന്നു.
3: ഇപ്പോൾ ഈ രണ്ട് ബിസിനസ്സും തിരഞ്ഞെടുക്കാൻ ഒരു പ്രത്യേക കാരണങ്ങൾ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ?
4: എനിക്ക് ആദ്യം മുതലേ ബിസിനസ് ഭയങ്കര ക്രേസ് ഉള്ളൊരു മേഖലയാണ്. ഞാനിപ്പോൾ എന്തെങ്കിലുമൊക്കെ ഒരു ജോലിയിൽ പോവുകയാണെങ്കിലും അത് കുറച്ച് കഴിയുമ്പോൾ എനിക്ക് മടുത്ത് തുടങ്ങും. ബിസിനസ് എനിക്ക് പണ്ട് മുതലേ താല്പര്യമുള്ളൊരു മേഖലയാണ്. അപ്പം നമ്മളിപ്പോൾ നമ്മുടെ വീട്ടിലാണെങ്കിൽ അറിയാം, ബിസ്മില്ല അറിയാം, ബിസ്മില്ല KPK എൻ്റെ മുത്തമ്മൻ്റെ ഹസ്ബൻഡാണ്. അപ്പോൾ ആളുടെ ഒരു അവരൊക്കെയാണ് നമ്മുടെ ഇൻസ്പിറേഷൻ എന്ന് പറയുന്നത്. പിന്നെ എൻ്റെ വാപ്പൻ്റെ വീട്ടിലാണെങ്കിൽ ആൾ മരിച്ചുപോയി, നമ്മൾ ഇക്കാക്കാന്ന് പറയാം, ആൾ ബിസിനസ്സായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. അപ്പം എനിക്ക് ഞാൻ കൂടുതൽ റെസ്പെക്റ്റ് ചെയ്യുന്ന, ഇഷ്ടപ്പെടുന്ന കുറേ ആൾക്കാർ ആ ഒരു ഫീൽഡിലാണുള്ളത്. അപ്പം അതൊക്കെ കണ്ടുവരുന്നത് നമുക്ക് ആ ഒരു മേഖലയിലേക്ക് വരാനുള്ള പ്രചോദനമാണ്. പിന്നെ ഹെന്നൻ്റെ കാര്യം എടുത്താൽ എൻ്റെ ഒരു ഫ്രണ്ടുണ്ട് ഫർഹാന എന്ന് പറഞ്ഞിട്ട്, അപ്പം ആളെ കണ്ടിട്ടാണ് ഞാൻ ആ ഒരു ഫീൽഡിലേക്ക് ഇറങ്ങുന്നത്. ആ നമുക്കും ഉണ്ടാക്കാം, വീട്ടിലുണ്ടാക്കാൻ പറ്റും, ആ ഒരു തോട്ട് എനിക്ക് വന്നത് അവൾ കാരണമാണ്.
3: അപ്പോൾ ഈ മെഹന്തി ഇതിൽ എന്തെങ്കിലും പരിശീലനങ്ങളൊന്നും കിട്ടിയിട്ടില്ല?
4: ഇല്ല ഇല്ല, ഞാൻ ആദ്യം നമ്മളീ യൂട്യൂബിലൊക്കെ നോക്കിയിട്ടാണ് ഞാൻ പഠിച്ചത്. പിന്നെ നമ്മൾ ഏതൊരു ഫീൽഡിൽ ഇറങ്ങുവാണെങ്കിലും നമ്മൾ നമ്മുടെ നമ്മളിപ്പോൾ പഠിക്കുന്ന പോലെ, നമ്മളിപ്പോൾ 1 to 12 പഠിക്കുമ്പോൾ നമ്മൾ ഓരോ സ്റ്റേജ് കഴിയുമ്പോൾ നമ്മൾ ഓരോന്ന് പഠിച്ചു വരിക ചെയ്യുന്നത്. ബിസിനസ്സും അതേപോലെ തന്നെയാണ് ഞാൻ കാണുന്നത്. നമ്മൾ ഓരോ പ്രാവശ്യവും ഓരോ ആൾക്കാരിൽ നിന്നും സാധനങ്ങൾ വാങ്ങിക്കുക, അത് അതിൻ്റെ ക്വാളിറ്റി ടെസ്റ്റ് ചെയ്യുക, വീണ്ടും വേറെ വേറെ ആൾക്കാരെ സമീപിക്കുക, അങ്ങനെ അങ്ങനെയൊക്കെയാണ് ഞാൻ ഈ ഒരു നിലയിൽ വന്നെത്തിയത്. അത്യാവശ്യം ഒരു ഹ്യൂജ് കസ്റ്റമേഴ്സ് എനിക്ക് ലക്ഷദ്വീപിൽ തന്നെ ഉണ്ട്. പിന്നെ ഔട്ട് ഓഫ് ലക്ഷദ്വീപും നമ്മൾ സാധനം കൊടുക്കലുണ്ട്.
3: അതെങ്ങനെ കൊടുക്കുക? പോസ്റ്റ് ഓഫീസ്?
4: പോസ്റ്റ് വഴിയാ ചെയ്യുക. പിന്നെ ഇത് പക്ക ഓർഗാനിക് സാധനമായതുകൊണ്ട് നമുക്ക് നെയിൽ കോണൊക്കെ ഒക്കെ ഒരു 15 days നമുക്ക് പുറത്ത് വയ്ക്കാൻ പറ്റും. ഇത് 3 to 4 days മാത്രമേ നമുക്ക് ഫ്രീസർ അല്ലാണ്ട് പുറത്ത് വയ്ക്കാൻ പറ്റുള്ളൂ ഹെന്ന കോൺ. അപ്പോൾ നമ്മൾ കൂടുതലും ചെയ്യുക, നമുക്ക് ഇവിടുന്ന് അങ്ങോട്ടേക്ക് ഷിപ്പുള്ള ദിവസം നോക്കിയിട്ട് നമുക്കറിയാവുന്ന ആരെങ്കിലും

0: ിലും ഏൽപ്പിക്കും, അവർ ഫ്രീസറിൽ വെക്കും, എന്നിട്ട് അവിടുന്ന് പോയിട്ട് പോസ്റ്റ് ചെയ്യുക ചെയ്യാം. അങ്ങനെ ആകുമ്പോൾ കുറച്ച് നേരത്തെ അവിടെ എത്തും.
1: ഇപ്പോൾ ഈ ഡ്രസ്സിന്റെ ബിസിനസ് ഉണ്ടല്ലോ, അതിൽ ഡ്രസ്സൊക്കെ ബാനു നേരിട്ട് പോയിട്ടാണോ പർച്ചേസ് ചെയ്യുന്നത്?
0: അല്ല, ആദ്യമൊക്കെ അങ്ങനെയായിരുന്നു. പിന്നെ പിന്നെ സി, നമുക്ക് നമ്മളെ വിശ്വസിച്ച് ഏൽപ്പിക്കാൻ പറ്റുന്ന കുറച്ച് ആൾക്കാരെ നമുക്ക് പരിചയപ്പെടും, നമ്മൾ പരിചയത്തിൽ കിട്ടും. അങ്ങനെ ആകുമ്പോൾ നമ്മൾ ഓർഡർ ചെയ്യുകയാണെങ്കിൽ അവർ സാധനം എത്തിച്ചു തരും. പിന്നെ നമ്മൾ എന്തുകൊണ്ടും ഏതൊരു ബിസിനസ് ആണെങ്കിലും പ്രത്യേകിച്ച് ഈ ഡ്രസ്സിന്റെ കാര്യങ്ങൾ നമ്മൾ പോയി എടുക്കുന്നത് തന്നെ ആയിരിക്കും ബെറ്റർ. കാരണം നമ്മൾ ക്ലോത്ത് ഇതുവരെ പറയുന്നതല്ലാണ്ട് നമ്മൾ കാണുന്നില്ല. ചില സമയങ്ങൾ എനിക്കങ്ങനെ അബദ്ധം പറ്റിയിട്ടുണ്ട്, സാധനം വന്നിവിടെ എത്തുമ്പോഴത്തേക്കും അതിന്റെ ക്വാളിറ്റി വ്യത്യാസം ഉണ്ടാവും. പലപ്പോഴും ഞാൻ വാങ്ങിയതിലും കുറച്ച് കുറഞ്ഞ വിലയിൽ സാധനങ്ങൾ വിൽക്കേണ്ട സാഹചര്യങ്ങളൊക്കെ എനിക്ക് വന്നിട്ടുണ്ട്.
1: ഇങ്ങനെ ഒരു ബിസിനസ് തുടങ്ങിയപ്പോൾ ആദ്യം തുടക്കത്തിൽ തന്നെ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ നേരിട്ടിട്ടുണ്ടോ?
0: ഇല്ല, അങ്ങനത്തെ ബുദ്ധിമുട്ടുകളൊന്നും നേരിട്ടിട്ടില്ല. പിന്നെ നമ്മുടെ നാട്ടിലെ ലക്ഷദ്വീപിനെ സംബന്ധിച്ച് ആരെന്ത് തുടങ്ങിയാലും സപ്പോർട്ടിന് നമുക്ക് നമ്മളറിയാവുന്നവരും നമ്മുടെ വീട്ടുകാരാണെങ്കിലും അല്ലാണ്ട് നമ്മളെ ഒട്ടും അറിയാത്ത ഒരുപാട് ആൾക്കാരെ നമ്മൾ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി രംഗത്ത് വരും. കാരണം ഇന്നിപ്പം എന്നെ റോഡിൽ നിന്ന് കാണുമ്പം പലരും ചിരിക്കും. ചിലരൊന്നും ചിലപ്പോൾ എനിക്ക് ഒറ്റ പ്രാവശ്യം കണ്ടതായിരിക്കും, പക്ഷെ അവർ ആ ഒരു ഒറ്റ പ്രാവശ്യം എൻ്റെ ഷോപ്പിൽ വന്ന ആൾക്കാരായിരിക്കും. അങ്ങനെ അങ്ങനെ നമുക്ക് ഒരുപാട് ബന്ധങ്ങൾ സ്ഥാപിക്കാൻ പറ്റുന്നുണ്ട് ഈ ഒരു മേഖലയിൽ. അങ്ങനെ വലിയ ഇഷ്യൂസ് ഒന്നും ഇല്ല.
1: ഇപ്പൊ ലക്ഷദ്വീപിലെ സ്ത്രീകൾ ഇന്ന് മുമ്പത്തേക്കാളും ഇന്ന് ഇപ്പൊ ഒരു ബിസിനസ് രംഗത്തേക്ക് കടന്നു വരുന്നതായിട്ട് തോന്നുന്നുണ്ടോ?
0: തോന്നുന്നുണ്ട്. ലക്ഷദ്വീപിനെ സംബന്ധിച്ച് മാത്രമല്ല, നമ്മളിപ്പം എവിടെ നോക്കിയാലും വേൾഡ് വൈഡ് നോക്കിയാലും നമുക്ക്, നമ്മളിപ്പം ഇൻസ്റ്റാഗ്രാം യൂസ് ചെയ്യുന്ന ആൾക്കാരാണ്. പണ്ടൊക്കെ ആണെങ്കിൽ നമ്മൾ കൂടുതലും ഈ അറിവുകളൊക്കെ നേടിയിരുന്നത് ന്യൂസ് പേപ്പർ ആ ഒരു മേഖലയിലൂടെ, അല്ലെങ്കിൽ ന്യൂസ് അങ്ങനെ. ഇപ്പൊ നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ സ്ക്രോൾ ചെയ്യുമ്പോൾ നമ്മളെ വിരലിന്റെ തുമ്പത്ത് കൂടെ നമുക്ക് എല്ലാ സ്ഥലങ്ങളിലെ ആൾക്കാർ എന്തൊക്കെ ചെയ്യുന്നതെന്നുള്ള അറിവുകൾ നേടാൻ പറ്റും. അപ്പൊ എല്ലാ സ്ഥലത്തും എവിടെയാണെങ്കിലും, പണ്ടൊക്കെ വെറും ഈ കിച്ചൻ ഷോ അങ്ങനത്തെ എന്തെങ്കിലും ആണെങ്കിൽ, ഇപ്പൊ ഫുള്ള് ബിസിനസ്സും കാര്യങ്ങളും, സെലിബ്രിറ്റീസ് ആണെങ്കിലും പിന്നെ എന്താ ഇൻഫ്ലുവൻസേഴ്സ് ആണെങ്കിലും എല്ലാവരും ഈ ഒരു ഫീൽഡിലേക്കാണ് വരുന്നത്, ഈ ഒരു ബിസിനസ് ഫീൽഡിലേക്കാണ് കൂടുതലും സ്ത്രീകൾ. നമ്മളിപ്പോൾ ഒരു 100% എടുക്കുകയാണെങ്കിൽ അതിലൊരു എൻ്റെ ഒരു കണക്ക്, ഞാനൊരു കണക്ക് പറയുകയാണ്, ഒരു 70% അല്ലെങ്കിൽ ഒരു 80% സ്ത്രീകളായിരിക്കും കൂടുതൽ ഇതിൻ്റെ ഈ ഒരു ഇതിൽ ഫ്രണ്ടിൽ വരുന്നത്. ഇപ്പം നമ്മുടെ ലക്ഷദ്വീപിൻ്റെ കേസിലും അങ്ങനെ തന്നെയാണ്. ഇപ്പം നമുക്കറിയാം ഇവിടെ കവർത്തിനെ സംബന്ധിച്ച് കുറേ ഷോപ്പുണ്ട്. അതിൽ കൂടുതലും ലേഡീസിൻ്റെ ഡ്രസ്സുള്ള ഷോപ്പുകൾ കൂടുതലും ഓണറായിട്ടുള്ളത് സ്ത്രീകൾ തന്നെയാണ്. അതൊക്കെ അവർ മുമ്പോട്ട് വരുന്നത് കൊണ്ട് തന്നെയാണ്.
1: ഫാമിലിയുടെ സപ്പോർട്ട് ഉണ്ടോ?
0: ഓ, നല്ലോണം ഉണ്ട്. അത് ഏതൊരു കാര്യത്തിലാണെങ്കിലും ആ ഒരു സപ്പോർട്ട് ഇല്ലെങ്കിൽ പിന്നെ നമ്മളില്ലല്ലോ. നമുക്ക് പറ്റും, നമുക്ക് നമ്മള് സ്വയം എന്തെങ്കിലുമൊക്കെ ചെയ്ത് എവിടെയെങ്കിലും എത്താൻ പറ്റും, പക്ഷെ അവരുടെ ഒരു സപ്പോർട്ട് എന്ന് പറയുന്നത് അത് അത്രക്കും വലിയൊരു സംഭവം തന്നെയാണ്. എന്റെ ചില ഫ്രണ്ട്സ് ഇങ്ങനെ, അവരെങ്ങനെയാണെന്നറിയോ, നമ്മളോട് എന്ത് പറയുന്നു എന്നല്ല, അവർ പുറത്ത് എന്ത് പറയുന്നു എന്നുള്ളത് നമുക്കറിയാൻ പറ്റും. ചിലർ പറയും ഇന്ന ആൾക്ക് എന്തെങ്കിലും കൈക്കൂലി കൊടുക്കലുണ്ടോ, അപ്പൊ എന്ത് വന്നാലും ബണ്ട് കടയിൽ ഉണ്ടാവും പോയി ചോദിക്കുക എന്നൊക്കെ പറയും. എന്തെങ്കിലും കൈക്കൂലി കൊടുക്കലുണ്ടോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട് എന്നോട്. അപ്പൊ എനിക്ക് വലിയൊരു സപ്പോർട്ട് തന്നെയാണ് എന്റെ ഫ്രണ്ട്സ് ആണെങ്കിലും ഫാമിലി ആണെങ്കിലും.
1: പിന്നെ ഇനിയിപ്പോ സ്വന്തമായിട്ട് ഇതുപോലെ ഒരു ബിസിനസ് തുടങ്ങാൻ ആഗ്രഹിക്കുന്ന സ്ത്രീകളോട് എന്താണ് പറയാനുള്ളത്?
0: തുടങ്ങണം, അങ്ങ് തുടങ്ങിയേക്കണം. കാരണം നമ്മള് ആരാണെങ്കിലും എന്തെങ്കിലും ഒരു കാര്യം സ്റ്റാർട്ട് ചെയ്യുമ്പം ഒരു ഫിയർ ഉണ്ട്, ഇത് തുടങ്ങുകയാണെങ്കിൽ ശരിയാവോ, അല്ലെങ്കിൽ നമ്മൾ തുടങ്ങുമ്പോൾ ആരെങ്കിലും ഒക്കെ കൂടെ ഉണ്ടാവോ. അങ്ങനെ വിചാരിക്കരുത്. നമ്മുടെ ആഗ്രഹങ്ങൾ എന്താണോ അത് നമ്മളങ്ങ് തുടങ്ങിയേക്കുക, പിന്നെ അത് ബാക്കിയുള്ളതൊക്കെ അതിൻ്റെ പിന്നാലെ അങ്ങനെ വരും. ഇപ്പം സി, ഞാൻ ആദ്യമായിട്ട് ഡ്രസ്സ് തയ്ച്ചൊരു സമയമുണ്ടായിരുന്നു. ഞാൻ കടമത്തെ ദ്വീപിൽ പഠിക്കുന്ന സമയത്ത് അപ്പം എനിക്ക് എങ്ങനെയാ ഇത് ചെയ്യേണ്ടതെന്ന് പോലും അറിയില്ല. ജസ്റ്റ് എൻ്റെ വാപ്പ ഒന്ന് സപ്പോർട്ട് ചെയ്തെന്നോ, ഏതോ ഒരു വീട്ടിലെ ഒരു പഴയ ടൈലറിംഗ് മെഷീൻ അതൊന്ന് റെഡിയാക്കി കൊണ്ടുവന്നു. ഞാൻ ചുമ്മാ ഇങ്ങനെ അത് യൂട്യൂബിലൊന്ന് നോക്കി പഠിക്കണം ആ ഒരു മൈൻഡൊന്നും ഇല്ല, എന്തൊക്കെയോ തോന്നി ഒന്ന് ചെയ്ത് വന്നപ്പം അതൊരു ചുരിദാറിന്റെ ടോപ്പായി മാറി. അപ്പം നമ്മൾ എന്തെങ്കിലുമൊക്കെ സ്റ്റാർട്ട് ചെയ്യണമെന്ന് നമ്മുടെ മനസ്സിലുണ്ടെങ്കിൽ ഒരിക്കലും, പലരും ഉണ്ടാവും, ആരെങ്കിലുമൊക്കെ പറയും ഇത് ശരിയാവോ, അല്ലെങ്കിൽ ഇത് റെഡി ആവോ, നിനക്കിത് പറ്റുമോ, നിന്നെ കൊണ്ട് പറ്റുമോ എന്നൊക്കെ ചോദിക്കുന്ന പലരും ഉണ്ടാവും. അത് ചെയ്ത് കാണിക്കുന്നതിലാണ് അവിടെ ഒരു വിജയം കിടക്കുന്നത്. ചിലപ്പോൾ നമ്മൾ ഇത് റെഡിയാക്കി കഴിയുമ്പം ഇങ്ങനെ ചോദിച്ച ആൾക്കാരായിരിക്കും നിന്നെക്കൊണ്ട് അല്ലെങ്കിലും നീ എന്ത് ചെയ്താലും റെഡിയാവും എന്ന് പറയണതും കൈയടിക്കുന്നതും ഇവരൊക്കെ തന്നെ ആവും.
1: ഈ തയ്യല് സ്വന്തമായിട്ട് പഠിച്ചാണല്ലോ?
0: ആ, ആദ്യം സ്വന്തമായിട്ടാണ്
1: പഠിച്ചത്. പിന്നെ
0: കുറെ സ്ഥലത്ത് പോയി ഞാൻ പഠിച്ചിട്ടുണ്ട്, കുറെ സ്ഥലത്ത്. ആദ്യം ഞാൻ തനിയാ പഠിച്ചത്. പിന്നെ എന്തും നമുക്ക് പഠിക്കാൻ പറ്റുമെന്ന് നമ്മുടെ വിശ്വാസം ഉണ്ടെങ്കിൽ എല്ലാം നമുക്ക് എളുപ്പമാണ്. നമുക്ക് പറ്റൂല എന്ന് വിചാരിക്കുന്ന പല

0: കാര്യങ്ങളും വളരെ ഈസി ആയിട്ടുള്ള കാര്യങ്ങളും നമുക്ക് ചെയ്യാൻ പറ്റില്ല.
1: ഇനി ഭാവിയിൽ ബിസിനസ് കൂടുതൽ എന്തെങ്കിലും, ഈ ഇപ്പൊ രണ്ട് ബിസിനസ് അല്ലാണ്ട് വേറെന്തെങ്കിലും ചെയ്യാനുള്ള പദ്ധതികളുണ്ടോ?
0: അതെങ്ങനെയാണെന്നറിയോ, നമ്മളിപ്പോ ഒരു റീല് കണ്ടുകൊണ്ട് പോകുമ്പോൾ നമുക്ക് വേറെന്തെങ്കിലും ചെയ്യുമ്പോൾ ഇത് നമുക്ക് ചെയ്താൽ കൊള്ളാം, ആ ഒരു തോട്ട് നമുക്ക് വരും. അത് ഓട്ടോമാറ്റിക്കലി ബിസിനസ്സിൽ ക്രേസ് ഉള്ള ഏതൊരാൾക്കും ആ ഒരു തോട്ട് ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. അതൊരു പുതിയ ചോദ്യമല്ല, അത് നിങ്ങൾ ആരോട് ചോദിച്ചാലും അവർ പറയും. ചിലപ്പം ഹോട്ടൽ നടത്തുന്ന ഒരാൾക്ക് ചിലപ്പോൾ എന്താ പുറത്തൊരു സ്റ്റോളിട്ട് അവിടെ ചെയ്താലോ എന്ന് തോന്നും. ഇപ്പോൾ ഡ്രസ്സിൻ്റെ കടയാണെങ്കിൽ നമുക്കൊന്ന് സ്വന്തമായിട്ട് നമ്മുടെ ഓൺ ബ്രാൻഡ് ചെയ്താലോ എന്ന് തോന്നും. ഞാനിപ്പോൾ മൈലാഞ്ചിൻ്റെ ചെയ്യുമ്പം ഹോൾസെയിൽ ചെയ്താലോ എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ടല്ലോ പലപ്പോഴും. അപ്പം നമുക്ക് ബിസിനസ് എന്ന് പറയുമ്പം ഒരുതരം ഒരു വലിയൊരു ചങ്ങല പോലാണ് നമ്മുടെ മൈൻഡ്. ഇന്നിത് നാളെ നമുക്ക് ഇതിൻ്റെ കൂടെ വേറൊരു സാധനം കൂടെ കൂട്ടണം എന്നുള്ളൊരു തോട്ട് ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. ഞാൻ പറയാട്ടോ, എല്ലാവർക്കും ഇതേ തോട്ടുണ്ട് അതൊന്നും എനിക്കറിയില്ല. നമ്മൾ വേറൊരു ഒരാളുടെ അണ്ടറിൽ പോയി നമ്മൾ ജോലി ചെയ്യുകയാണെങ്കിൽ നമ്മളെന്നും ആ ഒരു ജോലി മാത്രം റിപ്പീറ്റ് ചെയ്ത് ചെയ്തുകൊണ്ടിരിക്കുക. നമ്മൾ വേറൊന്നും അവിടെ തോട്ട് ചെയ്യുന്നില്ല, ഇന്ന് പോയാൽ നമുക്ക് ഇത് ചെയ്യണം, നാളെ പോയാൽ ഇത് ചെയ്യണം എന്നുള്ളത് നമ്മൾ ഓൾറെഡി നമ്മൾ ഫിക്സ് ചെയ്ത് വെച്ച കുറച്ച് കാര്യങ്ങളാണ്. പക്ഷെ നേരെ മറിച്ച് നമ്മൾ ബിസിനസ്സാണ് ചെയ്യുന്നതെങ്കിൽ നമ്മുടെ ക്രിയേറ്റിവിറ്റി കൂടിക്കൂടി വരും, നമ്മുടെ ആഗ്രഹങ്ങൾ കൂടിക്കൂടി വരും. പിന്നെ എനിക്കിങ്ങനെ ഞാൻ തന്നെ ഫസ്റ്റ് ആവണം അങ്ങനെ തോന്നുന്ന ഒരാളല്ല, എല്ലാവരും രംഗത്തോട്ട് വരണം. ഇപ്പം എൻ്റെ കൂടെയുള്ള എല്ലാവരോടും ഞാൻ പറയലുണ്ട്, ഇങ്ങനെ നടന്നാൽ പോരാ, എന്തെങ്കിലുമൊക്കെ ചെയ്യണം, എന്തെങ്കിലുമൊക്കെ ചെയ്ത് മുമ്പോട്ട് വരണം. ശരിക്കും പറഞ്ഞാൽ എല്ലാവരും വരണം മുമ്പോട്ട്. ഒരാളോട് നമ്മൾ അസൂയപ്പെട്ടിട്ട് കാര്യമില്ല. കാരണം നമ്മളൊരു 100 രൂപക്ക് ഒരു സാധനം വാങ്ങിയിട്ട് 150 വിൽക്കുന്നുണ്ടെങ്കിൽ ആ 50 രൂപ എൻ്റെ വീട്ടിലേക്കുള്ള ലാഭമാണ്. അത് വേറൊരാൾ ചെയ്യുമ്പോൾ അവർക്ക് കിട്ടുന്ന ലാഭത്തിൽ നിന്ന് നമ്മൾ കണ്ണു വെച്ചിട്ട് കാര്യമില്ല, അത് അവരുടെ വീട്ടിലേക്കുള്ള കാര്യങ്ങളാണ്. അപ്പം നമുക്ക് ആഗ്രഹമുള്ളത് നമ്മൾ ചെയ്യുക, ബാക്കിയുള്ളവരെ ചെയ്യാൻ പ്രോത്സാഹിപ്പിക്കുക. ഒരിക്കലും ഒരാളെയും ഡിഗ്രേഡ് അല്ലെങ്കിൽ ഒരാളെയും നിരുത്സാഹപ്പെടുത്താതിരിക്കുക, അതാണ് എനിക്ക് പറയാനുള്ളത്.
1: ഇപ്പം സ്വന്തമായിട്ട് ബിസിനസ് ചെയ്യുന്നു, അതിൽ നിന്ന് നമുക്ക് ഏൺ ചെയ്യാൻ പറ്റുന്നുണ്ടല്ലോ, എന്ത് തോന്നുന്നു?
0: വളരെയധികം സന്തോഷം തോന്നുന്നു. സന്തോഷം ഇൻ ദ സെൻസ് നമ്മളെ കൊണ്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റുന്നുണ്ട്. മുമ്പൊക്കെ ആണെങ്കിൽ എനിക്ക് ഞാൻ ഫസ്റ്റ് നമുക്ക് സ്കോളർഷിപ്പ് കിട്ടുമല്ലോ, അതാണ് നമ്മുടെ ആദ്യത്തെ പൈസ. ലക്ഷദ്വീപ് എന്നെ സംബന്ധിച്ച് എൻ്റെ ആദ്യത്തെ പൈസ എന്ന് പറയുമ്പം എനിക്ക് കിട്ടുന്ന പൈസ എന്ന് പറഞ്ഞത് സ്കോളർഷിപ്പാണ്. അപ്പം എനിക്ക് സ്കോളർഷിപ്പ് കിട്ടിയ സമയത്ത് ഞാൻ ആദ്യം വീട്ടിലേക്കുള്ള കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കും, പിന്നെ എനിക്ക് എന്തെങ്കിലും തിന്നാനോ കുടിക്കാനോ എന്തെങ്കിലും വാങ്ങിക്കും. എനിക്കിങ്ങനെ ഭയങ്കര ഡ്രസ്സിനോട് ക്രേസ് ഉള്ള ഒരാളായിരുന്നില്ല അന്ന്. ഞാൻ കുറച്ചാണെങ്കിൽ ഇന്ന് എനിക്ക് അതിലധികം വാങ്ങിക്കാൻ പറ്റുന്നുണ്ട്. ഇന്നിപ്പോൾ ഒരു പെരുന്നാളും കാര്യങ്ങളും വരുമ്പം ഞാൻ എൻ്റെ വീട്ടിലെ എല്ലാവർക്കും ഡ്രസ്സ് വാങ്ങിക്കും. അത് എന്നെ സംബന്ധിച്ചൊരു സന്തോഷമുള്ള കാര്യമാണ്. ഇനിയിപ്പോൾ എൻ്റെ കൂടെ ഉള്ള ഒരാൾക്ക് ഒരു ബുദ്ധിമുട്ട് വരുമ്പോൾ ചോദിക്കുമ്പോൾ കൊടുക്കുമ്പം അതെനിക്ക് വളരെ സന്തോഷമുള്ള ഒരു കാര്യമാണ്. അതൊക്കെ ചെയ്യാൻ പറ്റുന്നത് ഈ ഒരു പൈസയിലൂടെയാണ്. പൈസ എന്ന് പറയുന്നത് പൈസ ഇല്ലാണ്ട് ജീവിക്കാൻ പറ്റില്ല. എല്ലാവരും പറയും സ്നേഹം മാത്രം മതിയെന്ന്. സ്നേഹം ഉണ്ടാവണമെങ്കിൽ തന്നെ പൈസ വേണം. ഈ ഒരു കാലഘട്ടത്തിൽ പൈസ ഇല്ലെങ്കിൽ നമ്മളോട് ആർക്കും സ്നേഹമില്ല, നമ്മളോട് ആർക്കും റെസ്പെക്റ്റ് ഉണ്ടാവില്ല. പ്രത്യേകിച്ച് സ്ത്രീകളുടെ കാര്യത്തിൽ, സ്ത്രീകൾ പഠിച്ചവരാണെങ്കിൽ അവർക്ക് വില ഉണ്ടാവും, അല്ലെങ്കിൽ ഒരിടത്തും വില ഉണ്ടാവില്ല. ചിലരുടെ ഒരു തോട്ട് എന്ന് പറയുന്നത് സ്ത്രീകൾ എത്ര വരെ പഠിച്ചാലും അവർ കൂടും, നമ്മളെ കിച്ചനെ കൂടുന്ന ലക്ഷദ്വീപിൽ പറയാം, കിച്ചനിലേക്കുള്ള ആൾക്കാരാണ്, അങ്ങനെ ഒതുങ്ങിപ്പോവേണ്ട ആൾക്കാരാണ്. ഇപ്പം എന്നെ ഇൻ്റർവ്യൂ ചെയ്യുന്ന താങ്കളും ഒരു സ്ത്രീയാണ്. എവിടെ ഏത് മേഖല നോക്കിയാലും ഇന്ന് സ്ത്രീകളുണ്ട്, പണ്ടത്തെ പോലെയല്ല. പണ്ട് കാലങ്ങളിലൊക്കെ ആണെങ്കിൽ നമ്മൾക്കിപ്പോൾ ഒരുപാട് പഠിച്ച ആൾക്കാരാണ് എല്ലാവരും. നമുക്കറിയാം പണ്ടൊക്കെ എഴുതുന്നത് വരെ സ്ത്രീകളാണെങ്കിലും പേര് വെക്കുന്നത് പുരുഷന്മാരുടെ ആയിരുന്നു. ഇന്നങ്ങനെയൊന്നുമില്ല, എവിടെ നോക്കിയാലും സ്ത്രീകളുണ്ട്.
1: ഇത്രയും നേരം ഞങ്ങളോടൊപ്പം ഈ പരിപാടിയിൽ ബാനുവിന്റെ അനുഭവങ്ങൾ പങ്കുവെച്ചതിന് ഒരുപാട് നന്ദി അറിയിക്കുന്നു.
0: താങ്ക് യു.
1: ഇനി ഒരുപാട് ഉയരങ്ങളിലേക്ക് എത്തിയിട്ട് പുതിയ പുതിയ ബിസിനസ്സുകൾ തുടങ്ങട്ടെ എന്ന് ആശംസിക്കുന്നു. നമസ്കാരം.
0: താങ്ക് യു.
1: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ഫേൺ ഫോരിഷ. ഇന്ന് നമ്മളോടൊപ്പം ഉണ്ടായിരുന്ന അതിഥി കവരത്തിദ്വീപ് സ്വദേശിനി ശ്രീമതി ഷംസീറ ബാനു. ഈ പരിപാടി തയ്യാറാക്കിയത് ബി ബി സമിയ, സലാഹിയ മൻസൽ. ഏവർക്കും നന്ദി, നമസ്കാരം.

ന്യൂസ് ഓൺ AIR ആപ്പ്. ആകാശവാണി കവരത്തി നിലയത്തിൽ നിന്നുള്ള പരിപാടികൾ ഇനി നിങ്ങളുടെ മൊബൈലിലൂടെയും ആസ്വദിക്കാം. അതിനായി നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രം. പ്ലേ സ്റ്റോറിൽ നിന്നും പ്രസാർ ഭാരതിയുടെ ന്യൂസ് ഓൺ AIR ആപ്പ് ഇൻസ്റ്റാൾ ചെയ്ത് ആപ്പ് തുറന്ന ശേഷം ലൈവ് റേഡിയോ സെലക്ട് ചെയ്യുക. ശേഷം സെർച്ച് ബോക്സിൽ കവരത്തി എന്ന് ടൈപ്പ് ചെയ്യുക. തുടർന്ന് ആകാശവാണി കവരത്തി എന്ന ബോക്സിൽ ക്ലിക്ക് ചെയ്യുക. കവരത്തി നിലയത്തിൽ നിന്നുള്ള പരിപാടികൾ ഇനി അനുസ്യൂതം ആസ്വദിക്കാം. ന്യൂസ് ഓൺ AIR ആപ്പ്.

ഇനി അല്പസമയത്തിനുള്ളിൽ ഹിന്ദിയിലും തുടർന്ന് ഇംഗ്ലീഷിലും വാർത്തകൾ കേൾക്കാം. ഡൽഹി റിലേ 8:30 മുതൽ കവരത്തി നിലയത്തുനിന്നുള്ള പരിപാടി തുടർന്ന് കേൾക്കാവുന്നതാണ്.

0: ആകാശവാണി കവരത്തി. പ്രിയ ശ്രോതാക്കളെ, നമസ്കാരം. ഇന്ന് ജൂലൈ 25 ലോകമെമ്പാടും അന്താരാഷ്ട്ര മുങ്ങിമരണ പ്രതിരോധ ദിനം ആചരിക്കുന്നു. മുങ്ങിമരണം എന്നത് പലപ്പോഴും ഒഴിവാക്കാനാകാത്ത ഒരു ദുരന്തമാണെന്നും ശരിയായ അവബോധവും നീന്തൽ പരിശീലനവും സുരക്ഷാ മുൻകരുതലുകളും സ്വീകരിച്ചാൽ അനേകം ജീവനുകൾ രക്ഷിക്കാനാകുമെന്ന സന്ദേശമാണ് ഈ ദിനം ലോകത്തിന് നൽകുന്നത്. ഈ ദിനത്തോടനുബന്ധിച്ച് മുങ്ങിമരണ പ്രതിരോധത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ചും സുരക്ഷിതമായ ജലസാഹചര്യങ്ങൾ സൃഷ്ടിക്കുന്നതിൽ നീന്തൽ പരിശീലനത്തിനുള്ള പങ്കിനെക്കുറിച്ചും സ്വിമ്മിംഗ് കോച്ചിന്റെ അനുഭവങ്ങളിലൂടെയും അറിവുകളിലൂടെയും ഇന്ന് നമുക്ക് മനസ്സിലാക്കാം. ഇന്ന് നമ്മളോടൊപ്പമുള്ള അതിഥി ഡിപ്പാർട്ട്മെന്റ് ഓഫ് സ്പോർട്സ് ആൻഡ് യൂത്ത് അഫേഴ്സിലെ സ്വിമ്മിംഗ് കോച്ചും ലക്ഷദ്വീപ് സ്വിമ്മിംഗ് അസോസിയേഷനിലെ ജനറൽ സെക്രട്ടറിയുമായ കവരത്തി ദ്വീപ് സ്വദേശി ശ്രീ മുജീബ് റഹ്മാൻ. വർഷങ്ങളായി നിരവധി കുട്ടികൾക്കും മുതിർന്നവർക്കും നീന്തൽ പരിശീലനം നൽകി ജലസുരക്ഷയെക്കുറിച്ചുള്ള അവബോധം സമൂഹത്തിൽ വളർത്തുന്നതിൽ ശ്രദ്ധേയമായ സംഭാവനകൾ നൽകിയ വ്യക്തിയാണ് ഇദ്ദേഹം. നമ്മുടെ അതിഥിയെ നമുക്ക് സ്വാഗതം ചെയ്യാം. നമസ്കാരം. ആകാശവാണി കവരത്തി നിലയത്തിന്റെ അന്താരാഷ്ട്ര മുങ്ങിമരണ പ്രതിരോധ ദിനം പ്രത്യേക പരിപാടിയിലേക്ക് സ്വാഗതം.
1: താങ്ക് യു. എന്റെ പേര് മുജീബ് റഹ്മാൻ. സ്വദേശം കവരത്തിയാണ്, ലക്ഷദ്വീപിൽ. ഞാൻ ഡിപ്പാർട്ട്മെന്റ് ഓഫ് സ്പോർട്സ് ആൻഡ് യൂത്ത് അഫേഴ്സിൽ സ്വിമ്മിംഗ് കോച്ചായിട്ട് 1991 ജോയിൻ ചെയ്തു. ഞാൻ ലക്ഷദ്വീപ് അക്വാറ്റിക് അസോസിയേഷൻ്റെ ജനറൽ സെക്രട്ടറി കൂടിയാണ്. ബേസിക്കലി ഞാനൊരു കോമേഴ്സ് ഗ്രാജുവേറ്റ് ആണ്. ഞാൻ ബികോം പാലക്കാട് വിക്ടോറിയ കോളേജിൽ ചെയ്തു. അത് കഴിഞ്ഞ് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പോർട്സ് പട്യാലയിൽ ഗാന്ധിനഗറിലുമായിട്ട് എന്നെ കോച്ചിംഗ് ഡിപ്ലോമ ചെയ്തു.
0: ഇന്ന് ലോകമെമ്പാടും അന്താരാഷ്ട്ര മുങ്ങിമരണ പ്രതിരോധ ദിനമായി ആചരിക്കുകയാണ്. ഈ ദിനത്തിന്റെ സന്ദേശം എല്ലാവരിലേക്കും എത്തേണ്ടത് വളരെ പ്രധാനമാണല്ലോ. ഈ ദിനത്തിന്റെ പ്രാധാന്യം എന്താണ്?
1: ജൂലൈ 25 അന്താരാഷ്ട്ര ഈ മുങ്ങിമരണ പ്രതിരോധ ദിനത്തിന്റെ പ്രാധാന്യം കുറിച്ച് പറയുമ്പോൾ, ലോകമെമ്പാടും വർദ്ധിച്ചു വരുന്ന മുങ്ങിമരണത്തെ കുറിച്ച് ആളുകളിൽ ബോധവൽക്കരണം നടത്തുക എന്നതാണ് ഈ ദിനത്തിന്റെ പ്രധാന ലക്ഷ്യം. എല്ലാവർക്കും നീന്തൽ പഠിക്കാം, മുങ്ങിമരങ്ങൾ ഒഴിവാക്കുകയും ചെയ്യാം എന്നതാണ് ഇതിലൂടെ നൽകുന്ന പ്രധാന സന്ദേശം. കൃത്യമായ ജലസുരക്ഷാ മുൻകരുതലുകൾ എടുത്താൽ ഇത്തരം ദുരന്തങ്ങൾ വലിയൊരു പരിധിവരെ നമുക്ക് തടയാൻ സാധിക്കും. ലോകമെമ്പാടും പ്രതിവർഷം ലക്ഷക്കണക്കിന് ആളുകളാണ് മുങ്ങിമരിക്കുന്നത്. ഇത്തരം അപകടങ്ങളെക്കുറിച്ചും അവ ഒഴിവാക്കുന്നതിനെക്കുറിച്ചും ആഗോളതലത്തിൽ ബോധവൽക്കരണം നടത്തേണ്ടതാണ്. ഇതിന്റെ പ്രധാന സന്ദേശമായി നമുക്ക് പറയാനുള്ള കൃത്യമായ സുരക്ഷാ മുൻകരുതലിലൂടെയും ബോധവൽക്കരണത്തിലൂടെയും ഓരോ ജീവനും രക്ഷിക്കാൻ സാധിക്കും എന്നതാണ്. എനിവൺ ക്യാൻ ഡ്രൗൺ, നോ വൺ ഷുഡ്. എല്ലാവർക്കും നമുക്ക് നീന്തൽ പഠിപ്പിക്കാൻ പറ്റും. ലേൺ സ്വിമ്മിംഗ് ഫോർ ഹെൽത്ത്, പ്ലസർ ആൻഡ് സേഫ്റ്റി. അതാണ് ഈ ദിനത്തിൽ നമുക്ക് സന്ദേശമായി പറയാനുള്ളത്.
0: സാങ്കേതിക വിദ്യയും ആരോഗ്യരംഗത്തെ പുരോഗതിയും ഉണ്ടായിട്ടും മുങ്ങിമരണങ്ങൾ ഇന്നും ആശങ്കാജനകമാണല്ലോ. ലോകത്തും നമ്മുടെ രാജ്യത്തും മുങ്ങിമരണങ്ങൾ ഇന്നും ഒരു വലിയ പൊതുജനാരോഗ്യ പ്രശ്നമായി തുടരുന്നതിന്റെ പ്രധാന കാരണങ്ങൾ എന്തൊക്കെയാണ്?

0: പ്രധാന കാരണം എന്ന് പറഞ്ഞാൽ നീന്തൽ അറിയാത്തതും വെള്ളത്തിലിറങ്ങുമ്പോൾ വേണ്ടത്ര സുരക്ഷാ മുൻകരുതലുകൾ എടുക്കാത്തതുമാണ് മെയിൻ കാരണം. കൂടാതെ ഈ ലൈഫ് ജാക്കറ്റുകളുടെ പ്രോപ്പറായി ഉപയോഗമില്ലായ്മ, അശ്രദ്ധ, ലഹരി ഉപയോഗിച്ചുകൊണ്ട് വെള്ളത്തിലിറങ്ങുക, കുട്ടികളെ നിരീക്ഷിക്കാതെ എങ്ങനെ വിടുക എന്നിവയെല്ലാം മുങ്ങി മരണങ്ങൾ വർദ്ധിക്കാൻ കാരണമാകുന്നുണ്ട്. അശ്രദ്ധ തന്നെയാണ് മെയിൻ കാരണം. അടിസ്ഥാന നീന്തൽ വിദ്യാഭ്യാസത്തിന്റെ കുറവും ഒരു വലിയ കാരണമാണ്. നമ്മുടെ ദ്വീപുകളിൽ എല്ലാ എവിടെ ആയാലും ബോട്ടുകളിൽ വേണ്ടത്ര ലൈഫ് ജാക്കറ്റുകൾ കരുതേണ്ടതാണ്. ഇങ്ങനെ അത്യാവശ്യ ഘട്ടങ്ങളിൽ സീ റഫ് കണ്ടീഷനിലും ബാഡ് വെതർ കണ്ടീഷനിലും ലൈഫ് ജാക്കറ്റുകൾ ധരിച്ചിട്ടേ ബോട്ടിൽ യാത്ര ചെയ്യാവും. അതായിരിക്കും കുറച്ചുകൂടി സേഫ്റ്റിക്ക് നല്ലത്. ലൈഫ് ജാക്കറ്റ് ധരിക്കാതെയുള്ള യാത്രകളാണ് മെയിൻ ഈ മരണങ്ങൾക്ക് കാരണമായത്. ഒരുപാട് നമ്മുടെ ദ്വീപുകളിലുള്ള മരണകാരണങ്ങളെല്ലാം ബോട്ടിൽ ക്യാപ്സൈസ് ആയിട്ടുള്ള മരണങ്ങളാണ്. ലൈഫ് ജാക്കറ്റ് ധരിച്ചിരുന്നെങ്കിൽ മരണങ്ങൾ ഒഴിവാക്കാൻ പറ്റുമായിരുന്നു. പിന്നെ നമ്മുടെ കുളങ്ങളിലും എല്ലാം ഫെൻസിങ് വേണം. കുളങ്ങളിലെല്ലാം ഇങ്ങനെ ഫെൻസിങ് വേലി ഇല്ലാത്ത കുളങ്ങളിലാകുമ്പോൾ കുട്ടികൾ പെട്ടെന്ന് നോക്കാണ്ട് അതിലിറങ്ങുകയും അപകടത്തിലാകപ്പെടുകയും ചെയ്യും. അതേമാതിരി കെട്ടിപ്പൊക്കാത്ത കിണറുകളും ഉണ്ടാവും നാട്ടുമ്പുറങ്ങളിലൊക്കെ. അപ്പോൾ അങ്ങനെയുള്ള അതിലേക്ക് കുട്ടികൾ വീഴാൻ ചാൻസ് ഉണ്ട്. അങ്ങനെയുള്ള മരണം സംഭവിക്കാം. പിന്നെ അടിയന്തര രക്ഷപ്രവർത്തനം നൽകാൻ കഴിയുന്നവരുടെ കുറവും ഒരു കാരണമാണ്. പിന്നെ പ്രധാനമായും മഴക്കാലത്ത് വെള്ളക്കെട്ടുകളിലും കടലിലും ആവേശം മൂത്ത് ചാടുമ്പോഴാണ് അപകടങ്ങൾ കൂടുതൽ സംഭവിക്കുന്നത്. അറിവില്ലായ്മയും അതിരുകടന്ന ആത്മവിശ്വാസം, ഓവർ കോൺഫിഡൻസ് ഒരു വലിയ കാരണമാണ് പലപ്പോഴും വിനയാകുന്നത്. ആഴം അറിയാതെ കുളിക്കാൻ ഇറങ്ങുന്നതും മുതിർന്നവരുടെ ശ്രദ്ധയില്ലായി വെള്ളത്തിനടുത്ത് കുളിക്കുന്നതും അപകടങ്ങൾക്ക് കാരണമാകാറുണ്ട്.
1: മുങ്ങി മരണത്തെക്കുറിച്ച് സമൂഹത്തിൽ ചില തെറ്റായ ധാരണകളും നിലനിൽക്കുന്നുണ്ട്. നീന്തൽ അറിയുന്നവർ മുങ്ങി മരിക്കില്ല എന്നാണ്. ഈ ധാരണ എത്രത്തോളം ശരിയാണ്?
0: ഈ ധാരണ പൂർണ്ണമായും തെറ്റാണ്. നീന്തൽ അറിയുന്നവർക്കും അപൂർവമായി അപകടങ്ങൾ സംഭവിക്കാറുണ്ട്, മരണം സംഭവിക്കാം. പെട്ടെന്നുള്ള കാറ്റ്, വെതർ മേ ലൈക്ക് ടു ചേഞ്ച് അറ്റ് എനി ടൈം, ഇപ്പോൾ കാലാവസ്ഥ സംബന്ധിച്ച് കടലിൽ പറയുകയാണെങ്കിൽ അങ്ങനെ ഉണ്ടാകുമ്പോൾ തിരമാല ഉണ്ടാകാം. പിന്നെ പുഴയിലാണെങ്കിൽ അടിയൊഴുക്കുകൾ ഉണ്ടാകാം, കടലിലുണ്ടാകാം. പിന്നെ നമ്മുടെ ക്ഷീണം, ബോഡി ക്രമമായ ക്ഷീണം നമ്മുടെ ശരീരത്തിൽ ഉണ്ടാവാം. മികച്ച ഈ നീന്തൽക്കാർ ആയാൽ തന്നെ അപകടത്തിൽ പെടാം ഇങ്ങനെയുള്ള കാര്യങ്ങൾ കൊണ്ട്. അതുകൊണ്ട് ജലത്തിൽ ഇറങ്ങുമ്പോൾ ആരും പൂർണ്ണ സുരക്ഷിതരല്ലെന്നുള്ള ബോധം വേണം. അതുമാത്രമല്ല, നമുക്ക് ഇത് എക്സോസ്റ്റ് കണ്ടീഷനിലെങ്കിൽ ഇറങ്ങുകയാണെങ്കിൽ, അല്ലെങ്കിൽ പ്രോപ്പർ വാമപ്പ് ഒന്നും ഇല്ലാണ്ട് വെള്ളത്തിൽ ഇറങ്ങുകയാണെങ്കിൽ മസിൽ ക്രാമ്പ് സംഭവിക്കും. പിന്നെ ഹാർട്ട് അറ്റാക്ക് സംഭവിക്കാം, ശ്വാസ തടസ്സം സംഭവിക്കാം. അപ്പോൾ ഇതെല്ലാം നമ്മൾ മനുഷ്യർ വളരെ നിസ്സാരരാണ്. അപ്പോൾ വെള്ളം എന്നൊരു വേറെ ഒരു എൻവയോൺമെൻറ്റ് തന്നെയാണ്. അപ്പോൾ വെള്ളത്തിൽ നമ്മൾ പിന്നെ പാനിക്കാവാം. അപ്പോൾ സ്വിമ്മിങ് അറിയുന്നവരെ തന്നെ ചിലപ്പോൾ പാനിക്കായെന്ന് വരും റഫ് സീ കണ്ടീഷനിൽ. അപ്പോൾ ഇതെല്ലാം അവരെ ഇങ്ങനെയുള്ള മരണത്തിലേക്ക് തന്നെ നയിച്ചേക്കാം. പിന്നെ നമ്മുടെ കുട്ടികൾ കളിയെല്ലാം കഴിഞ്ഞിട്ട്, ഫുട്ബോളുകളിലും കളി കഴിഞ്ഞിട്ട് റിലാക്സ് ചെയ്യാം കളികളിലും കഴിഞ്ഞിട്ട്. പിന്നെ എക്സോസ്റ്റ് കണ്ടീഷനിൽ റിലാക്സ് ചെയ്യുന്നതിന് പകരം പിന്നെയും പോയി സ്പീഡിൽ നീന്തിയാൽ മസിൽ ക്രാംസ് വരാം. അങ്ങനെ അവർ ഡീപ്പിലാണെങ്കിൽ ക്രാംസ് വന്നാൽ അവർ ഡ്രോണിങ് ചാൻസ് കൂടുതലാണ്. അങ്ങനെ മരണങ്ങൾ സംഭവിക്കാറുണ്ട്. ഇപ്പോൾ ഈ വർഷം തന്നെ ഞാൻ കാലിക്കറ്റിലുള്ളപ്പോൾ കുറ്റിച്ചിറ കുളമുണ്ട്. കുറ്റിച്ചിറ കുളത്തിൽ അവിടെ കുട്ടികൾ കളി കഴിഞ്ഞ് വന്ന് നീന്താൻ അറിയുന്ന കുട്ടിയായിരുന്നു, ചാടി നീന്തി സ്പീഡിൽ നീന്തിയിട്ടുണ്ടാവും, ഡ്രോണിങ് ആയി. അങ്ങനെ പിന്നെ അവളെ രക്ഷപ്പെടുത്തി കൊണ്ടുവന്ന് ഇപ്പോഴേക്കും പിന്നെ ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞിട്ടില്ല. അപ്പോൾ ഇങ്ങനെയുള്ള സംഭവങ്ങളുണ്ടാകും. പിന്നെ നമ്മൾ ഈ ദ്വീപിൽ തന്നെ പിന്നെ നീന്തൽ അറിയുന്നതിൽ അറിയുന്നവരെ സ്കിൻ ഡൈവിങ് എന്ന് പറയും. നമ്മൾ ഇത് സ്ക്യൂബ അല്ല, താഴോട്ട് മുങ്ങി എത്ര ഡെപ്ത് പോകാൻ പറ്റും, മുങ്ങി മണലെടുക്കാൻ ട്രൈ ചെയ്യുക. അപ്പോൾ അങ്ങനെ ഡീപ്പ് സ്കിൻ ഡൈവിങ് പ്രാക്ടീസ് ഇല്ലാതെ അതിനുതന്നെ ട്രെയിനിങ് വേണം. ഇതെല്ലാം ട്രെയിനിങ്ങിലാണെങ്കിൽ നമുക്ക് ഡീപ്പ് സ്കിൻ ഡൈവിങ് ചെയ്യാം. അപ്പോൾ നമ്മുടെ കവരത്തിൽ തന്നെ അങ്ങനെ ഒരു മരണം ഉണ്ടായിട്ടുണ്ട് നമ്മുടെ ഈസ്റ്റേൺ സൈഡിൽ. അപ്പോൾ അതിൻ്റെ മെയിൻ കാരണം അത് ഡെപ്ത് കാൽക്കുലേഷൻ അറിയാഞ്ഞിട്ടാണ്. അപ്പോൾ താഴോട്ട് പോകുന്ന ഒരു ഡെപ്താണ്, മുകളിലേക്ക് വരുമ്പോഴും തന്നെ അതിൻ്റെ ഒരു ഡെപ്ത് കാൽക്കുലേറ്റ് ചെയ്യണം. മുകളിലേക്ക് വരുമ്പോഴും നമുക്ക് ഓക്സിജൻ ഇല്ലല്ലോ. അപ്പോൾ അങ്ങനെയുള്ള കാൽക്കുലേഷൻ ഇല്ലാണ്ടും അതിൻ്റെ ട്രെയിനിങ്ങിൻ്റെ അഭാവമാണ്. അങ്ങനെ നമ്മൾ തിരിച്ചു വരാൻ, നമ്മൾ താഴോട്ട് പോകുന്നത് മാത്രമേ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നുള്ളൂ. മുകളിലേക്കുള്ള അസെൻഡിങ് പലരും ശ്രദ്ധിക്കാറില്ല. അങ്ങനെ ആ മരണം സംഭവിച്ചിട്ടുണ്ട് കവരത്തിയിൽ. പിന്നെ ഇനി അങ്ങനെയുള്ള മരണം സംഭവിക്കാതിരിക്കട്ടെ, അതിന് പ്രോപ്പർ ട്രെയിനിങ് എടുത്തിട്ട് മാത്രമേ സ്കിൻ ഡൈവിങ് പോലും ചെയ്യാവൂ.
1: അതേപോലെ കുട്ടികളുടെ സുരക്ഷയെക്കുറിച്ച് പറയുമ്പോൾ മാതാപിതാക്കൾ ഏറ്റവും കൂടുതൽ

0: ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്?
1: കുട്ടികൾ കുളത്തിലോ കടലിലോ വെള്ളത്തിനടുത്തോ കളിക്കുമ്പോൾ അല്ലെങ്കിൽ കുളിക്കാൻ ഇറങ്ങുമ്പോൾ മാതാപിതാക്കളുടെ കർശന നിരീക്ഷണം എപ്പോഴും ഉണ്ടായിരിക്കണം. ഒരു നിമിഷത്തെ അശ്രദ്ധ ഒരു വലിയ ദുരന്തത്തിന് കാരണമായേക്കാം. കുട്ടികളെ ചെറുപ്രായത്തിന് നീന്തൽ പഠിപ്പിക്കുകയും വെള്ളത്തിൽ ഇറങ്ങുമ്പോൾ പാലിക്കേണ്ട നിയമങ്ങൾ അവരെ ബോധവൽക്കരിക്കുകയും ചെയ്യേണ്ടതാണ്. ലൈഫ് ജാക്കറ്റ് പ്രോപ്പറായി ധരിപ്പിക്കണം. പ്രോപ്പർ സൈസിലുള്ള ലൈഫ് ജാക്കറ്റ് തന്നെ ധരിപ്പിക്കാൻ ശ്രമിക്കണം. അപകടങ്ങളെക്കുറിച്ച് ബോധവൽക്കരണം നടത്തേണ്ടതാണ്. അടിയന്തര സാഹചര്യങ്ങൾ അവരെ പഠിപ്പിക്കുക. വളരെ ശ്രദ്ധ ഉണ്ടാവണം കുട്ടികൾ വെള്ളത്തിലായിരിക്കുമ്പോൾ.
0: കടൽ, കുളം, തടാകം, സ്വിമ്മിംഗ് പൂൾ എന്നിവിടങ്ങൾ പോകുമ്പോൾ എല്ലാവരും പാലിക്കേണ്ട അടിസ്ഥാന സുരക്ഷാ നിർദ്ദേശങ്ങൾ എന്തൊക്കെയാണ്?
1: ആഴം വ്യക്തമായി അറിയാത്ത സ്ഥലങ്ങളിൽ ഇറങ്ങാതിരിക്കുക. ആഴമറിയാത്ത പുഴ, കടലിലെ ചില ഭാഗങ്ങൾ, ലൈഫ് ജാക്കറ്റോ മറ്റ് സുരക്ഷാ ഉപകരണങ്ങളോ ഉറപ്പാക്കുക. ഒറ്റയ്ക്ക് നീന്താൻ പോകരുത്. നെവർ സ്വിം അലോൺ. കടലിലാണെങ്കിൽ ആൾവേസ് സ്വിം പാരലൽ ടു സീഷോർ. കാലാവസ്ഥ മോശമാണെങ്കിൽ കടലിലോ വെള്ളത്തിലോ ഇറങ്ങാതിരിക്കുക. സ്വിമ്മിംഗ് പൂളുകളിൽ അല്ലോ മറ്റ് സ്ഥലങ്ങളിലോ ആണെങ്കിലും പരിശീലകരുടെ നിർദ്ദേശങ്ങൾ കർശനമായി പാലിക്കുക. അതേമാതിരി ഇടിമിന്നലുള്ള സമയങ്ങളിൽ ഓപ്പൺ വാട്ടർ അല്ലെങ്കിൽ സീയിൽ നീന്താൻ പോകാതിരിക്കുക. ഗവൺമെന്റ് നൽകുന്ന കാലാവസ്ഥാ മുന്നറിയിപ്പുകൾ കർശനമായി പാലിക്കുക.
0: അപകടങ്ങൾ ഒഴിവാക്കാനുള്ള ഏറ്റവും നല്ല മാർഗങ്ങളിൽ ഒന്നാണ് നീന്തൽ പഠിക്കുക എന്ന് വിദഗ്ധർ പറയാറുണ്ട്. നീന്തൽ പഠിക്കുന്നത് എത്രത്തോളം പ്രധാനമാണ്? ഏത് പ്രായം മുതലുള്ള കുട്ടികൾക്കാണ് നീന്തൽ പരിശീലനം നൽകേണ്ടത്?
1: ലക്ഷദ്വീപുള്ള ഒരു പ്രദേശത്ത് നമ്മൾ ദ്വീപുകാർ അല്ലെങ്കിൽ എല്ലാവരും പ്രത്യേകിച്ച് വാട്ടർ ബോഡീസിനടുത്ത് താമസിക്കുന്നവർ നീന്തൽ എന്നത് ഒരു അടിസ്ഥാന ജീവപാഠം കൂടിയാണ്. ഏകദേശം 5 അല്ലെങ്കിൽ 6 വയസ്സ് മുതൽ കുട്ടികൾക്ക് ശാസ്ത്രീയമായി നീന്തൽ പരിശീലനം നൽകി തുടങ്ങുന്നത് വളരെ ഉചിതമാണ്. ഇത് അവരുടെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുകയും അപകടങ്ങളിൽ നിന്ന് ജീവൻ രക്ഷിക്കാനും സഹായിക്കും. അതുമാതിരി സ്വിമ്മിംഗ് ഒരു വിനോദത്തിനുപരി ഒരു ലൈഫ് സ്കിൽ കൂടിയാണ്. സ്വിമ്മിംഗ് ഇസ് ബെസ്റ്റ് എക്സസൈസ്. എല്ലാവർക്കും അറിയാം സ്വിമ്മിംഗ് ഒരു ബെസ്റ്റ് എക്സസൈസ് ആണ്. അപ്പോൾ അത് ഏത് പ്രായത്തിലുള്ളവർക്കും സ്വിം ചെയ്യാം. വെള്ളത്തിൽ ചെറിയ കുട്ടിയായാലും ഇപ്പോൾ ഓൾഡ് ഏജിലുള്ള ആൾക്കാർക്കും എല്ലാം സ്വിമ്മിംഗ് എൻജോയ് ചെയ്യാം. സ്വിമ്മിംഗ് വളരെ നല്ല എക്സസൈസ് ആണ്. ഒരുപാട് ഹെൽത്ത് ബെനിഫിറ്റ് സ്വിമ്മിങ്ങിനുണ്ട്. ഇതൊരു വെരി ഗുഡ് കാർഡിയോ വസ്കുലർ എക്സസൈസ് ആണ്. പിന്നെ നോൺ വെയിറ്റ് ബിയറിംഗ് എക്സസൈസ് ആണ്. അതായത് നമുക്ക് ഈ ജോയിൻ്റ് പെയിനൊന്നും വരില്ല. ഇപ്പോൾ ജോയിൻ്റ് മുട്ടുവേദന ഉള്ളവർക്കും ബാക്ക് പെയിൻ ഉള്ളവർക്കും എല്ലാവർക്കും ഈ നീന്തലിലേർപ്പെടാം അവരുടെ ഫിറ്റ്നസ്സിന്. പിന്നെ ബോഡി വെയിറ്റ് മെയിൻറ്റെയിൻ ചെയ്യാനും സ്വിമ്മിംഗ് വളരെ നല്ല എക്സസൈസ് ആണ്. പിന്നെ ഇപ്പോൾ ഡെയിലി സ്വിം ചെയ്താൽ നമുക്ക് ഷുഗർ മാനേജ്മെൻറ്റ് പിന്നെ ബി പി എല്ലാം കൺട്രോൾ ചെയ്യാനും സ്വിമ്മിംഗ് സഹായിക്കും.
0: ഇപ്പോൾ ഒരു സ്വിമ്മിംഗ് കോച്ച് എന്ന നിലയിൽ ഓർമ്മയിൽ നിൽക്കുന്ന ഒരു രക്ഷാപ്രവർത്തനമോ അനുഭവമോ പങ്കുവെക്കാമോ?
1: പരിശീലനത്തിനിടയിൽ പലരെയും രക്ഷപ്പെടുത്തിയിട്ടുണ്ട്. അങ്ങനെ മറക്കാനാകാത്ത അനുഭവമായിട്ട് രക്ഷാപ്രവർത്തനത്തിൽ ഉണ്ടായിട്ടില്ല. ചെറിയ ഡിസ്റ്റൻസ് ഒരു 3 to 5 meter ഡെപ്തിൽ നമ്മൾ പരിശീലിപ്പിക്കുന്നതിനിടയിൽ പലരെയും കുട്ടികളെ അല്ലെങ്കിൽ പ്രായമായവർക്കെല്ലാം അല്ലെങ്കിൽ നമ്മൾ ചിലപ്പോൾ പാനിക്കാൻ പോലെ രക്ഷപ്പെടുത്താറുണ്ട്. അത് കോമൺ ആണ്. എല്ലാവർക്കും എല്ലാ കോച്ചസിനും ഉണ്ടാവും. പഠിപ്പിക്കുന്നതിനിടയിൽ ഉണ്ടാവും. മറക്കാനത്താവും രക്ഷാപ്രവർത്തനമില്ല എങ്കിലും പിന്നെ നമ്മുടെ സ്വിമ്മിങ്ങിൽ ഉണ്ട്. ഈ ചാനൽ സ്വിമ്മിങ്ങിൽ നമ്മുടെ ദ്വീപിൽ 2 ചാനൽ സ്വിമ്മിങ് നമ്മൾ നടത്തിയിരുന്നല്ലോ. അപ്പോൾ 1989 നമ്മുടെ കിൽത്താനുള്ള അക്ബർ അദ്ദേഹം ബംഗാളത്തിൽ നിന്ന് അകത്തിലേക്ക് നീന്തി. അപ്പോൾ ഞാൻ കൂടെ ഉണ്ടായിരുന്നു ബോട്ടിൽ 1989 നവംബർ 14 എൻ്റെ ഓർമ്മ. അപ്പോൾ ആദ്യമായിട്ടാണ് അക്ബർ അത് 12 കിലോമീറ്റർ സ്വിമ്മിങ് ആയിരുന്നു. അന്ന് കടൽ വെതറും ഒത്തിരി മോശമായിരുന്നു. അപ്പോൾ അതെല്ലാം ഒരു വലിയ സംഭവമാണല്ലോ. ഇപ്പോൾ ഇംഗ്ലീഷ് ചാനലിലെ ആൾക്കാർ നീന്തു. അപ്പോൾ അതേമാതിരി ഡിസ്റ്റൻസ് സ്വിമ്മിങ് അത്ര ഡിസ്റ്റൻസ് ഇല്ലെങ്കിലും ഇതൊരു വലിയ കാര്യമാണ് അത് നീന്തിയത്. അതെല്ലാം ഓർമ്മ നിൽക്കുന്നുണ്ട്. അതേമാതിരി 2 വർഷം മുമ്പ് നമ്മുടെ ഇവിടെ ഹൈദരാബാദിലുണ്ട് ഷ്യാമള കോഹ്ലി അവർ കിൽത്തന്ന് കടമത്തിലേക്ക് നീന്തി. ഒരു 34 കിലോമീറ്റേഴ്സോളം വരും. അന്ന് ഞങ്ങളുണ്ടായിരുന്നത് ദുനുവിന് ഡൈവ് സെൻ്ററിലുള്ള കുട്ടികളായിരുന്നു അത് മുൻകൈ എടുത്തത്. പിന്നെ എൻ്റെ സ്വിമ്മേഴ്സ് എല്ലാം ഉണ്ടായിരുന്നു. പിന്നെ നമ്മുടെ സ്വിമ്മിംഗ് അസോസിയേഷൻ്റെ റെപ്രസെൻറ്റേറ്റീവായിട്ട് ഡോക്ടർ ജലീൽ ഉണ്ടായിരുന്നു. പിന്നെ ഞാനൊരു ഒബ്സർവറായിട്ട് ഞാനും ഉണ്ടായിരുന്നു. അപ്പോൾ അതിലെല്ലാം ഒരു കമ്പനി ചെയ്യാനും ഇതെല്ലാം നടത്താനും ഈ വലിയ ഈ നീന്തൽ ഈ ചാനൽ സ്വിമ്മിങ്ങിലെല്ലാം ഭാഗമാക്കാൻ കഴിഞ്ഞതിൽ വളരെ സന്തോഷമുണ്ട്. അതിൽ അതെപ്പോഴും മറക്കാനാകാത്ത ഒരു അനുഭവം തന്നെയാണ്.
0: ഇപ്പോൾ ഒരാൾ വെള്ളത്തിൽ അപകടത്തിൽപ്പെട്ടാൽ ചുറ്റുമുള്ളവർ ആദ്യം എന്താണ് ചെയ്യേണ്ടത്? എന്തൊക്കെയാണ് ചെയ്യാൻ പാടില്ലാത്തത്?

0: ആദ്യം പെട്ടെന്ന് അദ്ദേഹത്തിൽ എത്താനുള്ള മാർഗം, ഒരു വടി നീണ്ട പോൾ നീട്ടിക്കൊടുക്കുക, അല്ലെങ്കിൽ ഈ പറഞ്ഞ മാതിരി റോപ്പിൽ ലൈഫ് ജാക്കറ്റ് റിംഗ് ബോയ് മുതലായ കെട്ടി എറിഞ്ഞു കൊടുക്കുക. ഇൻഡയറക്റ്റ് ആയിട്ടാണ് ചെയ്യുന്നത്, വലിച്ച് കയറ്റുക എന്നുള്ളതാണ്. പിന്നെ രണ്ടാമത്തെ മെത്തേഡാണ് ഡയറക്റ്റ് മെത്തേഡ്. ഇപ്പോൾ ആരുമില്ല, ഇങ്ങനെയുള്ള ലൈസും എക്യുപ്മെൻറ്റോ ഇങ്ങനെയുള്ള നമുക്ക് പോൾ ഒന്നും ഇല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരാൾക്ക് നീന്തൽ അറിയുന്നവർക്ക് മാത്രമേ അത് ചെയ്യാൻ പറ്റുള്ളൂ. ഡയറക്റ്റ് മെത്തേഡ് നന്നായി നീന്തൽ അറിയുന്നവർ മാത്രമേ അത് അതിന് ഒരുമ്പെടാവും. അപ്പോൾ നന്നായി ഒരു 200 മീറ്റർ നീന്താൻ കഴിവുള്ളവർ ആണെങ്കിൽ അവർക്ക് പോയിട്ട് ഒരു 5-10 മീറ്റർ ദൂരെയുള്ള ആളെ രക്ഷപ്പെടുത്താൻ പറ്റും. അങ്ങനെയുള്ളവർ മാത്രം ട്രെയിൻഡ് ആണെങ്കിൽ, അങ്ങനെയുള്ള കഴിവുള്ളവർ സ്വിമ്മേഴ്സ് ആണെങ്കിൽ അത് ചെയ്യുക, അല്ലാന്നുണ്ടെങ്കിൽ അത് രണ്ടുപേരുടെയും ജീവന് അപകടമുണ്ടാവും. പിന്നെ രക്ഷപ്പെടുത്തിയ ആദ്യ സമയം എന്ന് പറഞ്ഞാൽ ഗോൾഡൻ അവേഴ്സ് ആണ്. വെള്ളത്തിന് രക്ഷപ്പെടുത്തിയ ഉടൻ തന്നെ കൃത്യസമയത്ത് നൽകുന്ന CPR ജീവൻ രക്ഷിക്കാൻ സഹായിക്കും. ആംബുലൻസോ വൈദ്യസഹായമോ എത്തുന്നവരെയുള്ള ആ നിർണായകമായ നിമിഷങ്ങൾ CPR നൽകാൻ അറിവുണ്ടെങ്കിൽ പല ജീവനുകളും നഷ്ടപ്പെടാതെ രക്ഷിക്കാൻ സാധിക്കും. അതിനാൽ എല്ലാവരും ഇത്തരം പ്രാഥമിക പരിശീലനം നേടിയിരിക്കണം. ഉടനെ തന്നെ CPR നൽകുക വഴി രക്തയോട്ടവും ഓക്സിജനും വൈദ്യസഹായം എത്തുന്നവരെ വൈറ്റൽ ഓർഗൻസ്, അതായത് പ്രധാനപ്പെട്ട അവയവങ്ങളിലേക്ക് എത്താൻ നമ്മുടെ ഈ CPR സഹായിക്കും. അങ്ങനെ ജീവൻ നിലനിർത്താൻ സാധിക്കും. ഉടനെ വൈദ്യസഹായം എത്തിക്കുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. അതിനുടനെ നമ്മൾ നേരത്തെ തന്നെ ആൾക്കാരുണ്ട് ഫോൺ ചെയ്യുക, എമർജൻസി നമ്പറിൽ കോൺടാക്ട് ഫോൺ ചെയ്ത ആംബുലൻസിനെയോ പിന്നെ അതിനുള്ള എമർജൻസി ഹെൽപ്പ് ചെയ്യുന്ന ഡിപ്പാർട്ട്മെൻറ്റിനെയോ അറിയിച്ച് വേണ്ട വൈദ്യ സഹായം എത്തിക്കുക എന്നുള്ളതാണ്.
1: ലക്ഷദ്വീപ് പോലുള്ള ദ്വീപ് പ്രദേശങ്ങളിൽ ജീവിക്കുന്നവർക്ക് നീന്തൽ പഠിക്കുന്നതും ജലസുരക്ഷാ ബോധവൽക്കരണവും എത്രത്തോളം അനിവാര്യമാണെന്ന് താങ്കൾ കരുതുന്നു?
0: ലക്ഷദ്വീപിലെ ഓരോരുത്തരുടെയും ജീവിതം കടലുമായി ഇടചേർന്ന് കിടക്കുകയാണ്. അതിനാൽ ഇവിടെ താമസിക്കുന്നവർക്ക് നീന്തൽ എന്നത് ഒരു ആവശ്യകരമാണ്. സ്കൂൾ തലത്തിൽ തന്നെ കുട്ടികൾക്ക് നീന്തൽ പരിശീലനവും ജലസുരക്ഷാ ബോധവൽക്കരണവും നിർബന്ധമാക്കുന്നത് വഴി മുങ്ങിമരണങ്ങൾ പൂർണ്ണമായും ഒഴിവാക്കാൻ നമുക്ക് സാധിക്കും. നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ ബോട്ട് യാത്ര നമുക്ക് വളരെ അനിവാര്യമാണ്. അപ്പോൾ റഫ് സീ കണ്ടീഷനിൽ നല്ല വേവ്സ് ഉണ്ടാവും, ബോട്ട് ക്യാപ്സൈസ് ആവാം, നല്ല മറിയാൻ ഒരുപാട് ചാൻസ് ഉണ്ട്. അങ്ങനെ ഒരുപാട് മരണം നമുക്ക് കടമ്പദ്വീപിൽ ബോട്ട് മരിച്ചിട്ട് വെസ്റ്റേൺ സൈഡിലും മരണം ഉണ്ടായിട്ടുണ്ട്, ഈസ്റ്റേൺ സൈഡിലും മരണം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ നീന്തൽ പഠിക്കുക എന്നുള്ളത് വളരെ അനിവാര്യമാണ് ദ്വീപുകാർ. നമ്മൾ ഓരോരുത്തരും വളരെ മാൻഡേറ്ററി തന്നെയാണ്.
1: ഇന്നിപ്പോ യുവാക്കൾക്കിടയിൽ വാട്ടർ സ്പോർട്സിനോടുള്ള താല്പര്യം ദിനം പ്രതി വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ. അപ്പോൾ അവർ നിർബന്ധമായും പാലിക്കേണ്ട സുരക്ഷാ മാനദണ്ഡങ്ങൾ എന്തൊക്കെയാണ്?
0: വാട്ടർ സ്പോർട്സ് എൻജോയ് ചെയ്യുമ്പോൾ ആസ്വദിക്കുമ്പോൾ നിർബന്ധമായും സർട്ടിഫൈഡ് ലൈഫ് ജാക്കറ്റുകൾ ധരിക്കണം, പ്രോപ്പർ സൈസിലുള്ള ലൈഫ് ജാക്കറ്റ് ധരിക്കണം. പരിശീലനം ലഭിച്ച ഇൻസ്ട്രക്ടർമാരുടെ കൂടെ മാത്രം ഇത്തരം വിനോദങ്ങൾ ഏർപ്പെടുക. സുരക്ഷാ മുൻകരുതലുകൾ പാലിക്കാത്ത വാട്ടർ സ്പോർട്സ് കേന്ദ്രങ്ങളെ ഒഴിവാക്കുക. കാലാവസ്ഥ അനുകൂലമാണെന്ന് ഉറപ്പുവരുത്തിയ ശേഷം മാത്രം വാട്ടർ സ്പോർട്സിന് ഇറങ്ങുക. കൂടാതെ ഇടിമിന്നലുള്ള മോശം കാലാവസ്ഥയിൽ വാട്ടർ സ്പോർട്സ് ചെയ്യരുത്. പിന്നെ ലഹരി വസ്തുക്കൾ ഉപയോഗിച്ചിട്ട് വാട്ടർ സ്പോർട്സ് എൻജോയ് ചെയ്യാൻ പോകരുത്.
1: ഒരു നല്ല പരിശീലകൻ നല്ലൊരു നീന്തക്കാരൻ മാത്രമല്ല, നല്ലൊരു മാർഗദർശി കൂടിയാണ്. ഒരു നല്ല സ്വിമ്മിംഗ് കോച്ചിനുണ്ടായിരിക്കേണ്ട പ്രധാന കഴിവുകൾ എന്തൊക്കെയാണ്?
0: മികച്ച സ്വിമ്മിംഗ്, മികച്ച നീന്തൽ ശേഷിക്ക് പുറമെ എല്ലാ കോച്ചും, ഏത് കോച്ചായാലും, കുട്ടികളോട് ക്ഷമയോടെ പെരുമാറാനുള്ള കഴിവും അവരിൽ ആത്മവിശ്വാസം വളർത്താനുള്ള കഴിവും ഒരു കോച്ചിനുണ്ടായിരിക്കണം. അത്യാഹിത ഘട്ടങ്ങളിൽ പെട്ടെന്ന് തീരുമാനമെടുക്കാനും രക്ഷാപ്രവർത്തനം നടത്താനും ഉള്ള അറിവും മാനസിക കരുത്തും ഈ മേഖലയിൽ വളരെ പ്രധാനമാണ്. കോച്ചിന് ഗുഡ് കമ്മ്യൂണിക്കേഷൻ സ്കിൽ വളരെ അത്യാവശ്യമാണ്. അതേമാതിരി തന്നെ സൗണ്ട് ടെക്നിക്കൽ നോളജ്, ആ ഫീൽഡിലെ നോളജിൽ നല്ല വായന ഉണ്ടാണ്, ലേറ്റസ്റ്റ് നോളജ് ഉണ്ടായിരിക്കണം. പിന്നെ എല്ലാ ഡിഫറൻറ്റ് സയൻറ്റിഫിക് സ്ട്രോക്സ് അറിഞ്ഞിരിക്കണം. അത് പഠിപ്പിക്കാനും അതിൻ്റെ ഫോൾട്ട് ആൻഡ് കറക്ഷൻ നടത്താനും എല്ലാം ഒരു കോച്ചിൽ നിന്ന് അറിഞ്ഞിരിക്കണം. പിന്നെ എസ്പെഷ്യലി ഒരു സ്പോർട്സ് കോച്ച്, ഇതിന് ടീച്ചിങ് കോച്ചിങ്ങിൽ തന്നെ ഇപ്പോൾ ടീച്ചിങ്ങും ഉണ്ട് കോച്ചിങ്ങും ഉണ്ട്. അപ്പോൾ ഇത് ഈ ലെസൺ പ്രോഗ്രാം പഠിപ്പിക്കുന്നതിനാണ് ടീച്ചിങ് എന്നാണ് സ്വിമ്മിംഗ് പഠിപ്പിക്കുന്നത്. പഠിപ്പിച്ചാൽ മാത്രം പോരല്ലോ. അപ്പോൾ നമ്മളിപ്പോൾ 25 മീറ്ററിലെ എല്ലാ സ്ട്രോക്സും പഠിപ്പിച്ച് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ കോമ്പറ്റീവ് സ്വിമ്മിങ്ങിലേക്ക് കടക്കുകയാണെങ്കിൽ അവർ ആ ഒരു ലെവൽ 1 ട്രെയിനിങ് ഉണ്ട്, ലെവൽ 1, ലെവൽ 2, ലെവൽ 3, ലെവൽ 4, അങ്ങനെ ആ ഒരു പല ട്രെയിനിങ്ങും ഉണ്ട്. അങ്ങനെ നാഷണൽ ലെവലിൽ ഉണ്ട് ട്രെയിനിങ്. പിന്നെ അത് കഴിഞ്ഞ് ക്വാളിഫൈ ചെയ്യുന്നവരുടെ ഒളിമ്പിക്സിലേക്ക് അത് ATS ട്രെയിനിങ് പ്ലാൻ ഉണ്ട്. അങ്ങനെയുള്ള ഇതിലാണ് കോച്ച് എന്ന് പറയുന്നത്. കോച്ച് സെപ്പറേറ്റ് ആയിട്ട് വരും. കോച്ച് ആസ് എ ഒരു അതിന് ടീച്ചറായിട്ടുണ്ടാവും, കോച്ച് ആസ് എ ഫ്രണ്ട്, കോച്ച് ആസ് എ കൗൺസിലർ, കോച്ച് ആസ് എ മെൻറ്റർ, അങ്ങനെ പല കപ്പാസിറ്റിയിലും കോച്ച് ആക്റ്റീവ് ആയിട്ടുണ്ട് വരും. കോച്ചിന് നല്ല ഒബ്സർവേഷൻ സ്കില്ലുണ്ടാവണം, കോച്ച് പങ്ക്ചുവൽ ആയിരിക്കണം.
1: ഇപ്പൊ വർഷങ്ങളുടെ പരിശീലന ജീവിതത്തിൽ സന്തോഷം.

0: ഒപ്പം അഭിമാനം നൽകുന്ന നിരവധി നിമിഷങ്ങൾ സാറിനുണ്ടായിട്ടുണ്ടാവാം. ഇത്രയും വർഷത്തെ പരിശീലന ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ അഭിമാനം തോന്നിയ ഒരു നിമിഷം ഏതാണ്?
1: ഏറ്റവും കൂടുതൽ അഭിമാനമായ വളരെ സന്തോഷമുള്ള മുഹൂർത്തം എന്ന് പറഞ്ഞാൽ 2014 ലക്ഷദ്വീപിന് ആദ്യമായിട്ട് ഓൾ ഇന്ത്യ സിവിൽ സർവീസ് സ്വിമ്മിംഗ് ചാമ്പ്യൻഷിപ്പ് ട്രോഫി ലഭിച്ചതായിരുന്നു. അത് ഗാന്ധിനഗർ ഗുജറാത്തിൽ വെച്ച് നടന്ന നാഷണൽ മത്സരമായിരുന്നു. അതിൽ നമ്മൾ ഈ ഒളിമ്പ്യൻ അടങ്ങിയ മഹാരാഷ്ട്ര ടീം, ഒളിമ്പ്യൻ വീർദ വൽക്കാട് ഉള്ള റിലേ ടീമിനെ തോൽപ്പിച്ച് നമ്മൾ ഗോൾഡ് മെഡൽ നേടി. അങ്ങനെ ഓവറോൾ ചാമ്പ്യൻഷിപ്പ് നമ്മൾ കരസ്ഥമാക്കുക. 2015 നമ്മൾക്ക് ഓവറോൾ ചാമ്പ്യൻഷിപ്പ് നേടാൻ സാധിച്ചു. അപ്പോൾ ഈ നാഷണൽ കോച്ച് എന്ന നിലയിലേക്ക് ഈ നാഷണൽ ചാമ്പ്യൻഷിപ്പും ഗോൾഡ് മെഡലൊക്കെ ലഭിക്കാന്നുള്ള വളരെ സന്തോഷമുള്ള എനിക്കും വളരെ അഭിമാനമുണ്ട്. പിന്നെ അതേമാതിരി തന്നെ ഇവിടെ ഞാനിപ്പോൾ ഹയർ ഓഫീഷ്യൽസിനെ സ്വിമ്മിംഗ് പഠിപ്പിക്കാറുണ്ട്. അങ്ങനെ ഇപ്പോൾ ISക്കാർ, നമ്മുടെ അഡ്മിനിസ്ട്രേറ്റർ അവരെയെല്ലാം സ്വിമ്മിംഗ് പഠിപ്പിക്കുന്നതിൽ അതിൽ വളരെ അഭിമാനമുണ്ട്.
0: നമ്മുടെ സമൂഹത്തിൽ മുങ്ങിമരണങ്ങൾ കുറയ്ക്കാൻ സർക്കാരും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, രക്ഷിതാക്കൾ, പൊതുജനങ്ങൾ എന്നിവർ ചേർന്ന് എന്തൊക്കെ ചെയ്യണം?
1: സർക്കാർ തലത്തിൽ സ്കൂളുകളിൽ നീന്തൽ പരിശീലനം നിർബന്ധമാക്കുക. ആക്ച്വലി ഇപ്പോൾ പറയുകയാണെങ്കിൽ സ്വിമ്മിംഗ് അറിയാത്ത ആൾ പാർട്ട്ലി എഡ്യൂക്കേറ്റഡ് ആണെന്ന് പറയാം. അപ്പോൾ സ്വിമ്മിംഗ് അറിഞ്ഞാലാണ് നമ്മൾ എഡ്യൂക്കേറ്റഡ് എന്ന് പൂർണ്ണമാവുള്ളൂ. എഡ്യൂക്കേഷൻ പൂർണ്ണമാകാൻ സ്വിമ്മിംഗ് അറിയണം. അതിനാണ് ജലസുരക്ഷാ ക്യാമ്പുകൾ സംഘടിപ്പിക്കുന്നത്. സ്കൂളുകളും രക്ഷിതാക്കളും കുട്ടികളുടെ സുരക്ഷയിൽ അതീവ ശ്രദ്ധ പുലർത്തുക. പൊതുജനങ്ങൾ പരസ്പരം ജലസുരക്ഷയെക്കുറിച്ച് ബോധവൽക്കരണം നടത്തുകയും വേണം. എല്ലാവരുടെയും കൂട്ടായ പരിശ്രമത്തിലൂടെ മാത്രമേ മുങ്ങിമരങ്ങൾ പൂർണ്ണമായും തടയാൻ സാധിക്കുകയുള്ളൂ.
0: ഇനി നമ്മുടെ ശ്രോതാക്കളോട് സാറിന് എന്താണ് പറയാനുള്ളത്?
1: മെയിനായിട്ട് സ്വിമ്മിംഗ് ഇസ് എ വെരി ഗുഡ് ഓൾ ബോഡി എക്സസൈസ് ആണ്. നമ്മുടെ നെക്ക് തൊട്ട് നമ്മുടെ ടോ ലെവലിൽ മസിലെല്ലാം ഇൻവോൾവ്ഡ് എക്സസൈസ് ആണ്. അപ്പോൾ ലക്ഷദ്വീപിൽ നമുക്ക് ലഗൂൺ സൗകര്യമുണ്ട്. അപ്പോൾ ഇത്ര നല്ല എക്സസൈസ് എല്ലാവരും, നല്ല സ്വിമ്മിംഗ് ബെസ്റ്റ് എക്സസൈസ് എന്ന് എല്ലാവർക്കും അറിയാം. എന്നിട്ടും ഈ സ്വിമ്മിംഗ് എന്ന സ്പോർട്സ് ചെയ്യുന്നവർ വളരെ കുറവാണ്. ഇപ്പോൾ എല്ലാ ദ്വീപിലും ലഗൂണുണ്ട്. അപ്പോൾ ലഗൂണിൽ രാവിലെ നീന്തുന്നവരുടെ എണ്ണം വളരെ കുറവാണ്. എല്ലാ ദ്വീപിലും ഞാൻ പോകാറുണ്ട് ക്യാമ്പിനൊക്കെ ആയിട്ട്. പിന്നെ പല ദ്വീപിലും ഒരു വാട്സപ്പ് ഗ്രൂപ്പെല്ലാം ഉണ്ടാക്കിയിട്ട് ഉണ്ട്. എന്നാലും അത് ഉദ്ദേശിച്ച രീതിയിൽ ആൾക്കാർ അതിലേക്ക് വരുന്നില്ല. എല്ലാവരും ഫുട്ബോളിലാണ് ഇവിടെ താല്പര്യം കാണുന്നത്. എന്നാൽ ഏറ്റവും നല്ല എക്സസൈസും നമ്മുടെ ജീവരക്ഷാ മാർഗവും നമ്മൾക്ക് വേണ്ട ലൈഫ് സേഫ്റ്റിക്കും ലൈഫ് സ്കില്ലും എല്ലാം നമ്മൾ സ്വിമ്മിംഗ് പഠിക്കുകയും ഡിഫറെൻറ്റ് സ്ട്രോക്ക് പഠിക്കുകയും പറ്റും. അതുമാത്രമല്ല ഒളിമ്പിക്സിൽ തന്നെ ഏറ്റവും കൂടുതൽ മെഡലുള്ളത് സ്വിമ്മിംഗ് ഇവൻസിനാണ് ഒളിമ്പിക്സിൽ. അതുകൊണ്ട് സ്വിമ്മിംഗ് വളരെ ഇമ്പോർട്ടൻസ് ഉള്ള ഒരു ഇവൻ്റാണ് സ്വിമ്മിംഗ്. നമുക്കിവിടെ സ്വിമ്മിംഗ് പൂളില്ല, പ്രോപ്പർ ട്രെയിനിങ്ങിന് അതിൻ്റെ ഒരു അഭാവമുണ്ട്. എങ്കിൽ തന്നെ നമുക്ക് ഫിറ്റ്നസ്സിന് കോമ്പറ്റീഷൻ സ്വിമ്മിംഗ് വിടട്ട്, അതിലേക്ക് ആൾക്കാർ അത്ര അട്രാക്ട് ആയിട്ടില്ല. പക്ഷേ ഫിറ്റ്നസ് വേണ്ടി എല്ലാവരും സ്വിമ്മിംഗ് ചെയ്യണമെന്ന് എൻ്റെ ഒരു അഭ്യർത്ഥന ആക്ഷേപിൽ. കാരണം നമുക്ക് എല്ലാം ഈ ലൈഫ് സ്റ്റൈൽ ഡിസീസാണ് ഇപ്പോൾ കൂടി വരുന്നത്. അപ്പോൾ നമ്മളിവിടെ എന്തെങ്കിലും വന്നാൽ നമുക്ക് മെയിൻലാൻഡിലേക്ക് പോകണം. ഈ ലൈഫ് സ്റ്റൈൽ ഡിസീസ് ആയാലും പോകേണ്ടി വരുന്നുണ്ട് പലരും കൂടെ. അതിനെല്ലാം ഒരുപാട് എക്സ്പെൻസ് ഉണ്ട്. കപ്പലിൽ ടിക്കറ്റിൻ്റെ ഇഷ്യൂ ഒരുപാട് ഇഷ്യൂ. എല്ലാവരും എൻ്റെ അഭിപ്രായത്തിൽ നീന്തുക, രാവിലെ ഇപ്പോൾ ഒരു ഹാഫ് ആൻ അവർ സ്വിമ്മ് ചെയ്താൽ ഒരുമാതിരി പെട്ട എല്ലാ ലൈഫ് സ്റ്റൈൽ ഡിസീസും നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. ദ്വീപിൽ ആരും എന്താ ചെയ്യാത്തതെന്ന് അതിൻ്റെ നമ്മുടെ ഇതിൻ്റെ ബോധവൽക്കരണത്തിൻ്റെ കുറവോ എന്തോ അറിയില്ല. അപ്പോൾ ഈ അവസരത്തിൽ എനിക്ക് പറയാനുള്ളത് എല്ലാവരും ഇതൊരു സീരിയസ് ആയിട്ട് എടുക്കണം. ലൈഫ്, നമ്മുടെ ആരോഗ്യം നമ്മൾ തന്നെയാണ് സംരക്ഷിക്കേണ്ടത്. അത് ലൈഫ് ആരോഗ്യം സംരക്ഷിക്കാൻ ഏറ്റവും നല്ല എക്സസൈസ് സ്വിമ്മിംഗ് ആണ്. നിങ്ങൾക്കറിയോ നാസ അമേരിക്കയിൽ ഈ ആസ്ട്രോനോട്ടിന് കൊടുക്കുന്ന ട്രെയിനിങ് സ്വിമ്മിംഗ് ആണ്, ഫിറ്റ്നസ് ട്രെയിനിങ്. അപ്പോൾ അതിൽ തന്നെ നമുക്ക് മനസ്സിലാക്കാം സ്വിമ്മിങ്ങിൻ്റെ ഇമ്പോർട്ടൻസ്. അപ്പോൾ അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എക്സസൈസ്, അത്രയും ബെനിഫിറ്റ് ഉള്ള എക്സസൈസ് ഒരുമാതിരി എല്ലാവർക്കും ചെയ്യാം. ഒരുമാതിരി എല്ലാവർക്കും സ്വിമ്മിംഗ് അറിയാം ദ്വീപിൽ. പക്ഷെ അവരൊരു എക്സസൈസ് ആയിട്ട് വേണ്ട വിധത്തിൽ ഉപയോഗപ്പെടുത്തില്ല. അങ്ങനെ ബോഡി വെയ്റ്റ് കൂടുന്നതും പിന്നെ അങ്ങനെയുള്ള ഒരുപാട് ലൈഫ് സ്റ്റൈൽ ഡിസീസിന് കാരണമാവുന്നതും എല്ലാം ഇങ്ങനെയുള്ള എക്സസൈസിൻ്റെ പോരമാണ്. അപ്പോൾ സ്വിമ്മിംഗ് നല്ല ഒരു എക്സസൈസ്. നമുക്ക് സ്വിമ്മിംഗ് പൂളിലാണെങ്കിൽ ഇപ്പോൾ അവിടെ ഒരു 150 rupees പെർ സെഷനിൽ ചാർജ് ചെയ്യും നീന്താൻ. ഇപ്പോൾ നമുക്കിവിടെ ലഗൂണുണ്ട്, എല്ലാവർക്കും ഫ്രീ ആയിട്ട് രാവിലെ സ്വിമ്മിംഗ് ചെയ്യാൻ പറ്റും, അവരുടെ ഫിറ്റ്നസ് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. എല്ലാവരും സ്വിമ്മിംഗ് ചെയ്യട്ടെ. ഇനിയുള്ള തലമുറ സ്വിമ്മിംഗ് സീരിയസ് ആയിട്ട് എടുത്ത് അവരുടെ ആരോഗ്യത്തിന് വേണ്ടി ചെയ്യട്ടെ എന്നാണ് എനിക്ക് ഈ അവസരത്തിൽ പറയാനുള്ളത്.
0: വളരെ വിലപ്പെട്ട വിവരങ്ങളാണ് സാറിന് ശ്രോതാക്കളുമായി പങ്കുവച്ചത്. ഈ പരിപാടിയിൽ പങ്കെടുത്തതിന് ഒരുപാട് നന്ദി. നമസ്കാരം.
1: താങ്ക് യു.
0: മുങ്ങിമരണം എന്നത് പലപ്പോഴും മുൻകരുതലുകളിലൂടെയും ശരിയായ പരിശീലനത്തിലൂടെയും ഒഴിവാക്കാനാകുന്ന ഒരു ദുരന്തമാണ്. നീന്തൽ പഠിക്കുക, ജലാശയങ്ങളിൽ സുരക്ഷാ നിർദ്ദേശങ്ങൾ പാലിക്കുക, അടിയന്തര സാഹചര്യങ്ങളിൽ എങ്ങനെ പ്രതികരിക്കണമെന്ന് മനസ്സിലാക്കുക തുടങ്ങിയ ചെറിയ കാര്യങ്ങൾ പോലും

0: നിരവധി ജീവനുകളെ രക്ഷിക്കാൻ സഹായിക്കും. ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് അന്താരാഷ്ട്ര മുങ്ങിമരണ പ്രതിരോധ ദിന പ്രത്യേക പരിപാടി. ഇന്ന് നമ്മളോടൊപ്പം ഉണ്ടായിരുന്ന അതിഥി ഡിപ്പാർട്ട്മെന്റ് ഓഫ് സ്പോർട്സ് ആൻഡ് യൂത്ത് അഫേഴ്സിലെ സ്വിമ്മിംഗ് കോച്ചും ലക്ഷദ്വീപ് സ്വിമ്മിംഗ് അസോസിയേഷനിലെ ജനറൽ സെക്രട്ടറിയുമായ കവരത്തിദ്വീപ് സ്വദേശി ശ്രീ മുജീബ് റഹ്മാൻ. ഈ പരിപാടി തയ്യാറാക്കിയത് ബിബി സമിയ, സലാഹിയ മൻസൽ. ഏവർക്കും നന്ദി, നമസ്കാരം.
1: കുറഞ്ഞ സമയത്തിൽ കൂടുതൽ ലാഭം,
2: വെറും ഒറ്റ ക്ലിക്കിലോ കൊള്ളാലോ.
3: അജ്ഞാത ലിങ്കുകളിൽ ക്ലിക്ക് ചെയ്യരുത്. RBI പറയുന്നു,
4: അറിവ് നേടു, ജാഗ്രത പുലർത്തു.
5: മൻ കി ബാത്. പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി മനസ്സു തുറക്കുന്നു. നാളെ രാവിലെ 11 മണിക്ക് ആകാശവാണിയുടെ എല്ലാ നിലയങ്ങളും പ്രക്ഷേപണം ചെയ്യുന്ന മൻ കി ബാത്തിന്റെ ഹിന്ദി പ്രക്ഷേപണത്തെ തുടർന്ന് ഉടൻ തന്നെ മലയാള പരിഭാഷാ പ്രക്ഷേപണവും ഉണ്ടായിരിക്കുന്നതാണ്. മാത്രമല്ല മൻ കി ബാത്തിന്റെ മലയാള പരിഭാഷയുടെ പുനഃപ്രക്ഷേപണം നാളെ രാത്രി 8 മണിക്ക് വീണ്ടും കേൾക്കാവുന്നതാണ്. നാളെ കേൾക്കാൻ മറക്കണ്ട മൻ കി ബാത്.
6: ന്യൂസ് ഓൺ AIR ആപ്പ്. ആകാശവാണി കവരത്തി നിലയത്തിൽ നിന്നുള്ള പരിപാടികൾ ഇനി നിങ്ങളുടെ മൊബൈലിലൂടെയും ആസ്വദിക്കാം. അതിനായി നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം: പ്ലേ സ്റ്റോറിൽ നിന്നും പ്രസാർ ഭാരതിയുടെ ന്യൂസ് ഓൺ AIR ആപ്പ് ഇൻസ്റ്റാൾ ചെയ്ത് ആപ്പ് തുറന്ന ശേഷം ലൈവ് റേഡിയോ സെലക്ട് ചെയ്യുക. ശേഷം സെർച്ച് ബോക്സിൽ കവരത്തി എന്ന് ടൈപ്പ് ചെയ്യുക. തുടർന്ന് ആകാശവാണി കവരത്തി എന്ന ബോക്സിൽ ക്ലിക്ക് ചെയ്യുക. കവരത്തി നിലയത്തിൽ നിന്നുള്ള പരിപാടികൾ ഇനി അനുസ്യൂതം ആസ്വദിക്കാം. ന്യൂസ് ഓൺ AIR ആപ്പ്.
5: ദ്വീപ് വിശേഷം. ലക്ഷദ്വീപിലെ വിവിധ ദ്വീപുകളിൽ നടക്കുന്ന സാമൂഹിക സാംസ്കാരിക വികസന പൊതുപരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പുകൾ ഇനി ആകാശവാണി കവരത്തിയുടെ ദ്വീപ് വിശേഷം എന്ന പംക്തിയിലൂടെ പ്രക്ഷേപണം ചെയ്യാം. വിവിധ സർക്കാർ, അർദ്ധസർക്കാർ സ്ഥാപനങ്ങൾ, സന്നദ്ധ സംഘടനകൾ, സാംസ്കാരിക കൂട്ടായ്മകൾ എന്നിവർ സംഘടിപ്പിക്കുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പുകൾ ആകാശവാണി കവരത്തി നിലയത്തിന്റെ വാട്സാപ്പ് നമ്പറായ 9496 2823883 എന്ന നമ്പറിലേക്ക് മുൻകൂട്ടി അയച്ചു തന്നാൽ പ്രസ്തുത വിവരങ്ങൾ ദ്വീപ് വിശേഷം എന്ന പംക്തിയിൽ ഓരോ പ്രഭാതത്തിലും കവരത്തി നിലയത്തിൽ നിന്ന് പ്രക്ഷേപണം ചെയ്യുന്നതായിരിക്കും. ദ്വീപ് വിശേഷങ്ങളിൽ ഉൾപ്പെടുത്താൻ ഉദ്ദേശിക്കുന്ന വിവരങ്ങൾ അയച്ചു തരേണ്ട നിലയത്തിലെ വാട്സാപ്പ് നമ്പർ ഒരിക്കൽ കൂടി പറയാം: 9496 2823883. ദ്വീപ് വിശേഷം.

ആകാശവാണി കവരത്തി നിലയത്തുനിന്നുള്ള പ്രഭാത പ്രക്ഷേപണം സമാപിക്കുന്നു. ഈ നിലയത്തുനിന്നുള്ള അടുത്ത പ്രക്ഷേപണം വൈകിട്ട് 5 മണിക്ക് ആരംഭിക്കും. ഇന്നത്തെ പരിപാടികൾ ശ്രോതാക്കൾക്കായി പങ്കുവച്ചത് റംസീന ബീഗം, ചെണ്ടിപ്പുര. ഏവർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം. ഇപ്പോൾ തിരുവനന്തപുരം നിലയത്തുനിന്നുള്ള പ്രക്ഷേപണം തുടരുന്നു.

ആകാശവാണി സമയം ഇപ്പോൾ 9:40. പ്രേക്ഷകരെ, ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യം മിസ്സി എന്ന ചിത്രത്തിലെ ഗാനമാണിത്. ദേവരാജന്റെ സംഗീതത്തിൽ യേശുദാസ് പാടിയത്.

0: മൻ കി ബാത്ത്,
1: മനസ്സ് പറയുന്നത് ജനങ്ങൾ പറയുന്നത്
0: കേൾക്കാം. പോരാട്ടങ്ങളുടെ വിജയങ്ങളുടെ കഥകൾ
1: അറിയാം. അറിയപ്പെടാത്ത പൈതൃകങ്ങളെക്കുറിച്ച്
0: പങ്കുവയ്ക്കാം. ഭാരതത്തെക്കുറിച്ചുള്ള പുതുപ്രതീക്ഷകൾ.
1: രാജ്യം കാത്തിരിക്കുന്നു എല്ലാ മാസവും അവസാനത്തെ ഞായറാഴ്ചയ്ക്കായി.
0: മൻ കി ബാത്ത് ആകാശവാണിയുടെ എല്ലാ നിലയങ്ങളും പ്രക്ഷേപണം ചെയ്യുന്നു. കേൾക്കൂ ന്യൂസ് ഓൺ എയർ മൊബൈൽ ആപ്പിലൂടെയും.
1: തുടർന്ന് മലയാള പരിഭാഷ.
0: പരിഭാഷയുടെ പുനഃപ്രക്ഷേപണം രാത്രി 8 മണിക്ക്. മൻ കി ബാത്ത് നാളെ രാവിലെ 11 മണിക്ക്.
2: അടുത്ത ഗാനം യേശുദാസും മാധുര്യം പാടിയതാണ്, അക്കരപ്പച്ച എന്ന ചിത്രത്തിനു വേണ്ടി. ഗാനരചന വയലാർ, സംഗീതം നൽകിയത് ദേവരാജൻ.

അവകാശധാര ആരോഗ്യരംഗത്തെ വിദഗ്ധർ സംസാരിക്കുന്നു. എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 12:40 മറക്കാതെ കേൾക്കുക പ്രകാശധാര. ഇന്ന് ഉച്ചയ്ക്ക് 12:40 പ്രകാശധാരയിൽ പേവിഷബാധ പ്രതിരോധത്തെക്കുറിച്ച് ഡോക്ടർ നീന മേരി ഡൊമിനിക് സംസാരിക്കുന്നു. ഇനി നമുക്ക് 1 മുതൽ ഈ ചിത്രത്തിനുവേണ്ടി ഉണ്ണിമേനോൻ പാടിയൊരു ഗാനം കേൾക്കാം. MD രാജേന്ദ്രനാണ് ഈ ഗാനത്തിന് രചന നിർവഹിച്ചിരിക്കുന്നത്. ജെറി അമൽദേവിന്റെ സംഗീതം.

അർത്ഥത യൂസഫ് അലി കേച്ചേരി ഗാനരചന നിർവഹിച്ച ഒരു ഗാനം. ദേവരാജനാണ് സംഗീതം നൽകിയിരിക്കുന്നത്. പാടിയ ദേശുദാസും ജയചന്ദ്രനും സംഘവും. ചിത്രം ലാവാ.

0: ഉച്ചയ്ക്ക് 3 മണിക്ക് കൂട്ടുകാരിയിൽ പിലാറ്റിസ് ട്രെയിനറായ സ്നേഹ അജിത്തുമായി അഭിമുഖം.
1: നമ്മള് ഓൾറെഡി ജോലിയിൽ 10-12 മണിക്കൂർ വർക്ക് ചെയ്തിട്ട് വരുന്ന ആൾക്കാരായിരിക്കും. അവരത് കഴിഞ്ഞിട്ട് എന്ത് ഫുഡ് കൺസ്യൂം ചെയ്യുന്നോ അത് ഓട്ടോമാറ്റിക്കലി ഫാറ്റ് ആയിട്ട് തന്നെ പോയി സ്റ്റോർ ആവും. അപ്പൊ എക്സസൈസ് ചെയ്യുമ്പോൾ എന്തായാലും നമ്മുടെ ശരീരത്തിലെ സ്ട്രെസ് കുറച്ച് കൂടും, കാരണം മസിൽ വർക്ക് ഉള്ളത് കൊണ്ട്. പക്ഷേ മെന്റലിയും കൂടെ നമ്മൾ സ്ട്രെസ്ഡ് ആയാൽ പിന്നെ നമ്മൾ ഇൻടേക്ക് ചെയ്യുന്ന എല്ലാ ആഹാരവും ഫാറ്റ് ആയിട്ട് സ്റ്റോർ ചെയ്യും.
0: മറക്കാതെ കേൾക്കുക ഇന്ന് ഉച്ചയ്ക്ക് 3 മണിക്ക് കൂട്ടുകാരി. കാനം ഈജയുടെ വരികൾക്ക് എം കെ അർജുനന്റെ സംഗീതം, യേശുദാസ് പാടിയ ഗാനം, ചിത്രം അഷ്ടമംഗല്യം.

പി ഭാസ്കരൻ ഗാനരചന നിർവഹിച്ച് ദക്ഷിണാമൂർത്തി സംഗീതം നൽകി. വീണ്ടും പ്രഭാതം എന്ന ചിത്രത്തിനു വേണ്ടി അമ്പിളി പാടിയ ഗാനത്തെ തുടർന്ന്

മംഗളം നേരുന്നു എന്ന ചിത്രത്തിന് വേണ്ടി യേശുദാസും കല്യാണി മേനോനും പാടിയ ഗാനമാണ് നാം ഇപ്പോൾ കേട്ടത്. ഈ ഗാനത്തിന്റെ രചന എം ഡി രാജേന്ദ്രൻ, സംഗീതം ഇളയരാജ. ഇനി പൂജൽ ഖാദർ രചിച്ചൊരു ഗാനം, മൌന നൊമ്പരം എന്ന ചിത്രത്തിനുവേണ്ടി ജോൺസൺ ആണ് സംഗീതം നൽകിയത്. പാടിയത് യേശുദാസും പി സുശീലയും.

അയാൾ കഥ എഴുതുകയാണ്. ഈ ചിത്രത്തിലെ ഗാനമാണിനി പാടിയ യേശുദാസും സുജാതയും. ഗാനരചന കൈതപ്രം, സംഗീതം നൽകിയത് രവീന്ദ്രൻ.

അടുത്ത ഗാനത്തിന് മുമ്പ് ഈ അറിയിപ്പ് ശ്രദ്ധിക്കും. ഇരുപത്തിയേഴാം തീയതി, അതായത് തിങ്കളാഴ്ച, രാവിലെ 11:00 to 12:00 ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടിയിൽ ട്രാഫിക് നിയമങ്ങളുമായി ബന്ധപ്പെട്ട ശ്രോതാക്കൾക്ക് ചോദ്യങ്ങൾ ചോദിക്കാവുന്നതാണ്. മുൻ മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ കെ ജി ദിലീപ് കുമാർ നിങ്ങളുടെ സംശയങ്ങൾക്ക് മറുപടി നൽകുന്നതാണ്. ഈ പരിപാടിയിലേക്ക് വിളിക്കേണ്ട നമ്പർ ഇനി പറയാം: 9495964321 ഒരു നമ്പർ കൂടിയുണ്ട്: 9496596321 തിങ്കളാഴ്ച രാവിലെ 11:00 to 12:00 ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടിയിൽ ട്രാഫിക് നിയമങ്ങളുമായി ബന്ധപ്പെട്ട ശ്രോതാക്കളുടെ ചോദ്യങ്ങൾക്ക് മുൻ മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ കെ ജി ദിലീപ് കുമാർ മറുപടി നൽകുന്നു. അറിയിപ്പ് കഴിഞ്ഞു. ചലച്ചിത്ര ഗാനങ്ങൾ തുടരുന്നു.

അജ്ഞാത തീരങ്ങൾ എന്ന ചിത്രത്തിനു വേണ്ടി എം കെ അർജുനന്റെ സംഗീതത്തിൽ യേശുദാസും വാണി ജയറാമും പാടിയതാണ് ഈ ഗാനം. ഈ ഗാനത്തിന്റെ രചന ശ്രീകുമാരൻ തമ്പി.

ശശി ചിറ്റന്നൂർ ഗാനരചന നിർവഹിച്ച ഒരു ഗാനമാണ് ഇനി. ഗാനമേള എന്ന ചിത്രത്തിലേതാണ്. രവീന്ദ്രൻ സംഗീതം നൽകിയിരിക്കുന്നു. പാടിയ യേശുദാസ്.

0: മൻ കി ബാത്ത്,
1: മനസ്സ് പറയുന്നത് ജനങ്ങൾ പറയുന്നത്
0: കേൾക്കാം. പോരാട്ടങ്ങളുടെ വിജയങ്ങളുടെ കഥകൾ
1: അറിയാം. അറിയപ്പെടാത്ത പൈതൃകങ്ങളെ കുറിച്ച്
0: പങ്കുവയ്ക്കാം. ഭാരതത്തെക്കുറിച്ചുള്ള പുതുപ്രതീക്ഷകൾ.
1: രാജ്യം കാത്തിരിക്കുന്നു എല്ലാ മാസവും അവസാനത്തെ ഞായറാഴ്ചയ്ക്കായി.
0: മൻ കി ബാത്ത് ആകാശവാണിയുടെ എല്ലാ നിലയങ്ങളും പ്രക്ഷേപണം ചെയ്യുന്നു. കേൾക്കൂ ന്യൂസ് ഓൺ എയർ മൊബൈൽ ആപ്പിലൂടെയും.
1: തുടർന്ന് മലയാള പരിഭാഷ.
0: പരിഭാഷയുടെ പുനഃപ്രക്ഷേപണം രാത്രി 8 മണിക്ക്. മൻ കി ബാത്ത് നാളെ രാവിലെ 11 മണിക്ക്.
2: സാമ്പത്തിക അടിയന്തരാവസ്ഥകൾ എപ്പോഴും അപ്രതീക്ഷിത സമയങ്ങളിലാണ് വരുന്നത്. അത്തരം സമയങ്ങളിൽ നിങ്ങൾ
3: ഇനി ഗാനം എന്ന ചിത്രത്തിലെ പാട്ടാണ് യേശുദാസും ജാനകിയും പാടിയത്. ശ്രീകുമാരൻ തമ്പിയുടെ രചന, ദക്ഷിണമൂർത്തിയുടെ സംഗീതം.

ഇന്നുച്ചതിരിഞ്ഞ് 2:15 കുടത്തിലെ വിളക്ക്. തുടർനാടകത്തിന്റെ ആദ്യ ഭാഗം കേൾക്കാം. രചന പ്രൊഫസർ എൻ കൃഷ്ണപിള്ള. റേഡിയോ രൂപാന്തരം എസ് രാധാകൃഷ്ണൻ. ഏകോപനം ഡോക്ടർ എഴുമറ്റൂർ രാജരാജവർമ്മ. അവതരണം എൻ കൃഷ്ണപിള്ള. നാടകവേദി തിരുവനന്തപുരം. ഇന്ന് ഉച്ചതിരിഞ്ഞ് 2:15 കുടത്തിലെ വിളക്ക്. ഈ തുടർനാടകത്തിന്റെ ആദ്യ ഭാഗം കേൾക്കാം.

0: ആകാശവാണി സമയം 10 മണി.
1: നേർവഴി.

0: നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, ഇന്ന് നേർവഴിയിൽ വിദ്യാർത്ഥിനിയായ അർച്ചന ജോണുമായി സിവിൽ ജിഹാൻ നടത്തുന്ന അഭിമുഖം.
1: നേർവഴിയിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം. ഇന്ന് നേർവഴിയിൽ നമ്മളോടൊപ്പം ഉള്ളത് വിമൻസ് കോളേജിലെ ബി എ ഹിസ്റ്ററി ഫസ്റ്റ് ഇയർ സ്റ്റുഡന്റ് ആയിട്ടുള്ള അർച്ചന ജോണാണ്. ഹായ് അർച്ചന.
2: ഹായ് മാം.
1: സുഖായിരിക്കുന്നോ?
2: ആ സുഖം.
1: ഏത് സ്കൂളിലാണ് അർച്ചന പഠിച്ചത്?
2: ഞാൻ ആദ്യം പഠിച്ചത് എന്റെ വീട്ടിന്റെ അടുത്തുള്ള സാധാരണ സ്കൂളായ ഗവൺമെന്റ് എൽ പി എസ് കുളത്തൂർ നെയ്യാറ്റിൻകര സ്കൂളിലാണ്. ഒന്നാം ക്ലാസ് മുതൽ മൂന്നാം ക്ലാസ് വരെ പഠിച്ചത് അവിടെയാണ്. നാലാം ക്ലാസ് മുതൽ ഏഴാം ക്ലാസ് വരെ വഴുതക്കാട് ബ്ലൈൻഡ് സ്കൂളിലാണ് പഠിച്ചത്. എട്ട് മുതൽ പ്ലസ് ടു വരെ കോട്ടൺ ഹിൽ സ്കൂളിലാണ് പഠിച്ചത്.
1: കോട്ടൺ ഹില്ല് പഠിക്കുമ്പോൾ അവിടെയെങ്കിലും നിന്നിട്ടാണോ പഠിച്ചത്?
2: ആ അതെ, വഴുതക്കാട് ഹോസ്റ്റൽ ഉണ്ടായിരുന്നു. നമ്മള് ഏഴുവരെ പഠിച്ച സ്കൂളിൽ തന്നെ ഹോസ്റ്റൽ സൗകര്യം ഉണ്ടായിരുന്നു.
1: അവിടെ നിന്നിട്ട് പഠിക്കാൻ മാത്രം അങ്ങോട്ട് പോകും?
2: പഠിക്കാൻ മാത്രം.
1: ക്ലാസ്സിൽ പഠിപ്പിക്കുന്ന ഈവനിങ് വന്നിട്ട് എങ്ങനെയാ പഠിക്കുക?
2: കേട്ടാണ് കൂടുതൽ പഠിക്കുന്നത്. പിന്നെ യൂട്യൂബ് ക്ലാസ്സസ്. ഹോസ്റ്റലാണെങ്കിൽ ശനി ഞായറും വീട്ടിൽ വരുമ്പോ യൂട്യൂബ് ക്ലാസ്സസ് കാണും. അല്ലാതാണെങ്കിൽ ടെക്സ്റ്റ് ബുക്ക് കേൾക്കും, ഓഡിയോ ബുക്ക് ഉണ്ട്, അത് കേൾക്കും. പിന്നെ ആരെങ്കിലും നോട്ട്സ് വായിച്ചു തരും, അമ്മയോ ക്ലാസ്സിലേതെങ്കിലും ഫ്രണ്ട്സോ അങ്ങനെയൊക്കെ വായിച്ചു തരും. പിന്നെ ഹോസ്റ്റലിലാണെങ്കിൽ ഹോസ്റ്റലിൽ ആന്റിമാര് വായിച്ചു തരും. അങ്ങനെയാണ് പഠിച്ചോണ്ടിരുന്നത്.
1: വീട്ടിലാരൊക്കെയുണ്ട്?
2: വീട്ടില് അമ്മ, പപ്പ, അനിയത്തി.
1: അമ്മയുടെ അച്ഛന്റെ പേരെന്താ?
2: അമ്മയുടെ പേര് മഞ്ജു, പപ്പയുടെ പേര് ജോൺ, അനിയത്തിയുടെ പേര് അഞ്ജന ജോൺ.
1: വേറെന്തൊക്കെയാണ് ഹോബീസ്? എന്തൊക്കെയാ ഒഴിവ് സമയങ്ങളിലൊക്കെ ചെയ്യാറ്?
2: ഹോബീസ് പാട്ട് കേൾക്കും, പിന്നെ ചെറുതായിട്ടേ പാടുള്ളൂ. പിന്നെ കഥ പറയും, കഥ കേൾക്കും, പിന്നെ വായിക്കും. പിന്നെ ഏറ്റവും കൂടുതൽ ഇഷ്ടം ചെസ് കളിക്കുക, അതാണ്. ഇപ്പൊ ഏറ്റവും ഇഷ്ടം ചെസ് ആണ് കളിക്കുന്നത് കൂടുതൽ.
1: പിന്നെ പാട്ട് ചെറുതായിട്ടൊക്കെ പാടുമെന്ന് പറഞ്ഞില്ലേ, അപ്പൊ ചെറുതായിട്ട് നമുക്ക് വേണ്ടി ഒരു പാട്ടിന്റെ രണ്ടുപേര് പാടുവോ?
2: ഓ, ഒരു ലൈറ്റ് മ്യൂസിക് ആണ്. ഞാനിത് പ്രോഗ്രാംസിലൊക്കെ പാടിയിട്ടുണ്ട്.

0: നന്നായിട്ട് പാടി. പിന്നെ പറഞ്ഞത് കഥ വായിക്കാനും അതുപോലെ പറയാനും
1: പറയാനും
0: ഇഷ്ടമാണെന്ന്
1: ആ
0: പറഞ്ഞല്ലോ.
1: ഇഷ്ടമാണ്. ആ
0: അത് ആദ്യമായിട്ട് അങ്ങനെ ഒരു കഴിവുണ്ടെന്ന് പറഞ്ഞത് ആരാന്ന് ഓർമ്മയുണ്ടോ?
1: ആ ഓർമ്മയുണ്ട്. അത് ഞാന് 4ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് ഞാൻ അപ്പോഴാണ് ആദ്യമായിട്ട് ബ്ലൈൻഡ് സ്കൂളിൽ പോകുന്നത്. അപ്പൊ അവിടെ ഇങ്ങനെ കലോത്സവം ഉണ്ട്, സ്റ്റേറ്റ് സ്പെഷ്യൽ സ്കൂൾ കലോത്സവം വരുന്നുണ്ടെന്ന് ടീച്ചർ ഇങ്ങനെ പറഞ്ഞു. അഞ്ജിത എന്നാണ് ടീച്ചറിന്റെ പേര്, മ്യൂസിക് ടീച്ചർ. അപ്പൊ ടീച്ചർ ആദ്യം എന്റെ അടുത്ത് പറഞ്ഞു, ഞാനൊരു കഥ അയച്ചു തരാം, അത് കേട്ട് പഠിക്കാൻ പറ്റുമെന്ന് ശ്രമിച്ചു നോക്ക്, നല്ല ശബ്ദമാണ് അപ്പൊ പറയാൻ പറ്റും എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ പഠിച്ചു, അത് പറഞ്ഞ് കേൾപ്പിച്ചപ്പോ ടീച്ചർ ഓക്കെ ആണെന്ന് പറഞ്ഞു. അങ്ങനെ സ്കൂൾ തല കലോത്സവം ഉണ്ടായിരുന്നു അവിടെ. അപ്പൊ എന്റെ കൂടെ രണ്ടു മൂന്ന് പേര് മത്സരിച്ചു, അതില് സ്കൂൾ തലത്തിൽ ഫസ്റ്റ് കിട്ടി. പിന്നെ അവിടെ നിന്ന് സ്റ്റേറ്റ് കലോത്സവമായിരുന്നു, അന്ന് മണക്കാട് സ്കൂളിൽ വെച്ചാണ് നടന്നത്. അപ്പൊ ആദ്യമായി പറഞ്ഞപ്പോ എനിക്ക് സെക്കൻഡ് എ ഗ്രേഡ് കിട്ടി. അതിനുശേഷമാണ് കഥയില് കഴിവുണ്ട് എന്നുള്ളത് മനസ്സിലാവുകയും പിന്നെ എല്ലാ വർഷവും കഥാകഥനത്തിന് പങ്കെടുക്കാറുണ്ട് കലോത്സവത്തിന്.
0: എത്ര നാളെ പങ്കെടുത്തു?
1: ഞാന് 7 വർഷം സ്റ്റേറ്റിൽ പങ്കെടുത്തിട്ടുണ്ട്. 7ാം ക്ലാസ്സും 8ാം ക്ലാസ്സും ഒഴികെ അന്ന് കോവിഡ് ടൈം ആയതുകൊണ്ട് അപ്പൊ പങ്കെടുക്കാൻ പറ്റിയിട്ടില്ല. ബാക്കി എല്ലാ വർഷവും 4 മുതൽ +2 വരെയും പങ്കെടുത്തിട്ടുണ്ട്. അങ്ങനെ എനിക്ക് ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ് എ ഗ്രേഡ് ഉണ്ട്. ഇതിൽ ഫസ്റ്റും സെക്കൻഡ് തേർഡ് 3 ഗ്രേഡും ലഭിച്ചിട്ടുണ്ട്.
0: പല പ്രാവശ്യം ഇങ്ങനെ കഥ പഠിക്കുന്നുണ്ട്, പറയുന്നുണ്ട്. ഭയങ്കരമായിട്ടൊരു അറ്റാച്ച്മെന്റ് കൂടുതലുള്ളത് ഏത് വർഷം സെലക്ട് ചെയ്ത് അവതരിപ്പിച്ച കഥയോടാണ്?
1: ആദ്യം ഫസ്റ്റ് കഥ പറഞ്ഞത് സ്റ്റേറ്റിൽ പറഞ്ഞത്, അതായത് 4ാം ക്ലാസ്സിൽ പറഞ്ഞത്. അത് സെക്കൻഡ് കിട്ടി, അത് ഫസ്റ്റ് ടൈം ആയതുകൊണ്ടുള്ള ഒരു ഇതാണ്. പിന്നെ കഴിഞ്ഞ വർഷം എനിക്ക് ഫസ്റ്റ് എ ഗ്രേഡ് കിട്ടിയായിരുന്നു കഥ പറഞ്ഞിട്ട്.
0: അത് ഏത് കഥയാ പറഞ്ഞത്?
1: അത് അലസന്റെ ഭാഗ്യം എന്നും പറഞ്ഞിട്ടൊരു കഥ.
0: അതിന്റെ കുറച്ച് പോർഷൻ പറയാമോ?
1: നമസ്കാരം. അലസന്റെ ഭാഗ്യം. ഒരു പാവപ്പെട്ട ബ്രാഹ്മണനായിരുന്നു സോമനാഥൻ. ചന്ദനത്തിരി ഉണ്ടാക്കുകയും അവയെ കമ്പോളത്തിൽ വിൽക്കുകയും ചെയ്യുന്നതായിരുന്നു അയാളുടെ ജോലി. അത് അയാളുടെ പാരമ്പര്യ ജോലിയായിരുന്നു. മാത്രമല്ല, അതയാൾ വളരെ ചെറുപ്പം മുതലേ തുടർന്നുകൊണ്ടിരിക്കുകയുമായിരുന്നു. വളരെ പ്രയത്നശാലിയും അക്ഷീണനുമായിരുന്നു അയാൾ. എന്നാൽ അതിന് നേർവിപരീതമായി അയാളുടെ മകൻ സുമൻ ഒരു അലസനായിരുന്നു. അവൻ അലസമായി നിരത്തുകളിലൂടെ അലഞ്ഞു നടക്കുകയും അവന്റെ സുഹൃത്തുക്കളുമായി വ്യർത്ഥഭാഷണങ്ങൾ നടത്തി സമയം കളയുകയും ചെയ്തിരുന്നു. പ്രകൃതത്തിൽ അവൻ ഒരു തെരുവ് തെണ്ടിയായിരുന്നു. മകന്റെ ഈ ഉദാസീനമായ പെരുമാറ്റത്തിൽ ഗണനീയമായ എന്തെങ്കിലും മാറ്റം ഉണ്ടാകുന്നതിനു വേണ്ടി അവന്റെ രക്ഷിതാക്കൾ എല്ലാവിധത്തിലും ശ്രമിച്ചു. പക്ഷേ എല്ലാം നിഷ്ഫലമായിരുന്നു. സുമൻ ഒരു അലസനായിരുന്നെങ്കിലും അവൻ രാജ്യസഭയിൽ പോവുകയും പണ്ഡിതന്മാർ നടത്തിയിരുന്ന പ്രസംഗങ്ങൾ കേൾക്കുകയും ചെയ്തിരുന്നു. രാജാവ് പൊതുജനങ്ങൾക്കും തന്റെ സഭയിൽ ആതിഥ്യം നൽകിയിരുന്നു. മാത്രമല്ല, എല്ലാ വിഷയങ്ങളിലുമുള്ള ജനങ്ങളുടെ വീക്ഷണങ്ങൾ പ്രകടിപ്പിക്കുന്നതിനുള്ള അനുവാദവും ഉണ്ടായിരുന്നു. ഒരു ദിവസം സുമനും അവന്റെ ഏതാനും ചങ്ങാതിമാരും കൂടി രാജ്യസഭയിലേക്ക് പോയി. അവർ അവിടെ ഏറ്റവും മുൻപിലുള്ള വരിയിൽ പോയിരുന്നു. ഏകദേശം ഈ സമയത്ത് ഒരു മതപണ്ഡിതൻ മായ എന്ന അയഥാർത്ഥ്യത്തെക്കുറിച്ച് ഒരു പ്രസംഗം നടത്തുകയായിരുന്നു. അപ്പോൾ തന്നെ രാജാവ് പണ്ഡിതന്റെ ആ അർത്ഥമില്ലാത്ത പ്രസംഗം കേട്ട് ആകെ പരിഗെട്ടിരിക്കുകയായിരുന്നു. പക്ഷേ അദ്ദേഹം തത്വശാസ്ത്രത്തിന്റെ ഒരു പ്രശംസനം കൂടിയായതുകൊണ്ട് എതിർത്തൊന്നും പറഞ്ഞില്ല. പകരം ഈ ജൽപ്പനം സഹിച്ചു. പണ്ഡിതൻ പറഞ്ഞു, നമ്മൾ കാണുന്നു എന്നാൽ കാണുന്നില്ല, നമ്മൾ ഭക്ഷിക്കുന്നു എന്നാൽ ഭക്ഷിക്കുന്നില്ല, നമ്മൾ സ്പർശിക്കുന്നു എന്നാൽ സ്പർശിക്കുന്നില്ല. സ്നേഹിതരെ, ഇതാണ് മായ. നാം എല്ലാവരും മായയ്ക്ക് വിധേയരാണ്. നമുക്ക് ചുറ്റുമുള്ളതെല്ലാം കേവലം ഭ്രമങ്ങൾ മാത്രമാണ്, ഒന്നും തന്നെ യഥാർത്ഥമായിട്ടില്ല. നമ്മുടെ ഇന്ദ്രിയങ്ങൾ നമ്മെ വഞ്ചിക്കുകയാണ്. നാം ഒരിക്കലും കാണുന്നില്ല, മണക്കുന്നില്ല, കേൾക്കുന്നില്ല, രുചിക്കുന്നില്ല, സ്പർശിക്കുന്നില്ല. ഇതാണ് മായ. സഭയിലെ ആർക്കും പണ്ഡിതന്റെ ഈ വാക്കുകൾ മനസ്സിലായില്ല. ഈ ഭാഷണം തനി അസംബന്ധമാണെന്ന് അവർക്ക് തോന്നി. ആളുകൾ പരസ്പരം നോക്കി. അവർ ചിന്തിച്ചു, നമ്മൾ കാണുന്നില്ലെങ്കിൽ പിന്നെ നമ്മുടെ പുറം ലോകത്തിൽ എന്താണ്? നാം എങ്ങനെ അറിയുന്നു? നാം ഈ ലോകത്തിൽ നിലനിൽക്കുന്നില്ലെന്ന് എങ്ങനെ ചിന്തിക്കുവാനാവും? നാം വെറും ഭ്രമങ്ങൾ മാത്രമാണെങ്കിൽ മായയെക്കുറിച്ച് എങ്ങനെ സംസാരിക്കുവാനാകും? പണ്ഡിതൻ ഒരു പറ്റിപ്പുകാരനാണ്. ഈ സമയമത്രയും സുമൻ തന്റെ ഇരിപ്പിടത്തിൽ നിശബ്ദനായിരിക്കുകയായിരുന്നു. വാസ്തവത്തിൽ അവൻ ഒരു വായാടിയായിരുന്നു. മാത്രമല്ല, വാക്കുകൾ കൊണ്ട് ഒരാളെ ആക്രമിക്കാൻ കിട്ടുന്ന ഒരവസരവും അവൻ നഷ്ടപ്പെടുത്തി കളഞ്ഞിരുന്നില്ല. ഒടുവിൽ അവൻ ഇരിപ്പിടത്തിൽ നിന്നും എഴുന്നേറ്റ് സ്വയം കണ്ഠശുദ്ധി വരുത്തിക്കൊണ്ട് സംസാരിക്കുവാൻ തുടങ്ങി. പ്രഭോ, എന്റെ സ്നേഹിതരെ, നമ്മുടെ പണ്ഡിതൻ മായ എന്ന അയഥാർത്ഥ്യത്തെക്കുറിച്ച് വളരെ ദൈർഘ്യവും അർത്ഥസമ്പുഷ്ടവുമായ ഒരു ഭാഷണം നടത്തി. നമുക്ക് ചുറ്റുമുള്ളതെല്ലാം കേവലം മിഥ്യ മാത്രമാണെന്ന് അദ്ദേഹം നമ്മെ ബോധ്യപ്പെടുത്തി. പണ്ഡിതൻ പറഞ്ഞതെല്ലാം നാം അംഗീകരിക്കുന്നു. അതിരിക്കട്ടെ, ഞാൻ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം നിങ്ങളെ അറിയിക്കട്ടെ. നാളെ നമ്മുടെ രാജാവ് നമുക്കെല്ലാവർക്കും വേണ്ടി ആഡംബരപൂർവമായ ഒരു സദ്യ നടത്താൻ പോവുകയാണ്. നമ്മുടെ പണ്ഡിതൻ ഒഴികെ മറ്റെല്ലാവരും അതിൽ പങ്കെടുക്കും. അദ്ദേഹം വെറും കാഴ്ചക്കാരനായിരിക്കും. ഭക്ഷിക്കുന്നില്ലെങ്കിലും ഭക്ഷിക്കുന്നതായി അദ്ദേഹം ചിന്തിച്ചുകൊള്ളും. കുടിക്കുന്നില്ലെങ്കിലും കുടിക്കുന്നതായി അദ്ദേഹം ചിന്തിക്കും. ഒടുവിൽ സദ്യ കഴിയുമ്പോൾ ഒന്നും കഴിക്കാതെ തന്നെ ഉദരം നിറഞ്ഞിരിക്കുന്നുവെന്ന് അദ്ദേഹം കരുതും. അദ്ദേഹത്തിന് എല്ലാം മായയാണ്. ഇങ്ങനെ പറഞ്ഞുകൊണ്ട് സുമൻ തന്റെ ഇരിപ്പിടത്തിലിരുന്നു. സഭ മുഴുവൻ പൊട്ടിച്ചിരിച്ചു. പണ്ഡിതൻ ഉചിതമായി അടിക്കപ്പെട്ടു എന്ന് കണ്ട രാജാവിന് വലിയ സന്തോഷമായി. അദ്ദേഹം മതിയാവോളം ചിരിച്ചു. സഭ പിരിയുന്നതിന് മുൻപ് സുമൻ ആസ്ഥാന വിദൂഷകനായി തിരഞ്ഞെടുക്കപ്പെട്ടു. വളരെയധികം സന്തോഷത്തോടുകൂടി അവൻ വീട്ടിലേക്ക് മടങ്ങി. രാജസദസ്സിൽ തങ്ങളുടെ മകൻ ഒരു ഉദ്യോഗസ്ഥനായി എന്നറിഞ്ഞ അവന്റെ മാതാപിതാക്കൾ അത്യധികം ആഹ്ലാദിച്ചു. അങ്ങനെ അലസനെ ഭാഗ്യം രക്ഷിച്ചു.
0: വളരെ നന്നായിട്ട് പറഞ്ഞു. ഇത്ര ഓർത്തു വെച്ച് കൃത്യമായിട്ട് പറഞ്ഞു. ഇതാരാ പഠിപ്പിച്ചത്?
1: ഇത് ഞാൻ കേട്ടു പഠിച്ചതാണ്. അഞ്ജിത ടീച്ചർ തന്നെയാണ് എന്റെ കഥകളൊക്കെ ഓരോ വർഷവും സെലക്ട് ചെയ്യാറ്. ഇപ്പൊ ടീച്ചർ രണ്ട് കഥയൊക്കെ അയച്ചു തന്നിട്ട് എനിക്ക് ഇഷ്ടമുള്ളത് എടുക്കാൻ പറയും. അങ്ങനെ ഇത് ഞാൻ എന്റെ സ്വന്തം ഇഷ്ടത്തിന് ടീച്ചർ അയച്ചു തന്നതിൽ നിന്ന് സെലക്ട് ചെയ്ത കഥയാണ്.
0: കഥകൾ കേൾക്കാറുണ്ടെന്ന് പറഞ്ഞല്ലോ ഒരുപാട്. നോവലുകൾ കേൾക്കാറുണ്ടോ?
1: ആ ഉണ്ട്.
0: അതിൽ ഏറ്റവും ഇഷ്ടം ഏത് എഴുത്തുകാരന്റെ നോവലാണ്?
1: ബഷീർ, തകഴി, MD വാസുദേവൻ നായർ. ഇപ്പൊ പാത്തുമ്മയുടെ ആടാണെങ്കിലും ഭൂമിയുടെ അവകാശികൾ ആണെങ്കിലും നല്ല നോവലുകളാണ്. അതൊക്കെ ഇഷ്ടമാണ് ഒരുപാട്.
0: സ്കൂള് കഴിഞ്ഞിട്ട് ഫസ്റ്റ് ഇയർ ഇപ്പൊ BA ഹിസ്റ്ററി സെലക്ട് ചെയ്തു. ഹിസ്റ്ററി ആ ഒരു സബ്ജക്ട് തന്നെ സെലക്ട് ചെയ്യാൻ പ്രത്യേകിച്ച് എന്തെങ്കിലും കാരണമുണ്ടോ?
1: അത് ഇഷ്ടമുള്ളത് കൊണ്ടാണ്. കാരണം എനിക്ക് പണ്ട് മുതലേ സോഷ്യൽ സയൻസിനോട് ഒരു പ്രത്യേക ഇഷ്ടമുണ്ട്. അപ്പോ അതുകൊണ്ട് ഹിസ്റ്ററി സെലക്ട് ചെയ്യാം, അങ്ങനെ സെലക്ട് ചെയ്തത്.
0: നമുക്കറിയാം ചരിത്രത്തിൽ ഒരുപാട് വർഷങ്ങൾ കുറെ പഠിക്കാനുണ്ടാവും. അതൊക്കെ എങ്ങനെയാ കണക്ട് ചെയ്ത് പഠിക്കാം?
1: അത് ഓർത്ത് വെച്ചിരിക്കും. ഓരോ ടോപ്പിക് പഠിക്കുമ്പോ അതിനനുസരിച്ച് ഇങ്ങനെ പഠിക്കുന്നതാണ്. പിന്നെ എല്ലാം ഒരു കഥ പോലെ ഇങ്ങനെ കഥ പറയാനും കേൾക്കാനും ഒക്കെ ഇഷ്ടമുള്ളത് കൊണ്ട് പഠിക്കാനും ആ ഒരു രീതിയിൽ കണക്ട് ചെയ്ത് പഠിക്കാൻ പറ്റാറുണ്ട്.
0: കോഴ്സ് ഒക്കെ കഴിഞ്ഞിട്ട് അടുത്ത ഇത് ഏതിലേക്ക് പോകാനാണ് താല്പര്യം? ഒരു ഫ്യൂച്ചർ ഏതൊരു മേഖലയാണ് തിരഞ്ഞെടുക്കാൻ താല്പര്യമുള്ളത്?
1: ഫ്യൂച്ചർ ഈ ഹിസ്റ്ററി റിലേറ്റ് ചെയ്തിട്ട് തന്നെയാണ്. ടീച്ചർ ആവാൻ ഇഷ്ടമുണ്ട്. ഹൈസ്കൂൾ അങ്ങനെ ഹിസ്റ്ററി എടുത്തിട്ടുണ്ട് എന്ന് കേൾക്കുമ്പോ എല്ലാരും സിവിൽ സർവീസ് എഴുതണം അങ്ങനെയൊക്കെ പറയും. അപ്പൊ അതും എനിക്കൊരു ഇഷ്ടമുള്ള കാര്യമാണ്.
0: തുടക്കത്തിൽ തന്നെ പറഞ്ഞു ചെസ് ഭയങ്കര ഇഷ്ടമാണെന്ന് പറഞ്ഞു. ചെസ്സിലേക്ക് എങ്ങനെയാണ് വരുന്നത്?
1: ഞാൻ ആദ്യം ചെസ് പഠിച്ചു തുടങ്ങുന്നത് 9-ാം ക്ലാസ്സിൽ പഠിക്കുമ്പോ ബിബിൻ സാറ്, പ്രദീപ് സാർ എന്ന് പറഞ്ഞിട്ട് രണ്ട് സാറുമാര് ഞങ്ങളുടെ ഹോസ്റ്റലിൽ വന്നിട്ട് ക്ലാസ് എടുക്കുമായിരുന്നു. എല്ലാ ആഴ്ചയിലും വ്യാഴാഴ്ച ദിവസങ്ങളിൽ ഒരു 5 മണി തൊട്ട് 7 മണി വരെ. അപ്പോ എനിക്ക് തുടങ്ങിയൊരു ഇഷ്ടമാണ്. പിന്നെ അത് കുറച്ചു നാൾ കഴിഞ്ഞപ്പോ ചില പ്രത്യേക സാഹചര്യത്തിൽ അത് കണ്ടിന്യൂ ചെയ്ത് പോകാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ബോർഡ് വാങ്ങിയെങ്കിലും പ്രാക്ടീസ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് കളിക്കാൻ അങ്ങനെ പറ്റിയിട്ടില്ലായിരുന്നു. ശരിക്കും ഇപ്പൊ ചെസ് പഠിച്ചു തുടങ്ങിയത് 2025 മുതലാണ്. ആയിഷ, റാനിഷ് എന്നൊക്കെ പറഞ്ഞിട്ട് രണ്ട് ഫ്രണ്ട്സ് ഉണ്ട്. അവര് എന്റെ ജൂനിയേഴ്സ് ആണ്, പക്ഷെ ചെസ്സിൽ അവര് സീനിയേഴ്സ് ആണ്. അപ്പൊ അവരുടെ കളികൾ കണ്ടും പിന്നെ അവരുടെ ചെസ്സിലെ അനുഭവങ്ങളും ഒക്കെ കേൾക്കുമ്പോഴാണ്. പിന്നെ സിജോ എന്ന് പറയുന്ന ചേട്ടനുണ്ട്. ചേട്ടൻ ഞങ്ങളുടെ സീനിയർ ആയിട്ട് ബ്ലൈൻഡ് സ്കൂളിൽ പഠിച്ച ആളാണ്. പിന്നെ ആൽബിൻ എന്ന് പറഞ്ഞ ചേട്ടൻ. പിന്നെ ഈ സാറുമാര് ബിബിൻ സാറ്, പ്രദീപ് സാറ്, ബിനോയ് സാറ്, ഇവരൊക്കെ എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും പറഞ്ഞു തരും.
0: ഫോണിൽ ചെസ് കളിക്കാറുണ്ടോ?
1: ആ കളിക്കും. ഫോണിൽ അതിന്റെ ആപ്പ് ഉണ്ട്.
0: പ്രാക്ടീസ് ചെയ്യല്ലേ?
1: ആ അങ്ങനെ പ്രാക്ടീസ് ചെയ്യും. ഇത്തവണത്തെ സെലക്ഷൻ ടൂർണമെന്റിൽ സെലക്ഷൻ കിട്ടി. അതിൽ 47 പേര് പങ്കെടുത്ത ജൂനിയർ ടൂർണമെന്റിൽ 10-ാം സ്ഥാനത്തിൽ എത്താൻ പറ്റി.
0: ആഹാ, അതൊരു വലിയ കാര്യമല്ലേ. കൺഗ്രാജുലേഷൻസ്.
1: താങ്ക് യു.
0: അപ്പൊ ഇനിയും കൂടുതൽ പ്രാക്ടീസ് ചെയ്ത് അടുത്ത ലെവലിലേക്ക് എത്തണം അല്ലേ?
1: ആ അതെ.
0: ചെസ് ബോർഡ് സാധാരണ ഇതിൽ നിന്ന് വ്യത്യാസമല്ലേ?
1: വലിയ വ്യത്യാസമില്ല. ആകെ നമുക്ക് ബ്ലൈൻഡ് ചെസ്സിനുള്ള വ്യത്യാസം എന്ന് പറഞ്ഞാൽ പീസസ് ഉറപ്പിച്ചു വെക്കാനുള്ള ഫെസിലിറ്റീസ് ഉണ്ട്. പിന്നെ ബ്ലാക്കും വൈറ്റും തിരിച്ചറിയാനുള്ള സൗകര്യമുണ്ട്. അത്രേ വ്യത്യാസമേ ഉള്ളൂ. നമുക്ക് സാധാരണ ആൾക്കാരുമായിട്ട് നമ്മുടെ ബോഡി തന്നെ കളിക്കാൻ പറ്റും.
0: കോമൺ ആയിട്ടും ഉള്ള ടൂർണമെന്റ്സ് ഉണ്ടെന്ന് തോന്നുന്നു.
1: ആ ഉണ്ട്. അതിലും പങ്കെടുക്കാം.
0: അപ്പൊ ചെസ്സിന്റെ ക്ലാസ്സുകൾ ഇങ്ങനെ സജീവമായിട്ട് തുടരുന്നുണ്ടോ?
1: ആ ഉണ്ട്.
0: അതെങ്ങനെ, വീക്ക്ലി ആണോ?
1: ക്ലാസ് ആയിട്ട് ഇപ്പൊ ഇല്ല. ഇപ്പൊ ഞങ്ങൾ പ്രാക്ടീസ് ആണ്. പിന്നെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഇവരോടൊക്കെ ചോദിക്കും, അവര് പറഞ്ഞു തരും. അങ്ങനെ
0: എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ് വേറെ എന്തൊക്കെയാണ്?
1: ന്യൂസ് വായിക്കാൻ ഇഷ്ടമാണ്. വായിച്ചിട്ടുണ്ട് ഞാൻ. ഓൺലൈൻ ആയിട്ട് ഓരോ ദിവസത്തെ ന്യൂസ് ഇങ്ങനെ എടുത്തിട്ട് അത് ഫോണിൽ റെക്കോർഡ് ചെയ്തിട്ട് പറയുന്നവർക്ക് അയച്ചു കൊടുക്കാറുണ്ടായിരുന്നു. അത് അമ്മയാണ് ചെയ്തു തരാറ്.
0: വളരെ മികച്ചൊരു വിജയമാണല്ലോ പ്ലസ് ടുവിൽ കിട്ടിയത്.
1: അതെ.
0: നമുക്കറിയാം പല സബ്ജക്റ്റുകളും ഉണ്ടല്ലോ, അപ്പൊ അതിനെല്ലാം സജീവമായിട്ട് കൂടെ ഉണ്ടായിരുന്ന ആളാരാണ്? അമ്മയാണോ?
1: അമ്മ, പപ്പ, പിന്നെ എന്റെ ടീച്ചേഴ്സ്, ഫ്രണ്ട്സ്, ഒരുപാട് പേര് എന്നെ സഹായിച്ചിട്ടുണ്ട്. ഞാൻ LKG UKG മുതൽ പഠിക്കുന്ന ഒരുപാട് പേര്, പിന്നെ വീട്ടിന്റെ അടുത്ത് എന്റെ പപ്പയുടെ ചേട്ടന്റെ മക്കള്, ആ ചേച്ചിമാര്,
0: A+ ഉണ്ടായിരുന്നല്ലേ?
1: ആ ഉണ്ടായിരുന്നു.
0: ഏറ്റവും ഇഷ്ടമുള്ള സബ്ജക്ട് ഏതായിരുന്നു പ്ലസ് ടുവിന് പഠിക്കുമ്പോൾ?
1: ഇഷ്ടപ്പെട്ടത് ഹിസ്റ്ററി തന്നെയാണ്.
0: ഹിസ്റ്ററി തന്നെയാണ്. തിരിച്ച് വീണ്ടും അതുകൊണ്ട് തന്നെയാണ് ഹിസ്റ്ററിയിലേക്ക്.
1: ആ അതെ അതെ.
0: ഇപ്പൊ പുതിയ കോളേജൊക്കെ ഇഷ്ടമായോ?
1: ആ ഇഷ്ടമായി. ഒരാഴ്ചയെ പോയിട്ടുണ്ടായിരുന്നുള്ളൂ. ഇഷ്ടമായി. നല്ല ടീച്ചേഴ്സിനെ കിട്ടി. ഷൈമ ടീച്ചർ, അതേപോലെ ലക്ഷ്മി ടീച്ചർ, ഇവരൊക്കെ നല്ല സപ്പോർട്ടാണ്. പിന്നെ എന്റെ കൂടെ തന്നെ പ്ലസ് ടുവിൽ പഠിച്ചൊരു ഫ്രണ്ടുണ്ട്, കൃഷ്ണവേണി എന്ന് പറഞ്ഞിട്ടൊരു കുട്ടി. അവക്കും ക്ലാസ്സിൽ ഫുൾ A+ ഉണ്ടായിരുന്നു.
0: അപ്പൊ എന്താണെങ്കിലും ഇനിയും മുന്നോട്ട് നന്നായിട്ട് പോവാൻ സാധിക്കട്ടെ. മികച്ച രീതിയിൽ പഠിച്ച് നല്ല ജോലിയൊക്കെ കിട്ടി വീണ്ടും നമ്മുടെ സ്റ്റുഡിയോയിൽ എത്താൻ സാധിക്കട്ടെ എന്ന് എല്ലാം ആശംസിക്കുകയാണ്. താങ്ക് യു സോ മച്ച്.
2: വിദ്യാർത്ഥിനിയായ അർച്ചന ജോണുമായി സെബിൽജികൾ നടത്തിയ അഭിമുഖമാണ് ഇതുവരെ കേട്ടത്. നിർവഹണ സഹായം ശോഭ ബിറ്റി.

0: ശനിയാഴ്ച റെഫ്രിജറേറ്ററുകൾക്ക് കിട്ടലൻ ഓഫറുകളുമായി പിട്ടാപ്പിളിൽ സാറ്റർഡേ സർപ്രൈസ് സെയിൽ.
1: ദിവസവും വെറും 30 രൂപ തവണ വ്യവസ്ഥയിൽ പുതിയൊരു ഫ്രിഡ്ജ് സ്വന്തമാക്കാം. കൂടാതെ പഴയ ഫ്രിഡ്ജുകൾക്ക് 5000 രൂപ വരെ എക്സ്ചേഞ്ച് ആനുകൂല്യവും.
0: എല്ലാ റെഫ്രിജറേറ്റർ പർച്ചേസിനൊപ്പം 2000 രൂപ വില വരുന്ന ബട്ടർഫ്ലൈ ഇൻഡക്ഷൻ ബേസ് പ്രഷർ കുക്കർ സൗജന്യമായും നേടാം.
1: പിട്ടാപ്പിളിൽ ഏജൻസീസ്.
2: പി എം ജയ് അബ് ഗരീബോ കെ ജയ് ബൻ ഗയി ഹൈ.

ആയുഷ്മാൻ ഭാരത് പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന പ്രകാരം 500,000 രൂപ വരെ മൂല്യമുള്ള സൌജന്യ ചികിത്സയ്ക്ക് 60 കോടി ആളുകൾ അർഹരായിട്ടുണ്ട്. ഇതുവരെ 12 കോടിയിലധികം സൌജന്യ ചികിത്സകൾ നൽകി കഴിഞ്ഞു. ഇതിലൂടെ പാവപ്പെട്ട കുടുംബങ്ങൾക്ക് ചികിത്സാ ചെലവിൽ 2,00,000 കോടി രൂപയുടെ ലാഭമുണ്ടായി. ഇന്ന് തന്നെ

0: ആയുഷ്മാൻ ആപ്പ് ഡൌൺലോഡ് ചെയ്ത് ആയുഷ്മാൻ കാർഡ് തയ്യാറാക്കൂ. കൂടുതൽ വിവരങ്ങൾക്ക് 1455 എന്ന നമ്പറിൽ വിളിക്കുക.
1: ആകാശവാണി
2: തമിഴ്ച്ചൊൽ മാളൈ.
3: வணக்கம் நேர்களே, இது தமிழ்ச்சொல் மாலை.

നിങ്ങൾക്കൊരു അറിയിപ്പ്. ആകാശവാണി തിരുവനന്തപുരം നിലയത്തിലിരുന്ന് ഒലിപരപ്പാകും തമിഴ്ച്ചൊൽ മാലെ നിഗഴ്ചിയെ കുറിച്ച കരുത്തുക്കൾ വരവേർക്കപ്പെടുകിന്റെ. ഉങ്ങൾ കരുത്തുക്കളെ കടിതങ്ങൾ മൂലമാകവോ ആകാശവാണിയൻ എഴുത്തുപെട്ടി എന്ന നിഗഴ്ചി മൂലമാകവോ ഇമെയിൽ മൂലമാകവോ അനുപ്പലാം. കടിതങ്ങൾ അനുപ്പവന്റെ മുഖവരി തമിഴ്ച്ചൊൽ മാലെ, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ ആകാശവാണി തിരുവനന്തപുരം. അല്ലത് എഴുത്തുപെട്ടി, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ ആകാശവാണി തിരുവനന്തപുരം. മറ്റും ഇമെയിൽ അനുപ്പവന്റെ മുഖവരി airtvmpm@gmail.com. ഇമെയിൽ മുഖവരി ഒരു മുറ airtvmpm@gmail.com.

0: ലക്ഷത്തിന്റെ ലോട്ടറി എനിക്കോ?
1: വ്യാജ ഓഫറുകളെ സൂക്ഷിക്കൂ.
2: RBI പറയുന്നു,
3: അറിവ് നേടു, ജാഗ്രത പുലർത്തു.
4: ഭിന്നശേഷിയുള്ളവർക്കായി കേന്ദ്ര സർക്കാർ ഏർപ്പെടുത്തിയ ഏകീകൃത തിരിച്ചറിയൽ കാർഡാണ് UDID. രാജ്യത്തെവിടെയും ഈ കാർഡ് ആധികാരിക രേഖയായി ഉപയോഗിക്കാം. സർക്കാർ ജോലികളിലെ സംവരണം, ട്രെയിൻ ബസ് യാത്രകളിലെ ഇളവുകൾ, സ്കോളർഷിപ്പുകൾ, ചികിത്സാ സഹായം എന്നിവയ്ക്ക് ഇനി ഓരോ തവണയും സർട്ടിഫിക്കറ്റുകൾ കൊണ്ടു നടക്കേണ്ടതില്ല. അതിനായി ഇന്ന് തന്നെ www.swavalamban.gov.in എന്ന പോർട്ടൽ വഴി അപേക്ഷിക്കൂ. നിങ്ങളുടെ അവകാശങ്ങൾ വിരൽത്തുമ്പിൽ ഉറപ്പാക്കൂ.

ശബ്ദഗാംഭീര്യം കൊണ്ടും ആലാപന ഭാവമധുരിമ കൊണ്ടും ജനഹൃദയങ്ങളെ കീഴടക്കിയ വാഗ്ഗേയകാരനാണ് യശശരീരനായ പുതുക്കോട് കൃഷ്ണമൂർത്തി. ആലാപനത്തിൽ ഗുരുവായ രാമഭാഗവതരുടെ രീതി പിന്തുടർന്ന അദ്ദേഹം പുതുക്കോട് ക്ഷേത്രാങ്കണത്തിൽ ശ്ലോകങ്ങൾ ആലപിച്ച് സംഗീത സാധകം ചെയ്തിരുന്നതായി പറയപ്പെടുന്നു. 19 വയസ്സിൽ ഡൽഹിയിലെത്തിയ കൃഷ്ണമൂർത്തി ഹിന്ദുസ്ഥാനി സംഗീതത്തിലും പ്രാവീണ്യം നേടി. ആകാശവാണിക്കു വേണ്ടി നിരവധി സംഗീത ശില്പങ്ങൾ തയ്യാറാക്കി. ധാരാളം സംഗീത കൃതികൾ രചിച്ച് സ്വയം ചിട്ടപ്പെടുത്തി ആലപിച്ചിരുന്ന വാഗ്ഗേയകാരനും കൂടിയാണ് പുതുക്കോട് കൃഷ്ണമൂർത്തി. 200 സംഗീത കൃതികളുടെ രചയിതാവാണ് അദ്ദേഹം. മലയാളം, സംസ്കൃതം, തമിഴ്, ഹിന്ദി എന്നീ ഭാഷകളിൽ രചനകൾ നടത്തിയിട്ടുണ്ട്. മലയാളത്തിൽ ഇന്ന് ലഭ്യമായ കൃതികളിൽ ഏറിയ പങ്കും രചന നിർവഹിച്ച ശേഷം വേറൊരു സംഗീതജ്ഞൻ സംഗീതം നൽകി ചിട്ടപ്പെടുത്തിയവയാണ്. അങ്ങനെ നോക്കുമ്പോൾ ഒരു വാഗ്ഗേയകാരൻ എന്ന നിലയ്ക്ക് മലയാള കൃതികൾ ഏറ്റവും കൂടുതൽ സംഭാവന ചെയ്ത ഒരു മഹാസംഗീതജ്ഞനെന്ന് പുതുക്കോട് കൃഷ്ണമൂർത്തിയെ ലോകം സ്മരിക്കും. പുതുക്കോട് കൃഷ്ണമൂർത്തിയുടെ ഏതാനും കൃതികൾ ഇന്നത്തെ ഗാനകൈരളിയിലൂടെ നമുക്ക് ആസ്വദിക്കാം.

പുതുക്കോട് കൃഷ്ണമൂർത്തി കൃതികളിൽ അവസാനമായി ശ്യാമളവർണനാം എന്നു തുടങ്ങുന്നു ബേഗടരാഗം മിശ്രചാപ്പ് താളം. പാടിയത് ചേർത്തല രംഗനാഥ ശർമ്മ.

0: പുതുക്കോട് കൃഷ്ണമൂർത്തിയുടെ കൃതികൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഗാനകൈരളിയുടെ ഇന്നത്തെ അധ്യായം ഇവിടെ പൂർണ്ണമാകുന്നു.
1: ഗാനകൈരളി സമാപിക്കുന്നു. ആഖ്യാനം എൻ ജെ ജോഷിലാൽ. നിർവഹണ സഹായം ആര്യലക്ഷ്മി ആർ. രചന നിർവഹണം മനീഷ് എം പി.

ഇനി നമുക്ക് യേശുദാസ്, ബോംബെ ജയശ്രീ എന്നിവരും സംഘവും ആലപിച്ച ഒരു കീർത്തനം കേൾക്കാം. ഇത് കുടുംബസമേതം എന്ന ചിത്രത്തിലേതാണ്.

0: മൻ കി ബാത്ത്.
1: മനസ്സ് പറയുന്നത് ജനങ്ങൾ പറയുന്നത്
0: കേൾക്കാം. പോരാട്ടങ്ങളുടെ വിജയങ്ങളുടെ കഥകൾ
1: അറിയാം. അറിയപ്പെടാത്ത പൈതൃകങ്ങളെക്കുറിച്ച്
0: പങ്കുവയ്ക്കാം. ഭാരതത്തെക്കുറിച്ചുള്ള പുതുപ്രതീക്ഷകൾ.
1: രാജ്യം കാത്തിരിക്കുന്നു എല്ലാ മാസവും അവസാനത്തെ ഞായറാഴ്ചയ്ക്കായി.
0: മൻ കി ബാത്ത് ആകാശവാണിയുടെ എല്ലാ നിലയങ്ങളും പ്രക്ഷേപണം ചെയ്യുന്നു. കേൾക്കൂ ന്യൂസ് ഓൺ എയർ മൊബൈൽ ആപ്പിലൂടെയും.
1: തുടർന്ന് മലയാള പരിഭാഷ.
0: പരിഭാഷയുടെ പുനഃപ്രക്ഷേപണം രാത്രി 8 മണിക്ക്. മൻ കി ബാത്ത് നാളെ രാവിലെ 11 മണിക്ക്.
2: ആകാശവാണി. സമയം ഇപ്പോൾ 11:30 മിനിറ്റും 30 സെക്കൻഡുമായിട്ടുണ്ട്. നമുക്ക് ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം.

കേരള ഹൗസ് ഉടൻ വിൽപ്പനയ്ക്ക്. ഈ ചിത്രത്തിന് വേണ്ടി യേശുദാസും സുജാതയും പാടിയ ഗാനമാണിത്. ഗാനരചന ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം നൽകിയത് ഔസേപ്പച്ചൻ.

തട്ടുംപുറത്ത് അച്യുതൻ. ഈ ചിത്രത്തിനു വേണ്ടി അനിൽ പനച്ചൂരൻ രചിച്ച ഒരു ഗാനം ഇനി നമുക്ക് കേൾക്കാം. ദീപാങ്കുരനാണ് സംഗീതം നൽകിയത്. ഗായകർ വിനീത് ശ്രീനിവാസൻ, രാധിക നാരായണൻ.

ബിച്ചു തിരുമല ഗാനരചന നിർവഹിച്ച ഒരു ഗാനം വിഷ്ണു എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസും ചിത്രയും പാടിയ ഗാനം. സംഗീതം രവീന്ദ്രൻ.

പ്രിയ ശ്രോതാക്കളെ, 12-15 വരെ നമുക്ക് ചലച്ചിത്ര ഗാനങ്ങൾ തുടർന്ന് കേൾക്കാം. എം ബി ശ്രീനിവാസിന്റെ സംഗീതത്തിൽ യേശുദാസ് പാടിയ ഗാനമാണ്. ഗാനരചന വയലാർ രാമവർമ്മ. ചിത്രം ഇനിയൊരു ജന്മം തരൂ.

ഒരു ഗാനം കൂടി. പി ഭാസ്കരന്റെ ഗാനവരികൾ, എം എസ് ബാബുരാജിന്റെ സംഗീതം. എൽ ആർ ഈശ്വരി, എൽ ആർ അഞ്ജലി, മെഹബൂബ്, എം എസ് ബാബുരാജ് എന്നിവർ പാടിയ ഗാനം ചിത്രം സ്വന്തമാക്കി.

0: സുബൈദ എന്ന ചിത്രത്തിന് വേണ്ടി എൽ ആർ ഈശ്വരി, എൽ ആർ അഞ്ജലി, മെഹബൂബ്, എം എസ് ബാബുരാജ് എന്നിവർ പാടിയ ഗാനമാണ് കേട്ടത്. ഇന്ന് ഉച്ചയ്ക്ക് ഒരു മണിക്ക് രഞ്ജിനിയിൽ ശ്രോതാക്കൾ കത്തുകളിലൂടെ ആവശ്യപ്പെട്ട മലയാള ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. കൂടാതെ ഉച്ചതിരിഞ്ഞ് 2:30, 3:30, വൈകുന്നേരം 4:30 എന്നീ സമയങ്ങളിലും ചലച്ചിത്ര ഗാനങ്ങളാണ്. ആകാശവാണി ഏകതാര.
1: ലളിതഗാന പരിപാടി. പ്രിയ ശ്രോതാക്കളെ, ഇന്ന് ഏകതാരയിൽ കെ കെ ശാലിനി പാടിയ ലളിതഗാനങ്ങൾ കേൾക്കാം. ഈ രാഗവനികയിൽ ഇന്നലെ ചൊല്ലിയ ഇണക്കിളികൾ പിണങ്ങിയില്ല. ഗാനമെഴുതിയത് അഞ്ചൽ ദേവരാജൻ, സംഗീതം നൽകിയത് ബെൻ ഇ മോഹൻ.

അടുത്ത ഗാനം രാഗമൊരതുല സാഗരം അമൃത സാഗരം. പെരുമ്പുഴ ഗോപാലകൃഷ്ണപിള്ളയുടെ വരികൾ, സംഗീതം നൽകിയത് മുരളി സീതാരാം.

അവസാനമായി കറുകതൻ തിരുനെറുകയിൽ കളഭക്കുങ്കുമമായി. ഗാനമെഴുതിയത് എഴുമാവിൽ രവീന്ദ്രനാഥ്, സംഗീതം നൽകിയത് ആലപ്പി രംഗനാഥ്.

അഞ്ചൽ ദേവരാജൻ, പെരുമ്പുഴ ഗോപാലകൃഷ്ണപിള്ള, ഇഴുമാവിൽ രവീന്ദ്രനാഥ് എന്നിവരുടെ വരികൾക്ക് ബെൻ ഇ മോഹൻ, മുരളി സിതാര, ആലപ്പി രംഗനാഥ് എന്നിവർ സംഗീതം നൽകി. കെ കെ ശാലിനി പാടിയ ലളിതഗാനങ്ങളാണ് ഏകതാരയിലൂടെ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. ഏകതാര ലളിതഗാന പരിപാടി സമാപിച്ചു.

0: ഇനി 12:30 പ്രാദേശിക വാർത്തകൾ കേൾക്കാം.
1: ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് മഹേഷ് ദിവാകരൻ. പ്രധാന വാർത്തകൾ. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ട് കേന്ദ്ര സർക്കാർ CJP പ്രതിനിധികളുമായി ന്യൂഡൽഹി ഇന്ന് വീണ്ടും ചർച്ച നടത്തും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത്തിന്റെ 136-ാം പതിപ്പ് നാളെ രാവിലെ 11:00. വിഴിഞ്ഞം തുറമുഖത്ത് നിന്ന് കരമാർഗമുള്ള ചരക്ക് നീക്കത്തിന് കസ്റ്റംസ് അനുമതി. ആദ്യ കയറ്റുമതി കണ്ടെയ്നർ മുഖ്യമന്ത്രി അടുത്ത മാസം 18-ന് ഫ്ളാഗ് ഓഫ് ചെയ്യും. സിക്കിമിൽ തുരങ്കം തകർന്നുണ്ടായ അപകടത്തിൽ മരിച്ച കോട്ടയം സ്വദേശി അനീഷ് മോഹന്റെ മൃതദേഹം നാട്ടിലെത്തിച്ചു. സംസ്കാരം ഉച്ചയ്ക്ക് 2:00. സംസ്ഥാനത്ത് വടക്കൻ ജില്ലകളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യത. കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. ഇന്ത്യ സിംബാബ്വെ പുരുഷ T20 ക്രിക്കറ്റ് പരമ്പരയിലെ 2-ാം മത്സരം ഇന്ന് ഹരാരയിൽ. വാർത്തകൾ വിശദമായി. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചയിൽ കർശന നടപടിയുമായി കേന്ദ്ര സർക്കാർ. ദേശീയ ടെസ്റ്റിംഗ് ഏജൻസിയിലെ 47 ഉദ്യോഗസ്ഥരെ പിരിച്ചുവിട്ടു. കൂടുതൽ പേർക്കെതിരെ നിയമ നടപടികൾ സ്വീകരിക്കുമെന്നും സർക്കാർ അറിയിച്ചു. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ട് കേന്ദ്ര സർക്കാർ CJP പ്രതിനിധികളുമായി ന്യൂഡൽഹിയിൽ ഇന്ന് വീണ്ടും ചർച്ച നടത്തും. കേന്ദ്രമന്ത്രിമാരായ JP നദ്ദ, ജിതേന്ദ്ര സിംഗ് എന്നിവർ ഇന്നലെ CJPയുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു. സുരക്ഷാ കാരണങ്ങളാൽ ദേശീയ തലസ്ഥാനത്ത് ഇനിയൊരു അറിയിപ്പുണ്ടാകുന്നതുവരെ 18 മെട്രോ സ്റ്റേഷനുകൾ അടച്ചിടുന്നതായി ഡൽഹി മെട്രോ റെയിൽ കോർപ്പറേഷൻ. അതേസമയം രാജീവ് ചൌക്ക്, മാണ്ഡി ഹൌസ്, സെൻട്രൽ സെക്രട്ടേറിയറ്റ് എന്നീ സ്റ്റേഷനുകളിൽ മെട്രോ ലൈനുകൾ മാറിക്കയറാനുള്ള സൌകര്യം ലഭ്യമായിരിക്കുമെന്ന് DMRC അറിയിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയവിനിമയം നടത്തുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത്തിന്റെ 136-ാം പതിപ്പ് നാളെ രാവിലെ 11:00. ആകാശവാണിയുടെ എല്ലാ നിലയങ്ങളും ദൂരദർശനും പരിപാടി പ്രക്ഷേപണം ചെയ്യും. വിഴിഞ്ഞം തുറമുഖത്ത് നിന്ന് കരമാർഗമുള്ള ചരക്ക് നീക്കത്തിന് കസ്റ്റംസിന്റെ അനുമതി. ഇത് സംബന്ധിച്ച ഉത്തരവ് കസ്റ്റംസ് പുറത്തിറക്കി. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി തിരുവനന്തപുരം ജില്ലാ പ്രതിനിധി രജു കോലിയക്കോട്.
2: വിഴിഞ്ഞം ഇതുവരെ ട്രാൻസ്ഷിപ്മെന്റ് തുറമുഖം മാത്രമായിരുന്നെങ്കിൽ ഇനി കരവഴിയും ചരക്ക് നീക്കം സാധ്യമാകുന്ന തുറമുഖമാകും. അടുത്ത മാസം 18 മുതലാണ് വിഴിഞ്ഞത്ത് റോഡ് വഴി ചരക്ക് നീക്കം തുടങ്ങുക. ദേശീയപാത വഴി കണ്ടെയ്നറുകൾ കൊണ്ടുപോകുന്നതിന് ദേശീയപാത അതോറിറ്റിയും നേരത്തെ അനുമതി നൽകിയിരുന്നു. അടുത്ത മാസം 18-ന് ആദ്യ കയറ്റുമതി കണ്ടെയ്നർ മുഖ്യമന്ത്രി VD സതീശൻ ഫ്ളാഗ് ഓഫ് ചെയ്യും. സമ്പൂർണ്ണ കയറ്റുമതി ഇറക്കുമതി പ്രവർത്തനങ്ങൾക്ക് ഇതോടെ തുടക്കമാകും. നിലവിൽ വിഴിഞ്ഞത്തിറക്കുന്ന കണ്ടെയ്നറുകൾ കപ്പലുകളിൽ നിന്ന് കപ്പലുകളിലേക്ക് മാറ്റി മറ്റ് തുറമുഖങ്ങൾ എത്തിച്ചാണ് ചരക്ക് നീക്കം നടക്കുന്നത്.
1: സിക്കിമിൽ ജലവൈദ്യുത പദ്ധതിയുടെ ഭാഗമായി നിർമ്മിക്കുന്ന തുരങ്കം തകർന്നുണ്ടായ ദുരന്തത്തിൽ മരിച്ച ജിയോളജിസ്റ്റ് പാമ്പാടി സ്വദേശി അനീഷ് മോഹന്റെ മൃതദേഹം നാട്ടിലെത്തിച്ചു. രാവിലെ കൊച്ചി വിമാനത്താവളത്തിൽ നിന്ന് നോർക്ക ഏർപ്പെടുത്തിയ ആംബുലൻസിൽ റോഡ് മാർഗമാണ് മൃതദേഹം വീട്ടിലെത്തിച്ചത്. പൊതുദർശനത്തിന് ശേഷം ഉച്ചയ്ക്ക് 2:00 സംസ്കാരം. പമ്പ സാഹിത്യോത്സവത്തിന് പത്തനംതിട്ടയിലെ ചെങ്ങന്നൂരിൽ തുടക്കമായി. പരിപാടിയുടെ ഉദ്ഘാടനം മുഖ്യമന്ത്രി VD സതീശൻ നിർവഹിച്ചു. ദക്ഷിണേന്ത്യയിലെ പ്രമുഖ എഴുത്തുകാരെയും ചലച്ചിത്ര നാടക പ്രവർത്തകരെയും കലാകാരന്മാരെയും ഒരേ വേദിയിൽ ഒരുമിപ്പിക്കുന്ന സാഹിത്യോത്സവം ഈ മാസം 27-ന് സമാപിക്കും. ഖാദി വസ്ത്രങ്ങളുടെ വിൽപ്പന പ്രോത്സാഹിപ്പിക്കുന്നതിനും മേഖലയിലെ തൊഴിലാളികളുടെ ക്ഷേമത്തിനും കൂടുതൽ പദ്ധതികൾ ആസൂത്രണം ചെയ്യുമെന്ന് തൊഴിൽ മന്ത്രി ബിന്ദു കൃഷ്ണ. കൊല്ലം കരുനാഗപ്പള്ളിയിൽ ഓണം ഖാദിമേളയുടെ ജില്ലാതല ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു മന്ത്രി. സർക്കാർ സ്ഥാപനങ്ങളിൽ ഉൽപ്പന്നങ്ങളുടെ പ്രചാരം വർദ്ധിപ്പിക്കുന്നതിനുള്ള പദ്ധതികൾ പരിഗണനയിലാണെന്നും മന്ത്രി പറഞ്ഞു. കേരള ഖാദി ഗ്രാമ വ്യവസായ ബോർഡിന്റെ ഖാദി ഓണം മേളയുടെ കണ്ണൂർ ജില്ലാതല ഉദ്ഘാടനം മന്ത്രി സണ്ണി ജോസഫ് നിർവഹിച്ചു. അടുത്ത മാസം 25 വരെ നീളുന്ന മേളയിൽ ഖാദി ഉൽപ്പന്നങ്ങൾക്ക് 30% റിബേറ്റും സർക്കാർ, അർദ്ധസർക്കാർ, ബാങ്ക് ജീവനക്കാർക്ക് 1,00,000 രൂപ വരെ ക്രെഡിറ്റ് സൌകര്യവും നൽകുന്നുണ്ട്. സംസ്ഥാനത്ത് വടക്കൻ ജില്ലകളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇന്ന് കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. നാളെ കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയാണ്. തിരുവനന്തപുരം പേപ്പാറ അണക്കെട്ടിന്റെ ഷട്ടറുകൾ തുറക്കുന്നതിനാൽ ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന് തിരുവനന്തപുരം ജില്ലാ കളക്ടർ. പേപ്പാറയിൽ നിന്ന് അരുവിക്കരയിലേക്ക് വെള്ളം എത്തിക്കുന്നതിനായാണ് ഷട്ടർ തുറക്കുമെന്ന് അറിയിച്ചത്. അറ്റകുറ്റപ്പണികൾ നടന്നുകൊണ്ടിരിക്കുന്നതിനാൽ പതിവ് വൈദ്യുതി ഉൽപ്പാദനത്തിലൂടെ പേപ്പാറയിൽ നിന്ന് അരുവിക്കരയിലേക്ക് വെള്ളം എത്തിക്കാൻ സാധിക്കാത്ത സാഹചര്യത്തിലാണ് നടപടി. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് അണ്ടർസ്കോർ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR ന്യൂസ് അണ്ടർസ്കോർ TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
1: ആകാശവാണി തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം അവതരിപ്പിക്കുന്ന പ്രത്യേക പരിപാടിയായ നല്ല വാർത്ത എല്ലാ ശനിയാഴ്ചയും വൈകുന്നേരം 6:40 പ്രക്ഷേപണം ചെയ്യുന്നതാണ്. ഇന്ന് 6:30 പ്രാദേശിക വാർത്തകൾക്ക് ശേഷം നല്ല വാർത്ത കേൾക്കാവുന്നതാണ്. ഇന്ത്യ സിംബാബ്വെ പുരുഷ T20 ക്രിക്കറ്റ് പരമ്പരയിലെ രണ്ടാം മത്സരം ഇന്ന് വൈകുന്നേരം 4:30 സിംബാബ്വെയിലെ ഹരാരയിലാണ് മത്സരം. പരമ്പരയിലെ മൂന്നാം മത്സരം നാളെ നടക്കും. ഗ്ലാസ്ഗോ കോമൺവെൽത്ത് ഗെയിംസിൽ ഇന്ത്യയ്ക്ക് ആദ്യ മെഡൽ. പുരുഷന്മാരുടെ ഹെവി വെയ്റ്റ് പാരാ പവർ ലിഫ്റ്റിംഗ് ഫൈനലിൽ ചണ്ടു കുമാർ വെങ്കല മെഡൽ കരസ്ഥമാക്കി. മെഡൽ നേട്ടത്തിൽ ചന്ദു കുമാറിനെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അഭിനന്ദിച്ചു. കഠിനാധ്വാനത്തിന്റെയും നിശ്ചയദാർഢ്യത്തിന്റെയും ഫലമാണിതെന്നും നേട്ടം രാജ്യത്തിനാകെ പ്രചോദനമാണെന്നും പ്രധാനമന്ത്രി സമൂഹമാധ്യമത്തിൽ പറഞ്ഞു. പാലക്കാട് നഗരത്തിലെ പ്രധാന സ്ഥലങ്ങളെ ബന്ധിപ്പിച്ചുകൊണ്ടുള്ള KSRTC സിറ്റി ബസ് സർവീസിന് തുടക്കമായി. വിശദാംശങ്ങളുമായി ആകാശവാണി പാലക്കാട് ജില്ലാ പ്രതിനിധി ഫൈസൽ അലിമുത്ത്.
4: KSRTCയുടെ പ്രിയദർശിനി പദ്ധതിയിൽ ഉൾപ്പെടുത്തി വനിതകൾക്ക് സൌജന്യ യാത്ര ഉറപ്പാക്കിയാണ് സിറ്റി ബസ് സർവീസ് ആരംഭിച്ചിരിക്കുന്നത്. പാലക്കാട് മെഡിക്കൽ കോളേജ് കേന്ദ്രീകരിച്ച് സർവീസ് നടത്തുന്ന ബസ് രോഗികൾക്കും ഏറെ ആശ്വാസകരമാണ്. നഗരത്തിലെ എല്ലാ ബസ് സ്റ്റാൻഡുകളിലും സിവിൽ സ്റ്റേഷൻ, ജില്ലാ ആശുപത്രി, രാജീവ് ഗാന്ധി സഹകരണ ആശുപത്രി, ബിഗ് ബസാർ സ്കൂൾ എന്നിവിടങ്ങളിലെല്ലാം സിറ്റി ബസ് സർവീസ് നടത്തും. പരീക്ഷണാടിസ്ഥാനത്തിൽ ഓടിത്തുടങ്ങിയ സിറ്റി ബസിന്റെ സ്ഥിരം റൂട്ടും സമയക്രമവും വരും ദിവസങ്ങളിൽ നിശ്ചയിക്കും.
1: സ്വർണവില കൂടി. പവന് 440 രൂപ വർദ്ധിച്ച് 1,06,280 രൂപയും ഗ്രാമിന് 13,285 രൂപയുമാണ് ഇന്നത്തെ വില. 27-ാമത് കാർഗിൽ വിജയ് ദിവസിന്റെ ആഘോഷങ്ങൾക്ക് ഇന്ന് ജമ്മുകശ്മീരിൽ തുടക്കമാകും. നാളെ കാർഗിൽ യുദ്ധസ്മാരകത്തിൽ നടക്കുന്ന ചടങ്ങിൽ രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് മുഖ്യാതിഥിയാകും. രാജ്യത്തിന്റെ ധീര രക്തസാക്ഷികൾക്ക് അദ്ദേഹം ശ്രദ്ധാഞ്ജലി അർപ്പിക്കും. നാളെയാണ് കാർഗിൽ വിജയ് ദിവസ്. ശബരിമല സ്വർണ അപഹരണ കേസിൽ കുറ്റം ചെയ്തവർ ആരായാലും ശിക്ഷിക്കപ്പെടണം എന്നതാണ് സർക്കാരിന്റെ നിലപാടെന്ന് മന്ത്രി K.മുരളീധരൻ. കേസുമായി ബന്ധപ്പെട്ട് SIT കോടതിയിൽ നൽകിയ റിപ്പോർട്ട് സർക്കാർ നിരീക്ഷിച്ചു വരികയാണെന്നും അദ്ദേഹം കോട്ടയത്ത് മാധ്യമങ്ങളോട് പറഞ്ഞു. അന്തിമ കുറ്റപത്രം സമർപ്പിക്കുമ്പോൾ സർക്കാർ കോടതിയിൽ കൃത്യമായ നിലപാട് അറിയിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. വഖഫ് വിഷയത്തിൽ താൻ വർഗീയത പ്രചരിപ്പിക്കുന്നുവെന്ന് മുഖ്യമന്ത്രി VD സതീശന്റെ ആരോപണം അടിസ്ഥാനരഹിതമെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. താൻ മുഖ്യമന്ത്രിയായിരുന്നപ്പോൾ വഖഫ് വിഷയത്തിൽ സ്വീകരിച്ച അതേ നിലപാട് തന്നെയാണ് ഇപ്പോഴും പിന്തുടരുന്നതെന്ന് അദ്ദേഹം വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. വഖഫ് വിഷയത്തിലെ UDF നിലപാട് BJPയുടേതിന് സമാനമാണെന്നും പ്രതിപക്ഷ നേതാവ് ആരോപിച്ചു. കാസർഗോഡ് EVM കോഴ ആരോപണത്തിൽ കോൺഗ്രസ് നേതാവിനെതിരെ ഉള്ള പരാതി KPCCക്ക് ഇതുവരെ ലഭിച്ചിട്ടില്ലെന്ന് മന്ത്രിയും KPCC അധ്യക്ഷനുമായ സണ്ണി ജോസഫ്. പരാതി ലഭിച്ചാൽ ഉചിതമായ നടപടി സ്വീകരിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. കേരളത്തിലെ വൈദ്യുതി പ്രതിസന്ധി ഉടൻ മാറ്റാൻ കഴിയില്ലെന്നും ഇക്കാര്യത്തിൽ സർക്കാർ നടപടി സ്വീകരിച്ചു വരികയാണെന്നും ശ്രീ സണ്ണി ജോസഫ് വ്യക്തമാക്കി. മുൻ MLA മുസ്ലിം ലീഗ് സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗവുമായ TPM സാഹിർ അന്തരിച്ചു. 83 വയസ്സായിരുന്നു. കോഴിക്കോട് 2 മണ്ഡലങ്ങളിൽ നിന്നും നിയമസഭയെ പ്രതിനിധീകരിച്ചിട്ടുണ്ട്. MESN എഞ്ചിനീയറിംഗ് കോളേജ് ഡയറക്ടർ, കൊച്ചിൻ യൂണിവേഴ്സിറ്റി സിൻഡിക്കേറ്റ് അംഗം, MSS ജില്ലാ പ്രസിഡന്റ് എന്നീ പദവികളും അദ്ദേഹം വഹിച്ചിട്ടുണ്ട്. പാലക്കാട് മലമ്പുഴ ഉദ്യാനത്തിലെ റോപ്പ്വേയുടെ സുരക്ഷാ ക്രമീകരണങ്ങൾ പരിശോധിക്കാൻ ബാലാവകാശ കമ്മീഷൻ നിർദ്ദേശം നൽകി. സുരക്ഷ സംബന്ധിച്ച് കമ്മീഷന് പരാതി ലഭിച്ചതിനാണ് നടപടി. കഞ്ചിക്കോട് ഗവൺമെന്റ് HSS സ്കൂളിൽ കായിക അധ്യാപകൻ കുട്ടികളെ മർദ്ദിച്ചെന്ന പരാതിയിൽ ബാലാവകാശ കമ്മീഷൻ തെളിവെടുപ്പ് നടത്തി. സംഭവത്തിൽ ഉൾപ്പെട്ട വിദ്യാർത്ഥികളുമായി നേരിട്ട് സംസാരിച്ചതായും അധ്യാപകന് ഇക്കാര്യത്തിൽ വീഴ്ച സംഭവിച്ചിട്ടുണ്ടെന്നും കമ്മീഷൻ അംഗങ്ങൾ അറിയിച്ചു. വാർഷിക അറ്റകുറ്റപ്പണികൾക്കായി എറണാകുളം മട്ടാഞ്ചേരിയിലെ പരദേശി സിനഗോഗ് താൽക്കാലികമായി അടച്ചിടുന്നു. പ്രധാന വാർത്തകൾ വീണ്ടും. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ട് കേന്ദ്ര സർക്കാർ CJP പ്രതിനിധികളുമായി ന്യൂഡൽഹി ഇന്ന് വീണ്ടും ചർച്ച നടത്തും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത്തിന്റെ 136-ാം പതിപ്പ് നാളെ രാവിലെ 11:00. വിഴിഞ്ഞം തുറമുഖത്ത് നിന്ന് കരമാർഗമുള്ള ചരക്ക് നീക്കത്തിന് കസ്റ്റംസ് അനുമതി. ആദ്യ കയറ്റുമതി കണ്ടെയ്നർ മുഖ്യമന്ത്രി അടുത്ത മാസം 18-ന് ഫ്ളാഗ് ഓഫ് ചെയ്യും. സിക്കിമിൽ തുരങ്കം തകർന്നുണ്ടായ അപകടത്തിൽ മരിച്ച കോട്ടയം സ്വദേശി അനീഷ് മോഹന്റെ മൃതദേഹം നാട്ടിലെത്തിച്ചു. സംസ്കാരം ഉച്ചയ്ക്ക് 2:00. സംസ്ഥാനത്ത് വടക്കൻ ജില്ലകളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യത. കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് മഞ്ഞ് ജാഗ്രത. ഇന്ത്യ സിംബാബ്വെ പുരുഷ T20 ക്രിക്കറ്റ് പരമ്പരയിലെ രണ്ടാം മത്സരം ഇന്ന് ഹരാരയിൽ. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50.
0: ആകാശവാണി.
5: പേ വിഷബാധ പ്രതിരോധം അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ച് ഡോക്ടർ നീന മേരി ഡൊമിനിക് സംസാരിക്കുന്നു.
6: മൃഗങ്ങളിൽ നിന്നും മനുഷ്യരിലേക്ക്

ാക്കി മരണം സംഭവിക്കുന്ന എൻസഫലൈറ്റിസ് എന്ന രോഗാവസ്ഥ ഉണ്ടാക്കുന്നു. രോഗം ബാധിച്ച് മൃഗങ്ങളുടെ ഉമിനീരിൽ കണ്ടേക്കാവുന്ന വൈറസുകൾ മൃഗങ്ങളുടെ കടി കൊണ്ടോ മാന്തുകൊണ്ടോ ഉണ്ടായ മുറിവിൽ കൂടെ അഥവാ പോറലിൽ കൂടെ ശരീരപേശികൾക്കിടയിലെ സൂക്ഷ്മനാഡികളിൽ എത്തിപ്പെട്ട് കേന്ദ്ര നാഡീവ്യൂഹത്തിൽ കൂടെ സഞ്ചരിച്ച് തലച്ചോറിനെ ബാധിക്കുന്നു. വൈറസ് ബാധ ഉണ്ടായി രോഗലക്ഷണങ്ങൾ പ്രകടമാകുന്നതുവരെയുള്ള ഇടവേള, അതായത് ഇൻക്യുബേഷൻ പീരീഡ്, ദിവസങ്ങൾ മുതൽ മാസങ്ങൾ വരെ നീണ്ടു നിൽക്കാം. 30 മുതൽ 90 ദിവസമാണ് ശരാശരി. കടിക്കുന്ന മൃഗത്തിന്റെ ഉമിനീരിലുള്ള വൈറസിന്റെ അളവ്, കടിയേൽക്കുന്ന ശരീരഭാഗം, കടിയുടെ രൂക്ഷത എന്നിവയെ ആശ്രയിച്ച് മാറ്റമുണ്ടാകും. തലച്ചോറിനടുത്ത ഭാഗത്തെ കടിയാണ് ഏറെ അപകടകരം. രോഗം ബാധിച്ചു കഴിഞ്ഞാൽ 100% മരണനിരക്കുള്ള അസുഖമാണ് പേവിഷബാധ. മനുഷ്യരിൽ 3 ഘട്ടങ്ങളായി രോഗലക്ഷണങ്ങൾ കാണുന്നു. 1-ാം ഘട്ടം അഥവാ പ്രോഡ്രോമൽ ഘട്ടം, പനി, കടിയേറ്റ ഭാഗത്ത് ചൊറിച്ചിൽ, മരവിപ്പ്, തലവേദന എന്നിവയുണ്ടാകും. 2-ാം ഘട്ടം വിറയൽ, ശ്വാസതടസ്സം, ഉത്കണ്ഠ, പേടി, ഉറക്കമില്ലായ്മ, കാറ്റിനോടും വെള്ളത്തിനോടും വെളിച്ചത്തിനോടും പേടി എന്നിവ പ്രകടമാകും. 3-ാം ഘട്ടത്തിൽ ശ്വാസതടസ്സം, അവസാനം മരണം എന്നിവയിലേക്ക് എത്തുന്നു. മൃഗങ്ങളിൽ 2 രീതിയിൽ രോഗലക്ഷണങ്ങൾ കാണുന്നു. ഫ്യൂരിയസ് റാബീസ് അഥവാ ക്രുദ്ധരൂപം, ആക്രമണ പ്രവണത കൂടുന്നതിനെയാണ് ക്രുദ്ധരൂപം എന്ന് പറയുന്നത്. ഡംപ് റാബീസ് അഥവാ ശാന്തരൂപം, ഇരുണ്ട മൂലകളിലും കട്ടിലിനടിയിലും ഒതുങ്ങി കഴിയാൻ ഇഷ്ടപ്പെടുന്നതാണ് ഇവയുടെ ലക്ഷണം. രോഗമുള്ള മൃഗം ആയി സമ്പർക്കം വന്നാൽ എന്തു ചെയ്യണം? സമ്പർക്കത്തിന്റെ സ്വഭാവം അനുസരിച്ച് 3 കാറ്റഗറിയായി തിരിക്കാം. ചികിത്സയും ഓരോ കാറ്റഗറിക്ക് വ്യത്യാസമാണ്. കാറ്റഗറി 1, മൃഗങ്ങളെ തൊടുക, ഭക്ഷണം കൊടുക്കുക, മുറിവുകൾ ഇല്ലാത്ത തൊലിപ്പുറത്ത് മൃഗങ്ങൾ നക്കുക. ഇങ്ങനത്തെ കാറ്റഗറി 1 മുറിവുകൾക്ക് ചെയ്യേണ്ടത് സമ്പർക്കം വന്ന ഭാഗം നന്നായി കഴുകി വൃത്തിയാക്കുക. പൈപ്പിൽ നിന്നും വെള്ളം നേരിട്ട് പതിപ്പിച്ച് സോപ്പ് ഉപയോഗിച്ച് നന്നായി പതപ്പിച്ച് 15 മുതൽ 20 മിനിറ്റ് എങ്കിലും സമയമെടുത്ത് കഴുകണം. കാറ്റഗറി 2, തൊലിപ്പുറത്തുള്ള മാന്തൽ, രക്തം വരാത്ത ചെറിയ പോറലുകൾ. മുറിവേറ്റ ഭാഗം നന്നായി സോപ്പ് ഉപയോഗിച്ച് 15 മുതൽ 20 മിനിറ്റ് എങ്കിലും സമയമെടുത്ത് കഴുകുക. കൂടാതെ പ്രതിരോധ കുത്തിവെപ്പ്, അതായത് ഇൻട്രാഡെർമൽ റാബീസ് വാക്സിൻ എടുക്കുക. Day 0, 3, 7, 28 എന്നിങ്ങനെ 4 ദിവസങ്ങളിലായാണ് വാക്സിൻ എടുക്കേണ്ടത്. നിർദ്ദേശിക്കുന്ന ദിവസത്തിൽ തന്നെ വാക്സിൻ എടുക്കുകയും മുഴുവൻ ഡോസുകളും പൂർത്തിയാക്കേണ്ടതുമാണ്. കാറ്റഗറി 3, രക്തം പൊടിഞ്ഞ മുറിവുകൾ, മുറിവുള്ള തൊലിപ്പുറത്ത് നക്കുക, ചുണ്ടിലോ വായിലോ നാക്കിലോ കണ്ണിലോ നക്കുക, വന്യമൃഗങ്ങളിൽ നിന്ന് ഏൽക്കുന്ന മുറിവ് എന്നിവ കാറ്റഗറി 3 ഉൾപ്പെടുന്നു. മുറിവേറ്റ ഭാഗം നന്നായി കഴുകി വൃത്തിയാക്കുക. 15 മുതൽ 20 മിനിറ്റ് എങ്കിലും സോപ്പ് ഉപയോഗിച്ച് കഴുകി വൃത്തിയാക്കുക. ഇതിനോടൊപ്പം ഇൻട്രാഡെർമൽ റാബീസ് വാക്സിൻ എടുക്കുക. Day 0, 3, 7, 28 കൂടാതെ മുറിവിന് ചുറ്റുമായി ഇമ്യൂണോഗ്ലോബുലിൻ എടുക്കണം. മുറിവിന് ചുറ്റുമായി എടുക്കുന്ന ഇമ്യൂണോഗ്ലോബുലിൻ പെട്ടെന്ന് പ്രതിരോധം പ്രദാനം ചെയ്യുന്നു. IDRV അഥവാ ഇൻട്രാഡെർമൽ റാബീസ് വാക്സിൻ ശരീരത്തിൽ പ്രതിരോധ ആന്റിബോഡികൾ ഉണ്ടാക്കുന്ന കാലയളവിൽ ഇമ്യൂണോഗ്ലോബുലിൻ സുരക്ഷ ഉറപ്പാക്കും. മൃഗങ്ങളുമായി നിരന്തരം ഇടപെടുന്ന ആളാണെങ്കിൽ പേവിഷബാധ പ്രതിരോധിക്കാൻ മുൻകൂട്ടി വാക്സിൻ എടുക്കാം. ഇതിനെ പ്രീ എക്സ്പോഷർ പ്രൊഫൈലാക്സിസ് എന്ന് വിളിക്കുന്നു. 3 ദിവസങ്ങളിലായിട്ടാണ് ഈ വാക്സിൻ എടുക്കേണ്ടത്. Day 0, Day 7, Day 28 നിയന്ത്രണ മാർഗങ്ങൾ. മൃഗങ്ങളുടെ കടി ഏൽക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക. മൃഗങ്ങൾ ഉറങ്ങുമ്പോഴും ആഹാരം കഴിക്കുമ്പോഴും കുഞ്ഞുങ്ങളുടെ പരിചരണത്തിൽ ഏർപ്പെട്ടിരിക്കുമ്പോഴും അവരെ ശല്യപ്പെടുത്താതിരിക്കുക. അടുത്തു വരികയാണെങ്കിൽ ഓടരുത്. മൃഗങ്ങളോട് സൗമ്യമായും സഹാനുഭൂതിയോടും പെരുമാറുന്നതിന് കുട്ടികളെ ചെറുപ്പത്തിൽ തന്നെ ശീലിപ്പിക്കുക. വീട്ടിൽ വളർത്തുന്ന മൃഗങ്ങൾക്ക് പ്രതിരോധ കുത്തിവെപ്പ് എടുക്കുക. കടിയോ മാന്തോ കിട്ടിയാൽ ഉടൻ തന്നെ സോപ്പ് ഉപയോഗിച്ച് 15 മുതൽ 20 മിനിറ്റ് നേരം കഴുകുക. മഞ്ഞൾപ്പൊടി, ചുണ്ണാമ്പ് തുടങ്ങിയ പ്രയോഗങ്ങൾ മുറിവിൽ ഉപയോഗിക്കാതിരിക്കുക. ഉടൻ തന്നെ വൈദ്യസഹായം തേടുക. 100% മരണനിരക്കുള്ള ഒരു രോഗമാണെങ്കിലും പൂർണ്ണമായി തടയാവുന്ന ഒന്നാണ് റേബീസ്. മനുഷ്യരിൽ രോഗം പകരുന്നത് പ്രധാനമായും തെരുവുനായകളുടെ കടിയിലൂടെയാണ്. അതിനാൽ തെരുവുനായകളുടെ എണ്ണം നിയന്ത്രിക്കുക. കൂടാതെ നമ്മുടെ വീട്ടിൽ വളർത്തുന്ന മൃഗങ്ങളുടെ ആരോഗ്യം ഉറപ്പാക്കുക. പരിസര ശുചിത്വം നിലനിർത്തുക. തെരുവുനായകൾക്ക് ലഭിക്കുന്ന ഭക്ഷണത്തിന്റെ പ്രധാന ഉറവിടം വലിച്ചെറിയപ്പെടുന്ന ഭക്ഷ്യവസ്തുക്കളാണ്. തെരുവുനായകളുടെ കൂട്ടം കൂടുതലായാൽ കടികളുടെ എണ്ണം വർദ്ധിക്കും. റേബീസ് പകരാനുള്ള സാധ്യത കൂടും.
ഇത് തടയാൻ

0: ചുണ്ടുകളിലോ പറ്റിയാലോ മുറിവുകളിൽ നക്കിയാലോ രോഗബാധയുള്ള മൃഗത്തിൽ നിന്നും പേവിഷബാധ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. വളർത്തുമൃഗങ്ങൾ തെരുവ് മൃഗങ്ങളുമായി ഇടപഴകുന്നത് ഒഴിവാക്കണം. വളർത്തുമൃഗങ്ങൾ എടുത്ത് വളർത്തുന്നതിന് മുൻപ് അവയ്ക്ക് പ്രതിരോധ കുത്തിവെപ്പ് എടുക്കാൻ ശ്രദ്ധിക്കണം. തെരുവു നായ്ക്കളിൽ നിന്ന് മാത്രമല്ല വളർത്തുമൃഗങ്ങളിൽ നിന്നും പേവിഷബാധയുണ്ടാകാമെന്നും ഒരു മാസം പ്രായമായ നായ്ക്കുട്ടികളിൽ നിന്നും വരെ പേവിഷബാധ ഉണ്ടായി മരണം സംഭവിക്കുമെന്ന അറിവ് പകർന്നു നൽകുക. മൃഗങ്ങളെ പരിപാലിച്ച ശേഷം കൈകൾ സോപ്പ് ഉപയോഗിച്ച് വൃത്തിയായി കഴുകേണ്ടതാണെന്നും മാന്തലോ പോറലോ മുറിവോ ഉണ്ടായാൽ ഉടൻ തന്നെ പ്രഥമ ശുശ്രൂഷ എടുക്കണമെന്നും കുട്ടികളെ പറഞ്ഞ് മനസ്സിലാക്കുക. കുത്തിവെപ്പ് എടുക്കുമ്പോൾ ലഭിക്കുന്ന രേഖകളോ വാക്സിനേഷൻ കാർഡോ സൂക്ഷിച്ചു വെക്കേണ്ടതാണെന്നുള്ള വിവരം ഓർമ്മപ്പെടുത്തുക. പേവിഷബാധയ്ക്കെതിരെ തൊലിപ്പുറത്ത് എടുക്കുന്ന കുത്തിവെപ്പ് അതായത് ഇൻട്രാഡെർമൽ റാബീസ് വാക്സിനാണ് പ്രധാനമായും നൽകുന്നത്. പ്രഥമ ശുശ്രൂഷയ്ക്ക് ശേഷം എത്രയും വേഗം ആശുപത്രിയിലെത്തി ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം വാക്സിൻ എടുക്കണം. നിർദ്ദേശിക്കുന്ന ദിവസത്തിൽ തന്നെ വാക്സിൻ എടുക്കുകയും മുഴുവൻ ഡോസുകളും പൂർത്തിയാക്കുകയും ചെയ്യേണ്ടതാണ്. കടിയേറ്റ ദിവസത്തിന് പുറമെ 3/7/28 ദിവസങ്ങളിലാണ് ഈ കുത്തിവെപ്പ് ആവർത്തിക്കേണ്ടത്. തൊലിപ്പുറത്തെടുക്കുന്ന കുത്തിവെപ്പ് എല്ലാ സർക്കാർ സാമൂഹിക ആരോഗ്യ കേന്ദ്രങ്ങളിലും താലൂക്ക് ജനറൽ ജില്ലാ ആശുപത്രികളിലും മെഡിക്കൽ കോളേജുകളിലും സൗജന്യമായി ലഭ്യമാണ്. പട്ടി പൂച്ച പശു തുടങ്ങിയ വളർത്തുമൃഗങ്ങൾക്ക് മൃഗാശുപത്രിയുമായി ബന്ധപ്പെട്ട് കൃത്യമായ പ്രതിരോധ കുത്തിവെപ്പുകൾ എടുക്കേണ്ടതാണ്.
1: പേവിഷബാധ പ്രതിരോധം അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ച് ഡോക്ടർ നീന മേരി ഡൊമിനിക് സംസാരിക്കുകയായിരുന്നു ഇതുവരെ.
2: പ്രകാശധാര വീണ്ടും കേൾക്കാം നാളെ ഉച്ചയ്ക്ക് 12:40. നാളെ ഈ പരിപാടിയിൽ എന്താണ് നെഫ്രോട്ടിക് സിൻഡ്രോം? ഡോക്ടർ ജിഷ്ണു മോഹൻ സംസാരിക്കുന്നു.

0: ഇപ്പോൾ സമയം 12 മണി കഴിഞ്ഞ് 49 മിനിറ്റും 59 സെക്കൻഡും. ഇനി വാർത്തകൾ കേൾക്കാം.
1: ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ക്രിസ്റ്റി എബ്രഹാം. പ്രധാന വാർത്തകൾ. ചോദ്യപേപ്പർ ചോർച്ച വിഷയത്തിൽ കർശന നടപടികളുമായി കേന്ദ്ര സർക്കാർ. ശിക്ഷ ഉറപ്പാക്കുന്നതിനുള്ള നിയമനിർമ്മാണം അടുത്ത ആഴ്ച പാർലമെന്റിൽ അവതരിപ്പിച്ചേക്കും. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ച സംബന്ധിച്ച് കേന്ദ്ര സർക്കാരും CJP പ്രതിനിധികളുമായുള്ള 3ാം ഘട്ട ചർച്ച ഇന്ന് ന്യൂഡൽഹിയിൽ നടക്കും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത്തിന്റെ 136ാം പതിപ്പ് നാളെ. 27ാമത് കാർഗിൽ വിജയദിന ആഘോഷങ്ങൾക്ക് രാജ്യത്ത് തുടക്കം. രാജ്യത്തിനായി ജീവത്യാഗം ചെയ്ത വീരസൈനികർക്ക് നാളെ രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് ശ്രദ്ധാഞ്ജലി അർപ്പിക്കും. സിക്കിമിലെ തുരങ്കം തകർന്നുണ്ടായ അപകടത്തിൽ മരിച്ച കോട്ടയം സ്വദേശി അനീഷ് മോഹന് ജന്മനാടിന്റെ അന്ത്യാഞ്ജലി. സംസ്കാരം ഇന്ന് ഉച്ചയ്ക്ക്. കോമൺവെൽത്ത് ഗെയിംസിൽ ഇന്ത്യൻ ബോക്സിംഗ് സംഘത്തിന് മികച്ച തുടക്കം. ഇന്ത്യ സിംബാബ്വെ പുരുഷ 2020 ക്രിക്കറ്റ് പരമ്പരയിലെ 2ാം മത്സരം ഇന്ന്. വാർത്തകൾ വിശദമായി. ചോദ്യപേപ്പർ ചോർച്ചയിൽ ഉൾപ്പെട്ടവർക്ക് കർശന ശിക്ഷ ഉറപ്പാക്കാൻ പുതിയ നിയമം കൊണ്ടുവരാനുള്ള കേന്ദ്ര സർക്കാർ തീരുമാനം സംബന്ധിച്ച് പുറത്തുവിട്ട വീഡിയോയ്ക്ക് ലഭിച്ച മികച്ച പ്രതികരണങ്ങൾക്കും ക്രിയാത്മക നിർദ്ദേശങ്ങൾക്കും പ്രധാനമന്ത്രി നരേന്ദ്രമോദി നന്ദി അറിയിച്ചു. ചോദ്യപേപ്പർ ചോർച്ചയ്ക്കെതിരെ ശക്തമായ നടപടികൾ വ്യവസ്ഥ ചെയ്യുന്ന പുതിയ ബിൽ അടുത്തയാഴ്ച പാർലമെന്റിൽ അവതരിപ്പിക്കുമെന്ന് വീഡിയോ സന്ദേശത്തിൽ പ്രധാനമന്ത്രി പറഞ്ഞു.
2: थैंक यू फ्रेंड्स. मेरे जो वीडियो पोस्ट किया था उसको जिस प्रकार से आपने रिस्पॉन्ड किया, सकारात्मक सुझाव दिए, थैंक्स टू एवरीबडी. ये आपका प्यार बना रहेगा, हमारा नाता और अधिक सक्रियता से जुड़ता रहे.
1: തന്റെ ഇൻസ്റ്റാഗ്രാം അക്കൌണ്ടിലൂടെ പുറത്തുവിട്ട പുതിയ വീഡിയോ സന്ദേശത്തിൽ ജനങ്ങളുമായുള്ള ബന്ധം കൂടുതൽ ദൃഢം

0: തീരുമാനം. ചോദ്യപേപ്പർ ചോർച്ചയും മറ്റ് പരീക്ഷ സംബന്ധമായ കുറ്റകൃത്യങ്ങളും അന്വേഷിക്കുന്നതിനായി ഡൽഹി പോലീസ് പ്രത്യേക കർമ്മസേന രൂപീകരിച്ചു. 2024 പൊതുപരീക്ഷകളിലെ അന്യായമായ മാർഗ്ഗങ്ങൾ തടയൽ നിയമപ്രകാരമാണ് നടപടി. UPSSC, SSC, റെയിൽവേ റിക്രൂട്ട്മെന്റ് ബോർഡുകൾ, IBPS, നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി, കേന്ദ്ര സർക്കാരിന്റെയും മന്ത്രാലയങ്ങളോ വകുപ്പുകളോ ജീവനക്കാരെ നിയമിക്കുന്നതിനുള്ള അനുബന്ധ ഓഫീസുകൾ എന്നിവ ഇതിൽ ഉൾപ്പെടുന്നു. സുരക്ഷാ കാരണങ്ങളാൽ ദേശീയ തലസ്ഥാന ഡൽഹി പോലീസ് പ്രത്യേക കർമ്മസേന രൂപീകരിച്ചു. 2024 പൊതുപരീക്ഷകളിലെ അന്വേഷിക്കുന്നതിനുള്ള അനുബന്ധ ഓഫീസുകൾ എന്നിവ ഇതിൽ ഉൾപ്പെടുന്നു. സുരക്ഷാ കാരണങ്ങളാൽ ദേശീയ തലസ്ഥാനത്ത് നിർദ്ദേശങ്ങൾ ഉണ്ടാകുന്നതുവരെ 18 മെട്രോ സ്റ്റേഷനുകൾ അടച്ചിട്ടതായി ഡൽഹി മെട്രോ റെയിൽ കോർപ്പറേഷൻ അറിയിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയവിനിമയം നടത്തുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത്തിന്റെ 136 പതിപ്പ് നാളെ രാവിലെ 11 മണിക്ക്. ഹിന്ദി പ്രക്ഷേപണം കഴിഞ്ഞാൽ ഉടൻ തന്നെ പ്രാദേശിക ഭാഷകളിൽ പരിപാടി ലഭ്യമാകും. ആകാശവാണിയുടെ എല്ലാ നിലയങ്ങളും ദൂരദർശനും പരിപാടി പ്രക്ഷേപണം ചെയ്യും. വികസിത് വൈബ്രന്റ് വില്ലേജ് പരിപാടിയിൽ പങ്കെടുത്ത യുവജനങ്ങളുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ വീഡിയോ കോൺഫറൻസിംഗിലൂടെ സംവദിക്കും. രാജ്യത്തിന്റെ അതിർത്തി ഗ്രാമങ്ങളെ ഇന്ത്യയുടെ ആദ്യ ഗ്രാമങ്ങളായി പരിഗണിക്കാനും വികസിത ഭാരതമെന്ന ലക്ഷ്യത്തിലേക്കുള്ള യാത്രയിൽ അവരെ പങ്കാളികളാക്കാനുമുള്ള കാഴ്ചപ്പാട് യാഥാർത്ഥ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെ മൈ ഭാരത് ആണ് ഈ പരിപാടി സംഘടിപ്പിച്ചത്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
1: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AAR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AAR News_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: ശബരിമല സ്വർണ അപഹരണ കേസിൽ കുറ്റം ചെയ്തവർ ആരായാലും ശിക്ഷിക്കപ്പെടണം എന്നതാണ് സർക്കാരിന്റെ നിലപാടെന്ന് മന്ത്രി കെ മുരളീധരൻ. കേസുമായി ബന്ധപ്പെട്ട് SIT കോടതിയിൽ നൽകിയ റിപ്പോർട്ട് സർക്കാർ നിരീക്ഷിച്ചു വരികയാണെന്നും അദ്ദേഹം കോട്ടയത്ത് മാധ്യമങ്ങളോട് പറഞ്ഞു. അന്തിമ കുറ്റപത്രം സമർപ്പിക്കുമ്പോൾ സർക്കാർ കോടതിയിൽ കൃത്യമായ നിലപാട് അറിയിക്കുമെന്നും മന്ത്രി വ്യക്തമാക്കി. തിരുവനന്തപുരത്ത് പേപ്പാറ അണക്കെട്ടിന്റെ ഷട്ടറുകൾ തുറക്കുന്നതിനാൽ ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന് ജില്ലാ കളക്ടർ. പേപ്പാറയിൽ നിന്ന് അരുവിക്കരയിലേക്ക് വെള്ളം എത്തിക്കുന്നതിനായാണ് ഷട്ടർ തുറക്കുന്നത്. കേരളത്തിന്റെ വടക്കൻ ജില്ലകളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇന്ന് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. നാളെ കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയാണ്. സിക്കിമിൽ ജലവൈദ്യുതി പദ്ധതിയുടെ ഭാഗമായി നിർമ്മിക്കുന്ന തുരങ്കം തകർന്നുണ്ടായ ദുരന്തത്തിൽ മരിച്ച ജിയോളജിസ്റ്റ് അനീഷ് മോഹന്റെ മൃതദേഹം പാമ്പാടി പത്താഴക്കുഴി കൂരോത്തുപറമ്പിൽ വീട്ടിൽ എത്തിച്ചു. പൊതുദർശനത്തിനുശേഷം ഉച്ചയ്ക്ക് 2 സംസ്കാരം നടത്തും. ഗുജറാത്തിൽ കനത്ത മഴയെ തുടർന്ന് രക്ഷാപ്രവർത്തനവും ദുരിതാശ്വാസ പ്രവർത്തനങ്ങളും പുരോഗമിക്കുന്നു. കഴിഞ്ഞ 24 മണിക്കൂറിനിടെ സംസ്ഥാനത്തെ 265 താലൂക്കുകളിൽ മഴ ലഭിച്ചു. മഴക്കെടുതിയിൽ 5 മരണം സ്ഥിരീകരിച്ചു. ഇതുവരെ 40,000-ൽ അധികം പേരെ സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറ്റി. അതേസമയം അസമിലും വെള്ളപ്പൊക്ക സാഹചര്യം രൂക്ഷമായി തുടരുന്നു. ദുരിതാശ്വാസ ക്യാമ്പുകളിൽ 115,000-ൽ അധികം ആളുകൾ അഭയം തേടി. 27-ാമത് കാർഗിൽ വിജയദിനത്തിന്റെ ആഘോഷങ്ങൾക്ക് ആതിഥേയത്വം വഹിക്കാൻ ദ്രാസിലെ കാർഗിൽ യുദ്ധ സ്മാരകം തയ്യാറായി. 1999 കാർഗിൽ യുദ്ധത്തിൽ ജീവത്യാഗം ചെയ്ത സൈനികരെ ആദരിക്കുന്ന നിരവധി പരിപാടികളോടെയാണ് 2 ദിവസത്തെ അനുസ്മരണ പരിപാടികൾക്ക് ഇന്ന് തുടക്കമാകുന്നത്.
2: കാർഗിൽ യുദ്ധത്തിലെ ഇന്ത്യയുടെ ചരിത്രപരമായ വിജയത്തെയും രാജ്യത്തിന്റെ പരമാധികാരം സംരക്ഷിച്ചതിന്റെയും സ്മരണ പുതുക്കുന്നതാണ് കാർഗിൽ വിജയ് ദിവസ്. ലഡാക്കിൽ ഓപ്പറേഷൻ വിജയിലെ ധീരജവാൻമാരുടെ ത്യാഗത്തെയും അചഞ്ചലമായ ദൃഢനിശ്ചയത്തെയും ഈ ദിനം ആചരിക്കും. ലാമുചെൻ വ്യൂ പോയിന്റ്, വിശ്വനാഥൻ സ്റ്റേഡിയം, കാർഗിൽ യുദ്ധ സ്മാരകം എന്നിവിടങ്ങളിൽ ഇന്ന് നടക്കുന്ന വിവിധ അനുസ്മരണ പരിപാടികളിൽ സൈനികർ, രക്തസാക്ഷികളുടെ അടുത്ത ബന്ധുക്കൾ, മുതിർന്ന സൈനിക ഉദ്യോഗസ്ഥർ, വിശിഷ്ട വ്യക്തികൾ എന്നിവർ പങ്കെടുക്കും. നാളെ ശ്രദ്ധാഞ്ജലി സമാരോഹിൽ നടക്കുന്ന ചടങ്ങിൽ രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് മുഖ്യാതിഥിയാകും. സ്മാരകത്തിൽ പുഷ്പാർച്ചന നടത്തുന്ന അദ്ദേഹം വെർച്വൽ വാക്ക് ത്രൂ പോർട്ടൽ ഉദ്ഘാടനം ചെയ്ത് സമ്മേളനത്തെ അഭിസംബോധന ചെയ്യും. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: ഇന്ത്യ സിംബാബ്വെ പുരുഷ T20 ക്രിക്കറ്റ് പരമ്പരയിലെ 2 മത്സരം ഇന്ന് വൈകുന്നേരം 4:30 സിംബാബ്വെയിലെ ഹരാരയിലാണ് മത്സരം. പരമ്പരയിലെ 3 മത്സരം നാളെ നടക്കും. സ്കോട്ട്ലൻഡിൽ നടക്കുന്ന കോമൺവെൽത്ത് ഗെയിംസിൽ ഇന്ത്യൻ ബോക്സിംഗ് താരങ്ങൾക്ക് മികച്ച തുടക്കം. വനിതകളുടെ 75 കിലോഗ്രാം വിഭാഗത്തിൽ ഇന്ത്യയുടെ ലൌലീന ബൊർഗോഹെയ്ൻ നേരിട്ട് സെമിഫൈനലിൽ പ്രവേശിച്ചതോടെ

0: നാളെ രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് ശ്രദ്ധാഞ്ജലി അർപ്പിക്കും. സിക്കിമിലെ തുരങ്കം തകർന്നുണ്ടായ അപകടത്തിൽ മരിച്ച കോട്ടയം സ്വദേശി അനീഷ് മോഹന് ജന്മനാടിന്റെ അന്ത്യാഞ്ജലി. സംസ്കാരം ഇന്ന് ഉച്ചയ്ക്ക്. കോമൺവെൽത്ത് ഗെയിംസിൽ ഇന്ത്യൻ ബോക്സിംഗ് സംഘത്തിന് മികച്ച തുടക്കം. ഇന്ത്യ സിംബാബ്വെ പുരുഷ 2020 ക്രിക്കറ്റ് പരമ്പരയിലെ രണ്ടാം മത്സരം ഇന്ന്. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകിട്ട് 6:30.
1: ആകാശവാണി, സമയം 1:00. രഞ്ജിനി. ശ്രോതാക്കൾ കത്തുകളിലൂടെ ആവശ്യപ്പെട്ട മലയാള ചലച്ചിത്ര ഗാനങ്ങൾ. അത്രമേൽ പ്രിയതരമായ കുറേ പാട്ടുകൾ ഗാനാസ്വാദകരായ നമ്മൾ ഓരോരുത്തരുടെയും മനസ്സിലുണ്ടാകും. ചില പാട്ടുകൾ നമ്മളെ ഗ്രഹാതുരമായ ഓർമ്മകളിലേക്ക് കൂട്ടിക്കൊണ്ടുപോകുമ്പോൾ, ചിലത് ആഹ്ലാദ നിർഭരമായ നിമിഷങ്ങളിലൂടെയും വിഷാദമോഹമായ ജീവിത തലങ്ങളിലൂടെയും നമ്മെ ഒപ്പം നടത്തുന്നവയാകും. ഇഷ്ടഗാനങ്ങളുടെ ഉള്ളറകളിലേക്ക് കടന്നുചെന്ന് നമ്മുടെ പ്രണയവും സ്നേഹവും സ്നേഹനിരാസങ്ങളും ദുഃഖവും വിരഹവും വേദനകളും ഒക്കെ തിരഞ്ഞെടുക്കാൻ ആരുടെയും മുന്നനുവാദം ആവശ്യമില്ല എന്നതാണ് ഒരു ഗാനാസ്വാദകന്റെ ഏറ്റവും വലിയ സ്വാതന്ത്ര്യം.

രാജേന്ദ്രന്റെ ഗാനവരികളും ജി ദേവരാജന്റെ സംഗീതവും. 1981 ജോൺ പോളിന്റെ തിരക്കഥ എന്ന ഒരു പഴയ സിനിമയുണ്ടല്ലോ, അതിൽ ലതാ രാജു പാടിയ പൊട്ടിച്ചിരിക്കുന്ന നിമിഷങ്ങളെ എന്ന് തുടങ്ങുന്ന ഗാനമാണെന്ന് ശ്രീലേഖ പന്തളം പത്തനംതിട്ട. ലതാ രാജു പാടിയ ഗാനമാണിത്. എം ഡി രാജേന്ദ്രന്റെ ഗാനവരികളും ജി ദേവരാജന്റെ സംഗീതവും. 1981 ജോൺ പോളിന്റെ തിരക്കഥയിൽ മോഹൻ സംവിധാനം ചെയ്ത കഥയറിയാതെ എന്ന ചിത്രത്തിലെ ഗാനമാണ് ഇത്. റാണി പത്മിനി രംഗത്ത് അവതരിപ്പിച്ച ആ ഗാനം പന്തളത്തു നിന്നുള്ള ശ്രീലേഖയ്ക്കൊപ്പം നമുക്കും കേൾക്കാം രഞ്ജിനിയിലൂടെ.

0: ശ്രീലേഖ എന്ന ശ്രോതാവ് പന്തളത്ത് നിന്നും ആവശ്യപ്പെട്ട ഗാനമായിരുന്നു അത്.
1: സ്റ്റേഡിയം എഫക്റ്റിൽ വേൾഡ് കപ്പ് ആസ്വദിക്കാൻ കാൽപന്തും കളക്കൻ ഓഫറുമായി പിട്ടാപ്പള്ളി ഏജൻസീസ്.
2: എല്ലാ LED ടിവി പർച്ചേസിനൊപ്പം 6000 രൂപ വില വരുന്ന സൗണ്ട് ബാർ വെറും 999 രൂപയ്ക്ക്. പഴയ ടിവിയിൽ നിന്ന് ബിഗ് സ്ക്രീനിലേക്ക് അപ്ഗ്രേഡ് ചെയ്യുമ്പോൾ 12000 രൂപ വരെ എക്സ്ചേഞ്ച് ബോണസ്. എല്ലാ LED ടിവി ഫിനാൻസ് പർച്ചേസിനൊപ്പം ഉറപ്പായ സമ്മാനങ്ങൾ.
1: പിട്ടാപ്പള്ളി ഏജൻസീസ്.
0: രഞ്ജിനി തുടരുകയാണ്. അടുത്ത കത്തയച്ചത് കാസർഗോഡ് കാഞ്ഞങ്ങാട് നിന്നുള്ള ഡോക്ടർ ഗോവിന്ദൻ പുതുമനെയാണ്. കത്തിലെ വിശേഷങ്ങൾ കേൾക്കാം. സ്നേഹപൂർവ്വം രഞ്ജിനിക്ക്. രഞ്ജിനിയുടെ സ്ഥിരം ശ്രോതാവാണ് ഞാൻ. ചങ്ങാതി പൂച്ച എന്ന ചിത്രത്തിലെ ഗിരീഷ് പുത്തഞ്ചേരി എഴുതിയ, ഔസേപ്പച്ചൻ സംഗീതം നൽകി, പി ജയചന്ദ്രൻ ആലപിച്ച ശരറാന്തൽ മിന്നി നിൽക്കും കണ്ണിലെന്താണ് എന്ന ഗാനം രഞ്ജിനിയിലൂടെ കേൾക്കാൻ കാത്തിരിക്കുന്നു. സ്നേഹപൂർവ്വം ഡോക്ടർ ഗോവിന്ദൻ പുതുമന, കാഞ്ഞങ്ങാട്, കാസർഗോഡ് ജില്ല. ഡോക്ടർ ഗോവിന്ദൻ പുതുമന പി ജയചന്ദ്രന്റെ ആരാധകനാണെന്ന് തോന്നുന്നു. പലപ്പോഴും പി ജയചന്ദ്രൻ പാടിയ ഗാനങ്ങളാണ് അദ്ദേഹം ആവശ്യപ്പെടുന്നത്. 2007 SP മഹേഷ് സംവിധാനം ചെയ്ത ചങ്ങാതി പൂച്ച എന്ന ചിത്രത്തിനുവേണ്ടി പി ജയചന്ദ്രൻ പാടിയ ഗാനമാണ് ഇത്. ഗിരീഷ് പുത്തഞ്ചേരി നൽകിയ വരികൾ സംഗീത സാന്ദ്രമാക്കിയത്

0: കാഞ്ഞങ്ങാട് നിന്നുള്ള ഡോക്ടർ ഗോവിന്ദൻ പുതുമന രഞ്ജിനിയിലേക്ക് കത്തെഴുതി ആവശ്യപ്പെട്ട ഗാനമാണ് നമ്മളിപ്പോൾ കേട്ടത്.
1: ഇന്ന് ഉച്ചയ്ക്ക് 3 മണിക്ക് കൂട്ടുകാരിയിൽ പിലാറ്റിസ് ട്രെയിനറായ സ്നേഹ അജിത്തുമായി അഭിമുഖം.
2: നമ്മൾ ഓൾറെഡി ജോലിയിൽ 10-12 മണി

0: ഇപ്പോൾ കേട്ട ഗാനം രഞ്ജിനിയോട് ആവശ്യപ്പെട്ടത് മലപ്പുറം പടപ്പറമ്പ് നിന്നുള്ള കെ രാമചന്ദ്രൻ പിള്ളയാണ്.
1: വിദ്യാരംഭം പബ്ലിഷേഴ്സ് രാമായണ പൊരുൾ. എല്ലാ ദിവസവും രാവിലെ 7 മണിക്ക്. പ്രായോജകർ വിദ്യാരംഭം പബ്ലിഷേഴ്സ്, മുല്ലക്കൽ, ആലപ്പുഴ.
0: ഇന്നത്തെ രഞ്ജിനിയിൽ 4 കത്തുകൾ നമ്മൾ വായിച്ചു, 4 പാട്ടുകളും കേട്ടു. ഇനി 5-ാമത്തെ കത്തിലേക്ക് പോകാം. ബാലചന്ദ്രൻ ചുള്ളിക്കാട് ആലപിച്ച ഒരു കവിതാഗാനം ആവശ്യപ്പെട്ടുകൊണ്ടുവന്ന കത്താണിത്. കത്തയച്ചത് നൂറനാട് പുതുപ്പള്ളിക്കുളം വടക്ക് നിന്നുള്ള ശ്രീധരക്കുറുപ്പും ഹേമാവതി അമ്മയുമാണ്. നമസ്കാരം രഞ്ജിനി. ആകാശവാണി പരിപാടികൾ ഇപ്പോൾ പതിവായി കേൾക്കുന്നുണ്ട്. കായംകുളം FM വഴി ഇപ്പോൾ പരിപാടികൾ നല്ലതുപോലെ കേൾക്കാൻ കഴിയുന്നുണ്ട്. പുലർവട്ടം കേൾക്കാനാണ് എനിക്കും ഭാര്യയ്ക്കും കൂടുതൽ ഇഷ്ടം. ഞങ്ങൾ ഗൾഫ് ജീവിതമൊക്കെ അവസാനിപ്പിച്ച് നാട്ടിൽ സെറ്റിലായവരാണ്. ഓർമ്മച്ചെപ്പ്, ഗാനോപഹാരം ഇവയും ഇഷ്ടമാണ്. പണ്ടെപ്പോഴോ കേട്ടു മറന്ന രഞ്ജിനി പരിപാടി ഇപ്പോൾ വീണ്ടും കേൾക്കാൻ കഴിഞ്ഞതിൽ സന്തോഷം അറിയിക്കുകയാണ്. മനസ്സിൽ എപ്പോഴെങ്കിലും കേൾക്കണമെന്ന് തോന്നുന്ന പാട്ടുകൾ രഞ്ജിനിയിലൂടെ ആരെങ്കിലും ആവശ്യപ്പെട്ട് കേൾക്കാൻ കഴിയുന്നു എന്നത് അതിശയവും ഒപ്പം സന്തോഷവുമാണ്. പോസ്റ്റ് കാർഡുകൾക്കൊക്കെ ഇപ്പോൾ വിഷമം നേരിടുന്നതുകൊണ്ട് രഞ്ജിനിയിലേക്ക് ഒരു കത്ത് എഴുതണം എന്ന് പലതവണ വിചാരിച്ചിട്ടും കഴിഞ്ഞില്ല. കഴിഞ്ഞ വെള്ളിയാഴ്ച ബാങ്കിൽ പോയ വഴിക്ക് പോസ്റ്റ് ഓഫീസിൽ കയറി 10 രൂപയ്ക്ക് പോസ്റ്റ് കാർഡ് വാങ്ങി. 20 പോസ്റ്റ് കാർഡ് കിട്ടി. ഇനി ഞങ്ങൾ രഞ്ജിനിയിലേക്ക് എഴുതും. ഇന്ന് ചോദിക്കുന്ന പാട്ട് മകൾക്ക് എന്ന സിനിമയിൽ ബാലചന്ദ്രൻ ചുള്ളിക്കാട് ആലപിച്ച ഇടവമാസ പെരുമ്പറ എന്ന കവിതയാണ്. ഈ കവിത ഞങ്ങളുടെ മകൻ വിഷ്ണു എസ് കുറുപ്പ് അവന്റെ കോളേജ് ഡേക്ക് ചൊല്ലിയത് ഞങ്ങൾ ഇപ്പോഴും ഓർക്കുന്നു. അതുകൊണ്ടാണ് രഞ്ജിനിയിലേക്ക് ഈ കവിത ചോദിക്കുന്നത്. കേൾപ്പിക്കുമോ? തീർച്ചയായും പാട്ട് കേൾപ്പിക്കാം. ഈ കത്ത് എഴുതിയത് ശ്രീധരചന്ദ്രക്കുറുപ്പ്, ഹേമാവതി അമ്മ എന്നിവർ നൂറനാട് പുതുപ്പള്ളിക്കുളം വടക്ക് നിന്നാണ്. 2005 ജയരാജ് സംവിധാനം ചെയ്ത മകൾക്ക് എന്ന ചിത്രത്തിനുവേണ്ടി അനിൽ പനച്ചൂരാൻ എഴുതി, രമേശ് നാരായണൻ ചിട്ടപ്പെടുത്തി, ബാലചന്ദ്രൻ ചുള്ളിക്കാട് ആലപിച്ച കവിത.

ഇപ്പോൾ കേട്ട ഗാനം ആവശ്യപ്പെട്ടുകൊണ്ട് രഞ്ജിനിയിലേക്ക് കത്തയച്ചത് ശ്രീധര ചന്ദ്രക്കുറുപ്പും ഹേമാവതിയും അമ്മയാണ്, നൂറനാട് പുതുപ്പള്ളിക്കുന്നത്ത് നിന്നും. ആകാശവാണിയിലൂടെ ശ്രോതാക്കൾ കത്തുകളിലൂടെ ആവശ്യപ്പെടുന്ന മലയാള ചലച്ചിത്ര ഗാനങ്ങളുമായി രഞ്ജിനിയാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. ഈ പരിപാടി തുടരും 2 മണിവരെ.

സമയം 1:30. രഞ്ജിനി തുടരുകയാണ്. മങ്കൊമ്പ് ഗോപാലകൃഷ്ണൻ എഴുതി, വി ദക്ഷിണമൂർത്തി ഈണം പകർന്ന ഒരു ഗാനമാണ് ഇനി. കായംകുളം എരുവ ഞാവക്കാട് നിന്നുള്ള വിജയൻപിള്ള അയച്ച കത്താണിത്. കത്ത് വായിക്കട്ടെ. രഞ്ജിനി, ഞാൻ കായംകുളം എരുവ ഞാവക്കാട് നിന്നും വിജയൻപിള്ളയാണ്. എന്റെ ഭാര്യ വനജ, മകൾ വിനീത, മകൻ വിജേഷ് വിജയൻ, മരുമക്കളായ മനോജ്, വിദ്യ, വിജേഷ്, ചെറുമക്കളായ അച്ചു, വിച്ചു, കിച്ചു, മാളു എന്നിവരും അടങ്ങുന്നതാണ് എന്റെ കുടുംബം. ആകാശവാണി തിരുവനന്തപുരം നിലയത്തിന്റെ മിക്കവാറും എല്ലാ പരിപാടികളും മുടങ്ങാതെ കേൾക്കാറുണ്ട്. എത്ര തിരക്കുണ്ടെങ്കിലും രഞ്ജിനി മുടക്കാറില്ല. കത്തെഴുതാൻ മടിയായതുകൊണ്ട് അങ്ങനെ എഴുതാറില്ല. എന്റെ മകൻ വിജേഷിന്റെ ഇളയ മകനായ വിച്ചു എന്ന് വിളിക്കുന്ന വൈഷ്ണവിന്റെ 2 പിറന്നാളാണ് ജൂലൈ 25 ശനിയാഴ്ച. പിറന്നാൾ ദിവസം രാവിലെ എരുവ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ പോയി പാൽപ്പായസം വഴിപാട് കഴിപ്പിക്കും. വീട്ടിൽ ഉച്ചയ്ക്ക് സദ്യ ഒരുക്കുന്നുണ്ട്. അന്നേ ദിവസം വൈഷ്ണവിന് പിറന്നാൾ ആശംസകൾ അറിയിച്ചുകൊണ്ട് ഒരു പാട്ട് രഞ്ജിനിയിലൂടെ കേൾപ്പിക്കണം. 3 പാട്ട് കുറിക്കാം. ഏതെങ്കിലും ഒന്ന് വൈഷ്ണവ് മോന് വേണ്ടി കേൾപ്പിക്കണം. അവനെ രഞ്ജിനിയിലൂടെ ആശംസയും പറയണം. തീർച്ചയായിട്ടും വൈഷ്ണവ് മോന് പിറന്നാൾ ആശംസകൾ രഞ്ജിനിയും അറിയിക്കുകയാണ്. 3 പാട്ടാണ് വിജയൻപിള്ള എന്ന ശ്രോതാവ് കുറിച്ചിട്ടുള്ളത്. അഷ്ടമംഗല്യ സുപ്രഭാതത്തിൽ പുരുഷാന്തരങ്ങളെ മയിൽപ്പീലി ചൂടിച്ച മഴമുകിൽ വർണ്ണ മണിവർണ്ണ, മഴമുകിൽ ഒളിവർണ്ണൻ ഗോപാലകൃഷ്ണൻ, ഏതെങ്കിലും ഒരു പാട്ട് കേൾപ്പിക്കണമെന്നാണ് പറയുന്നത്. നമുക്ക് ഇന്ന് പുരുഷാന്തരങ്ങളെ മയിൽപ്പീലി ചൂടിച്ച എന്ന പാട്ട് കേട്ടാലോ? ഈ ഗാനം 1977 എം കൃഷ്ണൻ നായരുടെ സംവിധാനത്തിൽ പുറത്തുവന്ന താലപ്പൊലി എന്ന ചിത്രത്തിലേതാണ്. ഗാനരചന മങ്കൊമ്പ് ഗോപാലകൃഷ്ണൻ, സംഗീതം വി ദക്ഷിണാമൂർത്തി, ഗായിക പി സുശീല. കേട്ടോളൂ പാട്ട്.

രഞ്ജിനി തുടരുകയാണ്. അടുത്ത കത്ത് ചെങ്ങന്നൂർ നിന്നുള്ള ഗീതാകുമാരി എന്ന ശ്രോതാവ് അയച്ചതാണ്. പ്രിയപ്പെട്ട രഞ്ജിനിക്ക് ആകാശവാണിയുടെ ഇഷ്ടഗാന പരിപാടിയാണ് പ്രിയപ്പെട്ട രഞ്ജിനി. ശ്രോതാക്കളുടെ കത്തുകൾ പരിഗണിച്ച് ഇഷ്ടഗാനങ്ങൾ കേൾപ്പിക്കുന്ന പ്രിയ രഞ്ജിനിയുടെ അവതാരകർക്ക് അഭിനന്ദനങ്ങൾ അറിയിക്കുകയാണ്. ഇനി ഗാനത്തിലേക്ക് വരട്ടെ. പൂമുഖപ്പടിയിൽ നിന്നെയും കാത്ത് എന്ന ചിത്രത്തിലെ ഒരു ഗാനമാണ് എനിക്ക് വേണ്ടത്. യേശുദാസും എസ് ജാനകി അമ്മയും മനോഹരമായി ആലപിച്ച കൊഞ്ചിക്കരയല്ലേ എന്ന പാട്ടാണ് എനിക്ക് വേണ്ടത്. പാട്ട് കേൾപ്പിക്കാം. 1986 ഭദ്രന്റെ സംവിധാനത്തിൽ പുറത്തുവന്ന പൂമുഖപ്പടിയിൽ നിന്നെയും കാത്ത് എന്ന ചിത്രത്തിലെ ഗാനമാണ് ഗീതാകുമാരി ചെങ്ങന്നൂർ ആവശ്യപ്പെട്ടിരിക്കുന്നത്. ബിച്ചു തിരുമലയുടെ ഗാനവരികളും ഇളയരാജയുടെ സംഗീതവും യേശുദാസും എസ് ജാനകിയും പാടിയ ഗാനം, ആ ഗാനം ഇതാ വരവായി രഞ്ജിനിയിലൂടെ.

0: ചെങ്ങന്നൂർ നിന്നുള്ള ഗീതാകുമാരി ആവശ്യപ്പെട്ട ഗാനമായിരുന്നു അത്. പ്രിയ ശ്രോതാക്കളെ, ഇന്ന് ഉച്ചതിരിഞ്ഞ് 2:30-നും 3:30-നും വൈകുന്നേരം 4:30-നും ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. 6:10-ന് കോട്ടയം ജില്ലാ വൃത്താന്തം, 6:50-നുള്ള വയലും വീടും പരിപാടിയിൽ കർക്കിടകത്തിൽ പച്ചമരുന്നുകൾ ഉൾപ്പെടുത്തിയ തീറ്റ പശുക്കൾക്കുമാകാം എന്ന വിഷയത്തിൽ ഡോക്ടർ ടി കെ അനികുമാരിയുമായി അഭിമുഖം. രാത്രി 8:00-ന് കുഞ്ഞമ്മയും കൂട്ടുകാരും എന്ന നാടകത്തിന്റെ രണ്ടാം ഭാഗം കേൾക്കാം.
1: സ്പൈസ് സ്പോൺസർഡ് പരിപാടി ചൊവ്വ മുതൽ ശനി വരെ വൈകുന്നേരം 5:30-നും ഞായർ ഉച്ചയ്ക്ക് 2:30-നും.
0: രഞ്ജിനിയിലെ അടുത്ത കത്ത് വായിക്കാം. മാരാരിക്കുളത്ത് നിന്നുള്ള ഗിരീഷ് കുമാർ അയച്ചതാണിത്. പ്രിയപ്പെട്ട രഞ്ജിനി, ഞാൻ ഗിരീഷ് കുമാർ. സ്ഥലം മാരാരിക്കുളം, പ്രീതിക്കുളങ്ങരയിലാണ്. ചലച്ചിത്ര ഗാനങ്ങളുടെയും ആകാശവാണി പ്രക്ഷേപണം ചെയ്യുന്ന ചലച്ചിത്ര അധിഷ്ഠിത പരിപാടികളുടെയും ശ്രോതാവാണ് ഞാൻ. ഞങ്ങളുടെ നാട്ടിലുള്ള സർവോദയപുരത്തും ഓമനപ്പുഴയിലും കാട്ടൂർ കിഴക്കും ഒക്കെ റേഡിയോയെ സ്നേഹിക്കുന്ന നിരവധി ശ്രോതാക്കൾ ഇപ്പോഴുമുണ്ട്. പാതിരപ്പള്ളിയിൽ നിന്ന് രഞ്ജിനിയിലേക്ക് സ്ഥിരമായി കത്ത് എഴുതുന്നവരുണ്ടല്ലോ. എനിക്ക് ചലച്ചിത്ര ഗാനങ്ങൾ മനസ്സിരുത്തി കേൾക്കാനും അതിലെ സാഹിത്യം കണ്ടുപിടിക്കാനും വലിയ ഇഷ്ടമാണ്. കൂടാതെ ചില പാട്ടുകൾ കേൾക്കുമ്പോൾ പുരുഷ ഗായകരും അതുപോലെ വനിതാ ഗായകരും പാടിയതുണ്ടല്ലോ, അതിൽ രണ്ടു പേരും പാടിയിരിക്കുകയോ അല്ലെങ്കിൽ നല്ല സ്റ്റൈൽ ഭാവവും ഒക്കെയാണ് ഇത് കേട്ടിരിക്കാൻ. വിധി എന്ന ചിത്രത്തിൽ അമൃതം പകർന്ന രാത്രി എന്ന ഗാനം യേശുദാസും എസ് ജാനകിയും വെവ്വേറെ പാടിയിട്ടുണ്ട്. അതിൽ യേശുദാസ് പാടിയ ഗാനമാണ് എപ്പോഴും കേൾപ്പിക്കുന്നത്. എസ് ജാനകി പാടിയ പാട്ട് രഞ്ജിനിയിലൂടെ കേൾപ്പിച്ചു തരുമോ? പ്രതീക്ഷയോടെ ഗിരീഷ് കുമാർ, മാരാരിക്കുളം. പാട്ട് കേൾപ്പിക്കാം. പി ഭാസ്കറിന്റെ ഗാനരചന, ലക്ഷ്മികാന്ത് പ്യാരലാലിന്റെ സംഗീത സംവിധാനം. എസ് ജാനകിയും ഗായക സംഘവും പാടിയ ഗാനമാണ്. എ സലാമിന്റെ സംവിധാനത്തിൽ പ്രദർശനത്തിന് വന്ന അന്യഭാഷ മൊഴിമാറ്റ ചിത്രമായിരുന്നു വിധി. 1968-ലാണ് ഈ ചിത്രം കേരളത്തിൽ പ്രദർശനത്തിനെത്തിയത്. ചിത്രത്തിലെ ആ ഗാനം ഇന്നത്തെ രഞ്ജിനിയിലെ 8-ാമത്തെ ഗാനമായി നമുക്ക് ആസ്വദിക്കാം.

മാരാരിക്കുളത്ത് നിന്നുള്ള ഗിരീഷ് കുമാർ എന്ന ശ്രോതാവ് ആവശ്യപ്പെട്ട ഗാനമാണ് നമ്മളിപ്പോൾ കേട്ടത്. രഞ്ജിനി തുടരുകയാണ് അടുത്ത കത്തിലേക്ക്. ഇക്കത്തയച്ചത് മുതുകുളത്ത് നിന്നുള്ള ആർ ദിലീപാണ്. എത്രയും പ്രിയമുള്ള രഞ്ജിനിക്ക്, ഞാൻ രഞ്ജിനിയുടെ സ്ഥിരം ശ്രോതാവാണ്. എല്ലാ ശനി ഞായർ ദിവസങ്ങളിലും രഞ്ജിനി മുടക്കാറില്ല. മൂന്ന് റേഡിയോയുണ്ട് വീട്ടിൽ. ഇന്നെനിക്ക് കേൾക്കേണ്ടത് എസ് ജാനകി പാടിയ നിദ്രതൻ നീരാഴി നീന്തി കടന്നപ്പോൾ എന്ന പാട്ടാണ്. ഈ പാട്ട് എല്ലാ ശ്രോതാക്കൾക്കുമായി സമർപ്പിക്കുന്നു എന്നാണ് മുതുകുളത്ത് നിന്നുള്ള ആർ ദിലീപ് പറഞ്ഞിരിക്കുന്നത്. ആ ഗാനം നമുക്കിപ്പോൾ കേൾക്കാം. ഗാനരചന പി ഭാസ്കരൻ, സംഗീതം ബി എ ചിദംബരനാഥ്, ഗായിക എസ് ജാനകി. 1966 SS രാജൻ സംവിധാനം ചെയ്ത പകൽ കിനാവ് എന്ന ചിത്രത്തിലെ ഗാനം.

0: ആർ ദിലീപ് എന്ന ശ്രോതാവ് മുതുകുളത്ത് നിന്നും ആവശ്യപ്പെട്ട ഗാനമാണ് ഇപ്പോൾ കേട്ടത്.
1: റീഗൽ ജ്വല്ലേഴ്സ് ചരിത്രത്തിൽ ഇന്ന്
2: എന്നും രാവിലെ 7:13
1: പ്രായോജകർ ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
2: റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ, പാലക്കാട്, മലപ്പുറം, കൊച്ചി, തിരുവനന്തപുരം.
0: രഞ്ജിനിലെ അടുത്ത ഗാനം ആവശ്യപ്പെട്ടുകൊണ്ട് കത്തയച്ചത് ഹരിപ്പാട് നിന്നുള്ള രാജൻ എന്ന ശ്രോതാവാണ്. ഈ ഗാനത്തിന് വേണ്ടി 2 കത്തുകളാണ് രാജൻ അയച്ചിരിക്കുന്നത്. അതും പോസ്റ്റ് കവറിൽ 5 രൂപ വീതം സ്റ്റാമ്പുകളൊക്കെ ഒട്ടിച്ച്. കത്ത് വായിക്കാം. ഞാൻ കല്ലോനിയുടെ കരയിൽ എന്ന് തുടങ്ങുന്ന ഗാനം ആവശ്യപ്പെടുന്നു. ചിത്രം പ്രേതങ്ങളുടെ താഴ്വര. ഈ ഗാനം കേൾപ്പിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. തീർച്ചയായും പാട്ട് കേൾപ്പിക്കാം. പി വേണുവിന്റെ സംവിധാനത്തിൽ 1973 പുറത്തുവന്ന പ്രേതങ്ങളുടെ താഴ്വര എന്ന ചിത്രത്തിനുവേണ്ടി യേശുദാസ് പാടിയ ഗാനമാണിത്. ശ്രീകുമാരൻ തമ്പിയുടെ ഗാനവരികളും ജി ദേവരാജന്റെ സംഗീത സംവിധാനവും.

0: രാജൻ എന്ന ശ്രോതാവ് ഹരിപ്പാട് നിന്നും ആവശ്യപ്പെട്ട ഗാനമാണ് ഇപ്പോൾ കേട്ടത്.
1: മൻ കി ബാത്,
2: മനസ്സ് പറയുന്നത് ജനങ്ങൾ പറയുന്നത്
1: കേൾക്കാം. പോരാട്ടങ്ങളുടെ വിജയങ്ങളുടെ കഥകൾ
2: അറിയാം. അറിയപ്പെടാത്ത പൈതൃകങ്ങളെക്കുറിച്ച്
1: പങ്കുവയ്ക്കാം. ഭാരതത്തെക്കുറിച്ചുള്ള പുതുപ്രതീക്ഷകൾ.
2: രാജ്യം കാത്തിരിക്കുന്നു എല്ലാ മാസവും അവസാനത്തെ ഞായറാഴ്ചയ്ക്കായി.
1: മൻ കി ബാത് ആകാശവാണിയുടെ എല്ലാ നിലയങ്ങളും പ്രക്ഷേപണം ചെയ്യുന്നു. കേൾക്കൂ ന്യൂസ് ഓൺ എയർ മൊബൈൽ ആപ്പിലൂടെയും.
2: തുടർന്ന് മലയാള പരിഭാഷ.
1: പരിഭാഷയുടെ പുനഃപ്രക്ഷേപണം രാത്രി 8 മണിക്ക്. മൻ കി ബാത് നാളെ രാവിലെ 11 മണിക്ക്.
0: പ്രിയ ശ്രോതാക്കളെ, ഈ അറിയിപ്പ് ഒന്ന് ശ്രദ്ധിക്കൂ. ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടിയിൽ തിങ്കളാഴ്ച രാവിലെ 11:00 മുതൽ 12 മണിവരെ ട്രാഫിക് നിയമങ്ങളുമായി ബന്ധപ്പെട്ട ശ്രോതാക്കളുടെ ചോദ്യങ്ങൾക്ക് മുൻ മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ ദിലീപ് കുമാർ KG മറുപടി നൽകുന്നു. വിളിക്കേണ്ട നമ്പറുകൾ കുറിച്ചോളൂ: 9495964321. മറ്റൊരു നമ്പർ 9496556321. ഒരു നമ്പർ കൂടിയുണ്ട്: 9496556321. ഓർക്കുക, ട്രാഫിക് നിയമങ്ങളുമായി ബന്ധപ്പെട്ട ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടി തിങ്കളാഴ്ച രാവിലെ 11:00 മുതൽ 12 മണിവരെ. അറിയിപ്പ് കഴിഞ്ഞു. പ്രിയ ശ്രോതാക്കളെ, ഇന്നത്തെ രഞ്ജിനിയിൽ ഒരു കത്തുകൂടി വായിക്കാം. അതായത് ഈ 11-ാമത്തെ ഗാനത്തിന് വേണ്ടി വന്ന കത്ത്. കത്തയച്ച് പാട്ടിനായി കാത്തിരിക്കുന്നത് വയനാട് വാളവയിൽ നിന്നുള്ള മിനി VS ആണ്. പ്രിയമുള്ള രഞ്ജിനിക്ക് സ്നേഹത്തോടെ, അതിലുപരി നിരാശയില്ലാതെ രഞ്ജിനിയിലേക്ക് വീണ്ടും എഴുതുകയാണ്. എന്തെന്നാൽ 2 ആഴ്ച മുമ്പ് ഞാനൊരു ഗാനത്തിനായി ഒരു കത്ത് പോസ്റ്റ് ചെയ്ത് പ്രതീക്ഷയോടെ ശനിയാഴ്ചകളെ ഓർത്ത് കാത്തിരുന്നു. കാരണം ശനിയാഴ്ച ആയിരുന്നു എനിക്ക് കേൾക്കാൻ സമയം കിട്ടുന്നത്. പക്ഷേ ആ കത്ത് കേൾപ്പിച്ചില്ല. പക്ഷേ ഇന്നെനിക്ക് ഒരു പാട്ട് വേണം. ചന്ദനച്ചോല എന്ന സിനിമയിലെ ഹൃദയം മറന്നു നാണയത്തൊട്ടിന്റെ കിലുകിലാ ശബ്ദത്തിൽ സ്നേഹബന്ധം, ആ സ്നേഹബന്ധം എന്ന ഗാനം കേൾപ്പിക്കുമെന്ന പ്രതീക്ഷയിൽ മിനി VS, വാളവയൽ, വയനാട് ജില്ല. തീർച്ചയായും പാട്ട് കേൾപ്പിക്കാം. 1975 JC സംവിധാനം ചെയ്ത ചന്ദനച്ചോല എന്ന ചിത്രത്തിലെ ഗാനമാണ് ഇത്. ഗാനത്തിന്റെ സാഹിത്യം മൂപ്പത്ത് രാമചന്ദ്രനാണ്. ഈണം KJ ജോയ്, ആലാപനം യേശുദാസ്. ഒരുപാട് അർത്ഥതലങ്ങളുള്ള ഒരു ഗാനം കേൾക്കാം.

വയനാട് വാളവയിൽ നിന്നുള്ള മിനി വി എസ് ആവശ്യപ്പെട്ട ഗാനത്തോടെ ഇന്നത്തെ രഞ്ജിനിയുടെ സമയം ഇവിടെ പൂർണ്ണമാവുകയാണ്. കത്തുകളയച്ച് ഇന്നത്തെ രഞ്ജിനിയുടെ ഭാഗമായവർക്കും ഇതുവരെ പരിപാടി കേട്ടിരുന്നവർക്കും നന്ദി പറയുന്നു. തുടക്കത്തിൽ നമ്മൾ പറഞ്ഞതുപോലെ നിങ്ങളുടെ സന്തോഷത്തിലും സങ്കടങ്ങളിലും ഇഷ്ടങ്ങളിലും ഓർമ്മകളിലുമൊക്കെ

0: Lakhs of devotees from the country and abroad are expected to gather along the Grand Road to witness this magnificent spiritual spectacle. We have a report.
1: The holy city of Puri is immersed in an atmosphere of profound devotion and festivity as the revered Sunabesa, or the golden attire of Lord Jagannath, Lord Balabhadra and Devi Subhadra, will be ceremonially observed this evening atop their majestic chariots stationed on the Grand Road. During this time honored ritual, the sibling deities will be adorned with around 208 kilograms of traditional ornaments comprising gold and other precious materials, symbolizing divine majesty, prosperity and universal benevolence. Elaborate security arrangements and extensive pilgrim facilitation measures have been put in place to ensure the smooth conduct of the occasion, which is expected to draw millions of devotees from across India and abroad. Prakash Das for Akashvani News.
0: Dev Shayani Ashadhi Ekadashi, one of the most sacred observances dedicated to Lord Vishnu, is being observed today. Prime Minister Narendra Modi extended his greetings to the citizens on the sacred occasion. On to sports. In men's cricket, India will take on host Zimbabwe in the second T20 international of this three-match series at Harare today. The match will begin at 4:30 p.m. in the afternoon. The visitors took 1-0 lead in the game after a dominant 7-wicket win in the opening match on Thursday. In squash, India's Anahat Singh created history by reaching the women's singles final of the World Junior Championships after defeating Egypt's Barb Same 3-1 in the semi-final at Ontario in Canada. The 18-year-old became the second Indian player to enter the final of the prestigious junior tournament after veteran Joshna Chinnappa achieved the feat in 2005. Anahat will now face Egypt's Rukaiya Salem in the title clash at the same venue tonight. The match is expected to begin at around 10:30 p.m. Indian Standard Time. India opened its medal tally at the 2026 Commonwealth Games in Glasgow last night after a para-athlete, Chandu Kumar, clenched the bronze medal in the men's heavyweight para-powerlifting. Prime Minister Narendra Modi congratulated the para-athlete on the feat. And now, before we end the bulletin, the headlines once again. Flood situation in Assam remains critical as death toll reaches 61. Over 1 lakh people take shelter in relief camps. Prime Minister Narendra Modi assures all possible assistance. Rescue and relief operations in full swing in rain-hit Gujarat. Over 40,000 people evacuated. Sri Amarnath Yatra and Sri Mata Vaishno Devi Yatra in Jammu and Kashmir resume after remaining suspended for 6 days due to inclement weather. Government to hold third round of talks with CJP delegation on exam reforms and paper leak prevention measures this afternoon. Madhya Pradesh High Court designates 4 special fast-track courts for trial of cases relating to paper leak and related irregularities. And in men's cricket, India to take on host Zimbabwe in second T20 at Harare this afternoon. And with that, we end the midday news.
2: ആകാശവാണി
3: കുടത്തിലെ വിളക്ക്, എൻ കൃഷ്ണപിള്ള എഴുതിയ നാടകത്തിന്റെ റേഡിയോ രൂപം 1-ാം ഭാഗം. ശബ്ദം നൽകുന്നവർ എം കെ ഗോപാലകൃഷ്ണൻ, പി സി സോമൻ, ശ്രീകല, അരുൺ നായർ, വിനയൻ, മിനി ചന്ദ്രൻ. ഏകോപനം ഡോക്ടർ എഴുമറ്റൂർ രാജരാജവർമ്മ. അവതരണം എൻ കൃഷ്ണപിള്ള, നാടകവേദി തിരുവനന്തപുരം. റേഡിയോ രൂപാന്തരം എസ് രാധാകൃഷ്ണൻ. കുടത്തിലെ വിളക്ക് 1-ാം ഭാഗം.
4: എന്താടോ ഗോവിന്ദ, രാവിലെ ഇരുന്ന് കൂരയുടെ കഴുക്കോൽ എണ്ണുകയാണോ?
5: കേശവിളയോ, ഇരിക്കെ, താനിപ്പോ വരുമെന്ന് വിചാരിച്ചേയില്ല.
4: ഓർക്കാപ്പുറത്ത് വന്നു കയറുന്നതല്ലേ ഒരു രസം, അതും കേൾക്കാൻ സുഖമുള്ള വാർത്തയുമായിട്ട്. അല്ല, താൻ തനിച്ചിരുന്ന് കരയുകയാണോ?
5: തനിച്ചിരുന്നേ ഞാൻ എന്നും കരഞ്ഞിട്ടുള്ളൂ.
4: കരയേണ്ട കാലത്ത് തന്റെ ഇടമായി കണ്ണീരടക്കിയിട്ട് ഒരു കര പിടിക്കാൻ നേരത്താണോ ഈ ദുർലക്ഷണം?
5: സ്വസ്ഥത എനിക്ക് വിധിച്ചിട്ടില്ല ചങ്ങാതി.
4: ഓ, കാളയോടോ ഈ പരവേശം. പിന്നെ ഞാനിപ്പൊ വന്നത് എന്തിനെന്നറിയാമോ?
5: എന്താ?
4: ഒരു കാര്യം മനസ്സിൽ കണ്ടുകൊണ്ട് ഒരിടത്ത് പോയി, മടങ്ങി വന്നതോ ഒന്നിനു പകരം രണ്ട് കാര്യം സാധിച്ചിട്ട്.
5: ഹനുമാന്റെ അവതാരമല്ലേ, അത്ഭുതമില്ല?
4: ആ മാധവിക്കൊരാൾത്തരമുണ്ട്, ഇങ്ങോട്ട് വന്നാൽ പയ്യനെയും അയാളുടെ വീട്ടുകാരെയും കാണാം എന്നൊരു സ്നേഹിതന് എനിക്ക് എഴുതി. അറിഞ്ഞപാടെ ഞാനങ്ങെത്തി. തിരക്കിയപ്പോഴോ എല്ലാം കൊണ്ടും നമുക്ക് പറ്റിയ ബന്ധം. ഇനി അവർക്ക് ഇവിടം വരെ ഒന്ന് വരണം, വാക്കുറപ്പിക്കണം, അത്രയേ വേണ്ടു. അങ്ങനെ അംഗം കണ്ടു. ഇനി താളിയൊടിച്ചത് കേൾക്കണ്ടേ?
5: പറയൂ.
4: ഇങ്ങോട്ട് മടങ്ങും മുമ്പ് അന്നാട്ടിലെ വലിയൊരു മില്ലുടമസ്ഥനെ വശാലൊന്ന് കാണാനെത്തു. ആരാണെന്ന് പുള്ളി? നമ്മുടെ പഴയ ക്ലാസ്മേറ്റ് ഇല്ലേ, ആ കാലിഞ്ഞുണ്ടി നല്ല മുത്തു ചെട്ടിയാർ. ഹോ, ആളറിയാത്ത താമസം അയാൾ എന്നെ കെട്ടിപ്പിടിച്ച് കരഞ്ഞ് പണ്ടത്തേടവും പിന്നത്തേടവും വിസ്തരിച്ച് വിസ്തരിച്ച് ഒരു ദിവസം അവിടെ അങ്ങതും കൂടി. നമ്മുടെ രാഘവനെ തൽക്കാലം ഒരു ഹെൽപ്പറായിട്ട് എടുത്തുകൊള്ളാമെന്ന് അയാൾ ഏറ്റു. ഒരു ട്രെയിനിങ് കഴിഞ്ഞ് വന്നാലുടനെ ഭേദപ്പെട്ട ഒരു പണിയും കൊടുക്കും. എന്താ താനെന്താ ഇങ്ങനെ അറവുറ്റി പോലിരിക്കുന്നത്? കേൾക്കേണ്ടത് കേട്ടിട്ടും.
5: കേട്ടത് മനസ്സിൽ കയറണ്ടേ?
4: കയറാതിരിക്കാൻ ഇപ്പൊ എന്തുണ്ടായി?
5: അത് പറഞ്ഞാ താൻ ദുഃഖിക്കും.
4: ഓഹോ, അതെനിക്ക് പുത്തരിയാണോ ചങ്ങാതി?
5: ഇത്രകാലം എനിക്ക് വേണ്ടി കുരിശ് ചുമന്നത് പോരെ.
4: ഞാൻ എന്നും എന്റെ കുരിശേ ചുമന്നിട്ടുള്ളൂ. അത് കളയും, ഉള്ള കാര്യം പറയും.
5: താൻ ചന്ദ്രനെ കണ്ടോ?
4: ഇല്ല. ആ അവൻ വന്നിട്ടുണ്ടെന്നറിഞ്ഞു. എന്നെ തിരക്കി നാലഞ്ച് ദിവസം വീട്ടിലും ചെന്നിരുന്നു.
5: അവൻ ഇത്തവണ വന്നിട്ട് വീട്ടിലങ്ങനെ തങ്ങിയിട്ടേയില്ല, എന്നോടൊരു അക്ഷരം ഉരിയാടിയിട്ടില്ല.
4: പാർവതിയോടും ഒന്നും അവൻ പറഞ്ഞില്ലേ?
5: എങ്കിൽ ഞാൻ അറിയില്ലേ.
4: ഓ, ഈ നിസാര കാര്യം കൊണ്ടാണോ താൻ കുരങ്ങി ചത്ത കാക്കാനെ പോലെ അന്തം വിട്ടിരിക്കുന്നത്?
5: എടോ, ജീവിതത്തിൽ ആദ്യമാണ് ഈ നിലയിൽ അവനെ കാണുന്നത്. തനിക്കറിയാമല്ലോ നൊന്ത് നൊന്ത് തഴമ്പിച്ചവനാ ഞാൻ. പക്ഷേ അവനൊരു ജലദോഷം വന്നാൽ മതി, ഞാൻ ആകെ തളർന്നു പോകും.
4: ആ ഞാൻ ചന്ദ്രനെ ഒന്ന് കാണട്ടെ. എന്റെ അടുത്ത് അവൻ ഇന്നു വരെ ഒന്നും ഒളിച്ചിട്ടില്ല.
5: എന്തെങ്കിലും ഒന്ന് ചോദിക്കണമെന്ന് പറയാൻ പോലും എനിക്ക് ധൈര്യമില്ല.
4: ആട്ടെ, നമുക്ക് പിന്നീട് കാണാം.
2: ഇനിയെങ്കിലും എഴുന്നേറ്റ് വല്ലതും കഴിക്കരുതോ? നേരം കുറച്ചേറെ ആയില്ലേ?
5: ഞാൻ കഴിച്ചില്ലെങ്കിൽ ആർക്കാ ചേതം?
2: മറ്റുള്ളവർക്ക്?
5: ഓ, ശല്യം ചെയ്യാതൊന്ന് പോവുമോ മുമ്പിൽ?
2: കഞ്ഞി ഇങ്ങോട്ട് കൊണ്ടുവരാന്ന്.
5: എനിക്ക് വേണ്ടെന്ന് പറഞ്ഞില്ലേ?
2: എന്നാൽ ആ കഷായത്തിൽ.
5: കഷായം പോലും? എനിക്കെന്തിനാ കഷായം?
2: സുഖമില്ലാതായ മരുന്ന് കഴിക്കണ്ടേ? അതിനിങ്ങനെ ഉപേക്ഷ കാണിച്ചാലോ?
5: പോകാനല്ലേ പറഞ്ഞത്?
2: ഇനി പോയാൽ അവിടം വരെ പോകാനാ? പോവായിരുന്നു, തക്ക നേരത്ത് പറഞ്ഞിരുന്നെങ്കിൽ. വരാൻ പറഞ്ഞപ്പോ വന്നു, പോകാൻ പറഞ്ഞെങ്കിൽ പോയാന്.
5: മുറിവിൽ കുത്തി നോവിക്കുന്നു. 20 കൊല്ലമായി, മറക്കാൻ നോക്കുക.
2: ഈ 20 കൊല്ലവും കഴിഞ്ഞതൊന്നും ഓർക്കാനേ എനിക്ക് നേരം കിട്ടിയില്ല.
5: ഓർമ്മശക്തിയെ നശിച്ചിരുന്നെങ്കിൽ.
2: ചെയ്തു തീർക്കാൻ തന്നെ പിടിപ്പതില്ലേ? ഉള്ള നേരം കൊണ്ട് അത് ചെയ്യുവോ അതോ ഫലമില്ലാത്തത് ആലോചിക്കുവോ?
5: ചോര നീരാക്കി ചെയ്ത കൃഷി കൂമ്പ് വിരിഞ്ഞതായി പുഴുക്കുത്തുമായിട്ട്. എന്നിട്ട് ഇനിയും ചെയ്തു തീർക്കാനുണ്ട് പോലും.
2: ചെയ്ത കൃഷിക്ക് എന്ത് പറ്റി? അതിനൊരു ദോഷവും കണ്ണുള്ള ദൈവം വരുത്തൂല.
5: ഒന്നും പറ്റിയില്ല അല്ലേ? ചന്ദ്രനിവിടെ വന്നിട്ട് എത്ര ദിവസമായി, അവനെ ശ്രദ്ധിച്ചില്ലേ? അവനെന്താ മുമ്പെങ്ങുമില്ലാത്ത ഒരു വാട്ടവും വല്ലായ്മയും, ഒരുമാതിരി ഒരു ഒരു ശൂന്യം പിടിച്ച മട്ട്.
2: അവൻ പറയാതെങ്ങനെ അറിയാനാ?
5: അല്ലെങ്കിൽ തന്നെ നീ എന്തിനാതറിയുന്നു? അടെ, വല്ലായ്മ ഉണ്ടെന്നെങ്കിലും തോന്നിയോ?
2: എന്റെ മുഖത്ത് കണ്ണില്ലേ, ചന്ദ്രൻ വന്ന ദിവസം തന്നെ എനിക്ക് തോന്നി അവന്റെ ഉള്ളിൽ എന്തോ പുകയുന്നുണ്ടെന്ന്.
5: ആശ്വാസമായി, വലിയ മിടുക്കി തന്നെ.
2: ഒരമ്മയ്ക്ക് അതറിയാൻ മിടുക്കൊന്നും വേണ്ട.
5: അമ്മയാണെങ്കിൽ അതിനപ്പുറവും ഇതിനകം അറിയുമായിരുന്നു.
2: ഈ പഴി എത്ര കൊല്ലമായി കേട്ടു തുടങ്ങിയിട്ട്. എന്തു വേണേ പറഞ്ഞോളണം, മനുഷ്യർക്ക് ബോധ്യമായില്ലെങ്കിൽ വേണ്ട, ഈശ്വരൻ അറിഞ്ഞാ മതി.
5: അതാ ഞാനും പറയുന്നത്, ഈശ്വരനെ മറക്കരുത്.
2: ആരും ആരും അത് ചെയ്യരുത്. ഞാൻ ചോദിച്ചിട്ടൊരു അക്ഷരം അവന് ഉരിയാടിയിട്ട് വേണ്ടേ? മുമ്പൊക്കെ തീ ഊതുന്ന അടുപ്പിന്റെ അടുത്ത് വന്നിരുന്ന് നാടായ നാട്ടിലെ വിശേഷങ്ങളെല്ലാം രസം പിടിച്ച് പറഞ്ഞു കേൾപ്പിക്കുന്ന അവന് ഇപ്പൊ എന്റെ അടുത്ത് വരാൻ പോലും മടിയാണ്. ഇത്തവണ വന്നിട്ട് എന്റെ കുട്ടിക്ക് അങ്ങനെ തോന്നുന്നു. എന്റെ കർമ്മം, അവന്റെ കുറ്റമല്ല.
5: ചോദിക്കാൻ വേണ്ടി ചോദിച്ചാൽ അങ്ങനെ ഇരിക്കും. അറിയണമെന്ന ആശ വേണം ചോദിക്കുന്നവർക്ക്.
2: ആശയുള്ളവർക്ക് ചോദിച്ചുകൂടായിരുന്നോ?
5: എന്തുകൊണ്ടോ എന്തുകൊണ്ടോ എന്തോ എനിക്ക് അവനോട് ചോദിക്കാൻ ഒരു അറപ്പ്, ഒരു വിമിഷ്ടം, ഒരു ഭീതി. എന്നല്ല, എന്നും അങ്ങനെ തന്നെ. ആ മുഖമൊന്ന് കറുത്താൽ, ആ കണ്ണൊന്ന് കലങ്ങിയാൽ, സ്വരം പരുഷമായാൽ എന്തിന്? അവൻ ഒരു ദിവസം എന്നോട് മിണ്ടാതിരുന്നാൽ മതി. എനിക്ക് ഒരു തഞ്ചവുമില്ല. പിന്നെ ഈ രണ്ടു മൂന്ന് ദിവസമായി പലപ്പോഴും ഞാൻ ആഞ്ഞിട്ടുണ്ട് ഒന്ന് സംസാരിക്കാൻ. പക്ഷേ ആ തളർന്ന മുഖത്ത് നോക്കുമ്പോൾ ഞാൻ എന്തെല്ലാമോ ഓർമ്മിച്ചു പോകും.
2: അവനോട് ചോദിക്കാൻ ഇത്ര വിഷമിക്കുന്നത് എന്തിനാ? ഇത്ര നല്ല പ്രകൃതമുള്ള കുട്ടികളുണ്ടോ? വയസ്സ് 25 കളിയും ചിരിയും മാത്രമേ ഉള്ളൂ. ജോലി കിട്ടി ഇവിടുന്ന് പോകുന്നതുവരെ ഞാൻ തന്നെ വിളമ്പിക്കൊടുത്ത് അടുത്തിരിക്കണം. എന്റെ അടുത്ത് കിടന്നാലേ അവന് ഉറക്കം വരൂ. എന്നിട്ടിപ്പോ ഇങ്ങനെ ബാധോപദ്രവം പിടിച്ചതുപോലെ. എന്റെ ഈശ്വര, എന്ത് പറ്റിയോ എന്റെ കുഞ്ഞിന്?
5: കേശവപിള്ള അവനോട് സംസാരിക്കാമെന്നേറ്റിട്ടായി ഇപ്പൊ ഇവിടുന്ന് പോയത്. അയാളെ അവന് വലിയ ജീവനാ, എല്ലാം വിട്ട് പറയും.
2: അച്ഛൻ തന്നെ ചോദിക്കുന്നതല്ലേ നല്ലത്. അവൻ എന്തെങ്കിലും ഒളിക്കുവോ അച്ഛന്റെ അടുത്ത്?
5: ഞാൻ വിചാരിച്ചതേ. അല്ല, അല്ലെങ്കിൽ വേണ്ട, ഞാൻ തന്നെ ചോദിച്ചേക്കാം. അല്ല, അതിനെനിക്ക് ആരുടെയെങ്കിലും ശുപാർശ വേണോ? ആ, ഞാൻ ചോദിക്കും, അവൻ പറയും. ഇത്ര നാളും വളർത്തി ഇപ്പരൂപമാക്കിയ ഞാനെന്തിനു പേടിക്കണം?
2: ആര് പറഞ്ഞു പേടിക്കണമെന്ന്?
5: ആ, അതെല്ലാം ഞാൻ എന്റെ ഇഷ്ടം പോലെ അങ്ങ് ചെയ്തോളാം. നീ വയ്ക്കുമോ നിന്റെ പാട്ടിന്?
2: എന്തായാലും വേണ്ടില്ല ഈശ്വര, എന്റെ കുഞ്ഞിന്റെ മുഖം ഒന്ന് തെളിഞ്ഞു കണ്ടാ മതിയായിരുന്നു.
5: ആരാടാത്? ചന്ദ്രനാണോ?
6: അല്ല.
5: ആ, ആരാ ഇവിടുത്തെ? വായി നോക്കിയോ, ഇവിടെ വാ. കഴിക്കാൻ നേരമായപ്പോ ഇങ്ങെത്തി അല്ലേ? ഊര് ചുറ്റി വലത്തും കഴിഞ്ഞ് എന്താടാ ഒന്നും മിണ്ടാത്തത്?
6: അതിനും വന്നോടൊന്ന് പറഞ്ഞാ വരൂല.
5: പിന്നെന്തോന്നാ, വായു ഭക്ഷണം കഴിക്കുമോ?
6: അതെന്തിനും മറ്റുള്ളവർ അറിയുന്നേ?
5: നോക്ക, നിന്റെ തറുതലയൊന്നും ഇങ്ങോട്ട് എടുക്കണ്ട.
6: എടുക്കേണ്ടി വന്നാലേ എടുക്കൂ. വഴിയേ കയറി ആരും പറയാൻ വന്നില്ലല്ലോ.
5: ജാതകദോഷം. ആ ചന്ദ്രൻ അങ്ങനെയും ഈ നിഷേധി ഇങ്ങനെയും.
6: പിന്നെ ഒന്ന് പറഞ്ഞേക്കാം, ഈ നിഷേധിയുടെ കാര്യം പറയുമ്പോ ആ പൊന്നുമോന്റെ കാര്യം പറഞ്ഞേക്കരുത്. ആ കേമച്ചാരുടെ വലിപ്പം വർണ്ണിക്കുമ്പോ ഈ മോശക്കാരനെ അങ്ങ് വിട്ടേക്കണം. ഓർമ്മയായപ്പോ തൊട്ട് കേട്ടോണ്ടിരിക്കുകയാണ് ഈ ത്രാസിലിട്ട് തൂക്കി ആളെ കൊച്ചാക്കുന്ന വർത്തമാനം.
5: നീയാണോടാ ഞാൻ എന്ത് വേണമെന്ന് ഗുണദോഷിക്കാൻ?
6: അയ്യോ, ഗുണദോഷിക്കാനോ? ഞാനോ? അതിനിവിടെ വേറെ ആളില്ലേ? ഞാൻ എന്റെ കാര്യം പറഞ്ഞെന്ന് മാത്രം.
5: വിവരവും വകതിരിവുമില്ലാത്ത ഈ മുട്ടാളിനെ കൊണ്ട് വേണമല്ലോ ഭഗവാനെ എന്റെ തലതെറിച്ചാൽ ആ പാവത്തിന് കഴിഞ്ഞുകൂടാൻ. എടാ താൻ തോന്നി, ഒരു നിമിഷമെങ്കിലും നീ അതിനെക്കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടോ?
6: എനിക്കാരുമില്ല, ഞാൻ മാത്രമേ ഉള്ളൂ. മറ്റുള്ളവരുടെ കാര്യം മറ്റുള്ളവർക്ക്.
5: ഇറങ്ങിപ്പോടാ, നിന്നുകൊണ്ട് എഴുന്നേറിത്തരം പറയാതെ പിറപ്പിച്ചു വളർത്തിയവരെ പറ്റി കൂറും കരുണയും ഇല്ലാത്ത ആഭാസൻ നിന്നെ കണ്ടാ പിന്നൊന്ന്.
6: നിൽക്കാൻ പറഞ്ഞാ പോലും ഞാൻ ഇവിടെ നിൽക്കാൻ പോണില്ല. കാണാൻ ഇഷ്ടമില്ലാത്തവരെ ഞാൻ എന്തിനാ ശല്യപ്പെടുത്തുന്നേ? കാണാൻ കൊള്ളാവുന്ന മക്കൾ ഉണ്ടല്ലോ വേറെ, സാക്ഷാൽ ഭാര്യയുടെ മക്കൾ. ഞാൻ എങ്ങനെയോ ജനിച്ചു പോയെന്നല്ലേ ഉള്ളൂ.
5: നീ ഇനി കമാന്ന് രാക്ഷരം മിണ്ടിപ്പോരുത്.
6: ഇനി ഞാൻ മിണ്ടിപ്പോയാൽ നാക്കിന്ന് വീഴുന്നതെന്ന് എനിക്ക് തന്നെ നിശ്ചയമില്ല.
5: കഷ്ടപ്പെട്ട് മൂന്നു നേരവും വയറ്റിനതൊന്ന് പോറ്റുന്നതിന്റെ കൂലി.
6: അയ്യോ, അത് വേണ്ടായിരുന്നല്ലോ. കൊച്ചിലേ തന്നെ കഥ കഴിച്ചുകൂടായിരുന്നോ? ഇനിയിപ്പോ ഒന്നേ പറ്റൂ. കഷ്ടപ്പെട്ട് പുന്നാര മക്കളെ വളർത്തി പേക്കോലം തിരിഞ്ഞ എന്റെ തള്ളയില്ലേ ഇവിടത്തെ വേലക്കാരി, ആ സ്ത്രീക്ക് കൊടുക്കാനുള്ള കൂലിയിൽ പറ്റെഴുതിക്കൊണ്ടാ മതി എനിക്ക് തരുന്ന ചോറ്. കാണാൻ കൊതിച്ചപ്പോ തന്നെ എത്തിയല്ലോ വിലവേറില്ലാത്ത മകൻ.
5: ചന്ദ്രനാണോ?
7: അതെ.
5: ഇങ്ങോട്ടൊന്ന് വാകുഞ്ഞെ, കേട്ടില്ലേ ആ പിഴയാളിയുടെ വർത്തമാനം?
7: കേട്ടു.
5: നീ കേട്ടത് എത്രയോ ഭേദം. നീ വരും മുമ്പ് അത്തം മാടി പുലമ്പിയത് ഓർക്കുമ്പോ നീ എന്താ ഒന്നും മിണ്ടാത്തത്?
7: അവൻ തോന്നുന്നത് നേരെ പറയും, ശരിയായാലും തെറ്റായാലും.
5: ഏ, നീ എന്താ ചന്ദ്രായി പറയുന്നത്?
7: രാഘവനെ പറ്റി എനിക്ക് ഇന്നുള്ള അഭിപ്രായം.
5: എന്നുവെച്ചാ?
7: ഇഷ്ടവും ഇഷ്ടക്കേടും അവൻ മറച്ചു വെച്ച് പെരുമാറുകയില്ല.
5: ഹോ, സ്വൈരം കെടുത്താനാണോ നിന്റെയും ഭാവം? നീ ഉപദേശിച്ച് നന്നാക്കേണ്ട ഗുരുത്വദോഷിക്ക് ഹേണിചാരി കൊടുക്കുകയാണോ?
7: ഇത്ര നാൾ ഉപദേശിച്ച ഞാനാണ് മടയൻ. ഞാൻ ആരും ഉപദേശിക്കാൻ, അവൻ എന്നെക്കാളും എത്രയോ ആണത്തമുള്ളവൻ.
5: ഓഹോ, അതെ അതെ, പറയാനുണ്ടോ? നാലക്ഷരം തികച്ചു പഠിക്കാതെ കണ്ട കടകമ്പോളങ്ങളിൽ തെണ്ടിത്തിരിഞ്ഞ് അന്യരെ കൊണ്ട് പറയിപ്പിക്കാൻ നടക്കുന്ന എരണം കെട്ടവൻ.
7: പക്ഷേ ആർക്കും അവനെ വഞ്ചിക്കാൻ കഴിഞ്ഞിട്ടില്ല.
5: വഞ്ചനയോ? ആരെ വഞ്ചിച്ചെന്നാ?
7: അതെന്തോ ആട്ടെ, പിന്നെ എന്തിനാ വിളിച്ചത്?

0: നീ എവിടെയായിരുന്നു ഇത്ര നേരവും?
1: വെളിയിലിറങ്ങിനാലും മനുഷ്യരെ കാണാമെന്ന് കരുതി.
0: എത്ര നാൾ കൂടിയാണ് കുഞ്ഞെ നീ ഇങ്ങോട്ടൊന്ന് വരുന്നത്? അപ്പോഴെങ്കിലും 4 നാൾ തികച്ച് വീട്ടിലടങ്ങി നിൽക്കണ്ടേ? കാണാൻ കൊതിച്ചിരിക്കുകയല്ലേ ഞങ്ങള്?
1: ഇനി ആ വിഷമമുണ്ടാവില്ല.
0: അങ്ങനെ പറഞ്ഞേ, അതാ വേണ്ടത്. കൂട്ടുകാർക്ക് വേണമെങ്കിൽ ഇങ്ങോട്ട് വന്ന് കാണട്ടെ.
1: ഞാൻ ഉദ്ദേശിച്ചതല്ല അച്ഛൻ മനസ്സിലാക്കിയത്.
0: പിന്നെ
1: ഞാൻ ഇനി ജോലിക്ക് പോകുന്നില്ല.
0: എന്താ ജോലിക്ക് പോകാതെ?
1: പാപത്തിന്റെ ആ ചുമട് ഞാൻ താഴത്തിറക്കി.
0: ചുറ്റിക്കാതെ മോനെ, എന്തുണ്ടായി? വല്ല കുഴപ്പവും വന്നോ ജോലിക്ക്? എനിക്ക് പണ്ട് പറ്റിയതുപോലെ കൂടെ നടക്കുകയും പുറകെ കുഴിക്കുകയും ചെയ്യുന്ന വല്ല ചതിയന്മാരും നിന്നെ കുഴപ്പത്തിലാക്കിയോ?
1: കൂട്ടുകാരും എന്നെ ചതിച്ചില്ല. ചോദിച്ച് വിഷമിപ്പിക്കരുത്. എനിക്ക് ഉദ്യോഗം വേണ്ടെന്ന് തോന്നി.
0: ഓ, എന്തൊരു ദുരിതമാണ് ഈശ്വര. ചന്ദ്ര കുഞ്ഞെ, നിന്റെ ബുദ്ധി നല്ല തെറ്റിപ്പോയോ?
1: എങ്കിലെത്ര ഭാഗ്യമാകുമായിരുന്നു. എന്താശ്വാസമായിരുന്നു എന്നെ.
0: ദൈവമേ, ഇതിനാണോ ഞാനും ആ തള്ളയും ഇത്രയും കാലം പെടാപ്പാടുപെട്ടത്? നീ ഒരുത്തൻ നന്നായി വന്ന് കാണാനില്ലേ കുഞ്ഞെ? കടവും കടമിട്ട വട്ടിയുമായിട്ട് ഇതുവരെ ഉഴച്ചത് ഈ ജോലി ഉണ്ടാക്കി തന്ന കേശവുള്ള ഇത് കേട്ടാൽ
1: എനിക്കാരെയും വേദനിപ്പിച്ച് സുഖിക്കണമെന്നില്ല. എന്റെ വേദന മറ്റാരും അറിയുകയും വേണ്ട.
0: നിനക്ക് എന്ത് മനഃപ്രയാസമുണ്ടായാലും അത് പറഞ്ഞുകൂടെ കുഞ്ഞെ ഞങ്ങളുടെ അടുത്ത്. അതിനു പകരം നീ കടുംകൈ കാട്ടുകയാണോ വേണ്ടത്?
1: അതൊന്നും ഒരു മകന് അച്ഛന്റെ മുഖത്ത് നോക്കി പറയാൻ കൊള്ളില്ല.
0: എന്താ? ഓ, നീ വല്ല ഊരാക്കുടുക്കിലും ചെന്ന് വീണോ അപ്പനെ? ഞാൻ അന്നേ പറഞ്ഞിട്ടില്ലേ പട്ടണമാണ് മറിമായം വിറ്റഴിനിടമാണെന്നൊക്കെ.
1: ഇരുട്ട് താനറിയാതെ വെളിച്ചം തോന്നുന്നു.
0: ഞാൻ ചോദിച്ചതെന്തോന്ന്? നീ പറയുന്നതെന്തോന്ന്?
1: ചോദിച്ചത് എത്ര ശരി.
0: ഇതെന്ത് കഥ? കാടരിപ്പ് നിർത്തി കാര്യം പറയാനുള്ളതിന്
1: ഞാനൊരു മകനായിപ്പോയി. അല്ലെങ്കിൽ
0: നീ പോവണം.
1: പറയേണ്ടത് മറ്റാരുമല്ല, സ്വന്തം മനസാക്ഷിയാണ്. അങ്ങനെ ഒന്നുണ്ടെങ്കിൽ
2: കുടത്തിലെ വിളക്ക്, എൻ കൃഷ്ണപിള്ള എഴുതിയ നാടകത്തിന്റെ റേഡിയോ രൂപം 1-ാം ഭാഗം സമാപിക്കുന്നു. കഥാപാത്രങ്ങളും ശബ്ദം നൽകിയവരും: ഗോവിന്ദപിള്ള M.K. ഗോപാലകൃഷ്ണൻ, കേശവപിള്ള P.C. സോമൻ, പാർവതിയമ്മ ശ്രീകല, ചന്ദ്രൻ അരുൺ നായർ, രാഘവൻ വിനയൻ, ഏകോപനം ഡോക്ടർ എഴുമറ്റൂർ രാജരാജവർമ്മ, റേഡിയോ രൂപാന്തരം S. രാധാകൃഷ്ണൻ, അവതരണം N. കൃഷ്ണപിള്ള, നാടകവേദി തിരുവനന്തപുരം.
3: ഈ തുടർ നാടകത്തിന്റെ 2-ാം ഭാഗം തിങ്കളാഴ്ച ഉച്ചയ്ക്ക് 2:15 കേൾക്കാം.
4: ആകാശവാണി, സമയം 2:30. ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ജിജീഷ് ഗോപി വരികൾ എഴുതി സംഗീതം നൽകി. സുദീപ് കുമാർ പാടിയ ഗാനം, ചിത്രം ആഹ്ലാദം.

ചിത്രം ശുക്രൻ. ഗായകർ ശങ്കർ മഹാദേവൻ, ധന്യ വിജയൻ, ശ്രീജ തുളസീധരൻ. വയലാർ ശരചന്ദ്രവർമ്മ എഴുതിയ ഗാനം. സംഗീതം നൽകിയത് സ്റ്റിൽജു അർജുൻ.

ഒരു ഗാനം കൂടി. രവീന്ദ്രൻ മലയൻകാവ് എഴുതി, കെ പരംജ്യോതി ഇണം പകർന്ന്, പ്രസാദ് അജിത് കുമാർ പാടിയത് ചിത്രം വേലോത്സവം.

2026 പുറത്തുവന്ന ആഹ്ലാദം, റിവോൾവർ റിംഗോ, വടു, ദിസ്കാർ, വിദൂരം, ശുക്രൻ, സ്പാ, ലേഡി വിത്ത് വിംഗ്സ്, വേലോത്സവം എന്നീ ചിത്രങ്ങളിലെ ഓരോ ഗാനവുമായി വന്ന ഈ ചലച്ചിത്ര ഗാന പരിപാടി സമാപിച്ചു. ചലച്ചിത്ര ഗാനങ്ങൾ വീണ്ടും 3:30 കേൾക്കാം.

0: മൻ കി ബാത്ത്
1: മനസ്സ് പറയുന്നത് ജനങ്ങൾ പറയുന്നത്
0: കേൾക്കാം. പോരാട്ടങ്ങളുടെ വിജയങ്ങളുടെ കഥകൾ
1: അറിയാം. അറിയപ്പെടാത്ത പൈതൃകങ്ങളെക്കുറിച്ച്
0: പങ്കുവയ്ക്കാം. ഭാരതത്തെക്കുറിച്ചുള്ള പുതുപ്രതീക്ഷകൾ
1: രാജ്യം കാത്തിരിക്കുന്നു. എല്ലാ മാസവും അവസാനത്തെ ഞായറാഴ്ചയ്ക്കായി
0: മൻ കി ബാത്ത് ആകാശവാണിയുടെ എല്ലാ നിലയങ്ങളും പ്രക്ഷേപണം ചെയ്യുന്നു. കേൾക്കൂ ന്യൂസ് ഓൺ എയർ മൊബൈൽ ആപ്പിലൂടെയും.
1: തുടർന്ന് മലയാള പരിഭാഷ.
0: പരിഭാഷയുടെ പുനഃപ്രക്ഷേപണം രാത്രി 8 മണിക്ക്. മൻ കി ബാത്ത് നാളെ രാവിലെ 11 മണിക്ക്.
2: ആകാശവാണി സമയം 3 മണി.
3: കൂട്ടുകാരി.
4: ഇന്നത്തെ കൂട്ടുകാരിയിലേക്ക് എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും സ്വാഗതം. ആരോഗ്യവും ശരീര സൗന്ദര്യവും നിലനിർത്തുക എന്നത് നമ്മുടെ എല്ലാം ഒരു പൊതു ലക്ഷ്യമാണ് അല്ലേ? അതിനായി നമ്മൾ യോഗ ചെയ്യാറുണ്ട്, ജിമ്മിൽ പോകാറുണ്ട്, വീട്ടിൽ തന്നെ വർക്കൌട്ടുകൾ ചെയ്യാറുണ്ട്. ഇതൊന്നുമല്ലെങ്കിൽ കൂടുതൽ ആകർഷകമായ മറ്റ് ഫിറ്റ്നസ് മാർഗങ്ങൾ തേടി പോകാറുമുണ്ട്. അത്തരത്തിൽ ശരീരത്തിന്റെ കരുത്ത്, വഴക്കം, സന്തുലിതാവസ്ഥ എന്നിവ കൂട്ടുന്നതിനായി രൂപകൽപ്പന ചെയ്ത ഒരു വ്യായാമ മുറയാണ് പിലാറ്റിസ്. പ്രിയപ്പെട്ട ശ്രോതാക്കൾക്ക് ഈ പേര് കേൾക്കുമ്പോൾ പുതുമയുള്ളതായി തോന്നുന്നുണ്ടോ? എങ്കിൽ എന്താണ് പിലാറ്റിസ് എന്ന് നമുക്കൊന്ന് മനസ്സിലാക്കിയാലോ? ഇതേക്കുറിച്ച് നമുക്ക് പറഞ്ഞു തരാനായി ഇന്ന് നമ്മോടൊപ്പമുള്ളത് പിലാറ്റിസ് ട്രെയിനറായ സ്നേഹ അജിത്താണ്. സ്റ്റുഡിയോയിൽ ഒപ്പമുള്ളത് സെവിൽ ജിഹാൻ.
5: നമസ്കാരം.
6: നമസ്കാരം.
5: വളരെ വ്യത്യസ്തമായ, കൂടുതൽ പേരിങ്ങനെ പഠിച്ചു വരുന്ന ഒരു കാര്യത്തെ കുറിച്ചാണ് പരിചയപ്പെടുന്നത്, പിലാറ്റിസ്. പിലാറ്റീസ് എന്ന് കേൾക്കുമ്പോൾ വീഡിയോ റീൽസില് ഇൻസ്റ്റയിൽ എല്ലാം ഈ വേർഡ് കേൾക്കുന്നുണ്ട്, ബട്ട് എല്ലാവർക്കും ഒരു സംശയമുണ്ട് ഇത് എന്താണ് എന്ന്. അപ്പൊ നമുക്കൊന്ന് പറഞ്ഞു തരുമോ എന്താണ് ഇത്?
6: ഇതൊരു ഫോം ഓഫ് എക്സസൈസ് ആണ് പിലാറ്റീസ്. ഇത് ജോസഫ് പിലാറ്റീസ് എന്ന് പറഞ്ഞൊരു മനുഷ്യൻ വേൾഡ് വാർ 1 സമയത്ത് ജർമ്മനിയിൽ ക്രിയേറ്റ് ചെയ്ത ഒരു ഫോം ഓഫ് എക്സസൈസ് ആണ്. പിലാറ്റീസ് എന്തുകൊണ്ട് യൂസ്ഫുൾ ആണ് എന്നുള്ളത്, ഹോസ്പിറ്റൽ ബെഡ്സിൽ അന്നത്തെ കാലത്ത് സോൾജേഴ്സിന് പെട്ടെന്ന് റീഹാബിലിറ്റേറ്റ് ആവാതെ ഇരിക്കുന്ന സമയത്ത് അദ്ദേഹം സ്പ്രിംഗ്സ് അറ്റാച്ച് ചെയ്തിട്ട് അവരെ കൊണ്ട് എക്സസൈസ് ചെയ്യിപ്പിച്ചു തുടങ്ങി.
5: ബെഡിൽ തന്നെ
6: കിടന്നുണ്ട്. അപ്പം അവരുടെ ആ ഫിറ്റ്നസ് റീഗെയിൻ ചെയ്യാനും അവരുടെ കോർ മസിൽസ്, നമ്മുടെ ഓർഗൻസിനെ പ്രൊട്ടക്ട് ചെയ്യുന്ന മസിൽസും പിന്നെ നമ്മുടെ ജോയിന്റ്സിനെ ഒരുമിച്ച് പിടിക്കുന്ന ചെറിയ മസിൽസും ഉണ്ട്. ഈ മസിൽസിനെ ഒന്നും നമ്മൾ അധികം വർക്ക്ഔട്ട് ചെയ്യുന്നില്ല. അദ്ദേഹത്തിന് മനസ്സിലായി ദാറ്റ് നമ്മുടെ കോർ ഫിറ്റ്നസ് എത്ര നല്ലതാണോ, നമ്മുടെ സ്പൈൻ എത്ര സ്റ്റേബിൾ ആണോ, അത്രയും ഹെൽത്തി ആയിരിക്കും നമ്മൾ. അപ്പൊ നമ്മുടെ സ്പൈനിനെയും നമ്മുടെ മൊബിലിറ്റിയെയും സ്റ്റെബിലിറ്റിയെയും ഒക്കെ വർദ്ധിപ്പിക്കാനായിട്ട് അദ്ദേഹം ക്രിയേറ്റ് ചെയ്ത ഒരു ഫോം ഓഫ് ഫിറ്റ്നസ് ആയിരുന്നു പിലാറ്റീസ്. അതിനെ അന്ന് അദ്ദേഹം കൺട്രോളജി എന്നായിരുന്നു വിളിച്ചിട്ടുണ്ടായിരുന്നത്. നമുക്ക് നമ്മുടെ തന്നെ ബോഡിയും നമ്മുടെ മസിൽസിനെയും നമ്മുടെ മൈൻഡ് വെച്ച് കൺട്രോൾ ചെയ്യാൻ പറ്റണം. ഒരു 80 വയസ്സായി കഴിഞ്ഞ ഒരാൾക്കും പിലാറ്റീസ് ചെയ്യുന്ന ഒരാൾക്ക് സ്വന്തമായി ടോയ്ലറ്റിൽ നിന്ന് എഴുന്നേറ്റ് നിൽക്കാൻ പറ്റണം. ഒരു അസിസ്റ്റൻസ് ഒന്നും ഇല്ലാതെ എല്ലാം ഇൻഡിപെൻഡന്റ് ആയിട്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ അവർക്ക് ജീവിക്കാൻ പറ്റണം. ആ ഒരു ഫങ്ഷനാലിറ്റിയിൽ ബേസ് ചെയ്തിട്ടാണ് പിലാറ്റീസ് അദ്ദേഹം ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതിനുശേഷം അദ്ദേഹം ഉണ്ടാക്കിയ സ്റ്റുഡിയോയുടെ തൊട്ട് താഴെ ബാലി ഡാൻസേഴ്സിന്റെ ഒരു ഗ്രൂപ്പ് ഓഫ് കുട്ടികൾ വന്നിട്ടുണ്ടായിരുന്നു. അവർക്കും ഇത് ചെയ്യാൻ ഒരു താല്പര്യം തുടങ്ങിയപ്പം അദ്ദേഹം ഇതിനെ കുറച്ച് മോഡിഫൈ ചെയ്തു. കോർ ഫിറ്റ്നസ് ഏറ്റവും കൂടുതൽ ആവശ്യമുള്ള ഒരു ആർട്ട് ഫോം ആണ് ബാലി. അപ്പൊ ബാലി ഡാൻസേഴ്സിന്റെ ഫിറ്റ്നസും എല്ലാം കൂട്ടാനും കൂടെ വേണ്ടി ഇതിനെ മോഡിഫൈ ചെയ്തു. അപ്പോ ഇത് ഹോസ്പിറ്റൽ ബെഡിൽ കിടക്കുന്ന ഒരു പേഷ്യന്റിനും എക്സ്ട്രീം ഫിറ്റ്നസ് ഓറിയന്റഡ് ആയിട്ടുള്ള ബാലി ഡാൻസേഴ്സിനും ചെയ്യാൻ പറ്റുന്ന ഒരു ഫോം ഓഫ് എക്സസൈസ് ആയി മാറി. 10 വയസ്സുള്ള ഒരു കുട്ടി അല്ലെങ്കിൽ 6 വയസ്സുള്ള ഒരു കുട്ടി മുതൽ 85 90 വയസ്സുള്ള ഒരു അമ്മയോ

0: അച്ഛനോ വരെ ഈ പിലാറ്റീസ് എന്ന് പറഞ്ഞ ഫോം ഓഫ് എക്സസൈസ് ചെയ്യുന്ന അവരുടെ സ്ട്രെങ്ത് വർദ്ധിപ്പിക്കാം. അത് മാത്രമല്ല, ആൾക്കാർ എവിടെയാണോ, ഏത് പോയിന്റ് ഓഫ് ദെയർ ഫിറ്റ്നസ്സിലാണെങ്കിലും, അവരൊരു ബിഗിനർ ആണെങ്കിലും ഇന്റർമീഡിയറ്റ് ലെവലുള്ള ആൾക്കാരാണെങ്കിലും അഡ്വാൻസ്ഡ് പ്രോ ആത്ലീറ്റ്സ് ആണെങ്കിൽ പോലും അവർക്ക് പിലാറ്റീസിൽ നിന്ന് ഗുണം ഉണ്ടാക്കാൻ സാധിക്കും. കാരണം നമുക്ക് സ്പ്രിങ്സ് മാറ്റി, റെസിസ്റ്റൻസ് മാറ്റി, ലോഡ് മാറ്റി ഓരോ ആൾക്കാർക്കും വർക്ക്ഔട്ട്സ് അവരുടെ രീതിയിൽ നമുക്കതിനെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അതാണ് ഇതിന്റെ ഒരു ഗുണം. പിന്നെ നമ്മൾക്ക് അഡീഷണലി ഒത്തിരി ബെനിഫിറ്റ്സ് ഉണ്ട്. പോസ്ചർ അലൈൻമെന്റ്, നമ്മുടെ ശരീരത്തിന്റെ പോസ്ചർ, പിന്നെ നമുക്ക് ഈ ഇത്ര കൂനുള്ള ആൾക്കാരാണെങ്കിലും ഹിപ് മൊബിലിറ്റി ഇഷ്യൂ ഉള്ള ആൾക്കാരാണെങ്കിലും സ്പൈനിൽ എന്ത് പ്രശ്നമുണ്ടെങ്കിലും, നമ്മുടെ നെക്കിന്റെ ബാക്കിലുള്ള സി സ്പൈനിന് പ്രശ്നമുണ്ടെങ്കിലും, നമുക്ക് ഈ ലംബാർ റീജിയനിൽ ഇരുന്നിട്ടുള്ള പണിയെടുക്കുന്ന ആൾക്കാർക്കും എല്ലാവർക്കും അവരുടെ സ്പൈൻ മൊബിലിറ്റി വർദ്ധിപ്പിക്കാനും അതിന്റെ സ്റ്റെബിലിറ്റി വർദ്ധിപ്പിക്കാനും ഏറ്റവും കൂടുതൽ വർക്ക് ആവുന്ന ഒരു ഫോം ഓഫ് എക്സസൈസ് ആണ് പിലാറ്റീസ്.
1: എങ്ങനെയാണ് സ്നേഹ ഇതിലേക്ക് വരുന്നത്?
0: ഞാന് ഒരു ഡാൻസറാണ്. അപ്പം ഒത്തിരി ഭരതനാട്യം സ്റ്റേജസിൽ കളിച്ചതിന് ശേഷം എനിക്ക് കാലിന്റെ അടിയിൽ രണ്ട് സർജറി വരെയുണ്ട്, ചെറിയ മൈനർ സർജറി. ആ ഒരു മാസം എനിക്ക് ഡാൻസ് ഒന്നും കളിക്കാൻ പറ്റിയില്ല, പിന്നെ എനിക്ക് ജിം ഒന്നും പോകാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ ഞാനിങ്ങനെ റീസെർച്ച് ചെയ്തു 2016 എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും, എനിക്ക് എക്സസൈസ് ചെയ്യണം. അന്ന് ഞാൻ പിലാറ്റീസ് ഡിസ്കവർ ചെയ്തതാണ്. അത് ഞാൻ അന്ന് മാറ്റിൽ തുടങ്ങി. പിന്നെ ഞാൻ കുറച്ച് മാസങ്ങൾ കഴിഞ്ഞ് ഒരു സ്റ്റുഡിയോയിൽ പോയി റിഫോമർ പിലാറ്റീസ് ഓസ്ട്രേലിയയിൽ ചെയ്തു തുടങ്ങി. പുറത്ത് പഠിച്ചിരുന്ന സമയത്ത് അവിടെ നിന്നാണ് ഞാനിത് ആദ്യമായി കാണുന്നത്. ആദ്യത്തെ ഒരു സെഷൻ ചെയ്തപ്പോൾ തന്നെ എനിക്ക് വളരെ നല്ല ഒരു ഫുൾ ബോഡി വർക്ക്ഔട്ട് കിട്ടിയെന്ന് മാത്രമല്ല, കുറെ വ്യത്യാസങ്ങൾ എന്നിൽ തോന്നി. നമ്മുടെ സ്ട്രെസ് ഹോർമോൺസ് ഇങ്ങനെ കൂട്ടി വെച്ചിട്ടല്ല നമ്മൾ എക്സസൈസ് ചെയ്യേണ്ടതെന്നുള്ളത് എനിക്ക് മനസ്സിലായി. നമ്മുടെ കോർട്ടിസോൾ എന്ന് പറയുന്ന നമ്മുടെ സ്ട്രെസ് ഹോർമോൺ, അത് കുറച്ച് വെച്ചിട്ട് നമുക്ക് എക്സസൈസസ് ചെയ്യാൻ പറ്റണം. നമ്മുടെ മൈൻഡ് ടു മസിൽ കണക്ഷൻ, നമ്മുടെ നെർവസ് സിസ്റ്റം ടു ആർ മസിൽ കണക്ഷൻ വളരെ നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് പോകാൻ പറ്റണം. ഒരു കൊച്ചുകുട്ടിക്ക് സ്റ്റെപ്പ് വഴി താഴെ ഇറങ്ങുമ്പോൾ നോക്കി നോക്കി ഇറങ്ങേണ്ട ആവശ്യമില്ല, അവർക്ക് പെട്ടെന്ന് ഓടി ഇറങ്ങാം. പക്ഷെ പ്രായം കൂടുന്തോറും നമ്മൾ നോക്കി നോക്കി ഇറങ്ങും. അതെന്താണെന്ന് വെച്ചാൽ നമ്മുടെ പ്രൊപ്രയോസെപ്ഷൻ, അതായത് നമ്മുടെ മൈൻഡ് ടു മസിൽ കണക്ഷൻ വീക്കർ ആയിക്കൊണ്ടിരിക്കുകയാണ്. ആ കണക്ഷനെ റീഡെവലപ്പ് ചെയ്യാനും പിലാറ്റീസ് ഹെൽപ്പ് ചെയ്യും എന്നെനിക്ക് അന്ന് മനസ്സിലായി. പിന്നെ ഞാൻ നാട്ടിലേക്ക് മൂവ് ചെയ്തത് 2022. അപ്പൊ ഞാൻ ഇവിടെ നോക്കുകയുണ്ടായി, എല്ലാ എക്വിപ്മെന്റ്സും ഉള്ള, അതായത് റിഫോമേഴ്സ്, കാഡിലാക്സ്, ഇതെല്ലാം പിലാറ്റീസിന്റെ കുറെ എക്വിപ്മെന്റ്സിന്റെ പേരുകളാണ്. ട്രപ്പീസ് ടേബിൾ എന്ന് പറഞ്ഞിട്ട് ഒരു ഫുൾ ട്രപ്പീസ് ടേബിൾ ഉണ്ട്, ഒരു വലിയ മെഷീനാണത്. പിന്നെ കോംബോ ചെയർസ് എന്ന് പറഞ്ഞ ഈ പെഡിലുള്ള ചെയറുകളുണ്ട്. അപ്പൊ ഈ ചെയറുകളും എല്ലാം ഉള്ള ഒരു സ്റ്റുഡിയോ അന്ന് ഞാൻ ഇവിടെ നോക്കിയപ്പോ എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അന്ന് മുതലേ എന്റെ മനസ്സിൽ ഇങ്ങനെ ഒരു സംരംഭം തുടങ്ങണം, തിരുവനന്തപുരത്ത് തന്നെ തുടങ്ങണം. കാരണം എനിക്ക് വളരെ അറ്റാച്ച്മെന്റ് ഉള്ള ഒരു സിറ്റിയാണിത്. കുറെ പേരുണ്ട് ഇവിടെ ഓസ്റ്റിയോപൊറോസിസ്, ബോൺ റിലേറ്റഡ് ഇഷ്യൂസ്, ജിമ്മി പോകുമ്പോ ഒരു പേടി, അതായത് എന്നെ അവർ ആൾക്കാർ ജഡ്ജ് ചെയ്യുമോ എന്നൊക്കെ ഉള്ളൊരു പേടിയൊക്കെ ഉള്ള കുറെ ആൾക്കാർ നമ്മുടെ നാട്ടിൽ ഇവിടെ ഉണ്ട്. അപ്പൊ അവർക്കൊക്കെ ഒരു സേഫ് സ്പേസ് ആയി വന്ന് ഒരു ടെൻഷനും ഇല്ലാതെ മൈൻഡിനെ കാം ആക്കി വെച്ച് അതിനനുസരിച്ചുള്ള വർക്ക്ഔട്ട്സ് ചെയ്യാൻ പറ്റണം എന്ന് എനിക്ക് തോന്നി. അപ്പൊ ഞാൻ ക്രിയേറ്റ് ചെയ്യാൻ തീരുമാനിച്ചതാണ് ഈ പിലാറ്റി സ്റ്റുഡിയോ.
1: നമ്മുടെ ഒരു ഡ്രീം ആയിരിക്കുമല്ലോ അന്ന് മുതൽ തുടങ്ങി ഒക്കെ നമുക്കിത് ചെയ്യാന്നുള്ളത്, അതൊരു യാഥാർത്ഥ്യമായിട്ട് ഇപ്പൊ കണ്ടു, അതിങ്ങനെ നടന്നു പോകുന്നു. അപ്പൊ അതിനെ കുറിച്ചൊന്ന് പറയാൻ പറ്റുമോ, എങ്ങനെയാണ് അതിന്റെ ഒരു പ്ലാനിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്തത്?
0: എനിക്ക് ഒത്തിരി റീസെർച്ച് ചെയ്തിട്ട് ചെയ്യണമെന്ന് നിർബന്ധം ഉണ്ടായിരുന്നു. കാരണം ഞാൻ വളരെയധികം മെഷീൻസ് ട്രൈ ചെയ്തിട്ടുണ്ട്. ഓൾമോസ്റ്റ് 10 ഞാൻ പിലാറ്റീസ് ചെയ്യുന്നുകൊണ്ട് ഞാൻ ഏത് രാജ്യത്ത് ട്രാവൽ ചെയ്താലും ആ സ്ഥലത്തെ ഒരു സ്റ്റുഡിയോ പോയി കണ്ട് അവിടുത്തെ മെഷീൻസ് എല്ലാം ട്രൈ ചെയ്ത് നോക്കുന്നുണ്ട്. ബിക്കോസ് എന്റെ മനസ്സിൽ ഇതിന്റെ ഒരു വൈവിധ്യമാർന്ന മെഷീൻസ് ഉണ്ട്. അപ്പൊ ഏത് മെഷീനാണ് നല്ലത് എന്നുള്ളത് മനസ്സിലാക്കാൻ ഒരു താല്പര്യം, ഒരു പാഷൻ പോലെ ഉണ്ടായിരുന്നു. ഇപ്പം ഞാൻ എന്റെ എക്വിപ്മെന്റ്സ് എല്ലാം UK ഇമ്പോർട്ട് ചെയ്തതാ. ഏറ്റവും നല്ല എക്വിപ്മെന്റ്സ് ഞാൻ ഇമ്പോർട്ട് ചെയ്ത് വരുത്തി. എക്വിപ്മെന്റ്സിന്റെ കാര്യത്തിലാണെങ്കിലും, ട്രെയിനിങ് രീതിയുടെ കാര്യത്തിലാണെങ്കിലും, ട്രെയിനേഴ്സിന്റെ എഡ്യൂക്കേഷന്റെ കാര്യത്തിലാണെങ്കിലും, അവരുടെ സർട്ടിഫിക്കേഷൻസിന്റെ കാര്യത്തിലാണെങ്കിലും ഒരു വിധത്തിലും ഒരു വിട്ടുവീഴ്ചയും ചെയ്തിട്ടില്ല. അത്രയും നല്ല ഹൈ ക്വാളിറ്റി തന്നെ മെയിൻറ്റെയിൻ ചെയ്യണമെന്ന് എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പം ഇതിനകത്ത് നല്ല സ്ട്രെസ് വരുന്ന എപ്പോഴാന്ന് വെച്ചാൽ, നമ്മൾ ഈ ആഗ്രഹിക്കുന്നതൊക്കെ നടക്കുമോ, അത് വരുമ്പോൾ ആൾക്കാർ അതിനെ സ്വീകരിക്കുമോ എന്നൊക്കെ ഉള്ള ഒരു ടെൻഷനും വറിയും ഉണ്ടായിരുന്നു എനിക്ക്. പക്ഷേ ചെയ്തു വന്നപ്പോൾ തിരുവനന്തപുരത്തെ ആൾക്കാർക്ക് നമ്മുടെ ക്ലാസ്സസ് ഒത്തിരി ഇഷ്ടപ്പെടുന്നുണ്ട്. എന്റെ ഒരു ക്ലയന്റ് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ഒത്തിരി ഫിറ്റായി, മെലിഞ്ഞു, ടോണായി എന്ന് കസിൻ സിസ്റ്റർ പറഞ്ഞു എന്ന്. ആ ഒരു വ്യത്യാസമാണ് എനിക്ക് തോന്നുന്നു ആൾക്കാരെ നമ്മുടെ സ്റ്റുഡിയോയിലേക്ക് തിരിച്ചു കൊണ്ടുവരുന്നത്. മിക്കവാറും ഉള്ള ആൾക്കാർ നമ്മുടെ കൂടെ സെഷൻസ് പിന്നെയും പിന്നെയും എല്ലാ മാസവും കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. അത് തന്നെ നമുക്കൊരു വളരെ സന്തോഷമുള്ള ഒരു കാര്യമാണ്. എത്രയൊക്കെ നമ്മൾ ശ്രമിച്ചാലും അവസാനം ക്വാളിറ്റി ഓഫ് ക്ലാസ്സസ് എത്ര നല്ലതാണ് എന്നിരിക്കും ആൾക്കാർ.

ആൾക്കാരുടെ ഒരു റിസപ്ഷൻ. അപ്പൊ ആ ഒരു ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്ത് പോവാൻ പറ്റുന്നുണ്ട്. പിന്നെ എംപതി ഉള്ള ട്രെയിനേഴ്സ് വേണം. ചിലപ്പോൾ ചില ഇഷ്യൂസ് ഉള്ള ആൾക്കാരായിരിക്കും വരുന്നത്. അപ്പൊ അവരെ നോക്കി കാണുന്ന രീതിയിൽ ഒരു എംപതി വേണം. നമ്മുടെ ഈ കോർട്ടിസോളും സ്ട്രെസ് ഹോർമോണും കൂട്ടി നമ്മൾ ഓൾറെഡി ജോലിയിൽ 10-12 മണിക്കൂർ വർക്ക് ചെയ്തിട്ട് വരുന്ന ആൾക്കാരായിരിക്കും. അപ്പൊ അവരത് കഴിഞ്ഞിട്ട്, ഞാൻ ന്യൂട്രീഷനിസ്റ്റും കൂടെയാണ്, അവരത് കഴിഞ്ഞിട്ട് എന്ത് ഫുഡ് ശരീരത്തിലെ സ്ട്രെസ് കുറച്ച് കൂടും, കാരണം മസിൽ വർക്ക് ഉള്ളത് കൊണ്ട്. പക്ഷെ മെന്റലിയും കൂടെ നമ്മൾ സ്ട്രെസ്ഡ് ആയാൽ പ്രശ്നം വരുന്നുണ്ട്. ഇപ്പൊ സേവ് ചെയ്ത് വെക്കാം, ആഹാരം പിന്നെ ആവശ്യമുണ്ട്. അത് നമ്മുടെ ശരീരത്തിന്റെ ഒരു ഹെൽപ്പിംഗ് കോപ്പിംഗ് മെക്കാനിസം ആണ്. അത് കഴിയുമ്പോൾ, എല്ലാ മാസവും കഴിയുമ്പോൾ ആൾക്കാർ വിചാരിക്കും ഞാൻ എല്ലാ ദിവസവും വർക്ക് കഴിയും.

0: നമ്മുടെ മൈൻഡിനെ നമ്മുടെ മസിലിലേക്ക് കൊണ്ടുവന്ന് നമുക്ക് എക്സസൈസ് ചെയ്യാൻ പറ്റണം. ആ ഒരു കണക്ഷൻ കിട്ടിയാൽ മാത്രമേ നമ്മുടെ ബോഡി എക്സസൈസിനോട് പോസിറ്റീവായിട്ട് റെസ്പോണ്ട് ചെയ്യത്തുള്ളൂ. ആ റിക്വയർമെന്റ് ഫുൾഫിൽ ചെയ്യുന്നത് എന്ന് പറഞ്ഞാല് ഒരു 10 hours ചിലപ്പോ സർജറിയിൽ നിൽക്കുന്ന സമയത്ത് അവർ അറിയുന്നില്ല സമയം പോകുന്നത്. അത് കഴിഞ്ഞ് ഇറങ്ങുമ്പോഴാണ് അവരുടെ ഈ പെയിൻ എല്ലാം കൂടെ ക്യാച്ചപ്പ് ചെയ്യുന്നത്. ആ പെയിൻ എല്ലാം കൂടെ വെച്ചിട്ടാണ് അവർ ചിലപ്പോൾ സ്റ്റുഡിയോയിൽ വരിക. എല്ലാ മണിക്കൂറും സെഷൻ കഴിഞ്ഞിട്ട് അവരോട് ചോദിച്ചാൽ അവർ പറയും, ഐ ഫീൽ റിഫ്രഷ്ഡ്, എനിക്ക് ഭയങ്കര പീസ്ഫുൾ ആയിട്ട് തോന്നുന്നു, ഫൈനലി എനിക്കൊരു വർക്ക്ഔട്ട് ചെയ്യാൻ പറ്റി. നമ്മൾ നമ്മുടെ തന്നെ ബോഡിയിലേക്ക് ഉള്ളിലേക്ക് നോക്കുന്ന ഒരു ഫോം ഓഫ് ഫിറ്റ്നസ് ആണ് പിലാറ്റീസ്. എല്ലാ സ്റ്റാൻഡ് സ്റ്റില്ല് വെച്ച് നമ്മൾ നമുക്ക് വേണ്ടി ആ ടൈം സ്പെൻഡ് ചെയ്യണം, നമ്മുടെ ശരീരത്തിനും ഹെൽത്തിനും വേണ്ടി. അപ്പൊ ആ ഒരു ഇൻ പേഴ്സൺ കെയറും കൊടുക്കാൻ പറ്റുന്ന ഒരു ഫോം ഓഫ് ഫിറ്റ്നസ് ആണ് പിലാറ്റീസ്. പിന്നെ എന്റെ സ്റ്റുഡിയോയിൽ നമ്മൾ മാക്സിമം കാമിങ് മ്യൂസിക്, അതേപോലെ ആ ഒരു അറ്റ്മോസ്ഫിയർ ക്രിയേറ്റ് ചെയ്യാൻ ശ്രമിക്കും. അങ്ങനെ ഒരു കാമിംഗ് ആയിട്ടുള്ള ഒരു അന്തരീക്ഷം ഉണ്ടെങ്കിലേ ആൾക്കാർക്ക് അവിടെ വന്നിട്ട് കറക്റ്റായിട്ട് മൈൻഡ് മസിൽ കണക്ഷൻ ഡെവലപ്പ് ചെയ്യാൻ പറ്റൂ. അവരുടെ കോർ മസിൽസിനെ അവർക്ക് വർക്ക് ചെയ്യണമെങ്കിൽ അവരുടെ മനസ്സ് അതിലേക്ക് പോകണം. അപ്പൊ പിലാറ്റീസിന്റെ ഏറ്റവും വലിയ ക്വാളിറ്റി USP എന്ന് പറയുന്നത് ഈ മൈൻഡ് മസിൽ കണക്ഷനും കൂടെയാണ്.
1: നമ്മളിപ്പോ പല ടൈപ്പ് ഓഫ് എക്സസൈസ്, ചിലര് കളിക്കാൻ പോകുന്നുണ്ട്, യോഗ ചെയ്യുന്നവരുണ്ട് സ്ഥിരമായിട്ട്, പിന്നെ റെഗുലർ ജിം പോകുന്നുണ്ട്. പിലാറ്റീസിനെ ഇതിന് ഡിഫറൻഷിയേറ്റ് ചെയ്യുന്ന കാര്യം എന്താണ്?
0: നമ്മുടെ സ്ട്രെങ്ത് ബിൽഡ് ചെയ്യുന്നത്. അപ്പോ ആ ഒരു സ്ട്രെങ്തും കൂടെ നമ്മുടെ ബോഡിക്ക് ഡെവലപ്പ് ചെയ്യാൻ പറ്റും. പിലാറ്റീസ് നമ്മളെ ഫങ്ഷനാലിറ്റിയിൽ ഹെൽപ്പ് ചെയ്യും. നമ്മുടെ ഫ്ലെക്സിബിലിറ്റി കൂട്ടുക മാത്രമല്ല പിലാറ്റീസിന്റെ ഗുണം, നമ്മുടെ സ്ട്രെങ്ത് വർദ്ധിപ്പിക്കുക, നമ്മൾ ഡെയിലി ചെയ്യുന്ന കാര്യങ്ങളിൽ നമ്മളെ സ്ട്രോങ്ങർ ആക്കുക. നമ്മൾക്ക് പ്രായം കൂടുന്തോറും നമ്മുടെ സ്ട്രെങ്ത് കൂട്ടുക എന്നുള്ള ഒരു ആസ്പെക്റ്റും കൂടെ. ഇപ്പൊ പറഞ്ഞ ഈ ഗെയിംസ് ഒക്കെ കളിക്കുന്ന ആൾക്കാർക്ക് കൂടുതൽ കാർഡിയോ വാസ്കുലർ എക്സസൈസസ് ആണത്. അതായത് അവരുടെ ഹാർട്ട് റേറ്റ് കൂട്ടിയിട്ട് കാലറീസ് ബേൺ ചെയ്യുക ആ ഒരു മണിക്കൂറിൽ, അതാണ് ആ എക്സസൈസിൽ അവർ ചെയ്യുന്നത്. ഇപ്പൊ 7 days കാർഡിയോ വാസ്കുലർ ചെയ്താൽ എന്ത് പറ്റും? ബോഡിയിൽ എക്സ്ട്രീം സ്ട്രെസ് ഉണ്ടാവും. അത്രയധികം കാർഡിയോ വാസ്കുലർ വെച്ച് മാത്രം നമുക്ക് മസിൽ ഡെവലപ്മെന്റ് ചെയ്യാൻ പറ്റില്ല, മസിൽ ഗ്രോത്ത് വർദ്ധിപ്പിക്കാൻ പറ്റില്ല, നമ്മുടെ കോർ മസിൽസ് വർക്ക് ചെയ്യാൻ പറ്റില്ല. ആകെ ചെയ്യാൻ പറ്റുന്നത് നമ്മുടെ ആ കാർഡിയോ ആ ഒരു മണിക്കൂർ നമുക്ക് കാലറി ബേൺ ചെയ്യാൻ പറ്റും. ആ കാലറി ബേൺ ചെയ്തിട്ട് വരുമ്പോൾ ഇഞ്ചുറി ഏറ്റവും കൂടുതൽ സംഭവിക്കാവുന്ന ഒരു കാര്യമാണ്. അപ്പൊ അവർ ആ ഒരു സെഷൻ ചെയ്ത് കഴിഞ്ഞിട്ട് ബാഡ്മിന്റൺ ആണെങ്കിലും പിക്കിൾ ബോൾ ആണെങ്കിലും പാഡിൽ ആണെങ്കിലും ടെന്നിസ് ആണെങ്കിലും അത് ചെയ്ത് കഴിഞ്ഞ് അതിന്റെ അടുത്ത ദിവസം പിലാറ്റീസ് വന്ന് ചെയ്യുമ്പോൾ അവരുടെ മൊബിലിറ്റി വർക്ക് ചെയ്യുന്നുണ്ട്, അവരിന്നലെ കാർഡിയോ വാസ്കുലർ ചെയ്തു, അവരുടെ സ്റ്റെബിലിറ്റി മസിൽസ് വർക്ക് ചെയ്യുന്നുണ്ട്, അവർക്ക് സ്ട്രെങ്ത് ട്രെയിനിങ് കിട്ടുന്നുണ്ട്, അവരുടെ പോസ്ചറൽ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ അത് നമുക്ക് കറക്റ്റ് ചെയ്യാൻ പറ്റും, അവരുടെ ഫ്ലെക്സിബിലിറ്റി കൂട്ടാൻ പറ്റും, സ്ട്രെച്ചിങ് അവർക്ക് കൊടുക്കാൻ പറ്റും. ഈ കാര്യങ്ങളെല്ലാം നമ്മുടെ ബോഡിക്ക് എന്തെങ്കിലും ട്രോമ എന്ന് പറയുന്നത് ഇപ്പോൾ ഒരു എക്സ്ട്രീം കാർഡിയോ വാസ്കുലർ എന്ത് ചെയ്താലും നമ്മുടെ ബോഡിക്ക് ട്രോമ വരുന്നുണ്ട്. എന്തൊരു സോർട്ട് ഓഫ് എക്സേർഷനിലും നമ്മുടെ ബോഡിക്ക് ഒരു ട്രോമയുണ്ട്. അതിനെ നമ്മൾ റിയലൈൻ ചെയ്തിട്ട് ബോഡിനെ ഫുൾ സ്റ്റെബിലിറ്റിയിലേക്ക് തിരിച്ചു കൊണ്ടുവരണം, സ്ട്രെങ്ത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരണം. എന്നിട്ടാണ് ബാക്കി ഇനി എന്ത് എക്സേർഷൻ ഉണ്ടെങ്കിലും ചെയ്യുന്നത്. എല്ലാ എക്സ്ട്രീം അത്ലീറ്റ്സ് ആണെങ്കിലും ക്രിക്കറ്റേഴ്സ് ആണെങ്കിലും എന്തെങ്കിലും ഒരു ഇഞ്ചുറി വന്നാൽ, ഈയിടെ 2023 വേൾഡ് കപ്പ് സമയത്ത് നവംബറിൽ ഹാർദിക് പാണ്ഡ്യ എന്ന് പറഞ്ഞ നമ്മുടെ ഫാസ്റ്റ് ബോളർ ടീമിലെ വൈസ് ക്യാപ്റ്റന്, അദ്ദേഹത്തിന് ഇഞ്ചുറി വന്ന കാരണം അദ്ദേഹത്തിന് ടീമിൽ നിന്ന് മാറി നിൽക്കേണ്ടി വന്നു. അദ്ദേഹം ആദ്യം പോയി ചെയ്തത് പിലാറ്റീസ് ആണ്. അത് എല്ലായിടത്തും വീഡിയോസ് വരെ ഉണ്ട് അതിന്റെ. കാരണം അത് റീഹാബിലിറ്റേഷനും ഹെൽപ്പ് ചെയ്യും. ഇഞ്ചുറി കഴിഞ്ഞിട്ട് ഏറ്റവും ബെസ്റ്റ് ആയിട്ട് ചെയ്യാൻ പറ്റുന്നത് തന്നെ പിലാറ്റീസ് ആണ്. കാരണം ഫിസിയോതെറപ്പിയുടെ ഒരു എക്സ്ട്രാ വിങ് ആണ് പിലാറ്റീസ്. നമ്മൾ ചെയ്തിട്ടുള്ള സർട്ടിഫിക്കേഷൻ ഓസ്ട്രേലിയൻ ഫിസിയോതെറപ്പി ആൻഡ് പിലാറ്റീസ് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ സർട്ടിഫിക്കേഷൻ ആണ്. അപ്പോൾ ഈ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ ഇത് ക്രിയേറ്റ് ചെയ്ത ആൾക്കാർ തന്നെ ഫിസിയോതെറപ്പിസ്റ്റ് ആണ്. അവരാണ് ഈ മെഷീൻസിന്റെ ചീഫ് ആർക്കിടെക്ട്സും. അപ്പൊ അവർക്കറിയാം ഫിസിയോതെറപ്പി പെർസ്പെക്റ്റീവിൽ നിന്ന് എന്ത് തരം സൈസ് ഉള്ള ആൾക്കാർക്ക് വരാം, എന്തൊക്കെ തരം മോഡിഫിക്കേഷൻസ് ചെയ്യണം. സോ വളരെ ഫിസിയോതെറപ്പി ബേസ്ഡ്, ആനറ്റോമിക്കലി ഡ്രിവൻ, നമ്മുടെ ബോഡി പാർട്സ് അനുസരിച്ചിട്ട് ഡിസൈൻ ചെയ്തിരിക്കുന്നത് മെഷീൻസും എക്സസൈസസും. സോ കോൺഷ്യസ് ആയിട്ട് വർക്ക്ഔട്ട് ചെയ്യാൻ പറ്റണം, ഇഞ്ചുറി വന്നാൽ റീഹാബിലിറ്റേഷൻ ചെയ്യാൻ പറ്റണം. ഈ കാര്യങ്ങളിലെല്ലാം പിലാറ്റീസ് എന്നുള്ളൊരു എക്സസൈസ് ഫോമിന്റെ ബാലൻസ് ആവശ്യമാണ്. ഒരാൾക്ക്
1: ഇഞ്ചുറി വരുമ്പോൾ നമുക്ക് പിന്നിനി എക്സസൈസോ എന്തെങ്കിലും ചെയ്യാൻ ഭയങ്കര പേടിയായിരിക്കും.
0: അതെ, ആ ഒരു പേടിയേ വേണ്ട സ്റ്റുഡിയോയിൽ വരുമ്പോ. കാരണം എന്ന് വെച്ചാല് നമുക്ക് അവരുടെ അനുസരിച്ച് അവരേത് പോയിന്റ് ഓഫ് ദെയർ ലൈഫിലാണോ, അവർക്ക് എന്ത് പ്രശ്നമുണ്ടോ, ആ ഒരു ദിവസം ഈ ആഴ്ച നമുക്കുള്ള എനർജി അല്ലായിരിക്കും അടുത്ത ആഴ്ച ഉള്ളത്.
1: അതെ,
0: അപ്പൊ ഈ ആഴ്ചത്തെ വർക്ക്ഔട്ട്സ് ചിലപ്പോൾ അടുത്ത ആഴ്ച നമുക്ക് ചെയ്യാൻ പറ്റണമെന്നില്ല. ആ ഒരു ആഴ്ചകളിലെയോ ക്ലാസ്സുകളിലെയോ വ്യത്യാസത്തിൽ തന്നെ നമ്മൾ എക്സസൈസസ് മാറ്റിക്കൊടുക്കും. അപ്പൊ ഇഞ്ചുറി ആയിട്ട് വരുന്ന ഒരാൾക്ക് അവരുടെ ആ ഒരു പോയിന്റ് ഓഫ് ഇഞ്ചുറി നമുക്ക് ഐസൊലേറ്റ് ചെയ്തിട്ട് അതിനെ സ്ട്രെങ്തൻ ചെയ്യാനോ അതിനെ

0: ആക്സീവ്ലി സ്ട്രെങ്തൻ ചെയ്യാനോ പറ്റും. പ്രഗ്നന്റ് ആയിട്ടുള്ള വിമന് പ്രീ നേറ്റൽ പോസ്റ്റ് നേറ്റൽ കേസസ് എത്രയോ വരുന്നു. പിലാറ്റീസിൽ നമുക്ക് ഡയാസ്റ്റിസിസ് റെക്ടായി, അതായത് ഈ സി സെക്ഷൻ വരുമ്പോൾ ഉള്ള കട്ട് കാരണം ഉണ്ടാവുന്ന ആ ഒരു സ്ട്രെങ്ത് ലോസ് ഉണ്ട് ഇൻ ദി ആബ്ഡോമിനൽ റീജിയൻ, അതിനെ നമുക്ക് റീഗെയിൻ ചെയ്യാനും റീഡെവലപ്പ് ചെയ്യാനും പറ്റും.
1: സ്ത്രീകളെ സംബന്ധിച്ച് പ്രസവം കഴിഞ്ഞിട്ട് വയർ ഇങ്ങനെ തൂങ്ങി നിൽക്കുന്ന ഒരു അവസ്ഥ നോർമലി എല്ലാരും അത് കുറയ്ക്കാൻ വേണ്ടി ശ്രമിക്കുന്നവര്, അതിലൊക്കെ എങ്ങനെയാണ് ഇത്
0: ഹെൽപ്പ് ചെയ്യുന്നത്? പാസീവ്ലി നമുക്ക് ഒരു ബോഡി പാർട്ടിനെ ട്രെയിൻ ചെയ്യാൻ പറ്റും. നമ്മുടെ ശരീരത്തിൽ എനർജി ട്രാൻസ്ഫേഴ്സ് ഉണ്ട്, അതായത് നമ്മുടെ ലോവർ ബോഡിയിൽ നിന്ന് അപ്പർ ബോഡിയിലേക്കും അപ്പർ ബോഡിയിൽ നിന്ന് ലോവർ ബോഡിയിലേക്കും എനർജി ട്രാൻസ്ഫർ നടക്കുന്നുണ്ട്. നമ്മൾ ഡയറക്ട്ലി നമ്മുടെ ആബ്ഡോമിനൽ റീജിയനിൽ എക്സസൈസ് കൊടുക്കേണ്ട ആവശ്യമില്ല. അതിനെ സ്ട്രെങ്തൻ ചെയ്യാൻ നമുക്ക് ലോവർ ബോഡി എക്സസൈസസിലും നമ്മളുടെ ആബ്സ് എന്ന് പറയുന്ന നമ്മുടെ കോർ മസിൽസ് ഇൻ ആർ സ്റ്റമക്ക് റീജിയൻ, അതായത് നമ്മളിപ്പം ആബ്സ് എന്ന് പറയുമ്പോൾ സാധാരണ ആൾക്കാർ സിക്സ് പാക്സ് ആണ് ഉദ്ദേശിക്കുന്നത്, അത് പുറത്തെ ലെയർ ആണ്, അത് റെക്ടസ് ആബ്ഡോമിനസ് ആണ്. അതിന്റെ ഉള്ളിൽ ട്രാൻസ്ഫേഴ്സസ് ആബ്ഡോമിനസ് എന്ന് പറഞ്ഞിട്ട് ഒരു കോർസെറ്റ് പോലെ ഒരു ബെൽറ്റ് പോലെ പിടിച്ചു വെച്ചേക്കുന്ന മസിൽ ഉണ്ട്. അതിന്റെ തൊട്ടു പുറകിൽ നമ്മുടെ സ്പൈനിനെ സ്റ്റെബിലൈസ് ചെയ്യുന്ന മസിൽ ഉണ്ട്, നമ്മുടെ ഓർഗൻസിനെ എല്ലാം പിടിച്ചു വെക്കുന്ന പെൽവിക് ഫ്ലോർ എന്ന് പറഞ്ഞ മസിലും ഉണ്ട്, ലങ്സിന്റെ തൊട്ട് താഴെ നിൽക്കുന്ന ഡയഫ്രം ഉണ്ട്. ഈ മസിൽസിനെയും കൂടെ നമ്മൾ സ്ട്രെങ്തൻ ചെയ്താലേ നമുക്ക് കോർ സ്റ്റെബിലിറ്റി കിട്ടൂ.
1: പക്ഷെ ഈ ഒരു അവയർനെസ് ഇല്ലാതെയാണ് പലപ്പോഴും ആളുകൾ നോർമൽ എക്സസൈസ് ചെയ്യുന്നത് അല്ലെ? ഇത്ര ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാക്കാതെ
0: നമ്മൾക്ക് അതിന്റെ ആവശ്യം വരേണ്ടതല്ല. ഒരു ട്രെയിനർ അതിനാണുള്ളത്. നമുക്കൊരിക്കലും ഇതെല്ലാം കണ്ടുപിടിച്ചിട്ട് നമ്മുടെ എല്ലാ എക്സസൈസിനും അതിനെ ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റില്ല. പക്ഷെ ട്രെയിനേഴ്സിന് അത്രയും അറിവ് വേണം, അവർക്ക് ഇതിനെപ്പറ്റിയുള്ള മാക്സിമം അവയർനെസ് വേണം. ഒരു പോസ്റ്റ് നീറ്റൽ പേഷ്യന്റ് വരുമ്പം അവരെ വേറെ ഒരു ആളുടെ കൂടെ അതേപോലത്തെ വർക്ക്ഔട്ട്സ് കൊടുക്കാൻ സാധിക്കില്ല, അത് ചെയ്യരുത്. പക്ഷെ എന്നും പറഞ്ഞാൽ അവർക്ക് എക്സസൈസ് ചെയ്യാൻ പറ്റില്ല എന്നല്ല, അവർക്ക് പറ്റിയ എക്സസൈസസും മോഡിഫിക്കേഷൻസും ഓരോ എക്സസൈസിന്റെ നമുക്ക് കൊടുക്കാൻ പറ്റണം. ഡീപ്പ് മസിൽ അവയർനെസ് ഉള്ള ഒരു ട്രെയിനറിനെ അത് സാധിക്കുകയുള്ളൂ. അപ്പൊ പിലാറ്റീസിലെ നമ്മളെ കോർ ഫൗണ്ടേഷൻ തന്നെ നോളജ് ഓഫ് ദി അനാറ്റമി ഓഫ് എ ഹ്യൂമൻ ബീങ് ആണ്. ആനറ്റോമിക്കൽ നോളജ് ഉള്ളത് കൊണ്ടാണ് നമുക്ക് ആ ഓക്കെ പാസീവ്ലി നമുക്ക് നമ്മുടെ ഇന്നർ തൈസ് അഡക്ടേഴ്സ് വർക്ക് ചെയ്യുമ്പോഴും നമ്മുടെ അബ്ഡക്ടേഴ്സും ഗ്ലൂട്ട്സും വർക്ക് ചെയ്യുമ്പോഴും എനർജി ട്രാൻസ്ഫർ നമ്മുടെ കോറിലേക്ക് നടക്കുന്നുണ്ട് എന്നുള്ള ഒരു അവയർനെസ് ഉള്ളത് കൊണ്ട് പാസീവായിട്ട് നമ്മൾ ഇനിഷ്യലി ആ കോർ മസിൽസിനെ ട്രെയിൻ ചെയ്ത് തുടങ്ങും. അത് കഴിഞ്ഞിട്ട് അവരൊരു സ്റ്റേജിൽ അവർക്ക് സ്ട്രെങ്ത് റീഗെയിൻ ചെയ്യുന്ന ഒരു എബിലിറ്റി കിട്ടുമ്പോൾ അവർ തന്നെ നമ്മളോട് പറയും, എനിക്ക് ഫൈനലി എന്റെ കോർ എനിക്കിപ്പോ ഫീൽ ആവുന്നുണ്ട്, അവിടെ ഒന്നും ഇല്ലാന്നായിരുന്നു എനിക്ക് തോന്നിയിരുന്നു, ഇത്രയും നാളും ഒരു ബ്ലോബ് പോലെ ഇങ്ങനെ കിടക്കായിരുന്നു, ഇപ്പൊ എനിക്കത് ഫീൽ ആവാൻ പറ്റുന്നുണ്ട്. അപ്പൊ നമ്മൾ പിന്നെ അതിന്റെ ഇന്റൻസിറ്റി കുറച്ച് കുറച്ച് കൂട്ടും. ആ ഒരു ഡിസൈനിങ് പ്രോസസ് എന്ന് പറയുന്നത് ക്ലയന്റ് സ്പെസിഫിക് ആണ്, ഓരോ ആൾക്കാരുടെ ശരീരത്തിനനുസരിച്ച് നമുക്ക് അതിനെ ഡിസൈൻ ചെയ്യണം.
1: കൂടുതലും സമയം ഇരുന്നുള്ള ജോലികൾ ചെയ്യുന്നവരാണല്ലോ, അത് സ്പെസിഫിക്കലി പിലാറ്റീസിലേക്ക് വരുമ്പോൾ എങ്ങനെയുള്ള എക്സസൈസ് ആണ് സജസ്റ്റ് ചെയ്യുന്നത്?
0: കൂടുതൽ ഇരിക്കും എന്ന് പറയുമ്പോൾ ഏറ്റവും കൂടുതൽ ഇഷ്യൂ അപ്പോൾ ഉള്ളത് സ്പൈൻ റീജിയൻ അല്ലെങ്കിൽ നമ്മുടെ പെൽവിക് റീജിയൻ, പെൽവിക് ഫ്ലോർ മസിൽസ്. അപ്പൊ നമ്മൾ അവർക്ക് ഒത്തിരി സ്പൈൻ സ്റ്റെബിലിറ്റി ആൻഡ് സ്പൈൻ മൊബിലിറ്റി എക്സസൈസസ് കൊടുക്കും. അവരുടെ സ്പൈനിനെ സ്റ്റെബിലൈസ് ചെയ്യണമെങ്കിൽ സ്പൈനിനെ മൂവ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്ന മൊബിലിറ്റി മസിൽസും ഉണ്ട്, സ്പൈനിനെ സ്റ്റേബിൾ ആയിട്ട് അവിടെ പിടിച്ചു വെക്കുന്ന ഓരോ ഡിസ്കിന്റെ ഇടയ്ക്ക് മസിൽസ് ഉണ്ട്, ആ മസിൽസിനെ നമ്മൾ വർക്ക് ചെയ്യണം. അതിന്റെ മൂവ്മെന്റ് കുറയുന്നത് കൊണ്ടാണ് അവർക്ക് സ്ട്രെയിൻ വരുന്നത്. എല്ലാ വീക്ക് മസിലിനും ഒരു ഓവർ സ്ട്രെയിൻഡ് മസിൽ തൊട്ടപ്പുറത്തിരിപ്പുണ്ട്. ഏതോ ഒരു മസിൽ ഓവർ സ്ട്രെയിൻഡ് ആവുന്നത് കൊണ്ടാണ് വേറൊരു മസിൽ വീക്ക് ആവുന്നത്. അപ്പൊ നമുക്ക് വീക്ക് ആവുന്ന മസിലിനെ മാത്രം സ്ട്രെങ്ത് കൂട്ടിയാൽ പോരാ, ഓവർ സ്ട്രെയിൻഡ് ആയിട്ടിരിക്കുന്ന മസിലിനെ റിലാക്സ് ചെയ്യിക്കാനും പറ്റണം. സോ സ്പൈനിന്റെ കാര്യം പറയുമ്പോൾ സി സ്പൈൻ, അതായത് നമ്മുടെ കഴുത്തിന്റെ പുറകിലുള്ള സ്പൈനിന്റെ കാര്യം പറയുകയാണെങ്കിൽ, ഒന്നെങ്കിൽ നമ്മുടെ കഴുത്തിന്റെ മസിൽസ് ഡീപ് നെക്ക് ഫ്ലെക്സസ് വീക്ക് ആയിരിക്കും, അതുകൊണ്ടാണ് പുറകിലത്തെ സ്പൈൻ ഓവർ സ്ട്രെയിൻഡ് ആയി വരുന്നത്. അപ്പൊ നമ്മൾ അതിനെ സ്ട്രെങ്തൻ ചെയ്യുമ്പോൾ നമ്മുടെ കഴുത്തിലെ മസിൽസ് നമ്മൾ സ്ട്രോങ് ആക്കുകയും വേണം, സ്പൈനിനെ നമ്മൾ റിലാക്സ് ചെയ്യിക്കാനും പറ്റണം. അതേപോലെ ലംബാർ റീജിയൻ, സെക്കൻഡ് ലോവസ്റ്റ് പാർട്ട് ഓഫ് ദ സ്പൈൻ, അതിന്റെ ആ ആർച്ചിൽ ഇഷ്യൂസ് വരുന്നത് ആൾക്കാർ ഇരിക്കുന്നതിന്റെ പോസ്ചർ തെറ്റാ. അപ്പൊ ആ പോസ്ചർ കുറേ നമ്മൾ ലാപ്ടോപ്പിൽ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴോ ഫോണിൽ നോക്കിക്കൊണ്ടിരിക്കുമ്പോഴോ നമ്മൾ നമ്മുടെ സിറ്റ് ബോൺസിലല്ല ഇരിക്കുന്നത്, എപ്പോഴും ഇങ്ങനെ ഫ്രണ്ടിലോട്ടോ ഒക്കെ ആയിരിക്കും ആ ഒരു ആർച്ച് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. നമ്മുടെ സ്പൈനിന് ആക്ച്വലി ഒരു നാച്ചുറൽ ആർച്ചുണ്ട്, ആ ആർച്ചിലാണ് അതിനെ മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്. ആ ആർച്ചിൽ നിന്ന് മാറുമ്പോൾ ആ ഒരു റീജിയൻ ഓഫ് ദ സ്പൈൻ മാത്രമല്ല ബാക്കിയുള്ള റീജിയൻസിനെ അത് എഫക്ട് ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് ലോവർ ബാക്ക് പെയിൻ വരുമ്പോൾ ഇവൻച്വലി അതൊരു നെക്ക് പെയിനിലേക്ക് മാറും. എപ്പോഴെങ്കിലും ആ ഒരു പിടുത്തം നമ്മുടെ പെൽവിക് ഫ്ലോറിലെ നമ്മുടെ കാലിലോട്ടും വരും, അപ്പോഴാണ് ചെറിയ ചെറിയ സയാറ്റിക് അതുപോലത്തെ ഇഷ്യൂസും വരുന്നത്. ആ ഒരു നെർവ്സ് ആണല്ലോ ട്രാവൽ ചെയ്യുന്നത്, സോ അതിനെ പ്രൊട്ടക്ട് ചെയ്യാനാണ് ഈ സ്പൈനൽ കോഡ് ഉള്ളത് തന്നെ. അപ്പോൾ ആ സ്പൈനൽ കോഡിനെ നമ്മൾ പ്രൊട്ടക്ട് ചെയ്യേണ്ട ആവശ്യമുണ്ട്, അതിന്റെ കൂടെയുള്ള മസിൽസ് ഉള്ളതുകൊണ്ട്. സോ നമ്മൾ അവർക്ക് പോസ്ചർ കറക്ഷൻ എക്സസൈസസ് കൊടുക്കും, സ്പൈൻ മൊബിലിറ്റി എക്സസൈസസ് കൊടുക്കും, സ്പൈൻ സ്റ്റെബിലിറ്റി എക്സസൈസസ് കൊടുക്കും. പെൽവിക് ഫ്ലോർ മസിൽസിനെ നമ്മൾ വർക്ക് ചെയ്യിപ്പിക്കും, അതിന്റെ ഫ്ലെക്സിബിലിറ്റിയും ഫംഗ്ഷനാലിറ്റിയും വർക്ക് ചെയ്യിപ്പിക്കും. അങ്ങനെയാണ് നമ്മൾ അവരുടെ ട്രെയിനിങ് ഡിസൈൻ ചെയ്യുക.
1: പൊതുവിൽ ഉള്ള ഒരു സംശയം വെച്ചാൽ ഇത് സ്ത്രീകൾക്ക് മാത്രം ചെയ്യാൻ പറ്റുന്ന ഒരു എക്സസൈസ് ആണോ?
0: അങ്ങനെയല്ല, ഒട്ടുമല്ല. എന്റെ സ്റ്റുഡിയോയിൽ തന്നെ ഒത്തിരി ക്ലയൻസ് മെയിൽസ് ആണ്. അവര് വരുന്നത് അവരുടെ ഈ വർക്ക് കാരണം, അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും ഒരു ഫുട്ബോൾ കളിച്ചിട്ട് ഒത്തിരി ഇഞ്ചേർഡ് ആയിട്ടുള്ള, അതായത് ഷോൾഡർ ഡിസ്അലൈൻമെന്റും ഒക്കെ ഉള്ള ആൾക്കാർ വരുന്നുണ്ട്. അപ്പോൾ ഓരോ ആൾക്കാർക്കും അവരുടേതായ പ്രോബ്ലംസ് സോൾവ് ചെയ്യാനായിട്ടും കൂടെയാണ് അവർ വരുന്നത്. മെസ്സി, റൊണാൾഡോ, വിരാട് കോഹ്ലി, ഹാർദിക് പാണ്ഡ്യ, എത്രയോ അത്ലീറ്റ്സ് പിലാറ്റീസ് അവരുടെ സ്കെഡ്യൂളിൽ ഉൾപ്പെടുത്തുന്നുണ്ട്. അപ്പൊ അവരെല്ലാം അത് ചെയ്യുന്നതിന്റെ കാരണം അതിന് എല്ലാവർക്കും ഗുണങ്ങൾ ഉള്ളത് കൊണ്ടാണ്. ഒട്ടും ജെൻഡർ ഡിഫറൻസ് ഇല്ല. എനിക്ക് തോന്നുന്നു സ്ത്രീകൾ കൂടുതൽ അത് പഠിക്കാൻ വരുന്നതിന്റെ കാരണം ആ ഒരു എംപത്തി കോഷ്യന്റ് കൂടുതൽ ആവശ്യമുള്ളത് കൊണ്ടായിരിക്കും. അവർക്കെല്ലാം ഒന്ന് സേഫ് ആയിട്ട് എക്സസൈസ് ചെയ്യാൻ പറ്റണം. അൾട്ടിമേറ്റ്ലി നമുക്ക് സ്ട്രെങ്ത് കൂട്ടാൻ പറ്റണം. അതിനാണ് നമ്മൾ ഒരു ഫിറ്റ്നസ് സ്പേസിലേക്ക് പോകുന്നത് തന്നെ. വളരെയധികം നമുക്ക് നമ്മുടെ മൊബിലിറ്റിയും സ്റ്റെബിലിറ്റിയും കോർ മസിൽ വർക്കും സ്ട്രെങ്ത് ട്രെയിനിങ്ങും ചെയ്യാൻ പറ്റുന്ന ഒരു എക്സസൈസ് എന്തുകൊണ്ട് ഫീമെയിൽസിന് മാത്രം ആവും? ആണുങ്ങൾക്കും ബോൺസ് ഉണ്ട്, ആണുങ്ങൾക്കും ജോയിന്റ്സ് ഉണ്ട്, ആണുങ്ങൾക്കും സ്പൈൻ മൊബിലിറ്റി ഇഷ്യൂ ഉണ്ട്. അവർക്ക് ഒരു സ്റ്റുഡിയോയിൽ വന്നിട്ട് ശരിക്കും വർക്കൗട്ട് ചെയ്ത് അവരുടെ സ്ട്രെങ്ത് ആക്ച്വലി കൂട്ടാൻ പറ്റണം. അത് പുറത്തൊന്നും ഇങ്ങനെ ഒരു ഇഷ്യൂ ഇല്ല, എല്ലാവരും ചെയ്യുന്നതാണ്. പക്ഷെ എനിക്ക് തോന്നുന്നു നമ്മൾ കൂടുതൽ കാണുന്ന ആന്റിക്സ് അതായതുകൊണ്ട് ആൾക്കാർക്ക് അങ്ങനെ തോന്നുന്നതാണ്.
1: കേരളത്തില് ഇതിനെ കുറിച്ചുള്ള ഒരു അവയർനെസ് എങ്ങനെയാണെന്നാണ് തോന്നുന്നത്?
0: കേരളത്തില് വളരെ അവയർനെസ് കുറവാണെന്നേ ഞാൻ പറയുള്ളൂ. ഇതെങ്ങനെയാണ് പേര് പറയുന്നതെന്ന് പോലും ആൾക്കാർ എന്നെ വിളിക്കുമ്പോൾ അവർ ആദ്യം എന്നോട് ചോദിക്കും എങ്ങനെയാ സ്നേഹയിനെ എന്നെ പറയാ, എങ്ങനെയാ പിലാറ്റീസ് എന്ന് പറയാന്നുള്ളത്. അപ്പൊ എനിക്ക് വളരെ സന്തോഷമാണ് ആ ഒരു അവയർനെസ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുക എന്നുള്ളത് തന്നെ. കുറെ ആൾക്കാരുണ്ട് എന്റെ ഫാമിലി തന്നെ ഉള്ള മദേഴ്സ്, ആൻസ്, എന്റെ ഫാദർ എല്ലാവരും സ്റ്റുഡിയോയിൽ വന്ന് വർക്കൗട്ട് ചെയ്യുന്ന ആൾക്കാരാ. അപ്പൊ അവർക്കത് ഒരു മാറ്റം വരുന്നുണ്ട്, അവർക്കൊരു സ്പേസിൽ പോയി എക്സസൈസ് ചെയ്യാൻ പറ്റുന്നുണ്ട് എന്നുള്ളത് തന്നെ എനിക്ക് വളരെ സന്തോഷമുള്ള ഒരു കാര്യമാണ്. അപ്പൊ ഇതേപോലെ എല്ലാവർക്കും വന്ന് ഇതിനെപ്പറ്റി അറിയാൻ പറ്റണം എന്നെന്റെ ഒരു ആഗ്രഹമാണ്. ഇപ്പൊ അവയർനെസ് കുറവാണെങ്കിൽ കൂടെ സ്ലോലി ആൾക്കാർ ഇതിന്റെ ഒരു ബെനിഫിറ്റ്സ് അറിയണം, ഇതിനെപ്പറ്റിയുള്ള മിത്സ് ബസ്റ്റ് ചെയ്യാൻ പറ്റണം. എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ എല്ലാ കോളും ഞാൻ തന്നെയാണ് എടുക്കുന്നത്. പിലാറ്റീസിനെ കുറിച്ച് എത്ര പ്രാവശ്യം വേണമെങ്കിലും ആവർത്തിച്ച് പറയാനായിട്ട് എനിക്ക് ഒരു ബുദ്ധിമുട്ടും ഇല്ല.
1: വളരെ ആരോഗ്യമുള്ള ഒരു മനസ്സും ശരീരവും ആണല്ലോ നമുക്ക് മുന്നോട്ട് പോകാൻ ഏറ്റവും അത്യാവശ്യം.
0: അതെ,
1: എത്ര പൈസ ഉണ്ടെന്നോ അല്ലെങ്കിൽ എന്തുണ്ടോന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഈ ഒരു ഫീൽഡിൽ ഇങ്ങനെ ഇതുമായി മുന്നോട്ട് പോകുമ്പോൾ സ്നേഹയ്ക്ക് സജസ്റ്റ് ചെയ്യാനുള്ള ടിപ്സ് അല്ലെങ്കിൽ അങ്ങനെ, അതായത് ആരോഗ്യമുള്ള മനസ്സിനും ശരീരത്തിനും അത് നമുക്ക് എങ്ങനെയാണ് ഒരു കൺസിസ്റ്റന്റ് ആയിട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്നത്?
0: ഇതിൽ നാല് പില്ലേഴ്സ് ആണ്. ഒന്ന് നമ്മുടെ എക്സസൈസ്, രണ്ടാമത്തെ കാര്യം നമ്മുടെ ഉറക്കം, മൂന്നാമത്തേത് നമ്മുടെ ഹൈഡ്രേഷൻ, നാലാമത്തേത് നമ്മുടെ ഡയറ്റ്. ഈ നാല് കാര്യങ്ങളും ഒരുമിച്ച് കൊഹീഷനില് കൂട്ടായ്മയില് വർക്ക് ചെയ്താലേ നമ്മൾക്ക് ഹെൽത്തി ആയിട്ടിരിക്കാൻ പറ്റും. ഈ നാല് പില്ലേഴ്സും വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതിനകത്ത് എക്സസൈസ് എന്നുള്ള ഭാഗത്തിനെയാണ് ഞാൻ പറഞ്ഞത്, നമ്മൾ സ്ട്രെസ് കുറച്ച് എക്സസൈസ് വർക്ക് നല്ല വൃത്തിക്ക് ചെയ്ത് പോകണം. അതിനാണ് പിലാറ്റീസ് എന്ന് പറഞ്ഞൊരു വർക്ക് ഔട്ട് ഫോം ഉള്ളത്. അതിന്റെ കൂടെ ഞാൻ പറഞ്ഞതുപോലെ ഒരു ന്യൂട്രീഷനിസ്റ്റും കൂടെയാണ്. സോ ഞാൻ വരുന്ന ക്ലയൻസിനെല്ലാം, ക്ലയൻസ് അല്ലെങ്കിൽ പോലും എന്ത് തരത്തിലുള്ള ന്യൂട്രീഷൻ റിലേറ്റഡ് അസിസ്റ്റൻസ്, പ്രോട്ടീനെ കുറിച്ചുള്ള ഒരു അവയർനെസ് ആണെങ്കിലും ഹൈഡ്രേഷനെ കുറിച്ചുള്ള അവയർനെസ് ആണെങ്കിലും ഞാൻ എപ്പോഴും അത് കൊടുക്കാൻ തയ്യാറാണ്, ഹെൽപ്പ് ചെയ്യാനും തയ്യാറാണ് ആൾക്കാരെ. എനിക്ക് ഒരു അഫിലിയേഷനും ഇല്ലാത്ത ബ്രാൻഡ്സ് ആയിരിക്കും, പക്ഷെ അത് എനിക്ക് യൂസ് ചെയ്തിട്ട് കൊള്ളാമെന്ന് തോന്നുകയാണെങ്കിൽ ഞാൻ ആൾക്കാരോട് പറയും ഇന്ന ഇന്ന ക്വാളിറ്റിയാണ് ഇതിനുള്ളത്, ഇന്ന ഇന്ന പ്രോബ്ലംസ് ആണ് ഇതിനുള്ളത് എന്ന്. ഓണസ്റ്റ് ആയിട്ടുള്ള ഫീഡ്ബാക്ക് മാത്രം ആ ഒരു ഡയറ്റിന്റെ കാര്യത്തിൽ ഞാൻ കൊടുക്കും. പിന്നെ ഹൈഡ്രേഷൻ, നമ്മൾ എത്ര നന്നായിട്ട് എക്സസൈസ് ചെയ്താലും ഹൈഡ്രേഷൻ പോയില്ലെങ്കിൽ ആ മസിൽസിന്റെ ആ ജോയിന്റ്സ് എല്ലാം സ്റ്റിഫ് ആയിക്കൊണ്ടിരിക്കും. സോ ആ സ്റ്റിഫ്നെസ്സിനെ റിലാക്സ് ചെയ്യാനും മൊബൈൽ ആക്കാനും വെള്ളം കുടിക്കുന്നതിന്റെ ക്വാണ്ടിറ്റി മിനിമം ഒരു 3 liters എങ്കിലും ഒരു ദിവസം ശരാശരി മനുഷ്യന് കുടിക്കാൻ പറ്റണം. ഒത്തിരി കാർഡിയോ അതുപോലത്തെ ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ അവരത് കൂടുതൽ കുടിക്കേണ്ടിയിരിക്കുന്നു, കാരണം ഒത്തിരി വാട്ടർ ലോസ് ആ സ്വെറ്റും അവർക്കുണ്ട്. അതേപോലെ ഉറക്കം, നമ്മൾക്ക് എല്ലാവർക്കും ഒരു ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്, കറക്റ്റ് ടൈമിന് ഉറങ്ങാൻ പറ്റുക, ഇത്രയും മണിക്കൂറുകളെങ്കിലും ഉറങ്ങാൻ പറ്റുക. അതിനെ നമ്മൾ എങ്ങനെയെങ്കിലും ഒരാഴ്ചയിൽ പ്രയോറിറ്റൈസ് ചെയ്യണം. ഞാൻ പറയുന്നത് രാത്രി ഉറങ്ങാൻ പറ്റാത്ത ആൾക്കാർക്ക് ഉച്ചയ്ക്ക് ഇനിയിപ്പോ ഒരു മണിക്കൂറാണെങ്കിൽ കൂടെ ആ ഒരു പവർ നാപ്പ് നമ്മളെ ശരിക്കും റിജുവിനേറ്റ് ചെയ്യും. സോ ഈ നാല് പില്ലേഴ്സ് ഒരുമിച്ച് കൊണ്ടുപോയാൽ നമുക്ക് വളരെയധികം ഹെൽത്തി ആയിട്ടും ഫങ്ഷണൽ ആയിട്ടും നമുക്ക് ജീവിക്കാൻ പറ്റും. എന്ത് വർക്ക് ഉണ്ടെങ്കിലും നമ്മുടെ സെൽഫ് കെയർ, നമ്മൾക്ക് വേണ്ടി ഹെൽത്ത്, ഏറ്റവും എക്സ്പെൻസീവ് റിയൽ എസ്റ്റേറ്റ് ആകെ നമ്മൾ ജീവിക്കുന്നത് നമ്മുടെ ശരീരത്തിലാണ്. നമ്മുടെ ശരീരത്തിനെ നമുക്ക് കെയർ ചെയ്യാൻ പറ്റണം.

0: ഒരു ഭാഗമാണ് ഈ നാല് പില്ലേഴ്സും. വർക്കൊക്കെ സെക്കൻഡറി ആണ്. ആക്ച്വലി നമ്മൾക്ക് നമ്മളെ നോക്കാൻ പറ്റിയാലേ നമ്മുടെ ഫാമിലിനെ നോക്കാൻ പറ്റുള്ളൂ, നമ്മുടെ വർക്കിൽ നമ്മൾ പ്രൊആക്റ്റീവ് ആയിട്ട് നിൽക്കാൻ പറ്റുള്ളൂ. പക്ഷെ ഇത് നാലും ഈ പറഞ്ഞ പോലെ ഒരേപോലെ കൊണ്ടുപോകുന്നതാണ് പാടല്ലേ.
1: അതെ, കോംപ്രമൈസ്ഡ് ആവാതെ ചില ദിവസങ്ങൾ ഉണ്ടാവും നമ്മൾക്ക് ശരിക്കും നമ്മുടെ ഡയറ്റ് നോക്കാൻ പറ്റില്ല.
0: പക്ഷെ ഒരു 80% എങ്കിലും നമ്മൾക്ക് ഒരു ആഴ്ചയിൽ ഒരു 5 ദിവസമെങ്കിലും നമുക്ക് നന്നായിട്ട് കഴിക്കാൻ പറ്റണം. 6-7 ദിവസം കുറച്ച് അവിടെ ഇവിടെയും പോയാലും കുഴപ്പമില്ല. വീക്കെൻഡ്സ് നമുക്ക് മെന്റൽ ഹെൽത്തിന് വേണ്ടിയിട്ട് എൻജോയ് ചെയ്യാൻ പറ്റണം. പോർഷൻ കൺട്രോളിലെല്ലാം കഴിക്കുന്നതിന് ഒരു പ്രശ്നവുമില്ല. ഓവർ ഇന്റലിജൻസ് ആവുമ്പോഴാണ് കുഴപ്പം. പിന്നെ ഒരു ചിന്താഗതിയുണ്ട്, ഒരു 7 ദിവസം ഞാൻ നല്ലതായിട്ട് എല്ലാം ചെയ്തു, 8-ാമത്തെ ദിവസം ഞാൻ കുളവാക്കിയ പിന്നെ എല്ലാം കുളവായി, ഇനി ഞാൻ നോക്കേണ്ട ആവശ്യമില്ല. അങ്ങനെ ഒരിക്കലും ചിന്തിക്കരുത്. ആ ഒരു ദിവസം കൊണ്ട് വലിയ ഡാമേജ് സംഭവിക്കുന്നില്ല. അത് കഴിഞ്ഞ് യു ക്യാൻ ഓൾവേസ് സ്റ്റാർട്ട് ബാക്ക്. ഉറക്കം ശരിയാക്കാം, വെള്ളം കുടിക്കാം, ഒരു ക്ലാസ് എക്സസൈസിന്റെ എടുക്കാം. ആ ഒരു ദിവസം നമ്മൾ ഡയറ്റ് ശരിക്കും നോക്കിയാൽ തന്നെ നമുക്ക് ബാക്ക് ടു ട്രാക്ക് പോകാനുള്ള ഒരു മോട്ടിവേഷൻ കിട്ടും. മെന്റൽ ഹെൽത്തിലാണ് ഇരിക്കുന്നത് ഇതെല്ലാം. ആൾക്കാരുടെ മോട്ടിവേഷൻ എത്ര കണ്ടുണ്ട്, അവർക്ക് ലൈഫിൽ സമാധാനവും പീസ് ഓഫ് മൈൻഡും എത്ര കണ്ടുണ്ടെന്നുള്ളതിനനുസരിച്ചാണ് അവരുടെ ബോഡി റെസ്പോണ്ട് ചെയ്യുന്നത്.
1: ഒരുപാട് കാര്യം പറഞ്ഞു, എല്ലാവരും അത് കേട്ട് മനസ്സിലാക്കി എന്ന് തന്നെ കരുതുന്നു. ഇപ്പോ സ്റ്റുഡിയോ എന്ന് പറയുന്ന അല്ലെങ്കിൽ ആ ഒരു അതുമായി ബന്ധപ്പെട്ട ഒരു ഡ്രീം തന്നെ അത് അച്ചീവ് ചെയ്ത് കഴിഞ്ഞു. ഇനി ബാക്കി ഫ്യൂച്ചർ പ്ലാൻസ് എന്തൊക്കെയാണ്?
0: യെസ്, സ്റ്റുഡിയോവിനെ ഒന്ന് വർദ്ധിപ്പിക്കണം. തിരുവനന്തപുരത്ത് തുടങ്ങിയപ്പോ തന്നെ നല്ല റെസ്പോൺസ് ആയതുകൊണ്ട് വേറെ സിറ്റീസിൽ നിന്നും ആൾക്കാർ ഇങ്ങനെ ചോദിക്കുന്നുണ്ട്, എന്റെ ബ്രാൻഡിനെ അവിടെ എല്ലാം കൊണ്ടുപോകണമെന്ന് എനിക്കൊരു ആഗ്രഹമുണ്ട്. കൊണ്ടുപോകുമ്പോൾ ആ ഒരു ക്വാളിറ്റി അഷുവർ ചെയ്യണം. വെറുതെ പേരിന് കൊണ്ടുപോകാൻ ഒരു താല്പര്യവും. അതിനുപരി ഞാനൊരു ആർട്ടിസ്റ്റും കൂടിയാണ്, അപ്പൊ എനിക്കെന്റെ ഡാൻസും മൂവീസും ഒക്കെ ഒരുമിച്ച് കൊണ്ടുപോകണം എന്നും ആഗ്രഹമുണ്ട്. എന്റെ സ്റ്റുഡിയോയിലാണ് എന്റെ 100% ഫോക്കസും ഉള്ളത്, കാരണം അതെന്റെ ഒരു കുഞ്ഞിനെ പോലെയാണ്. അതേപോലെ തന്നെ നല്ല ട്രെയിനേഴ്സിനെയും എനിക്ക് ഭാഗ്യത്തോടെ കിട്ടിയിട്ടുണ്ട്. അപ്പൊ ആ ഒരു ഫോക്കസ് വിടാതെ തന്നെ എല്ലാം ഒരുമിച്ച് കൊണ്ടുപോകാൻ പറ്റണം എന്നുള്ളൊരു ആഗ്രഹമുണ്ട്.
1: പല കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. ഇതൊക്കെ എങ്ങനെയാണ് ആക്ച്വലി ഒരു ദിവസം എങ്ങനെയാണ് ഇതെല്ലാം കൂടെ മാനേജ് ചെയ്യുന്നത്?
0: സമയം എന്ന് പറയുന്ന കാര്യം ഇല്ലാന്ന് ഞാൻ പറയില്ല, കാരണം നമുക്ക് താല്പര്യമുള്ള കാര്യങ്ങളിലേക്ക് നമുക്ക് എപ്പോഴും സമയം ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. സമയമില്ല എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു നമ്മളെ തന്നെ വിശ്വസിപ്പിക്കുന്ന ഒരു കാര്യമാണ്. അതേപോലെയാണ് ഞാൻ എന്റെ എക്സസൈസ് ഒരിക്കലും വിടില്ല. എനിക്ക് വേണ്ടിയുള്ള ട്രെയിനിങ് ഞാൻ എപ്പോഴും സ്റ്റുഡിയോയിൽ എപ്പോഴും ചെയ്യും. അതേപോലെ തന്നെ ബാക്കിയുള്ളവരെ ട്രെയിൻ ചെയ്യിക്കാനും അത്രയും തന്നെ ഇൻട്രസ്റ്റോടെ അത് ചെയ്യാൻ പറ്റും. എനിക്ക് ഒന്ന് അവയർനെസ് കൂടി വരുമ്പോ എല്ലാവർക്കും ഇതിനെപ്പറ്റി അറിഞ്ഞു തുടങ്ങും. അപ്പോ ഇത് കുറച്ചുകൂടി എളുപ്പമാവും. ഇനിഷ്യലി ഉള്ള ഒരു നീഡാണ് ഇത്. ദാറ്റ് ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇപ്പൊ ഞാൻ ഈ ഒരു ടൈം ഈ അവയർനെസ് ക്രിയേറ്റ് ചെയ്യാന്നുള്ളതിനെ സ്പെൻഡ് ചെയ്യാം. അതുകൊണ്ട് എല്ലാം മാറ്റി വെച്ചിട്ട് ഇപ്പൊ ഇതിലാണ് ഞാൻ ഫോക്കസ് ചെയ്യുന്നത്. അതിന്റെ ഒപ്പം തന്നെ എനിക്ക് വേറെ വർക്ക്സ് കിട്ടുമ്പോൾ അത് ചെയ്യാനും ശ്രമിക്കുന്നുണ്ട്. വളരെ സപ്പോർട്ടീവ് ആയിട്ടുള്ള ഒരു ഫാമിലി കൂടെ ഉണ്ട്, അതേപോലെ തന്നെ നല്ലൊരു ഫ്രണ്ട് സർക്കിളും ഉണ്ട്. അപ്പൊ അതുകൊണ്ട് ആ ഒരു വർക്ക് ലൈഫ് ബാലൻസും കുഴപ്പമില്ലാതെ കൊണ്ടുപോകാൻ ഞാൻ ശ്രമിക്കുന്നുണ്ട്. ഇത് തന്നെ ഞാൻ വരുന്നവരോട് എല്ലാവരോടും പറയാം, എല്ലാവരും ഇതേ സിറ്റുവേഷനിലാണ്. വർക്ക് വളരെ ഹെക്റ്റിക് ആയിരിക്കും. അറ്റ് ദ സെയിം ടൈം നമുക്ക് നമ്മളെ തന്നെ നോക്കാനോ നമ്മുടെ മെന്റൽ ഹെൽത്ത് നോക്കാതിരിക്കാനും പറ്റില്ല. ആ ഒരു ബാലൻസിലായിരിക്കണം നമ്മളെപ്പോഴും വർക്ക് ചെയ്യേണ്ടത്. അത് കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ അത് നമുക്ക് തന്നെ ഉണ്ടാക്കി ചെയ്യാൻ പറ്റണം.
1: ഇതിനെപ്പറ്റിയുള്ള ഒരു നല്ല ഒരു അവയർനെസ് എല്ലാവർക്കും കിട്ടിയെന്ന് കരുതുന്നു. ഈ ഫ്യൂച്ചർ പ്ലാൻസ് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു. ഇതെല്ലാം ഇതുപോലെ തന്നെ കൊണ്ടുപോകാൻ സാധിക്കട്ടെ. എല്ലാവിധ ആശംസകളും.
0: താങ്ക് യു.
2: പിലാറ്റിസ് ട്രെയിനറായ സ്നേഹ അജിത്തുമായി സെവിൽ ജിഹാൻ നടത്തിയ അഭിമുഖമാണ് ഇതുവരെ കേട്ടത്.

0: കൂട്ടുകാരി.
1: സ്റ്റേഡിയം എഫക്റ്റിൽ വേൾഡ് കപ്പ് ആസ്വദിക്കാൻ കാൽപന്തും കളിക്കൻ ഓഫറുമായി പിട്ടാപ്പള്ളി ഏജൻസീസ്.
2: എല്ലാ എൽ ഇ ഡി ടിവി പർച്ചേസിനൊപ്പം 6000 രൂപ വില വരുന്ന സൗണ്ട് ബാർ വെറും 999 രൂപയ്ക്ക്. പഴയ ടിവിയിൽ നിന്ന് ബിഗ് സ്ക്രീനിലേക്ക് അപ്ഗ്രേഡ് ചെയ്യുമ്പോൾ 12000 രൂപ വരെ എക്സ്ചേഞ്ച് ബോണസ്. എല്ലാ എൽ ഇ ഡി ടിവി ഫിനാൻസ് പർച്ചേസിനൊപ്പം ഉറപ്പായ സമ്മാനങ്ങൾ.
1: പിട്ടാപ്പള്ളി ഏജൻസീസ്.
3: സാമൂഹ്യ നീതി മന്ത്രാലയം അവതരിപ്പിക്കുന്ന ശ്രേഷ്ഠ പദ്ധതി പട്ടികജാതി വിദ്യാർത്ഥികളുടെ സാമൂഹിക സാമ്പത്തിക ഉന്നമനവും സമഗ്ര വികസനവുമാണ് ലക്ഷ്യം വയ്ക്കുന്നത്. ശ്രേഷ്ഠ പദ്ധതിയിൽ ചേരുന്ന വിദ്യാർത്ഥികൾക്ക് സൗജന്യ വിദ്യാഭ്യാസം ഉറപ്പാണ്. പ്രവേശനം ലഭിക്കുന്നവർക്ക് 12ാം ക്ലാസ് വരെ പഠന ചെലവ് പൂർണ്ണമായും കേന്ദ്ര സർക്കാർ വഹിക്കും. ഭക്ഷണ ചെലവുൾപ്പെടെ സ്കൂൾ ഫീസ്, ഹോസ്റ്റൽ ഫീസ് എന്നിവ പൂർണ്ണമായി സ്കോളർഷിപ്പ് വഴി സ്കൂളുകൾക്ക് നേരിട്ട് നൽകും. 9ാം ക്ലാസിൽ 1 ലക്ഷം രൂപ വരെയും 12ാം ക്ലാസിൽ 1.35 ലക്ഷം വരെയുമാണ് പ്രതിവർഷം.

0: സ്കോളർഷിപ്പ് പരിധി. പുതിയ അന്തരീക്ഷവുമായി പൊരുത്തപ്പെടാൻ വിദ്യാർത്ഥികൾക്കായി ബ്രിഡ്ജ് കോഴ്സും പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്.
1: ആകാശവാണി പ്രിയ ശ്രോതാക്കളെ, ഇനി 4 മണിവരെ നമുക്ക് ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യ ഗാനം യേശുദാസ് പാടിയതാണ്. ഗാനരചന യൂസഫലി കേച്ചേരി, സംഗീതം ജി ദേവരാജൻ. ചിത്രം പാലാട്ട് കുഞ്ഞിക്കണ്ണൻ.

0: നോക്കണ്ട, താൻ എന്റെ പെണ്ണിൽ തിക്കി തിരക്കി നടക്കണ്ട, നിക്കണ്ട, നോക്കണ്ട, താൻ എന്റെ പെണ്ണിൽ തിക്കി തിരക്കി നടക്കേണ്ട, കൽക്കണ്ടം പൂശിയ കിന്നര വാക്കുമായി കൈക്കുരി കാട്ടി അടുക്കേണ്ട.
1: എന്റെ കരളല്ലേ, ഓടോ.

0: ചലച്ചിത്ര ഗാനങ്ങൾ വീണ്ടും 4:30 കേൾക്കാം. ആകാശവാണി.
1: വെള്ളി വെളിച്ചം. ഇന്ന് വെള്ളി വെളിച്ചത്തിൽ വിഷ്ണുമോഹൻ വെള്ളനാട് നടത്തുന്ന വാതിൽപ്പുറ അഭിമുഖങ്ങളാണ്.
2: നമസ്കാരം. വെള്ളി വെളിച്ചത്തിന്റെ പുതിയ ഒരധ്യായത്തിലേക്ക് പ്രിയ ശ്രോതാക്കൾക്ക് സ്വാഗതം. നമ്മൾ ഇന്നത്തെ ആദ്യത്തെ സുഹൃത്തിന്റെ അടുത്തെത്തിയിരിക്കുകയാണ്. പേരെന്താ?
3: സാൻഡ്ര.
2: സ്ഥലം?
3: അറ്റിങ്ങൽ.
2: അപ്പൊ നീ ഇവിടെ ഇങ്ങനെ സ്ഥലമൊക്കെ കാണാൻ ഇറങ്ങിയതാണോ?
3: ആ, കാണാൻ ഇറങ്ങിയത്.
2: ആരെ കൊണ്ട്? കൂടെ
3: അമ്മയും ആന്റിയും.
2: എന്ത് ചെയ്യാണ് സാൻഡ്ര?
3: ഞാൻ പഠിച്ചോണ്ടിരിക്കുന്നു.
2: ഏതാണ്?
3: ഞാൻ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ പഠിച്ചോണ്ടിരിക്കുന്നു.
2: ഏത് കഴിഞ്ഞിട്ടാണ് ഇങ്ങോട്ട് വന്നത്?
3: ഞാൻ പ്ലസ് ടു കഴിഞ്ഞ ഉടനെ പോയത്.
2: എങ്ങനെയുണ്ട് പോയത്, പഠിച്ചു വന്നപ്പോ?
3: കുഴപ്പമില്ല, എളുപ്പമാണ്.
2: എങ്ങനെയാണ് ക്ലാസിന്റെ ഒരു?
3: 1 ഇയർ കോഴ്സ് ആണ്. അത് കഴിഞ്ഞിട്ട് നമുക്ക് പ്ലേസ്മെന്റ് അങ്ങനെ കുറച്ച് സംഭവങ്ങളൊക്കെ ഉണ്ട്. അത് കഴിഞ്ഞിട്ട് എക്സ്പീരിയൻസ് ആയാൽ നമുക്ക് പുറത്തോട്ട് പോവാം.
2: ക്ലാസ്സിൽ എത്ര കുട്ടികളൊക്കെ കാണും?
3: ഒരു 30-35.
2: ഒഴിവ് സമയം കിട്ടുമ്പോ എന്തൊക്കെയാണ് കൂട്ടുകാരത്തുള്ള പ്രോഗ്രാംസ് ഒക്കെ?
3: ഞങ്ങള് മിക്കവരും റീൽസ് ചെയ്യും, ഇങ്ങനെ ഓരോ ആക്ടിവിറ്റീസ് ഒക്കെ ആയിരിക്കും.
2: ഇപ്പൊ റീൽസിന്റെ ഒരു ബഹളം തന്നെ അല്ലേ?
3: ആ, റീൽസിന്റെ ബഹളം.
2: പാടു ചോദിച്ചാൽ റീൽസ് ആണ്. ഡാൻസ് ആണോ പാട്ട്? എന്താണ് റീൽസ് ചെയ്യാറ്?
3: ഞങ്ങള് ട്രെൻഡിങ് ആയിട്ട് വരുന്ന വോയിസ് എല്ലാം എടുത്തിട്ട് മിസ്സുമാരും ഞങ്ങളെല്ലാരും കൂടെ നിന്നങ്ങ് ചെയ്യും.
2: ഓ, കുട്ടികളും മിസ്സുമാരും എല്ലാം കൂടെ ഒരു ബഹളം തന്നെ.
3: നല്ല വൈബുള്ള മിസ്സുമാരാ എല്ലാരും.
2: ആരൊക്കെ ഉണ്ട് വീട്ടില്?
3: വീട്ടില് ഞാനും അമ്മയും അച്ഛനും അനിയത്തിയും ഉണ്ട്.
2: അനിയത്തിക്ക് എത്ര ആളാണ്?
3: അനിയത്തി പ്ലസ് ടു പഠിക്കുന്നു.
2: പാടുന്ന ആളാണോ?
3: അല്ലല്ല.
2: നമുക്ക് രണ്ടുപേരും ശ്രമിച്ചു നോക്കിയാലോ?
3: അയ്യോ, ഇല്ല ഇല്ല.
2: പാട്ടുകളൊക്കെ ഇഷ്ടമാണ്?
3: ആ, പാട്ടുകൾ ഇഷ്ടമാണ്. എനിക്കെന്ന് വെച്ചാൽ ഈ 90s പാട്ടുകളാണ് ഇഷ്ടം.
2: എന്താണ് 90s പാട്ടുകളോടൊരു ഇഷ്ടം തോന്നാൻ?
3: ആ പാട്ടുകളെന്ന് വെച്ചാൽ നമ്മൾ കേൾക്കുമ്പം നമ്മളെ മനസ്സിനൊരു സന്തോഷം തോന്നും. പക്ഷെ ഇപ്പോഴത്തെ പാട്ടുകൾ കേൾക്കുമ്പോൾ നമുക്ക് അങ്ങനെ ഒരിത് തോന്നത്തില്ല.
2: ഒരു ഇഷ്ടപ്പെട്ട ഒരു ഗായകൻ ഗായികയൊക്കെ ചോദിച്ചാലോ?
3: KS Chitra, യേശുദാസ്.
2: ഇനി പ്രോഗ്രാമിലൂടെ ഏത് ഗാനമാണ് കേൾക്കേണ്ടത്?
3: കണ്ണോട് കണ്ണ്.
2: പഴയ പാട്ടാണല്ലേ?
3: പഴയ പാട്ട്.
2: അപ്പൊ നമുക്ക് ഈ ഗാനം കേൾക്കാം. വളരെ നന്ദി.
3: താങ്ക് യു.

0: നമസ്കാരം. നമ്മളിപ്പോ മറ്റൊരു സുഹൃത്തിന്റെ അടുത്ത് തിരികെയാണ്. പേരെന്താ?
1: ആർദ്രാലക്ഷ്മി.
2: നല്ല പേരാണല്ലോ.
0: സ്ഥലം?
1: കൊല്ലം.
0: അപ്പൊ തിരുവനന്തപുരത്ത് എന്ത് ചെയ്യണം, പഠിക്കുകയാണോ?
1: ആ, ഞാനിവിടെ യൂണിവേഴ്സിറ്റി കോളേജിൽ പഠിക്കുകയാണ്.
0: ഏത് വിഷയമാണ്?
1: ഞാൻ ബി എസ് സി കെമിസ്ട്രി. ഞാനിപ്പോ ഫസ്റ്റ് ഇയർ വന്നിട്ടേ ഉള്ളൂ.
0: അപ്പോ എങ്ങനെയുണ്ട് ഇപ്പൊ തുടങ്ങിയപ്പോ?
1: ഫസ്റ്റ് ടൈമാണ് വീട്ടിൽ നിന്ന് മാറി നിൽക്കുന്നത്. ആദ്യം ഭയങ്കര ടെൻഷനായിരുന്നു, പക്ഷെ ഇപ്പൊ കുഴപ്പമില്ല. ക്ലാസ് തുടങ്ങി വരുന്നതേ ഉള്ളൂ, ഓറിയന്റേഷൻ ഒക്കെ കഴിഞ്ഞിട്ടേ ഉള്ളൂ. നന്നായിട്ട് പോകുന്നു.
0: ഇവിടെ ഇപ്പൊ ഹോസ്റ്റലിലാണോ?
1: ആ, ഹോസ്റ്റലിൽ തന്നെ.
0: കൊല്ലത്ത് നിന്ന് ഇങ്ങോട്ട് വന്നപ്പോ എങ്ങനെയുണ്ട് തിരുവനന്തപുരം?
1: തിരുവനന്തപുരം മൊത്തത്തിൽ അടിപൊളിയല്ലേ.
0: ഫുഡൊക്കെ എങ്ങനെയുണ്ട്?
1: ഫുഡ് ഞാനിവിടെ ഹോസ്റ്റലിൽ നിന്നാണ്, അല്ലാതെ പുറത്തൊന്നും പോകാറുണ്ട്, കുഴപ്പമില്ല.
0: കൂട്ടുകാർ കൂടുതൽ പേരും തിരുവനന്തപുരത്ത് തന്നെ ഉള്ളവരാണോ?
1: ആണ്, മിക്കവരും തിരുവനന്തപുരത്ത് തന്നെ ഉള്ളവരാണ്.
0: നിങ്ങളിപ്പോ ചുരുങ്ങിയ കാലയളവിൽ എവിടെയെങ്കിലും പോയോ സ്ഥലങ്ങളൊക്കെ?
1: ഞാനിവിടെ മിക്കപ്പോഴും ഫ്രീ കിട്ടുമ്പോ വരാറ് ഇവിടെ മ്യൂസിയം സൂയില് തന്നെയാണ്. വേറെ അങ്ങോട്ടെങ്ങും പോകാൻ ടൈം കിട്ടിയില്ല.
0: ഇനി പതുക്കെ പതുക്കെ പല സ്ഥലങ്ങളിലായിട്ട് പോകണോ അല്ലേ?
1: ആ, ഓക്കെ.
0: ഇവിടെ മ്യൂസിയത്തെ എന്താണ് കൂടുതൽ ഇഷ്ടപ്പെട്ടത്?
1: എനിക്ക് ഇവിടുത്തെ ഒരു പീസ്ഫുൾ ആയിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയർ, നല്ല രസമുണ്ട് ഇവിടെ.
0: നമ്മൾ സമാധാനം ഇഷ്ടപ്പെടുന്ന ആളാണ്.
1: ആണാണ്.
0: സൂയിലൊക്കെ പോയോ?
1: സൂയില് ഞാൻ ഫാമിലി ആയിട്ട് വന്നിട്ടുണ്ട്, ഇവിടെ വന്നിട്ട് ഇതുവരെ പോയിട്ടില്ല.
0: ഇനി എന്താണ് ഭാവി ലക്ഷ്യം?
1: എനിക്ക് ഫോറൻസിക് ആയിരുന്നു താല്പര്യം.
0: സിനിമകളെ കണ്ടിട്ട് അങ്ങനെ ഇഷ്ടപ്പെട്ടതാണോ?
1: അല്ല, എനിക്ക് ടെൻത്തിൽ പഠിക്കുന്ന തൊട്ടേ ഫോറൻസിക്കിനോട് കുറച്ചും കൂടി ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നു. അങ്ങനെ ഞാൻ തിരഞ്ഞെടുത്ത സബ്ജക്റ്റാണ് കെമിസ്ട്രി. എനിക്ക് കൂടുതൽ കാര്യങ്ങൾ അറിയണമെന്നും കുറച്ച് കണ്ടെത്തലുകളിലോട്ട് പോകണമെന്നും നല്ല താല്പര്യമുണ്ട്. അപ്പം ഫോറൻസിക് ആകുമ്പോൾ കുറച്ച് അതിനും കൂടെ പറ്റുന്ന ഒരു ഉൾഭാഗമാണല്ലോ, അതുകൊണ്ട് തിരഞ്ഞെടുത്തു.
0: ആരൊക്കെ ഉണ്ട് വീട്ടിൽ?
1: വീട്ടിൽ അച്ഛൻ, അമ്മ, ബ്രദർ ആറാം ക്ലാസ്സിൽ പഠിക്കുന്നു.
0: ഹോബീസ് എന്തൊക്കെയാണ്?
1: നന്നായിട്ട് വായിക്കും ഞാൻ. മാക്സിമം മ്യൂസിക് കേൾക്കാനും വായിക്കാനും നന്നായിട്ട് താല്പര്യം.
0: കൂടുതൽ വായിക്കാൻ ഇഷ്ടപ്പെടുന്ന ഏത് സാഹിത്യകാരന്റെ പുസ്തകമാണ്?

0: ഞാൻ കൂടുതലും നോവൽസ് ആണ് വായിക്കുന്നത്. എം ഡി വാസുദേവൻ നായരുടെയാണ് ഞാൻ കൂടുതലായിട്ടും വായിക്കാറുള്ളത്.
1: എം ടി ആണ് ഇഷ്ടപ്പെട്ട സാഹിത്യകാരൻ. അപ്പോ അദ്ദേഹത്തിന്റെ ഏതൊക്കെ വായിച്ചിട്ടുണ്ട്?
0: നിന്റെ ഓർമ്മയ്ക്കായി, മഞ്ഞ്, അങ്ങനെ അങ്ങനെ വായിച്ചിട്ടുണ്ട്.
1: വായന ഏറ്റവും നല്ല ശീലമാണല്ലേ? നമുക്ക് ഒരുപാട് കാര്യങ്ങൾ അറിയാൻ പറ്റും വായനയിലൂടെ അല്ലേ?
0: ആണ്, ഞാനും വായിക്കും, വീട്ടിൽ അമ്മയും വായിക്കും.
1: എഴുതാറൊക്കെ ഉണ്ടോ വായിച്ചിട്ട്?
0: ചെറുതായിട്ട് ഇങ്ങനെ എഴുതണോന്ന് തോന്നാറുണ്ട്, തുടങ്ങാൻ ഇരിക്കുകയാണ്.
1: അങ്ങ് തുടങ്ങണം. പാട്ടുകളൊക്കെ ഒരുപാട് കേൾക്കാറുള്ളതാണോ?
0: ആണ്.
1: പാടുന്ന ആളാണോ?
0: ഇല്ല, അങ്ങനെ പാടാറില്ല, കേൾക്കും.
1: നമുക്ക് രണ്ടു വരി ശ്രമിച്ചു നോക്കിയാലോ?
0: അയ്യോ, ഞാൻ പാടാറില്ല.
1: എങ്ങനെയുള്ള പാട്ടുകളൊക്കെയാണ് ഇഷ്ടം ഇപ്പൊ കേൾക്കാൻ?
0: ഞാൻ കുറച്ചും കൂടി മെലഡീസ് ആണ് ഇഷ്ടപ്പെടാറ്.
1: ഇന്ന് ഈ പ്രോഗ്രാമിലൂടെ ഏത് ഗാനമാണ് കേൾക്കേണ്ടത്?
0: വെള്ളം മൂവിയിലെ ആകാശമായവളെ സോങ്.
1: ആ സിനിമ കണ്ടോ?
0: ആ, കണ്ടു. നല്ലൊരു മൂവിയാണ്.
1: നമുക്കൊരു മെസ്സേജ് തരുന്ന ഒരു സിനിമയാണല്ലേ?
0: ആണോ.
1: നമുക്ക് ഈ മനോഹര ഗാനം കേൾക്കാം. വളരെ നന്ദി.
0: താങ്ക് യു.

0: മൻ കി ബാത്ത്,
1: മനസ്സ് പറയുന്നത്, ജനങ്ങൾ പറയുന്നത്
0: കേൾക്കാം. പോരാട്ടങ്ങളുടെ, വിജയങ്ങളുടെ കഥകൾ
1: അറിയാം. അറിയപ്പെടാത്ത പൈതൃകങ്ങളെ കുറിച്ച്
0: പങ്കുവയ്ക്കാം. ഭാരതത്തെക്കുറിച്ചുള്ള പുതുപ്രതീക്ഷകൾ.
1: രാജ്യം കാത്തിരിക്കുന്നു എല്ലാ മാസവും അവസാനത്തെ ഞായറാഴ്ചയ്ക്കായി.
0: മൻ കി ബാത്ത് ആകാശവാണിയുടെ എല്ലാ നിലയങ്ങളും പ്രക്ഷേപണം ചെയ്യുന്നു. കേൾക്കൂ ന്യൂസ് ഓൺ എയർ മൊബൈൽ ആപ്പിലൂടെയും.
1: തുടർന്ന് മലയാള പരിഭാഷ.
0: പരിഭാഷയുടെ പുനഃപ്രക്ഷേപണം രാത്രി 8 മണി.

0: മൻ കി ബാത് നാളെ രാവിലെ 11 മണിക്ക്.
1: വെള്ളി വെളിച്ചം തുടരുകയാണ്.
2: നമസ്കാരം. വെള്ളി വെളിച്ചത്തിൽ നമ്മളിപ്പോ മറ്റൊരു സുഹൃത്തിന്റെ അടുത്തെത്തിയിരിക്കുകയാണ്. പേരെന്താ?
3: അശ്വതി.
2: സ്ഥലം?
3: ആലങ്കോട്. ഞങ്ങള് സൂലായിട്ട് വന്നതാ, പിന്നെ ഇവിടെ മൊത്തം ഒന്ന് കാണണമെന്ന് വിചാരിച്ച്, പിന്നെ ഈ ചൂടത്ത് കുറച്ച് ഇരിക്കാനും നല്ലൊരു സ്ഥലമായിട്ട് ഇവിടെ കയറിയിരുന്നെ.
2: മഴ മാറിയപ്പോ ഭയങ്കര ചൂടായല്ലേ.
3: കുറച്ചു നേരം നടക്കുമ്പോഴത്തേനും തന്നെ നമുക്ക് വല്ലാത്തൊരു കിതപ്പും ചൂടും കൊണ്ട് വല്ലാത്ത ഒരു ബുദ്ധിമുട്ട് തോന്നി.
2: നമ്മള് പ്രതീക്ഷ പോലെ മഴയൊന്നും കിട്ടിയില്ല.
3: ഇല്ല, കിട്ടിയില്ല. ഒരുപാട് കുറവായിരുന്നു. ശാരീരികമായിട്ടും ഒക്കെ നമുക്ക് നല്ല ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുന്നു ഈ ചൂട് കാരണം.
2: കാലാവസ്ഥയിൽ വരുന്ന മാറ്റങ്ങൾ അല്ലേ.
3: ഒരുപാട് മാറ്റങ്ങളുണ്ട്.
2: അപ്പോ എന്ത് ചെയ്യണം ഇപ്പോ?
3: ഞാൻ ഹൗസ് വൈഫ് ആണ്.
2: ആരൊക്കെ ഉണ്ട് വീട്ടില്?
3: ഹസ്ബൻഡ്, രണ്ട് മക്കള്.
2: മക്കളൊക്കെ എത്രയിലൊക്കെയാണ്?
3: മൂത്താള് പഠിച്ചിട്ടൊക്കെ നിക്കുന്നു, ഇളയാള് പ്ലസ് ടു.
2: വീട്ടമ്മയാണല്ലോ. അപ്പോ വീട്ടിലിപ്പോ ചെറിയ കൃഷിയോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ?
3: അങ്ങനെ ഒന്നും ചെയ്യുന്നില്ല. പിന്നെ ഉള്ള സമയത്ത് മുറ്റത്തൊക്കെ പുല്ലൊക്കെ നിക്കുന്നൊക്കെ വൃത്തിയാക്കി, കൂടുതൽ സമയം പാട്ട് കേൾക്കുകയാണ് ചെയ്യുന്നത്. പാചകം ചെയ്യുന്ന സമയത്തും ഉറങ്ങാൻ പോകുന്ന സമയത്ത് പോലും പാട്ട് കേട്ടുകൊണ്ട് എപ്പോഴും.
2: എന്ത് ജോലി ചെയ്യുമ്പോഴും റേഡിയോ ഉണ്ടെങ്കിൽ നമുക്ക് പാട്ട് കേൾക്കാം.
3: മുമ്പാണെങ്കിൽ രാവിലെ എഴുന്നേറ്റ ഉടനെ FM വെക്കുമായിരുന്നു. FM-ലെ പാട്ടുകളും അതുകൊണ്ട് അത് എപ്പോഴും ഒക്കെ കേൾക്കുമായിരുന്നു.
2: സംഗീതം കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിൽ തന്നെ ഒരു സന്തോഷമാണ് അല്ലേ?
3: ഉറപ്പായിട്ടും. ചില പാട്ടുകളൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് നല്ല അർത്ഥത്തിൽ നമ്മൾ ചിന്തിച്ചു പോകുന്നുണ്ട്. ചിലത് കേൾക്കുമ്പോ തന്നെ നമുക്ക് മരിച്ചു പോയവരെയൊക്കെ നമുക്ക് പെട്ടെന്ന് മിസ്സാവും. ചിലത് കേൾക്കുമ്പോ നല്ല സന്തോഷവും വരും.
2: നമ്മളെ പഴയ ഓർമ്മകളിലേക്ക് കൊണ്ടുപോകും അല്ലേ?
3: തീർച്ചയായും, തീർച്ചയായും.
2: മലയാളം തന്നെയാണ് കൂടുതൽ കേൾക്കാറത്?
3: ആ, മലയാളം തന്നെയാണ് കൂടുതലും കേൾക്കുന്നത്.
2: പാടുന്ന ആളാണോ?
3: അല്ല, പാടത്തൊന്നുമില്ല, പാട്ട് കേൾക്കുമെന്നേ ഉള്ളൂ.
2: ധാരാളം പാട്ട് കേൾക്കുമെന്ന് പറഞ്ഞപ്പോ നമുക്ക് രണ്ടുപേരും ശ്രമിച്ചു നോക്കിയാൽ.
3: ഇല്ല ഇല്ല, പറ്റത്തില്ല.
2: സിനിമയൊക്കെ കാണാൻ സമയം കിട്ടാറുണ്ടോ?
3: സിനിമ കാണും, കൂടുതലും വാർത്ത അതുപോലുള്ളത്, പിന്നെ പാട്ടുകളാണ് കൂടുതലും കേൾക്കുന്നത്.
2: അല്ലാതെ ഇപ്പോ തിയേറ്ററിൽ പോയി കാണാറില്ലേ കുടുംബത്തോടൊപ്പം?
3: എനിക്ക് തിയേറ്ററിൽ പോയി സിനിമ കാണുന്നത് വലിയ താല്പര്യമുള്ള കാര്യമല്ല. പിന്നെ ഇരിക്കുന്ന സമയത്ത് തയ്യല് കാര്യങ്ങളൊക്കെ ആയിട്ട്.
2: സ്വന്തമായിട്ടോ അതോ പുറത്ത്?
3: സ്വന്തമായിട്ടും പുറത്തുനിന്ന് കൊണ്ടുവരുന്നതും ഒക്കെ തച്ചു കൊടുക്കും.
2: പിന്നെ ഈ ബിസിനസ് വിപുലീകരിക്കണം എന്നൊക്കെ ഉണ്ടോ?
3: അങ്ങനെയൊന്നുമില്ല, കുടുംബത്തിനാണ് പ്രാധാന്യം കൊടുക്കുന്നത്.
2: ഇന്ന് പ്രോഗ്രാമിലൂടെ ഏത് ഗാനമാണ് കേൾക്കേണ്ടത്?
3: എനിക്ക് മണിച്ചേട്ടൻ അഭിനയിച്ച വാൽക്കണ്ണാടിയിലെ മണിക്കുയിലെ എന്നുള്ള പാട്ട്.
2: മണിച്ചേട്ടനെ ഒരുപാട് ഇഷ്ടമാണ്.
3: ഭയങ്കര ഇഷ്ടമാണ്, ഇപ്പോഴും മിസ് ചെയ്യും.
2: ഒരു അതുല്യ കലാകാരനായിരുന്നു അല്ലേ?
3: ചെയ്യും.
2: അപ്പോ നമുക്ക് അദ്ദേഹം അഭിനയിച്ച സിനിമയിലെ ആ ഗാനം കേൾക്കാം.
3: താങ്ക് യു.

0: നമസ്കാരം. പേരെന്താ?
1: നയന.
0: സ്ഥലം?
1: ആറ്റിങ്ങൽ.
0: എന്ത് ചെയ്യാനിപ്പോ?
1: ഞാനിപ്പോ വർക്ക് ചെയ്തോണ്ടിരിക്കുന്നത് പ്രൊമോട്ടറാണ്. കമ്പനി പ്രൊമോട്ടർ എന്ന് പറയുമ്പോൾ നമ്മുടെ ബ്രാൻഡിന്റെ പ്രൊമോട്ടറായിട്ടാണ് നിൽക്കുന്നത്. ഇപ്പൊ സ്കിൻ കെയർ, മേക്കപ്പ് രണ്ടിലും വർക്ക് ചെയ്തിട്ടുണ്ട്. കോസ്മെറ്റിക്സിലും വർക്ക് ചെയ്തിട്ടുണ്ട്, സ്കിന്നിലും വർക്ക് ചെയ്തിട്ടുണ്ട്. ഞങ്ങളപ്പോ ആ ഒരു ബ്രാൻഡിന്റെ പ്രോഡക്റ്റ് സെയിൽ ചെയ്യുന്നു.
0: വേറെ എന്തൊക്കെയാണ് ഹോബീസ് ഒക്കെ?
1: പാട്ട് കേൾക്കാറുണ്ട്, സിനിമ കാണാറുണ്ട്. സമയം ഇതേ ഉള്ളു, വേറെ ഒന്നിനും ഇല്ല. സമയമില്ല,
0: വേറെ ഒന്നിനും സമയം കിട്ടാറില്ല. ഈ അടുത്ത് ഏതെങ്കിലും സിനിമ കണ്ടിട്ടുണ്ടായിരുന്നോ?
1: കുറച്ചായി
0: കണ്ടായിരുന്നു. പാടുന്ന ആളാണോ?
1: പാടാറില്ല, കേൾക്കാറുണ്ട്.
0: പാട്ടുകൾ കേൾക്കുമ്പോൾ ഇങ്ങനെ അടിച്ചുപൊളിയാണോ, മെലഡിയാണോ?
1: രണ്ടും ഇഷ്ടമാണ്.
0: യാത്രകളൊക്കെ ഇഷ്ടപ്പെടുന്ന ആളാണോ?
1: യാത്രകൾ ഇഷ്ടമാണ്.
0: ഡ്രീം പ്ലേസ് എന്നൊക്കെ പറയുമ്പോൾ പോകണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു സ്ഥലമുണ്ടോ?
1: ഗുരുവായൂർ പോകണമെന്നുണ്ട്. കുറച്ച് നാളുകൊണ്ട് വിചാരിക്കുന്നു, നടക്കുന്നില്ല.
0: അല്ലാതെ ഇപ്പോ ദൂരോട്ട് എവിടെയെങ്കിലും അങ്ങനെ ഉണ്ടോ?
1: ഇല്ല ഇല്ല, അങ്ങനെയൊന്നും ഇല്ല.
0: നമുക്ക് കുഞ്ഞുകുഞ്ഞാഗ്രഹങ്ങളേ
1: ഉള്ളത്.
0: ഇനി പ്രോഗ്രാമിലൂടെ ഏത് ഗാനമാണ് കേൾക്കേണ്ടത്?
1: കണ്ണെഴുതി പൊട്ടും തൊട്ട് ഫിലിമില് ഏതെങ്കിലും ഒരു സോങ്.
0: ആ സിനിമ കണ്ടിട്ടുണ്ടോ?
1: കണ്ടു, ഒരുപാട് പ്രാവശ്യം കണ്ടിട്ടുണ്ട്.
0: ഗാനം കേൾക്കാൻ വളരെ നന്ദി.
1: താങ്ക്സ്.

0: വിദ്യാരംഭം പബ്ലിഷേഴ്സ് രാമായണ പൊരുൾ എല്ലാ ദിവസവും രാവിലെ 7 മണിക്ക്. പ്രായോജകർ വിദ്യാരംഭം പബ്ലിഷേഴ്സ് മുല്ലക്കൽ ആലപ്പുഴ. സ്പൈസ് സ്പോൺസേർഡ് പരിപാടി ചൊവ്വ മുതൽ ശനി വരെ വൈകുന്നേരം 5:30, ഞായർ ഉച്ചയ്ക്ക് 2:30.
1: റീഗൽ ജ്വല്ലേഴ്സ് ചരിത്രത്തിൽ ഇന്ന്.
2: എന്നും രാവിലെ 7:13.
1: പ്രായോജകർ ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
2: റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ, പാലക്കാട്, മലപ്പുറം, കൊച്ചി, തിരുവനന്തപുരം.
3: പ്രിയ ശ്രോതാക്കളെ, ഈ അറിയിപ്പ് ഒന്ന് ശ്രദ്ധിക്കൂ. ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടിയിൽ തിങ്കളാഴ്ച രാവിലെ 11:00 മുതൽ 12:00 വരെ ട്രാഫിക് നിയമങ്ങളുമായി ബന്ധപ്പെട്ട ശ്രോതാക്കളുടെ ചോദ്യങ്ങൾക്ക് മുൻ മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ ദിലീപ് കുമാർ KG മറുപടി നൽകുന്നു. വിളിക്കേണ്ട ഫോൺ നമ്പറുകൾ പറയാം: 9495964321. മറ്റൊരു നമ്പർ 9496553321. ഒരു നമ്പർ കൂടിയുണ്ട്: 9496593321. ഓർക്കുക, ട്രാഫിക് നിയമങ്ങളുമായി ബന്ധപ്പെട്ട ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടി വരുന്ന തിങ്കളാഴ്ച രാവിലെ 11:00 മുതൽ 12:00 വരെ നമ്മുടെ ആകാശവാണിയിൽ. അറിയിപ്പ് കഴിഞ്ഞു.
0: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസർ പരിപാടി തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക്. റേഡിയോ ഹെൽത്ത്.

0: പ്രിയ ശ്രോതാക്കളെ, സമയമിപ്പോൾ 4 മണി കഴിഞ്ഞ് 30 മിനിറ്റും 20 സെക്കൻഡും. ഇനി ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ഹലോ മൈ ഡിയർ റോങ് നമ്പർ എന്ന ചിത്രത്തിനു വേണ്ടി എം ജി ശ്രീകുമാറും ചിത്രയും പാടിയത്. ഗാനരചന എസ് രമേശൻ നായർ, സംഗീതം രഘുകുമാർ.
1: Is it 66557?
2: Yes.
1: May I speak to Miss Sunita Menon?
2: No, it's wrong number.
1: Mm.

ഗാനമാണ് ഇപ്പോൾ കേട്ടത്. ഇനി എം ജി ശ്രീകുമാറും ചിത്രയും താളവട്ടം എന്ന ചിത്രത്തിനുവേണ്ടി പാടിയ ഗാനം കേൾക്കാം. ഈ ഗാനത്തിന്റെ രചന പൂവച്ചൽ ഖാദർ, സംഗീതം രഘുകുമാർ.

0: സമയം 4 മണി കഴിഞ്ഞ് 45 മിനിറ്റ്.
1: പാട്ടുകളം. പാട്ടുകളത്തിൽ ഇന്ന് സോപാന സംഗീതം അവതരിപ്പിക്കുന്നത് കലാപീഠം സനിൽ തിരുവല്ലം.

പാട്ടുകളത്തിൽ ഇന്ന് സോപാന സംഗീതം അവതരിപ്പിച്ചത് കലാപീഠം സനിൽ തിരുവല്ലം. കൂടെ പങ്കെടുത്തത് കലാപീഠം അരുൺകുമാർ വെമ്പാല.

മീറ്റർ, അതായത് 1152 കിലോഹെർട്സിൽ. പ്രിയ ശ്രോതാക്കൾക്ക് നല്ലൊരു ദിനം ആശംസിച്ചുകൊണ്ട് ഈ നിലയത്തുനിന്നുള്ള സായാഹ്ന പ്രക്ഷേപണം ആരംഭിക്കുന്നു. ഇന്ന് നിങ്ങളോടൊപ്പം റംസീന ബീഗം, ചെണ്ടിപ്പുര.

കവരത്തി നിലയത്തിൽ നിന്ന് ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പ്രധാന പരിപാടികൾ: ആദ്യം തസ്ലീമ അക്ബർ പങ്കെടുക്കുന്ന പൗരമണ്ഡലി സാഹിത്യം, തുടർന്ന് ദ്വീപ് വിശേഷം. 5:30 കവരത്തി ദ്വീപ് സ്വദേശിനി ശ്രീമതി ശംഷീറ ബാനു പങ്കെടുക്കുന്ന ഫെൻഫോരിച എന്ന പരിപാടിയും, തുടർന്ന് പാട്ടും വിശേഷങ്ങളുമായി ഫാട്ട് ഫെട്ടിയും ഇന്ന് ഈ നിലയത്തിൽ നിന്ന് കേൾക്കാവുന്നതാണ്.

0: ആകാശവാണി കവരത്തി. പ്രിയപ്പെട്ട ശ്രോതാക്കളെ നമസ്കാരം. വാക്കുകൾക്ക് വികാരങ്ങളുടെ ചിറക് വിരിയുമ്പോൾ ജനിക്കുന്നത് കവിതയാണ്. ജീവിതത്തിന്റെ അനുഭവങ്ങളും സ്വപ്നങ്ങളും പ്രതീക്ഷകളും ഹൃദയസ്പർശിയായ വരികളിലൂടെ വായനക്കാരിലേക്ക് എത്തിച്ച പ്രിയപ്പെട്ട എഴുത്തുകാരി ലീമ അക്ബർ എന്ന തൂലിക നാമത്തിൽ അറിയപ്പെടുന്ന തസ്ലീമ അക്ബറുമായി നടത്തുന്ന അഭിമുഖമാണ് ഇന്ന് ഈ പരിപാടിയിലൂടെ നമ്മൾ കേൾക്കാൻ പോകുന്നത്. അക്ഷരങ്ങളുടെ ഈ മനോഹര യാത്രയിൽ ഇന്ന് നമുക്കൊപ്പം ചേരുന്ന നവാഗത എഴുത്തുകാരിക്ക് സ്വാഗതം പറയുന്നു.
1: ഹലോ എല്ലാവർക്കും, അസ്സലാമു അലൈക്കും. എൻ്റെ പേര് തസ്ലീമ, ലീമ അക്ബർ എന്നുള്ള പേരിലാണ് എഴുതിക്കൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ വർഷം ഡിസംബറിൽ മാൻകൈൻഡ് പബ്ലിഷേഴ്സ് പുറത്തിറക്കിയ റഡാർ എന്ന കവിതാ സമാഹാരത്തിൻ്റെ ഓതറാണ്. ഒരുപാട് സന്തോഷമുണ്ട് ആകാശവാണിയിൽ ഒരു ഭാഗമാകാൻ സാധിച്ചതിൽ.

0: ആദ്യ കവിതാ സമാഹാരം പുറത്തിറക്കിയ സന്തോഷം എങ്ങനെ വിവരിക്കും?
1: വാക്കിൽ പറഞ്ഞാല് അൽഹംദുലില്ലാ. കാരണം നമ്മൾ എഴുതുന്ന ആൾക്കാരെ സംബന്ധിച്ച് നമ്മുടെ ഓരോ പുസ്തകങ്ങളും നമുക്ക് ജനിക്കുന്ന ഓരോ മക്കളെ പോലെയാണ്. എൻ്റെ 17-ാം വയസ്സിൽ എൻ്റെ ഉള്ളിൽ കയറിക്കൂടിയ സ്വപ്നമായിരുന്നു സ്വന്തമായിട്ടൊരു പുസ്തകം എഴുതുക എന്നുള്ളത്. എന്ന് ഏകദേശം 6-7 വർഷങ്ങൾക്കു ശേഷം അത് ആ ഒരു സ്വപ്നം സാക്ഷാത്കരിക്കപ്പെട്ടിരിക്കുകയാണ്. ഒരുപാട് സന്തോഷമുണ്ട്. എൻ്റെ ചിന്തകളെ ഞാനറിയാത്ത, എനിക്കറിയാത്ത ഒരുപാട് പേരിലേക്ക് എൻ്റെ ചിന്തകളെത്തി. എൻ്റെ വരികൾ അവർ ഹൃദയത്തോട് ചേർത്ത് വെച്ചു എന്നൊക്കെ അറിയുമ്പോൾ ഒരുപാട് സന്തോഷമുണ്ട്. എന്തായാലും ഓൾവേസ് ഗ്രേറ്റ്ഫുൾ ഫോർ ദാറ്റ്.
0: ഈ സമാഹാരത്തിന് പിന്നിലെ പ്രധാന ആശയം എന്താണ്?
1: പുസ്തകത്തിന്റെ പ്രധാന ആശയം എന്താണെന്ന് ചോദിച്ചാൽ അത് തീർച്ചയായിട്ടും സ്ത്രീകൾ തന്നെയാണ്. സ്ത്രീകളെ ചുറ്റിപ്പറ്റിയുള്ള കുറേയധികം കാര്യങ്ങൾ, ഞാൻ കേട്ടറിഞ്ഞ കുറേയധികം കാര്യങ്ങൾ എൻ്റേതായിട്ടുള്ള കാഴ്ചപ്പാടിൽ എഴുതിയവയാണ്. എന്നുവെച്ച് ഒരിക്കലും ആണുങ്ങളെ മാറ്റി നിർത്തിയിട്ടില്ല. ആണുങ്ങളെക്കുറിച്ചും നമ്മുടെ പുസ്തകത്തിൽ പറയുന്നുണ്ട്. അതേപോലെ ജീവിതം, മരണം, കളർ ഡിസ്ക്രിമിനേഷൻ, ചതി, അത്തരം ജനറലായിട്ട് വരുന്ന കുറേ ടോപ്പിക്സും നമ്മുടെ പുസ്തകത്തിൽ വളരെ ലളിതമായ ഭാഷയിൽ ഇൻക്ലൂഡ് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്.
0: ഈ കവിതാ സമാഹാരത്തിലെ കവിതകളിൽ താങ്കൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട കവിത ഏതാണ്, എന്തുകൊണ്ടാണ്?
1: ഏറ്റവും പ്രിയപ്പെട്ട പുസ്തകത്തിലെ ഏറ്റവും പ്രിയപ്പെട്ട കവിത ഏതാണ് എന്ന് ചോദിക്കുമ്പോൾ അതിനൊരു ഉത്തരം കണ്ടെത്തൽ പ്രയാസകരമായിരിക്കും. കാരണം ഇതിലെ ഓരോ കവിതകളും എൻ്റെ സ്വപ്നമാണ്. അനുഭവിച്ചും കേട്ടും കണ്ടും മനസ്സിൽ തങ്ങി നിൽക്കുന്ന പാഠങ്ങളാണ് ഓരോന്നും. എന്നാലും പുസ്തകത്തിലെ 7-ാമത്തെ കവിതയുണ്ട്, മദ്യപാനം. ആനന്ദമല്ലിത് ആപത്താണ് എന്ന് പറഞ്ഞു തുടങ്ങുന്ന കവിത. അപ്പോൾ അതാണ് എൻ്റെ ആദ്യ കവിത. അന്നത്തെ 8-ാം ക്ലാസ്സുകാരി കുറിച്ചു വെച്ച വരികളാണവ. പുസ്തകമെന്ന സ്വപ്നത്തിന് മുന്നേ പേപ്പറിൽ കുറിച്ചിട്ട വരികൾ. അതുകൊണ്ട് ഒരെണ്ണം തിരഞ്ഞെടുക്കാൻ പറഞ്ഞാൽ തീർച്ചയായിട്ടും അതന്നെയായിരിക്കും ഞാൻ എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ടതായിട്ട് പറയുക.
0: കവിത എഴുതാനുള്ള പ്രചോദനം എവിടെ നിന്നാണ് ലഭിച്ചത്?
1: അത് തീർച്ചയായിട്ടും അനുഭവങ്ങളാണ്. ഞാൻ കണ്ട, അനുഭവിച്ച, അതേപോലെ തന്നെ കേട്ടതുമൊക്കെ ആയിട്ടുള്ള കുറേയേറെ അനുഭവങ്ങൾ.
0: വ്യക്തിപരമായ അനുഭവങ്ങൾ എത്രത്തോളം കവിതയിൽ പ്രതിഫലിപ്പിച്ചിട്ടുണ്ട്?
1: നമ്മുടെ പുസ്തകം വായിച്ചതിന് ശേഷം എന്നെ അറിയുന്നതും അറിയാത്തതുമായിട്ടുള്ള പലരും എന്നോട് ചോദിച്ചൊരു ചോദ്യമാണിത്. ഞാനെന്ന വ്യക്തിയുടെ അനുഭവങ്ങൾ കവിതകളിൽ എത്രത്തോളം വന്നിട്ടുണ്ട് എന്നുള്ള കാര്യം. അതിൽ ഒറ്റമോള്, അതേപോലെ തന്നെ എൻ്റെ സ്വന്തം കാസർഗോഡുകാരിക്ക്, അങ്ങനെ ചില കവിതകൾ മാറ്റി നിർത്തിയാൽ ഞാനെന്ന വ്യക്തിയുടെ അനുഭവങ്ങൾ പൂർണ്ണമായിട്ടും ഒരു കവിതയിലും വന്നിട്ടില്ല എന്നുള്ളതാണ്. അതായത് പല സാഹചര്യങ്ങളിലും പല മനുഷ്യരിലും കണ്ടതും കേട്ടതുമായിട്ടുള്ള കഥകൾ, കവിത, കാര്യങ്ങളൊക്കെ ഒരു കവിതകളിൽ ഞാൻ ചേർത്തിട്ടുണ്ട്. അതൊരിക്കലും പൂർണ്ണമായിട്ടും എൻ്റെ അനുഭവം എന്ന് പറയാൻ പറ്റുന്നതല്ല. എന്നാൽ അനുഭവങ്ങളൊക്കെയും പൂർണ്ണമായി മാറ്റി നിർത്തപ്പെട്ടിട്ടുമില്ല.
0: എഴുതുന്ന സമയത്ത് നേരിട്ട പ്രധാന വെല്ലുവിളികൾ എന്തൊക്കെയായിരുന്നു?
1: എഴുതുമ്പോൾ നേരിട്ട പ്രധാന വെല്ലുവിളികൾ എന്താണെന്ന് ചോദിച്ചാൽ, ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടാവും, ഒരു പുസ്തകമാക്കണം എന്ന ചിന്തയിൽ എഴുതി തുടങ്ങിയതല്ല. അപ്പോൾ ഞാൻ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് മുതൽ എഴുതിയ കവിതകൾ ഇതിലുണ്ട്. പുസ്തകമാക്കണമെന്നുള്ള ആഗ്രഹം എൻ്റെ ഉള്ളിൽ വന്നതിന് ശേഷം എഴുതിയ കവിതകളുണ്ട്. അതേപോലെ തന്നെ ഫൈനലി നമ്മൾ പുസ്തകമാക്കാൻ തീരുമാനിച്ചതിന് ശേഷം എഴുതിയ കവിതകളും ഇതിലുണ്ട്. അപ്പോൾ പല സമയത്തും എഴുതിയവയായതുകൊണ്ട് തന്നെ വെല്ലുവിളികൾ കുറവായിരുന്നു. എന്നാൽ ചില കാര്യങ്ങൾ നമുക്ക് ചില സാഹചര്യങ്ങൾ കാരണം തുറന്നെഴുത്ത് സാധ്യമല്ലാത്തവയുണ്ട്. എന്നാൽ എൻ്റെ പുസ്തകത്തിൽ അതിനെക്കുറിച്ച് എഴുതണമെന്നൊരാഗ്രഹവും എനിക്കുണ്ട്. അതുകൊണ്ട് തന്നെ ഇൻഡയറക്റ്റായിട്ട് കാര്യം പറയുന്ന ആ ഒരു രീതിയിൽ കവിതകൾ എഴുതുക, അതായത് ഇൻഡയറക്റ്റായിട്ട് കാര്യം പറയുന്ന രീതികളിൽ കവിതകൾ എഴുതുക എന്നത് ചെറിയൊരു വെല്ലുവിളിയായി തോന്നി. എനിക്കറിയില്ല അതൊരു വെല്ലുവിളിയായിട്ട് പറയാൻ പറ്റുമെന്ന് എനിക്ക് അറിയില്ല ആ ഒരു സംഭവം. അതൊന്ന് മാറ്റിവെച്ചാൽ സാധാരണ ഒരു ജീവിതം ജീവിച്ച പോലെ എഴുതിയവയാണ് ഇതിലെ കൂടുതൽ കവിതകളും.
0: കവിതയിലൂടെ സമൂഹത്തോട് പറയാൻ ആഗ്രഹിക്കുന്ന സന്ദേശം എന്താണ്?
1: കവിതയിലൂടെ പറയാൻ ആഗ്രഹിക്കുന്നത് എന്താന്ന് വെച്ചാല്, അത് പുസ്തകത്തിലെ കവിതകളിൽ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ആ പുസ്തകത്തിലെ ഓരോ കവിതയും ഇപ്പോൾ ഒറ്റയിരിപ്പിന് വായിച്ച് തീർത്തു എന്ന് പറയാതെ ഓരോന്നിനെയും കീറി മുറിച്ചൊന്ന് വായിച്ച് നോക്ക്. ചിലപ്പോൾ അതിൽ ഏതെങ്കിലും ഒരു കവിതയിൽ നിങ്ങളുടെ ഉള്ളിൽ ഉണങ്ങാതെ കിടക്കുന്ന ഒരു മുറിവിന് ഒരു മരുന്നുണ്ടാവും, അല്ലെന്നുണ്ടെങ്കിൽ ഒരു ഉത്തരം ഉണ്ടാവും. നിങ്ങളടുത്തത് എന്ത് ചെയ്യണം എന്നുള്ള ഒരു ചോദ്യത്തിനൊരു ഉത്തരം ഉണ്ടാവും. അങ്ങനെ എന്തെങ്കിലും ഒരു കാര്യം നിങ്ങൾക്ക് ആ ഒരു കവിതയിൽ നിന്ന് കിട്ടും. മാത്രമല്ല പിന്നെ പറയാനുള്ളൊരു കാര്യം, ജസ്റ്റ് സ്വപ്നം കാണുക. സ്വപ്നം കാണാൻ എന്തായാലും നമുക്ക് ചിലവൊന്നും ഉണ്ടാവില്ലല്ലോ. മാക്സിമം സ്വപ്നങ്ങൾ കാണുക. അത് ശരിക്കൊന്ന് നമ്മുടെ മനസ്സിൽ ഉറച്ചു കഴിഞ്ഞാൽ അതിനുവേണ്ടി പിന്നെ നമ്മൾ പണിയെടുത്ത് തുടങ്ങും. പണിയെടുത്ത് മീൻസ് വർക്ക് ചെയ്ത് തുടങ്ങും. നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്തൊരിടത്തോട്ട് ചുരുങ്ങി പോവാതെ നിങ്ങൾക്ക് ഇഷ്ടമുള്ളതിനെ തേടി പോവാം. നിങ്ങൾക്ക് വേണ്ടി ഏറ്റവും ബെസ്റ്റ് തന്നെ നമ്മുടെ പടച്ചവും വെച്ചിട്ടുണ്ടാവും എന്നുള്ള ഒരു പ്രതീക്ഷയിൽ മുമ്പോട്ട് പോവാം.
0: പുതിയ എഴുത്തുകാരോട് പറയാനുള്ള സന്ദേശം എന്താണ്?
1: പുതിയ എഴുത്തുകാരോട് പറയാനുള്ള സന്ദേശം എന്താണ് എന്ന് ചോദിക്കുമ്പോൾ എന്താ, ഒരുപാട് എഴുതാൻ ശ്രമിക്കുക, അതേപോലെ തന്നെ ഒരുപാട് മനുഷ്യരെ കേൾക്കാൻ ശ്രമിക്കുക, പുതിയ പുതിയ മനുഷ്യരിലേക്ക് യാത്ര ചെയ്യുക. എഴുത്തെന്നതിനെ കൂട്ടിൽ അടച്ചു വെക്കാതെ തുറന്നു വിടുക, നിങ്ങളെ ചിന്തകളെയും എഴുത്തിനെയും ഒക്കെ തുറന്നു വിടുക. ആ ഒരു എഴുത്തിനെ സഹായിക്കാൻ വായനയ്ക്ക് പറ്റുമെന്നുണ്ടെങ്കിൽ വായിച്ചു തുടങ്ങുക. അതേപോലെ തന്നെ നിങ്ങൾ എഴുതുന്ന ഓരോ ആശയങ്ങളും വളരെ ശ്രദ്ധയോടെ മറ്റുള്ളവരിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുക. കാരണം ചില സമയങ്ങളിൽ നമ്മുടെ വാളിനേക്കാൾ മൂർച്ചയുണ്ട് എഴുത്തുകൾക്ക്. അതുകൊണ്ട് തന്നെ വളരെ സൂക്ഷിച്ച് മാത്രം ഉപയോഗിക്കുക.
0: കുടുംബത്തിന്റെയും സുഹൃത്തുക്കളുടെയും പിന്തുണ എത്രത്തോളം ലഭിച്ചു?
1: ചിലപ്പോൾ കുടുംബത്തിന്റെ പിന്തുണ ഇല്ലായിരുന്നു എങ്കിൽ ഇന്ന് കാണുന്ന റഡാറോ ലീ മാക്ബറോ ഒന്നും ഉണ്ടാവുമായിരുന്നില്ല. ഒപ്പം പഠിച്ചവരെയൊക്കെ കല്യാണം കഴിപ്പിച്ചയക്കുമ്പോഴും ഞാനെന്ന 25 വയസ്സുകാരി പെൺകുട്ടിക്ക് തൻ്റെ സ്വപ്നത്തിന് പിന്നാലെ പോവാൻ പറ്റിയെങ്കിൽ, അത് ഏറ്റവും ബെസ്റ്റായി ആളുകളിലേക്ക് എത്തിക്കാൻ പറ്റിയെങ്കിൽ അതിന് കാരണം കുടുംബക്കാർ തന്നെയാണ്. എനിക്കൊന്ന് പറക്കണമെന്ന് പറഞ്ഞപ്പോൾ ചിറകുകളെ ഒടിച്ചു വെക്കാതെ അതിനെ ഒന്നുകൂടി പോളിഷ് ചെയ്ത് ഇഷ്ടമുള്ളതുപോലെ പറന്നോ എന്ന് പറയാതെ പറഞ്ഞവരാണ് എൻ്റെ കുടുംബക്കാർ. അതേപോലെ തന്നെ എൻ്റെ പുസ്തകത്തിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ കവർ പേജ് വേറെ ആരെക്കൊണ്ടും ചെയ്യിക്കരുത്, ഞാൻ തന്നെ ചെയ്യുമെന്ന് പറഞ്ഞ് ഒപ്പം നിർത്തിയത് എൻ്റെ സീനിയറായിരുന്നു ഷറഫു, ഹീസ് ഫ്രം മലപ്പുറം. അപ്പോൾ മാത്രമല്ല ഇന്നും എൻ്റെ പുസ്തകത്തെയും എൻ്റെ വരികളെയും ബാക്കിയുള്ളവരിലേക്ക് എത്തിക്കുന്നതും അതിനെ സ്വന്തമെന്നോണം ചേർത്ത് പിടിക്കുന്നതും എൻ്റെ ഒപ്പമുള്ള കുടുംബക്കാരും അതേപോലെ തന്നെ സുഹൃത്തുക്കളും തന്നെയാണ്.
0: ഇന്നത്തെ മലയാള കവിതയുടെ വളർച്ചയെ എങ്ങനെ നോക്കിക്കാണുന്നു?
1: ഇന്നത്തെ മലയാള കവിതകളുടെ വളർച്ചയെക്കുറിച്ച് ചോദിച്ചാൽ, സത്യം പറയുകയാണെങ്കിൽ കഥകളുടെയും നോവലുകളുടെയും ഒക്കെ ഇടയിൽ കവിതകൾക്ക് ശ്വാസം മുട്ടിപ്പോകുന്നുണ്ടോ എന്നൊരു സംശയമുണ്ട്. എന്നാലും കവിതകൾക്കൊട്ടും ഭാവിയില്ല എന്ന് പറയുന്ന ചിലരോട് യോജിക്കാൻ പറ്റില്ല. കാരണം റഡാർ വായിച്ച് എന്നെ ചേർത്ത് നിർത്തിയ, ആരാണെന്ന് പോലും അറിയാതെ ഇൻസ്റ്റാഗ്രാമിൽ വായനാനുഭവം പങ്കുവച്ച, നമ്പർ കണ്ടെത്തി എന്നോട് വിളിച്ച് കവിതകളെക്കുറിച്ച് സംസാരിച്ച മനുഷ്യരുള്ള ഈ ലോകത്ത് കവിതയ്ക്ക് വായനക്കാരും ഭാവിയും ഇല്ല എന്ന് പറയാൻ സാധ്യമല്ല. എന്നാലും താരതമ്യേന കഥകളെയും നോവലുകളെയും ഒക്കെ അപേക്ഷിച്ച് നോക്കുമ്പോൾ കവിതകൾക്ക് വായനക്കാർ കുറവാണ്. അതേപോലെ തന്നെ കവിതകളെ ഏറ്റെടുക്കുന്ന ആൾക്കാരും കുറവാണ്.
0: ഭാവിയിൽ നോവൽ, കഥ അല്ലെങ്കിൽ മറ്റ് സാഹിത്യ രൂപങ്ങളിൽ എഴുതാൻ പദ്ധതിയുണ്ടോ?
1: ഭാവിയിൽ കഥയിലേക്കോ നോവലിലേക്കോ ഒരു മാറ്റം ഉണ്ടാവുമോ എന്ന് ചോദിച്ചാൽ, എന്തായാലും

0: ഇൻഷാല്ലാ, കവിതയിൽ മാത്രം ഒതുങ്ങണം എന്നുള്ളൊരാഗ്രഹമില്ല. എന്തായാലും ഇൻഷാല്ലാ നമുക്ക് നോക്കാം.
1: വായനക്കാർ ഈ കവിതാ സമാഹാരത്തിൽ നിന്ന് എന്താണ് ഏറ്റെടുക്കുമെന്ന് ആഗ്രഹിക്കുന്നത്?
0: റഡാർ എന്ന എൻ്റെ പുസ്തകം പുറത്തിറക്കുമ്പോൾ ഞാൻ ഒരിക്കലും പോലും ആഗ്രഹിച്ചിട്ടില്ല എൻ്റെ വായനക്കാർ ഈ ഒരു കവിത അല്ലെങ്കിൽ ഈ ഒരു പുസ്തകം വായിച്ച് ഇങ്ങനെ റെസ്പോണ്ട് ചെയ്യണം എന്നൊരു കാര്യം ഒരിക്കലും പോലും ഞാൻ ആഗ്രഹിച്ചിട്ടില്ല. കാരണം നമ്മൾ ഓരോ വായനക്കാരും വ്യത്യസ്തരാണ്. അതേപോലെ തന്നെ വ്യത്യസ്ത അനുഭവങ്ങളിലൂടെ കടന്നുപോയ ആൾക്കാരാണ് അവർ, കടന്നു പോയിക്കൊണ്ടിരിക്കുന്ന ആൾക്കാരാണ്. അതേപോലെ തന്നെ വ്യത്യസ്ത സാഹചര്യങ്ങളിൽ ജീവിക്കുന്ന ആൾക്കാരാണ്. അവരെന്തായാലും പുസ്തകം വായിച്ചോട്ടെ, വായിച്ചിട്ട് അതിൽ നിന്ന് അവർക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ എടുത്തിട്ട് ബാക്കി സംഭവം ബാക്കി കാര്യങ്ങൾ അവർ കളഞ്ഞോട്ടെ. പക്ഷെ ഒന്നുറപ്പ് നൽകാം, നമ്മുടെ റഡാറ് വായിച്ച ഒരാളും ഒന്നും കിട്ടാതെ ഒരു ചിന്ത പോലും അവരുടേതുണർത്താതെ പുസ്തകം അവസാനിപ്പിക്കേണ്ടി വരില്ല എന്നുള്ളൊരു ഉറപ്പുണ്ട്. അല്ലാതെ ഒരിക്കലും സ്പെസിഫിക്കലി ഒരു കാര്യവും ഞാനിതുവരെ വായനക്കാരിൽ നിന്നും ആഗ്രഹിച്ചിട്ടില്ല.
1: ലീമ അക്ബർ എന്ന തൂലിക നാമത്തിൽ അറിയപ്പെടുന്ന തസ്ലീമ അക്ബറിനെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ ഉപ്പ അക്ബർ പൊന്നീലം, മാതാവ് ബി കെ ബീബി കുഞ്ഞിപ്പാപ്പാട് വലിയമ്മാട, ഇപ്പോൾ പോസ്റ്റൽ ഡിപ്പാർട്ട്മെന്റിൽ അഗത്തിയിൽ ജോലി ചെയ്തു വരുന്നു, വായനയും എഴുത്തുമാണ് പ്രധാന വിനോദം, ലക്ഷദ്വീപിലെ സാഹിത്യരംഗത്ത് സജീവമായി പ്രവർത്തിക്കുന്നു. ഒരു കവിയുടെ മനസ്സിൽ ജനിക്കുന്ന ഓരോ കവിതയിലും ഒരു അനുഭവത്തിൻ്റെ, ഒരു ചിന്തയുടെ, ഒരു വികാരത്തിൻ്റെ പ്രതിഫലനമാണ്. ആദ്യ കവിതാ സമാഹാരത്തിലൂടെ സാഹിത്യ ലോകത്തിലേക്ക് ശ്രദ്ധേയമായ ചുവടുവെപ്പ് നടത്തിയ പ്രിയപ്പെട്ട എഴുത്തുകാരി ലീമ അക്ബറോടൊപ്പം നടത്തിയ സംഭാഷണം നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. അടുത്ത ആഴ്ച മറ്റൊരു സൃഷ്ടിക്കായി കാത്തിരിക്കാം. കാതോർക്കാം. ലക്ഷദ്വീപിലെ സാഹിത്യ സൃഷ്ടികളെ പരിചയപ്പെടുത്തുന്ന പരിപാടി പവിഴമണ്ണിലെ സാഹിത്യം എല്ലാ ശനിയാഴ്ചയും രാവിലെ 7:05 വൈകിട്ട് 5:05 കേൾക്കാം. ഈ പരിപാടി ശ്രോതാക്കൾക്കായി തയ്യാറാക്കിയത് ഹലിമ ബീഗം, കടപ്രത്തേലം. വീണ്ടും കേട്ടുമുട്ടും വരെ നന്ദി, നമസ്കാരം.
2: പി എം ജയ് അബ് ഗരീബോ കി ജയ് ബൻ ഗൈ ഹൈ.

0: ആയുഷ്മാൻ ഭാരത് പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന പ്രകാരം 5 ലക്ഷം രൂപ വരെ മൂല്യമുള്ള സൌജന്യ ചികിത്സയ്ക്ക് 60 കോടി ആളുകൾ അർഹരായിട്ടുണ്ട്. ഇതുവരെ 12 കോടിയിലധികം സൌജന്യ ചികിത്സകൾ നൽകി കഴിഞ്ഞു. ഇതിലൂടെ പാവപ്പെട്ട കുടുംബങ്ങൾക്ക് ചികിത്സാ ചെലവിൽ 2 ലക്ഷം കോടി രൂപയുടെ ലാഭമുണ്ടായി. ഇന്ന് തന്നെ ആയുഷ്മാൻ ആപ്പ് ഡൌൺലോഡ് ചെയ്ത് ആയുഷ്മാൻ കാർഡ് തയ്യാറാക്കൂ. കൂടുതൽ വിവരങ്ങൾക്ക് 1455555 എന്ന നമ്പറിൽ വിളിക്കുക.
1: ആകാശവാണി കവരത്തി. ഇപ്പോൾ മഹൽ ഗാനം കേൾക്കാം.

ഫെയിം ഫൂരിഷ സ്ത്രീക്ക് സ്വപ്നങ്ങളും പ്രതീക്ഷകളുമുണ്ട്. ഉറച്ച ചുവടുവയ്പിലൂടെ അവളത് നേടിയെടുക്കുന്നു. വ്യത്യസ്ത മേഖലയിൽ വിജയവഴി നേടിയവർ, അവരുടെ ജീവിതാനുഭവങ്ങൾ, വിജയകഥകൾ, സ്ത്രീ ജീവിത സ്പർശിയായ മറ്റു വിഷയങ്ങൾ എല്ലാം പങ്കുവെക്കുന്ന പരമ്പര ഫെയിം ഫൂരിഷ കേൾക്കാം. ശനിയാഴ്ചകൾ രാവിലെ 7:45 വൈകിട്ട് 5:30 ആകാശവാണി കവരത്തി നിലയത്തിൽ. പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്നവർ 9496-282-383 എന്ന ഞങ്ങളുടെ വാട്സപ്പ് നമ്പറിലേക്ക് സന്ദേശമയക്കാം. സന്ദേശമയക്കേണ്ട നമ്പർ ഒരിക്കൽ കൂടി 9496-282-383.

ആകാശവാണി കവരത്തി. ഇപ്പോൾ ദ്വീപ് വിശേഷങ്ങൾ കേൾക്കാം. ഇന്ത്യൻ എയർഫോഴ്സിന്റെ കൊച്ചിയിലുള്ള നമ്പർ 14 എയർമാൻ സെലക്ഷൻ സെന്റർ കമാൻഡിംഗ് ഓഫീസർ അഗ്നിവീർ വായു ഇൻടോക് 2/2027 റിക്രൂട്ട്മെന്റിനുള്ള വിജ്ഞാപനം പുറപ്പെടുവിച്ചു. കേരളം, മാഹി, ലക്ഷദ്വീപ് എന്നിവിടങ്ങളിൽ നിന്നുള്ള യോഗ്യരായ ഉദ്യോഗാർത്ഥികളെ റിക്രൂട്ട് ചെയ്യാനുള്ള ചുമതല കൊച്ചിയിലെ നമ്പർ 14 എയർമാൻ സെലക്ഷൻ സെന്ററിലാണ് നൽകിയിരിക്കുന്നത്. നിശ്ചിത യോഗ്യതയ്ക്കുള്ള വിവാഹിതരില്ലാത്ത ഇന്ത്യൻ പുരുഷന്മാർക്കും സ്ത്രീകൾക്കും അഗ്നിവീർവായു തസ്തികയിലേക്ക് ഓൺലൈനായി അപേക്ഷിക്കാം. ഓൺലൈൻ അപേക്ഷകൾ മാത്രമേ സ്വീകരിക്കുകയുള്ളൂ. യോഗ്യതകളും മാനദണ്ഡങ്ങളും മറ്റ് വിശദ വിവരങ്ങളും അടങ്ങുന്ന വിജ്ഞാപനം വായിക്കുവാനും ഓൺലൈൻ രജിസ്ട്രേഷൻ നടത്തുവാനും airforcemen.edcl.co.in എന്ന റിക്രൂട്ട്മെന്റ് പോർട്ടൽ സന്ദർശിക്കുക. ഈ മാസം 26 രാത്രി 11 വരെ ഓൺലൈൻ രജിസ്ട്രേഷൻ നടത്താം. ഓൺലൈൻ പരീക്ഷ 2026 സെപ്റ്റംബർ 22-23 തീയതികളിൽ നടത്താൻ നിശ്ചയിച്ചിരിക്കുന്നു.

0: ദീപവിശേഷങ്ങൾ സമാപിക്കുന്നു.
1: കുറഞ്ഞ സമയത്തിൽ കൂടുതൽ ലാഭം,
2: വെറും ഒറ്റ ക്ലിക്കിലോ, കൊള്ളാലോ.
3: അജ്ഞാത ലിങ്കുകളിൽ ക്ലിക്ക് ചെയ്യരുത്. RBI പറയുന്നു,
4: അറിവ് നേടു, ജാഗ്രത പുലർത്തൂ.

0: ആകാശവാണി കവരത്തി. ഇപ്പോൾ സമയം 5 മണി കഴിഞ്ഞ് 30 മിനിറ്റും 12 സെക്കൻഡും.
1: ആകാശവാണി കവരത്തി ഫെൻഫൂരിഷ. നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, ആകാശവാണി കവരത്തി നിലയത്തിന്റെ ഫെൻഫൂരിഷ എന്ന പരിപാടിയിലേക്ക് ഏവർക്കും സ്വാഗതം. സ്വന്തം കഴിവിലും ആത്മവിശ്വാസത്തിലും വിശ്വസിച്ച് തൊഴിൽ രംഗത്തും സംരംഭകത്വ രംഗത്തും തന്റേതായ വ്യക്തിമുദ്ര പതിപ്പിച്ച കവരത്തി ദ്വീപ് സ്വദേശിനി ശ്രീമതി ഷംസീറ ബാനുവാണ് ഇന്ന് നമ്മളോടൊപ്പമുള്ളത്. സംരംഭകത്വത്തിലേക്കുള്ള യാത്ര, അതിലെ വെല്ലുവിളികൾ, വിജയത്തിന്റെ അനുഭവങ്ങൾ എന്നിവയെക്കുറിച്ച് നമുക്കിന്ന് സംസാരിക്കാം. നമസ്കാരം. ആകാശവാണി കവരത്തി നിലയത്തിന്റെ ഫെൻഫൂരിഷ എന്ന പരിപാടിയാണ്. താങ്കളെ ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു.
2: താങ്ക് യു.
1: നമ്മുടെ ശ്രോതാക്കൾക്ക് വേണ്ടി ഒന്ന് പരിചയപ്പെടുത്താമോ?
2: എന്റെ പേര് ഷംസീറ ബാനു എന്നാണ്. ഞാൻ കവരത്തി നിവാസിനിയാണ്.
1: ബാനു ഇപ്പൊ എന്ത് ചെയ്യുന്നു?
2: ബിസിനസ് ആണ് ഞാൻ ചെയ്യുന്നത്.
1: എന്തൊക്കെ ബിസിനസ് ആണ് ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നത്?
2: എനിക്കൊരു ഷോപ്പുണ്ട്. അവിടെ മെയിനായിട്ട് ഡ്രസ്സ്, റെഡിമെയ്ഡ് ഡ്രസ്സസ്, പിന്നെ മെറ്റീരിയൽസ് ഉണ്ട്. നമ്മൾ പുറത്തുനിന്ന് കൊണ്ടുവരുന്ന സിന്തജറക് മെറ്റീരിയൽസ്, നമ്മുടെ ഹാൻഡ് ബ്ലോക്ക് പ്രിന്റ് ചെയ്യുന്ന ആ ഒരു മെറ്റീരിയൽ നമ്മൾ അത് വെച്ച് തയ്ച്ചു കൊടുക്കും. ഇങ്ങനെയാണ് ആൾക്കാരുടെ ഇഷ്ടം അനുസരിച്ച് അവർ പറയുന്ന മോഡലിൽ അവർക്ക് അവരുടെ ഇഷ്ടാനുസരിച്ച് നമ്മൾ അത് തയ്ച്ചു കൊടുക്കുന്നതാണ് ചെയ്യുന്നത്.

0: ഇല്ല അറിയാം. ബിസ്മില്ല കെ പി കെ എന്റെ മുത്തമ്മന്റെ ഹസ്ബൻഡാണ്. അപ്പൊ ആളുടെ ഒരു അവരൊക്കെയാണ് നമ്മുടെ ഇൻസ്പിറേഷൻ എന്ന് പറയുന്നത്. പിന്നെ എന്റെ വാപ്പന്റെ വീട്ടിലാണെങ്കിൽ ആള് മരിച്ചുപോയി, നമ്മൾ ഇക്കാക്കാന്ന് പറയാ, ആള് ബിസിനസ് ആയിരുന്നു ചെയ്തോണ്ടിരുന്നത്. അപ്പം എനിക്ക് ഞാൻ കൂടുതൽ റെസ്പെക്ട് ചെയ്യുന്ന ഇഷ്ടപ്പെടുന്ന കുറെ ആൾക്കാർ ആ ഒരു ഫീൽഡിലാണുള്ളത്. അപ്പം അതൊക്കെ കണ്ടുവരുന്നത് നമുക്ക് ആ ഒരു മേഖലയിലേക്ക് വരാനുള്ള പ്രചോദനമാണ്. പിന്നെ ഹെന്നന്റെ കാര്യം എടുത്താൽ എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട് ഫർഹാന എന്ന് പറഞ്ഞിട്ട്, അപ്പം ആളെ കണ്ടിട്ടാണ് ഞാൻ ആ ഒരു ഫീൽഡിലേക്ക് ഇറങ്ങുന്നത്. ആ നമുക്കും ഉണ്ടാക്കാൻ, വീട്ടിലുണ്ടാക്കാൻ പറ്റും ആ ഒരു തോട്ട് എനിക്ക് വന്നത് അവള് കാരണമാണ്.
1: അപ്പൊ ഈ മെഹന്തി ഇതിൽ എന്തെങ്കിലും പരിശീലനങ്ങളൊന്നും കിട്ടിയിട്ടില്ല?
0: ഇല്ല ഇല്ല, ആ ഒരു ഫീൽഡിലാണല്ലേ. അപ്പം അതൊക്കെ കണ്ടുവരുന്നത് നമുക്ക് ആ ഒരു മേഖലയിലേക്ക് വരാനുള്ള പ്രചോദനമാണ്. പിന്നെ ഹെന്നന്റെ കാര്യം എടുത്താൽ എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട് ഫർഹാന എന്ന് പറഞ്ഞിട്ട്, അപ്പം ആളെ കണ്ടിട്ടാണ് ഞാൻ ആ ഒരു ഫീൽഡിലേക്ക് ഇറങ്ങുന്നത്. ആ നമുക്കും ഉണ്ടാക്കാൻ, വീട്ടിലുണ്ടാക്കാൻ പറ്റും ആ ഒരു തോട്ട് എനിക്ക് വന്നത് അവള് കാരണമാണ്.
1: അപ്പൊ ഈ മെഹന്തി ഇതിൽ എന്തെങ്കിലും പരിശീലനങ്ങളൊന്നും കിട്ടിയിട്ടില്ല?
0: ഇല്ല ഇല്ല, ഞാൻ ആദ്യം നമ്മളീ യൂട്യൂബിലൊക്കെ നോക്കിയിട്ടാണ് ഞാൻ പഠിച്ചത്. പിന്നെ നമ്മൾ ഏതൊരു ഫീൽഡിൽ ഇറങ്ങുവാണെങ്കിലും നമ്മൾ നമ്മുടെ നമ്മളിപ്പോൾ പഠിക്കുന്ന പോലെ, നമ്മളിപ്പോൾ 1 to 12 പഠിക്കുമ്പോൾ നമ്മൾ ഓരോ സ്റ്റേജ് കഴിയുമ്പോൾ നമ്മൾ ഓരോന്ന് പഠിച്ചു വരിക ചെയ്യുന്നത്. ബിസിനസ്സും അതേപോലെ തന്നെയാണ് ഞാൻ കാണുന്നത്. നമ്മൾ ഓരോ ഒരു ഹ്യൂജ് കസ്റ്റമേഴ്സ് എനിക്ക് ലക്ഷദ്വീപിൽ തന്നെ ഉണ്ട്. പിന്നെ ഔട്ട് ഓഫ് ലക്ഷദ്വീപും നമ്മൾ സാധനം കൊടുക്കലുണ്ട്.
1: അതെങ്ങനെ കൊടുക്കുക? പോസ്റ്റ് ഓഫീസ്?
0: പോസ്റ്റ് വഴിയാണ് ചെയ്യുക. പിന്നെ ഇത് പക്ക ഓർഗാനിക് സാധനമായതുകൊണ്ട് നമുക്ക് നെയിൽ കോണൊക്കെ ഓക്കെ ഒരു 15 days നമുക്ക് പുറത്ത് വയ്ക്കാൻ പറ്റും. ഇത് 3 to 4 days മാത്രമേ നമുക്ക് ഫ്രീസർ അല്ലാണ്ട് പുറത്ത് വയ്ക്കാൻ പറ്റുള്ളൂ ഹെന്ന കോൺ. അപ്പം നമ്മൾ കൂടുതലും ചെയ്യുക, നമുക്ക് ഇവിടുന്ന് അങ്ങോട്ടേക്ക് ഷിപ്പുള്ള ദിവസം നോക്കിയിട്ട് നമുക്കറിയാവുന്ന ആരെങ്കിലും ഏൽപ്പിക്കും, അവർ ഫ്രീസറിൽ വയ്ക്കും, എന്നിട്ട് അവിടുന്ന് പോയിട്ട് പോസ്റ്റ് ചെയ്യുക ചെയ്യുക. അങ്ങനെ ആകുമ്പോൾ കുറച്ച് നേരത്തെ അവിടെ എത്തും.
1: ഇപ്പോൾ ഈ ഡ്രസ്സിൻ്റെ ബിസിനസ് ഉണ്ടല്ലോ, അതിൽ ഡ്രസ്സൊക്കെ ബാനു നേരിട്ട് പോയിട്ടാണോ പർച്ചേസ് ചെയ്യുന്നത്?
0: അല്ല, ആദ്യമൊക്കെ അങ്ങനെയായിരുന്നു. പിന്നെ പിന്നെ സി നമുക്ക് നമ്മളെ വിശ്വസിച്ച് ഏൽപ്പിക്കാൻ പറ്റുന്ന കുറച്ച് ആൾക്കാരെ നമുക്ക് പരിചയപ്പെടും, നമ്മളെ പരിചയത്തിൽ കിട്ടും. അങ്ങനെ ആകുമ്പോൾ നമ്മൾ ഓർഡർ ചെയ്യുകയാണെങ്കിൽ അവർ സാധനം എത്തിച്ചു തരും. പിന്നെ നമ്മൾ എന്തുകൊണ്ടും ഏതൊരു ബിസിനസ് ആണെങ്കിലും പ്രത്യേകിച്ച് ഈ ഡ്രസ്സിൻ്റെ കാര്യങ്ങളിൽ നമ്മൾ പോയി എടുക്കുന്നത് തന്നെ ആയിരിക്കും ബെറ്റർ. കാരണം നമ്മൾ ക്ലോത്ത് ഇതുവരെ പറയുന്നതല്ലാണ്ട് നമ്മൾ കാണുന്നില്ല. ചില സമയങ്ങളിൽ എനിക്കങ്ങനെ അബദ്ധം പറ്റിയിട്ടുണ്ട്. സാധനം വന്നിവിടെ എത്തുമ്പോഴത്തേക്കും അതിൻ്റെ ക്വാളിറ്റി വ്യത്യാസം ഉണ്ടാവും. പലപ്പോഴും ഞാൻ വാങ്ങിയതിലും കുറച്ച് കുറഞ്ഞ വിലയിൽ സാധനങ്ങൾ വിൽക്കേണ്ട സാഹചര്യങ്ങളൊക്കെ എനിക്ക് വന്നിട്ടുണ്ട്.
1: ഇങ്ങനെ ഒരു ബിസിനസ് തുടങ്ങിയപ്പോൾ ആദ്യം തുടക്കത്തിൽ തന്നെ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ നേരിട്ടിട്ടുണ്ടോ?
0: ഇല്ല, അങ്ങനത്തെ ബുദ്ധിമുട്ടുകളൊന്നും നേരിട്ടിട്ടില്ല. പിന്നെ നമ്മുടെ നാട്ടിലെ ലക്ഷദ്വീപിനെ സംബന്ധിച്ച് ആരെന്ത് തുടങ്ങിയാലും സപ്പോർട്ടിന് നമുക്ക് നമ്മളറിയാവുന്നവരും നമ്മുടെ വീട്ടുകാരാണെങ്കിലും അല്ലാണ്ട് നമ്മളെ ഒട്ടും അറിയാത്ത ഒരുപാട് ആൾക്കാരെ നമ്മൾ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി രംഗത്ത് വരും. കാരണം ഇന്നിപ്പം എന്നെ റോഡിൽ നിന്ന് കാണുമ്പം പലരും ചിരിക്കും. ചിലരൊന്നും ചിലപ്പോൾ എനിക്ക് ഒറ്റ പ്രാവശ്യം കണ്ടതായിരിക്കും, പക്ഷെ അവർ ആ ഒരു ഒറ്റ പ്രാവശ്യം എൻ്റെ ഷോപ്പിൽ വന്ന ആൾക്കാരായിരിക്കും. അങ്ങനെ അങ്ങനെ നമുക്ക് ഒരുപാട് ബന്ധങ്ങൾ സ്ഥാപിക്കാൻ പറ്റുന്നുണ്ട് ഈ ഒരു മേഖലയിൽ. അങ്ങനെ വലിയ ഇഷ്യൂസ് ഒന്നും ഇല്ല.
1: ഇപ്പൊ ലക്ഷദ്വീപിലെ സ്ത്രീകൾ ഇന്ന് മുമ്പത്തേക്കാളും ഇന്ന് ഇപ്പൊ ഒരു ബിസിനസ് രംഗത്ത് കടന്നു വരുന്നതായിട്ട് തോന്നുന്നുണ്ടോ?
0: തോന്നുന്നുണ്ട്. ലക്ഷദ്വീപിനെ സംബന്ധിച്ച് മാത്രമല്ല, നമ്മളിപ്പം എവിടെ നോക്കിയാലും വേൾഡ് വൈഡ് നോക്കിയാലും നമുക്ക് നമ്മളിപ്പം ഇൻസ്റ്റാഗ്രാം യൂസ് ചെയ്യുന്ന ആൾക്കാരാണ്. പണ്ടൊക്കെ ആണെങ്കിൽ നമ്മൾ കൂടുതലും ഈ അറിവുകളൊക്കെ നേടിയിരുന്നത് ന്യൂസ് പേപ്പർ ആ ഒരു മേഖലയിലൂടെ, അല്ലെങ്കിൽ ന്യൂസ് അങ്ങനെ. ഇപ്പം നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ സ്ക്രോൾ ചെയ്യുമ്പോൾ നമ്മളെ വിരലിൻ്റെ തുമ്പത്തിൽ കൂടെ നമുക്ക് എല്ലാ സ്ഥലങ്ങളിലെയും ആൾക്കാർ എന്തൊക്കെ ചെയ്യുന്നതെന്നുള്ള അറിവുകൾ നേടാൻ പറ്റും. അപ്പം എല്ലാ സ്ഥലത്തും എവിടെയാണെങ്കിലും, പണ്ടൊക്കെ വെറും ഈ കിച്ചൺ ഷോ അങ്ങനത്തെ എന്തെങ്കിലും ആണെങ്കിൽ ഇപ്പോൾ ഫുള്ള് ബിസിനസ്സും കാര്യങ്ങളും, സെലിബ്രിറ്റീസ് ആണെങ്കിലും പിന്നെ എന്താ ഇൻഫ്ലുവൻസേഴ്സ് ആണെങ്കിലും എല്ലാവരും ഈ ഒരു ഫീൽഡിലേക്കാണ് വരുന്നത്, ഈ ഒരു ബിസിനസ് ഫീൽഡിലേക്കാണ് കൂടുതലും സ്ത്രീകൾ. നമ്മളിപ്പോൾ ഒരു 100% എടുക്കുകയാണെങ്കിൽ അതിലൊരു എൻ്റെ ഒരു കണക്ക്, ഞാനൊരു കണക്ക് പറയുകയാണ്, ഒരു 70% അല്ലെങ്കിൽ ഒരു 80% സ്ത്രീകളായിരിക്കും കൂടുതൽ ഇതിൻ്റെ ഈ ഒരു ഇതിൽ ഫ്രണ്ടിൽ വരുന്നത്. ഇപ്പം നമ്മുടെ ലക്ഷദ്വീപിൻ്റെ കേസിലും അങ്ങനെ തന്നെയാണ്. ഇപ്പം നമുക്കറിയാം ഇവിടെ കവർത്തിനെ സംബന്ധിച്ച് കുറേ ഷോപ്പുണ്ട്. അതിൽ കൂടുതലും ലേഡീസിൻ്റെ ഡ്രസ്സുള്ള ഷോപ്പുകൾ കൂടുതലും ഓണറായിട്ടുള്ളത് സ്ത്രീകൾ തന്നെയാണ്. അതൊക്കെ അവർ മുമ്പോട്ട് വരുന്നത് കൊണ്ട് തന്നെയാണ്.
1: ഇതിൽ ഫാമിലിയുടെ സപ്പോർട്ട് ഉണ്ടോ?
0: ഓ, നല്ലോണം ഉണ്ട്. അത് ഏതൊരു കാര്യത്തിലാണെങ്കിലും ആ ഒരു സപ്പോർട്ട് ഇല്ലെങ്കിൽ പിന്നെ നമ്മളില്ലല്ലോ. നമുക്ക് പറ്റും, നമുക്ക് നമ്മള് സ്വയം എന്തെങ്കിലുമൊക്കെ ചെയ്ത് എവിടെയെങ്കിലും എത്താൻ പറ്റും. പക്ഷെ അവരുടെ ഒരു സപ്പോർട്ട് എന്ന് പറയുന്നത് അത് അത്രയ്ക്കും വലിയൊരു സംഭവം തന്നെയാണ്. എന്റെ ചില ഫ്രണ്ട്സ് ഇങ്ങനെ അവരെങ്ങനെയാണെന്നറിയോ, നമ്മൾ

0: ോട് എന്ത് പറയുന്നു എന്നല്ല, അവർ പുറത്ത് എന്ത് പറയുന്നു എന്നുള്ളത് നമുക്കറിയാൻ പറ്റും. ചിലർ പറയും ഇന്ന ആൾക്ക് എന്തെങ്കിലും കൈക്കൂലി കൊടുക്കലുണ്ടോ, അപ്പൊ എന്ത് വന്നാലും ബണ്ട് കടയിലുണ്ടാവും പോയി ചോദിക്കുക എന്നൊക്കെ പറയും. എന്തെങ്കിലും കൈക്കൂലി കൊടുക്കലുണ്ടോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട് എന്നോട്. അപ്പൊ എനിക്ക് വലിയൊരു സപ്പോർട്ട് തന്നെയാണ് എന്റെ ഫ്രണ്ട്സ് ആണെങ്കിലും ഫാമിലി ആണെങ്കിലും.
1: പിന്നെ ഇനിയിപ്പോ സ്വന്തമായിട്ട് ഇതുപോലെ ഒരു ബിസിനസ് തുടങ്ങാൻ ആഗ്രഹിക്കുന്ന സ്ത്രീകളോട് എന്താണ് പറയാനുള്ളത്?
0: തുടങ്ങണം, അങ്ങ് തുടങ്ങിയേക്കണം. കാരണം നമ്മള് ആരാണെങ്കിലും എന്തെങ്കിലും ഒരു കാര്യം സ്റ്റാർട്ട് ചെയ്യുമ്പം ഒരു ഫിയർ ഉണ്ട്, ഇത് തുടങ്ങുകയാണെങ്കിൽ ശരിയാവോ, അല്ലെങ്കിൽ നമ്മൾ തുടങ്ങുമ്പോൾ ആരെങ്കിലും ഒക്കെ കൂടെ ഉണ്ടാവോ. അങ്ങനെ വിചാരിക്കരുത്. നമ്മുടെ ആഗ്രഹങ്ങൾ എന്താണോ അത് നമ്മളങ്ങ് തുടങ്ങിയേക്കുക, പിന്നെ അത് ബാക്കിയുള്ളതൊക്കെ അതിന് പിന്നാലെ അങ്ങനെ വരും. ഇപ്പം സി, ഞാൻ ആദ്യമായിട്ട് ഡ്രസ്സ് തയ്ച്ചൊരു സമയം ഉണ്ടായിരുന്നു, ഞാൻ കടമത്തെ ദ്വീപിൽ പഠിക്കുന്ന സമയത്ത്. അപ്പം എനിക്ക് എങ്ങനെയാണ് ഇത് ചെയ്യേണ്ടതെന്ന് പോലും അറിയില്ല. ജസ്റ്റ് എൻ്റെ വാപ്പ ഒന്ന് സപ്പോർട്ട് ചെയ്തെന്നു. ഏതോ ഒരു വീട്ടിലെ ഒരു പഴയ ടൈലറിംഗ് മെഷീൻ അതൊന്ന് റെഡിയാക്കി കൊണ്ടുവന്നു. ചുമ്മാ ഇങ്ങനെ അത് യൂട്യൂബിലൊന്ന് നോക്കി പഠിക്കണം ആ ഒരു മൈൻഡൊന്നുമില്ല, എന്തൊക്കെയോ തോന്നി ഒന്ന് ചെയ്ത് വന്നപ്പം അതൊരു ചുരിദാറിൻ്റെ ടോപ്പായി മാറി. അപ്പം നമ്മൾ എന്തെങ്കിലുമൊക്കെ സ്റ്റാർട്ട് ചെയ്യണമെന്ന് നമ്മുടെ മനസ്സിലുണ്ടെങ്കിൽ ഒരിക്കലും പലരും ഉണ്ടാവും, ആരെങ്കിലുമൊക്കെ പറയും ഇത് ശരിയാവോ, അല്ലെങ്കിൽ ഇത് റെഡിയാവോ, നിനക്കിത് പറ്റുമോ, നിന്നെ കൊണ്ട് പറ്റുമോ എന്നൊക്കെ ചോദിക്കുന്ന പലരും ഉണ്ടാവും. അത് ചെയ്ത് കാണിക്കുന്നതിലാണ് അവിടെ ഒരു വിജയം കിടക്കുന്നത്. ചിലപ്പോൾ നമ്മൾ ഇത് റെഡിയാക്കി കഴിയുമ്പം ഇങ്ങനെ ചോദിച്ച ആൾക്കാരായിരിക്കും നിന്നെക്കൊണ്ട് അല്ലെങ്കിലും നീ എന്ത് ചെയ്താലും റെഡിയാവും എന്ന് പറയണതും കൈയടിക്കുന്നതും ഇവരൊക്കെ തന്നെ ആവും.
1: ഈ തയ്യൽ സ്വന്തമായിട്ട് പഠിച്ചാണല്ലോ?
0: ആ, ആദ്യം സ്വന്തമായിട്ടാണ് പഠിച്ചത്.
1: പിന്നെ
0: കുറെ സ്ഥലത്ത് പോയി ഞാൻ പഠിച്ചിട്ടുണ്ട്, കുറെ സ്ഥലത്ത്. ആദ്യം ഞാൻ തനിയാ പഠിച്ചത്. പിന്നെ എന്തും നമുക്ക് പഠിക്കാൻ പറ്റുന്ന നമ്മുടെ വിശ്വാസം ഉണ്ടെങ്കിൽ എല്ലാം നമുക്ക് എളുപ്പമാണ്. നമുക്ക് പറ്റൂല എന്ന് വിചാരിക്കുന്ന പല കാര്യങ്ങളും വളരെ ഈസി ആയിട്ടുള്ള കാര്യങ്ങളും നമുക്ക് ചെയ്യാൻ പറ്റൂല.
1: ഇനി ഭാവിയിൽ ബിസിനസ് കൂടുതൽ എന്തെങ്കിലും, ഈ ഇപ്പൊ രണ്ട് ബിസിനസ് അല്ലാണ്ട് വേറെന്തെങ്കിലും ചെയ്യാനുള്ള പദ്ധതികളുണ്ടോ?
0: അതെങ്ങനെയാന്ന് അറിയോ, നമ്മളിപ്പോ ഒരു റീല് കണ്ടോണ്ട് പോകുമ്പോൾ നമുക്ക് വേറെന്തെങ്കിലും ചെയ്യുമ്പോൾ ഇത് നമുക്ക് ചെയ്താൽ കൊള്ളാം ആ ഒരു തോട്ട് നമുക്ക് വരും. അത് ഓട്ടോമാറ്റിക്കലി ബിസിനസ്സിൽ ക്രേസ് ഉള്ള ഏതൊരാൾക്കും ആ ഒരു തോട്ട് ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. അതൊരു പുതിയ ചോദ്യമല്ല, അത് നിങ്ങൾ ആരോട് ചോദിച്ചാലും അവർ പറയും. ചിലപ്പം ഹോട്ടലിൽ നടത്തുന്ന ഒരാൾക്ക് ചിലപ്പോൾ എന്താ പുറത്തൊരു സ്റ്റോളിട്ട് അവിടെ ചെയ്താലോ എന്ന് തോന്നും. ഇപ്പോൾ ഡ്രസ്സിൻ്റെ കടയാണെങ്കിൽ നമുക്കൊന്ന് സ്വന്തമായിട്ട് നമ്മുടെ ഓൺ ബ്രാൻഡ് ചെയ്താലോ എന്ന് തോന്നും. ഞാനിപ്പോൾ മൈലാഞ്ചിൻ്റെ ചെയ്യുമ്പം ഹോൾസെയിൽ ചെയ്താലോ എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ടല്ലോ പലപ്പോഴും. അപ്പം നമുക്ക് ബിസിനസ് എന്ന് പറയുമ്പം ഒരുതരം ഒരു വലിയൊരു ചങ്ങല പോലെയാണ് നമ്മുടെ മൈൻഡ്. ഇന്നിത് നാളെ നമുക്ക് ഇതിൻ്റെ കൂടെ വേറൊരു സാധനം കൂടെ കൂട്ടണം എന്നുള്ളൊരു തോട്ട് ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. ഞാൻ പറയാട്ടോ, എല്ലാവർക്കും ഇതേ തോട്ടുണ്ട് അതൊന്നും എനിക്കറിയില്ല. നമ്മൾ വേറൊരു ഒരാളുടെ അണ്ടറിൽ പോയി നമ്മൾ ജോലി ചെയ്യുകയാണെങ്കിൽ നമ്മളെന്നും ആ ഒരു ജോലി മാത്രം റിപ്പീറ്റ് ചെയ്ത് ചെയ്തുകൊണ്ടിരിക്കുക. നമ്മൾ വേറൊന്നും അവിടെ തോട്ട് ചെയ്യുന്നില്ല, ഇന്ന് പോയാൽ നമുക്ക് ഇത് ചെയ്യണം, നാളെ പോയാൽ ഇത് ചെയ്യണം എന്നുള്ളത് നമ്മൾ ഓൾറെഡി നമ്മൾ ഫിക്സ് ചെയ്ത് വെച്ച കുറച്ച് കാര്യങ്ങളാണ്. പക്ഷെ നേരെ മറിച്ച് നമ്മൾ ബിസിനസ്സാണ് ചെയ്യുന്നതെങ്കിൽ നമ്മുടെ ക്രിയേറ്റിവിറ്റി കൂടിക്കൂടി വരും, നമ്മുടെ ആഗ്രഹങ്ങൾ കൂടിക്കൂടി വരും. പിന്നെ എനിക്കിങ്ങനെ ഞാൻ തന്നെ ഫസ്റ്റ് ആവണം അങ്ങനെ തോന്നുന്ന ഒരാളല്ല, എല്ലാവരും രംഗത്തോട്ട് വരണം. ഇപ്പം എൻ്റെ കൂടെയുള്ള എല്ലാവരോടും ഞാൻ പറയലുണ്ട് ഇങ്ങനെ നടന്നാൽ പോരാ, എന്തെങ്കിലുമൊക്കെ ചെയ്യണം, എന്തെങ്കിലുമൊക്കെ ചെയ്ത് മുമ്പോട്ട് വരണം. ശരിക്കും പറഞ്ഞാൽ എല്ലാവരും വരണം മുമ്പോട്ട്. ഒരാളോട് നമ്മൾ അസൂയപ്പെട്ടിട്ട് കാര്യമില്ല. കാരണം നമ്മളൊരു 100 രൂപക്ക് ഒരു സാധനം വാങ്ങിയിട്ട് 150 വിൽക്കുന്നുണ്ടെങ്കിൽ ആ 50 രൂപ എൻ്റെ വീട്ടിലേക്കുള്ള ലാഭമാണ്. അത് വേറൊരാൾ ചെയ്യുമ്പോൾ അവർക്ക് കിട്ടുന്ന ലാഭത്തിൽ നിന്ന് നമ്മൾ കണ്ണുവെച്ചിട്ട് കാര്യമില്ല, അത് അവരുടെ വീട്ടിലേക്കുള്ള കാര്യങ്ങളാണ്. അപ്പം നമുക്ക് ആഗ്രഹമുള്ളത് നമ്മൾ ചെയ്യുക, ബാക്കിയുള്ളവരെ ചെയ്യാൻ പ്രോത്സാഹിപ്പിക്കുക. ഒരിക്കലും ഒരാളെയും ഡിഗ്രേഡ് അല്ലെങ്കിൽ ഒരാളെയും നിരുത്സാഹപ്പെടുത്താതിരിക്കുക, അതാണ് എനിക്ക് പറയാനുള്ളത്.
1: ഇപ്പം സ്വന്തമായിട്ട് ബിസിനസ് ചെയ്യുന്നു, അതിൽ നിന്ന് നമുക്ക് ഏൺ ചെയ്യാൻ പറ്റുന്നുണ്ടല്ലോ, എന്ത് തോന്നുന്നു?
0: വളരെയധികം സന്തോഷം തോന്നുന്നു. സന്തോഷം ഇൻ ദ സെൻസ് നമ്മളെ കൊണ്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റുന്നുണ്ട്. മുമ്പൊക്കെ ആണെങ്കിൽ എനിക്ക് ഞാൻ ഫസ്റ്റ് നമുക്ക് സ്കോളർഷിപ്പ് കിട്ടുമല്ലോ, അതാണ് നമ്മുടെ ആദ്യത്തെ പൈസ. ലക്ഷദ്വീപ് എന്നെ സംബന്ധിച്ച് എൻ്റെ ആദ്യത്തെ പൈസ എന്ന് പറയുമ്പം എനിക്ക് കിട്ടുന്ന പൈസ എന്ന് പറഞ്ഞത് സ്കോളർഷിപ്പാണ്. അപ്പം എനിക്ക് സ്കോളർഷിപ്പ് കിട്ടിയ സമയത്ത് ഞാൻ ആദ്യം വീട്ടിലേക്കുള്ള കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കും, പിന്നെ എനിക്ക് എന്തെങ്കിലും തിന്നാനോ കുടിക്കാനോ എന്തെങ്കിലും വാങ്ങിക്കും. എനിക്കിങ്ങനെ ഭയങ്കര ഡ്രസ്സിനോട് ക്രേസ് ഉള്ള ഒരാളായിരുന്നില്ല. അന്ന് ഞാൻ കുറച്ചാണെങ്കിൽ ഇന്ന് എനിക്ക് അതിലധികം വാങ്ങിക്കാൻ പറ്റുന്നുണ്ട്. ഇന്നിപ്പോൾ ഒരു പെരുന്നാളും കാര്യങ്ങളും വരുമ്പം ഞാൻ എൻ്റെ വീട്ടിലെ എല്ലാവർക്കും ഡ്രസ്സ് വാങ്ങിക്കും. അത് എന്നെ സംബന്ധിച്ചൊരു സന്തോഷമുള്ള കാര്യമാണ്. ഇനിയിപ്പോൾ എൻ്റെ കൂടെ ഉള്ള ഒരാൾക്ക് ഒരു ബുദ്ധിമുട്ട് വരുമ്പോൾ ചോദിക്കുമ്പോൾ കൊടുക്കുമ്പം അതെനിക്ക് വളരെ സന്തോഷമുള്ള ഒരു കാര്യമാണ്. അതൊക്കെ ചെയ്യാൻ പറ്റുന്നത് ഈ ഒരു പൈസയിലൂടെയാണ്. പൈസ എന്ന് പറയുന്നത് പൈസ ഇല്ലാണ്ട് ജീവിക്കാൻ പറ്റില്ല. എല്ലാവരും പറയും സ്നേഹം മാത്രം മതിയെന്ന്. സ്നേഹം ഉണ്ടാവണമെങ്കിൽ തന്നെ പൈസ വേണം. ഈ ഒരു കാലഘട്ടത്തിൽ പൈസ ഇല്ലെങ്കിൽ നമ്മളോട് ആർക്കും സ്നേഹമില്ല, നമ്മളോട് ആർക്കും റെസ്പെക്ട് ഉണ്ടാവില്ല, പ്രത്യേകിച്ച് സ്ത്രീകൾ.

0: കാര്യത്തിൽ. സ്ത്രീകൾ പഠിച്ചവരാണെങ്കിൽ അവർക്ക് വില ഉണ്ടാവും, അല്ലെങ്കിൽ ഒരിടത്തും വില ഉണ്ടാവില്ല. ചിലരുടെ ഒരു തോട്ട് എന്ന് പറയുന്നത് സ്ത്രീകൾ എത്ര വരെ പഠിച്ചാലും അവർ കൂടും, നമ്മളെ കിച്ചനെ കൂടും എന്ന് ലക്ഷദ്വീപിൽ പറയാം. കിച്ചനിലേക്കുള്ള ആൾക്കാരാണ്, അങ്ങനെ ഒതുങ്ങിപ്പോവേണ്ട ആൾക്കാരാണെന്ന്. ഇപ്പം എന്നെ ഇൻ്റർവ്യൂ ചെയ്യുന്ന താങ്കളും ഒരു സ്ത്രീയാണ്. എവിടെ ഏത് മേഖല നോക്കിയാലും ഇന്ന് സ്ത്രീകളുണ്ട്, പണ്ടത്തെ പോലെ അല്ല. പണ്ട് കാലങ്ങളിലൊക്കെ ആണെങ്കിൽ നമ്മൾക്കിപ്പോൾ പഠിച്ച് ഒരുപാട് പഠിച്ച ആൾക്കാരാണ് എല്ലാവരും. നമുക്കറിയാം പണ്ടൊക്കെ എഴുതുന്നത് വരെ സ്ത്രീകളാണെങ്കിലും പേര് വെക്കുന്നത് പുരുഷന്മാരുടെ ആയിരുന്നു. ഇന്നങ്ങനെയൊന്നുമില്ല, എവിടെ നോക്കിയാലും സ്ത്രീകളുണ്ട്.
1: ഇത്രയും നേരം ഞങ്ങളോടൊപ്പം ഈ പരിപാടിയിൽ ബാനുവിൻ്റെ അനുഭവങ്ങൾ പങ്കുവെച്ചതിന് ഒരുപാട് നന്ദി അറിയിക്കുന്നു.
0: താങ്ക് യു.
1: ഇനി ഒരുപാട് ഉയരങ്ങളിലേക്ക് എത്തിയിട്ട് പുതിയ പുതിയ ബിസിനസ്സുകൾ തുടങ്ങട്ടെ എന്ന് ആശംസിക്കുന്നു. നമസ്കാരം.
0: താങ്ക് യു.
1: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ഫേൺ ഫോരിഷ. ഇന്ന് നമ്മളോടൊപ്പം ഉണ്ടായിരുന്ന അതിഥി കവരത്തിയദ്വീപ് സ്വദേശിനി ശ്രീമതി ഷംസീറ ബാനു. ഈ പരിപാടി തയ്യാറാക്കിയത് ബി ബി സമിയ, സലാഹിയ മൻസൽ. ഏവർക്കും നന്ദി, നമസ്കാരം.

0: ആയുഷ്മാൻ ഭാരത് പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന പ്രകാരം 5 ലക്ഷം രൂപ വരെ മൂല്യമുള്ള സൌജന്യ ചികിത്സയ്ക്ക് 60 കോടി ആളുകൾ അർഹരായിട്ടുണ്ട്. ഇതുവരെ 12 കോടിയിലധികം സൌജന്യ ചികിത്സകൾ നൽകി കഴിഞ്ഞു. ഇതിലൂടെ പാവപ്പെട്ട കുടുംബങ്ങൾക്ക് ചികിത്സാ ചെലവിൽ 2 ലക്ഷം കോടി രൂപയുടെ ലാഭമുണ്ടായി. ഇന്ന് തന്നെ ആയുഷ്മാൻ ആപ്പ് ഡൌൺലോഡ് ചെയ്ത് ആയുഷ്മാൻ കാർഡ് തയ്യാറാക്കൂ. കൂടുതൽ വിവരങ്ങൾക്ക് 1455 എന്ന നമ്പറിൽ വിളിക്കുക.
1: കൊച്ചുകൂട്ടുകാർക്കായി ആകാശവാണി കവർത്തി ഒരുക്കുന്ന ഫോണിൻ പ്രശ്നോത്തരി ഗ്രീൻ ക്വീസ്. നിങ്ങളൊരു പ്രകൃതി സ്നേഹിയാണോ എങ്കിൽ നമുക്കൊരു അടുക്കളത്തോട്ടം തയ്യാറാക്കിയാലോ. അതിനായി ഇനി ഒട്ടും താമസിക്കേണ്ട, വിളിക്കാം ആകാശവാണിയിലേക്ക്. 04-896-26-2474. മറ്റൊരു നമ്പർ കൂടി 04-896-26-3474.
2: ഞങ്ങളുടെ 5 ചോദ്യങ്ങൾക്ക് ശരിയായി ഉത്തരം നൽകുന്ന കൂട്ടുകാർക്കായി പലതരം പച്ചക്കറി, പഴവർഗ്ഗ വിത്തുകൾ, തേകൾ എല്ലാം സമ്മാനമായി നേടാം. വിജ്ഞാനത്തിനും വിനോദത്തിനുമപ്പുറം പ്രകൃതിയും നമുക്ക് കൂടെ കൂട്ടാം. എല്ലാ ഞായറാഴ്ചകളിലും രാവിലെ 10 മണി മുതൽ 11 മണി വരെ വിളിക്കാം.
1: എല്ലാ ചൊവ്വാഴ്ചകളിലും രാവിലെ 7:05 ആകാശവാണി കവരത്തി നിലയം പ്രക്ഷേപണം ചെയ്യുന്ന
2: ഫോണിംഗ് പ്രശ്നോത്തരി ഗ്രീൻ ക്വീസ്.
3: ആകാശവാണി കവർത്തി. ഇപ്പോൾ സമയം 5 മണി കഴിഞ്ഞ് 45 മിനിറ്റും 22 സെക്കൻഡും.

0: പാട്ടുപെട്ടി
1: ആകാശവാണി കവരത്തിയുടെ പാട്ടുപെട്ടി എന്ന പരിപാടിയാണ്. ഇന്ന് പാട്ടുപെട്ടി നമ്മുടെ ഉള്ളത് RMB റെസ്റ്റോറന്റിലാണ്. അവിടെ ഒരാളുണ്ട്, നമുക്ക് അയാളെ പരിചയപ്പെടാം.
2: നിസാർ കണ്ടാങ്കലം കൽപ്പിൻ.
1: എന്താ ഇപ്പൊ നിങ്ങൾ ഇവിടെ ചെയ്യുന്നത്? എങ്ങനെയുണ്ട് വർക്കൊക്കെ?
2: അടിപൊളി.
1: ഇപ്പൊ എത്ര വർഷം ഇവിടെ വന്നിട്ട്?
2: വന്നിട്ട് 16 വർഷമായി. 3 വർഷമായിട്ട് നേവി.
1: അപ്പൊ കൽപ്പിൻ ദ്വീപുകാരനാണല്ലേ. എന്നിട്ട് വീട്ടിൽ ആരൊക്കെയുണ്ട്?
2: ഉമ്മയും പപ്പയും മരിച്ചു, ബാക്കി എല്ലാവരുണ്ട്. പെങ്ങന്മാരും അനിയന്മാരും എല്ലാവരും ഫാമിലി ഉണ്ട്.
1: എല്ലാരും ഇവിടെ തന്നെയാണോ അതോ നാട്ടിൽ തന്നെയാണോ? നമ്മുടെ പാട്ടുപെട്ടി എന്ന പരിപാടിയാണ്. ഇഷ്ടപ്പെട്ട ഒരു പാട്ട് പറഞ്ഞോളൂ.
2: മാപ്പിള പാട്ടോ സിനിമ പാട്ടോ?
1: ഏതായാലും കുഴപ്പമില്ല.
2: മഹബൂബുൽ ബാക്കിയ.
1: കൂടുതൽ മാപ്പിള പാട്ടാണ് ഇഷ്ടമുള്ളത്?
2: മാപ്പിള പാട്ട് തന്നെ.
1: അതെ, സിനിമ പാട്ട് ഇഷ്ടമല്ലേ?
2: ഇഷ്ടമുണ്ട് കുറച്ച്.
1: അപ്പൊ സിനിമ കാണാറില്ലേ?
2: ഇല്ലല്ലോ, സിനിമ കാണാറില്ല.
1: അപ്പൊ എന്തായാലും നമ്മുടെ ഗാനശേഖരത്തിൽ ഉണ്ടെങ്കിൽ നമുക്ക് പാട്ട് കേൾക്കാം. ഡെഡിക്കേഷൻ പറഞ്ഞോളൂ.
2: എല്ലാവർക്കും വേണം. ഈ റേഡിയോയിൽ വോയിസ് കേൾക്കുന്ന എല്ലാവർക്കും വേണ്ടി.
1: ഓക്കെ, പാട്ട് കേട്ടുന്ന പരിപാടി പങ്കെടുത്തതിൽ ഒരുപാട് സന്തോഷം.

0: പാട്ട് പെട്ടി.
1: ന്യൂസ് ഓൺ AIR ആപ്പ്. ആകാശവാണി കവരത്തി നിലയത്തിൽ നിന്നുള്ള പരിപാടികൾ ഇനി നിങ്ങളുടെ മൊബൈലിലൂടെയും ആസ്വദിക്കാം. അതിനായി നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രം: പ്ലേ സ്റ്റോറിൽ നിന്നും പ്രസാർ ഭാരതിയുടെ ന്യൂസ് ഓൺ AIR ആപ്പ് ഇൻസ്റ്റാൾ ചെയ്ത് ആപ്പ് തുറന്ന ശേഷം ലൈവ് റേഡിയോ സെലക്ട് ചെയ്യുക. ശേഷം സെർച്ച് ബോക്സിൽ കവരത്തി എന്ന് ടൈപ്പ് ചെയ്യുക. തുടർന്ന് ആകാശവാണി കവരത്തി എന്ന ബോക്സിൽ ക്ലിക്ക് ചെയ്യുക. കവരത്തി നിലയത്തിൽ നിന്നുള്ള പരിപാടികൾ ഇനി അനുസ്യൂതം ആസ്വദിക്കാം. ന്യൂസ് ഓൺ AIR ആപ്പ്.
2: മൻ കി ബാത്. പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി മനസ്സു തുറക്കുന്നു. നാളെ രാവിലെ 11 മണിക്ക് ആകാശവാണിയുടെ എല്ലാ നിലയങ്ങളും പ്രക്ഷേപണം ചെയ്യുന്ന മൻ കി ബാത്തിന്റെ ഹിന്ദി പ്രക്ഷേപണത്തെ തുടർന്ന് ഉടൻ തന്നെ മലയാള പരിഭാഷാ പ്രക്ഷേപണവും ഉണ്ടായിരിക്കുന്നതാണ്. മാത്രമല്ല, മൻ കി ബാത്തിന്റെ മലയാള പരിഭാഷയുടെ പുനഃപ്രക്ഷേപണം നാളെ രാത്രി 8 മണിക്ക് വീണ്ടും കേൾക്കാവുന്നതാണ്. നാളെ കേൾക്കാൻ മറക്കണ്ട മൻ കി ബാത്.
3: ആകാശവാണി കവരത്തി. ഇപ്പോൾ ഒരു ആൽബം ഗാനം കേൾക്കാം.

ആകാശവാണി കവരത്തി നിലയത്തുനിന്നുള്ള സായാഹ്ന പ്രക്ഷേപണം സമാപിക്കുന്നു. തിരുവനന്തപുരം നിലയത്തുനിന്നുള്ള പരിപാടി തുടരുന്നു. ഇന്നത്തെ പരിപാടികൾ ശ്രോതാക്കൾക്കായി പങ്കുവച്ചത് റംസീന ബീഗം, ചെണ്ടിപ്പുര. ഏവർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം.

0: ആകാശവാണി. പദ്ധതികൾ ജനനന്മയ്ക്ക്. ഇപ്പോൾ പിഎം ഇ വിദ്യ എന്ന കേന്ദ്ര സർക്കാർ പദ്ധതിയെക്കുറിച്ച് ഒരു ലഘു പ്രഭാഷണം കേൾക്കാം.
1: ഒരു രാജ്യം ഒരു ഡിജിറ്റൽ പ്ലാറ്റ്ഫോം എന്ന ആശയത്തോടെ കേന്ദ്ര സർക്കാർ ആരംഭിച്ച പദ്ധതിയാണ് പ്രധാനമന്ത്രി ഇ വിദ്യ. കോവിഡ് 19 പകർച്ചവ്യാധിയുടെ പശ്ചാത്തലത്തിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ അടച്ചിടേണ്ടി വന്ന സാഹചര്യത്തിൽ കുട്ടികളുടെ വിദ്യാഭ്യാസം തടസ്സപ്പെടാതെ നോക്കുക എന്ന ഉദ്ദേശത്തോടെയാണ് ഈ സംരംഭം ആരംഭിച്ചത്. 2022-23 കേന്ദ്ര ബജറ്റിൽ പിഎം ഇ വിദ്യ പദ്ധതിക്ക് ബജറ്റിൽ തുക വകയിരുത്തുകയും ചാനലുകളുടെ എണ്ണം നിലവിലെ 12 നിന്ന് 200 വിപുലീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. പദ്ധതിയുടെ ഭാഗമായി 6 ഉപസംരംഭങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇവ ഏതൊക്കെയാണെന്ന് നോക്കാം. ദീക്ഷ എന്ന പേരിൽ വിജ്ഞാനം പങ്കിടുന്നതിനുള്ള ഡിജിറ്റൽ പോർട്ടലാണ് ആദ്യത്തേത്. 2017 പ്രത്യേകമായി ആരംഭിച്ച ദീക്ഷ പദ്ധതി പിന്നീട് ഇ വിദ്യ പദ്ധതി ആരംഭിച്ചപ്പോൾ അതിലെ ഉപപദ്ധതിയായി ഉൾച്ചേർക്കപ്പെടുകയായിരുന്നു. NCERT ബുക്കുകളിൽ നൽകിയിരിക്കുന്ന QR കോഡ് ഉപയോഗിച്ച് വിദ്യാർത്ഥികൾക്കും അധ്യാപകർക്കുമായുള്ള ദേശീയ ശൃംഖലയിൽ അനായാസം പ്രവേശിക്കാവുന്നതാണ്. ഇവിടെ എത്തുക വഴി പഠനത്തിനായുള്ള നിർദ്ദേശങ്ങളും വിഷയങ്ങളും ലഭ്യമാകും. മലയാളം, ഇംഗ്ലീഷ്, തമിഴ്, ഹിന്ദി തുടങ്ങി 18 ഭാഷകളിൽ ഈ പോർട്ടൽ ലഭ്യമാണ്. ഉപഭോക്താവിന്റെ സ്ഥലം അടിസ്ഥാനപ്പെടുത്തിയും പഠനത്തിനുള്ള കോഴ്സുകൾ ദീക്ഷ പോർട്ടലിൽ നിന്ന് എളുപ്പത്തിൽ കണ്ടെത്താം. മൊബൈൽ ഫോണുകളിൽ ലഭ്യമാകുന്നതിനായി ദീക്ഷ ആപ്പും ഉപയോഗിക്കാം. സ്വയം പോർട്ടലാണ് ഈ വിദ്യാ പദ്ധതിയിലെ 2 ഉപപദ്ധതി. 9 ക്ലാസ് മുതൽ ബിരുദാനന്തര ബിരുദം വരെ ക്ലാസ് മുറികളിൽ പഠിപ്പിക്കുന്ന എല്ലാ കോഴ്സുകളും ലഭ്യമാകുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് സ്വയം. ആർക്കും എവിടെ നിന്നും ഏത് സമയത്തും ലഭ്യമാകും എന്നുള്ളതാണ് സ്വയം പോർട്ടലിന്റെ സവിശേഷത. സ്വയം പോർട്ടലിൽ ലഭ്യമാകുന്ന കോഴ്സുകൾ 4 തരത്തിലുള്ളതാണ്. വീഡിയോ ക്ലാസുകൾ, ഡൌൺലോഡ് ചെയ്യാനും പ്രിന്റ് ചെയ്യാനും കഴിയുന്ന പ്രത്യേകം തയ്യാറാക്കിയ വായനാ സാമഗ്രികൾ, സ്വയം വിലയിരുത്തൽ പരീക്ഷകളും പ്രശ്നോത്തരികളും, സംശയ നിവാരണത്തിനായുള്ള ഓൺലൈൻ ചർച്ചാവേദികൾ എന്നിവയാണ് അവ. സ്വയംപ്രഭ, DTH ചാനലുകളാണ് ഈ വിദ്യയിലെ 3 ഉപപദ്ധതി. 1 ക്ലാസ് മുതൽ 12 ക്ലാസ് വരെയുള്ള ഓരോ ക്ലാസിനും അവയ്ക്കായി മാത്രം സമർപ്പിതമായ ഓരോ TV ചാനലുകളാണ് ഈ ഉപപദ്ധതിയിലൂടെ ലക്ഷ്യമാക്കിയിരിക്കുന്നത്. ഈ ചാനലുകൾ ഉപഭോക്താക്കൾക്ക് DTH കണക്ഷനുകളിലൂടെ ലഭ്യമാണ്. റേഡിയോ, കമ്മ്യൂണിറ്റി റേഡിയോ, പോഡ്കാസ്റ്റുകൾ എന്നിവയുടെ വിപുലമായ ഉപയോഗമാണ് ഈ പദ്ധതിയിലെ 4 ഉപവിഭാഗം. വിദൂര പ്രദേശങ്ങളിലുള്ള കുട്ടികൾക്കും ഓൺലൈനായി പഠന സാമഗ്രികൾ ലഭ്യമല്ലാത്ത കുട്ടികൾക്കും, പ്രത്യേകിച്ച് 1 മുതൽ 5 ക്ലാസ് വരെയുള്ള കുട്ടികൾക്ക് റേഡിയോ അടിസ്ഥാനമാക്കിയുള്ള പഠനം വളരെ ഫലപ്രദമായിരിക്കും എന്ന വസ്തുതയാണ് ഇതിന്റെ അടിസ്ഥാനം. കാഴ്ചപരിമിതി, ശ്രവണപരിമിതി തുടങ്ങിയവ നേരിടുന്ന പ്രത്യേക ആവശ്യങ്ങളുള്ള കുട്ടികൾക്കായി ദീക്ഷ പോർട്ടലിൽ തന്നെ ലഭ്യമാക്കിയിട്ടുള്ള പഠന സഹായികളാണ് ഈ പദ്ധതിയിലെ 5 ഉപവിഭാഗം. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഓപ്പൺ സ്കൂളിംഗ് തങ്ങളുടെ പഠന സാമഗ്രികളും വെബ്സൈറ്റും ശാരീരിക പരിമിതികൾ നേരിടുന്നവർക്ക് ഉപയോഗിക്കാവുന്ന വിധത്തിൽ രൂപപ്പെടുത്തി ലഭ്യമാക്കിയിട്ടുണ്ട്. ഓഡിയോ പുസ്തകങ്ങൾ, ISL നിഘണ്ടു എന്നിവയാണ് ഇതിൽ എടുത്തു പറയാവുന്ന മറ്റു ഘടകങ്ങൾ. മത്സര പരീക്ഷകൾക്കുള്ള ഓൺലൈൻ കോച്ചിംഗ് ആണ് ഈ വിദ്യാ പദ്ധതിയുടെ 6 ഉപവിഭാഗം. IIT പാൽ എന്നും ഈ അഭ്യാസ് എന്നുമുള്ള പേരുകളിൽ മത്സര പരീക്ഷകൾക്കുള്ള തയ്യാറെടുപ്പിനായി ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് ഓൺലൈൻ പഠനത്തിനുള്ള ക്രമീകരണങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. JEE പരീക്ഷയ്ക്കും NEET പരീക്ഷയ്ക്കുമായി വിദ്യാർത്ഥികളെ സഹായിക്കാൻ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി അധ്യാപകർ തയ്യാറാക്കിയ പഠന സഹായികളാണ് ഇങ്ങനെ ലഭ്യമാക്കിയിട്ടുള്ളത്. വിദ്യാഭ്യാസത്തിന്റെ വിവിധ രീതികളിലുള്ള ലഭ്യത ഉറപ്പുവരുത്തുന്നതിന് ഡിജിറ്റൽ ഓൺലൈൻ ഓർ ഓൺ എയർ വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട എല്ലാ സ്രോതസ്സുകളെയും ഏകീകരിക്കുന്ന PM ഇ വിദ്യ പദ്ധതിയിലൂടെ രാജ്യത്തുടനീളമുള്ള 25 സ്കൂൾ കുട്ടികൾക്ക് പ്രയോജനം ലഭിക്കും.
0: PM ഇ വിദ്യ എന്ന കേന്ദ്ര സർക്കാർ പദ്ധതിയെക്കുറിച്ചുള്ള ലഘു പ്രഭാഷണമാണ് ഇതുവരെ കേട്ടത്.

സംരംഭകർക്കായി MSME ക്ലിനിക് സംഘടിപ്പിച്ചു. പുതിയ സംരംഭങ്ങൾ ആരംഭിക്കാൻ ആഗ്രഹിക്കുന്നവർക്കും നിലവിലുള്ള സംരംഭങ്ങളുടെ വളർച്ച ലക്ഷ്യമിടുന്നവർക്കുമായി കോട്ടയം ജില്ലാ വ്യവസായ കേന്ദ്രത്തിന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച MSME ക്ലിനിക് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ജോഷി ഫിലിപ്പ് ഉദ്ഘാടനം ചെയ്തു. സംരംഭകത്വവുമായി ബന്ധപ്പെട്ട വിവിധ വിഷയങ്ങളിൽ വിദഗ്ധരുമായി നേരിട്ട് സംവദിച്ച് പരിഹാരം കാണുന്നതിന് അവസരമൊരുക്കുകയാണ് പരിപാടിയുടെ ലക്ഷ്യം. കോട്ടയം പൊതുമരാമത്ത് റെസ്റ്റ് ഹൌസ് ഹാളിൽ നടന്ന ചടങ്ങിൽ ജില്ലാ വ്യവസായ കേന്ദ്രം ജനറൽ മാനേജർ PA നജീബ് അധ്യക്ഷത വഹിച്ചു. ചെറുകിട സംരംഭകരുടെ ഉൽപ്പന്നങ്ങൾ ഫ്ലിപ്കാർട്ടിലൂടെ വിറ്റഴിക്കുന്നതിനുള്ള സാധ്യതകളെക്കുറിച്ച് ഫ്ലിപ്കാർട്ട് സൌത്ത് ഹെഡ് ഡോക്ടർ ദീപു തോമസ് ജോയ് വിശദീകരിച്ചു. ചെറുകിട വ്യവസായ അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് കെ ദിലീപ് കുമാർ മുഖ്യപ്രഭാഷണം നടത്തി. കടനാട് പഞ്ചായത്ത് പ്രസിഡന്റ് ലീല സണ്ണി, ജില്ലാ വ്യവസായ കേന്ദ്രം മാനേജർ CJ മിനിമോൾ, മാനേജർമാരായ M പ്രവീൺ, മേരി ജോർജ്, കാഞ്ഞിരപ്പള്ളി താലൂക്ക് വ്യവസായ ഓഫീസർ ലോറൻസ് മാത്യു തുടങ്ങിയവർ സംസാരിച്ചു. കേരള ഖാദി ഗ്രാമ വ്യവസായ ബോർഡ് സംഘടിപ്പിക്കുന്ന ഖാദി ഓണം മേളയ്ക്ക് തുടക്കമായി. ഓഗസ്റ്റ് 25 വരെ കോട്ടയം ജില്ലയിലെ വിവിധ കേന്ദ്രങ്ങളിൽ മേള നടക്കും. വൈവിധ്യമാർന്ന ഖാദി തുണിത്തരങ്ങൾ, റെഡിമെയ്ഡ് ഷർട്ടുകൾ, കോട്ടൺ കുർത്തികൾ, നാടൻ പഞ്ഞിമെത്തകൾ, സിൽക്ക് കോട്ടൺ സാരികൾ, ബെഡ്ഷീറ്റുകൾ എന്നിവയും ഗ്രാമ വ്യവസായ ഉൽപ്പന്നങ്ങളായ തേൻ, ചക്കിലാട്ടിയ എള്ളെണ്ണ, സോപ്പ്, സ്റ്റാർച്ച് തുടങ്ങിയവയും മേളയിൽ ലഭ്യമാകും. ഖാദി തുണിത്തരങ്ങൾക്ക് 30% വരെ സർക്കാർ റിബേറ്റ് ലഭിക്കും. ഓരോ 1000 രൂപയുടെ പർച്ചേസിനും സമ്മാന കൂപ്പൺ ലഭിക്കും. ടാറ്റ ടിയാഗോ കാറാണ് ഒന്നാം സമ്മാനം. ഇതിനു പുറമെ എല്ലാ ആഴ്ചയും നടക്കുന്ന ജില്ലാതല നറുക്കെടുപ്പിലൂടെ 3000 രൂപയുടെ ഗിഫ്റ്റ് വൌച്ചറുകളും സമ്മാനമായി ലഭിക്കും. സർക്കാർ, അർദ്ധസർക്കാർ, പൊതുമേഖലാ ബാങ്ക്, സഹകരണ സ്ഥാപനങ്ങളിലെ ജീവനക്കാർക്ക് 1,00,000 രൂപ വരെ ക്രെഡിറ്റ് സൌകര്യവും ലഭ്യമാണ്. കോട്ടയം ബേക്കർ ജംഗ്ഷനിലെ KGS CSI കോംപ്ലക്സ്, ചങ്ങനാശ്ശേരി റവന്യൂ ടവർ, ഏറ്റുമാനൂർ ഏതൻ ഷോപ്പിംഗ് കോംപ്ലക്സ്, വൈക്കം കാരമൽ ഷോപ്പിംഗ് കോംപ്ലക്സ്, ഉദയനാപുരം മസ്ലിൻ യൂണിറ്റ് ബിൽഡിംഗ്, കുറവിലങ്ങാട് ഭാരത് മാതാ കോംപ്ലക്സ് എന്നീ ഖാദി ഗ്രാമ സൌഭാഗ്യകളിൽ റിബേറ്റ് ലഭ്യമാണ്. കളത്തൂരിലെ കാണക്കാരി ഗ്രാമപഞ്ചായത്ത് കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ നിർമ്മിച്ച പുതിയ OP ബ്ലോക്കിന്റെ ഉദ്ഘാടനം ജലവിഭവ ഭവന നിർമ്മാണ വകുപ്പ് മന്ത്രി അഡ്വക്കേറ്റ് മോൺസ് ജോസഫ് നിർവഹിച്ചു. കളത്തൂരിലെ ആശുപത്രിയുടെ വികസനത്തിന് ആവശ്യമെങ്കിൽ കൂടുതൽ MLA ഫണ്ട് അനുവദിക്കുമെന്ന് അദ്ദേഹം പറഞ്ഞു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് OR വിജേഷിന്റെ അധ്യക്ഷതയിൽ ചേർന്ന സമ്മേളനം അഡ്വക്കേറ്റ് ഫ്രാൻസിസ് ജോർജ് MP ഉദ്ഘാടനം ചെയ്തു. ഉഴവൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ബിന്ദു സുരേന്ദ്രൻ, ജില്ലാ പഞ്ചായത്ത് അംഗം ജോസ്മോൻ മുണ്ടയ്ക്കൽ, കാണക്കാരി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ആശമോൾ ജോബി, ഉഴവൂർ ബ്ലോക്ക് പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സിൻസി ജെയ്സൺ, ഉഴവൂർ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം രതീഷ് എണ്ണച്ചേരിയിൽ, ആരോഗ്യ കേരളം ജില്ലാ പ്രോഗ്രാം മാനേജർ ഡോക്ടർ സാം സാവിയോ, FHSC മെഡിക്കൽ ഓഫീസർ ഡോക്ടർ അജയ് മോഹൻ, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ തുടങ്ങിയവർ പങ്കെടുത്തു. ലോക ജനസംഖ്യാ ദിനത്തോടനുബന്ധിച്ച് കോട്ടയത്ത് ജില്ലാതല ഉദ്ഘാടനവും സെമിനാറും നടത്തി. ജനസംഖ്യാ നിയന്ത്രണ പരിപാടികൾ വിജയകരമായി നടപ്പാക്കുന്നതിനൊപ്പം നിലവിലെ മനുഷ്യ വിഭവശേഷി രാജ്യനന്മയ്ക്കുതകുന്ന വിധത്തിൽ പ്രയോജനപ്പെടുത്താനും കഴിയണമെന്ന് ഫ്രാൻസിസ് ജോർജ് MP പറഞ്ഞു. ആരോഗ്യവകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ നടന്ന ലോക ജനസംഖ്യാ ദിനാചരണത്തിന്റെ ജില്ലാതല ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കോട്ടയം ബെസേലിയസ് കോളേജ് ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങിൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ജോഷി ഫിലിപ്പ് അധ്യക്ഷത വഹിച്ചു. ജില്ലാ കളക്ടർ ചേതൻ കുമാർ മീണ മുഖ്യപ്രഭാഷണം നടത്തി. തുടർന്ന് നടന്ന ബോധവൽക്കരണ സെമിനാറിന് കോട്ടയം മെഡിക്കൽ കോളേജിലെ കമ്മ്യൂണിറ്റി മെഡിസിൻ വിഭാഗം പ്രൊഫസർ ഡോക്ടർ അനുപ ലൂക്കാസ് നേതൃത്വം നൽകി. യുവജനങ്ങളിൽ മയക്കുമരുന്ന് വിരുദ്ധ സന്ദേശം വ്യാപിപ്പിക്കുകയും ആരോഗ്യകരവും ലഹരിമുക്തവുമായ ജീവിതശൈലി പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുക എന്ന ലക്ഷ്യത്തോടെ കോട്ടയം ജില്ലാ ജുഡീഷ്യറിയും ജില്ലാ ലീഗൽ സർവീസസ് അതോറിറ്റിയും സംയുക്തമായി റൺ ഫോർ ലൈഫ് സേ നോ ടു ഡ്രഗ്സ് എന്ന പേരിൽ മിനി മാരത്തൺ സംഘടിപ്പിച്ചു. ജില്ലാ വൃത്താന്തം സമാപിച്ചു. അവതരണം ലിൻസ സിറാജ്.

0: മനസ്സ് പറയുന്നത് ജനങ്ങൾ പറയുന്നത്
1: കേൾക്കാം. പോരാട്ടങ്ങളുടെ വിജയങ്ങളുടെ കഥകൾ
0: അറിയാം. അറിയപ്പെടാത്ത പൈതൃകങ്ങളെക്കുറിച്ച്
1: പങ്കുവയ്ക്കാം. ഭാരതത്തെക്കുറിച്ചുള്ള പുതു പ്രതീക്ഷകൾ
0: രാജ്യം കാത്തിരിക്കുന്നു. എല്ലാ മാസവും അവസാനത്തെ ഞായറാഴ്ചയ്ക്കായി
1: മൻ കി ബാത് ആകാശവാണിയുടെ എല്ലാ നിലയങ്ങളും പ്രക്ഷേപണം ചെയ്യുന്നു. കേൾക്കൂ ന്യൂസ് ഓൺ എയർ മൊബൈൽ ആപ്പിലൂടെയും.
0: തുടർന്ന് മലയാള പരിഭാഷ.
1: പരിഭാഷയുടെ പുനഃപ്രക്ഷേപണം രാത്രി 8 മണിക്ക്. മൻ കി ബാത് നാളെ രാവിലെ 11 മണിക്ക്.
0: പ്രിയ ശ്രോതാക്കളെ, ഈ അറിയിപ്പ് ശ്രദ്ധിക്കൂ. ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടിയിൽ തിങ്കളാഴ്ച രാവിലെ 11:02 മുതൽ 12 മണിവരെ ട്രാഫിക് നിയമങ്ങളുമായി ബന്ധപ്പെട്ട ശ്രോതാക്കളുടെ ചോദ്യങ്ങൾക്ക് മുൻ മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ ദിലീപ് കുമാർ കെ ജി മറുപടി നൽകുന്നു. വിളിക്കേണ്ട ഫോൺ നമ്പറുകൾ 9495964321 അല്ലെങ്കിൽ 9496556321. ഒരു നമ്പർ കൂടി 9496556321. ഓർക്കുക, ട്രാഫിക് നിയമങ്ങളുമായി ബന്ധപ്പെട്ട ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടി തിങ്കളാഴ്ച രാവിലെ 11:02 മുതൽ 12 മണിവരെ. അറിയിപ്പ് കഴിഞ്ഞു.

പ്രകാശധാര ആരോഗ്യരംഗത്തെ വിദഗ്ധർ സംസാരിക്കുന്നു. എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 12:40 മറക്കാതെ കേൾക്കുക പ്രകാശധാര. ഇന്ന് 6:50 വയലും വീടും. ഇതിൽ കർക്കിടകത്തിൽ പച്ചമരുന്നുകൾ ഉൾപ്പെടുത്തിയ തീറ്റ പശുക്കൾക്കുമാകാം. ഡോക്ടർ ടി കെ അനുകുമാരിയുമായി അഭിമുഖം ഇന്ന് 6:50 വയലും വീടും പരിപാടിയിൽ.

രാത്രി 8 മണിക്ക് നാടകം കുഞ്ഞമ്മയും കൂട്ടുകാരും 2-ാം ഭാഗം. ഒരു വേദിയ നോവലിന്റെ റേഡിയോ രൂപം. റേഡിയോ ആവിഷ്കാരം സംവിധാനം എസ് ചന്ദ്രിക, നിർവഹണം എം രാജീവ് കുമാർ. ശബ്ദം നൽകിയവർ അണ്ടൂർകോണം മുബാറക്, കറവി കെ പപ്പാട്, കെ എസ് ആനന്ദൻ, എം വി ശശികുമാർ, മണികണ്ഠൻ മടവൂർ, എം എസ് രാകേഷ്, ഭരതനൂർ ശാന്ത, എം സുനിത, പന്തളം രാധാമണി, ഒ ശ്രീധരി തുടങ്ങിയവർ. ഇന്ന് രാത്രി 8 മണിക്ക് നാടകം കുഞ്ഞമ്മയും കൂട്ടുകാരും 2-ാം ഭാഗം.

0: സമയം 6 മണി കഴിഞ്ഞ് 19:54. ഇനി സംസ്കൃതത്തിൽ വാർത്തകൾ കേൾക്കാം. ഡൽഹിയിലെ
1: ഇയം ആകാശവാണി സംപ്രതി വാർത്താഃ ശ്രൂയന്താം പ്രവാചകഃ പുനീത ത്രിപാഠി. आदौ मुख्य वार्ताः. केन्द्रीय शिक्षा मन्त्रिणा धर्मेन्द्र प्रधानेन अद्य प्रधानमन्त्रिणे नरेन्द्र मोदिने स्वत्यागपत्रं प्रदत्तम्. मध्यप्रदेश उच्च न्यायालयेन परीक्षा प्रश्नपत्र अवैधरीत्या प्रकाशन सम्बद्ध अनियमितताम् आलक्ष्य चतुर्णां विशिष्ट ट्रैक न्यायालयानां स्थापना विहिता. जम्मू कश्मीरे वार्षिकी अमरनाथ यात्रा अथ च श्रीमातुः वैष्णोदेव्याः पवित्र यात्रा अद्य 6 दिवसीय स्थगनानन्तरं पुनः समारब्धा. असम राज्ये जलाप्लावनेन मृतकानां संख्या 61 जाता, यत्र 1 लक्षतोप्यधिकाः जनाः साहाय्योद्धार शिविरेषु आश्रयम् अगृह्णन्. प्रधानमन्त्रिणा श्रीमोदिना सर्वविध साहाय्यस्य आश्वासनं प्रदत्तम्. भारतीय स्क्वैश क्रीडिका अनाहत सिंह ऐतिह्यं विरीच्य जूनियर स्क्वैश चैंपियनशिप श्रृंखलाया महिला एकल निर्णायक द्वंद्वे स्वीय स्थानं रक्षितवती. अपि च पुरुष क्रिकेट क्रीडा श्रृंखलायां भारत जिम्बाब्वे देशयोः मध्ये 20-20 अन्ताराष्ट्रिय श्रृंखलाया द्वितीया स्पर्धा अद्य हरारे नगरे प्रचलति. केन्द्रीय शिक्षा मन्त्रिणा धर्मेन्द्र प्रधानेन अद्य प्रधानमन्त्रिणे नरेन्द्र मोदिने स्वत्यागपत्रं प्रदत्तम्. सामाजिकान्तर्जालीये सन्देशे श्रीप्रधानेन निगदितं यत् गत 10 दिवसेषु प्रचल्यमाणानां स्थितिमालक्ष्य तेन मन्त्रिपदमिदं त्यक्तम्. छात्राणां प्रदर्शनपुरस्सरं सुरक्षास्थितिं च मनसि निधाय शिक्षा मन्त्रिणा त्यागपत्रं प्रदत्तम्. तेन प्रतिपादितं यत् नवदिल्ल्यां जन्तरमन्तरस्थले अशेषे देशे हि परिस्थितिम् आलक्ष्य त्यागपत्रमिदं प्रदत्तम्. तेन प्रधानेन प्रोक्तं यत् तेन प्रधानमन्त्रिणः विश्वासं सहयोगं च सम्मानितम्. तेन भणितं यत् देशस्य सेवा एव तस्य सर्वोच्च प्राथमिकता विद्यते. मध्यप्रदेश उच्च न्यायालयेन परीक्षा प्रश्नपत्र अवैधरीत्या प्रकाशन सम्बन्ध अनियमिततां आलक्ष्य चतुर्णां विशिष्ट ट्रैक न्यायालयानां स्थापना विहिता. न्यायालयेन निर्दिष्टं यत् आरोप पत्राणां नामांकनस्य 3 मासाभ्यन्तरे तेषां प्रकरणानां निवारणं भवितव्यमेव. जम्मूकश्मीरे वार्षिकी अमरनाथ यात्रा अथ च श्रीमातुः वैष्णोदेव्याः पवित्र यात्रा अद्य 6 दिवसीय स्थगनानन्तरं पुनः समारब्धा. कश्मीरस्य संभागीय आयुक्तेन अंशुलगर्गेण आकाशवाण्या सह वार्तालापे सूचितं यत् बाल्टाल पहलगाम मार्गयोः यात्रा पुनः समारब्धास्ति. अत्रान्तरे 79,200+ यावत् तीर्थयात्रिणां समूहः अद्य प्रातः भगवती नगर यात्रिनिवास जम्मूतः प्रस्थितः. असमराज्ये जलप्रलये 15.5 लक्षतोप्यधिकाः जनाः साहाय्योद्धार शिविरेषु आश्रयम् अगृह्णन्. शिवसागर, चराईदेव, जोरहाट च इत्येते सर्वाधिक प्रभावितानि मण्डलानि सन्ति. जलप्लावनेन इतोपि 14 जनानां मृत्योः सूचना अस्ति, येन राज्यस्य जलप्लावनेन मृतकानां संख्या 61 जाता. दिखौ, दिशांग, धनसिरी च नद्यः आपत्रेखायाः उपरि निरन्तरं प्रवहन्ति, येन स्थितिः इतोपि हानिप्रदा अभवत्. आपत् प्रतिक्रिया दलानि, मण्डल अधिकारिणः च सहायोद्धार कार्ये संलग्नाः सन्ति. प्रभावित क्षेत्राणां निकटतया निरीक्षणं च कुर्वन्तः सन्ति. उपशमन उद्धार कार्याणि च प्रचलन्ति. प्रधानमन्त्री नरेन्द्र मोदी अद्य असम राज्यस्य मुख्यमन्त्रिणा हिमन्ता बिस्वा सरमणा सह दूरभाष माध्यमेन वार्तालापं कृत्वा राज्यस्य जलप्रलयस्य स्थितिं समीक्षितवान्. सामाजिकान्तर्जालीये पटले श्रीशर्मा अवदत् यत् प्रधानमन्त्रिणा श्रीमोदिना वर्तमानस्य साहाय्योद्धार कार्यस्य, पुनर्वसनस्य, पुनर्निर्माणस्य च प्रयत्नानां समर्थनाय केन्द्रसर्वकारस्य सर्वविध साहाय्यस्याश्वासनं प्रदत्तमिति. राष्ट्रपतिः द्रौपदी मुर्मू इत्येषा रोमानिया देशे भारतीय समुदायस्य योगदानस्य प्रशंसाम् अकरोत्. ते उभयोः देशयोः मध्ये वर्धमानस्य सहभागित्वस्य महत्वपूर्णाः स्तम्भाः इति उक्तवती। रोमानिया देशस्य आधिकारिक यात्रायाः समापन दिने बुखारेस्ट नगरे भारतीय समुदायस्य कृते आयोजिते समारोहे सम्बोधयन्ती राष्ट्रपतिः अवदत् यत् विदेशेषु निवसन्तः भारतीयाः स्वमातृभूम्या सह दृढतया सम्बद्धाः सन्ति, तथा च प्रत्येकः भारतीयः स्वस्य उपलब्धिभिः समर्पणेन च गर्वानुभवं कारयति।
2: भारत रोमानिया संबंधों का सबसे महत्वपूर्ण आधार है हमारे लोगों के बीच आत्मीय संबंध। ये देखकर मुझे प्रसन्नता है कि भारतीय प्रवासी समुदाय एकजुट होकर रोमानिया में भारत की सांस्कृतिक विरासत को जीवंत बनाए। भारतीय आईटी इंजीनियरिंग स्कॉलर्स रिसर्चर्स हेल्थ केयर प्रोफेशनल्स तथा विद्यार्थियों की नई पीढ़ी अब रोमानिया को अपना घर बना रहे हैं। रोमानिया की अर्थव्यवस्था और समाज में अपना योगदान तथा यहाँ भारतीय संस्कृति और मूल्यों के प्रसार के लिए आपके प्रयास आपको भारत का सच्चा प्रतिनिधि बनाते हैं।
1: राष्ट्रपतिः अवदत् यत् रोमानिया देशस्य राष्ट्रपतिना निकुसोर डैन इत्यनेन अन्यैः नेतृभिः च सह तस्याः संवादः द्वैपाक्षिक सम्बन्धान् नूतनौन्नत्यं प्रतिनेतुं प्रतिबद्धतां प्रतिबिम्बयति। सा अवोचत् यत् भारत रोमानिया देशयोः मध्ये व्यापारः, रक्षा, पुनर्नवीकरणीय ऊर्जा, डिजिटल प्रौद्योगिकी, शिक्षानुसन्धान, स्वास्थ्य सेवा, विज्ञान प्रौद्योगिकी, कृत्रिम बुद्धिमत्ता, नवान्वेषणम्, उन्नत विनिर्माणम् इत्यादिषु क्षेत्रेषु सहकारः विस्तारितः अस्ति। प्रियाः श्रोतारः, संस्कृतवार्तायाः संस्करणमिदम् इदानीम् आकाशवाणीतः प्रसार्यते। सममेव अयं कार्यक्रमः आकाशवाण्याः अन्तर्जालपटले www.newsonair.gov.in इत्यत्र अथ न्यूज ऑन एआईआर चलदूरभाषीयतन्त्रांशे अपि उपलब्धो भविष्यति। प्रधानमन्त्री नरेन्द्र मोदी श्वः प्रातः 11 आकाशवाणीतः मन की बात इति कार्यक्रमे स्वीयं मनोगतं प्रकटयिष्यति। मासिकस्यास्य आकाशवाणी कार्यक्रमस्य एतत् 37वां संस्करणं भविष्यति। आकाशवाण्याः, दूरदर्शनस्य च सर्वाभिः वाहिनीभिः अस्य कार्यक्रमस्य प्रसारणं भविष्यति। अयं हि कार्यक्रमः आकाशवाणी वार्ता विभागस्य अन्तर्जालपटले www.newsonair.gov.in इत्यत्र अपि च न्यूज ऑन एआईआर इति चलदूरभाषीय तन्त्रांशे अपि उपलब्धः भविष्यति। आकाशवाणी, दूरदर्शन वार्ता, प्रधानमन्त्री कार्यालय, सूचना प्रसारण कार्यालयानां यूट्यूब वाहिनीभिः अपि अस्य कार्यक्रमस्य साक्षात् प्रसारणं भविष्यति। हिन्दी भाषायां प्रसारणस्य पश्चात् अस्य कार्यक्रमस्य प्रसारणम् आकाशवाण्याः क्षेत्रीय भाषासु अपि भविष्यति। उपराष्ट्रपतिः सीपी राधाकृष्णनवर्यः अद्यादोरेखितवान् यत् प्रतिदिनं, प्रतिहोरा, प्रतिनिमेषं, प्रतिपलं च सदने व्यतीतं लोकतन्त्रस्य सुदृढीकरणाय उपयोक्तव्यम्। राधाकृष्णनवर्यः नवदेहलीनगरे राज्यसभायाः नवनिर्वाचितानां नामांकितानां च सदस्यानां कृते द्विदिवसीय अभिमुखीकरण प्रशिक्षण कार्यक्रमस्योद्घाटन समारोहं सम्बोधयनासीत्। सः अवदत् यत् वादविवादाः, चर्चाः च सर्वदैव निर्णायकस्तरे एव नेतव्यम्। गुजरात राज्ये प्रचण्ड वृष्ट्यानन्तरं युद्धस्तरे उद्धारकार्याणि, सहायोद्धारकार्याणि च प्रचलन्ति। गतचतुर्विंशतिहोरासु राज्यस्य 65,200 यावत् उपमण्डलेषु वृष्टिः अभवत्। राज्य उद्धार कार्य आयुक्तेन 5 जनानां मृत्योः पुष्टीकृतम्। अद्यावधि प्रायः 45,000+ जनाः मोचिताः सन्ति। उत्तरगुजराते, मध्यगुजराते च वृष्टेः अनन्तरं सेनायाः एनडीआरएफ इत्यस्य च 17 दलानि, एसडीआरएफ इत्यस्य 32 दलानि च उद्धार कार्ये, साहाय्योद्धार कार्ये च सम्मिलितानि सन्ति। राज्यस्य वर्तमानस्थितिं विचार्य राज्यस्य मुख्यमन्त्री भूपेन्द्र पटेलः गांधीनगरे उच्चस्तरीय समीक्षा सभाम् आयोजितवान्। दिल्ल्यारक्षिबलेन नागरिकान् नवदिल्लीक्षेत्रं प्रति यात्रां न कर्तुं सूचितमस्ति। सम्पूर्णे मण्डले अत्यधिक जनसमूहः, अत्यधिकः यातायात संकटश्च दृश्यते। परामर्शं विनिमयीकुर्वता आरक्षिबलेन यात्रिणः विलम्बं निवारयितुं, बाधामुक्तं यात्रां सुनिश्चेतुं च वैकल्पिक मार्गान् उपयोक्तुं निर्दिष्टम्। भारतीय स्क्वैश क्रीडिका अनाहत सिंहः ऐतिह्यं विरिच्य जूनियर स्क्वैश चैम्पियनशिप श्रृंखलायाः महिला एकल निर्णायक द्वन्द्वे स्वीयस्थानं रक्षितवती। अन्ते क्रिकेट क्रीडायां पुरुष क्रिकेट क्रीडा श्रृंखलायां भारत जिम्बाब्वे देशयोः मध्ये 20-20 अन्ताराष्ट्रिय श्रृंखलायाः द्वितीया स्पर्धा अद्य हरारे नगरे प्रचलति। भारतेन जिम्बाब्वे देशस्य सम्मुखे 20-200 धावनांकानां लक्ष्यम् उपस्थापितम्। इति वार्ताः।
0: സമയം 6 മണി കഴിഞ്ഞ് 29:57 അല്പസമയത്തിനകം പ്രാദേശിക വാർത്തകൾ കേൾക്കാം.
3: സാമ്പത്തിക അടിയന്തരാവസ്ഥകൾ എപ്പോഴും അപ്രതീക്ഷിത സമയങ്ങളിലാണ് വരുന്നത്. അത്തരം സമയങ്ങളിൽ നിങ്ങൾ ബുദ്ധിപൂർവമായ തീരുമാനങ്ങൾ എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എല്ലാ ബുദ്ധിമുട്ടുകളിൽ നിന്നും എളുപ്പത്തിൽ പുറത്തുവരാൻ കഴിയും.
4: ബുദ്ധിപൂർവമായ തീരുമാനങ്ങൾ എടുക്കുന്ന ആളുകൾക്ക് മണപ്പുറം ഫിനാൻസിൽ ഒരു എളുപ്പ EMI ഗോൾഡ് ലോൺ സ്കീം ഉണ്ട്. അവിടെ നിങ്ങൾക്ക് പ്രതിമാസ തവണകളായി പലിശ അടയ്ക്കാം. അങ്ങനെ നിങ്ങൾക്ക് കൂടുതൽ ബുദ്ധിമാനാകാം.
3: കൂടുതൽ വിവരങ്ങൾക്ക് നിങ്ങളുടെ അടുത്തുള്ള മണപ്പുറം ബ്രാഞ്ച് സന്ദർശിക്കുക അല്ലെങ്കിൽ 1-800-420-2233 എന്ന ടോൾ ഫ്രീ നമ്പറിൽ വിളിക്കുക.
5: എനിക്കൊരു പിടിവാശിക്കാരനായ അയൽക്കാരനുണ്ട്. കോളനിയിലെ എല്ലാവരും സോളാർ പാനലുകൾ സ്ഥാപിച്ചിട്ടുണ്ട്, പക്ഷേ വൈദ്യുതി ബിൽ പൂജ്യമാകുമെന്ന് വിശ്വസിക്കാൻ അയാൾ മാത്രം തയ്യാറായില്ല. അപ്പോൾ ഞാൻ അവനോട് പറഞ്ഞു, മോനെ, ഇതിന്റെ പേര് തന്നെ PM സൂര്യാഘർ മുഫ്ത് ബിജ്ലി യോജന എന്നാണെന്ന്. പിന്നീട് ഓരോരുത്തർക്കും വൈദ്യുതി ബിൽ പൂജ്യം വരാൻ തുടങ്ങിയപ്പോൾ അയാൾ പറഞ്ഞു, ഇനി ഇത് ഞാനും സ്ഥാപിക്കാമെന്ന്. PM സൂര്യാഘർ മുഫ്ത് ബിജ്ലി യോജന ചേരുന്നതിനായി രജിസ്റ്റർ ചെയ്യൂ PM സൂര്യാഘർ .gov.in.
6: നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് സീന ആന്റണി. പ്രധാന വാർത്തകൾ. ചോദ്യപേപ്പർ ചോർച്ചയിലെ വിദ്യാർത്ഥി സമരത്തിന്റെ പശ്ചാത്തലത്തിൽ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ രാജിവച്ചു. ചോദ്യപേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ട് ന്യൂഡൽഹിയിൽ CJP നടത്തിവന്ന സമരം അവസാനിപ്പിച്ചു. വിദ്യാർത്ഥികൾക്കെതിരെ നടപടി ഉണ്ടാകില്ല എന്ന് കേന്ദ്ര സർക്കാർ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് നാളെ രാവിലെ 11 ആകാശവാണിയിലും ദൂരദർശനിലും പരിപാടി തത്സമയം ലഭ്യമാകും. എയിംസ് വേണമെന്നതാണ് സർക്കാരിന്റെ നിലപാടെന്നും സംസ്ഥാനത്ത് ഏത് സ്ഥലത്തായാലും സ്വീകാര്യമെന്നും ആരോഗ്യമന്ത്രി കെ മുരളീധരൻ. പൊതുവിദ്യാലയങ്ങളിലെ IT പഠനം കൂടുതൽ കാര്യക്ഷമമാക്കുന്നതിനായി നടപ്പാക്കുന്ന ഡിജിറ്റൽ സ്ക്വയർ പദ്ധതിക്ക് സംസ്ഥാനത്ത് തുടക്കം. 2020 ക്രിക്കറ്റ് പരമ്പരയിലെ 2 മത്സരത്തിൽ ഇന്ത്യയ്ക്കെതിരെ ജിംബാബ്വേക്ക് 220 റൺസ് വിജയലക്ഷ്യം. വാർത്തകൾ വിശദമായി. കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ രാജിവച്ചു. അദ്ദേഹം തന്റെ രാജ്യാപേക്ഷ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് കൈമാറി. വിശദാംശങ്ങളിലേക്ക്.
7: കഴിഞ്ഞ 10 ദിവസമായി തുടരുന്ന വിദ്യാർത്ഥി പ്രക്ഷോഭങ്ങളുടെ പശ്ചാത്തലത്തിൽ നിലവിലെ സാഹചര്യങ്ങളിൽ തനിക്ക് ഏറെ വിഷമമുണ്ടെന്നും ഇത് തന്റെ അഭിമാന പ്രശ്നമല്ലെന്നും സമൂഹ മാധ്യമത്തിൽ പങ്കുവച്ച കുറിപ്പിൽ അദ്ദേഹം വ്യക്തമാക്കി. ന്യൂഡൽഹിയിലെ ജന്തർ മന്ദറിലും രാജ്യത്തുടനീളവുമുള്ള സാഹചര്യം കണക്കിലെടുത്ത് ദേശവിരുദ്ധ ശക്തികൾ അതിനെ ചൂഷണം ചെയ്യുന്നത് തടയുന്നതിനും ഒരു വിദ്യാർത്ഥിയുടെ ഭാവി പോലും നിയമപരമായ സങ്കീർണതകളിൽ കുടുങ്ങരുത് എന്ന ലക്ഷ്യത്തോടെയുമാണ് പ്രധാനമന്ത്രിക്ക് രാജി സമർപ്പിക്കാൻ തീരുമാനിച്ചതെന്നും അദ്ദേഹം വ്യക്തമാക്കി. പ്രധാനമന്ത്രി നൽകിയ മാർഗനിർദ്ദേശങ്ങൾക്കും വിശ്വാസത്തിനും പിന്തുണയ്ക്കും ധർമ്മേന്ദ്ര പ്രധാൻ നന്ദി അറിയിച്ചു. വരുന്ന വർഷം മുതൽ നീറ്റ് UG പരീക്ഷ കമ്പ്യൂട്ടർ അധിഷ്ഠിത രീതിയിലേക്ക് മാറ്റാൻ സർക്കാർ തീരുമാനിച്ചിരുന്നതായും ശ്രീ ധർമ്മേന്ദ്ര പ്രധാൻ വ്യക്തമാക്കി. ന്യൂസ് ഡെസ്ക് ആകാശവാണി.
6: അതേസമയം തങ്ങളുടെ ആവശ്യങ്ങൾ കേന്ദ്ര സർക്കാർ അംഗീകരിച്ചതിനെ തുടർന്ന് CJP ന്യൂഡൽഹിയിൽ നടത്തിവന്ന സമരം പിൻവലിച്ചു. കേന്ദ്രമന്ത്രിമാരായ JP നദ്ദയും ജിതേന്ദ്ര സിംഗും ഇന്ന് CJP പ്രതിനിധികളുമായി 3-ാം ഘട്ട ചർച്ച നടത്തി. പിന്നീട് ന്യൂഡൽഹിയിൽ നടത്തിയ സംയുക്ത വാർത്താ സമ്മേളനത്തിൽ പ്രതിഷേധക്കാർക്കെതിരെ ഒരു നടപടിയും എടുക്കരുതെന്നും FIR രജിസ്റ്റർ ചെയ്യരുതെന്നുമുള്ള ആവശ്യങ്ങൾ യോഗത്തിൽ സർക്കാർ അംഗീകരിച്ചതായും ശ്രീ നദ്ദ പറഞ്ഞു.
8: सबसे पहली बात तो ये है कि कोई भी एक्शन FIR न हो और अगर है तो वो विड्रॉ हो और उसको विड्रॉ करने की बात कोई भी एक्शन नहीं होगा, इस बात को सरकार ने स्वीकारा है. उसी तरीके से फ्यूचर में भी जो ऑर्गेनाइजर्स है और प्रोटेस्टर्स है उनका इस एक्टिविटी के लिए कोई भी उन पर आगे केस नहीं होगा, इस बात को हम लोगों ने माना है.
6: തീരുമാനിച്ച വ്യവസ്ഥകൾ നിശ്ചിത സമയപരിധിക്കുള്ളിൽ നടപ്പാക്കുമെന്ന പ്രതീക്ഷ പ്രകടിപ്പിച്ചുകൊണ്ട് നല്ല ഉദ്ദേശത്തോടെ സമരം പിൻവലിക്കുന്നതായി CJP വക്താവ് സൌരവ് ദാസ് അറിയിച്ചു. ന്യൂഡൽഹി മേഖലയിൽ കനത്ത തിരക്കും രൂക്ഷമായ ഗതാഗത കുരുക്കും അനുഭവപ്പെടുന്ന സാഹചര്യത്തിൽ പൊതുജനങ്ങൾ ഈ ഭാഗത്തേക്കുള്ള യാത്ര ഒഴിവാക്കണമെന്ന് ഡൽഹി പോലീസ് നിർദ്ദേശിച്ചു. അതേസമയം ഡൽഹി മെട്രോയിലെ അടച്ചിട്ട പ്രവേശന കവാടങ്ങൾ തുറന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് നാളെ രാവിലെ 11 മണിക്ക് ആകാശവാണിയിൽ പ്രക്ഷേപണം ചെയ്യും. പരിപാടിയുടെ 136-ാം പതിപ്പാണിത്. ആകാശവാണിയുടെയും ദൂരദർശന്റെയും മുഴുവൻ ശൃംഖലകളിലും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് വെബ്സൈറ്റിലും ന്യൂസ് ഓൺ AIR മൊബൈൽ ആപ്പിലും പരിപാടി ലഭ്യമാകും. ഹിന്ദി പ്രക്ഷേപണം കഴിഞ്ഞാലുടൻ പ്രാദേശിക ഭാഷയിലും മൻ കി ബാത് കേൾക്കാം. മനുഷ്യന്റെ സാമൂഹ്യ ജീവിതം ജീവസുറ്റതാക്കുന്നത് കലയും സാഹിത്യവുമാണെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. ചെങ്ങന്നൂർ ആറാട്ടുപുഴയിൽ സംഘടിപ്പിച്ച പമ്പ സാഹിത്യോത്സവത്തിന്റെ ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. സമൂഹത്തെ ചേർത്തുപിടിക്കുന്ന മഹനീയ ദൌത്യമാണ് കലാകാരന്മാരും സാഹിത്യകാരന്മാരും ചെയ്യുന്നതെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. സംസ്ഥാനത്ത് എയിംസ് വേണമെന്നതാണ് സർക്കാരിന്റെ നിലപാടെന്നും അത് ഏത് സ്ഥലത്തായാലും സ്വീകാര്യമെന്നും ആരോഗ്യമന്ത്രി കെ മുരളീധരൻ. കായകൽപ്പം ജനസമ്പർക്ക പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. എയിംസ് സ്ഥാപിക്കുന്നതിനായി വെള്ളൂർ ന്യൂ സ്പ്രെൻ ഫാക്ടറിയുടെ സ്ഥലവും കോട്ടയം മെഡിക്കൽ കോളേജിന്റെ കൈവശമുള്ള സ്ഥലവും പരിഗണിക്കാവുന്നതാണെന്നും ആരോഗ്യമന്ത്രി പറഞ്ഞു. സർക്കാർ ആശുപത്രികളിൽ റോബോട്ടിക് സർജറി വിഭാഗം സജ്ജമാക്കുന്നത് പരിഗണനയിലുണ്ടെന്നും ശ്രീ മുരളീധരൻ അറിയിച്ചു. വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തിന് ഗേറ്റ്വേ കയറ്റുമതി ഇറക്കുമതി പ്രവർത്തനങ്ങൾ ആരംഭിക്കുന്നതിലുള്ള അന്തിമ കസ്റ്റംസ് അനുമതി ലഭിച്ചു. ഓഗസ്റ്റ് 18 മുഖ്യമന്ത്രി VD സതീശൻ ആദ്യ കയറ്റുമതി കണ്ടെയ്നർ ഫ്ളാഗ് ഓഫ് ചെയ്യുന്നതോടെ പൂർണ്ണതോതിലുള്ള കാർഗോ പ്രവർത്തനങ്ങൾക്ക് തുടക്കമാകും. വിഴിഞ്ഞത്തിനെ ഒരു ട്രാൻസ്ഷിപ്മെന്റ് തുറമുഖമെന്ന നിലയിൽ നിന്ന് പൂർണ്ണ സജ്ജമായ അന്താരാഷ്ട്ര കാർഗോ ഗേറ്റ്വേ ആയി മാറ്റുന്നതാണ് ഈ പദ്ധതി.

0: അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും @AERNews_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AERNews_ TVM X ഹാൻഡിലും ലഭ്യമാണ്.
1: ആകാശവാണി തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം അവതരിപ്പിക്കുന്ന പ്രത്യേക പരിപാടിയായ നല്ല വാർത്ത എല്ലാ ശനിയാഴ്ചയും വൈകുന്നേരം 6:40 പ്രക്ഷേപണം ചെയ്യുന്നതാണ്. ഇന്നത്തെ പ്രാദേശിക വാർത്തകൾക്ക് ശേഷം നല്ല വാർത്ത കേൾക്കാം. ശബരിമല ശ്രീധർമ്മശാസ്ത ക്ഷേത്രത്തിലെ താന്ത്രിക ചുമതലകൾ കണ്ഠരര് ബ്രഹ്മദത്തൻ നിർവഹിക്കും. തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ആസ്ഥാനത്ത് ചേർന്ന ബോർഡ് യോഗത്തിലാണ് തീരുമാനം. ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി പ്രവേശനത്തിന് അടുത്ത മാസം 10 വരെ അപേക്ഷിക്കാം. സംസ്ഥാന സാക്ഷരതാ മിഷന്റെ സഹകരണത്തോടെ എല്ലാ ജില്ലകളിലും 30 UGPG കോഴ്സുകൾ നടത്തുന്നുണ്ടെന്ന് സർവകലാശാല വൈസ് ചാൻസലർ ജഗതിരാജ് കാസർഗോഡ് വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ഇരട്ട ബിരുദ സൌകര്യത്തോടെ വിദൂര വിദ്യാഭ്യാസ രീതിയിലാണ് കോഴ്സുകൾ നടത്തുന്നത്. പൊതുവിദ്യാലയങ്ങളിലെ LP UP പ്രൈമറി വിഭാഗങ്ങളിലെ IT പഠനം കൂടുതൽ വിപുലീകരിക്കുന്നതിനായുള്ള ഡിജിറ്റൽ സ്ക്വയർ പദ്ധതിക്ക് തുടക്കം. സംസ്ഥാനതല ഉദ്ഘാടനം കണ്ണൂർ മുണ്ടേരി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്ന ചടങ്ങിൽ മന്ത്രി എൻ ഷംസുദ്ദീൻ ഓൺലൈനായി നിർവഹിച്ചു. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി KO ശശിധരൻ.
2: ഗവൺമെന്റിന്റെ 100-ദിന കർമ്മ പരിപാടിയിൽ ഉൾപ്പെടുത്തിയാണ് പദ്ധതി നടപ്പാക്കുന്നത്. 1 മുതൽ 7 വരെയുള്ള ക്ലാസുകളിലെ കുട്ടികളിൽ കളിയിലൂടെ പഠനം, സർഗാത്മകത, സ്വയം പഠനശേഷി എന്നിവ വികസിപ്പിക്കാനാണ് ഇതിലൂടെ ലക്ഷ്യമിടുന്നതെന്ന് മന്ത്രി പറഞ്ഞു. ജൂട്ടെയിൻമെന്റ് സോഫ്റ്റ്വെയറുകൾ, ഇക്യൂബ് ലാംഗ്വേജ് ലാബുകൾ, ചിത്രരചനയ്ക്കും ആനിമേഷനുമുള്ള സംവിധാനങ്ങൾ എന്നിവ പൂർണ്ണമായും സ്വതന്ത്ര സോഫ്റ്റ്വെയർ അധിഷ്ഠിതമായി ഇതിൽ സജ്ജമാക്കിയിട്ടുണ്ട്. കാഴ്ച പരിമിതിയുള്ളവർക്കും ഭിന്നശേഷിക്കാർക്കും ഒരുപോലെ പ്രയോജനപ്പെടുത്താവുന്ന രീതിയിലാണ് ഡിജിറ്റൽ സ്ക്വയർ ഡിസൈൻ ചെയ്തിരിക്കുന്നത്.
1: സിക്കിമിൽ ജലവൈദ്യുത പദ്ധതിയുടെ ഭാഗമായുള്ള തുരങ്കം തകർന്നു മരിച്ച ജിയോളജിസ്റ്റ് പാമ്പാടി പത്താഴക്കുഴി സ്വദേശി അനീഷ് മോഹന്റെ മൃതദേഹം സംസ്കരിച്ചു. രാവിലെ കൊച്ചി വിമാനത്താവളത്തിൽ നിന്ന് റോഡ് മാർഗം മൃതദേഹം വീട്ടിലെത്തിച്ചിരുന്നു. മന്ത്രി മോൻസ് ജോസഫ്, നിയമസഭാ സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ, ഫ്രാൻസിസ് ജോർജ് MP, മുൻമന്ത്രി വി എൻ വാസവൻ തുടങ്ങിയവർ അന്തിമോപചാരമർപ്പിച്ചു. വടക്കു പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിലും അതിനോട് ചേർന്നുള്ള പശ്ചിമ ബംഗാൾ, വടക്കൻ ഒഡീഷ തീരങ്ങൾക്ക് മുകളിലായി പുതിയൊരു ന്യൂനമർദ്ദം രൂപപ്പെട്ടു. വരും ദിവസങ്ങളിൽ ഇത് കൂടുതൽ ശക്തി പ്രാപിക്കാൻ സാധ്യതയുണ്ട്. ഈ സാഹചര്യത്തിൽ സംസ്ഥാനത്ത് വിവിധയിടങ്ങളിൽ തിങ്കളാഴ്ച വരെ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. സിംബാബ്വേയിൽ നടക്കുന്ന 2020 ക്രിക്കറ്റ് പരമ്പരയിലെ രണ്ടാം മത്സരത്തിൽ ഇന്ത്യയ്ക്കെതിരെ ആതിഥേയർക്ക് 220 റൺസിന്റെ വിജയലക്ഷ്യം. 5 വിക്കറ്റ് നഷ്ടത്തിൽ ഇന്ത്യ 219 റൺസ് നേടി. ടോസ് നേടിയ സിംബാബ്വേ ഇന്ത്യയെ ബാറ്റിംഗിന് അയക്കുകയായിരുന്നു. സ്കോട്ട്ലൻഡിൽ നടക്കുന്ന കോമൺവെൽത്ത് ഗെയിംസിൽ ഇന്ത്യൻ ബോക്സിംഗ് താരങ്ങൾക്ക് മികച്ച തുടക്കം. വനിതകളുടെ 75 കിലോഗ്രാം വിഭാഗത്തിൽ ഇന്ത്യയുടെ ലവ്ലീന ബോർഗോഹെയ്ൻ നേരിട്ട സെമിഫൈനലിൽ പ്രവേശിച്ചതോടെ രാജ്യത്തിന് ഒരു മെഡൽ ഉറപ്പായി. ബോക്സിംഗിൽ ജദുമണി സിംഗ് പുരുഷന്മാരുടെ 55 കിലോഗ്രാം വിഭാഗത്തിന്റെ അടുത്ത റൌണ്ടിലേക്ക് മുന്നേറി. 27-ാമത് കാർഗിൽ വിജയ് ദിവസിന്റെ ആഘോഷങ്ങൾക്ക് ജമ്മുകശ്മീരിൽ തുടക്കമായി. നാളെ കാർഗിൽ യുദ്ധസ്മാരകത്തിൽ നടക്കുന്ന ചടങ്ങിൽ രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് മുഖ്യാതിഥിയാകും. പ്രധാന വാർത്തകൾ വീണ്ടും. ചോദ്യപേപ്പർ ചോർച്ചയിലെ വിദ്യാർത്ഥി സമരത്തിന്റെ പശ്ചാത്തലത്തിൽ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ രാജിവച്ചു. ചോദ്യപേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ട് ന്യൂഡൽഹിയിൽ CJP നടത്തിവന്ന സമരം അവസാനിപ്പിച്ചു. വിദ്യാർത്ഥികൾക്കെതിരെ നടപടിയുണ്ടാകില്ല എന്ന് കേന്ദ്ര സർക്കാർ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് നാളെ രാവിലെ 11:00 ആകാശവാണിയിലും ദൂരദർശനിലും പരിപാടി തത്സമയം ലഭ്യമാകും. എയിംസ് വേണമെന്നതാണ് സർക്കാരിന്റെ നിലപാടെന്നും സംസ്ഥാനത്ത് ഏത് സ്ഥലത്തായാലും സ്വീകാര്യമെന്നും ആരോഗ്യമന്ത്രി കെ മുരളീധരൻ. പൊതുവിദ്യാലയങ്ങളിലെ IT പഠനം കൂടുതൽ കാര്യക്ഷമമാക്കുന്നതിനായി നടപ്പാക്കുന്ന ഡിജിറ്റൽ സ്ക്വയർ പദ്ധതിക്ക് സംസ്ഥാനത്ത് തുടക്കം. 2020 ക്രിക്കറ്റ് പരമ്പരയിലെ രണ്ടാം മത്സരത്തിൽ ഇന്ത്യയ്ക്കെതിരെ സിംബാബ്വേയ്ക്ക് 220 റൺസ് വിജയലക്ഷ്യം. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.
3: ആകാശവാണി ഇപ്പോൾ
4: നമസ്കാരം. തിരക്കേറിയ നമ്മുടെ ജീവിതത്തിനിടയിൽ, നെട്ടോട്ടങ്ങൾക്കിടയിൽ ഒരൽപ്പനേരം മനസ്സിന് സന്തോഷവും പ്രചോദനവും നൽകുന്ന കുറച്ച് കൊച്ചു വിശേഷങ്ങൾ കേട്ടാലോ? ആകാശവാണി വാർത്താവിഭാഗം അവതരിപ്പിക്കുന്ന നല്ല വാർത്തയിലേക്ക് സ്വാഗതം.
5: ഇന്ത്യയിൽ ഈ നൂറ്റാണ്ടിനിടയിൽ പുകവലിയും പുകയിലെ ഉപയോഗവും ഏകദേശം പകുതിയായി കുറഞ്ഞതായി പുതിയ പഠന റിപ്പോർട്ട്. ഓക്സ്ഫോർഡ് സർവകലാശാലയുമായി സഹകരിച്ച് പ്രവർത്തിക്കുന്ന അവർ വേൾഡ് ഇൻ ഡേറ്റ നടത്തിയ വിശകലനത്തിലാണ് ഇന്ത്യയിലെ പുകവലി നിരക്കിൽ ഗണ്യമായ ഇടിവ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. പുരുഷന്മാരിലും സ്ത്രീകളിലും പുകവലി നിരക്ക് കാര്യമായി കുറഞ്ഞു.

0: ആയി പഠനം വ്യക്തമാക്കുന്നു. ആഗോളതലത്തിലും പുകവലി കുറയുന്ന പ്രവണതയാണ് കാണുന്നത്. ലോകാരോഗ്യ സംഘടനയുടെ കണക്കുകൾ പ്രകാരം 2010 മുതൽ ലോകത്ത് പുകവലിക്കുന്നവരുടെ എണ്ണം 27% കുറഞ്ഞിട്ടുണ്ട്. പുകയില നിയന്ത്രണ നയങ്ങൾ, ബോധവൽക്കരണ പ്രവർത്തനങ്ങൾ, ആരോഗ്യ മുന്നറിയിപ്പുകൾ എന്നിവയാണ് ഇന്ത്യയിലെ ഈ ശ്രദ്ധേയവും ആശ്വാസകരവുമായ മാറ്റത്തിന് പ്രധാന കാരണങ്ങൾ എന്നാണ് ആരോഗ്യ വിദഗ്ധർ വിലയിരുത്തുന്നത്. തെരുവുനായ ശല്യത്തിന് ശാസ്ത്രീയ പരിഹാരവുമായി മലയാളി വിദ്യാർത്ഥികൾ. ചെങ്ങന്നൂർ സെയിന്റ് തോമസ് കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ആന്റ് ടെക്നോളജിയിലെ ഇലക്ട്രോണിക്സ് ആന്റ് കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗ് വിഭാഗം അവസാന വർഷ വിദ്യാർത്ഥികളാണ് തെരുവുനായ ശല്യം നേരിടാൻ ഒരു പ്രത്യേകതരം സ്മാർട്ട് വാച്ച് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. നായകളെ ഉപദ്രവിക്കാതെ തന്നെ അകറ്റി മനുഷ്യരെ സുരക്ഷിതമായ അകലത്തിലെത്തിക്കുന്ന രീതിയിലാണ് ഇതിന്റെ പ്രവർത്തനം. വിദ്യാർത്ഥികളായ ബ്ലസ്സൻ മാത്യു വിൽസൺ, ബിൻസൺ ബി, എം പ്രവീൺകുമാർ, സാവിയോ ജോയ്, ശ്രീരാഗ് ആർ എന്നിവർ ചേർന്നാണ് സെൻസ് കെ9 സ്മാർട്ട് ആന്റിഡോഗ് വാച്ച് എന്ന സ്മാർട്ട് സുരക്ഷാ ഉപകരണം വികസിപ്പിച്ചത്. ഇതിനുള്ള ഇന്ത്യൻ പേറ്റന്റും ഇവർക്ക് ലഭിച്ചു. പ്രിൻസിപ്പൽ ഡോക്ടർ സി സതീഷ് കുമാർ, മുൻ പ്രിൻസിപ്പൽ ഡോക്ടർ അജിത് പ്രഭു, ഇലക്ട്രോണിക്സ് ആന്റ് കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗ് വിഭാഗം മേധാവി ഡോക്ടർ ടിന്റു മേരി ജോൺ എന്നിവരുടെ മേൽനോട്ടത്തിലാണ് പ്രോജക്ട് പൂർത്തീകരിച്ചത്. സ്മാർട്ട് വാച്ചിന്റെ പ്രവർത്തനത്തെക്കുറിച്ച് വിദ്യാർത്ഥിയായ ബ്ലസ്സൻ മാത്യു വിൽസൺ നല്ല വാർത്തയോട്.
1: ഞങ്ങൾ അഞ്ചുപേരും ചേർന്നാണ് ഈ ആശയം വികസിപ്പിച്ചെടുത്തത്. സത്യത്തിൽ ഈ പ്രൊജക്ടിന്റെ തുടക്കം എന്ന് പറയുമ്പോൾ ഒരു ലാബിൽ നിന്നോ പുസ്തകത്തിൽ നിന്നോ ആയിരുന്നില്ല. നമ്മളെല്ലാവരും ദിവസം കാണുകയും കേൾക്കുകയും ചെയ്യുന്ന ഒരു പ്രശ്നത്തിൽ നിന്ന് തന്നെയായിരുന്നു. കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് കേരളത്തിൽ തെരുവുനായ അക്രമങ്ങളുടെ വാർത്തകൾ നിരന്തരം നമ്മൾ കാണുന്നുണ്ട്. സ്കൂളിലേക്ക് പോകുന്ന കുട്ടികൾക്ക് കടിയേറ്റ സംഭവങ്ങൾ, രാവിലെ നടക്കാൻ പോയവർക്ക് നേരെയുള്ള അക്രമങ്ങൾ, ഡെലിവറി ജീവനക്കാർക്ക് നേരിടേണ്ടി വന്ന അനുഭവങ്ങൾ, ഇങ്ങനെ പല വാർത്തകളും നമ്മളെ ചിന്തിപ്പിച്ചിട്ടുണ്ട്. പിന്നെ കഴിഞ്ഞ വർഷം കേരളത്തിൽ തന്നെ ഒരു സ്ത്രീയെ വീട്ടുമുറ്റത്ത് നായയുടെ ആക്രമണത്തിൽ മരിച്ച സംഭവം പോലുള്ള വാർത്തകൾ സമൂഹത്തെ ഏറെ വേദനിപ്പിച്ചു വന്നായിരുന്നു. അത്തരം വാർത്തകൾ കാണുമ്പോൾ ഞങ്ങൾ ഇതിനെന്തൊരു പ്രതിവിധി ചെയ്യാനൊക്കെ ഉള്ള ഒരു ചിന്തയിലൂടെ ഞങ്ങൾ അഞ്ചുപേരും കടന്നു വന്നു. അപ്പം ആ ഒരു ചോദ്യത്തിന് ഉത്തരമായിട്ടാണ് ഇതൊരു പ്രൊജക്റ്റായി മാറിയത്. അങ്ങനെയാണ് നായ്ക്കളെ അകറ്റാൻ സഹായിക്കുന്ന ഒരു ധരിക്കാവുന്ന ഇലക്ട്രോണിക് വാച്ച് വികസിപ്പിക്കാൻ ഞങ്ങൾ തുടങ്ങിയത്. ഇത് കയ്യിൽ ധരിക്കാവുന്ന ഒരു ചെറിയ ഉപകരണമാണ്. അപകട സാധ്യത തോന്നുന്ന സമയത്ത് ഇത് പ്രവർത്തിപ്പിക്കാം. അപ്പോൾ മനുഷ്യർക്ക് കേൾക്കാൻ കഴിയാത്ത എന്നാൽ നായ്ക്കൾക്ക് തിരിച്ചറിയാൻ കഴിയുന്ന പ്രത്യേകതരം അൾട്രാസോണിക് ശബ്ദതരങ്ങൾ ഇത് പുറപ്പെടുവിക്കും. ഇതിന്റെ ലക്ഷ്യം നായ്ക്കളെ ഉപദ്രവിക്കുകയോ പരിക്കേൽപ്പിക്കുകയോ അല്ല, മറിച്ച് ഉപയോക്താവിന് സുരക്ഷിതമായ അവിടെ നിന്ന് മാറാൻ സഹായിക്കുന്ന ഒരു അധിക സുരക്ഷാ ഉപകരണമാകുക എന്നതാണ്. ഈ ആശയത്തിന് ഞങ്ങൾക്ക് കഴിഞ്ഞ ഫെബ്രുവരിയിൽ ഇന്ത്യൻ പേറ്റന്റ് ലഭിച്ചു.
0: രാവിലെ നടക്കാനിറങ്ങുന്നവരാണെങ്കിലും വെറുതെ വഴിയേ പോകുന്നവരാണെങ്കിലും തെരുവുനായ ആക്രമണം നേരിടേണ്ടി വരുന്ന നിരവധി സംഭവങ്ങളാണ് നമ്മുടെ നാട്ടിൽ നടക്കുന്നത്. തെരുവുനായ ശല്യം നേരിടാനുള്ള സ്മാർട്ട് വാച്ച് എത്രയും വേഗം വിപണിയിലെത്തുമെന്ന് പ്രത്യാശിക്കാം. രാജ്യത്തെ ആദ്യത്തെ ഡ്രോൺ അധിഷ്ഠിത തപാൽ സേവനത്തിന് തുടക്കമായി. ഹിമാചൽ പ്രദേശിലെ മാണ്ഡി പോസ്റ്റ് ഓഫീസിനെയും റിഹർധർ പോസ്റ്റ് ഓഫീസിനെയും ബന്ധിപ്പിക്കുന്ന ഈ തപാൽ സേവനം ഇക്കഴിഞ്ഞ June 12 നിലവിൽ വന്നത്. ഈ രണ്ട് പോസ്റ്റ് ഓഫീസുകൾക്കുമിടയിൽ വെറും 12 കിലോമീറ്ററാണ് ദൂരം. എന്നാൽ റോഡ് മാർഗം യാത്ര ചെയ്യാൻ 2 മണിക്കൂറിലധികം സമയം വേണ്ടിവരാറുണ്ട്. ഈ വെല്ലുവിളിക്കാണ് ഇപ്പോൾ സാങ്കേതികവിദ്യയിലൂടെ പരിഹാരം കണ്ടെത്തിയിരിക്കുന്നത്. ഇതോടെ 2 മണിക്കൂറിലേറെ സമയമെടുത്തിരുന്ന തപാൽ പാഴ്സൽ വിതരണത്തിന് ഇനി വെറും 7 മിനിറ്റ് മതിയാകും. ദുർഘടമായ മലനിരകളിലെ ഗതാഗത തടസ്സങ്ങൾ മറികടന്ന് വേഗമേറിയ സേവനം ഉറപ്പാക്കാൻ ഡ്രോൺ സാങ്കേതികവിദ്യ സഹായകമാകുമെന്ന് അധികൃതർ വിലയിരുത്തുന്നു. ഇതിലൂടെ ഇന്ത്യയിലെ അകന്ന പ്രദേശങ്ങളിലേക്കുള്ള തപാൽ വിതരണ സംവിധാനത്തിന് പുതിയ ദിശ തുറക്കുകയാണ്. ഹിമാചൽ പ്രദേശിലും അസമിലുമായി ഏകദേശം 150 ഡ്രോൺ തപാൽ റൂട്ടുകൾ കൂടി ആരംഭിക്കാനുള്ള പദ്ധതിയും തയ്യാറായിട്ടുണ്ട്. കൂടുതൽ സ്മാർട്ടും പരിസ്ഥിതി സൌഹൃദവും വേഗമേറിയതുമായ തപാൽ സേവനങ്ങളിലൂടെ രാജ്യത്തെ വിദൂര ഗ്രാമങ്ങളെയും മുഖ്യധാരയുമായി കൂടുതൽ കാര്യക്ഷമമായി ബന്ധിപ്പിക്കുകയാണ് ലക്ഷ്യം. ഇനി ഒരു കുട്ടി എഴുത്തുകാരനെ പറ്റിയാണ്. തിരുവനന്തപുരം നാലാഞ്ചിറ സെയിന്റ് ഗൊറേറ്റീസ് സ്കൂളിലെ 10ാം ക്ലാസ് വിദ്യാർത്ഥി അർപ്പിത് ആൻ ഉണ്ണി 6ാം ക്ലാസിൽ പഠിക്കുമ്പോൾ ഈ കൊച്ചുമെടുക്കൻ എഴുതിയ സംസാരിക്കുന്ന പെൻസിൽ എന്ന കഥ ഇപ്പോൾ CBSE 2ാം ക്ലാസിലെ മലയാളം പാഠപുസ്തകത്തിലെ പാഠമായി മാറിയിരിക്കുകയാണ്. ഒരു വിദ്യാർത്ഥിയും പെൻസിലും തമ്മിലുള്ള സംഭാഷണമാണ് കഥ. പെൻസിലിന് മൂർച്ച കൂട്ടുമ്പോൾ വേദനിക്കുമെന്ന് കരുതുന്ന വിദ്യാർത്ഥിയോട് അക്ഷരങ്ങൾ ഉണ്ടാകുന്നതിൽ തനിക്ക് സന്തോഷമാണ് എന്ന് പെൻസിൽ മറുപടി നൽകുന്നു. തന്റെ കഥാവിശേഷങ്ങൾ അർപ്പിത് നല്ല വാർത്തയുമായി പങ്കുവയ്ക്കുന്നു.
2: ഒരു പെൻസിലും ഒരു കുട്ടിയും തമ്മിലുള്ള സംഭാഷണമാണ് കഥയിലുള്ളത്. ഈ പെൻസിലിന് എഴുതുമ്പോൾ മൂർച്ച കൂട്ടുമ്പോൾ വേദനിക്കുമെന്ന് കരുതി ആ പെൻസിൽ ഉപയോഗിക്കാതിരിക്കുന്ന ഒരു കുട്ടിയാണ് കാണിക്കുന്നത്. നമ്മുടെ ചുറ്റുമുള്ളതെല്ലാം, പ്രകൃതിയെല്ലാം പലരും അകം സഹിക്കുകയാണ് നമുക്ക് വേണ്ടി.

0: അപ്പൊ നമ്മളും അങ്ങനെ ത്യാഗവും സ്നേഹവും ഉള്ളവരാകണം എന്നൊരാശയമാണ് ആ കഥയെ കൂടെ കൊണ്ടുവരാൻ ഞാൻ ശ്രമിച്ചത്. ഞാൻ 7-ാം ക്ലാസ്സിൽ ഇറക്കിയ എന്റെ ആദ്യത്തെ പുസ്തകമായ എന്റെ കൂട്ടുകാരൻ എന്ന കഥാപുസ്തകത്തിന്റെ ഒരു കഥയാണ് സംസാരിക്കുന്ന പെൻസിൽ. ഞാൻ പിന്നെ വേറൊരു നോവൽ എഴുതിയിട്ടുണ്ട്, 8-ാം ക്ലാസ്സിൽ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്, അത്ഭുത ലോകത്തിലെ ഇഷ്ട കുട്ടികൾ. പിന്നെ പുതിയൊരു ബുക്ക് ഇറങ്ങാൻ പോകുന്നു, ഒരു ഇംഗ്ലീഷ് ബുക്കാണ്, സ്റ്റോറീസ് ഉള്ള. ഞാൻ കുറെ പുസ്തകങ്ങളൊക്കെ വായിക്കാറുണ്ട്. പ്രത്യേകിച്ച് വായിച്ചത് കൊറോണ സമയത്താണ്. അച്ഛൻ ഇങ്ങനെ കുറെ പുസ്തകങ്ങളൊക്കെ എനിക്ക് തരുമായിരുന്നു ആദ്യമേ. അപ്പൊ അതൊക്കെ വായിച്ചു വെച്ച് പിന്നെ ഞാൻ തന്നെ അച്ഛനോട് ഓരോ ബുക്ക് പറയും, അച്ഛൻ അത് വാങ്ങിച്ചുകൊണ്ട് വരും. ലൈബ്രറിയിലൊക്കെ പോയി ബുക്കൊക്കെ വായിക്കും. ബുക്ക് വായിക്കുമ്പോഴും പിന്നെ എന്റെ ചുറ്റും കാണുന്ന പല കാര്യങ്ങളൊക്കെ നിരീക്ഷിച്ചാണ് പല കഥകൾ ആശയങ്ങൾ എഴുതുന്നത്. എനിക്ക് ചിലപ്പോൾ ഇങ്ങനെ ആശയങ്ങൾ തോന്നുമ്പോൾ ഞാൻ അപ്പൊ എവിടെയൊക്കെ എഴുതി വെക്കും. പിന്നെയാണ് ഞാൻ ഒന്ന് കൃത്യമായിട്ടൊന്ന് എഴുതി എഡിറ്റൊക്കെ ചെയ്ത് എഴുതുന്ന കഥകളൊക്കെ. എന്റെ അച്ഛനൊരു എഴുത്തുകാരനാണ്, ഉണ്ണി അമ്മയമ്പലം എന്ന പേര്. കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് കിട്ടിയിട്ടുണ്ട് 2024 ബാലസാഹിത്യത്തിന്. അമ്മ ആൻ സേവർ. പിന്നെ എനിക്കൊരു അനിയത്തിയുണ്ട്, അൻഷി എന്ന പേര്. ഇപ്പൊ 7-ാം ക്ലാസ്സിൽ പഠിക്കുന്നു. ഭാവിയിൽ എനിക്കൊരു ഒരു IAS ഓഫീസർ ആവാനാണ് ആഗ്രഹം. അതോടൊപ്പം തന്നെ വായനക്കാരെ ചിന്തിപ്പിക്കുകയും ചിരിപ്പിക്കുകയും ചെയ്യുന്ന ഒരു എഴുത്തുകാരനാവാൻ ഒരു നല്ല താല്പര്യമുണ്ട്. ഇന്നത്തെ കാലത്ത് സോഷ്യൽ മീഡിയ യൂസ് ചെയ്യുന്ന നല്ല കൂടി വരുന്നതാണ്. പക്ഷെ അതിലേക്ക് മാത്രം ചുരുങ്ങില്ല. അതായത് നമുക്ക് ഫോണായാലും എന്തായാലും ഉപയോഗിക്കണം. പക്ഷെ അത് മാത്രമല്ലാതെ വായനയും എഴുത്തും എല്ലാം അതിന്റെ ഒപ്പം കൊണ്ടുപോകണം. കാരണം നമ്മുടെ ചിന്താശേഷിയും ഭാവനാശേഷിയും എല്ലാം കൂടാൻ സഹായിക്കുന്ന വായനയാണ്. മറ്റു മനുഷ്യരെ മനസ്സിലാക്കാൻ, അവരുടെ ഇമോഷൻസ് ഒക്കെ മനസ്സിലാക്കാൻ ഈ വായനയ്ക്കൂടെ എനിക്ക് സാധിക്കുന്നുണ്ട്. നല്ല മനുഷ്യരാവാൻ ഈ വായനയെ എഴുത്തും നല്ല നല്ല പുസ്തകങ്ങൾ വായിക്കണം.
1: ഈ തലമുറയിലെ കൊച്ചുകൂട്ടുകാർക്ക് അർപ്പിതിന്റെ വായനയും എഴുത്തും കാഴ്ചപ്പാടും പ്രചോദനമാകട്ടെ. ഏറ്റവും സന്തുഷ്ടരായ കുട്ടികളുള്ള രാജ്യം ഏതാണെന്ന് അറിയാമോ? ഉത്തരം നെതർലൻഡ്സ്. മഴയെയും തണുപ്പിനെയും വകവയ്ക്കാതെ സൈക്കിളിൽ സ്കൂളിലേക്ക് പോകുന്ന കുട്ടികൾ, ജോലി കഴിഞ്ഞ് കുടുംബത്തോടൊപ്പം സമയം ചെലവഴിക്കുന്ന മാതാപിതാക്കൾ, കുട്ടികളുടെ അഭിപ്രായങ്ങൾക്കും തീരുമാനങ്ങൾക്കും വില നൽകുന്ന സമൂഹം, ഇതെല്ലാം ചേർന്നാണ് ലോകത്തിലെ ഏറ്റവും സന്തുഷ്ടരായ കുട്ടികളെ വളർത്തിയെടുക്കുന്ന രാജ്യമായി വീണ്ടും നെതർലൻഡ്സ് മാറിയിരിക്കുന്നത്. യുണിസെഫിന്റെ കുട്ടികളുടെ പുതിയ ക്ഷേമസൂചിക പ്രകാരം വികസിത രാജ്യങ്ങളിലെ ഏറ്റവും സന്തുഷ്ടരായ കുട്ടികൾ ഡച്ച് കുട്ടികളാണ്. ഈ നേട്ടത്തിനു പിന്നിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം അവരുടെ സാമൂഹിക ബന്ധങ്ങളാണെന്ന് ഗവേഷകർ ചൂണ്ടിക്കാട്ടുന്നു. കുടുംബത്തിന്റെയും സുഹൃത്തുക്കളുടെയും അധ്യാപകരുടെയും പിന്തുണയാണ് ഡച്ച് കുട്ടികളുടെ ഏറ്റവും വലിയ ശക്തി. യൂറോപ്പിന്റെ പാർട്ട് ടൈം തലസ്ഥാനം എന്നറിയപ്പെടുന്ന നെതർലൻഡ്സിൽ മാതാപിതാക്കൾ കുറച്ചു മണിക്കൂറുകൾ മാത്രമാണ് ജോലി ചെയ്യുന്നത്. അതിനാൽ കുട്ടികളോടൊപ്പം കൂടുതൽ സമയം ചെലവഴിക്കാനും കുടുംബ ബന്ധങ്ങൾ കൂടുതൽ ദൃഢമാക്കാനും കഴിയുന്നു എന്നാണ് വ്യക്തമാകുന്നത്. ഇത് കുട്ടികളുടെ മാനസികാരോഗ്യത്തിന് വളരെയധികം ഗുണം ചെയ്യുന്നു. സാംസ്കാരിക വിദ്യാഭ്യാസത്തിനും നെതർലൻഡ്സ് വലിയ പ്രാധാന്യം നൽകുന്നു. ലിംഗസമത്വം ഉയർന്ന രാജ്യമായതിനാൽ ആൺകുട്ടികളും പെൺകുട്ടികളും ഒരുപോലെ സന്തോഷകരമായ ജീവിതം അനുഭവിക്കുന്നുവെന്ന് പഠനങ്ങൾ വ്യക്തമാക്കുന്നു. ഡച്ച് മാതാപിതാക്കളുടെ വളർത്തൽ രീതിയും വ്യത്യസ്തമാണ്. കുട്ടികൾക്ക് സ്വന്തം അഭിപ്രായങ്ങൾ പ്രകടിപ്പിക്കാനും തീരുമാനങ്ങളിൽ പങ്കാളികളാകാനും അവർ അവസരം നൽകുന്നു. കുട്ടികളുടെ സ്വാതന്ത്ര്യത്തിന് വലിയ പ്രാധാന്യം നൽകുന്ന സമൂഹമാണിത്. ചുരുക്കി പറഞ്ഞാൽ, കുട്ടികളുടെ സന്തോഷം ലക്ഷ്യമാക്കി പ്രവർത്തിക്കുന്ന കുടുംബവും സമൂഹവും ഒത്തുചേരുമ്പോഴാണ് ആ രാജ്യത്തെ കുട്ടികൾ സന്തുഷ്ടരാകുന്നത്. ശരിയല്ലേ? നല്ല വാർത്ത, ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന ഞങ്ങളുടെ യൂട്യൂബ് ചാനലിലും ലഭ്യമാണ്. നല്ല വാർത്തയെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ അഭിപ്രായം നല്ല വാർത്ത @gmail.com എന്ന ഇമെയിൽ ഐഡിയിലും യൂട്യൂബ് കമന്റായും അറിയിക്കാവുന്നതാണ്. ശ്രോതാക്കളുടെ അഭിപ്രായങ്ങൾ ഞങ്ങൾക്ക് ഏറെ വിലപ്പെട്ടതാണ്. നല്ല വാർത്ത അവതരിപ്പിച്ചത് ആകാശവാണി തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം. ഏകോപനം ലെമിജി നായർ. തയ്യാറാക്കി അവതരിപ്പിച്ചത് സുവർണ. നല്ല വിശേഷങ്ങൾ നിറഞ്ഞ നല്ല നിമിഷങ്ങളുമായി ശ്രോതാക്കളിലേക്ക് അടുത്ത ശനിയാഴ്ച വൈകുന്നേരം 6:40 വീണ്ടും എത്താം. ശുഭാശംസകൾ നേരുന്നു.
2: ആകാശവാണി ഇപ്പോൾ. നമസ്കാരം പ്രിയ വയലും വീടും ശ്രോതാക്കളെ, ഓരോ വിജയത്തിനു മുൻപ് ഒരു വേദനയുണ്ടാകും. ആ വേദന പരാജയമല്ല, മറിച്ച് നമ്മെ കൂടുതൽ ശക്തമാക്കുന്ന ഒരു പരിശീലനം മാത്രമാണ്. ഈയൊരു ശുഭചിന്തയോടെ നമുക്ക് ഇന്നത്തെ പരിപാടിയിലേക്ക് പോകാം. ഇന്ന് വയലും വീടും പരിപാടിയിൽ കർക്കിടകത്തിൽ പച്ചമരുന്നുകൾ ഉൾപ്പെടുത്തിയ തീറ്റ പശുക്കൾക്കും ആകാം. ഡോക്ടർ TK അനുകുമാരിയുമായുള്ള അഭിമുഖ സംഭാഷണമാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അതിനു മുൻപ് പതിവ് പോലെ നമുക്ക് ഇന്നത്തെ ചോദ്യത്തിലേക്ക് പോകാം. ചോദ്യം ഇതാണ്, ട്രൈക്കോഡെർമ എങ്ങനെ കർഷകർക്ക് പ്രയോജനപ്പെടുന്നു? ഈ ചോദ്യത്തിന്റെ ശരിയുത്തരം ഈ പരിപാടിയുടെ അവസാനം കേൾക്കാം.

0: മാസം എന്നറിയപ്പെട്ടിരുന്നുവെങ്കിലും ഇന്നത് പ്രതീക്ഷയുടെ മാസമായി മാറിയിരിക്കുന്നു. മഴയുടെ സംഗീതവും പച്ചപ്പിന്റെ ഭംഗിയും മനുഷ്യന്റെ ആത്മവിചിന്തനവും ഒരുമിച്ച് ചേരുന്ന മാസമാണ് കർക്കിടകം. കർക്കിടകം ആരംഭിക്കുമ്പോൾ കേരളത്തിന്റെ പ്രകൃതി മറ്റൊരു ഭാവത്തിലേക്ക് മാറുന്നു. ഇടവപ്പാതയിലും മിഥുന മഴയിലും നനഞ്ഞ ഭൂമി കർക്കിടകത്തിലെ മഴയിൽ കൂടുതൽ പച്ചപ്പണിയുന്നു. കർക്കിടകത്തെ പഞ്ഞമാസം എന്ന് വിളിക്കുന്നതിന് ചരിത്രപരമായ കാരണങ്ങളുണ്ട്. പഴയകാലത്ത് നെൽകൃഷി കഴിഞ്ഞിരുന്നെങ്കിലും പുതിയ വിളവെടുപ്പ് ആരംഭിച്ചിരുന്നില്ല. വീടുകളിലെ ധാന്യശേഖരം കുറഞ്ഞുവരുന്ന സമയമായിരുന്നു അത്. കനത്ത മഴ കാരണം ജോലിക്കും പുറത്തുപോകാൻ പ്രയാസം. അതുകൊണ്ടുതന്നെ ഭക്ഷ്യക്ഷാമവും സാമ്പത്തിക ബുദ്ധിമുട്ടുകളും അനുഭവപ്പെട്ടിരുന്നു. അതാണ് കർക്കിടകത്തിന് പഞ്ഞമാസം എന്ന പേര് ലഭിക്കാൻ കാരണം. എന്നാൽ ഇന്ന് മെച്ചപ്പെട്ട കാർഷിക രീതികളും സംഭരണ സംവിധാനങ്ങളും കാരണം ആ അവസ്ഥയിൽ വലിയ മാറ്റമുണ്ടായിരിക്കുന്നു. കർക്കിടകത്തെ രാമായണമാസം എന്നും വിളിക്കുന്നു.
1: ശ്രീരാമനും തമസാനദി തന്നുടെ തീരം ഗമിച്ചു വസിച്ചു.
0: കേരളത്തിലെ അനേകം വീടുകളിൽ വൈകുന്നേരങ്ങളിൽ അധ്യാത്മരാമായണം വായിക്കുന്ന പതിവുണ്ട്. കുടുംബാംഗങ്ങൾ ഒരുമിച്ചിരുന്ന് രാമായണ പാരായണം നടത്തുന്നത് ഒരു ആത്മീയ അനുഭവമാണ്. മഴക്കാലം ആരോഗ്യപരമായി ശ്രദ്ധിക്കേണ്ട സമയം കൂടിയാണ്. ശരീരത്തിന്റെ പ്രതിരോധശേഷി കുറയാനും രോഗങ്ങൾ പിടിപെടാനും സാധ്യത കൂടുതലാണ്. അതുകൊണ്ടാണ് ആയുർവേദം കർക്കിടകത്തെ ചികിത്സയ്ക്കും ആരോഗ്യ സംരക്ഷണത്തിനും ഏറ്റവും അനുയോജ്യമായ മാസമായി കണക്കാക്കുന്നത്. ഈ കാലയളവിൽ ഔഷധ സ്നാനം, എണ്ണ തേച്ചുള്ള കുളി, പഞ്ചകർമ്മ ചികിത്സ, ഔഷധക്കഞ്ഞി എന്നിവയ്ക്ക് വലിയ പ്രാധാന്യമുണ്ട്. കർക്കിടക കഞ്ഞി കേരളത്തിന്റെ ആരോഗ്യ പാരമ്പര്യത്തിന്റെ ഭാഗമാണ്. വിവിധ ഔഷധ സസ്യങ്ങളും ധാന്യങ്ങളും ചേർത്താണ് ഈ കഞ്ഞി തയ്യാറാക്കുന്നത്. ഇത് ശരീരത്തിനാവശ്യമായ പോഷകങ്ങൾ നൽകുന്നതിനൊപ്പം പ്രതിരോധശേഷി വർദ്ധിപ്പിക്കാനും സഹായിക്കുന്നു. കർക്കിടകവും കൃഷിയും തമ്മിൽ അഭേദ്യമായ ബന്ധമുണ്ട്. മഴയില്ലെങ്കിൽ കൃഷിയില്ല. കർഷകന്റെ പ്രതീക്ഷ മഴയിലാണ്. നെൽകൃഷിക്കും പച്ചക്കറി കൃഷിക്കും വാഴയ്ക്കും മറ്റു പല വിളകൾക്കും ഈ മഴ വലിയ അനുഗ്രഹമാണ്. മഴവെള്ളം ഭൂഗർഭജലത്തെ സമ്പുഷ്ടമാക്കുകയും കിണറുകളും കുളങ്ങളും നിറയ്ക്കുകയും ചെയ്യുന്നു. എന്നാൽ മഴ ഒരു അനുഗ്രഹം മാത്രമല്ല, ചിലപ്പോൾ വെല്ലുവിളിയുമാണ്. അതിശക്തമായ മഴ വെള്ളപ്പൊക്കത്തിനും മണ്ണിടിച്ചിലിനും കാരണമാകുന്നു. കർക്കിടകവാവ് കേരളത്തിലെ പ്രധാന ആചാരങ്ങളിലൊന്നാണ്. ഈ ദിവസം പൂർവികരെ സ്മരിച്ച് ബലിയർപ്പിക്കുന്ന ചടങ്ങുകൾ നടക്കുന്നു. ജീവിതത്തിന്റെ യഥാർത്ഥ സന്തോഷം ലാളിത്യത്തിലാണെന്ന് ഈ മാസം നമ്മെ പഠിപ്പിക്കുന്നു. മഴ പെയ്യുമ്പോൾ മണ്ണിൽ നിന്നുയരുന്ന സുഗന്ധം നമ്മെ ബാല്യകാല ഓർമ്മകളിലേക്ക് കൂട്ടിക്കൊണ്ടുപോകുന്നു. മഴയിൽ നനഞ്ഞ വയലുകൾ, ഒഴുകുന്ന തോടുകൾ, തവളകളുടെ കരച്ചിൽ, കിളികളുടെ ശബ്ദം, ഇതെല്ലാം മനോഹരമായ ഓർമ്മകളാണ്. കർക്കിടകം അവസാനിക്കുമ്പോൾ ചിങ്ങപ്പുലരി നമ്മെ വരവേൽക്കുന്നു. പ്രതീക്ഷയുടെയും സമൃദ്ധിയുടെയും ഓണത്തിന്റെയും മാസമായ ചിങ്ങത്തെ വരവേൽക്കാൻ നമ്മെ ഒരുക്കുന്നത് കർക്കിടകമാണ്. അതുകൊണ്ട് തന്നെ കർക്കിടകം ഒരവസാനമല്ല, ഒരു പുതിയ തുടക്കത്തിലേക്കുള്ള യാത്രയാണ്. ഇനി നമുക്ക് പ്രധാന പരിപാടിയിലേക്ക് പോകാം. കർക്കിടകത്തിൽ പച്ചമരുന്നുകൾ ഉൾപ്പെടുത്തിയ തീറ്റ പശുക്കൾക്കും ആകാം. ക്ഷീരവികസന വകുപ്പ് മുൻ ഡയറക്ടർ ഡോക്ടർ ടി കെ അനികുമാരിയുമായി ജി സന്തോഷ് കുമാർ നടത്തുന്ന അഭിമുഖ സംഭാഷണം ഇപ്പോൾ കേൾക്കാം.
2: ഇത് കർക്കിടക മാസമാണ്. അപ്പോൾ നമ്മൾ മനുഷ്യർ പ്രത്യേകിച്ച് ശരീര സംരക്ഷണമൊക്കെ കൊടുക്കുന്ന ഒരു രീതിയുണ്ട്. മനുഷ്യരെ പോലെ തന്നെ മൃഗങ്ങൾക്കും പ്രത്യേകിച്ചും നമുക്ക് കറവ് പശുക്കൾക്കും ഒക്കെ ഇത്തരത്തിലുള്ളൊരു സംരക്ഷണം അല്ലെങ്കിൽ പ്രത്യേക ഒരു ചികിത്സാ രീതിയോ അല്ലെങ്കിൽ അതിന്റെ ആഹാരത്തിൽ ഉണ്ടാകേണ്ട ചില പ്രത്യേക കാര്യങ്ങളും ഒക്കെ നമ്മൾ ചെയ്യേണ്ടതായിട്ടുണ്ടോ? അതിന്റെ ഒരു ആവശ്യകത എന്താണ്? അതേക്കുറിച്ചൊക്കെ ഒന്ന് വിശദീകരിക്കാമോ?
3: തീർച്ചയായിട്ടും അത് ഒരു ആവശ്യകത തന്നെയാണ്. കാരണം മനുഷ്യരുടെ ആരോഗ്യം സംരക്ഷിക്കുന്ന അതേ മാനദണ്ഡത്തിൽ

0: പിന്നെ ഉരുക്കളുടെ ആരോഗ്യവും സംരക്ഷിക്കേണ്ടതുണ്ട്. അപ്പോൾ അതായത് കർക്കിടക മാസത്തിൽ മനുഷ്യർ ആരോഗ്യ സംരക്ഷണത്തിന് പച്ചമരുന്നുകൾ ഉൾപ്പെടുത്തി മരുന്ന് കഞ്ഞി സേവിക്കുന്നവരാണ്. അത് വർഷത്തിൽ ഒരിക്കൽ ശരീരത്തിന് പ്രത്യേകമായി നൽകുന്ന ഒരു സംരക്ഷണ ശൈലി തന്നെയാണ്. നമ്മുടെ പൂർവികർ അത് കൃത്യമായി സേവിച്ചിരുന്നു. എന്നാൽ ഈ ആധുനിക കാലത്ത് അപൂർവമായ ആൾക്കാർ മാത്രമേ കർക്കിടക കഞ്ഞി സേവിക്കുന്നുള്ളൂ. ഉരുക്കളുടെ കാര്യത്തിലും പൂർവികര് പ്രകാരം ചെയ്തു ശ്രദ്ധിച്ചു പോന്നിട്ടുണ്ടായിരുന്നു. അദ്ദേഹം നിന്ന് ഒന്നോ രണ്ടോ പശുക്കളുണ്ട്, രാവിലെ എഴുന്നേറ്റ് നിങ്ങളെ പാടത്തേക്ക് തല്ലി കൊണ്ടുപോയി അവിടെ കൊണ്ട് വിടുക, വൈകുന്നേരം കൊണ്ടുവരിക. അപ്പൊ അവിടെ ശരിക്കു പറഞ്ഞാല് ഔഷധ ഗുണമുള്ള പല തീറ്റകളും ഇതിൽ ഉൾപ്പെടുന്നുണ്ട്. അപ്പൊ അത് ശരിക്കും കർഷകർ പോലും അറിയാതെ ഉരുക്കളുടെ തീറ്റയിൽ ലഭിക്കുന്നുണ്ട്. ആ തീറ്റയിൽ നിന്ന് കിട്ടുന്ന പാലെന്ന് പറയുന്നതും ഔഷധ ഗുണമുള്ള പാല് തന്നെയാണ് അപ്രകാരം വളരുന്ന ഉരുക്കളിൽ നിന്ന് കിട്ടുന്നത്.
1: അപ്പൊ അങ്ങനെ തുറന്നുവിട്ട് അല്ലെങ്കിൽ പ്രത്യേകിച്ച് ഇത്തരത്തിലുള്ള പച്ചമരുന്നുകൾ ഉൾപ്പെടുന്ന തീറ്റ പശുക്കൾക്ക് ലഭ്യമാക്കുന്നത് കൊണ്ട് കർഷകന് ഏത് രീതിയിലാണ് അതിന്റെ ഒരു പ്രയോജനം അല്ലെങ്കിൽ നേട്ടം ലഭിക്കുന്നത്?
0: പച്ചമരുന്നുകൾ അല്ലെങ്കിൽ നമ്മളതിനെ കർക്കിടക തീറ്റ എന്ന് പറയാൻ പറ്റൂല, എങ്കിലും ഈ പച്ചമരുന്നുകൾ ഉരുക്കൾക്ക് കൊടുക്കുന്നതിനോടനുബന്ധിച്ച് ഇവർക്ക് കൊടുക്കുന്ന പോഷണം എന്ന ഒരു പ്രാധാന്യം പ്രതിപാദിക്കേണ്ടതുണ്ട്. ഉരുക്കൾക്ക് കൊടുക്കുന്ന പോഷണത്തില് സാധാരണ കർഷകർ ചെയ്യുന്നത് കുറച്ച് തീറ്റ, കുറച്ച് പുല്ല്, കുറച്ച് വൈക്കോല് അങ്ങനെയാണ്. പക്ഷെ വലിയ ഫാമുകൾ നടത്തുന്നവര് കൂടുതൽ സമീകൃത കാലിത്തീറ്റ നല്ല വിലയുള്ളത് കൊണ്ട് അതിനെ കൂടുതൽ അങ്ങോട്ട് സമീപിക്കില്ല. പക്ഷെ അവര് ഈ വയറ് നിറയുന്നതിന് ഉദ്ദേശിച്ചുകൊണ്ട് ഈ ബിയർ വേസ്റ്റ് പോലുള്ള തീറ്റകൾ കൊടുക്കുന്നുണ്ട്. കുറച്ച് പുല്ല് കൊടുത്തെങ്കിലായി, പുല്ലില്ലെങ്കിൽ വൈക്കോല് എന്തായാലും കൊടുത്തിരിക്കും. പക്ഷെ അങ്ങനെ കൊടുത്തിട്ടുണ്ടെങ്കിൽ പാലിന്റെ അളവ് കൂടുതൽ കിട്ടും, പക്ഷെ പാലിന്റെ ഗുണമേന്മ അത്ര കണ്ട് ഉണ്ടാവില്ല. അപ്പൊ ഇത്തരത്തിലുള്ള പ്രത്യേകിച്ച് ധാതുക്കളുടെ അളവ് കൂടണം, മാംസത്തിന്റെ അളവ് കൂടണം, ലാക്ടോസിന്റെ അളവ്, ഇതെല്ലാം കൂടിയെങ്കിൽ മാത്രമേ പാൽ വില നന്നായിട്ട് കിട്ടത്തുള്ളൂ. പ്രത്യേകിച്ച് പാൽ സംഘങ്ങളാണല്ലോ ഇപ്പൊ നമ്മുടെ ക്ഷീരകർഷകരുടെ ഒരു വിപണന കേന്ദ്രം എന്ന് പറയുന്നത്. അപ്പൊ അവിടെ പാല് പാൽ സംഘങ്ങളിൽ പാല് കൊണ്ടുചെല്ലുമ്പോൾ അവിടെ ലാക്ടോമീറ്റർ വെച്ച് റീഡിംഗ് നോക്കിയ ശേഷമാണ് പാൽ വില ചാർട്ട് അനുസരിച്ച് കൊടുക്കുന്നത്. അപ്പൊ ആ ചാർട്ട് പ്രകാരം നല്ല ഗുണമുള്ള പാലിന് നല്ല വിലയുള്ളൂ, അല്ലാതെ ഏത് പാല് കൊണ്ടുവന്നാലും നല്ല വില കിട്ടണമെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. അപ്പൊ അപ്രകാരം പാൽ വില കിട്ടണം എന്നുണ്ടെങ്കിൽ സാധാരണ കർഷകര് കൊഴുപ്പിന് മാത്രം പ്രാധാന്യം കൊടുത്തുകൊണ്ട് കൊഴുപ്പ് കൂടാനുള്ള ചില കാര്യങ്ങളൊക്കെ കൊടുത്തുകൊണ്ട് കൊഴുപ്പ് അങ്ങനെ കൂട്ടും. പക്ഷെ കൊഴുപ്പിന് മാത്രമല്ല പ്രാധാന്യം, കൊഴുപ്പ് ഇതര ഘടകങ്ങളിൽ ഉള്ള മാംസ്യവും കാർബോഹൈഡ്രേറ്റ് അതിനേക്കാൾ ഉപരിയായിട്ട് വരുന്നത് ധാതുക്കൾ നന്നായിട്ട് കൂടിയാൽ തന്നെ ഈ റീഡിങ് അതായത് ഇതിന്റെ ആപേക്ഷിക സാന്ദ്രത ഈ കൊഴുപ്പിനെ അപേക്ഷിച്ചും ഒക്കെ കൂടുതലുണ്ട്. കൊഴുപ്പിന് സത്യത്തിൽ 1% കുറവേയാണ് ആപേക്ഷിക സാന്ദ്രത. അതേസമയം ഈ പറയുന്ന ധാതുക്കൾക്ക് 4.4% ഉണ്ട്. അതുപോലെ തന്നെ
1: പക്ഷേ പല കർഷകരും അത്
0: ശ്രദ്ധിക്കുന്നില്ല. എല്ലാവരും കൊഴുപ്പം മാത്രമാണ് പാലിലെ ഘടകം എന്ന ഒരു അന്ധമായി അങ്ങ് വിശ്വസിച്ചിരിക്കുക. പക്ഷേ ആ കൊഴുപ്പ് കഴിഞ്ഞാൽ കിട്ടുന്ന, ഇപ്പം നമുക്ക് തന്നെ ചിന്തിക്കാം, നമ്മൾ പാല് കാച്ചു വെച്ചു കഴിഞ്ഞാൽ കൊഴുപ്പങ്ങ് മാറിക്കഴിഞ്ഞാൽ ജലവും മറ്റ് ഘടകങ്ങളുമാണ്, ജലത്തിൽ മറ്റ് ഘടകങ്ങൾ ആണല്ലോ. അപ്പം ആ ഘടകങ്ങൾ കൂടുതലുണ്ടെങ്കിൽ ലാക്ടോമീറ്റർ റീഡിങ്ങിൽ കൂടുതൽ ഇത് വരും, റീഡിങ് കാണിക്കും, വില കൂടുതൽ കിട്ടും. അപ്പം കൊഴുപ്പും ഇതര ഘടകങ്ങളും കൂടെ കൂടിയെങ്കിൽ മാത്രമേ പാൽ വില കൂടുതൽ കിട്ടുകയുള്ളൂ. അപ്പം കർഷകരെ സംബന്ധിച്ച് ഏറ്റവും ഗുണം പാൽ വില കിട്ടുക എന്നുള്ളത്. അതോടൊപ്പം തന്നെ ഉപഭോക്താക്കൾക്ക് ഗുണമേന്മയുള്ള പാല്, ഔഷധ ഗുണം. ഇപ്പൊ പച്ചമരുന്നുകളെ കുറിച്ച് നമ്മളിപ്പോ സംസാരിക്കുന്ന ഈ വിഷയത്തിൽ പച്ചമരുന്നുകൾ അറിയാതെ നേഞ്ഞു തിന്നുന്നതിന് കിട്ടുന്നു, അല്ലാത്ത കർഷകർക്ക് പ്രത്യേകമായി ഇത് കൊടുക്കാം എന്നൊരു പ്രചരണമാണ് നമുക്കിപ്പോ ഇതുകൊണ്ട് ഈ ഇന്നത്തെ വിഷയം കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പൊ അപ്രകാരം കൊടുക്കുമ്പോൾ ഔഷധ ഗുണമുള്ള പാല് നമുക്ക് കിട്ടും. ഇപ്പൊ ജൈവപാലെന്ന് എല്ലാവരും പറയുന്നുണ്ട്. പക്ഷേ യഥാർത്ഥത്തിൽ ജൈവപാല് എവിടെ കൊടുക്കുന്നു എന്നുള്ളത് ഒരു ചോദ്യചിഹ്നം തന്നെയാണ്. ജൈവപാൽ ഉൽപാദനത്തിന്റെ ശാസ്ത്രീയ വശങ്ങളിലേക്ക് നോക്കിയാൽ അത് അപൂർവമായി മാത്രമേ സർട്ടിഫിക്കറ്റ് കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പൊ ആ ജൈവപാലിന്റെ അർത്ഥം തന്നെ അതിലുണ്ട്. പക്ഷെ ആ അർത്ഥം ഇല്ലാതെ തന്നെയാണ് പാല് ജൈവപാലെന്ന് പറയുന്നത്. പക്ഷെ ഇപ്രകാരം കൊടുക്കുന്നതിന് യഥാർത്ഥത്തില് വളമൊന്നും മറ്റു രാസവളങ്ങൾ ചേരാതെ കൃഷി ചെയ്യുന്നതും ചാണകവും ചാര അങ്ങനെയൊക്കെ ഇട്ടുള്ള വളസമ്പ്രദായത്തിലുള്ള പച്ചപ്പുല്ല് കൊടുത്തും ഇപ്രകാരമുള്ള പച്ചമരുന്നുകൾ ഉൾപ്പെടുത്തിയും തീറ്റ കൊടുക്കുന്നത്. അതുപോലെ തന്നെ മറ്റൊരു വലിയൊരു പായൽ സസ്യമാണ് അസോള. അതിനും വലിയ ഗുണമേന്മയുള്ളതുണ്ട്. അത് കൊടുത്താലും ഈ പറയുന്ന റീഡിങ് കിട്ടുകയും ഗുണമേന്മ കൂടുകയും മാംസ്യം കൂട്ടുകയും. ധാതുക്കളാണ് പ്രധാനമായിട്ടും കൂടുതൽ വേണ്ടത്. അത് പ്രകൃതിദത്തമായ ധാതുക്കളാണ് നമുക്ക് വേണ്ടത്. നമ്മുടെ മനുഷ്യരുടെ എല്ലുകൾക്ക് ബലം കിട്ടാനും ഇതൊക്കെ തന്നെയാണ് വേണ്ടുന്നത്. അപ്പം യഥാർത്ഥത്തിൽ ഈ പ്രകൃതിദത്തമായ ഈ ധാതുക്കൾ ഈ പച്ചപുല്ലിലൂടെയും ഈ പച്ചമരുന്നുകളിലൂടെയും ഈ അസോളയിലൂടെയും ഒക്കെ ഉരുക്കൾക്ക് അത് കിട്ടുമ്പോൾ ആ പാലിലോട്ട് ആ ഔഷധ ഗുണമുള്ള പാല് കിട്ടുമ്പോൾ അത് നമുക്ക് കഴിക്കുമ്പോൾ നമ്മളുടെ ആരോഗ്യത്തിനും നല്ലതാണ്. ആരോഗ്യമുള്ള ഒരു ജനതയ്ക്ക് ഈ പറഞ്ഞ പോലെ ആരോഗ്യമുള്ള ഉരുക്കൾ ആവശ്യമാണ്. ആരോഗ്യമുള്ള ഉരുക്കൾക്ക് ഗുണമേന്മയുള്ള തീറ്റ അത്യാവശ്യമാണ്. അത് അനിവാര്യമാണ്.
1: അസോളയുടെ കാര്യം സൂചിപ്പിക്കുകയുണ്ടായി. അതുപോലെ മറ്റെന്തെല്ലാം കാര്യങ്ങളാണ് കർഷകർക്ക് ഇതുമായി ബന്ധപ്പെട്ട് ചെയ്യാൻ കഴിയുക?
0: അസോള അല്ലാതെ ഇപ്പം അതുമായി ബന്ധപ്പെട്ട് അസോള ചെയ്യുന്ന ഇപ്പൊ ഒരുപാട് വ്യാപകമായി വന്നിട്ടുണ്ട്. നമ്മള് 2002 കാലഘട്ടത്തിലാണ് അസോള പദ്ധതി ക്ഷീര വികസന വകുപ്പില് ഒരു പദ്ധതിയായിട്ട് തന്നെ ആവിഷ്കരിച്ചത്. അതിനുശേഷം വ്യാപകമായി അസോള കൃഷി ചെയ്യുന്നുണ്ട്. അതിൽ പാലിന് നല്ല മാറ്റമുണ്ട്. അതിലുപരിയായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ഈ പറഞ്ഞ പച്ചമരുന്നുകൾ ഉള്ളതും പുല്ല് കൂടുതലുള്ള സമയത്തും അത് വെട്ടിയരിഞ്ഞ് വെള്ളം നീക്കം ചെയ്ത് ഇത് ഹേ സൈലേജ് അല്ല ഹേ സൈലേജ് എന്ന് പറയുമ്പോൾ വൈക്കോല് യൂറിയ ചേർത്ത് യൂറിയ ഫോർട്ടിഫിക്കേഷൻ ചെയ്യുന്നതാണ് സൈലേജ് ആയിട്ട് നമ്മൾ പരിഗണിക്കുന്നത്. മറ്റത് പുല്ല് ധാരാളം ഉള്ളത് അതൊന്നും തന്നെ ചേർക്കാതെ വെള്ളം മാറ്റിയിട്ട് അത് ഉണക്കാതെ തന്നെ ഒരു സിസ്റ്റത്തിലാണ് അത് വെള്ളം മാറിയ ശേഷം അത് ഉരുട്ടി ഉരുട്ടി ഉരുട്ടി വെച്ച് സൂക്ഷിച്ച് അതിന് ഹേ എന്നാണ് പറയുന്നത്. പക്ഷെ ഹേ സമ്പ്രദായം ഭാരം തന്നെ ചെയ്യുന്നില്ല. അപൂർവ്വം ആരെങ്കിലും ചെയ്തെങ്കില്ല. ഇപ്പം ഹേടെ പറഞ്ഞപ്പോഴാണ് നമ്മുടെ ഇപ്പൊ പച്ചമരുന്നുകള് പൊടിയായിട്ടല്ലേ ആയുർവേദത്തിൽ കിട്ടി നമ്മൾ കഞ്ഞി വെച്ച് കുടിക്കുന്നത്. അപ്പൊ ആ ഒരു മാനദണ്ഡം നോക്കണം. അപ്പൊ ഇപ്രകാരം നമ്മൾ സൂക്ഷിച്ച് വെച്ചിട്ട് ഉരുക്കൾക്ക് ഒരു നിശ്ചിത അളവ് കൊടുത്തുകൊണ്ട് കൊടുക്കാൻ പറ്റുന്നതാണ്. അപ്പൊ അതിന്റെ ഡെഫിഷ്യൻസി ഇല്ലാതാവും. കാരണം പച്ചപ്പുല്ലുകൾ കൊടുത്തെങ്കിൽ മാത്രമേ വൈറ്റമിൻ എ എന്ന ഒരു ഘടകം പാലിലേക്ക് നന്നായിട്ട് കിട്ടുള്ളൂ. അപ്പം ഇപ്പോൾ ഉള്ളവര് പച്ചപ്പുല്ല് കൊടുക്കാൻ പറ്റാത്തവരും പശുവിനെ വളർത്തുന്നുണ്ട്. അപ്പൊ വൈറ്റമിൻ എ കിട്ടണം എന്നുണ്ടെങ്കിൽ ചുരുങ്ങിയത് 5 കിലോ പച്ചപ്പുല്ലെങ്കിലും ഉരുക്കൾക്ക് കൊടുക്കണം എന്നുള്ളത് നിർബന്ധം തന്നെയാണ്. കാരണം നമ്മുടെ മനുഷ്യരുടെ ആയിട്ട് ബന്ധപ്പെടുത്തുവാണെങ്കിലും ഒരു ദിവസം നമ്മുടെ കേരളീയർക്ക് ഒരു ദിവസം ഒരു നേരമെങ്കിലും ഇത്തിരി കഞ്ഞി കുടിക്കണം അല്ലേ. ഒരു നേരമെങ്കിലും നമുക്ക് കഞ്ഞി കുടിച്ചാലേ ആ ഒരു എന്താ നമ്മുടെ ശീലം. ഉരുക്കൾക്ക് വൈറ്റമിൻ എ കിട്ടണം എന്നുണ്ടെങ്കിൽ ചുരുങ്ങിയത് 5 കിലോ പച്ചപ്പുല്ല് നിർബന്ധമായും കൊടുക്കേണ്ടതുള്ളതാണ്. പക്ഷെ അങ്ങനെയുള്ള ഒരു വശങ്ങളിലേക്ക് എല്ലാവരും അവരുടെ തിരക്ക്. ചക്ക സീസണില് ചക്ക കൊടുക്കും, പിന്നെ പൈനാപ്പിൾ കൃഷിയുള്ളവരുടെ ഇതൊക്കെ കൊടുക്കും, പൈനാപ്പിളിന്റെ വേസ്റ്റ്. പക്ഷെ അതൊക്കെ ശാസ്ത്രീയമല്ല, അവർക്ക് കൊടുക്കുന്ന ദോഷങ്ങളുണ്ട്. അതുപോലെ തന്നെ ചിലർ കഞ്ഞി വെച്ചു കൊടുക്കുന്നുണ്ട്. കഞ്ഞി വെച്ചു കൊടുക്കാതെ പലരോടും നമ്മൾ അതിനെ ഒന്ന് മാറ്റിപ്പിടിക്കാൻ പറഞ്ഞ ചെയ്യില്ല. കാരണം ഗ്യാസിന്റെ പ്രശ്നം ഉണ്ടാവും ഉരുക്കൾക്ക് കഞ്ഞി കൊടുത്താൽ. ഏത് കഞ്ഞി? കഞ്ഞി ശരിക്കും ശാസ്ത്രീയ രീതിയിൽ കൊടുക്കുന്ന തീറ്റയിൽ പെടുന്നതേയല്ല. മനസ്സിലായോ?
1: അതായത്
0: ഉരുക്കളുടെ പ്രത്യേകത എന്ന് പറയുന്ന ഈ പരുക്കനാഹാരമായ പച്ചപ്പുല്ല് വൈക്കോല് എന്നിവ ദഹിപ്പിക്കാൻ പറ്റുന്ന വിധത്തിൽ 4 അറകളുള്ള ഒരാമാശയ സംവിധാനമാണ്. അപ്പൊ ആ ഒരു സംവിധാനം മനുഷ്യർക്കില്ല. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് അത് ഈ 4 അറകളിലുള്ള ഈ പ്രവർത്തനം എന്ന് പറയുന്നത് ഒരു മെഷീൻ പ്രവർത്തനത്തിന് തുല്യമായാണ് അവിടെ നടക്കുന്നത്. അപ്പൊ അതിനാവശ്യമായ ഊർജം ഈ പശുക്കളുടെ പാൽ ഉൽപാദനം നടക്കുമ്പോൾ ഈ പശുക്കൾക്ക് നല്ല ഊർജം നഷ്ടപ്പെടുന്നുണ്ട്. അവരുടെ ശരിക്കു പറഞ്ഞാല് ഈ അസ്ഥിക്കൊക്കെ ഭയങ്കര ക്ഷീണം സംഭവിക്കുവാണ്. അപ്പൊ നമ്മളിങ്ങനെ പാല് കറക്കുന്നത് മാത്രമല്ല അവരുടെ ഊർജം നഷ്ടപ്പെടുന്നത് നികത്താനായിട്ട് മറ്റു രോഗങ്ങൾ വരാതിരിക്കാനും പകർച്ചവ്യാധികൾ വരാതിരിക്കാനും ഈ പറഞ്ഞ പച്ചമരുന്നുകൾ ഉൾപ്പെടുത്തിയുള്ള തീറ്റ സമ്പ്രദായം നമ്മൾ പരിപാലിക്കേണ്ടതുണ്ട്.
1: ഇപ്പൊ നമുക്കറിയാം നമ്മുടെ ഇന്നത്തെ മാറിയ ഒരു സാഹചര്യത്തില് പുതിയ സാഹചര്യത്തില് പശുക്കളെ തുറന്നുവിട്ട് മേയ്ക്കുന്ന ഒരു സംവിധാനം ഇപ്പോൾ പ്രായോഗികമല്ല. അപ്പോൾ അതിന് ബദലായിട്ട് നമുക്ക് ഏത് രീതിയിൽ ഇത്തരം പോഷക മൂല്യമുള്ള തീറ്റകൾ നമുക്ക് പശു ഉരുക്കൾക്ക് കൊടുക്കാൻ പറ്റും? ഏത് രീതിയിൽ അത് നമുക്ക് ചെയ്യാൻ കഴിയും?
0: അഴിച്ചുവിട്ട് മേയാൻ പറ്റാത്ത വിധത്തില് ശാസ്ത്രീയമായി തന്നെ അതിന്റെ കാര്യങ്ങൾ പഠിക്കണം. വീട്ടിൽ തന്നെ നിർത്തി വളർത്തുന്ന വലിയ തൊഴുത്തുകളൊക്കെ

0: പണിതുകൊണ്ട് അത് ശാസ്ത്രീയമായ രീതിയിൽ തന്നെ ചെയ്യുന്നവരുണ്ട്. അങ്ങനെ ചെയ്യാത്തവരെ സംബന്ധിച്ച് ശാസ്ത്രീയമായ പശുപരിപാലന രീതികൾ എന്തൊക്കെയാണ് എന്നുള്ളത് നമ്മൾ പഠിച്ച ശേഷം മാത്രമേ പശുപരിപാലനത്തിൽ ഏർപ്പെടാവുള്ളൂ. അല്ലെങ്കിൽ അതൊരു നഷ്ടത്തിലേക്ക് തന്നെ നമ്മുടെ അറിവുകേട് കൊണ്ടെത്തും. എന്നിട്ട് പശു വളർത്തൽ ഒരു നഷ്ടമാണെന്ന് പറയരുത്. അപ്പൊ അങ്ങനെയുള്ളതിനാണ് നമ്മുടെ ക്ഷീരവികസന വകുപ്പിന്റെ പരിശീലന കേന്ദ്രങ്ങൾ ഉണ്ട്. അതുപോലെ തന്നെ ബ്ലോക്ക് തലത്തിൽ ക്ഷീരവികസന യൂണിറ്റ് ഓഫീസുകളുണ്ട്. അവിടെ നിന്ന് നമ്മൾ പുൽക്കടകൾ കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ പശുപരിപാലനത്തെ കുറിച്ച് ഉള്ള കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അപ്പൊ അതൊക്കെ ശരിക്കും പഠിച്ച ശേഷം മാത്രമേ ഈ പറഞ്ഞ ആദ്യം തൊട്ട് പശുക്കളെ എടുക്കുന്നതിന്റെ രീതികൾ, അതൊക്കെ കൊടുക്കുന്ന പോഷണത്തിന്റെ രീതികൾ, അതുപോലെ തന്നെ അതിന്റെ മാനേജ്മെന്റ്, ഇതെല്ലാം പഠിച്ച ശേഷം മാത്രമേ നമുക്ക് അതിലേക്ക് കടക്കാവുള്ളൂ. അപ്പൊ ശാസ്ത്രീയ തീറ്റയിൽ പെടുന്നത് ഇപ്പൊ നമ്മൾ കൊടുക്കുന്ന വകുപ്പിൽ നിന്നും ഹൈബ്രിഡ് നേപ്പിയർ ഇനത്തിലുള്ള പുൽക്കടകള് ക്ഷീരസംഘം വഴി ക്ഷീരകർഷകരുടെ വീടുകളിൽ സൗജന്യമായി എത്തിക്കുന്നുണ്ട്. അത് ചെയ്യുന്നതിനുള്ള സബ്സിഡികൾ കൊടുക്കുന്നുണ്ട്. ഇതിനെ പ്രോത്സാഹിപ്പിക്കാനായിട്ട് ക്ഷീരസഹകരണ സംഘങ്ങളുണ്ട്. അതുപോലെ തന്നെ ചെറിയ ചെറിയ എസ് എച്ച് ഗ്രൂപ്പുകളുണ്ട്, ചില ചാരിറ്റി സൊസൈറ്റികൾ, അങ്ങനെയുള്ളവരൊക്കെ കൊടുക്കുന്നുണ്ട്. സപ്പോർട്ടുണ്ട്, സപ്പോർട്ടില്ലായികയില്ല. ആര് വേണമെന്ന് പറഞ്ഞാലും കൊടുത്തിരിക്കും. കർഷകരല്ല ഇപ്പൊ കൂടുതൽ പുൽകൃഷി ചെയ്യണത്, ഇതൊരു വ്യവസായമാക്കി പോകുന്ന ഒരുപാട് ചെറുപ്പക്കാർ ഇതിന്റെ പിന്നിൽ നിൽക്കുന്നുണ്ട്. അവരിതിൽ നിന്ന് ജീവിക്കുന്നുണ്ട്. വളരെ ഒരു പ്രധാന ബിസിനസ്സായിട്ട് മാറിയിട്ടുണ്ട്. അറിവിലൂടെ മാത്രമേ പശുപരിപാലനം ലാഭകരമാവുള്ളൂ.
1: കർക്കിടകത്തിൽ പച്ചമരുന്നുകൾ ഉൾപ്പെടുത്തിയ തീറ്റ പശുക്കൾക്കും ആകാം. ക്ഷീരവികസന വകുപ്പ് മുൻ ഡയറക്ടർ ഡോക്ടർ ടി കെ അനുകുമാരിയുമായി ജി സന്തോഷ് കുമാർ നടത്തിയ അഭിമുഖ സംഭാഷണമാണ് ഇതുവരെ കേട്ടത്.

0: കർഷകരുടെ ഉന്നമനത്തിനായി വിവിധ പദ്ധതികൾ ഇന്ന് നിലവിലുണ്ട്. ഇന്നത്തെ പരിപാടിയിൽ അഗ്രികൾച്ചർ ഇൻഫ്രാസ്ട്രക്ചർ ഫണ്ട് എന്താണെന്ന് നോക്കാം. കൃഷിയിലെ ഉൽപാദനം വർദ്ധിപ്പിക്കുന്നതോടൊപ്പം വിളവെടുപ്പിന് ശേഷമുള്ള നഷ്ടങ്ങൾ കുറയ്ക്കുന്നതും കർഷകരുടെ വരുമാനം ഉയർത്തുന്നതിന് അത്യന്താപേക്ഷിതമാണ്. ഈ ലക്ഷ്യം മുൻനിർത്തിയാണ് കേന്ദ്ര സർക്കാർ അഗ്രികൾച്ചർ ഇൻഫ്രാസ്ട്രക്ചർ ഫണ്ട്, ചുരുക്കത്തിൽ AIF എന്ന പദ്ധതി നടപ്പിലാക്കുന്നത്. അഗ്രികൾച്ചർ ഇൻഫ്രാസ്ട്രക്ചർ ഫണ്ടിന്റെ പ്രധാന ലക്ഷ്യം വിളവെടുപ്പിന് ശേഷമുള്ള കാർഷികാടിസ്ഥാന സൌകര്യങ്ങൾ വികസിപ്പിക്കുകയാണ്. ഗോഡൌണുകൾ, സംഭരണശാലകൾ, കോൾഡ് സ്റ്റോറേജുകൾ, പ്രോസസിംഗ് യൂണിറ്റുകൾ, പാക്കിംഗ് സെന്ററുകൾ, കാർഷിക വിപണന അടിസ്ഥാന സൌകര്യങ്ങൾ എന്നിവ സ്ഥാപിക്കാൻ ഈ പദ്ധതി സാമ്പത്തിക പിന്തുണ നൽകുന്നു. ഈ പദ്ധതിയുടെ ഭാഗമായി കർഷക സംഘടനകൾ, FPOകൾ, സഹകരണ സംഘങ്ങൾ, കാർഷിക സംരംഭകർ, സ്റ്റാർട്ടപ്പുകൾ തുടങ്ങിയവർക്ക് കുറഞ്ഞ പലിശ നിരക്കിൽ വായ്പ ലഭ്യമാകുന്നു. കൂടാതെ പലിശയിൽ ഇളവും ക്രെഡിറ്റ് ഗ്യാരണ്ടി സൌകര്യവും പദ്ധതിയുടെ പ്രത്യേകതയാണ്. ഇതുവഴി കാർഷിക മേഖലയിൽ സ്വകാര്യ നിക്ഷേപം വർദ്ധിപ്പിക്കാനും ഗ്രാമീണ തൊഴിൽ സാധ്യതകൾ സൃഷ്ടിക്കാനും കഴിയും. അഗ്രികൾച്ചർ ഇൻഫ്രാസ്ട്രക്ചർ ഫണ്ട് വഴി കാർഷിക ഉൽപ്പന്നങ്ങൾക്ക് മൂല്യവർദ്ധന സാധ്യമാകുന്നു. വിളകൾ സംഭരിച്ച് അനുയോജ്യമായ സമയത്ത് വിപണിയിലെത്തിക്കാൻ കഴിയുന്നതിനാൽ കർഷകർക്ക് മികച്ച വില ലഭിക്കുന്നു. അതോടൊപ്പം ഭക്ഷ്യനഷ്ടം കുറയുകയും ഉപഭോക്താക്കൾക്ക് ഗുണമേന്മയുള്ള ഉൽപ്പന്നങ്ങൾ ലഭ്യമാകുകയും ചെയ്യുന്നു. ചുരുക്കത്തിൽ, അഗ്രികൾച്ചർ ഇൻഫ്രാസ്ട്രക്ചർ ഫണ്ട് എന്നത് കൃഷിയെ ഉൽപാദനഘട്ടത്തിൽ മാത്രം ഒതുക്കാതെ മൂല്യശൃംഖലയുടെ മുഴുവൻ ഘട്ടങ്ങളിലേക്കും വ്യാപിപ്പിക്കുന്ന ഒരു ദീർഘദർശന പദ്ധതിയാണ്. കർഷകരുടെ വരുമാനം ഇരട്ടിയാക്കാനുള്ള ലക്ഷ്യത്തിലേക്ക് മുന്നേറുന്നതിൽ ഈ പദ്ധതി നിർണായക പങ്കുവഹിക്കുന്നു.
1: വയലും വീടും പരിപാടിയുടെ തുടക്കത്തിൽ നമ്മളൊരു ചോദ്യം ചോദിച്ചിരുന്നു. ചോദ്യം ഇതായിരുന്നു, ട്രൈക്കോഡെർമ എങ്ങനെ കർഷകർക്ക് പ്രയോജനപ്പെടുത്താം? ഉത്തരം, ട്രൈക്കോഡെർമ വിളകളെ മണ്ണിലൂടെ പകരുന്ന നിരവധി രോഗങ്ങളിൽ നിന്ന് സംരക്ഷിക്കുകയും ആരോഗ്യകരമായ വളർച്ചയ്ക്ക് സഹായിക്കുകയും ചെയ്യുന്ന ഒരു ജൈവ രോഗനിയന്ത്രണ മിത്ര കുമിളാണ്. മണ്ണിലുള്ള രോഗകാരികളായ കുമിളുകളെ നേരിട്ട് ആക്രമിക്കുകയും അവയുടെ വളർച്ച തടയുകയും ചെയ്യുന്നതിലൂടെയാണ് ട്രൈക്കോഡെർമ പ്രവർത്തിക്കുന്നത്. വേരുചീയൽ, വാട്ടരോഗം, ഡാമ്പിംഗ് ഓഫ് കോളർ റോട്ട്, റൈസോം റോട്ട് തുടങ്ങിയ മണ്ണിലൂടെ പകരുന്ന രോഗങ്ങളെ നിയന്ത്രിക്കുന്നതിൽ ഇത് വളരെ ഫലപ്രദമാണ്. പച്ചക്കറികൾ, തെങ്ങ്, വാഴ, കുരുമുളക്, ഇഞ്ചി, മഞ്ഞൾ തുടങ്ങി നിരവധി വിളകളിൽ ഇത് വിജയകരമായി ഉപയോഗിച്ചു വരുന്നു. ട്രൈക്കോഡെർമ മണ്ണിലോ ചെടിയുടെ വേരുകളിലോ പ്രയോഗിക്കുമ്പോൾ അത് അതിവേഗം വളർന്ന് വേരുകൾക്കു ചുറ്റും ഒരു സംരക്ഷണ കവചം രൂപപ്പെടുത്തുന്നു. ഇതുവഴി രോഗകാരികളായ കുമിളുകൾ ചെടിയെ ആക്രമിക്കുന്നത് തടയുകയും വേരുകളെ ആരോഗ്യത്തോടെ നിലനിർത്തുകയും ചെയ്യുന്നു. രോഗനിയന്ത്രണം മാത്രമല്ല, വേരുകളുടെ വളർച്ചയും ശക്തിപ്പെടുത്താൻ ട്രൈക്കോഡെർമ സഹായിക്കുന്നു. മണ്ണിലുള്ള പോഷകങ്ങളും ജലവും കൂടുതൽ കാര്യക്ഷമമായി ആഗിരണം ചെയ്യാൻ ചെടികളെ ഇത് പ്രാപ്തരാക്കുന്നു. അതിന്റെ ഫലമായി ചെടികൾക്ക് മികച്ച വളർച്ചയും കൂടുതൽ വിളവും ലഭിക്കുന്നു. പ്രതികൂല കാലാവസ്ഥയെയും രോഗബാധയെയും നേരിടാനുള്ള ശേഷിയും വർദ്ധിക്കുന്നു. ജൈവ ഉൽപ്പന്നമായതിനാൽ രാസകുമിൾനാശിനികളുടെ ഉപയോഗം കുറയ്ക്കാനും അതുവഴി കൃഷി ചെലവ് കുറയ്ക്കാനും പരിസ്ഥിതി സംരക്ഷിക്കാനും ട്രൈക്കോഡെർമ സഹായിക്കുന്നു. ട്രൈക്കോഡെർമ എങ്ങനെ ഉപയോഗിക്കാമെന്ന് നോക്കാം. വിത്ത് പരിചരണത്തിനായി ശുപാർശ ചെയ്ത അളവിൽ ട്രൈക്കോഡെർമ അല്പം വെള്ളത്തിൽ കലക്കി കുഴമ്പ് രൂപത്തിലാക്കി വിത്തിൽ ഒരുപോലെ

തുടർന്ന് തണലിൽ ഉണക്കിയ ശേഷം വിതയ്ക്കുക. തൈകളുടെയോ നടീൽ വസ്തുക്കളുടെയോ പരിചരണത്തിനായി തൈകളുടെ വേരുകളോ വാഴക്കന്നുകൾ കുരുമുളക് തൈകൾ തുടങ്ങിയ നടീൽ വസ്തുക്കളോ ട്രൈക്കോഡെർമ ലായനിയിൽ 20 മുതൽ 30 മിനിറ്റ് വരെ മുക്കിവെച്ച ശേഷം നടുന്നത് പ്രാരംഭഘട്ടത്തിൽ രോഗബാധ കുറയ്ക്കാൻ സഹായിക്കും. മണ്ണിൽ ഇത് പ്രയോഗിക്കുന്നതിനായി നന്നായി അഴുകിയ ചാണകവളമോ കമ്പോസ്റ്റോ ഉപയോഗിച്ച് ട്രൈക്കോഡെർമ കലർത്തി നേരിയ ഈർപ്പം നിലനിർത്തിക്കൊണ്ട് ഏതാനും ദിവസം തണലിൽ സൂക്ഷിക്കുക. തുടർന്ന് ഈ മിശ്രിതം ചെടികളുടെ ചുവട്ടിൽ വിതറുകയോ മണ്ണിൽ ചേർക്കുകയോ ചെയ്യാം. ഇതിലൂടെ ട്രൈക്കോഡെർമ നന്നായി വളർന്ന് ദീർഘകാല സംരക്ഷണം നൽകും. ചില മുൻകരുതലുകളും വളരെ പ്രധാനമാണ്. എല്ലായ്പ്പോഴും വിശ്വസനീയമായ സ്ഥാപനങ്ങളിൽ നിന്ന് ലഭിക്കുന്ന ഗുണമേന്മയുള്ള ട്രൈക്കോഡെർമ മാത്രം ഉപയോഗിക്കുക. മണ്ണിൽ ആവശ്യമായ ഈർപ്പമുണ്ടായിരിക്കണം. നേരിട്ടുള്ള ശക്തമായ സൂര്യപ്രകാശത്തിൽ ഇത് ദീർഘനേരം വയ്ക്കരുത്. രാസകുമിൽനാശിനികളുമായി ട്രൈക്കോഡെർമ ഒരുമിച്ച് കലർത്തി ഉപയോഗിക്കരുത്. കുമിൽ നാശിനി പ്രയോഗിച്ചിട്ടുണ്ടെങ്കിൽ കുറഞ്ഞത് 1 മുതൽ 2 വരെ ഇടവേള നൽകിയ ശേഷമേ ട്രൈക്കോഡെർമ ഉപയോഗിക്കാവൂ. ആരോഗ്യമുള്ള മണ്ണാണ് മികച്ച കൃഷിയുടെ അടിസ്ഥാനം. ട്രൈക്കോഡെർമ പോലുള്ള ജൈവരോഗ നിയന്ത്രണ മാർഗങ്ങൾ സ്വീകരിക്കുന്നതിലൂടെ രോഗബാധ കുറയ്ക്കാനും മണ്ണിന്റെ ആരോഗ്യവും ഫലഭൂയിഷ്ഠതയും മെച്ചപ്പെടുത്താനും കൃഷി ചെലവ് കുറയ്ക്കാനും മികച്ച വിളവും വരുമാനവും നേടാനും കഴിയും. ജൈവകൃഷിയിലേക്കും സുസ്ഥിര കൃഷിയിലേക്കുമുള്ള ഒരു സുപ്രധാന ചുവടുവയ്പ്പാണ് ട്രൈക്കോഡെർമയുടെ ഉപയോഗം. ഇന്നത്തെ വൈരം വീടും ഇവിടെ പൂർണ്ണമാകുന്നു. എല്ലാ ശ്രോതാക്കൾക്കും നന്ദി, നമസ്കാരം. നിർവഹണം ഷിബു ജോർജ്. നിർവഹണ സഹായം ലിജി അനിൽ. വയലും വീടും

ശ്രേഷ്ഠ പദ്ധതിയിലൂടെ 12ാം ക്ലാസ് വിദ്യാഭ്യാസം പൂർത്തിയാക്കുന്ന മിടുക്കരായ വിദ്യാർത്ഥികൾക്ക് പോസ്റ്റ് മെട്രിക് സ്കോളർഷിപ്പ് അല്ലെങ്കിൽ ടോപ്പ് ക്ലാസ് എഡ്യൂക്കേഷൻ സ്കീം പോലുള്ള മറ്റു കേന്ദ്ര പദ്ധതികളുടെ ആനുകൂല്യങ്ങൾ തുടർന്നും നേടാൻ സാധിക്കും. ഇത് നിങ്ങളുടെ ഉന്നത വിദ്യാഭ്യാസ സ്വപ്നങ്ങൾക്ക് സാമ്പത്തിക പിന്തുണ ഉറപ്പാക്കും. കൂടുതൽ വിവരങ്ങൾക്കും അപേക്ഷിക്കാനുമായി ശ്രേഷ്ഠ ഔദ്യോഗിക പോർട്ടലും കേന്ദ്ര സാമൂഹ്യനീതി മന്ത്രാലയത്തിന്റെ വെബ്സൈറ്റും സന്ദർശിക്കുക.

ആകാശവാണി ഇപ്പോൾ കാർഷിക ഗ്രാമക്ഷേമ വാർത്തകളും തുടർന്ന് കമ്പോള വില നിലവാര ബുള്ളറ്റിനും കേൾക്കാം. വെള്ളായണി കാർഷിക കോളേജിലെ പോസ്റ്റ് ഹാർവസ്റ്റ് മാനേജ്മെന്റ് വിഭാഗം പഴം പച്ചക്കറി സംസ്കരണം എന്ന വിഷയത്തിൽ ഓഗസ്റ്റ് 4 പരിശീലന പരിപാടി നടത്തും. കൂടുതൽ വിവരങ്ങൾക്ക് 8089076698 എന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക. കേരള ഖാദി ഗ്രാമ വ്യവസായ ബോർഡ് നടത്തുന്ന 6 മാസം ദൈർഘ്യമുള്ള ബീ കീപ്പിംഗ് ട്രെയിനിംഗ് കോഴ്സിലേക്ക് അപേക്ഷിക്കാം. യോഗ്യത SSLC തത്തുല്യം. പ്രായപരിധി 18-30. കോഴ്സ് ഫീസ് 30,000 രൂപ. അപേക്ഷിക്കേണ്ട അവസാന തീയതി ജൂലൈ 31. അപേക്ഷ khadi.kerala.gov.in ൽ സമർപ്പിക്കണം. കേരള കാർഷിക സർവകലാശാലയുടെ കീഴിലുള്ള ഈ പഠന കേന്ദ്രം പഴം പച്ചക്കറി സംസ്കരണവും വിപണനവും എന്ന ഓൺലൈൻ പഠന സർട്ടിഫിക്കറ്റ് കോഴ്സിലേക്ക് അപേക്ഷ ക്ഷണിക്കുന്നു. 3 മാസമാണ് കോഴ്സിന്റെ ദൈർഘ്യം. മലയാളം ഭാഷയാണ് പഠനമാധ്യമം. 50% മാർക്കോടുകൂടി SSLC തത്തുല്യ വിദ്യാഭ്യാസമാണ് ഏറ്റവും കുറഞ്ഞ യോഗ്യത. കോഴ്സ് ആരംഭിക്കുന്ന തീയതി 2026 ഓഗസ്റ്റ് 17. താൽപര്യമുള്ളവർ www.celkau.in എന്ന വെബ്സൈറ്റിലെ ഇ കൃഷി പാഠശാല മുഖേന രജിസ്ട്രേഷൻ ചെയ്യാവുന്നതാണ്. കൂടുതൽ വിവരങ്ങൾ www.celkau.in വെബ്സൈറ്റിൽ ലഭ്യമാണ്. സംശയങ്ങൾക്ക് celkau@gmail.com എന്ന ഇമെയിൽ വഴിയോ 0487-243-8567 അല്ലെങ്കിൽ 8547-83-7256 എന്നീ ഫോൺ നമ്പറിലോ ബന്ധപ്പെടാവുന്നതാണ്. ഓണത്തിനൊരുക്കാം വിളവിന്റെ വിസ്മയം പദ്ധതിയുടെ ഭാഗമായി

കൊല്ലം ജില്ലയിലെ ചാത്തന്നൂർ ബ്ലോക്കിൽ ഉൾപ്പെട്ട ചാത്തന്നൂർ, ചിറക്കര, കല്ലുവാതുക്കൽ, നെടുമ്പന, ആദിച്ചനല്ലൂർ, പരവൂർ, പൂതക്കുളം എന്നീ കൃഷിഭവനുകളിൽ ഹൈബ്രിഡ് പച്ചക്കറി വിത്ത് പാക്കറ്റുകൾ സൌജന്യമായി ലഭ്യമാണ്. മേൽപ്പറഞ്ഞ കൃഷിഭവനുകളിൽ രജിസ്റ്റർ ചെയ്യുന്നവർക്ക് മുൻഗണന ലഭിക്കുന്നതാണ്. 10 സെന്റ് സ്ഥലത്തെങ്കിലും കൃഷി ചെയ്യാൻ താൽപര്യമുള്ള കർഷകർ നികുതി ചീട്ട് സഹിതം അതാത് കൃഷിഭവനുകളുമായി ബന്ധപ്പെടണമെന്ന് ചാത്തന്നൂർ കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ ശ്രീവത്സ പി ശ്രീനിവാസൻ അറിയിച്ചു. ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ 9 9 7 7 8 0 6 3 4. ഇന്ത്യ ഗവൺമെന്റ് ഭക്ഷ്യ സംസ്കരണ വ്യവസായ മന്ത്രാലയത്തിന് കീഴിലുള്ള തഞ്ചാവൂർ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫുഡ് ടെക്നോളജി എന്റർപ്രീനർ ആന്റ് മാനേജ്മെന്റിൽ വച്ച് 2026 ഓഗസ്റ്റ് 10 മുതൽ ഓഗസ്റ്റ് 14 വരെ മില്ലറ്റ് പ്രോഡക്ട് പ്രോസസർ ഹസുകാല നൈപുണ്യ പരിശീലന പരിപാടിക്ക് അപേക്ഷ ക്ഷണിച്ചു. കൂടുതൽ വിവരങ്ങൾക്ക് NIFTEM.TAZ.IN എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക. കാർഷിക ഗ്രാമക്ഷേമ വാർത്തകളാണ് ഇതുവരെ കേട്ടത്. ഇനി കമ്പോള വിലനിരവാര ബുള്ളറ്റിൻ. വെളിച്ചെണ്ണ ക്വിന്റലിന് കൊല്ലം 24,600, ആലപ്പുഴ 24,200, ചെങ്ങന്നൂർ 26,000. കൊപ്ര ക്വിന്റലിന് കൊല്ലം 16,000, ആലപ്പുഴ തെളിവ് 21,900, ആലപ്പുഴ പുകരാശി 21,850. നാളികേരം തൊണ്ടോട് കൂടിയത് 1,000, നെയ്യാറ്റിങ്കര 20,000, കായംകുളം 22,000. നാളികേരം തൊണ്ടില്ലാത്തത് 1,000, നെയ്യാറ്റിങ്കര 18,000, ചെങ്ങന്നൂർ 25,000. കുരുമുളക് അൺഗാർബിൾഡ്, നെടുമങ്ങാട് 66,000, കൊച്ചി 69,600. കുരുമുളക് ഗാർബിഡ്, കൊച്ചി 71,600. കയർ ക്വിന്റലിന് ആലപ്പുഴ 5 തെങ്ങ് 9,600, ആലപ്പുഴ 6 ആട്ടുപുഴ 7,400, കൊച്ചി പരവൂർ 5,300. റബ്ബർ ക്വിന്റലിന് നെടുമങ്ങാട് 23,000, പുനലൂർ 27,000, കോട്ടയം 25,500, പാല 24,000. അടയ്ക്ക 1,000, നെടുമങ്ങാട് 5,000, ചെങ്ങന്നൂർ 6,300, എറണാകുളം 6,250. കമ്പോള വില നിലവാര ബുള്ളറ്റിൻ സമാപിച്ചു.

0: സമയം 7 മണി കഴിഞ്ഞ് 24 മിനിറ്റും 56 സെക്കൻഡും. ഇപ്പോൾ വാർത്തകൾ കേൾക്കാം.
1: ആകാശവാണി നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് അനിൽകുമാർ. പ്രധാന വാർത്തകൾ. നീറ്റ് പരീക്ഷാക്രമക്കേട് ആരോപണങ്ങളെ തുടർന്ന് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ രാജിവച്ചു. രാജിക്കത്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് സമർപ്പിച്ചു. ചോദ്യപേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ട് CJP നേതൃത്വത്തിൽ ന്യൂഡൽഹിയിൽ നടന്നുവന്നിരുന്ന സമരം അവസാനിപ്പിച്ചു. സമരക്കാരുടെ ആവശ്യങ്ങൾ അംഗീകരിച്ചതായി കേന്ദ്രമന്ത്രി JP നദ്ദ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയവിനിമയം നടത്തുന്ന റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത്തിന്റെ 136ാം പതിപ്പ് നാളെ. 27ാമത് കാർഗിൽ വിജയ ദിവസ് നാളെ. കാർഗിൽ യുദ്ധത്തിൽ ജീവത്യാഗം ചെയ്ത ധീര സൈനികർക്ക് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് ശ്രദ്ധാഞ്ജലി അർപ്പിക്കും. ഉത്തരേന്ത്യയിൽ അതിശക്തമായ മഴ തുടരുന്നു. അസമിൽ പ്രളയത്തിൽ മരിച്ചവരുടെ എണ്ണം 60 കടന്നു. കേരളത്തിൽ തിങ്കളാഴ്ച വരെ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യത. ഇന്ത്യയ്ക്കെതിരായ 2020 ക്രിക്കറ്റ് പരമ്പരയിൽ 2 മത്സരത്തിൽ സിംബാബ്വേക്ക് 220 റൺ വിജയലക്ഷ്യം. വാർത്തകൾ വിശദമായി. നീറ്റ് പരീക്ഷാ ക്രമക്കേട് ആരോപണങ്ങളെ തുടർന്ന് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ രാജിവച്ചു. രാജിക്കത്ത് ഇന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് സമർപ്പിച്ചതായി അദ്ദേഹം സാമൂഹ്യമാധ്യമത്തിൽ അറിയിച്ചു. കഴിഞ്ഞ 10 ദിവസമായി രാജ്യത്ത് വിദ്യാർത്ഥി പ്രതിഷേധം നിലനിൽക്കുന്ന സാഹചര്യം കടുത്ത വേദനയുണ്ടാക്കിയതായി ശ്രീ പ്രധാൻ പറഞ്ഞു. പ്രധാനമന്ത്രിയുടെ മാർഗനിർദ്ദേശത്തിനും നിരന്തരമായ പിന്തുണയ്ക്കും അദ്ദേഹം നന്ദി അറിയിച്ചു. 2026 നീറ്റ് UG

0: പരീക്ഷാക്രമക്കേടുകൾ സംബന്ധിച്ച അന്വേഷണം സിബിഐക്ക് കൈമാറിയിരുന്നതായും ആദ്യ പരീക്ഷ റദ്ദാക്കിയിരുന്നതായും ശ്രീ പ്രധാൻ ഓർമ്മിപ്പിച്ചു. അടുത്ത വർഷം മുതൽ കമ്പ്യൂട്ടർ അധിഷ്ഠിത പരീക്ഷ നടത്താനാണ് സർക്കാർ തീരുമാനമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ച വിഷയവുമായി ബന്ധപ്പെട്ട് സിജെപിയുടെ നേതൃത്വത്തിൽ ന്യൂഡൽഹിയിൽ നടന്നു വന്നിരുന്ന സമരം അവസാനിപ്പിച്ചു. കേന്ദ്ര സർക്കാരുമായി നടത്തിയ ചർച്ച വിജയിച്ചതിനെ തുടർന്നാണ് സമരം അവസാനിപ്പിക്കുന്നതെന്ന് സിജെപി പ്രതിനിധികൾ അറിയിച്ചു. കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി സ്ഥാനത്ത് നിന്നും ധർമ്മേന്ദ്ര പ്രധാൻ രാജിവച്ചതുൾപ്പെടെയുള്ള പ്രധാന ആവശ്യങ്ങൾ കേന്ദ്ര സർക്കാർ അംഗീകരിച്ചതായി സിജെപി പ്രതിനിധികൾ സംയുക്ത വാർത്താസമ്മേളനത്തിൽ വ്യക്തമാക്കി. ഡൽഹിയിലും മറ്റ് സംസ്ഥാനങ്ങളിലും വിദ്യാർത്ഥി പ്രതിഷേധക്കാർക്കെതിരെ രജിസ്റ്റർ ചെയ്ത എല്ലാ കേസുകളും പിൻവലിക്കുമെന്ന് കേന്ദ്രമന്ത്രി ജെ പി നദ്ദ അറിയിച്ചു. ചോദ്യപേപ്പർ ചോർച്ചയെ തുടർന്ന് ആത്മഹത്യ ചെയ്ത വിദ്യാർത്ഥികളുടെ കുടുംബങ്ങൾക്ക് നിയമപ്രകാരമുള്ള പരമാവധി നഷ്ടപരിഹാരം നൽകുമെന്ന് സർക്കാർ ഉറപ്പു നൽകിയിട്ടുണ്ടെന്നും അദ്ദേഹം അറിയിച്ചു.
1: हम एजुकेशन के एग्जामिनेशन के रिफॉर्म्स के लिए जो आपका चार्टर है उस पर हम गहन चिंतन भी करेंगे और आपके डेलीगेशन के साथ बातचीत करके जो कुछ भी हम डेलिबरेट कर सकेंगे वो हम करने का प्रयास करेंगे.
0: കേന്ദ്രമന്ത്രിമാരായ ജെ പി നഡ്ഡ, ജിതേന്ദ്ര സിംഗ് എന്നിവരുമായി സിജെപി വക്താക്കളായ സൌരവ് ദാസ്, അശുതോഷ് രംഗ എന്നിവർ നടത്തിയ മൂന്നാംഘട്ട ചർച്ചയിലാണ് അന്തിമ തീരുമാനമുണ്ടായത്. വിദ്യാഭ്യാസ മന്ത്രി സ്ഥാനത്ത് നിന്ന് രാജിവച്ച ധർമ്മേന്ദ്ര പ്രധാന്റെ സേവനങ്ങൾക്കും രാജ്യത്തിന് നൽകിയ സംഭാവനകൾക്കും കേന്ദ്രമന്ത്രി കിരൺ റിജിജു നന്ദി അറിയിച്ചു. അതേസമയം രാജ്യചരിത്രത്തിലെ നിർണായക നിമിഷമാണ് ധർമ്മേന്ദ്ര പ്രധാന്റെ രാജിയെന്ന് കോൺഗ്രസ് എം പി പ്രിയങ്ക ഗാന്ധി പ്രതികരിച്ചു. വിദ്യാർത്ഥികളുടെ ധൈര്യത്തെ പ്രിയങ്ക ഗാന്ധി പ്രശംസിച്ചു. നീറ്റ് യു ജി ചോദ്യപേപ്പർ ചോർച്ച വിഷയത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന പ്രതിഷേധങ്ങളുമായി ബന്ധപ്പെട്ട സാമൂഹ്യ മാധ്യമ അക്കൌണ്ടുകൾ തുടർച്ചയായി നിരീക്ഷിച്ചു വരികയാണെന്ന് ഡൽഹി പോലീസ് അറിയിച്ചു. വ്യാജ വാർത്തകൾ, നിർമ്മിത ബുദ്ധി അധിഷ്ഠിത വീഡിയോകൾ തുടങ്ങിയവ സാമൂഹ്യ മാധ്യമ പേജുകളിലൂടെ പങ്കുവയ്ക്കുന്നതായും ഇത്തരത്തിലുള്ള 400-ലധികം അക്കൌണ്ടുകൾ മരവിപ്പിച്ചതായും സെൻട്രൽ ഡൽഹി ഡിസിപി രോഹിത് രാജ്ബീർ സിംഗ് പറഞ്ഞു. രാജ്യതലസ്ഥാനത്ത് ജനത്തിരക്കും രൂക്ഷമായ ഗതാഗത കുരുക്കും അനുഭവപ്പെടുന്നതിനാൽ ന്യൂഡൽഹി മേഖലയിലേക്കുള്ള യാത്ര പരമാവധി ഒഴിവാക്കണമെന്ന് ഡൽഹി പോലീസ് അഭ്യർത്ഥിച്ചു. യാത്രാ തടസ്സങ്ങൾ ഒഴിവാക്കുന്നതിനും സുഗമമായ യാത്ര ഉറപ്പാക്കുന്നതിനുമായി ബദൽ മാർഗ്ഗങ്ങൾ ഉപയോഗിക്കണമെന്ന് പോലീസ് നിർദ്ദേശം നൽകി. ജനറൽ മാനേജർ തസ്തികയിലേക്ക് പ്രൊഫഷണലുകളെ നിയമിക്കുന്നതിന് ഔദ്യോഗിക വിജ്ഞാപനം പുറപ്പെടുവിച്ച നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി യു പി എസ് സി പ്രതിഭാ സേതു പോർട്ടൽ വഴി 16 യുവ പ്രൊഫഷണലുകളെ കരാറടിസ്ഥാനത്തിൽ നിയമിക്കുന്നതിനുള്ള നടപടികളും ആരംഭിച്ചിട്ടുണ്ട്. പ്രൊഫസർ കെ രാധാകൃഷ്ണൻ അധ്യക്ഷനായ ഉന്നതതല വിദഗ്ധ സമിതിയുടെ ശുപാർശകൾക്ക് അനുസൃതമായാണ് തീരുമാനം. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയവിനിമയം നടത്തുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത്തിന്റെ 136-ാം പതിപ്പ് നാളെ രാവിലെ 11 മണിക്ക്. ഹിന്ദി പ്രക്ഷേപണം കഴിഞ്ഞാലുടൻ പ്രാദേശിക ഭാഷകളിൽ പരിപാടി ലഭ്യമാകും. ദൂരദർശനിലൂടെയും ആകാശവാണിയിലൂടെ എല്ലാ നിലയങ്ങളിലൂടെയും പരിപാടി കേൾക്കാം. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് _ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR ന്യൂസ് _ TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: 27-ാമത് കാർഗിൽ വിജയ് ദിനാഘോഷങ്ങൾക്ക് ആതിഥേയത്വം വഹിക്കാനൊരുങ്ങി ദ്രാസിലെ കാർഗിൽ യുദ്ധസ്മാരകം. 1999-ലെ കാർഗിൽ യുദ്ധത്തിൽ ജീവത്യാഗം ചെയ്ത സൈനികരെ ആദരിക്കുന്ന നിരവധി പരിപാടികളോടെയാണ് 2 ദിവസത്തെ അനുസ്മരണ ചടങ്ങുകൾക്ക് ഇന്ന് തുടക്കമായത്. ധീരസൈനികർക്ക് നാളെ രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് ശ്രദ്ധാഞ്ജലി അർപ്പിക്കും. റൊമാനിയയുമായുള്ള പങ്കാളിത്തം മെച്ചപ്പെടുത്താൻ റൊമാനിയയിലെ ഇന്ത്യൻ സമൂഹം സുപ്രധാന പങ്കുവഹിക്കുന്നതായി രാഷ്ട്രപതി ദ്രൌപദി മുർമു. ഇന്ത്യൻ സമൂഹം നൽകിയ സംഭാവനകളെ രാഷ്ട്രപതി പ്രശംസിച്ചു. ബുക്കാറസ്റ്റിൽ ഇന്ത്യൻ സമൂഹത്തെ അഭിസംബോധന ചെയ്യുകയായിരുന്നു രാഷ്ട്രപതി. പ്രവാസികൾ എല്ലായ്പ്പോഴും അവരുടെ മാതൃരാജ്യവുമായി ആഴത്തിലുള്ള ബന്ധം നിലനിർത്തുന്നതായും അവരുടെ സേവനങ്ങളും സമർപ്പണബോധവും ഓരോ ഇന്ത്യക്കാരനും അഭിമാനകരമാണെന്നും രാഷ്ട്രപതി പറഞ്ഞു.
3: पिछले 2 दिनों की अपनी यात्रा के दौरान मैंने भारत के प्रति रोमानिया की आत्मीयता और सद्भावना को मैं प्रत्यक्ष अनुभव किया. आज हमारे दोनों देशों के बीच सहयोग पहले से कहीं अधिक व्यापक और गतिशील है. हमारी सरकारें सस्टेनेबल डेवलपमेंट, क्लाइमेट चेंज से निपटने के प्रयासों, आतंकवाद के विरुद्ध सहयोग तथा रूल्स बेस्ड शांतिपूर्ण अंतर्राष्ट्रीय व्यवस्था को बढ़ावा देने जैसे विश्व मुद्दों पर मिलकर कार्य कर रहे हैं.
0: വികസിത് വൈബ്രന്റ് വില്ലേജ് പരിപാടിയിൽ പങ്കെടുത്ത യുവജനങ്ങളുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ വീഡിയോ കോൺഫറൻസിംഗിലൂടെ സംവദിക്കും. രാജ്യത്തിന്റെ അതിർത്തി ഗ്രാമങ്ങളെ ഇന്ത്യയുടെ പ്രഥമ ഗ്രാമങ്ങളായി പരിഗണിക്കാനും വികസിത ഭാരതമെന്ന ലക്ഷ്യത്തിലേക്കുള്ള യാത്രയിൽ അവരെ പങ്കാളികളാക്കാനുമുള്ള ലക്ഷ്യത്തോടെ മൈ ഭാരതാണ് ഈ പരിപാടി സംഘടിപ്പിച്ചത്. അതിശക്തമായ മഴ സാധ്യത കണക്കിലെടുത്ത് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഗുജറാത്തിൽ ഇന്ന് ചുവപ്പ് ജാഗ്രത പ്രഖ്യാപിച്ചു. ഗോവ, മഹാരാഷ്ട്ര, ഒഡീഷ, രാജസ്ഥാൻ, ഹരിയാന, ചണ്ഡിഗഡ്, ഉത്തർപ്രദേശ് എന്നിവിടങ്ങളിൽ കനത്ത മഴ പെയ്യുമെന്ന് മുന്നറിയിപ്പുണ്ട്. വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളിലും കനത്ത മഴയ്ക്ക് സാധ്യതയുള്ളതായി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. വടക്കു പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിലും അതിനോട് ചേർന്നുള്ള പശ്ചിമബംഗാൾ, വടക്കൻ ഒഡീഷ തീരങ്ങൾക്കും മുകളിലായി പുതിയൊരു ന്യൂനമർദ്ദം രൂപപ്പെട്ടു. ഈ സാഹചര്യത്തിൽ കേരളത്തിൽ ഇന്ന് മുതൽ തിങ്കളാഴ്ച വരെ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ദാമൻ, ദാദ്ര, നാഗർ ഹവേലി, ദക്ഷിണ ഗുജറാത്ത് എന്നിവിടങ്ങളിലെ വെള്ളപ്പൊക്ക ബാധിത പ്രദേശങ്ങളിൽ കുടുങ്ങിക്കിടന്ന 170 പേരെ ഇന്ത്യൻ തീരസംരക്ഷണ സേന രക്ഷപ്പെടുത്തിയതായി പ്രതിരോധ മന്ത്രാലയം അറിയിച്ചു. തുടർച്ചയായ മഴ, വെള്ളപ്പൊക്കം, കാലാവസ്ഥാ വെല്ലുവിളി എന്നിവയ്ക്കിടയിലായിരുന്നു രക്ഷാപ്രവർത്തനം. ഈ മാസം 22 അർദ്ധരാത്രി മുതൽ 11 ഘട്ടങ്ങളായാണ് രക്ഷാപ്രവർത്തനം നടന്നത്. അസമിൽ പ്രളയം രൂക്ഷമായി തുടരുന്നു. ശിവസാഗർ, ചരായ്ദിയോ, ജോർഹട്ട് ജില്ലകളെയാണ് പ്രളയം ഏറ്റവും കൂടുതൽ ബാധിച്ചിട്ടുള്ളത്. വെള്ളപ്പൊക്കവുമായി ബന്ധപ്പെട്ട 14 മരണങ്ങൾ കൂടി റിപ്പോർട്ട് ചെയ്തു. ഇതോടെ മരണസംഖ്യ 61 ഉയർന്നു. പ്രധാന നദികളെല്ലാം അപകടനില കവിഞ്ഞൊഴുകുന്നത് അപ്പർ അസമിലെ വെള്ളപ്പൊക്ക സ്ഥിതി കൂടുതൽ വഷളാക്കിയിട്ടുണ്ട്. ഇതുവരെ 100,000+ പേരാണ് ദുരിതാശ്വാസ ക്യാമ്പുകളിൽ അഭയം പ്രാപിച്ചിട്ടുള്ളത്. സിക്കിമിലെ നാംചി ജില്ലയിലെ ഫാംതാം ഗ്രാമത്തിലുണ്ടായ മണ്ണിടിച്ചിലിൽ രണ്ടുപേർ മരിച്ചു. പരിക്കേറ്റ ഒരാളെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചതായി ഔദ്യോഗിക വൃത്തങ്ങൾ അറിയിച്ചു. കൂടുതൽ വിവരങ്ങൾ ലഭ്യമായിട്ടില്ല. സിംബാബ്വെയിൽ നടക്കുന്ന 2020 ക്രിക്കറ്റ് പരമ്പരയിലെ രണ്ടാം മത്സരത്തിൽ ഇന്ത്യയ്ക്കെതിരെ ആതിഥേയർക്ക് 220 റൺസിന്റെ വിജയലക്ഷ്യം. 5 നഷ്ടത്തിൽ ഇന്ത്യ 219 റൺ നേടി. ടോസ് നേടിയ സിംബാബ്വെ ഇന്ത്യയെ ബാറ്റിംഗ് നയിക്കുകയായിരുന്നു. ഒടുവിൽ വിവരം കിട്ടുമ്പോൾ സിംബാബ്വെ ഓവറുകളിൽ റൺസ് എന്ന നിലയിലാണ്. സ്കോട്ട്ലൻഡിൽ നടക്കുന്ന കോമൺവെൽത്ത് ഗെയിംസിൽ ഇന്ത്യൻ ബോക്സിംഗ് താരങ്ങൾക്ക് മികച്ച തുടക്കം. വനിതകളുടെ 75 കിലോഗ്രാം വിഭാഗത്തിൽ ഇന്ത്യയുടെ ലവ്ലിന ബോർഗോഹെയ്ൻ നേരിട്ട് സെമിഫൈനലിൽ പ്രവേശിച്ചതോടെ രാജ്യത്തിന് ഒരു മെഡൽ ഉറപ്പായി. ബോക്സിംഗിൽ ജാദുമണി സിംഗ് പുരുഷന്മാരുടെ 55 കിലോഗ്രാം വിഭാഗത്തിന്റെ അടുത്ത റൌണ്ടിലേക്ക് മുന്നേറി. ലോക ജൂനിയർ സ്കോട്ട് ചാമ്പ്യൻഷിപ്പിന്റെ വനിതാ സിംഗിൾസ് ഫൈനലിലെത്തി ഇന്ത്യയുടെ അനാഖ് സിംഗ്. ടൂർണമെന്റിന്റെ ഫൈനലിൽ പ്രവേശിക്കുന്ന ആദ്യ ഇന്ത്യൻ താരമായി ഈ 18-കാരി. കാനഡയിൽ നടന്ന സെമിഫൈനലിൽ ഈജിപ്തിന്റെ ബാർബ സമേഹിനെ 3-1 പരാജയപ്പെടുത്തിയാണ് ചരിത്ര നേട്ടം. ഫൈനലിൽ ഈജിപ്തിന്റെ ഖുറയ്യ സലീമിനെ അനഹത്ത് നേരിടും. പുരാതന ബുദ്ധമത കേന്ദ്രമായ സാരാനാഥ് യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിൽ ഇടം നേടി. യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിൽ സാരാനാഥിനെ ഉൾപ്പെടുത്തിയത് ഓരോ ഇന്ത്യക്കാരനും അഭിമാനകരമായ നിമിഷമാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. പ്രധാന വാർത്തകൾ വീണ്ടും. നീറ്റ് പരീക്ഷാ ക്രമക്കേട് ആരോപണങ്ങളെ തുടർന്ന് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ രാജിവച്ചു. രാജിക്കത്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് സമർപ്പിച്ചു. ചോദ്യപേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ട് സിജിഎപിയുടെ നേതൃത്വത്തിൽ ന്യൂഡൽഹിയിൽ നടന്നുവന്നിരുന്ന സമരം അവസാനിപ്പിച്ചു. സമരക്കാരുടെ ആവശ്യങ്ങൾ അംഗീകരിച്ചതായി കേന്ദ്രമന്ത്രി JP Nadda. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയവിനിമയം നടത്തുന്ന റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത്തിന്റെ 136 പതിപ്പ് നാളെ. 27th കാർഗിൽ വിജയ് ദിവസ് നാളെ. കാർഗിൽ യുദ്ധത്തിൽ ജീവത്യാഗം ചെയ്ത ധീര സൈനികർക്ക് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് ശ്രദ്ധാഞ്ജലി അർപ്പിക്കും. ഉത്തരേന്ത്യയിൽ അതിശക്തമായ മഴ തുടരുന്നു. അസമിൽ പ്രളയത്തിൽ മരിച്ചവരുടെ എണ്ണം 60 കടന്നു. കേരളത്തിൽ തിങ്കളാഴ്ച വരെ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യത. ഇന്ത്യക്കെതിരായ 2020 ക്രിക്കറ്റ് പരമ്പരയിൽ രണ്ടാം മത്സരത്തിൽ സിംബാബ്വെയ്ക്ക് 220 റൺ വിജയലക്ഷ്യം. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 8:35.
2: ആകാശവാണി ഇപ്പോൾ യുവവാണി.
4: ഗുഡ് ഈവനിംഗ് ഡിയർ ലിസണേഴ്സ്, വെൽക്കം ടു ഇംഗ്ലീഷ് യുവവാണി സ്പെഷ്യൽ 3 കമ്മിംഗ് ആൻഡ് ഫാസ്റ്റ്, എ മൂവി റിവ്യൂ ബൈ മാനസ.
5: Good evening, dear listeners. Today, we take a moment to appreciate a film that is quite unusual and deeply reflective. The film is Sore, A Wife from the Future. Some films entertain us, some film surprises. And then there are films like this one. The films that do not try too hard but slowly stay with us. At first glance, the premise feels simple, even strange. A man living an ordinary life meets a woman who claims to be his wife, not from the present, but from the future. Now, in many films, such an idea would immediately lead to dramatic twists, fast pacing, and clear explanations. But this film chooses a different path. It slows down. It breathes. It allows us to sit with the characters, to observe them, to feel their emotions. And that is where its beauty lies. Let us begin with the characters. The man at the center of the story is not extraordinary. He is quiet, reserved, and perhaps a little disconnected from the world around him. There is a sense of routine in his life, a pattern that repeats day after day. And in that routine, we see something very human. A kind of loneliness that is not loud, but silent. A feeling of life moving forward, but without much change. And then she enters, the woman. She is calm, composed, and strangely familiar. She does not create chaos. She does not demand attention. Instead, she brings with a quiet certainty. When she says she is his wife from the future, she does not try to prove it with force. She simply speaks, as if it is the most natural thing in the world. And this contrast between the ordinary man and this extraordinary claim creates a very gentle tension. Not the kind that makes your heart race, but the kind that makes your mind wanders. What makes their relationship so compelling is their subtlety. There are no exaggerated expressions of love, no dramatic confrontations. Instead, we see small moments, conversations that feel real, silences that speak more than words, glances that carry meaning. Conversations that feel real, silences that speak more than words, and glances that carry meaning. And slowly, almost without realizing it, we begin to feel a connection between them. A connection that is not fully explained, but deeply felt. Beyond the character, the film invites us to think about something much larger, the time. Time in the story is not just a background element. It becomes a question. What does it mean to know the future? What happens when the future steps into the present? And more importantly, if we knew what lies ahead, would we live differently today? These are not questions the film answers directly. Instead, it gently places them in our minds and allows us to reflect. There is also a strong emotional underconnect in the film, a feeling of longing, a sense that both characters are searching for something, perhaps connection, perhaps understanding, and perhaps meaning. And in that search, we see a reflection of ourselves. Because at some point, all of us have wondered about our future. All of us have questioned our choices. All of us have wished, even for a moment, to know what lies ahead. Now, let us talk about the way the story is told. The direction is simple, but yet powerful. There is no rush. Scenes unfold slowly, allowing us to absorb every detail. The camera does not try to impress. Instead, it observes. It watches the character, almost like we are quietly presented in the world. The visuals are minimal, everyday locations, familiar spaces, and yet they are presented in a way that feels intimate. Almost as if each places hold a memory, a moment, and a piece of story. The music too deserves appreciation. It is soft, gentle, almost invisible at times. It does not tell us what to feel. Instead, it supports the emotions that are already there. And this decision to do less rather than more is what gives the film its unique tone. A tone that is calm, silently melancholic, and deeply reflective. Of course, this style of storytelling may not be for everyone. In a world where we are used to fast-paced narratives and clear answers, a film like this can feel slow, even uncertain. But perhaps that is the point, because life itself is not always fast. It's always not clear. Sometimes it's quiet, sometimes it's confusing, and sometimes it simply unfolds one moment at a time. What makes Surrey, A Wife from the Future, truly special is that it respects its audience. It does not try to explain everything. It does not force a conclusion. Instead, it trusts us to think, to feel, and to interpret. And in doing so, it becomes more than just a film. It becomes an experience. As we come to the end of this appreciation, let us reflect on what the film leaves us with. Not answers, but questions. Not certainty, but curiosity. And perhaps a deeper awareness of our own lives. Because in the end, the film quietly asks us, if you knew your future, would you still choose the same path or would you change something? With that thought, we conclude today's program. Until next time, keep listening, keep reflecting, and keep finding meaning in the stories around you. Thank you.
4: Thank you, Manisa, for this incredible review.

0: പ്രിയ ശ്രോതാക്കളെ ഏറെ ശ്രദ്ധിക്കൂ. ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടിയിൽ തിങ്കളാഴ്ച രാവിലെ 11:00 മുതൽ 12:00 വരെ ട്രാഫിക് നിയമങ്ങളുമായി ബന്ധപ്പെട്ട ശ്രോതാക്കളുടെ ചോദ്യങ്ങൾക്ക് മുൻ മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ ദിലീപ് കുമാർ കെ ജി മറുപടി നൽകുന്നു. വിളിക്കേണ്ട നമ്പറുകൾ 9495964321 അല്ലെങ്കിൽ 9496556321. ഒരു നമ്പർ കൂടി 9496556321. ഓർക്കുക, ട്രാഫിക് നിയമങ്ങളുമായി ബന്ധപ്പെട്ട ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടി തിങ്കളാഴ്ച രാവിലെ 11:00 മുതൽ 12:00 വരെ. അറിയിപ്പ് കഴിഞ്ഞു.
1: വിദ്യാരംഭം പബ്ലിഷേഴ്സ് രാമായണപൂർ എല്ലാ ദിവസവും രാവിലെ 7:00 മണിക്ക്. പ്രായോജകർ വിദ്യാരംഭം പബ്ലിഷേഴ്സ് മുല്ലക്കൽ.

കുഞ്ഞമ്മയും കൂട്ടുകാരും. ഉറൂബ് എഴുതിയ നോവലിന്റെ നാടകരൂപം രണ്ടാം ഭാഗം. റേഡിയോ ആവിഷ്കാരവും സംവിധാനവും

0: പങ്കെടുക്കുന്നവർ അണ്ടൂർക്കോണം മുബാറക്, രവി കെ പാപ്പാട്, കെ എസ് ആനന്ദൻ, എം ബി ശശികുമാർ, മണികണ്ഠൻ മടവൂർ, എം എസ് രാകേഷ്, ഭരതന്നൂർ ശാന്ത, പന്തളം രാധാമണി, ഒ ശ്രീധരി, എൻ സുനിത. നിർവഹണം എം രാജീവ് കുമാർ. സംവിധാന സഹായം എം നിസാമുദ്ദീൻ, ദുർഗ രാജു. കുഞ്ഞമ്മയും കൂട്ടുകാരും.
1: അല്ല, ഇതാര് ചോയുണ്ണി? ഇനി ഇവിടെ ഇരിക്കുക പഹയാ? ഇജ്ജ് രണ്ടു ദിവസമായിട്ട് എവിടെ ആർന്ന്? അനക്കെന്തേ ഇന്ന് മിണ്ടാട്ടമല്ല? കുഞ്ഞമ്മ കെട്ടാത്ത ബസനാ?
2: ഓളെ എനിക്ക് വേണ്ട.
1: പിന്നെ പെണ്ണ് കെട്ടാൻ പൂതിയായിട്ടാ? വേണച്ചാല് കെട്ട.
2: അതല്ല, കഞ്ഞി വച്ച് തന്നിരുന്ന തള്ള ചത്ത്, കഞ്ഞി വയ്ക്കാൻ ആളില്ല.
1: അപ്പൊ പഹയൻ ഒരു പെണ്ണ് കെട്ടാൻ ഞാനാവൂല.
2: പെണ്ണോ എവിടെന്ന്?
1: പഹയനിപ്പോ എത്തിര നെല്ല് കിട്ടും.
2: കഴിഞ്ഞ കന്നിയില് 211 പറ.
1: പാട്ടം പോകെ.
2: അല്ല, പാട്ടം 90.

0: വറ കൊടുക്കണം.
1: അപ്പോ 115. ശരി, കയ്യുമേ കായ് എത്ര ഉണ്ട്?
0: 500 റുപ്യ. പിന്നെ ഒരു കുറിയുണ്ട്.
1: കുറിയിന്റെ സാല
0: 200.
1: അപ്പോ 700. അനക്കിപ്പോ എത്ര വയസ്സായി?
0: അതറിയില്ല.
1: 30 ആവൂല്ലേ?
0: അതെ അതെ.
1: പഹയൻ ഇസ്ലാമാവാൻ വിരോധം ഉണ്ടോ? അല്ല, വിരോധം ഉണ്ടാച്ചാ വേണ്ട.
0: ഇല്ല.
1: പേരാ? എന്നാല് ഭയം ഉണ്ടാക്കാം. കദീജേ, മോളെ കദീജേ.
2: എന്തേ ഉമ്മ?
1: ഇച്ചിരി ബെറ്റിലെടുക്ക്, 8 പൈക്കാത്തത് മതി.
2: ആ ഉമ്മ.

0: നിങ്ങൾക്ക് നേന്ത്രക്കായ വട്ടം നുറുക്കി പുഴുക്ക് വെച്ചാ ഇഷ്ടമല്ലേ?
1: അല്ല.
0: വറുത്താലോ?
1: അല്ല.
0: പിന്നെ എങ്ങനെ വെച്ചാലാ ഇഷ്ടം?
1: എങ്ങനെ ഇഷ്ടമല്ല?
0: ഓ, ഇതാ ഇപ്പൊ നന്നായത്. ഇനി ഇതൊക്കെ ഉണ്ടാക്കിയത് എന്തിനാ?
1: കുറച്ച് ഉറങ്ങാൻ സമ്മതിക്കോ?
0: സമ്മതിക്കാം, പക്ഷെ നാളെ ഒരു കുല വെട്ടി കൂട്ടാൻ വെക്കും. കുട്ടികൾ കുറേ ദിവസമായി പറയുന്നു.
1: നിന്റെ സഹസ്രപ്പൂവൻ വാഴയില്ലേ, 56 ആനക്കൊമ്പ് വിരിഞ്ഞത്, അതങ്ങ് കൊത്തി ആദ്യം കൂട്ടാൻ വെക്ക.
0: അയ്യോ, അത് ഞാൻ വേറൊരു കാര്യം വിചാരിച്ച് നിർത്തിയിരിക്കുക.
1: ആ, എന്നാൽ എന്റെ വാഴക്കുലയെ സംബന്ധിച്ച് എനിക്കും ചില തീരുമാനങ്ങളൊക്കെ ഉണ്ട്. എന്ത് കരയാണോ മാധവി? എന്താ വേണ്ടത്? എന്റെ 6 കുട്ടികളുടെ അമ്മയല്ലേ, പറയേ എന്താ ഇപ്പൊ വേണ്ടത്?
0: ഞാൻ പറഞ്ഞ അത്രയല്ലേ ഉള്ളൂ.
1: എന്റെ മാധവി, എല്ലാ നേന്ത്രക്കായും വെട്ടിക്കൊള്ളൂ. നമ്മൾ തമ്മിൽ എന്റെ നിന്റെ എന്നുണ്ടോ?

0: നീ ഈ സഹസ്രപ്പവൻ മുറിക്കാത്തത് എന്താ?
1: അതവിടെ നിൽക്കട്ടെ, ഒരാവശ്യമുണ്ട്.
0: കുട്ടികളുടെ പിറന്നാളിന് പഴപ്രഥമൻ വയ്ക്കാനാവും. മാധവി ബുദ്ധിയുള്ളവളാ.

0: ദൈവമേ, അവൻ തൊലഞ്ഞു പോകും, അവന് ഭഗവതി കൊടുക്കും.
1: എന്താ മാധവി, ആരെയാണ് നീ പ്രാകുന്നത്?
0: നിങ്ങൾക്ക് ചോദിക്കാൻ ലജ്ജയില്ലേ? ഒരാമ്പറന്നവനുള്ള വീടല്ലേ ഇത്?
1: ഒരു വീരകേസരി എന്ന് പറ, എന്താ കാര്യം ഇപ്പോ?
0: എന്റെ വാഴക്കുല അരണ്ട് കട്ടോണ്ട്.
1: അയ്യോ, എന്ത്? അയ്യോ, പാപ്പരായ പ്രമാണിയെ പോലെ നിന്റെ വാഴ ഇതാ ബ്ലിങ്കൂസായി നിൽക്കുന്നു.
0: മനുഷ്യനായ കുറെയൊക്കെ അഭിമാനം വേണം. ഇതാ ഈ ചായ കുടിച്ചിട്ട് വേഗം പോയെന്ന് അന്വേഷിക്കാം.
1: ആരോട് അന്വേഷിക്കാൻ?
0: നിങ്ങൾ ഒരാളാണോ?
1: എന്നാണ് ബഹുജനങ്ങൾ പറയുന്നത്?
0: ഈ വാഴക്കുല എവിടെ പോയെന്നറിയാതെ ഒരെറ്റു വെള്ളം കുടിക്കില്ല ഞാൻ.
1: കഴിക്കണ്ട, ആർക്കാ നഷ്ടം? എന്നാലും ഈ കട്ട കള്ളന് എന്റെ വാഴക്കുലയിൽ നിന്നൊന്നു കട്ടൂടായിരുന്നോ? ഞാൻ ഈ വെളുപ്പാങ്കാലത്ത് ഇങ്ങനെ തെക്ക് വടക്ക് പായേണ്ടി വരില്ലായിരുന്നു.

0: ആരാത്?
1: ഞാനാ, വാതിൽ തുറക്കൂ.
0: ഇത്ര കാലത്തോ?
1: ഹേ, നിങ്ങൾ വലിയ പ്രമാണിയല്ലേ. എന്താ ഗുണം? മനുഷ്യർക്ക് അഞ്ചാറ് വാഴ വയ്ക്കാനും പറ്റില്ല. ചാ,
0: ഇതൊക്കെ ഇപ്പൊ പറയാൻ കാര്യം?
1: അല്ല, നാട്ടിൽ നടക്കുന്നത് നിങ്ങൾ അറിയുന്നുണ്ടോ?
0: എന്താ നടന്നത്?
1: എന്റെ നേന്ത്രക്കുല കട്ടോണ്ടുപോയി. ആ മാധവി ഓമനിച്ച് വളർത്തിയതാ.
0: വരൂ, നമുക്ക് സ്റ്റേഷൻ വരെ പോകാം.
2: വഴിയുണ്ടാക്കാം, നിങ്ങൾ പൊയ്ക്കോളൂ, ഞാൻ അറിയിക്കാം.

0: സ്റ്റേഷനിൽ പരാതി കൊടുത്തിട്ടുണ്ട്. അല്ല, നീ ഊണ് കഴിച്ചോ?
1: പിന്നെ 3 മണിവരെ ഞാൻ പട്ടിണി കിടക്കുവോ?
0: എടി, ഞാനാ മണ്ടൻ? നീ പട്ടിണി കിടക്കുമെന്ന് കരുതി കണ്ട വഴിയൊക്കെ നടന്നലഞ്ഞ്. ആ കൂട്ടം കുറച്ചൊഴിക്ക്. പിന്നെ ഗോപാലൻ നായർ ഒരാണാണ് കേട്ടോ, ഇൻസ്പെക്ടർ അന്വേഷിക്കുന്നുണ്ട്. കള്ളനെ ഉടനെ പിടിക്കും, പിടിച്ചാൽ ഉടനെ ഇടിച്ച് ഛർദ്ദിപ്പിക്കും. അക്കൂട്ടത്തിൽ നിന്റെ നേന്ത്രക്കായ ഉണ്ടാവും.
1: ഇടിക്കുവോ?
0: പിന്നെ ഇടിച്ച് ചാമാക്കില്ലേ?
1: അയ്യോ, അതൊന്നും വേണ്ടിയിരുന്നില്ല. പിന്നെ അതൊരു ശാപമാകും.
0: ചാവണം.
1: അയ്യോ, വേണ്ട.

0: എന്തേ കുറുപ്പേ?
1: അങ്ങോട്ട് നോക്കിൻ.
0: എന്തേ ചാത്തപ്പൻ തല്ലിയോ?
1: ചാത്തപ്പനെ പോലീസ് തല്ലി.
0: എന്തിന്?
1: വാഴക്കുല കെട്ടിട്ടേ.
2: ഒരു പുത്തിമോസ വന്നത് ഇങ്ങള് തന്നെ രക്ഷിക്കണം. ഓൻ അങ്ങനെ ഒരുത്തനല്ല.
1: അല്ല ഹരിചന്ദ്രനാ കാട്ടുകള്ളൻ.
2: അയ്യോ അങ്ങനെയൊന്നും പറയരുതേ. ജീവൻ പിടച്ചപ്പോ ചെയ്തു പോയതാ.
1: ജീവൻ പിടച്ചാൽ കക്ക ചെയ്യുക, വല്ല പണിയും എടുത്തൂടെ?
2: അതെ പണി കിട്ടണില്ല. ചെറുമൻ കെട്ടിയ പെണ്ണിന് പണി തരില്ല, ചോത്തിയെ കെട്ടിയ ചെറുമനും പണി തരില്ല. എന്താ ചെയ്യുക?
1: എന്നാൽ എന്തിനാ കെട്ടാൻ പോയത്?
2: അന്ന് കുറുപ്പാളൊക്കെ പറഞ്ഞിട്ടില്ലേ?
0: അത് നേരാ കുറുപ്പേ. ഇനിയിപ്പോ എന്താ വഴി? ചാത്തപ്പൻ എവിടെ?
1: സ്റ്റേഷനിൽ. അവിടെ കിടന്ന് ഇടി കൊണ്ട് ചാവണം.
2: എനിക്കതല്ല എന്റെ.
0: നിന്റെ എന്താ? എന്താ എന്താ പറയൂ.
2: എന്റെ വയറ്റിലൊരു ജീവൻ പരുങ്ങുന്നുണ്ടല്ലോ എന്നാണ്.
0: വരൻ കുറുപ്പേ, ആ നീ ഇങ്ങനെ കിടന്ന് നിലവിളിക്കണ്ട, വഴിയുണ്ടാക്കാം. നമുക്ക് പോലീസ് സ്റ്റേഷനിലേക്ക് പോകാം.
3: അപ്പോ വിഷയം മോഷണം, വാഴക്കുല മോഷണം.
4: അവനെ വിടുക, പാവം.
3: പാവവും പുണ്യൊന്നും ഇവിടെയില്ല, എല്ലാ മോഷണവും മോഷണം തന്നെ. ഇങ്ങോട്ട് മാറി നിൽക്ക്.
4: ഇക്കൊരു പുത്തിമോശം വന്നതാ കുറുപ്പാളെ.
0: പോടാ, ഇനിയത്തെ കൊല്ലവും ഞാൻ വാഴ വയ്ക്കും. അപ്പോ കക്കാൻ ഒരുത്തം വേണ്ടേ?
3: അപ്പോ നിങ്ങൾക്ക് പരാതിയില്ലല്ലോ?
5: ഇല്ല.
3: ആ എന്നാൽ വിട്ടേക്കാം.
4: കോവലനായരെ, ആ പെണ്ണിന്റെ മുഖത്ത് നോക്കിയതും കുടുങ്ങി ഈ ചാത്തപ്പൻ
0: നേരാ.

0: കള്ളനെ പിടിച്ചോ?
1: പിടിച്ചെന്ന് മാത്രമല്ല, ഇടിച്ച് ജാമാക്കി.
0: അയ്യോ, അത് വേണ്ടിയിരുന്നില്ല. ആട്ടെ, ആരാ ആള്?
1: ചാത്തപ്പൻ.
0: എടോ തിരുമാലി, ഇടി വേണ്ടത് തന്നെ. ആദ്യം കുഞ്ഞമ്മയെ പറ്റിച്ചു, ഇപ്പൊ നമ്മളെ.
1: കുഞ്ഞമ്മയ്ക്ക് എന്ത് പറ്റി?
0: ചെറുമൻ ജ്യോതിയെ കിട്ടുന്നത് പറ്റിക്കലല്ലേ.
1: അപ്പോ ഈ കുഞ്ഞമ്മ എന്തിനാ പറ്റാൻ പോയത്?
0: ഉള്ള പുന്നാരമൊക്കെ പറയുമ്പോഴേ പെണ്ണിന്റെ മനസ്സങ്ങ് മാറില്ലേ.
1: ഒരു പനിനീർപ്പൂ, അവളവനെ പറ്റിച്ചു എന്ന് പറ. പറ, നിന്റെ ഈ നാമുണ്ടെന്ന് പറ.
0: ഓ, അപ്പൊ നമ്മുടെ നേന്ത്രക്കായ പോയത് തന്നെ അല്ലേ.
1: ഇടിച്ചാലല്ലേ ഛർദിക്കുക? ഇടിച്ചില്ല. അല്ല, നീ എന്താ ആലോചിക്കുന്നത്?
0: ഒന്നുമില്ല. എന്നാലും ദേവങ്കര ഭഗവതിക്ക് നേർന്നതാ കൊല. എന്നാലും നമ്മുടെ ഭഗവതിക്ക് 2 രൂപയെങ്കിലും കൊടുക്കണ്ടേ?
1: ഭഗവതി ഇനി ചാത്തപ്പന്റെ പള്ളയിലേക്ക് പൊയ്ക്കോട്ടെ. 56 കായ തിന്ന പള്ളയല്ലേ, ഇരിക്കാനും കിടക്കാനും സ്ഥലം കാണും.
0: ഇങ്ങനത്തെ വർത്തമാനൊന്നും പറയാതെ ഉഗ്രമൂർത്തിയാ. നാളെ 2 രൂപ തരണേ.
1: മാധവി, നീ നിന്റെ പാട്ടിനിരുന്നോ?
0: ക്ഷീണമില്ലേ, ഇത് കുടിച്ചോളൂ. ഇതാ നോക്ക, ഈ പെണ്ണിന് മേക്കാച്ചിലുണ്ടോന്നൊന്ന് തൊട്ട്
1: നോക്കിക്കേയ്യോ. ചെറിയ ചൂടുണ്ട്.
0: നമുക്കിപ്പോ കഷ്ടകാലമാ. ആ, പോയതൊക്കെ പോട്ടെ. ആ വഴിപാടും കൂടി അങ്ങ് തന്നേക്ക്. 2 രൂപ അല്ലേ ഉള്ളൂ, അതുകൊണ്ട് നമ്മുടെ കുട്ടികൾക്കൊന്നും ഉണ്ടാവാതിരിക്കട്ടെ.
1: ആ, ഇതെടുത്തോളൂ.
2: എന്തേ ഒന്നും മിണ്ടാത്തത്?
3: ഇക്ക് ഒന്നും മിണ്ടാൻ കഴിയൂല. എന്റെ കുടിയില് ഒറ്റ ദിവസം കൊണ്ട് എന്തൊക്കെ മാറ്റാൻ വരുത്തിയിരിക്കുന്നത്. നീയൊരു പളുങ്ക, പളുങ്ക്.
2: എന്തേ ബോധിച്ചോ?
3: ഇക്ക് ഉമ്മിണി ബോധിച്ച്. എന്റെ കുഞ്ഞമ്മ ചോത്യാരെ,
2: എന്തിനാ അങ്ങനെ വിളിക്കുന്നത്?
3: ഏന് തമ്പ്രാട്ടീനൊന്നും വിളിക്കാൻ കഴിയൂല.
2: പേര് വിളിച്ചാ പോരെ.
3: അക്കഥ മാത്രം പറയലേ. ഇക്ക് ഇട്ടായതുകൊണ്ട് ചോത്യാര് ചോത്യാരല്ലാതാവുമോ?

0: റേഡിയോ ആവിഷ്കാരവും സംവിധാനവും എസ് ചന്ദ്രിക.
1: കേട്ടാലും കേളുവണ്ണെ ആനന്ദേ നാളപ്പടിഞ്ഞാറേ, കേട്ടാലും കേളുവണ്ണെ ആനന്ദേ നാളപ്പടിഞ്ഞാറേ.
0: പങ്കെടുത്തവർ അണ്ടൂർക്കോണം മുബാറക്, രവി കെ പാപ്പാട്, കെ എസ് ആനന്ദൻ, എം ബി ശശികുമാർ, മണികണ്ഠൻ മടവൂർ, എം എസ് രാകേഷ്, ഭരതന്നൂർ ശാന്ത, പന്തളം രാധാമണി, ഒ ശ്രീധരി, എൻ സുനിത. നിർവഹണം എം രാജീവ് കുമാർ.
1: കുട്ടയ്ക്കു മട്ടുമില്ലേ വല്ലിച്ച മട്ടിനുമായുമില്ലേ, കുട്ടയ്ക്കു മട്ടുമില്ലേ വല്ലിച്ച മട്ടിനുമായുമില്ലേ.
0: സംവിധാന സഹായം എം നിസാമുദ്ദീൻ, ദുർഗാരാജു.
1: നാളപ്പടിഞ്ഞാറേ പെണ്ണെ അഞ്ചേരി പുതിയകാവിൽ.
2: ഈ നാടകത്തിന്റെ അവസാന ഭാഗം അടുത്ത ശനിയാഴ്ച രാത്രി 8 മണിക്ക് കേൾക്കാം.

0: ആകാശവാണി ഇപ്പോൾ പദ്ധതികൾ ജനനന്മയ്ക്ക്. ഇന്ന് ഈ പരിപാടിയിൽ ഈ ശോധ സിന്ധു എന്ന പദ്ധതിയെക്കുറിച്ച് കേൾക്കാം.
1: നമ്മുടെ രാജ്യത്തെ സർവകലാശാല ലൈബ്രറികൾ ഇലക്ട്രോണിക് വിവരങ്ങളും സേവനങ്ങളും സംയോജിപ്പിക്കാനായി സജീവമായി പ്രവർത്തിച്ചു വരുന്നു. ജേണലുകളുടെ വർദ്ധിച്ചുവരുന്ന വില, ഇലക്ട്രോണിക് ജേണലുകൾ, ഗ്രന്ഥസൂചിക ഡേറ്റാബേസുകൾ എന്നിവ ഇന്റർനെറ്റ് വഴി ലഭ്യമാക്കാൻ കൺസോർഷ്യം പോലുള്ള ബദലുകൾ അവലംബിക്കാൻ സ്ഥാപനങ്ങളെ നിർബന്ധിതരാക്കുന്നു. ഇതുപ്രകാരം 2003 യു ജി സി ഇൻഫോനെറ്റ് ഇ ജേണൽസ് കൺസോർഷ്യം, AICTE ഇന്ത്യൻ നാഷണൽ ഡിജിറ്റൽ ലൈബ്രറി ഇൻ എഞ്ചിനീയറിംഗ് സയൻസ് ആൻഡ് ടെക്നോളജി, ഇൻഡസ്റ്റ് AICTE കൺസോർഷ്യം, നാഷണൽ ലൈബ്രറി ആൻഡ് ഇൻഫർമേഷൻ സർവീസസ് ഇൻഫ്രാസ്ട്രക്ചർ ഫോർ സ്കോളർലി കണ്ടന്റ് NLISG എന്നിങ്ങനെ കൺസോർഷ്യങ്ങൾ ആരംഭിച്ചിരുന്നു. 2015 അന്നത്തെ മാനവ വിഭവശേഷി മന്ത്രാലയം ഈ കൺസോർഷ്യങ്ങളെ ലയിപ്പിച്ചുകൊണ്ട് ഇ ശോധ സിന്ധു എന്ന പദ്ധതി നടപ്പിലാക്കി. ഇതിന്റെ ലക്ഷ്യങ്ങൾ: ഇന്നത്തെ വിദ്യാഭ്യാസ മന്ത്രാലയത്തിന്റെ ധനസഹായം ലഭിക്കുന്ന 3 കൺസോർഷ്യകൾ വാഗ്ദാനം ചെയ്യുന്ന പ്രവർത്തനങ്ങളും സേവനങ്ങളും വർദ്ധിപ്പിക്കുക, ഇ ജേണലുകൾ, ഇ ജേണൽ ആർക്കൈവുകൾ, ഇ ബുക്കുകൾ എന്നിവ സ്ഥിരമായി ലഭ്യമാക്കുകയും ഇവയുടെ ശേഖരം വികസിപ്പിക്കുകയും ചെയ്യുക, ബോധവൽക്കരണവും പരിശീലന പരിപാടികളും വഴി ഇന്ത്യയിലെ സർവകലാശാലകളിലും കോളേജുകളിലും സാങ്കേതിക സ്ഥാപനങ്ങളിലും ഈ വിഭവങ്ങളുടെ ഉപയോഗം നിരീക്ഷിക്കുകയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുക, എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും സബ്സ്ക്രിപ്ഷൻ അടിസ്ഥാനമാക്കി ഇ ബുക്കുകളും ഇ ജേണലുകളും ലഭ്യമാക്കുക, സബ്ജക്ട് പോർട്ടലുകളും സബ്ജക്ട് ഗേറ്റ്വേകളും വഴി വിവരസമ്പന്നമായ ഒരു സമൂഹത്തിലേക്ക് നീങ്ങുക, നിലവിലുള്ള കൺസോർഷ്യയുടെ കീഴിൽ വരാത്ത ഓപ്പൺ യൂണിവേഴ്സിറ്റികൾ, വിദ്യാഭ്യാസ മന്ത്രാലയത്തിന്റെ ധനസഹായം ലഭിക്കുന്ന സ്ഥാപനങ്ങൾ എന്നിവയുൾപ്പെടെ അധിക സ്ഥാപനങ്ങളിലേക്ക് തിരഞ്ഞെടുത്ത ഇ റിസോഴ്സുകൾ ലഭ്യമാക്കുക, സഹകരണ പ്ലാറ്റ്ഫോം ആവശ്യമുള്ളതും നിലവിലുള്ള കൺസോർഷ്യം നടപ്പിലാക്കാത്തതുമായ അധിക പ്രവർത്തനങ്ങളും സേവനങ്ങളും ഏറ്റെടുക്കുക, ഒപ്പം ഇലക്ട്രോണിക് ജേണലുകളും ഇലക്ട്രോണിക് പുസ്തകങ്ങളും ഘടകങ്ങളായി ഒരു ദേശീയ ഇലക്ട്രോണിക് ലൈബ്രറി വികസിപ്പിക്കുക. ഇനി ആർക്കൊക്കെ ഇതിൽ അംഗമാകാം? കേന്ദ്ര ധനസഹായം ലഭിക്കുന്ന ടെക്നിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ, കേന്ദ്ര സർവകലാശാലകൾ തുടങ്ങി എല്ലാ അക്കാദമിക് സ്ഥാപനങ്ങൾക്കും ഈ സേവനം ലഭ്യമാണ്. ഇതുകൂടാതെ UGC ധനസഹായം ലഭിക്കുന്ന ഡീംഡ് സർവകലാശാലകൾ, UGC നിയമത്തിലെ 2F 12B വകുപ്പുകൾക്ക് കീഴിൽ വരുന്ന സംസ്ഥാന സർവകലാശാലകളും കോളേജുകളും സ്വകാര്യ സർവകലാശാലകൾ മുതലായവ ഉൾപ്പെടെയുള്ള മറ്റു സ്ഥാപനങ്ങൾക്കും ഈ റിസോഴ്സുകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യാം. ഓൾ ഇന്ത്യ സർവേ ഓൺ ഹയർ എഡ്യൂക്കേഷൻ AISHE പോർട്ടലിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള എല്ലാ അക്കാദമിക് സ്ഥാപനങ്ങൾക്കും ഓൺലൈൻ ഇ റിസോഴ്സ് റിക്വിസിഷൻ സിസ്റ്റത്തിൽ രജിസ്റ്റർ ചെയ്യാം. ഇ ശോധ സിന്ധു വഴി യൂസർനെയിം പാസ്വേഡ് ലഭിക്കാത്ത സ്ഥാപനങ്ങൾ eshodhsindhu@inflipnet.aic.in എന്ന വിലാസത്തിൽ ഇമെയിൽ വഴി അപേക്ഷിക്കാം.
0: ഇന്ന് ഈ പരിപാടിയിൽ ഇ ശോധ സിന്ധു പദ്ധതിയെക്കുറിച്ചുള്ള കാര്യങ്ങളാണ് കേട്ടത്. പദ്ധതികൾ ജനനന്മയ്ക്ക് സമാപിക്കുന്നു.

0: മൻ കി ബാത്ത്,
1: മനസ്സ് പറയുന്നത്, ജനങ്ങൾ പറയുന്നത്
0: കേൾക്കാം. പോരാട്ടങ്ങളുടെ, വിജയങ്ങളുടെ കഥകൾ
1: അറിയാം. അറിയപ്പെടാത്ത പൈതൃകങ്ങളെ കുറിച്ച്
0: പങ്കുവയ്ക്കാം. ഭാരതത്തെക്കുറിച്ചുള്ള പുതു പ്രതീക്ഷകൾ.
1: രാജ്യം കാത്തിരിക്കുന്നു എല്ലാ മാസവും അവസാനത്തെ ഞായറാഴ്ചയ്ക്കായി.
0: മൻ കി ബാത്ത് ആകാശവാണിയുടെ എല്ലാ നിലയങ്ങളും പ്രക്ഷേപണം ചെയ്യുന്നു. കേൾക്കൂ ന്യൂസ് ഓൺ എയർ മൊബൈൽ ആപ്പിലൂടെയും.
1: തുടർന്ന് മലയാള പരിഭാഷ.
0: പരിഭാഷയുടെ പുനഃപ്രക്ഷേപണം രാത്രി 8 മണിക്ക്. മൻ കി ബാത്ത് നാളെ രാവിലെ 11 മണിക്ക്.

0: സമയം 8 മണി കഴിഞ്ഞ് 54 മിനിറ്റും 56 സെക്കൻഡും. ഇപ്പോൾ വാർത്താ ബുള്ളറ്റിൻ കേൾക്കാം.
1: ആകാശവാണി, നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് അഞ്ജന പുതിയമഠം. നീറ്റ് പരീക്ഷാക്രമക്കേട് ആരോപണങ്ങളെ തുടർന്ന് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ രാജിവച്ചു. രാജിക്കത്ത് ഇന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് സമർപ്പിച്ചതായി അദ്ദേഹം സമൂഹമാധ്യമത്തിൽ അറിയിച്ചു. അതേസമയം ധർമ്മേന്ദ്രപ്രധാന്റെ രാജിവച്ചതിനെ തുടർന്ന് കേന്ദ്രമന്ത്രി പ്രഹ്ലാദ് ജോഷിക്ക് വിദ്യാഭ്യാസ മന്ത്രിയുടെ അധിക ചുമതല നൽകി. ധർമ്മേന്ദ്രപ്രധാന്റെ രാജി രാഷ്ട്രപതി ദ്രൌപദി മുർമു സ്വീകരിച്ചു. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ച വിഷയവുമായി ബന്ധപ്പെട്ട് CJP നേതൃത്വത്തിൽ ന്യൂഡൽഹിയിൽ നടന്നുവന്നിരുന്ന സമരം അവസാനിപ്പിച്ചു. കേന്ദ്ര സർക്കാരുമായി നടത്തിയ ചർച്ച വിജയിച്ചതിനെ തുടർന്നാണ് സമരം അവസാനിപ്പിക്കുന്നതെന്ന് CJP പ്രതിനിധികൾ അറിയിച്ചു. കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി സ്ഥാനത്ത് നിന്നും ധർമ്മേന്ദ്രപ്രധാൻ രാജിവച്ചതുൾപ്പെടെയുള്ള പ്രധാന ആവശ്യങ്ങൾ കേന്ദ്ര സർക്കാർ അംഗീകരിച്ചതായി CJP പ്രതിനിധികൾ സംയുക്ത വാർത്താസമ്മേളനത്തിൽ വ്യക്തമാക്കി. ഡൽഹിയിലും മറ്റ് സംസ്ഥാനങ്ങളിലും വിദ്യാർത്ഥി പ്രതിഷേധക്കാർക്കെതിരെ രജിസ്റ്റർ ചെയ്ത എല്ലാ കേസുകളും പിൻവലിക്കും. ആത്മഹത്യ ചെയ്ത വിദ്യാർത്ഥികളുടെ കുടുംബങ്ങൾക്ക് നഷ്ടപരിഹാരം നൽകുമെന്ന് സർക്കാർ ഉറപ്പു നൽകിയിട്ടുണ്ടെന്നും കേന്ദ്രമന്ത്രി JP അറിയിച്ചു. കേന്ദ്രമന്ത്രിമാരായ JP ജിതേന്ദ്രസിംഗ് എന്നിവരുമായി CJP വക്താക്കളായ സൌരവ് ദാസ്, അശുതോഷ് രംഗ എന്നിവർ നടത്തിയ 3-ാം ഘട്ട ചർച്ചയിലാണ് അന്തിമ തീരുമാനം ഉണ്ടായത്. രാജ്യതലസ്ഥാനത്ത് ജനത്തിരക്കും രൂക്ഷമായ ഗതാഗതക്കുരുക്കും അനുഭവപ്പെട്ടതിനാൽ ന്യൂഡൽഹി മേഖലയിലേക്കുള്ള യാത്ര പരമാവധി ഒഴിവാക്കണമെന്ന് ഡൽഹി പോലീസ് അഭ്യർത്ഥിച്ചു. യാത്രാ തടസ്സങ്ങൾ ഒഴിവാക്കുന്നതിനും സുഗമമായ യാത്ര ഉറപ്പാക്കുന്നതിനുമായി ബദൽ മാർഗ്ഗങ്ങൾ ഉപയോഗിക്കണമെന്ന് പോലീസ് നിർദ്ദേശം നൽകി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയവിനിമയം നടത്തുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത്തിന്റെ 136-ാം പതിപ്പ് നാളെ രാവിലെ 11 മണിക്ക്. ഹിന്ദി പ്രക്ഷേപണം കഴിഞ്ഞാലുടൻ പ്രാദേശിക ഭാഷകളിൽ പരിപാടി ലഭ്യമാകും. ദൂരദർശനിലൂടെയും ആകാശവാണിയുടെ എല്ലാ നിലയങ്ങളിലൂടെയും പരിപാടി കേൾക്കാം. 27-ാമത് കാർഗിൽ വിജയ് ദിനാഘോഷങ്ങൾക്ക് ആതിഥേയത്വം വഹിക്കാനൊരുങ്ങി ദ്രാസിലെ കാർഗിൽ യുദ്ധസ്മാരകം. 1999 കാർഗിൽ യുദ്ധത്തിൽ ജീവത്യാഗം ചെയ്ത സൈനികരെ ആദരിക്കുന്ന നിരവധി പരിപാടികളോടെയാണ് 2 ദിവസത്തെ അനുസ്മരണ ചടങ്ങുകൾക്ക് ഇന്ന് തുടക്കമായത്. ധീരസൈനികർക്ക് നാളെ രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് ശ്രദ്ധാഞ്ജലി അർപ്പിക്കും. വികസിത് വൈബ്രന്റ് വില്ലേജ് പരിപാടിയിൽ പങ്കെടുത്ത യുവജനങ്ങളുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ വീഡിയോ കോൺഫറൻസിംഗിലൂടെ സംവദിക്കും. രാജ്യത്തിന്റെ അതിർത്തി ഗ്രാമങ്ങളെ ഇന്ത്യയുടെ പ്രഥമ ഗ്രാമങ്ങളായി പരിഗണിക്കാനും വികസിത ഭാരതമെന്ന ലക്ഷ്യത്തിലേക്കുള്ള യാത്രയിൽ അവരെ പങ്കാളികളാക്കാനുമുള്ള ലക്ഷ്യത്തോടെ മൈ ഭാരത് ആണ് ഈ പരിപാടി സംഘടിപ്പിച്ചത്. ആരോഗ്യകരമായ സംവാദം ജനാധിപത്യത്തെ ശക്തിപ്പെടുത്തുമെന്നും ക്രിയാത്മകമായ സഹകരണം രാജ്യത്തെ മുന്നോട്ടു നയിക്കുമെന്നും ഉപരാഷ്ട്രപതി CP. രാജ്യസഭയിലെ പുതുതായി തെരഞ്ഞെടുക്കപ്പെട്ടവരും നാമനിർദ്ദേശം ചെയ്യപ്പെട്ടവരുമായ അംഗങ്ങൾക്കായി ന്യൂഡൽഹിയിൽ സംഘടിപ്പിച്ച ദ്വിദിന ബോധവൽക്കരണ പരിശീലന പരിപാടി ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. എയർ സുവിധ 2.0 എന്ന പേരിൽ ചില വ്യാജ വെബ്സൈറ്റുകളും പോർട്ടലുകളും യാത്രക്കാരെ തെറ്റിദ്ധരിപ്പിച്ച് തട്ടിപ്പ് നടത്തുന്നതായി കേന്ദ്ര സിവിൽ വ്യോമയാന മന്ത്രാലയം അറിയിച്ചു. എയർ സുവിധ 2.0 സേവനങ്ങൾ പൂർണ്ണമായും സൌജന്യമാണെന്നും സ്വയം സാക്ഷ്യപ്പെടുത്തിയ ഫോം സമർപ്പിക്കുന്നതിന് യാതൊരുവിധ പണവും നൽകേണ്ടതില്ലെന്നും മന്ത്രാലയം വ്യക്തമാക്കി. ദേശീയ തലസ്ഥാനത്ത് സുരക്ഷാ കാരണങ്ങളാൽ അടച്ചിട്ടിരുന്ന 18 മെട്രോ സ്റ്റേഷനുകളിൽ രാജീവ് ചൌക്ക്, മണ്ഡി ഹൌസ്, ജൻപത്ത്, സെൻട്രൽ സെക്രട്ടേറിയറ്റ് മെട്രോ സ്റ്റേഷനുകൾ തുറന്നതായി ഡൽഹി മെട്രോ റെയിൽ കോർപ്പറേഷൻ അറിയിച്ചു. കണ്ണൂർ ശ്രീകണ്ഠപുരം കക്കണ്ണംപാറയിലെ ചെങ്കൽ ഖനനം സംബന്ധിച്ച് ജിയോളജി വിഭാഗം ഒരാഴ്ചയ്ക്കുള്ളിൽ റിപ്പോർട്ട് നൽകണമെന്ന് ജില്ലാ കളക്ടർ PVishnuraj നിർദ്ദേശിച്ചു. കക്കണ്ണംപാറയിലെ പട്ടികവർഗ ഉന്നതിക്കടുത്തായി നടത്തുന്ന ഖനനം പ്രദേശവാസികളുടെ പരാതിയെ തുടർന്ന് താൽക്കാലികമായി നിർത്തിയിരുന്നു. സംസ്ഥാന പോലീസിന്റെ ഔദ്യോഗിക മൊബൈൽ ആപ്പായ പോൽ ആപ്പിന് പൊതുജനങ്ങളിൽ നിന്ന് മികച്ച പ്രതികരണം. പോലീസിൽ നിന്നും പൊതുജനങ്ങൾക്ക് ലഭിക്കുന്ന വിവിധ സേവനങ്ങൾ ഓൺലൈനിൽ വളരെ കുറഞ്ഞ സമയത്തിനുള്ളിൽ ലഭ്യമാക്കുന്ന സംവിധാനമാണ് പോൽ ആപ്പ്. ഈ ആപ്പ് എല്ലാവരും മൊബൈൽ ഫോണുകളിൽ ഡൌൺലോഡ് ചെയ്യണമെന്ന് കേരള പോലീസ് അഭ്യർത്ഥിച്ചു. സംസ്ഥാനത്തിന് എയിംസ് വേണമെന്നതാണ് സർക്കാരിന്റെ നിലപാടെന്നും അത് ഏത് സ്ഥലത്തായാലും സ്വീകാര്യമെന്നും ആരോഗ്യമന്ത്രി കെ മുരളീധരൻ. കായകൽപ്പം ജനസമ്പർക്ക പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. എയിംസ് സ്ഥാപിക്കുന്നതിനായി വെള്ളൂർ ന്യൂസ് പ്രിന്റ് ഫാക്ടറിയുടെ സ്ഥലവും കോട്ടയം മെഡിക്കൽ കോളേജിന്റെ കൈവശമുള്ള സ്ഥലവും പരിഗണിക്കാവുന്നതാണെന്നും ആരോഗ്യമന്ത്രി പറഞ്ഞു. വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തിന്റെ ഗേറ്റ് വേ കയറ്റുമതി ഇറക്കുമതി പ്രവർത്തനങ്ങൾ ആരംഭിക്കുന്നതിനുള്ള അന്തിമ കസ്റ്റംസ് അനുമതി ലഭിച്ചു. ഓഗസ്റ്റ് 18 മുഖ്യമന്ത്രി VD സതീശൻ ആദ്യ കയറ്റുമതി കണ്ടെയ്നർ ഫ്ളാഗ് ഓഫ് ചെയ്യുന്നതോടെ പൂർണ്ണ തോതിലുള്ള കാർഗോ പ്രവർത്തനങ്ങൾക്ക് തുടക്കമാകും. അസമിൽ പ്രളയം രൂക്ഷമായി തുടരുന്നു. ശിവസാഗർ, ചരായ്, ദിയോ, ജോർഹട്ട് ജില്ലകളെയാണ് പ്രളയം ഏറ്റവും കൂടുതൽ ബാധിച്ചിട്ടുള്ളത്. വെള്ളപ്പൊക്കവുമായി ബന്ധപ്പെട്ട 14 മരണങ്ങൾ കൂടി റിപ്പോർട്ട് ചെയ്തു. ഇതോടെ മരണസംഖ്യ 61 ഉയർന്നു. ഇതുവരെ 100,000+ പേരാണ് ദുരിതാശ്വാസ ക്യാമ്പുകളിൽ അഭയം പ്രാപിച്ചിട്ടുള്ളത്. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം നാളെ രാവിലെ 6:45.
0: ആകാശവാണി. ഇപ്പോൾ ഒരു ചലച്ചിത്രഗാനം കേൾക്കാം. ഹൗ ഓൾഡ് ആർ യു എന്ന ചിത്രത്തിനുവേണ്ടി ശ്രേയ ഘോഷാൽ പാടിയത്. ഗാനരചന റഫീഖ് അഹമ്മദ്, സംഗീതം ഗോപി സുന്ദർ.

0: Good evening. This is Akashvani and I am Valsa Williams with the news at 9. The headlines. Union Education Minister Dharmendra Pradhan resigns. CJP calls off protests as government agrees to their demands after talks with Union Ministers JP Nadda and Dr. Jitendra Singh. Prime Minister Narendra Modi to share his thoughts in Mann Ki Baat program on Akashvani tomorrow. President Draupadi Murmu concludes her three-nation visit to Moldova, North Macedonia and Romania. Ancient Buddhist site of Sarnath in Uttar Pradesh added to UNESCO World Heritage List. And in cricket, India beat host Zimbabwe in second T20 international by 90 runs in Harare. Union Education Minister Dharmendra Pradhan has resigned today and tendered his resignation to Prime Minister Narendra Modi. In a social media post, Mr. Pradhan said he was pained by the prevailing situation following students' protests during the past 10 days, saying that it is not a matter of prestige for him. He said he had taken into account the situation at Jantar Mantar in New Delhi as well as the situation across the country. Mr. Pradhan also expressed his gratitude to the Prime Minister for his guidance, trust and constant support. He said that service to the nation is the highest priority of his life and he will remain forever dedicated to it. Mr. Pradhan said from day one, he took full responsibility and never turned away from the situation. He said the NEET-UG results declared on July 16th were satisfactory with many meritorious students from underprivileged backgrounds achieving success. He said, however, even during this time, individuals holding responsible positions attempted to create obstacles and misled students, calling it an act that caused him deep anguish. Union Minister Prahlad Joshi will be the new Education Minister following the resignation of Dharmendra Pradhan. Mr. Joshi has been assigned the charge of the Ministry of Education in addition to his existing portfolio. Mr. Joshi is currently serving as the Minister of Consumer Affairs, Food and Public Distribution and New and Renewable Energy. President Draupadi Murmu has accepted the resignation of Dharmendra Pradhan from the Union Council of Ministers with immediate effect. The CJP has withdrawn its protest after the government agreed to its demands. Union Ministers JP Nadda and Dr. Jitendra Singh today held the third round of discussion with the CJP delegation, focusing on its demands for reforms in the examination system and measures to prevent paper leaks. Later, at a joint press conference with the CJP delegation in New Delhi, Mr. Nadda said that during the meeting, the government agreed to the demands of CJP that no action should be taken against the protesters and no FIRs should be filed against them.
1: तो वो FIR की कॉपी भी इनको हम देंगे और उसको विड्रॉ करने की बात कोई भी एक्शन नहीं होगा जो प्रोटेस्टर्स के साथ प्रोटेस्ट के दौरान हुआ है जो ऑर्गेनाइजर्स हैं और प्रोटेस्टर्स हैं उनका इस केस इस एक्टिविटी के लिए कोई भी उन पर आगे केस नहीं होगा इस बात को हम लोगों ने माना है कंपनसेशन अकॉर्डिंग टू द रूल्स एंड रेगुलेशंस व्हाटएवर मैक्सिमम विल बी पॉसिबल दैट विल बी गिवन टू देम.
0: On the five-point charter given by the CJP for reforms in examinations, Mr. Nadda said the government will think deeply about the charter and will do whatever is possible after holding deliberations with the CJP. CJP's chief spokesperson Saurav Das announced to withdraw the agitation in good faith, expressing hope that the agreed-upon terms will be executed within the agreed-upon timelines.
2: On that note, the Kokrol Janata Party declares that we withdraw the agitation in good faith and understanding that the agreed upon terms will be executed within the agreed upon timelines.
3: तमाम मांगे जो हमारी थी वो मान ली गई हैं तो हम immediate effect से protesters से request करते हैं कि आप withdraw करें peacefully अपने घर वापस जाएं.
0: CJP's national spokesperson Ashutosh Anka appealed to all the protesters to withdraw immediately and return home peacefully. Leader of opposition in the Lok Sabha and Congress MP Rahul Gandhi has demanded the government to take concrete steps to bring reform in the education system of the country. Addressing media in New Delhi this evening, he described the resignation of Union Education Minister Dharmendra Pradhan as a victory of the students. This is Akashvani giving you the news. For quick news updates round the clock, follow us on our X handle at AIR News Alerts. And for details of stories and more, log on to our website www.newsonair.gov.in and download News on AIR app. Welcome back. Here with us on the news at 9. Prime Minister Narendra Modi will share his thoughts with the people of the country and abroad in the Mann Ki Baat program on Akashvani at 11 a.m. tomorrow. It will be the 136th episode of the monthly radio program. The program will be broadcast across the entire Akashvani and Doordarshan network, the AIR News website and the News on AIR mobile app. It will also be live streamed on the YouTube channels of AIR News, DD News, the PMO and the Ministry of Information and Broadcasting. Akashvani will broadcast the program in regional languages immediately after the Hindi broadcast. The ancient Buddhist site of Sarnath in Uttar Pradesh has been inscribed on the UNESCO World Heritage List. It was officially inscribed during the 48th session of the World Heritage Committee at Busan in South Korea today. It marks India's 45th property to join the prestigious Global Heritage List. Vice President C.P. Radhakrishnan and Prime Minister Narendra Modi have expressed happiness on the recognition and called it a proud moment for every Indian. The Vice President noted that Sarnath stands as an enduring symbol of peace, wisdom and compassion, embodying the timeless spiritual and philosophical heritage of India. Prime Minister Modi said the inclusion celebrates the country's profound civilizational and spiritual heritage. Mr. Modi added that it will inspire more people across the world to come to Sarnath and connect with the ideals of Lord Buddha. Culture and Tourism Minister Gajendra Singh Shekhawat has called it a defining moment for India's cultural heritage. He said it reflects the profound spiritual and philosophical contributions of Indian civilization to humanity. President Draupadi Murmu has concluded her state visit to Romania and departed for New Delhi this afternoon. Romania was the final leg of the president's three-nation state visit, which also included Moldova and North Macedonia. On the final leg of her visit to Romania, the president held wide-ranging discussions with her Romanian counterpart, President Nicușor Dan. She noted that cooperation between India and Romania has expanded across a wide range of sectors.
4: Defense, renewable energy, digital technology, education, research, healthcare, science and technology, AI, innovation, तथा advanced manufacturing जैसे एक नया नया क्षेत्रों में आर्थिक सहयोग के व्यापक अवसर उपलब्ध है मुझे ये देखकर प्रसन्नता है कि भारतीय कंपनीज और भारतीय प्रोफेशनल्स रोमानिया के विकास में महत्वपूर्ण योगदान दे रहे हैं
0: President Murmu also met Romania's Prime Minister and parliamentary leaders, addressed the India-Romania Business Forum and interacted with members of the Indian community. She lauded the contribution of the Indian community in Romania, describing them as a vital pillar of the growing partnership between the two countries.
4: भारत रोमानिया संबंधों का सबसे महत्वपूर्ण आधार है हमारे लोगों के बीच आत्मीय संबंध ये देखकर मुझे प्रसन्नता है कि भारतीय प्रवासी समुदाय एकजुट होकर रोमानिया में भारत की सांस्कृतिक विरासत को जीवंत बनाए भारतीय आईटी इंजीनियरिंग स्कॉलर्स रिसर्चर्स हेल्थ केयर प्रोफेशनल्स तथा विद्यार्थियों की नई पीढ़ी अब रोमानिया को अपना घर बना रहे हैं रोमानिया की अर्थव्यवस्था और समाज में अपना योगदान तथा यहाँ भारतीय संस्कृति और मूल्यों के प्रसार के लिए आपके प्रयास आपको भारत का सच्चा प्रतिनिधि बनाते हैं
0: The president paid tribute at the tomb of the unknown soldier and was conferred an honorary doctorate by the Bucharest University of Economic Studies in recognition of her contribution to public service and India-Romania relations. The sacred city of Puri in Odisha is witnessing the magnificent Sunabesha of Lord Jagannath, Lord Balabhadra and Devi Subhadra atop their majestic chariots on the Grand Road. Our correspondent reports on the divine spectacle unfolding in the pilgrim town.
5: Lord Jagannath, Lord Balabhadra and Devi Subhadra are today resplendent in the sacred Suna Besa, adorned with exquisitely crafted crowns, necklaces, armlets, earrings and other traditional ornaments comprising around 208 kilograms of gold and other precious materials. Atop their majestic chariots on the grand road in Puri, the revered golden attire, one of the grandest rituals of the annual Rath Yatra, is expected to remain open for public darshan until around midnight, enabling lakhs of devotees to behold the celestial splendor of the Holy Trinity. The entire pilgrim city reverberates with devotional fervor as elaborate security and crowd management measures remain in force to facilitate the smooth conduct of the sacred occasion. Prakash Das for Akashvani News.
0: Onto the weather, rain intensity has reduced across Gujarat, bringing relief after heavy downpours. Light to moderate showers occurred today in some areas of the state's southern and northern parts and Saurashtra. Our correspondent reports that so far, the state has recorded over 52% of its seasonal average rainfall, significantly boosting water storage across key reservoirs. The Sardar Sarovar Narmada Dam currently stands at nearly 69% capacity, while 14 out of 206 state reservoirs have touched full capacity. Meanwhile, the flood situation in Assam remains critical, with over 1.15 lakh people taking shelter in relief camps. Shivasagar, Charaideo and Jorhat are the worst affected districts. 14 more flood-related deaths have been reported, taking the state's flood death toll to 61. Prime Minister Narendra Modi today held a telephonic conversation with Assam Chief Minister Himanta Biswa Sarma and reviewed the flood situation in the state. President Draupadi Murmu has expressed grief at the loss of lives and devastation caused by floods in Assam. Sharing condolences to the bereaved families, the President prayed for the safety of all those affected by the calamity and for the well-being of all personnel involved in rescue, relief and rehabilitation efforts. The President assured that the nation stands in solidarity with the people of Assam. The India Meteorological Department, IMD, has issued a red colour warning for extremely heavy rainfall tomorrow over Madhya Maharashtra and Odisha. Heavy to very heavy rainfall conditions are also likely to prevail over Chhattisgarh, Gujarat, Konkan and Goa during the next 2 days. The Weather Department said coastal Andhra Pradesh, East Madhya Pradesh, Gangetic West Bengal, Himachal Pradesh, Jammu and Kashmir, Ladakh, Jharkhand, Uttarakhand, West Rajasthan and parts of Northeast India are expected to witness heavy rainfall conditions tomorrow. In men's cricket, India defeated hosts Zimbabwe by 90 runs in the second T20 international of the three-match series in Harare. With this win, the men in blue have registered an unassailable 2-0 lead in the series. A report.
6: This win for the men in blue marks the first series win under the captaincy of new T20 skipper Shreyas Iyer. Chasing a huge target of 220 runs set by India, Zimbabwe got bundled out for just 129 runs in the 18th over. India's batting all-rounder Abhishek Sharma impressed with his bowling skills and bagged 3 wickets. Moreover, debutant Yash Thakur and Prince Yadav each picked up 2 wickets. Earlier, after being invited to bat first, India posted 219 for 5 in stipulated 20 overs, riding on Ishan Kishan's 81 runs of just 44 balls. Tilak Verma also contributed crucial 60 runs in just 29 deliveries and remained unbeaten at the crease. Chirag Jha from Sports Desk.
0: In Ladakh, the first day of the 27th Kargil Vijay Devas commemorations concluded with the solemn Shaurya Sandhya ceremony at the Kargil War Memorial in Dras this evening. Defence Minister Rajnath Singh arrived in Dras and participated in the ceremony. And now before we end the bulletin, the headlines once again. Union Education Minister Dharmendra Pradhan resigns. CJP calls off protests as government agrees to their demands after talks with Union Ministers JP Nadda and Dr. Jitendra Singh. Prime Minister Narendra Modi to share his thoughts in Mann Ki Baat program on Akashvani tomorrow. President Draupadi Murmu concludes her three-nation visit to Moldova, North Macedonia and Romania. Ancient Buddhist site of Sarnath in Uttar Pradesh added to UNESCO World Heritage List. And in cricket, India beat host Zimbabwe in second T20 international by 90 runs in Harare. That is all in the news at 9. Good night.
7: ആകാശവാണി ഇപ്പോൾ
8: കായിക ലോകം.
7: ഫിഫ ലോകകപ്പ് ഫുട്ബോൾ 2026 അവലോകനം.
9: നാല് വർഷത്തെ കാത്തിരിപ്പ്, 39 ദിവസം നീണ്ടുനിന്ന പോരാട്ടങ്ങൾ, ഒടുവിൽ ലോകമെമ്പാടുമുള്ള കായികപ്രേമികളെ സാക്ഷിയാക്കി സ്പെയിൻ കനക കിരീടത്തിൽ മുത്തമിട്ടപ്പോൾ സൃഷ്ടിക്കപ്പെട്ടത് സമാനതകളില്ലാത്ത കായിക അനുഭവമായിരുന്നു. ലോകകപ്പ് ഫുട്ബോൾ ചരിത്രത്തിലെ ആവേശകരമായ ഒരധ്യായത്തിനാണ് ന്യൂജേഴ്സിയിൽ തിരശീല വീണത്. ലോക ഫുട്ബോൾ ചരിത്രത്തിൽ എക്കാലവും രേഖപ്പെടുത്താൻ സാധിക്കുന്ന ഒരുപിടി നല്ല പ്രകടനങ്ങൾ സമ്മാനിച്ചാണ് കാൽപന്ത് പോരാട്ടം അവസാനിച്ചത്. ബ്രസീലിന്റെ കായിക തന്ത്രങ്ങളും ജർമ്മനിയുടെ അച്ചടക്കവും അർജന്റീനയുടെ പോരാട്ടവീര്യവും സ്പെയിനിന്റെ പാസിംഗ് ഫുട്ബോളും ഫ്രാൻസിന്റെ വേഗതയും ഇംഗ്ലണ്ടിന്റെ പാരമ്പര്യവുമെല്ലാം ഒന്നിക്കുന്ന മാസ്മരിക വേദിയായിരുന്നു 2026 ഫിഫ മത്സരവേദി. ഒട്ടേറെ പ്രത്യേകതകളോടെയാണ് ഈ വർഷം ഫിഫ ലോകകപ്പ് അരങ്ങേറിയത്. ലോകകപ്പ് ചരിത്രത്തിലാദ്യമായി അമേരിക്ക, കാനഡ, മെക്സിക്കോ എന്നീ മൂന്ന് രാജ്യങ്ങൾ സംയുക്തമായി ആതിഥേയത്വം വഹിച്ച ടൂർണമെന്റായിരുന്നു ഇത്തവണത്തേത്. മുൻപ് 32 ടീമുകൾ മാത്രമുണ്ടായിരുന്ന സ്ഥാനത്ത് ഇത്തവണ 48 ടീമുകളാണ് അണിനിരന്നത്. പുതിയ ഫോർമാറ്റിലൂടെ കൂടുതൽ രാജ്യങ്ങൾക്ക് ലോകകപ്പ് വേദിയിലെത്താൻ അവസരം ലഭിച്ചു. 12 ഗ്രൂപ്പുകളിലായി 4 ടീമുകൾ വീതമാണ് ഗ്രൂപ്പ് ഘട്ടത്തിൽ മത്സരിച്ചത്. ഓരോ ഗ്രൂപ്പിലെയും ആദ്യ 2 സ്ഥാനക്കാരും മികച്ച 8 മൂന്നാം സ്ഥാനക്കാരും റൌണ്ട് ഓഫ് 32 ഘട്ടത്തിലേക്ക് യോഗ്യത നേടി. ജൂൺ 11 ആതിഥേയരായ മെക്സിക്കോയും ദക്ഷിണാഫ്രിക്കയും തമ്മിലായിരുന്നു ഉദ്ഘാടന മത്സരം. മെക്സിക്കോയിലെ ചരിത്രപ്രസിദ്ധമായ അസ്റ്റക്ക സ്റ്റേഡിയത്തിൽ നടന്ന ആദ്യ മത്സരത്തിൽ 3 റെഡ് കാർഡുകൾ വഴങ്ങുക എന്ന അപൂർവമായ കാഴ്ചയ്ക്കും ലോകം സാക്ഷിയായി. മത്സരത്തിൽ ആതിഥേയരായ മെക്സിക്കോ 2-0 എന്ന നിലയിൽ ദക്ഷിണാഫ്രിക്കയെ പരാജയപ്പെടുത്തി ടൂർണമെന്റിന് ഗംഭീര തുടക്കം നൽകി. 48 ടീമുകൾ മാറ്റുരച്ചതിനാൽ തന്നെ നിരവധി അപ്രതീക്ഷിത ഫലങ്ങൾക്ക് ഈ ലോകകപ്പ് സാക്ഷിയായി. റൌണ്ട് ഓഫ് 32 മത്സരത്തിൽ വമ്പന്മാരായ ജർമ്മനിക്കെതിരെ പരാഗ്വേയുടെ അട്ടിമറി വിജയം ആരാധകരെ സ്തബ്ധരാക്കി. നോർവേ തങ്ങളുടെ സൂപ്പർ താരം എർലിംഗ് ഹാളണ്ടിന്റെ പ്രകടന മികവിൽ അനായാസ വിജയങ്ങൾ നേടി. ഗ്രൂപ്പ് ഘട്ടത്തിൽ ഏറ്റവും ശ്രദ്ധേയമായത് ജർമ്മനിയുടെ ഗംഭീര പ്രകടനമായിരുന്നു. കുറാസാവോയെ 7-1 എന്ന ഭീമമായ സ്കോറിനാണ് അവർ നിലംപരിശാക്കിയത്. കാനഡ ഖത്തറിനെതിരെ 6-0 പോർച്ചുഗൽ ഉസ്ബെക്കിസ്ഥാനെതിരെ 5-0 കൂറ്റൻ വിജയങ്ങൾ കരസ്ഥമാക്കി ഗ്രൂപ്പ് ചാമ്പ്യന്മാരായി. അർജന്റീന തങ്ങളുടെ എല്ലാ ഗ്രൂപ്പ് മത്സരങ്ങളും വിജയിച്ച് ഗ്രൂപ്പ് ജെയിൽ 9 ഒന്നാമതെത്തിയപ്പോൾ വമ്പന്മാരായ ബ്രസീലും സ്പെയിനും അനായാസ ജയങ്ങളോടെ നോക്കൌട്ട് ഘട്ടത്തിലേക്ക് യോഗ്യത നേടി. തുടർന്ന് നടന്ന റൌണ്ട് ഓഫ് 32 പ്രീ ക്വാർട്ടർ ക്വാർട്ടർ ഫൈനൽ മത്സരങ്ങൾ പ്രവചനാതീതമായ അട്ടിമറികൾക്കാണ് സാക്ഷ്യം വഹിച്ചത്. ടൂർണമെന്റിലെ ഏറ്റവും വലിയ അട്ടിമറി നടന്നത് റൌണ്ട് ഓഫ് 32 മൊറോക്കോ കരുത്തരായ നെതർലൻഡ്സിനെ പെനാൽറ്റി ഷൂട്ടൌട്ടിൽ 3-2 എന്ന നിലയിൽ പരാജയപ്പെടുത്തിയതും കായിക പ്രവചനങ്ങൾക്ക് അതീതമായിരുന്നു. ജൂലൈ 4-7 നീണ്ടുനിന്ന പ്രീ ക്വാർട്ടർ മത്സരങ്ങൾ പ്രതീക്ഷയുടെയും ആവേശത്തിന്റെയും നേർക്കാഴ്ചയായിരുന്നു. ഗ്രൂപ്പ് ഘട്ടത്തിലെയും റൌണ്ട് ഓഫ് 32 കടുത്ത പോരാട്ടങ്ങൾ അതിജീവിച്ചെത്തിയ മുൻനിര ടീമുകളാണ് പ്രീ ക്വാർട്ടറിൽ മാറ്റുരച്ചത്. ഫ്രാൻസ് തങ്ങളുടെ പ്രതിരോധ മികവിലൂടെ അട്ടിമറി വീരന്മാരായ പരാഗ്വേയെ ഏകപക്ഷീയമായ 1 കീഴ്പ്പെടുത്തി ക്വാർട്ടറിലേക്ക് മുന്നേറി. പ്രീ ക്വാർട്ടർ തലത്തിൽ മറ്റൊരു ശ്രദ്ധേയമായ മത്സരമായിരുന്നു ബെൽജിയവും അമേരിക്കയും തമ്മിലുള്ളത്. ബെൽജിയം 1-4 ആതിഥേയരായ അമേരിക്കയുടെ ലോകകപ്പ് സ്വപ്നങ്ങൾ തല്ലിക്കെടുത്തി. ശക്തരായ ഇംഗ്ലണ്ട് മെക്സിക്കോയെ 3-2 എന്ന സ്കോറിന് കീഴ്പ്പെടുത്തിയപ്പോൾ നോർവേ എർലിംഗ് ഹാളണ്ടിന്റെ തകർപ്പൻ പ്രകടനത്തിൽ ബ്രസീലിനെ 2-1 പരാജയപ്പെടുത്തി ചരിത്രത്തിലാദ്യമായി ക്വാർട്ടർ ഫൈനലിൽ ഇടം നേടി. മറുവശത്ത് മുൻ ചാമ്പ്യന്മാരായ അർജന്റീനയും യൂറോപ്യൻ കരുത്തരായ സ്പെയിനും തങ്ങളുടെ ആധിപത്യം തുടർന്നു. അർജന്റീന 3-2 എന്ന നിലയിൽ ഈജിപ്തിനെ പരാജയപ്പെടുത്തിയപ്പോൾ സ്പെയിൻ കരുത്തരായ പോർച്ചുഗലിനെ എതിരില്ലാത്ത ഒരു ഗോളിന് ടൂർണമെന്റിൽ നിന്ന് പുറത്താക്കി. കടുത്ത പോരാട്ടം കാഴ്ചവെച്ച സ്വിറ്റ്സർലൻഡ് കൊളംബിയയെ പെനാൽറ്റി ഷൂട്ടൌട്ടിൽ 4-3 പരാജയപ്പെടുത്തി ക്വാർട്ടറിലേക്ക് യോഗ്യത നേടി. റൌണ്ട് ഓഫ് 32-ൽ നെതർലൻഡ്സിനെ അട്ടിമറിച്ച മൊറോക്കോ പ്രീ ക്വാർട്ടറിലും തങ്ങളുടെ മികവ് തെളിയിച്ചു. ശക്തരായ കാനഡയെ എതിരില്ലാത്ത 3 ഗോളിന് പിന്തള്ളിയാണ് മൊറോക്കൻ പട ക്വാർട്ടർ ഫൈനൽ വേദിയിൽ സ്ഥാനമുറപ്പിച്ചത്. സെമിഫൈനൽ സ്വപ്നം കണ്ട് ലോകത്തെ 8 മികച്ച ടീമുകൾ. അങ്ങനെ ജൂലൈ 9 മുതൽ ജൂലൈ 11 വരെ നടന്ന 4 ആവേശകരമായ മത്സരങ്ങളിൽ പരസ്പരം മാറ്റുരച്ചു. ടൂർണമെന്റിലെ അട്ടിമറി വീരന്മാരായ മൊറോക്കോയുടെ സ്വപ്നക്കുതിപ്പിന് കരുത്തരായ ഫ്രാൻസിന്റെ ഏകപക്ഷീയമായ 2 ഗോളുകളിലൂടെ കടിഞ്ഞാണിട്ടു. ലോസ് അഞ്ചൽസ് സ്റ്റേഡിയത്തിൽ നടന്ന മറ്റൊരു ആവേശ പോരാട്ടത്തിൽ ബെൽജിയത്തിന്റെ കടുത്ത പ്രതിരോധത്തെ മറികടന്ന് 1-2 ഗോളുകൾക്ക് സ്പെയിൻ സെമി ഉറപ്പിച്ചു. ഇംഗ്ലണ്ടും നോർവെയും തമ്മിലുള്ള മത്സരത്തിൽ എർലിംഗ് ഹാളണ്ടിന്റെ മുന്നേറ്റങ്ങളെ നിഷ്പ്രയാസം പ്രതിരോധിച്ച ഇംഗ്ലണ്ട് 1-2 ഗോളുകൾക്ക് ആവേശകരമായ വിജയം സ്വന്തമാക്കി. അവസാന ക്വാർട്ടർ പോരാട്ടത്തിൽ ഡിഫൻഡിംഗ് ചാമ്പ്യന്മാരായ അർജന്റീന സ്വിറ്റ്സർലൻഡിനെ നേരിട്ടപ്പോൾ അധിക സമയത്ത് ഊർജം ആർജിച്ച അർജന്റീന തുടർച്ചയായി 1-3 ഗോളുകൾക്ക് സ്വിറ്റ്സർലൻഡിനെ തകർത്ത് സെമി ഫൈനലിലേക്ക് മുന്നേറി. ജൂലൈ 14-15 തീയതികളിലായി വടക്കേ അമേരിക്കയിലെ അത്യാധുനിക സ്റ്റേഡിയങ്ങളിൽ അരങ്ങേറിയ സെമിഫൈനൽ മത്സരങ്ങൾ ലോകകപ്പ് ചരിത്രത്തിലെ തന്നെ ഏറ്റവും മികച്ച തന്ത്രപരമായ പോരാട്ടങ്ങളാൽ സമ്പന്നമായിരുന്നു. ഫുട്ബോൾ ലോകത്തെ 4 വൻശക്തികളായ ഫ്രാൻസ്, സ്പെയിൻ, ഇംഗ്ലണ്ട്, അർജന്റീന എന്നിവരായിരുന്നു ഫൈനൽ ടിക്കറ്റിനായി പോരാടിയത്. 2026 ജൂലൈ 15 യൂറോപ്യൻ വീരന്മാരായ സ്പെയിനും ഫ്രാൻസും തമ്മിൽ മാറ്റുരച്ചു. ഫ്രഞ്ച് പട പ്രശസ്തമായ കൌണ്ടർ അറ്റാക്കിംഗ് തന്ത്രവുമായി മുന്നോട്ട് വന്നപ്പോൾ സ്പാനിഷ് പട തങ്ങളുടെ പരമ്പരാഗത പന്തടക്ക തന്ത്രമായ ടിക്കി ടാക്ക ശൈലി പ്രയോഗിച്ചു. മത്സരത്തിന്റെ ആദ്യ 20 മിനിറ്റിൽ കിലിയൻ എംബാപ്പയുടെ നേതൃത്വത്തിൽ ഫ്രാൻസ് നിരന്തരം ആക്രമിച്ചെങ്കിലും സ്പാനിഷ് പ്രതിരോധ നിരയിലെ യുവതാരം പോ ക്യുബാർസിയും ഗോൾ കീപ്പർ ഉനായ് സിമോണും ചേർന്ന് ആ മുന്നേറ്റങ്ങളെല്ലാം നിഷ്പ്രഭമാക്കി. എന്നാൽ 34 മിനിറ്റിൽ സ്പെയിൻ ആദ്യ ഗോൾ നേടി. രണ്ടാം പകുതിയിൽ സമനിലയ്ക്കായി ഫ്രാൻസ് ആക്രമണം ശക്തമാക്കിയെങ്കിലും 78 മിനിറ്റിൽ അവർക്ക് വീണ്ടും തിരിച്ചടിയേറ്റു. സ്പെയിൻ നടത്തിയ മിന്നൽ മുന്നേറ്റത്തിനൊടുവിൽ ഒരു ലോങ് റേഞ്ചർ ഗോൾ കീപ്പർ മൈക്ക്

ഫെനാനെ മറികടന്ന് വലയുടെ ഇടതുമൂലയിൽ പതിച്ചതോടെ സ്പെയിൻ 2-0 ആധികാരിക വിജയത്തോടെ ഫൈനൽ ടിക്കറ്റ് ഉറപ്പാക്കി. ലോകകപ്പിലെ വാശിയേറിയ 2 സെമി പോരാട്ടത്തിൽ ഇംഗ്ലണ്ടിനെ തോൽപ്പിച്ച് അർജന്റീന ഫൈനൽ ടിക്കറ്റ് സ്വന്തമാക്കി. 85 വരെ 1 പുറകിൽ നിന്ന ശേഷമായിരുന്നു 2 തിരിച്ചടിച്ച് അർജന്റീന വിജയം നേടിയത്. തുടർച്ചയായി 2 അർജന്റീന ലോകകപ്പിന്റെ ഫൈനലിൽ എത്തുന്നത്. ഈ വർഷത്തെ ലോകകപ്പ് ഫുട്ബോൾ മാമാങ്കത്തിലെ ഏറ്റവും കൂടുതൽ ഗോൾ പിറന്ന മത്സരമായിരുന്നു ലൂസേഴ്സ് ഫൈനൽ. ജൂലൈ 18 ഫ്രാൻസും ഇംഗ്ലണ്ടുമായിരുന്നു 3 പോരാടാനിറങ്ങിയത്. ഫ്രാൻസിനെ 6-4 എന്ന ഭീമമായ സ്കോറിന് തകർത്താണ് ഇംഗ്ലണ്ട് ലോകകപ്പിൽ 3 സ്വന്തമാക്കിയത്. 2026 ജൂലൈ 19 ന്യൂയോർക്കിലെ ന്യൂജേഴ്സി സ്റ്റേഡിയത്തിൽ വച്ചാണ് ഫുട്ബോൾ ലോകം ഉറ്റുനോക്കിയ ഫൈനൽ മത്സരം അരങ്ങേറിയത്. ആരാകും ഫുട്ബോൾ രാജാക്കന്മാർ എന്ന് ഉറ്റുനോക്കുകയായിരുന്നു ലോകം. യൂറോപ്യൻ ചാമ്പ്യന്മാരായ സ്പെയിനും നിലവിലെ ലോക ചാമ്പ്യന്മാരായ അർജന്റീനയും തമ്മിലുള്ള കരുത്തുറ്റ അവസാന പോരാട്ടം. മത്സരത്തിന്റെ തുടക്കം മുതൽക്കേ പന്തടക്കത്തിലും ആക്രമണത്തിലും സ്പെയിൻ ആധിപത്യം പുലർത്തി. നിശ്ചിത 90 സ്പെയിൻ അർജന്റീനിയൻ പോസ്റ്റിലേക്ക് നിരവധി ഷോട്ടുകൾ ഉതിർത്തെങ്കിലും അർജന്റീനിയൻ ഗോൾ കീപ്പർ എമിലിയാനോ മാർട്ടിനസിന്റെ അസാധ്യ പ്രകടനങ്ങൾ സ്പെയിനിനെ ഗോൾ നേടുന്നതിൽ നിന്നും തടഞ്ഞു നിർത്തി. മത്സരത്തിലുടനീളം 10 മികച്ച സേവുകൾ നടത്തിയ മാർട്ടിനസ് ഒരു ലോകകപ്പ് ഫൈനലിൽ ഏറ്റവും കൂടുതൽ സേവുകൾ നടത്തുന്ന ഗോൾ കീപ്പർ എന്ന റെക്കോർഡും സ്വന്തമാക്കി. അധിക സമയത്തേക്ക് നീണ്ട മത്സരത്തിന്റെ 93 സ്പാനിഷ് പ്രതിരോധ താരം പോൾ ക്യുബാർസിയെ ഫൗൾ ചെയ്തതിന് അർജന്റീനിയൻ മധ്യനിര താരം എൻസോ ഫെർണാണ്ടസിന് ചുവപ്പ് കാർഡ് ലഭിച്ച് പുറത്തു പോകേണ്ടി വന്നത് അർജന്റീനയ്ക്ക് വലിയ തിരിച്ചടിയായി. ഇതോടെ അവസാന നിമിഷങ്ങളിൽ 10 ചുരുങ്ങിയ അർജന്റീനയുടെ പ്രതിരോധ കോട്ട തകർന്നു. അധിക സമയത്തിന്റെ 2 106 പകരക്കാരനായി ഇറങ്ങിയ ഫെരാൻ ടോറസ് ബോക്സിനുള്ളിൽ ലഭിച്ച പന്ത് അർജന്റീനിയൻ വലയുടെ ടോപ് കോർണറിലേക്ക് അടിച്ചുകയറ്റി സ്പെയിനിന്റെ വിജയഗോൾ നേടി. ഈ ഏകപക്ഷീയമായ 1 ബലത്തിൽ സ്പെയിൻ തങ്ങളുടെ ചരിത്രത്തിലെ 2 ലോകകപ്പ് കിരീടം ചൂടി. അതേസമയം സൂപ്പർ താരം ലയണൽ മെസ്സിയുടെ തുടർച്ചയായ 2 ലോകകപ്പ് സ്വപ്നമാണ് മെറ്റ്ലൈഫ് സ്റ്റേഡിയത്തിൽ അവസാനിച്ചത്. 65 ലൂയിസ് ഡി ലാഫുവന്റെ ലോകകപ്പ് നേടുന്ന ഏറ്റവും പ്രായം കൂടിയ പരിശീലകനായി. ഒട്ടനവധി മികവുറ്റ പ്രകടനങ്ങൾക്ക് സാക്ഷ്യം വഹിച്ച വേദിയായിരുന്നു 2026 ഫിഫ ലോകകപ്പ്. ടൂർണമെന്റിലെ ഏറ്റവും മികച്ച കളിക്കാരനുള്ള ഗോൾഡൻ ബോൾ പുരസ്കാരം സ്വന്തമാക്കിയ റോഡ്രിയായിരുന്നു സ്പെയിനിന്റെ പോരാട്ട വീര്യത്തിന് കരുത്തു പകർന്നത്. മധ്യനിരയിൽ കളി നിയന്ത്രിക്കുന്നതിലും പ്രതിരോധത്തെ സഹായിക്കുന്നതിലും അദ്ദേഹം കാണിച്ച മികവ് ഏറെ പ്രശംസനീയമായിരുന്നു. ടൂർണമെന്റിൽ ആകെ 10 നേടി ഗോൾഡൻ ബൂട്ട് പുരസ്കാരം സ്വന്തമാക്കിയ ഫ്രഞ്ച് താരം എംബാപ്പെ ഇത്തവണയും തന്റെ വേഗത കൊണ്ടും ഫിനിഷിംഗ് മികവുകൊണ്ടും എതിരാളികളെ മുട്ടുകുത്തിച്ചു. ഫൈനലിൽ എത്താൻ കഴിഞ്ഞില്ലെങ്കിലും ലൂസേഴ്സ് ഫൈനലിൽ ഇംഗ്ലണ്ടിനെതിരെ അവിസ്മരണീയമായ ഹാട്രിക് ഗോൾ നേടി അദ്ദേഹം ആരാധകരെ തൃപ്തരാക്കി. മികച്ച സേവുകളിലൂടെ കളിയുടെ ഗതി തന്നെ മാറ്റിയ സ്പെയിനിന്റെ ഉനായ് സിമോണാണ് ഗോൾഡൻ ഗ്ലൗവിന് അർഹനായത്. സ്പെയിനിന്റെ 2 ലോക കിരീടം നിർണയിച്ചതിൽ പ്രധാനിയാണ് ഉനായ് സിമോൺ. 8 7 ക്ലീൻഷീറ്റുകൾ, 90.9% താരത്തിന്റെ ഗോൾ സേവ് ശരാശരി. അതേസമയം അർജന്റീനയെ വീണ്ടും ലോകകപ്പ് ഫൈനലിൽ എത്തിക്കുന്നതിൽ ഗോൾ കീപ്പർ എമിലിയാനോ മാർട്ടിനസ് വഹിച്ച പങ്ക് സുപ്രധാനമാണ്. ഫൈനൽ മത്സരത്തിൽ സ്പെയിനിന്റെ മാരകമായ ആക്രമണങ്ങളെ നിഷ്പ്രയാസം തടുത്തു. തന്റെ അവസാന ലോകകപ്പിൽ കളിച്ച ലയണൽ മെസ്സി നായകനെന്ന നിലയിലും പ്ലേമേക്കർ എന്ന നിലയിലും അർജന്റീനയുടെ നട്ടെല്ലായി മാറുകയായിരുന്നു. 39 കളിക്കളത്തിൽ അസാധ്യമായ ചടുലതയും തന്ത്രങ്ങളും പുറത്തെടുത്ത മെസ്സി ലോകകപ്പ് ഫൈനലിൽ കളിക്കുന്ന ഏറ്റവും പ്രായം കൂടിയ ഔട്ട്ഫീൽഡ് പ്ലെയർ എന്ന റെക്കോർഡും സ്വന്തം പേരിൽ കുറിച്ചു. ഇനിയുള്ള 4 ഓർമ്മയിൽ സൂക്ഷിക്കാവുന്ന അനവധി അവിസ്മരണീയ മുഹൂർത്തങ്ങൾ സമ്മാനിച്ചാണ് 2026 ഫിഫ ലോകകപ്പ് സമാപിച്ചത്. കായിക ലോകത്തെ വിസ്മയിപ്പിച്ച ഇതിഹാസ താരങ്ങളായ അർജന്റീനയുടെ ലയണൽ മെസ്സിയുടെയും പോർച്ചുഗലിന്റെ ക്രിസ്റ്റ്യാനോ റൊണാൾഡോയുടെയും അഭാവം 2030 ലോകകപ്പിൽ ആരാധകർക്ക് തീർച്ചയായും അനുഭവപ്പെടും.
രണ്ട് പതിറ്റാണ്ടിലേറെയായി ലോക ഫുട്ബോളിന്റെ മുഖമായി മാറിയ ഈ സൂപ്പർ താരങ്ങളുടെ യുഗത്തിന് ശേഷം പുതിയ തലമുറയുടെ ഉയർച്ചയാണ് ഇനി ലോകം പ്രതീക്ഷിക്കുന്നത്. സ്പെയിനിന്റെ ലാമിൻ യമാൽ, പൌകുബാർസി, തുർക്കിയുടെ അർദാഗുലർ, പോർച്ചുഗലിന്റെ ജാവോ നെവസ്, ബ്രസീലിന്റെ എൻറിക്, ഐവറി കോസ്റ്റിന്റെ യാൻ ഡിയോമാന്റെ തുടങ്ങിയ യുവതാരങ്ങൾ വരും വർഷങ്ങളിൽ ലോക ഫുട്ബോളിന്റെ മുഖച്ഛായ തന്നെ മാറ്റിമറിക്കാൻ ശേഷിയുള്ളവരാണ്. പുതിയ നക്ഷത്രങ്ങളുടെ ഉദയത്തിനും പുതിയ ചരിത്രങ്ങളുടെ പിറവിക്കുമായി ഇനി 4 വർഷത്തെ കാത്തിരിപ്പാണ് ഫുട്ബോൾ ലോകത്തിന് മുന്നിലുള്ളത്. ലോകത്തെ വീണ്ടും ഒരൊറ്റ വികാരത്തിൽ ബന്ധിപ്പിക്കുന്ന അടുത്ത ലോകകപ്പ് മാമാങ്കത്തിനായുള്ള കാത്തിരിപ്പിലാണ് ലോകത്തെ ഫുട്ബോൾ ആരാധകർ.

ഫിഫ ലോകകപ്പ് ഫുട്ബോൾ 2026 അവലോകനം സമാപിക്കുന്നു. രചന ആതിര ബി അശോക്. ആഖ്യാനം നിർവഹണ സഹായം രജു കോലിയക്കോട്. നിർവഹണം ഷിബു ജോർജ്.

0: കായിക ലോകം സമാപിക്കുന്നു.
1: ആകാശവാണി കവരത്തി. ഈ നിലയത്തിൽ നിന്നുള്ള ഇന്നത്തെ പ്രക്ഷേപണം സമാപിക്കുന്നു. മീഡിയം വീവിൽ 260.4 മീറ്ററിൽ, അതായത് 1152 കിലോഹെർട്സിൽ അടുത്ത പ്രക്ഷേപണം നാളെ രാവിലെ 6:15 ആരംഭിക്കും. ശുഭരാത്രി. ജയ് ഹിന്ദ്.